ഇത് ആകാശവാണി കൊച്ചി FM 102.3. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, 102.3 MHz FM ബാൻഡിൽ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948 ജ്യേഷ്ഠം 7, കൊല്ലവർഷം 1201 എടവം 14, 2026 May 28 വ്യാഴാഴ്ച. ഇപ്പോൾ സമയം 5:53. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ബക്രീദ് ആശംസകളോടെ കൊച്ചി FM ന്റെ ഇന്നത്തെ പരിപാടികളിലേക്ക് സ്വാഗതം. സുപ്രഭാതം.

0: സുഭാഷിതം.
1: മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെയും കുടുംബത്തിൻ്റെയും ത്യാഗസ്മരണകൾ പുതുക്കി വീണ്ടും ഒരു ഈദുൽ അദ്ഹ കടന്നു വരികയാണ്. മുസ്ലിങ്ങൾക്ക് പ്രധാനമായും രണ്ട് ആഘോഷങ്ങളാണുള്ളത്. ഒന്ന് ഈദുൽ ഫിത്തർ, മറ്റൊന്ന് ഈദുൽ അദ്ഹ. ഈ സമയത്ത് ലക്ഷക്കണക്കിന് ഹാജിമാർ മക്കയിൽ ഹജ്ജ് കർമ്മങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഹജ്ജിലുടനീളം ഇബ്രാഹിം നബിയെയും കുടുംബത്തിൻ്റെയും സ്മരണകളാണ് നിലകൊള്ളുന്നത്. അതുപോലെ ഹാജിമാർ അല്ലാത്തവർ നടത്തുന്ന ഉദ്ഹിയ്യത്ത് കർമ്മവും ബലിപെരുന്നാൾ നിസ്കാരവും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെയും കുടുംബത്തിനെയുമാണ് അനുസ്മരിക്കുന്നത്. ഒരു മുസ്ലിം തൻ്റെ ശരീരം കൊണ്ട് ചെയ്യുന്ന ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരത്തിലും ഇബ്രാഹിം നബിയെ ഓർക്കണമെന്നാണ് സൃഷ്ടാവിൻ്റെ കൽപ്പന. വിശുദ്ധമായ ഖുർആനിൽ 25 സൂറത്തുകളിലായി 75 തവണ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഖുർആൻ പരാമർശിക്കുന്നുണ്ട്. അള്ളാഹു അവൻ്റെ കൂട്ടുകാരൻ എന്ന് പരിചയപ്പെടുത്തിയ ഒരു പ്രവാചകനാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. മാത്രമല്ല, ആ ഇബ്രാഹിം നബിയുടെ പാത പിൻപറ്റാനാണ് വിശുദ്ധമായ ഖുർആനിൻ്റെ നിർദ്ദേശം. എന്തുകൊണ്ടാണ് ഇബ്രാഹിം നബിക്ക് ഇത്രമാത്രം മഹത്വം ലഭിക്കാനുള്ള കാരണം? ധാരാളം കാരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, അദ്ദേഹത്തിൻ്റെ സമർപ്പണമാണ്. ചരിത്രത്തിൽ സമർപ്പണത്തിൻ്റെ അനേകം ഉദാഹരണങ്ങളുണ്ട്. ശരീരം സമർപ്പിച്ച ശുഹദാക്കൾ, സമ്പത്ത് സമർപ്പിച്ച ദാനശീലർ, രാഷ്ട്രവും അധികാരവും സമർപ്പിച്ച ഇബ്രാഹിമുബിന് അദ്ഹം റളിയല്ലാഹു അൻഹു. എന്നാൽ സൃഷ്ടാവിൻ്റെ പ്രീതിക്ക് വേണ്ടി സ്വന്തം കുഞ്ഞിനെ ബലിയാക്കി സമർപ്പിച്ച സംഭവം ചരിത്രത്തിൽ തുല്യതയില്ലാത്തതാണ്. ഇവിടെയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ സമർപ്പണം വേറിട്ട്

0: നിലനിൽക്കുന്നത്. ഒരു വേള ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് തൻ്റെ അനുചരൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് അങ്ങയെ അള്ളാഹു കൂട്ടുകാരനായി തിരഞ്ഞെടുത്തിരിക്കുന്നത്? ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ്. ഒന്നാമത്തത്, മറ്റുള്ളവരുടെ ഇഷ്ടത്തേക്കാൾ ശ്രദ്ധാവായ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തെ ഞാൻ മുൻഗണന നൽകി എന്നുള്ളതാണ്. അതെ, ഒരു പുരുഷായുസ് മുഴുവനും അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി നിലകൊണ്ടു. രണ്ടാമത് പറഞ്ഞു, അള്ളാഹു ഏറ്റെടുത്ത ഒരു കാര്യത്തിലും എനിക്ക് ജീവിതത്തിൽ ടെൻഷൻ ഉണ്ടായിരുന്നില്ല. ചരിത്രത്തിൽ കാണാം, ആരാരുമില്ലാത്ത വിജനമായ മക്കാ മരുഭൂമിയിൽ ഭാര്യ ഹാജറ ബീവിയെയും മകൻ ഇസ്മായിൽ അലൈഹിസ്സലാമിനെയും കൊണ്ടുപോയാക്കി. തിരിച്ചു നടന്നപ്പോൾ ഭാര്യ ചോദിച്ചു, ഞങ്ങളെ ഇവിടെ തനിച്ചാക്കിയിട്ട് നിങ്ങൾ പോവുകയാണോ? അപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇടറുന്ന മനസ്സോടെ പറഞ്ഞു, അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്, അവൻ നിങ്ങളെ സംരക്ഷിച്ചുകൊള്ളും എന്നായിരുന്നു ബഹുമാനപ്പെട്ടവരുടെ മറുപടി. മൂന്നാമത് പറഞ്ഞു, ഞാൻ പ്രഭാത ഭക്ഷണവും പ്രദോഷ ഭക്ഷണവും അതിഥികൾ ഇല്ലാതെ കഴിച്ചിരുന്നില്ല. വിരുന്നുകാർക്ക് ഭക്ഷണം കൊടുക്കുന്നതിൽ വലിയ തൽപരനായിരുന്നു ബഹുമാനപ്പെട്ടവർ. ചരിത്രത്തിലുടനീളം ഒട്ടനവധി സംഭവങ്ങൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് വായിക്കാൻ സാധിക്കും. നമുക്കറിയാം, സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും കേന്ദ്രമാണ് മസ്ജിദുകൾ. ലോകത്ത് ആദ്യ മസ്ജിദായ കഅബക്ക് തറക്കല്ലിട്ടതും അത് നിർമ്മിച്ചതും ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാമായിരുന്നു. ആ മസ്ജിദിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് ആരാധനകൾ നിർവഹിക്കുന്നത്. ഏത് പരീക്ഷണ ഘട്ടങ്ങളിലും പതറാതെ ത്യാഗസന്നദ്ധനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ജീവിതം നമുക്കൊരു പാഠമാണ്. ഈ പുണ്യമാക്കപ്പെട്ട ഈദുൽ അദ്ഹയെ നാം സമീപിക്കുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം നിലകൊണ്ട എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് ഓർമ്മിക്കാം. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാം. നാഥൻ അനുഗ്രഹിക്കട്ടെ. എല്ലാ ശ്രോതാക്കൾക്കും ബലിപെരുന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.
1: സുഭാഷിതം. അവതരിപ്പിച്ചത് പടമുകൾ മഹല്ല് മുസ്ലിം ജമാഅത്തിലെ ഇമാം ഹനീഫ അഷ്റഫി.
2: ആകാശവാണി FM വാർത്തകൾ.
3: സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സ്മരണയിൽ ഇസ്ലാം മതവിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. പ്രവാചകൻ ഇബ്രാഹിം നബി ആദ്യപുത്രൻ ഇസ്മായിലിനെ ദൈവകൽപ്പന മാനിച്ച് ബലിയർപ്പിക്കാൻ സന്നദ്ധനായതിന്റെ ഓർമ്മ പുതുക്കലാണ് ബലിപെരുന്നാൾ. ബലിപെരുന്നാൾ ദിനത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ, മുഖ്യമന്ത്രി VD സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ എന്നിവരടക്കം പ്രമുഖരും ബക്രീദ് ആശംസകൾ നേർന്നു. നീറ്റ് UG പുനഃപരീക്ഷയുടെ തയ്യാറെടുപ്പുകൾ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഉന്നത അധികാര സ്റ്റിയറിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോ കെ രാധാകൃഷ്ണനുമായി ന്യൂഡൽഹിയിൽ അവലോകനം ചെയ്തു. ദേശീയ ടെസ്റ്റിംഗ് ഏജൻസിക്ക് നൽകിയ ശുപാർശകൾ നടപ്പാക്കുന്നത് നിരീക്ഷിക്കാനാണ് കമ്മിറ്റി രൂപീകരിച്ചത്. രാജ്യത്തെ മുസ്ലിം സ്ത്രീകളുടെ അവകാശങ്ങളിൽ സമഗ്ര ശുപാർശകളടങ്ങിയ റിപ്പോർട്ട് ദേശീയ വനിതാ കമ്മീഷൻ ആഭ്യന്തര വനിതാ ശിശുവികസന ന്യൂനപക്ഷ മന്ത്രാലയങ്ങൾക്ക് സമർപ്പിച്ചു. മുസ്ലിം സ്ത്രീകളുടെ അവകാശങ്ങൾ ശക്തിപ്പെടുത്താൻ ദേശീയ തലത്തിൽ നിരവധി കൂടിയാലോചനകൾക്ക് ശേഷമാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വാടക വീട്ടിൽ റെയ്ഡിനുശേഷം പുറത്തിറങ്ങിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ 7 പേർ പിടിയിൽ. DYFI നേമം ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് ശ്രീജിത്ത് അടക്കം പ്രതികളുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. കനത്ത മഴയെ തുടർന്ന് അരുവിക്കര ഡാമിലെ ജലനിരപ്പ് ഉയർന്നതോടെ 2 ഷട്ടറുകൾ 5 സെന്റിമീറ്റർ വീതം ഉയർത്തി. ഡാമിന്റെ സമീപവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. കണ്ണൂർ കൊട്ടിയൂർ ക്ഷേത്രത്തിലെ വൈശാഖ മഹോത്സവത്തിന് ഇന്ന് നെയ്യാട്ടത്തോടെ തുടക്കമാവും. IPL ക്രിക്കറ്റ് എലിമിനേറ്റർ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 47 റൺസിന് തോൽപ്പിച്ചു. നാളെ 2 ക്വാളിഫയറിൽ അവർ ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും.
2: ആകാശവാണി FM വാർത്തകൾ.
3: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അറിയിപ്പുകൾ.

0: ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:10 പ്രഭാതഗീതം, 6:27 കാർഷിക വാർത്തകൾ, വിപണി 6:32 പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻ മൌണ്ട് സ്പൈസസ് കാവ്യധാര, രാമൻ പള്ളത്തിന്റെ ജഗദ്ഗുരു എന്ന കവിത, 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യഭാഗം, ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, സേവന വാർത്തകൾ, 7:00 മഹിതം മലയാളം, ഈ ഗാനം ഇന്നത്തെ ഗാനം, സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ് കൊച്ചി ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭം, മഹാശ്ചര്യം. 7:35 FM ഡയറി തുടരും. സമകാലികം, ഇതിൽ ഇടിമിന്നൽ അപകടങ്ങൾ കൂടുമ്പോൾ, തുടർന്ന് നോവൽ പാരായണം, തക്ഷൻ കുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ, തുടർന്ന് എന്തു പഠിക്കണം, എന്താകണം.
1: ഗ്രീൻ മൌണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൌണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: 8:05 ചിത്രപതംഗം, സൗണ്ട് ഡിസൈനർ ജയദേവൻ ചക്കാടത്ത് പങ്കെടുക്കുന്നു. 8:30 സ്പോൺസർഡ് പരിപാടി ഹലോ VPS ലേക് ഷോർ. 9:00 FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 സ്പോൺസർഡ് പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില, തുടർന്ന് സംഗീതലഹരി. 11:00 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് കൈമുട്ട് മാപ്പിളപ്പാട്ട്, കാളഞ്ചേരിൽ മുഹമ്മദ് സലീമും സംഘവും അവതരിപ്പിച്ചത്. 11:30 NCERT സ്പോൺസർഡ് പരിപാടി ഉമംഗ്. ഉച്ചയ്ക്ക് 1:00 KV ശരത്ചന്ദ്രന്റെ നാടകങ്ങൾ, നാടകം വിതയ്ക്കുന്നവന്റെ ഉപമ. 2:00 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് വെള്ളിത്തിര, തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3:00 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 4:00 വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി 4 മണിപ്പൂക്കൾ. ശ്രോതാക്കൾ കേട്ടത് ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ:
1: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32
0: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
1: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
2: അടുത്ത ഗാനം മുഹമ്മദ് ഹനീഫ പാടിയത്.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: പ്രഭാതഗീതത്തിലെ അടുത്ത ഗാനം അബ്ദുൾ മജീദ് ഇലത്തിൽ പാടിയത്.

പ്രഭാതഗീതത്തിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബക്രീദ് ഗാനങ്ങൾ. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 27 മിനിറ്റും 30 സെക്കൻഡും. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കാർഷിക വാർത്തകൾ. കൃഷിവകുപ്പ് ലോകബാങ്കിന്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന കേര പദ്ധതിയുടെ ഭാഗമായി കർഷകർക്ക് സുസ്ഥിര വിപണിയും വിലയും ഉറപ്പുവരുത്താനുള്ള നൂതന സ്കീമായ പ്രൊഡക്റ്റീവ് അലയൻസിന് തുടക്കമായി. പാലക്കാട് മുതൽ തിരുവനന്തപുരം വരെയുള്ള 9 ജില്ലകളിലായി 100 പ്രൊഡക്റ്റീവ് അലയൻസുകൾ രൂപവൽക്കരിക്കുന്നതിനുള്ള അപേക്ഷകൾ ഇപ്പോൾ സമർപ്പിക്കാം. കാർഷിക കാർഷികേതര കമ്പനികൾക്കും ഫാർമർ പ്രൊഡ്യൂസർ കമ്പനികൾക്കും അപേക്ഷ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പറുണ്ട്: 9037824056. 9037824056. സർക്കാർ പൊതുമേഖലാ സ്ഥാപനമായ സംസ്ഥാന പൌൾട്രി വികസന കോർപ്പറേഷന് കീഴിൽ തൃശൂർ ജില്ലയിലെ മാളയിൽ മുട്ടക്കോഴി വളർത്തൽ കേന്ദ്രത്തിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ഗുണമേന്മയുള്ളതും വർഷത്തിൽ 300 മുട്ടകൾ വരെ ഇടുന്നതുമായ ഒരു ദിവസം പ്രായമായ BV380 ഇനത്തിൽപ്പെട്ട മുട്ടക്കോഴി കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക്. ആവശ്യമുള്ളവർ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടാം: 9495000915. 9495000915. കേരള കാർഷിക സർവകലാശാല

0: മേഖലയുടെ കീഴിലുള്ള ഈ പഠന കേന്ദ്രം പോസ്റ്റ് ഹാർവെസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് മാർക്കറ്റിംഗ് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എന്ന ഓൺലൈൻ പഠന സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 6 മാസമാണ് കോഴ്സിന്റെ ദൈർഘ്യം. ഇംഗ്ലീഷ് ഭാഷയാണ് പഠനമാധ്യമം. താൽപര്യമുള്ളവർ www.celkau.in എന്ന വെബ്സൈറ്റിലെ ഈ കൃഷി പാഠശാല മുഖേന രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി 15 മാസം. കൂടുതൽ വിവരങ്ങൾക്ക് 8547-83-7256 8547-83-7256 വെള്ളായണി കാർഷിക കോളേജിൽ ഈ മാസം 30 ഇൻഡോർ സസ്യങ്ങൾ ഇനങ്ങളും നടീൽ രീതികളും എന്ന വിഷയത്തിൽ നടത്തുന്ന പരിശീലന പരിപാടിയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. വിശദവിവരങ്ങൾക്കായി ഫോൺ നമ്പറുണ്ട് 8891-54-07-78 8891-54-07-78 ശ്രോതാക്കൾ കേട്ടത് കാർഷിക വാർത്തകൾ. വിപണി: വെളിച്ചെണ്ണ 24,100 രൂപ, കൊപ്ര 14,300 രൂപ, കുരുമുളക് ഗാർബിൾഡ് 72,400 രൂപ, അൺഗാർബിൾഡ് 70,400 രൂപ, റബ്ബർ RSS-4 25,250 രൂപ, RSS-5 24,950 രൂപ. നിങ്ങൾ കേട്ടത് വിപണി.
1: ദിവസവും രാവിലെ 7 മണിക്ക് മഹിതം മലയാളം. മലയാള ഭാഷയുടെ അഴകും ആഴവും തിരഞ്ഞുപോകാം. കേൾക്കൂ മഹിതം മലയാളം ദിവസവും രാവിലെ 7 മണിക്ക്.
2: സാഹിത്യ സുരഭി,
3: പ്രതിഭാധനരായ എഴുത്തുകാർ പങ്കെടുക്കുന്ന പരിപാടി
2: ആകാശവാണി കൊച്ചി നിലയത്തിൽ വെള്ളിയാഴ്ചകളിൽ രാത്രി 9:30
3: കേൾക്കൂ
2: സാഹിത്യ സുരഭി.
3: പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 9 മണിക്ക്
2: സാഹിത്യ സുരഭി.
3: കഥ, കവിത, പ്രഭാഷണം, പുസ്തക നിരൂപണം, കലാനിരൂപണം എന്നിങ്ങനെ
2: സർഗാത്മകതയുടെ പണിപ്പുരയിൽ സ്ഫുടം ചെയ്തെടുക്കുന്ന മൊഴിമുത്തുകൾ
3: സാഹിത്യ സുരഭി
2: വെള്ളിയാഴ്ചകളിൽ രാത്രി 9:30.
3: പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ രാവിലെ 9 മണിക്ക്
2: ആകാശവാണി കൊച്ചി നിലയം എന്നും ശ്രോതാക്കൾക്കൊപ്പം.
0: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 6:32:05. പ്രധാന പത്രവാർത്തകൾ: സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സ്മരണയിൽ ഇന്ന് ബലിപെരുന്നാൾ. രാജ്യത്തെ പൊതുവിതരണ സംവിധാനം നവീകരിക്കുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനുമായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച സമഗ്ര പദ്ധതിയായ സാർത്ഥക് PDS 5 വർഷം കൂടി തുടരാൻ മന്ത്രിസഭായോഗത്തിൽ അംഗീകാരം. CMRL കമ്പനി നടത്തിയ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വസതിയിൽ നടത്തിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡിനെതിരെ പ്രവർത്തകർ നടത്തിയ പ്രതിഷേധത്തിനിടെ തിരുവനന്തപുരത്ത് സംഘർഷം. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ നിയമസാധ്യത ശരിവച്ച് സുപ്രീംകോടതി. DK ശിവകുമാർ കർണാടക മുഖ്യമന്ത്രിയാകും, അടുത്തയാഴ്ച സത്യപ്രതിജ്ഞ. കായികം: IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ സൺറൈസേഴ്സ് ഹൈദരാബാദിന് 47 റൺസിന്റെ ജയം. ശ്രോതാക്കൾ കേട്ടത് പ്രധാന പത്രവാർത്തകൾ.
4: സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ് കൊച്ചി.
5: ആരോഗ്യക്കുറിപ്പുകൾ ചൊവ്വ വ്യാഴം
4: രാവിലെ 7:15 മെഹറിങ്ങിലൂടെ കൃത്യതയാർന്ന എർത്തിംഗ് സംവിധാനം.
5: ഫോൺ 94-97-45-79-70.
6: റേഡിയോ നാടകത്തിന്റെ പുത്തൻ സാധ്യതകൾ കണ്ടെത്തി ഫലപ്രദമായ പ്രമേയങ്ങളിലൂടെ ശ്രോതാക്കളെ നാടകലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന പ്രതിഭാശാലി.
7: എന്താ ഇത്? ആരോ ആരോ പാടുന്ന പോലെ. മാധവൻകുട്ടി, മാധവൻകുട്ടി,
8: എന്താ?
7: ദേ ഒന്ന് ശ്രദ്ധിച്ചേ, ആരോ താരാട്ട് പാടുന്ന പോലെയല്ലേ. തൊട്ടിലാടുമ്പം ദാ കയറിന്റെ ശബ്ദം.
8: നിനക്കെന്താ ഭ്രാന്തുണ്ടോ? കാറ്റത്തല്ല ജനൽപ്പാളി വളകിയതായിരിക്കും കിടന്നോ.

0: തുടങ്ങാൻ നോക്ക്.
1: മലയാള റേഡിയോ നാടകത്തിന്റെ ചരിത്രം മാറ്റിയെഴുതിയ കെ വി ശരത്ചന്ദ്രൻ പങ്കെടുക്കുന്ന ആത്മസഖി ആകാശവാണി കേൾക്കാം 30 May ഉച്ചയ്ക്ക് 2 PM. ആത്മസഖി ആകാശവാണി.

0: സാങ്കേതിക വിദ്യയിലെ വികാസ പരിണാമങ്ങൾക്കനുസരിച്ച് സൗന്ദര്യശാസ്ത്രപരമായ വിപ്ലവങ്ങൾ കൊണ്ട് സ്വയം നവീകരിച്ച് മുന്നോട്ടു പോകുന്ന ചലച്ചിത്രകലയുടെ മാറ്റം ഈ പരമ്പരയിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.
1: ചിത്രപതംഗം എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 8:05.
0: അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുക. ചിത്രപതംഗം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21. അഭിപ്രായങ്ങൾ AIRFMKochi@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലേക്കും അയച്ചോളൂ.
2: അഭിപ്രായങ്ങൾ വാട്സപ്പിലും അയക്കാം. വാട്സപ്പ് നമ്പർ 9447562212.
0: പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9:30.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി PO, കോതമംഗലം.
4: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
5: പ്രകൃതിയുടെ രുചി.

0: കാവ്യധാരയിൽ ശ്രോതാക്കൾ കേട്ടത് പള്ളത്തുരാമൻ എഴുതിയ ജഗദ്ഗുരു എന്ന കവിതയിൽ നിന്നൊരു ഭാഗം. ആലാപനം പന്തളം ബാലൻ.
1: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി പി ഒ, കോതമംഗലം.
4: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
5: എന്നും രാവിലെ 10:30.
4: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
5: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
6: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ ഗാനം.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
7: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
5: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
7: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.

10 മണിക്ക് സ്പോൺസർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില, തുടർന്ന് സംഗീതലഹരി. 11 മണിക്ക് ആകാശവാണി FM വാർത്തകളെ തുടർന്ന് കൈമുട്ട് മാപ്പിളപ്പാട്ട്, കാളഞ്ചേരിൽ മുഹമ്മദ് സലീമും സംഘവും അവതരിപ്പിച്ചത്. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് രാവിലെ 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യ ഭാഗം. ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, സേവന വാർത്തകൾ. 7:00 മഹിത മലയാളം, ഈ ഗാനം, ഇന്നത്തെ ഗാനം, സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ് കൊച്ചി, ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭം, മഹാശ്ചര്യം. FM ഡയറി തുടരും. സമകാലികം, ഇടിമിന്നൽ അപകടങ്ങൾ കൂടുമ്പോൾ. തുടർന്ന് നോവൽ പാരായണം, തക്ഷൻ കുന്നുസ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. തുടർന്ന് എന്തു പഠിക്കണം, എന്താകണം. എട്ടഞ്ചിന് ചിത്രപതംഗം, സൌണ്ട് ഡിസൈനർ ജയദേവൻ ചക്കാടത്ത് പങ്കെടുക്കുന്നു. 8:30 സ്പോൺസർഡ് പരിപാടി ഹലോ VPS ലേക്ഷോർ. 9:00 FM മോർണിംഗ് സെലക്ഷൻസ്, ചലച്ചിത്ര ഗാനങ്ങൾ,

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: സ്കൂള് തുറക്കാറായി.
2: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
1: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
2: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
3: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1800-420-2233.
4: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും സ്മരണയിൽ ഇസ്ലാം മത വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. സ്വച്ഛഭാരത് മിഷൻ 2.0 ഫലപ്രദമായി നടപ്പാക്കേണ്ടതിന്റെ ആവശ്യകത എടുത്തു പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ മുസ്ലിം സ്ത്രീകളുടെ അവകാശങ്ങളിൽ സമഗ്ര ശുപാർശകളടങ്ങിയ റിപ്പോർട്ട് ദേശീയ വനിതാ കമ്മീഷൻ വിവിധ മന്ത്രാലയങ്ങൾക്ക് സമർപ്പിച്ചു. കണ്ണൂർ കൊട്ടിയൂർ ക്ഷേത്രത്തിലെ വൈശാഖ മഹോത്സവത്തിന് ഇന്ന് നെയ്യാട്ടത്തോടെ തുടക്കമാകും. ഐപിഎൽ ക്രിക്കറ്റ് എലിമിനേറ്റർ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ തോൽപ്പിച്ചു. വാർത്തകൾ വിശദമായി. ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും സാഹോദര്യത്തിന്റെയും സ്മരണയിൽ ഇസ്ലാം വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. പ്രവാചകൻ ഇബ്രാഹിം നബി ആദ്യപുത്രൻ ഇസ്മായിലിനെ ദേവകൽപ്പന മാനിച്ച് ബലിയർപ്പിക്കാൻ സന്നദ്ധനായതിന്റെ ഓർമ്മ പുതുക്കലാണ് ബലിപെരുന്നാൾ. രാവിലെ പുതുവസ്ത്രങ്ങളണിഞ്ഞ് പള്ളികളിലും ഈദ്ഗാഹുകളിലും വിശ്വാസികൾ ഒത്തുകൂടി പെരുന്നാൾ നമസ്കാരം നടത്തും. മഴ മൂലം കോഴിക്കോട് അടക്കം ചിലയിടങ്ങളിൽ ഈദ്ഗാഹുകൾ ഒഴിവാക്കിയിട്ടുണ്ട്. രാഷ്ട്രപതിയും ഗവർണറുമടക്കം പ്രമുഖർ വിശ്വാസികൾക്ക് ബലിപെരുന്നാൾ ആശംസകൾ നേർന്നു. ഭക്തി, ത്യാഗം, നിസ്വാർത്ഥത എന്നിവയെ ബലിപെരുന്നാൾ അടയാളപ്പെടുത്തുന്നുവെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. പാവപ്പെട്ടവരെ മാനുഷിക സമീപനത്തോടെ സഹായിക്കാനും സ്നേഹിക്കാനും ബലിപെരുന്നാൾ പ്രചോദനം നൽകുന്നതായി മുർമു വിലയിരുത്തി. ഡെസ്ക് റിപ്പോർട്ട്.
5: ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും പെരുന്നാൾ ആശംസകൾ നേർന്നു. ത്യാഗത്തിന്റെയും ഭക്തിയുടെയും മൂല്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന ബലിപെരുന്നാൾ ജനങ്ങൾക്കിടയിലെ ഐക്യവും സാഹോദര്യവും ശക്തിപ്പെടുത്തുന്നതാണെന്ന് ഗവർണർ പറഞ്ഞു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. ത്യാഗത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും മഹത്തായ സന്ദേശമാണ് ബലിപെരുന്നാൾ എന്ന് അദ്ദേഹം പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ബലിപെരുന്നാൾ ആശംസകൾ നേർന്നു. ത്യാഗത്തിന്റെയും സമത്വത്തിന്റെയും സമഭാവനയുടെയും സന്ദേശമാണ് ബക്രീദും ഹജ്ജ് കർമ്മവും നൽകുന്നതെന്ന് അദ്ദേഹം സന്ദേശത്തിൽ പറഞ്ഞു. വിശ്വാസം മുറുകെ പിടിച്ചും നിയമങ്ങൾ അനുസരിച്ചും ജീവിക്കുന്നവർക്ക് ആത്യന്തിക വിജയമുണ്ടെന്ന പ്രതീക്ഷയുടെ സന്ദേശമാണ് ബലിപെരുന്നാൾ നൽകുന്നതെന്ന് ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയർ പറഞ്ഞു. ത്യാഗവും ആത്മസമർപ്പണവുമാണ് വിശ്വാസിയുടെ ജീവിതരീതിയെന്നും ലൌകിക സൌഭാഗ്യങ്ങളെ ദൈവിക ചിന്തയിലേക്ക് പരിവർത്തനം ചെയ്യുന്ന ആത്മസമർപ്പണത്തിന്റെ സന്ദേശമാണ് ബലിപെരുന്നാളെന്നും പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ പറഞ്ഞു.
4: രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് സിക്കിമിലെ ഗാംഗ്ടോക്ക് പാൽജർ സ്റ്റേഡിയത്തിൽ സിക്കിം പോലീസിന് രാഷ്ട്രപതിയുടെ പോലീസ് കളർ ബഹുമതി സമ്മാനിക്കും. തികഞ്ഞ അർപ്പണബോധവും അച്ചടക്കവും പ്രവർത്തനവും കാഴ്ചവയ്ക്കുന്ന സംസ്ഥാന പോലീസ് സേനകൾക്കാണ് രാഷ്ട്രപതി ഈ ബഹുമതി സമ്മാനിക്കുന്നത്. ഇന്നലെ സിക്കിം സർവകലാശാലയുടെ 7th ബിരുദദാന

0: സമ്മേളനത്തിൽ പങ്കെടുത്ത രാഷ്ട്രപതി ദേശീയ വികസനത്തിന് മികച്ച സംഭാവന നൽകാൻ ഒറ്റക്കെട്ടായി അണിനിരക്കണമെന്ന് വിദ്യാർത്ഥി സമൂഹത്തെ ഉദ്ബോധിപ്പിച്ചു. വിദ്യാഭ്യാസത്തിനും ഗവേഷണത്തിനും ഉതകുന്ന കേന്ദ്രം എന്നതിലുപരി ഭാഷയുടെയും സംസ്കാരത്തിന്റെയും പരിസ്ഥിതിയുടെയും സംരക്ഷണത്തിന് വിദ്യാർത്ഥികൾ തയ്യാറാകണമെന്ന് ദ്രൌപദി മുർമു ആവശ്യപ്പെട്ടു. സ്വച്ഛ് ഭാരത് മിഷൻ 2.0 ഫലപ്രദമായി നടപ്പാക്കേണ്ടതിന്റെ ആവശ്യകത പ്രധാനമന്ത്രി നരേന്ദ്രമോദി എടുത്തു പറഞ്ഞു. അടിസ്ഥാന സൌകര്യ നിർമ്മാണത്തിനപ്പുറം ഈ ദൌത്യം മുന്നോട്ടു പോകണമെന്നും തുടർ നിരീക്ഷണം, പൌരപങ്കാളിത്തം, പങ്കാളികളുടെ ഏകീകരണം എന്നിവയിലൂടെ പ്രകടമായ ഫലങ്ങൾ ഉറപ്പാക്കണമെന്നും നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു. ന്യൂഡൽഹിയിൽ 51st പ്രഗതി യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ, ഗോബർദ്ധൻ പ്ലാന്റുകൾ എന്നിവയുൾപ്പെടെ ഖരമാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൌകര്യങ്ങളുടെ പൂർത്തീകരണം വേഗത്തിലാക്കാൻ പ്രധാനമന്ത്രി സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടു. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ ഔട്ട്പോസ്റ്റുകളും മുള്ളുവേലിയും സ്ഥാപിക്കാൻ പശ്ചിമബംഗാൾ ഗവൺമെന്റ് 143 ഏക്കറോളം ഭൂമി BSFന് കൈമാറി. ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ അതിർത്തിവേലിക്കും അടിസ്ഥാന സൌകര്യ പദ്ധതികൾക്കുമായി 600 ഏക്കർ ഭൂമി കൈമാറാൻ BJP ഗവൺമെന്റ് തീരുമാനിച്ചിരുന്നു. രാജ്യത്തെ മുസ്ലിം സ്ത്രീകളുടെ അവകാശങ്ങളിൽ സമഗ്ര ശുപാർശകളടങ്ങിയ റിപ്പോർട്ട് ദേശീയ വനിതാ കമ്മീഷൻ ആഭ്യന്തര, വനിതാ, ശിശുവികസന, ന്യൂനപക്ഷ മന്ത്രാലയങ്ങൾക്ക് സമർപ്പിച്ചു. നിയമ സാമൂഹ്യ ഭരണഘടനാ തലങ്ങളിൽ മുസ്ലിം സ്ത്രീകളുടെ അവകാശങ്ങൾ ശക്തിപ്പെടുത്താൻ ദേശീയതലത്തിൽ നിരവധി കൂടിയാലോചനകൾക്ക് ശേഷമാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. മുസ്ലിം വനിതകൾക്കിടയിൽ നിയമാവബോധം കൂടുതൽ ശക്തമാക്കേണ്ടതിന്റെ ആവശ്യകത റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുണ്ട്. വിവാഹം, വിവാഹമോചനം, ജീവനാംശം, പൈതൃക സ്വത്തവകാശം എന്നിവയടക്കം വിഷയങ്ങൾക്കാണ് റിപ്പോർട്ടിൽ പ്രാധാന്യം നൽകുന്നത്. NEET UG പുനഃപരീക്ഷയുടെ തയ്യാറെടുപ്പുകൾ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഉന്നതാധികാര സ്റ്റിയറിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോ KRadhakrishnanുമായി അവലോകനം ചെയ്തു. ദേശീയ ടെസ്റ്റിംഗ് ഏജൻസിക്ക് നൽകിയ ശുപാർശകൾ നടപ്പാക്കുന്നത് നിരീക്ഷിക്കാനാണ് കമ്മിറ്റി രൂപീകരിച്ചത്. രാജ്യത്തെ എല്ലാ പരീക്ഷാ കേന്ദ്രങ്ങളിലും വിദ്യാർത്ഥികൾക്ക് തുല്യമായ അവസരവും സൌഹൃദപരമായ അന്തരീക്ഷവും ഒരുക്കാൻ ധർമ്മേന്ദ്രപ്രധാൻ ആവശ്യപ്പെട്ടു. പുനഃപരീക്ഷ സുരക്ഷിതമാക്കാൻ NTA സ്വീകരിച്ച നടപടികൾ നേരത്തെ ഡയറക്ടർ ജനറൽ അംഗങ്ങളെ ധരിപ്പിച്ചു. June 21 5400 പരീക്ഷാ കേന്ദ്രങ്ങളിൽ നീറ്റ് പുനഃപരീക്ഷ നടത്തുന്നത്. മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ ശേഷം ആദ്യമായി VD സതീശൻ ഇന്ന് കോഴിക്കോട്ടെത്തും. ഉച്ചകഴിഞ്ഞ് ജൂബിലി ഹാളിൽ MP വീരേന്ദ്രകുമാർ അനുസ്മരണ പരിപാടിയിൽ മുഖ്യമന്ത്രി സംബന്ധിക്കും. ഭട്ട് റോഡിലെ സ്വീകരണ പരിപാടിയിലും അദ്ദേഹം പങ്കെടുക്കും. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വാടക വീട്ടിൽ റെയ്ഡിന് ശേഷം പുറത്തിറങ്ങിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ 7 പേർ പിടിയിലായി. DYFI നേമം ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് ശ്രീജിത്ത് അടക്കം പ്രതികളുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. ഇവർക്കെതിരെ വധശ്രമമടക്കം വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട നിർണായക രേഖകൾ പിടിച്ചെടുത്തതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിയിച്ചു. ബാങ്ക് നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി രേഖകൾ കണ്ടെത്താൻ കഴിഞ്ഞതായും ED വാർത്താക്കുറിപ്പിൽ വെളിപ്പെടുത്തി. രേഖകൾ പരിശോധിച്ച് തുടർ നടപടിയെടുക്കുമെന്നും ED അറിയിച്ചു. പിണറായി വിജയന്റെയും PA മുഹമ്മദ് റിയാസിന്റെയും വീടുകളിലെ ED പരിശോധന രാഷ്ട്രീയ പ്രേരിതമാണെന്നാരോപിച്ച് CPM പ്രവർത്തകർ കോഴിക്കോട് നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. മുൻ MLA A പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ബാലുശ്ശേരിയിൽ ഫ്ലക്സുകൾ തകർത്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ പ്രകടനം നടത്തി. കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണത്തെ തടസ്സപ്പെടുത്തുന്ന CPIM ശ്രമം പ്രതിഷേധാർഹമാണെന്ന് BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് KP പ്രകാശ് ബാബു ആരോപിച്ചു. സംസ്ഥാനത്തെ കർഷകരെ സംരക്ഷിക്കാൻ കൃത്യമായ നിലപാടും നടപടിയും ഗവൺമെന്റ് സ്വീകരിക്കുമെന്ന് മന്ത്രി T.സിദ്ദിഖ് കോഴിക്കോട്ട് പറഞ്ഞു. വെല്ലുവിളികൾ അതിജീവിക്കാൻ കർഷകർക്കൊപ്പം ഗവൺമെന്റുമുണ്ടാകും. കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി ആവശ്യമായ തുടർ നടപടിയെടുക്കുമെന്നും മന്ത്രി വിശദീകരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31 പരിപാടിയിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ നമോ ആപ്പിലോ മൈ GOV ഓപ്പൺ ഫോറത്തിലോ നാളെ വരെ സമർപ്പിക്കാം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 40 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. കനത്ത മഴയെ തുടർന്ന് അരുവിക്കര ഡാമിലെ ജലനിരപ്പ് ഉയർന്നതോടെ 2 ഷട്ടറുകൾ 5 സെന്റിമീറ്റർ വീതം ഉയർത്തി. ഡാമിന്റെ സമീപവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. കണ്ണൂർ കണിച്ചാറിൽ ഇടിമിന്നലേറ്റ് വീടിന് തീപിടിച്ചു. നടുപ്പറമ്പിൽ രവി എന്നയാളുടെ വീടിനാണ് ഇന്നലെ വൈകിട്ട് തീപിടിച്ചത്. അപകട സമയത്ത് വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. കണ്ണൂർ കൊട്ടിയൂർ ക്ഷേത്രത്തിലെ വൈശാഖ മഹോത്സവത്തിന് ഇന്ന് തുടക്കമാകും. നെയ്യാട്ടത്തോടെയാണ് ഉത്സവാരംഭം. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
1: ജില്ലയിലെ വിവിധ ഇടങ്ങളിലെ 80 മഠങ്ങളിൽ നിന്നുള്ള 2000 വരുന്ന നെയ്യമൃത് സംഘാംഗങ്ങൾ കൊട്ടിയൂരിൽ എത്തുന്നതോടെയാണ് നെയ്യാട്ടത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കുക. 11 സ്വയംഭൂവിനെ മൂടിയ അഷ്ടബന്ധം നീക്കുന്ന നാളം തുറക്കൽ ചടങ്ങിന് ശേഷം നെയ്യാട്ടത്തിന് തുടക്കമാവും. മാനന്തവാടി മുതിരേരിക്കാവിൽ നിന്ന്

0: മുതിരേരി വാളും എഴുന്നള്ളിച്ചു കൊണ്ടുവരും. നാളെയാണ് ഭണ്ഡാരം എഴുന്നള്ളത്ത്. ഇനി ഒരു മാസക്കാലത്തോളം അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ആളും ആരവവും ഉയരും. ജൂൺ 24 വരെ നീണ്ടു നിൽക്കുന്ന വൈശാഖോത്സവത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. വാഹന പാർക്കിങ്ങിന് ഇത്തവണ വിപുലമായ സൌകര്യങ്ങൾ ഏർപ്പെടുത്തിയതായി എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു.
1: ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് രാവിലെ അക്കാദമി ഗ്രൌണ്ടിൽ നടത്തും. ദക്ഷിണ നാവികസേന കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ സമീർ സക്സേന മുഖ്യാതിഥിയാകും. 311 കേഡറ്റുകളാണ് പരേഡിൽ പങ്കെടുക്കുന്നത്. ഇവരിൽ 66 പേർ വനിതകളാണ്. ഐപിഎൽ ക്രിക്കറ്റ് എലിമിനേറ്റർ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 47 റൺസിന് തോൽപ്പിച്ചു. നാളെ രണ്ടാം ക്വാളിഫയറിൽ അവർ ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. ഇതിൽ വിജയിച്ചാൽ റോയൽസ് ഫൈനലിൽ ഇടം പിടിക്കും. ഞായറാഴ്ച അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് ഫൈനൽ. കഴിഞ്ഞ ദിവസം റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു 1st ക്വാളിഫയറിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ തോൽപ്പിച്ച് ആദ്യ ഫൈനലിസ്റ്റുകളായിരുന്നു. കൊച്ചിയിലെ CGHS വെൽനസ് കേന്ദ്രത്തോട് അവഗണന പുലർത്തുകയാണെന്ന് ആരോപിച്ച് കേന്ദ്ര പെൻഷൻകാരുടെ സംഘടന രാവിലെ പ്രതിഷേധ ധർണ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. അടിസ്ഥാന സൌകര്യങ്ങളും ആവശ്യത്തിന് ജീവനക്കാരും വെൽനസ് സെന്ററിലില്ലെന്ന് CGPയെ കുറ്റപ്പെടുത്തി. PVK നെടുങ്ങാടി സ്മാരക മാധ്യമ അവാർഡിന് ജനൻ TV പാലക്കാട് സീനിയർ റിപ്പോർട്ടർ അരുൺ ആലത്തൂർ അർഹനായി. നാളെ രാവിലെ കോഴിക്കോട് ചാലപ്പുറം കേസരി ഭവനിൽ News18 TV മാനേജിംഗ് എഡിറ്റർ സൌത്ത് വിവേക് നാരായൺ അവാർഡ് സമ്മാനിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും സ്മരണയിൽ ഇസ്ലാം മത വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. സ്വച്ഛഭാരത് മിഷൻ 2.0 ഫലപ്രദമായി നടപ്പാക്കേണ്ടതിന്റെ ആവശ്യകത എടുത്തു പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ മുസ്ലിം സ്ത്രീകളുടെ അവകാശങ്ങളിൽ സമഗ്ര ശുപാർശകളടങ്ങിയ റിപ്പോർട്ട് ദേശീയ വനിതാ കമ്മീഷൻ വിവിധ മന്ത്രാലയങ്ങൾക്ക് സമർപ്പിച്ചു. കണ്ണൂർ കൊട്ടിയൂർ ക്ഷേത്രത്തിലെ വൈശാഖ മഹോത്സവത്തിന് ഇന്ന് നെയ്യാട്ടത്തോടെ തുടക്കമാകും. ഐപിഎൽ ക്രിക്കറ്റ് എലിമിനേറ്റർ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ തോൽപ്പിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: ഇതാകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 6:55 മിനിറ്റും 8 സെക്കൻഡും.

പ്രിയ ശ്രോതാക്കൾക്ക് സ്നേഹപൂർവം സ്വാഗതം എഫ് എം ഡയറിയിലേക്ക്. അറിവും ആനന്ദവും ഒത്തുചേർന്ന് വിവിധ ഇനങ്ങളുമായി നമുക്ക് ആരംഭിക്കാം ഇന്നത്തെ എഫ് എം ഡയറി.

ചിന്താശകലം. ശാസ്ത്രത്തിനും സാങ്കേതിക വിജ്ഞാനത്തിനും സാമൂഹിക നീതിക്കും എതിരായി നിൽക്കുന്ന വിശ്വാസങ്ങളും ആചാരങ്ങളും നാം ഉപേക്ഷിച്ചേ മതിയാകൂ. ശാസ്ത്രത്തിനും സാങ്കേതിക വിജ്ഞാനത്തിനും സാമൂഹിക നീതിക്കും എതിരായി നിൽക്കുന്ന വിശ്വാസങ്ങളും ആചാരങ്ങളും നാം ഉപേക്ഷിച്ചേ മതിയാകൂ. ജവഹർലാൽ നെഹ്റുവിന്റെ വാക്കുകൾ. ഇനി ഇന്നത്തെ ചോദ്യത്തിലേക്ക്. ഇന്ത്യയിൽ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യമായി വോട്ട് ചെയ്ത ഇന്ത്യൻ പ്രസിഡന്റ് ആരാണ്? ചോദ്യം ആവർത്തിക്കാം. ഇന്ത്യയിൽ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യമായി വോട്ട് ചെയ്ത ഇന്ത്യൻ പ്രസിഡന്റ് ആരാണ്? ഈ ചോദ്യത്തിന് ഉത്തരം പറയാം FM ഡയറിയുടെ അവസാന ഭാഗത്ത് 8:30 തൊട്ടുമുൻപ്.

സേവന വാർത്തകൾ. തൊഴിൽ മന്ത്രാലയത്തിന് കീഴിലുള്ള കിലെ IAS അക്കാദമിയുടെ 2026-27 UPSC പരിശീലനത്തിന് രജിസ്ട്രേഷൻ ആരംഭിച്ചു. ഒരു വർഷം ദൈർഘ്യമുള്ള കോഴ്സ് ജൂൺ ആദ്യവാരം തുടങ്ങും. ക്ഷേമനിധി ബോർഡുകളിൽ രജിസ്റ്റർ ചെയ്ത തൊഴിലാളികളുടെ ആശ്രിതർക്ക് 50% ഫീസ് ഇളവ് ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ നമ്പറുണ്ട്: 8075-76-8537 8075-76-8537

എറണാകുളം ജില്ലാ മെഡിക്കൽ ഓഫീസിന് കീഴിലുള്ള ആരോഗ്യ സ്ഥാപനങ്ങളിലെ ഡോക്ടർമാരുടെ ഒഴിവുകളിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നതിനുള്ള വോക്ക് ഇൻ ഇന്റർവ്യൂ നാളെ രാവിലെ 11 മണിക്ക് ജില്ലാ മെഡിക്കൽ ഓഫീസിൽ നടക്കും. MBBS യോഗ്യതയും TCMC രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുമുള്ളവർക്ക് പങ്കെടുക്കാം. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന രേഖകളുടെ അസൽ, പകർപ്പുകൾ, ബയോഡേറ്റ എന്നിവ സഹിതം അന്നേ ദിവസം ഹാജരാകണം. വിശദ വിവരങ്ങൾക്കായി ഫോൺ നമ്പർ ഇതാണ്: 0484236080 2 0484236080 2. കേരള സർക്കാർ സ്ഥാപനമായ IHRD കീഴിൽ പ്രവർത്തിക്കുന്ന കപ്രശ്ശേരി മോഡൽ ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 2026-27 അധ്യയന വർഷത്തിലേക്ക് 11 ക്ലാസ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി സ്കൂൾ ഓഫീസുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ ഇതാണ്: 0484-26-04-116 0484-26-04-116. പ്രിയ ശ്രോതാക്കളെ, സേവന വാർത്തകൾ തുടരും FM ഡയറിയിലൂടെ.

0: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
1: മഹിതം മലയാളം ഇന്ന് അവതരിപ്പിക്കുന്നത് ഡോക്ടർ വിശാൽ ജോൺസൺ.
2: പൊന്നാറ്. കാഞ്ഞങ്ങാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ വിദ്യാർത്ഥികൾ മലയാള വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ നിർമ്മിച്ച പൊന്നാറ് എന്ന നാട്ടുഭാഷാ നിഘണ്ടുവിനെ ഒന്ന് പരിചയപ്പെടാം. 2005 മാർച്ചിൽ പ്രസിദ്ധീകരിച്ച പൊന്നാറിന്റെ എഡിറ്റർ അംബികാസുധൻ മങ്ങാടാണ്. അത്യുത്തര കേരളത്തിൽ അപ്പടി തുളുവും കന്നഡയുമാണെന്നും തനിമയുള്ള യാതൊന്നുമില്ലെന്നും തികഞ്ഞ തെറ്റിദ്ധാരണ നിലവിലുണ്ട്. ഈ ധാരണ നമുക്ക് ഒഴിച്ചുവിടേണ്ടതുണ്ട്. തങ്ങളുടെ ഭാഷയുടെ സ്വഭാവവും ചരിത്രവും അറിയാം എന്നാണ് മിക്ക ആളുകളും സ്വയം കരുതുന്നത്. അവർക്ക് ഈ പുസ്തകം കിട്ടിയാൽ വിനയം നേടാൻ ആയേക്കും എന്നാണ് ഡോക്ടർ TB ബാലഗോപാല പണിക്കർ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പഴയകാല വാക്കുകളെയും കാസർഗോഡ് ഇന്നും പ്രചാരത്തിലുള്ളതുമായ നാട്ടുമൊഴികളെയും ഈ നിഘണ്ടുവിൽ ഉൾച്ചേർത്തിരിക്കുന്നു. ബിജു കാഞ്ഞങ്ങാട്, ഭാസ്കരൻ എന്നിവർ വരച്ച ചിത്രങ്ങളും ഇതിനോട് ഉൾച്ചേരുമ്പോൾ പുസ്തകം കൂടുതൽ കരുത്തുറ്റതാകുന്നു. പുസ്തകനാമമായ പൊന്നാറ് എന്ന പദത്തിൻ്റെ അർത്ഥം ഗൃഹാതുരത്വം എന്നതാണ്. അൽസി എന്നാൽ കഷ്ടപ്പാട് എന്നാണെന്നും ഈയട്ട എന്നാൽ അറപ്പ് എന്നാണെന്നും കാപ്പാടം എന്നാൽ പാദസരം എന്നാണെന്നും വസി എന്നാൽ പാത്രം എന്നാണെന്നും മേടുക എന്നാൽ കൊട്ടുക എന്നാണെന്നുമൊക്കെ ഈ പുസ്തകം നമുക്ക് പറഞ്ഞു തരുന്നു. നാട്ടുഭാഷയുടെ അറിവും അനുഭൂതിയും എല്ലാവരിലേക്കും ഒഴുകിയെത്തണമെന്ന ഉദ്ദേശത്തോടെ തിരോഭവിച്ചുകൊണ്ടിരിക്കുന്ന നാട്ടുഭാഷാ പദങ്ങളെ തിരഞ്ഞുപിടിക്കാനും നിഘണ്ടു രൂപത്തിൽ സംരക്ഷിക്കുവാനും വിദ്യാർത്ഥികൾ കാണിച്ച ഉത്സാഹം പ്രശംസനീയമാണ്. ഒരു ഭാഷയിലെ വാക്കുകൾ അക്ഷരമാലാക്രമത്തിലോ വർണ്ണമാലാക്രമത്തിലോ അടുക്കി അവയുടെ അർത്ഥവും ഉച്ചാരണവും നിർവചനങ്ങളും പ്രയോഗങ്ങളും മറ്റു വിവരങ്ങളും അതേ ഭാഷയിലോ മറ്റു ഭാഷകളിലോ നൽകുന്ന അവലംബ ഗ്രന്ഥമാണല്ലോ നിഘണ്ടു അഥവാ ശബ്ദകോശം എന്നത്. ഇത്തരം സന്ദർഭങ്ങളിൽ കൂടുതൽ പ്രചാരമുള്ള അർത്ഥം ആദ്യം

0: എന്ന ക്രമമാണ് മിക്ക നിഘണ്ടുക്കളും സ്വീകരിക്കുന്നത്. ഇത്തരത്തിൽ ഭാഷയിലുള്ള പിടിപാടുകളെ ഉറപ്പിക്കാനാണ് നിഘണ്ടുക്കൾ പൊതുവെ നിലകൊള്ളുന്നത്. എന്നാൽ പത്രഭാഷയും ടെലിവിഷൻ ഭാഷയും ഇൻ്റർനെറ്റ് കേന്ദ്രിതമായ നവമാധ്യമ ഭാഷയും മാനക ഭാഷയിൽ ശക്തമായ സ്വാധീനം ചെലുത്തുന്ന ഇക്കാലത്ത് ചെറുഭാഷകൾ ഗ്ലോബലൈസേഷനും ലോക്കലൈസേഷനും ചേർന്ന് രൂപം കൊണ്ട ഗ്ലോക്കലൈസേഷൻ്റെ വൻ ചുഴികളിൽ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് ഒരു പ്രതിരോധമെന്ന നിലയിൽ നാട്ടുവാക്കുകളെ ശേഖരിക്കാനും നിഘണ്ടു രൂപത്തിൽ സമാഹരിക്കാനും നാട്ടുഭാഷയെക്കുറിച്ച് നമുക്കുള്ള അപകർഷതാബോധത്തെ ഇല്ലായ്മ ചെയ്യാനും ഈ പരിശ്രമം തികച്ചും ഫലവത്തായ മാർഗം തന്നെയാണ്. പേരക്കിടാവ് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ചുള്ളിയും സ്ഥലം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ജാഗയും അറ്റം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന തുച്ഛാങ്കുടിയും താറാവ് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ബത്തും മിനുക്കുപണി എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ചിപ്പാരവും നാട്ടുഭാഷയുടെ വശ്യത വിളിച്ചോതുന്നവയാണ്.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50-നും.

സേവന വാർത്തകൾ. പാലക്കാട് ജില്ലയിൽ പട്ടികജാതി വർഗ യുവതീ യുവാക്കൾക്കായി സൌജന്യ പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ഒരു വർഷ ഒ ലെവൽ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ കോഴ്സിലേക്കാണ് അപേക്ഷിക്കേണ്ടത്. 10-ാം ക്ലാസും പ്ലസ് ടുവുമാണ് അടിസ്ഥാന യോഗ്യത. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഈ മാസം 31. ഫോൺ നമ്പർ 9847597587. 9847597587. കളമശ്ശേരി നഗരസഭയിൽ നിന്നും സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളായ വിധവ പെൻഷൻ, അവിവാഹിത പെൻഷൻ, വികലാംഗ പെൻഷൻ, വാർദ്ധക്യകാല പെൻഷൻ, കർഷക തൊഴിലാളി പെൻഷൻ എന്നിവ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾ, നാളിതുവരെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്തവർ, അടുത്ത മാസം 15 മുമ്പായി നഗരസഭ ഓഫീസിൽ പുതുക്കിയ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം.

0: ആലപ്പുഴ ജില്ലയിലെ കേരള സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ പദ്ധതിയിലെ അംഗങ്ങളുടെ മക്കളിൽ 2026-27 അധ്യയന വർഷം LKG 1 ക്ലാസുകളിൽ പുതുതായി പ്രവേശനം നേടുന്ന കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വാങ്ങുന്നതിനുള്ള ധനസഹായത്തിന് അപേക്ഷ ക്ഷണിച്ചു. താൽപര്യമുള്ളവർ services.unorganized.wssb.org എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷ സമർപ്പിക്കണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 5 മാസം. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ നമ്പറുണ്ട് 0477-2241-455 0477-2241-455.
1: നിങ്ങളുടെ ഇഷ്ട വസ്ത്രങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വിലകളിൽ ഇഷ്ടം പോലെ വാങ്ങുവാൻ സിറ്റി സിൽക്സിലേക്ക് വരൂ.
2: ആഘോഷങ്ങൾ ഏതായാലും എന്നും എപ്പോഴും സിറ്റി സിൽക്സ്.

എറണാകുളം ജില്ലാ എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ സ്വകാര്യ മേഖലയിലെ പ്രമുഖ സ്ഥാപനങ്ങളിൽ ജോലി ലഭിക്കുന്നതിനായുള്ള രജിസ്ട്രേഷൻ ക്യാമ്പ് നാളെ രാവിലെ 10:30 മുതൽ 3:30 വരെ എറണാകുളം നോർത്ത് പറവൂർ ടൗൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ വെച്ച് നടത്തുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ നമ്പർ ഇതാണ്: 6282442.

സാംസ്കാരിക വകുപ്പും അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി നടപ്പിലാക്കുന്ന സൌജന്യ കലാപരിശീലനത്തിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. പ്രായഭേദമന്യേ കഥകളി, ചെണ്ട, കൂടിയാട്ടം, ചിത്രരചന, കഥകളി വേഷം, കഥകളി സംഗീതം, ശാസ്ത്രീയ സംഗീതം എന്നീ കലാരൂപങ്ങളിൽ പരിശീലനം നേടാം. ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള വിവിധ സെന്ററുകളിലാണ് ക്ലാസുകൾ. ഫോൺ നമ്പർ 8547529464, 8547529464.

0: കോട്ടയം പട്ടികജാതി വികസന വകുപ്പിന്റെ നിയന്ത്രണത്തിൽ കുറിശ്ശിയിൽ പ്രവർത്തിക്കുന്ന പെൺകുട്ടികളുടെ പ്രീ മെട്രിക് ഹോസ്റ്റലിൽ ട്യൂട്ടർമാരെ തിരഞ്ഞെടുക്കുന്നു. ഇംഗ്ലീഷ്, കണക്ക്, ഹിന്ദി, ഫിസിക്കൽ സയൻസ്, നാച്ചുറൽ സയൻസ്, സോഷ്യൽ സയൻസ് എന്നീ വിഷയങ്ങളിലേക്കാണ് ഒഴിവുകൾ. ഹൈസ്കൂൾ വിഭാഗത്തിന് അതത് വിഷയങ്ങളിൽ ബിരുദവും ബിഎഡും യു പി വിഭാഗത്തിന് TTC യോഗ്യതയും വേണം. യു പി വിഭാഗത്തിൽ 3ഉം ഹൈസ്കൂൾ വിഭാഗത്തിൽ 6ഉം ഒഴിവുകളുണ്ട്. ഹോസ്റ്റലിന് സമീപം താമസിക്കുന്ന വനിതകൾക്കാണ് അപേക്ഷിക്കാനാവുക. അപേക്ഷകൾ ഈ മാസം 30ന് വൈകിട്ട് 5 മണിക്ക് മുൻപായി ഓഫീസിൽ നൽകേണ്ടതാണ്. ഫോൺ നമ്പർ 8547-630-0069, 8547-630-0069. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് FM ഡയറി.
1: ഈ ഗാനം ഇന്നത്തെ ഗാനം. ത്യാഗത്തിന്റെ മഹത്വവും പങ്കുവയ്ക്കലിന്റെ സന്തോഷവും ജീവിതത്തിൽ നിറയ്ക്കുന്ന വിശുദ്ധ ദിനമാണ് ബലിപ്പെരുന്നാൾ അഥവാ ഈദുൽ അധ. ഇബ്രാഹിം നബി അള്ളാഹുവിന്റെ കൽപ്പനയനുസരിച്ച് തന്റെ ഏറ്റവും പ്രിയപ്പെട്ട മകൻ ഇസ്മയിലിനെ ത്യജിക്കാൻ തയ്യാറായ മഹത്തായ വിശ്വാസത്തിന്റെയും സമർപ്പണത്തിന്റെയും സ്മരണയാണ് ബലിപ്പെരുന്നാൾ. ത്യാഗം, കരുണ, പങ്കുവയ്ക്കൽ, സാഹോദര്യം, സമൂഹത്തിലെ ഐക്യവും മതസൌഹാർദ്ദവും സ്നേഹവും ഈ പെരുന്നാൾ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എല്ലാവർക്കും സമാധാനവും സന്തോഷവും ഐശ്വര്യവും നിറഞ്ഞ ബലിപ്പെരുന്നാൾ ആശംസകൾ. ഇന്ന് നമ്മൾക്ക് കേൾക്കാം ബന്ധുക്കൾ ശത്രുക്കൾ എന്ന ചിത്രത്തിലെ ഈ ഗാനം ഇന്നത്തെ ഗാനം. ഗാനരചന, സംഗീതം ശ്രീകുമാരൻ തമ്പി, പാടിയത് യേശുദാസ്.

0: സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ് കൊച്ചി.
1: ആരോഗ്യക്കുറിപ്പുകൾ.
0: പ്രായോജികർ
1: മെഹറിങ്ങിലൂടെ കൃത്യതയാർന്ന എർത്തിങ്ങിന്
0: സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ്.
1: ഫോൺ 94 97 45 79 70.
2: മെനോപോസ് ആകുന്ന ആ ഏജിലാണ് നമുക്ക് കാണാം മക്കളെല്ലാം ഒന്നുകിൽ കല്യാണം കഴിഞ്ഞ് അല്ലെ ജോലി കിട്ടി വേറെ സ്ഥലങ്ങളിലായിരിക്കും. അപ്പോൾ ഇത്രയും നാളും ബിസി ആയിരുന്ന അമ്മയ്ക്ക് വീട്ടിൽ ഒരു കൂട്ടില്ല, അല്ലെങ്കിൽ ഒരു ഒഴിഞ്ഞ പ്രതീതിയാണ്, ഒരു എംപ്റ്റിനെസ് സിൻഡ്രോം. അപ്പോൾ ആ സമയത്ത് അവർക്കൊരു ഡിപ്രഷൻ വരും. പിന്നെ മെനോപോസ് ആകുന്ന സമയത്ത് ഒരു പ്രീ മെൻസ്ട്രുവൽ സിൻഡ്രോം മാതിരി പെരി മെനോപോസൽ ഡിപ്രഷനും അങ്ങനെ പല ബുദ്ധിമുട്ടുകൾ അവർക്ക് വരാറുണ്ട്. പിന്നെ സെക്ഷൽ ലൈഫിലും അവർക്ക് കുറേ വ്യത്യാസങ്ങൾ വരുന്നു. അപ്പം ഈസ്ട്രോജന്റെ അഭാവത്തിൽ സെക്ഷൽ ഡ്രൈവ് കുറഞ്ഞു വരുന്നു.

0: പിന്നെ വെജൈനൽ ഡ്രൈനസ് വരുന്നു. ഇതെല്ലാം അവർക്ക് ആ പുറത്ത് പറയാമോ ഇല്ലയോ എന്നറിയില്ല. അപ്പോൾ അത് ഒതുക്കി മനസ്സിൽ ഒതുക്കി അത് ഡിപ്രഷനായിട്ട് വരുന്നു. പിന്നെ ചിലരിൽ ഈ സ്ട്രെസ് ഇൻകോണ്ടിനൻസ് വരുന്നു, ചുമയ്ക്കുകയോ തുമ്മുകയോ ഒക്കെ ചെയ്യുമ്പോഴുള്ള യൂറിൻ ലീക്ക്, അതൊരു സോഷ്യൽ പ്രോബ്ലമാണ്. അവർക്ക് പുറത്തോട്ട് പോകാൻ പറ്റുന്നില്ല, മറ്റ് സോഷ്യൽ ഗ്യാതറിങ്ങിലൊന്നും പോകാനുള്ള ബുദ്ധിമുട്ട് വരുന്നു. പിന്നെ യൂട്രസ് പ്രൊലാപ്സ് കാണുന്നുണ്ട്, മൂത്രസഞ്ചി അതിൻ്റെ ഒപ്പം വരുന്നു, അപ്പോൾ മൂത്രം ഒഴിക്കാനുള്ള ബുദ്ധിമുട്ട്. ഇങ്ങനെ ഉള്ള കുറേ മൾട്ടിപ്പിൾ പ്രോബ്ലംസ് ഉണ്ട്. അത് അവർക്ക് ഷെയർ ചെയ്യാനോ അത് പറയേണ്ടത് എപ്പോഴാണെന്നോ അറിയാൻ വയ്യാത്തതുകൊണ്ടാണ് അവർ കൂടുതൽ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്.
1: ഈ വിവരങ്ങൾ പങ്കുവച്ചത് സീനിയർ കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ഷേർലി മാത്തൻ.
2: എർത്തിംഗ് രംഗത്ത് കേരളത്തിനകത്തും പുറത്തും വർഷങ്ങളുടെ പ്രവർത്തന പരിചയം.
3: പെട്രോൾ പമ്പുകൾ, വാട്ടർ മെട്രോ സ്റ്റേഷനുകൾ, ഹോസ്പിറ്റലുകൾ, കൺവെൻഷൻ സെന്ററുകൾ, ആരാധനാലയങ്ങൾ, സ്കൂളുകൾ, വീടുകൾ, ഫ്ളാറ്റുകൾ തുടങ്ങി സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ മെഹറിംഗിലൂടെ കൃത്യതയാർന്ന എർത്തിംഗ് സംവിധാനം ചെയ്തു കൊടുക്കുന്നു.
2: ഹോസ്പിറ്റലുകളിലെ MRI, CT സ്കാൻ തുടങ്ങിയവയ്ക്ക് സ്പെഷ്യലൈസ്ഡ് എർത്തിംഗ്.
3: സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ്, കൊക്കാലെ, തൃശൂർ.
2: സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ്, കൊച്ചി.
3: ആരോഗ്യക്കുറിപ്പുകൾ,
2: പ്രായോജികർ,
3: മെഹറിംഗിലൂടെ കൃത്യതയാർന്ന എർത്തിങ്ങിന്
2: സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ്.
3: ഫോൺ 94 97 45 79 79.

പ്രിയ ശ്രോതാക്കളെ, ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി FM നിലയം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ലക്ഷ്മി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ കൈക്കും തോൾ സന്ധിക്കും ഉണ്ടാകുന്ന കായിക പരിക്കുകൾ, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അസ്ഥിരോഗ വിഭാഗം മേധാവിയും ഷോൾഡർ ആന്റ് അപ്പർ ലിംബ് സർജനുമായ ഡോക്ടർ KR പ്രതാപ് കുമാർ മറുപടി നൽകുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട സംശയങ്ങളെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 0484-2426-397 0484-2426-387 അല്ലെങ്കിൽ 9446-4558-88 എന്ന നമ്പറിൽ വിളിക്കുക. വിളിക്കേണ്ട സമയം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 4 മണി വരെ.

0: ദീപസ്തംഭം മഹാശ്ചര്യം.
1: തങ്കമേ വരൂ, ഇരിക്കൂ.
2: എന്നതാ വർഗിച്ചായ? കാര്യമായ എന്നതോ ആണല്ലോ.
1: അതെ, ഇന്നലെ കിടന്നിട്ട് ഉറക്കം വന്നില്ല.
2: അത് കൊതുകിന്റെ ശല്യം കൊണ്ടാ. പോട്ടെ.
1: അതല്ല, ഞാൻ ഇന്നലെ കിടന്നിങ്ങനെ ആലോചിച്ചു.
2: ഇനി ആരെ പറ്റിക്കാനാ ബാക്കിയെന്നാണോ?
1: ഈ തങ്കമ്മ, എന്റെ മരണശേഷം എന്ത്? അതാലോചിച്ച്
2: ഞങ്ങളുടെ ജീവിതം മനോഹരമായിരിക്കും. തന്നെയല്ല, നിങ്ങൾ വംശനാശം നേരിടുന്ന കടലാമയൊന്നും അല്ലല്ലോ.
1: കാര്യമായിട്ടൊരു കാര്യം പറയുമ്പോഴാ കടലാമ.
2: ദേ ചാവക്കാടുകാരെ കേൾക്കരുത് കേട്ടോ, അവർക്ക് പ്രിയപ്പെട്ടവരാ ഈ കടലാമകള്.
1: ചാവക്കാട്ടുകാർക്കോ?
2: യെസ്, കേരളത്തിലെ ഏറ്റവും സജീവമായി കടലാമ സംരക്ഷണ പ്രവർത്തനങ്ങൾ നടക്കുന്നതേ അങ്ങ് ചാവക്കാട്ടാ.
1: അതെന്നാ അവിടെ ആയത്?
2: കാരണം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടലാമകൾ മുട്ടയിടാൻ വരുന്നത് ചാവക്കാട്
1: തീരമേഖലയിലാ.
2: അല്ല വർക്കിച്ചായ, ഈ മരണത്തെ കുറിച്ച് എന്നാ പറ്റി ഇങ്ങനെ ചിന്തിക്കാനായിട്ട്?
1: വേണം, കുറെ കാര്യങ്ങൾ തങ്കമ്മയെ പറഞ്ഞ് ഏൽപ്പിക്കാനുണ്ട്.
2: മരിച്ചു കഴിഞ്ഞാലും എനിക്കൊരു സമാധാനം തരില്ല അല്ലേ?
1: ഓ, ഒരുമിച്ച് പഠിച്ച് പഴയ സ്കൂൾ സുഹൃത്തുക്കൾ ഒരുപാടൊരുപാട്.
2: മതി മതി മതി, കാര്യം പറ.
1: എന്റെ വീടും പുരയിടവും എന്റെ മരണശേഷം വീടില്ലാത്ത പാവങ്ങൾക്ക് താമസിക്കാനായി വിട്ടുകൊടുക്കണം.
2: വർക്കിച്ചായ,
1: എന്റെ വീടിന്റെ വടക്കുള്ള 10 സെന്റ് സ്ഥലം ഒരു ലൈബ്രറി പണിയാനായി എഴുതി മാറ്റിവെക്കും. തങ്കമ്മേ, തങ്കമ്മ മുന്നിൽ നിന്ന് അതിന്റെ നിർമ്മാണം പൂർത്തിയാക്കണം.
2: ചെയ്യാം, ഞാൻ തന്നെ എല്ലാം ഏറ്റെടുത്ത് ചെയ്തോളാം.
1: എന്റെ സ്ഥിര നിക്ഷേപമുണ്ട് ബാങ്കിൽ, അത് അന്നദാനത്തിനായി ഉപയോഗിക്കണം.
2: ഉപയോഗിക്കാം, തീർച്ചയായിട്ടും ഉപയോഗിക്കാം. പിന്നൊരു കാര്യം
1: പറ തങ്കമ്മേ.
2: വർക്കിച്ചായം പോയ ക്ലബിന്റെ സെക്രട്ടറി ഞാനാകും.
1: ചത്താലും ഞാനത് സമ്മതിക്കത്തില്ല.
2: നിങ്ങൾ ഇതുവരെ ചത്തില്ലേ?
0: ദീപസ്തംഭം മഹാശ്ചര്യം. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ അരുൺ ബാലകൃഷ്ണൻ, രാഖി സാമന്ത്.

0: റേഡിയോ നാടകത്തിന്റെ പുത്തൻ സാധ്യതകൾ കണ്ടെത്തി ഫലപ്രദമായ പ്രമേയങ്ങളിലൂടെ ശ്രോതാക്കളെ നാടകലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന പ്രതിഭാശാലി.
1: എന്താ ഇത്? ആരോ ആരോ പാടുന്ന പോലെ. മാധവൻകുട്ടി, മാധവൻകുട്ടി,
2: എന്താ?
1: ദേ ഒന്ന് ശ്രദ്ധിച്ചേ, ആരോ താരാട്ട് പാടുന്ന പോലെയല്ലേ. തൊട്ടിലാടുമ്പം ദാ കയറിന്റെ ശബ്ദം.
2: നിനക്കെന്താ ഭ്രാന്തുണ്ടോ? കാറ്റ് നല്ല ജനൽപ്പാളി വളകിയതായിരിക്കും, കിടന്നുറങ്ങാൻ നോക്ക്.
0: മലയാള റേഡിയോ നാടകത്തിന്റെ ചരിത്രം മാറ്റിയെഴുതിയ കെ വി ശരത്ചന്ദ്രൻ പങ്കെടുക്കുന്ന ആത്മസഖി ആകാശവാണി കേൾക്കാം 30 ഉച്ചയ്ക്ക് 2 മണിക്ക്. ആത്മസഖി ആകാശവാണി.

0: സേവന വാർത്ത. സ്കോൾ കേരള മുഖേന 2026-27 അധ്യയന വർഷത്തെ ഹയർ സെക്കൻഡറി കോഴ്സ് രണ്ടാം വർഷ പ്രവേശനത്തിനും പുനഃപ്രവേശനത്തിനും അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂലൈ 2. വിശദവിവരങ്ങൾക്കായി ഫോൺ നമ്പറുണ്ട് 0481-2300-443. പ്രിയ ശ്രോതാക്കൾ, ഇതോടെ FM ഡയറിയുടെ ആദ്യ ഭാഗം ഇവിടെ പൂർണ്ണമാവുന്നു. FM ഡയറി തുടർന്ന് കേൾക്കാം 7:35. ഇനി 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ സിക്കിം സന്ദർശനം തുടരുന്നു. സിക്കിം പോലീസിന് ഇന്ന് പ്രസിഡന്റ്സ് പോലീസ് കളർ സമ്മാനിക്കും. സ്വച്ഛ് ഭാരത് മിഷൻ 2.0 മികച്ച രീതിയിൽ നടപ്പാക്കേണ്ടതുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ നടന്ന 59th പ്രഗതി യോഗത്തിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു. ഏകീകൃത സിവിൽ കോഡ് ബിൽ അസം നിയമസഭ പാസാക്കി. ഈ നേട്ടം കൈവരിക്കുന്ന രാജ്യത്തെ മൂന്നാമത്തെ സംസ്ഥാനമായി അസം മാറി. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വസതിയിലെ പരിശോധനയ്ക്ക് ശേഷം മടങ്ങിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ 7 പേർ പിടിയിൽ. ത്യാഗസ്മരണകൾ പുതുക്കി ഇസ്ലാംമത വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. ആശംസകൾ നേർന്ന് പ്രമുഖർ. IPL ക്രിക്കറ്റിൽ ആദ്യ എലിമിനേറ്റർ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ രാജസ്ഥാന് 47 റൺസ് ജയം. വാർത്തകൾ വിശദമായി. പ്രസിഡന്റ്സ് പോലീസ് കളർ രാഷ്ട്രപതി ദ്രൌപദി മുർമു സിക്കിം പോലീസിന് സമ്മാനിക്കും. ഗാംഗ്ടോങ്ങിലെ പാൽജോർ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന പരേഡിൽ 400 പേരടങ്ങുന്ന പോലീസ് സംഘം പങ്കെടുക്കും. പുരസ്കാരം ലഭിക്കുന്ന രാജ്യത്തെ 15th വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ 3rd സംസ്ഥാനമാണ് സിക്കിം. സ്വച്ഛ് ഭാരത് മിഷൻ 2.0 മികച്ച രീതിയിൽ നടപ്പാക്കേണ്ടതിന്റെ ആവശ്യം എടുത്തുപറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേവലം അടിസ്ഥാന സൌകര്യ വികസനത്തിനപ്പുറം പൊതുജന പങ്കാളിത്തം, നിരീക്ഷണം അടക്കമുള്ളവയിൽ കൂടെ മികച്ച ഫലം ഉണ്ടാകുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ ചേർന്ന 51st പ്രഗതി യോഗത്തിൽ പറഞ്ഞു. നഗരമേഖലകളിൽ പുരപ്പുറ സോളാർ പദ്ധതികൾ വേഗത്തിൽ നടപ്പാക്കണമെന്ന് നിർദ്ദേശിച്ച പ്രധാനമന്ത്രി പരസ്പര സഹകരണത്തിലൂടെയും സാങ്കേതികവിദ്യ അധിഷ്ഠിത വിലയിരുത്തലിലൂടെയും നദീജല തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് കെൻ ബെത്വ നദീ സംയോജന പദ്ധതിയെ മറ്റു സംസ്ഥാനങ്ങൾ മാതൃകയാക്കണമെന്നും അഭിപ്രായപ്പെട്ടു. രാജ്യത്തെ റേഷൻ പൊതുവിതരണവുമായി ബന്ധപ്പെട്ട സാർത്ഥക് PDS പദ്ധതി ദീർഘിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭാ തീരുമാനം. സംസ്ഥാനങ്ങൾക്കിടയിലെ ഭക്ഷ്യധാന്യ കൈമാറ്റം ഫലപ്രദമാക്കുന്നതിനും പൊതുവിതരണ സംവിധാനത്തിന്റെ നവീകരണത്തിനും പദ്ധതി സഹായിക്കുമെന്ന് മന്ത്രിസഭാ യോഗത്തിന് ശേഷം കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. 25,530 കോടി രൂപയുടെ കേന്ദ്രവിഹിതം പദ്ധതിക്കായി അനുവദിക്കും. നിർമ്മൽ, ആശ, സക്ഷം എന്നീ നിർമ്മിത ബുദ്ധി ഘടകങ്ങൾ സാർത്ഥക് PDSൽ ഉൾപ്പെടുത്തുമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. നീറ്റ് UG പുനഃപരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അവലോകനം ചെയ്തു. ഉന്നതാധികാര സമിതി അധ്യക്ഷനുമായും ശ്രീ പ്രധാൻ കൂടിക്കാഴ്ച നടത്തി. പരീക്ഷയുടെ സുഗമമായ നടത്തിപ്പ് ഉറപ്പാക്കുന്നതിന് സ്വീകരിച്ച നടപടികൾ NTA ഡയറക്ടർ ജനറൽ വിശദീകരിച്ചു. രാജ്യത്തുടനീളം

0: 1400 പരീക്ഷാ കേന്ദ്രങ്ങളിൽ ജൂൺ 21-നാണ് നീറ്റ് യുജി പുനഃപരീക്ഷ നടക്കുന്നത്. ഹൈദരാബാദ് ആസ്ഥാനമായുള്ള കോപ്റ്റ് എഡ്യൂടെക്കിന് പരീക്ഷാ കരാർ നൽകിയതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ CBSE തള്ളി. ആരോപണങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നും വസ്തുതകളെ അടിസ്ഥാനമാക്കിയുള്ളതല്ലെന്നും CBSE സമൂഹമാധ്യമക്കുറിപ്പിൽ വ്യക്തമാക്കി. ഏജൻസിക്ക് കരാർ നൽകുന്നതിൽ പ്രോട്ടോകോളുകൾ സൂക്ഷ്മമായി പാലിച്ചിട്ടുണ്ടെന്നും ബോർഡ് അറിയിച്ചു. രാജ്യത്തെ മുസ്ലിം സ്ത്രീകളുടെ അവകാശങ്ങൾ സംബന്ധിച്ച സമഗ്ര ശുപാർശ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ച് ദേശീയ വനിതാ കമ്മീഷൻ. ആഭ്യന്തര മന്ത്രാലയം, വനിതാ ശിശുവികസന ന്യൂനപക്ഷ മന്ത്രാലയങ്ങൾ എന്നിവർക്കാണ് കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത്. വിവാഹം, പിന്തുടർച്ചാവകാശം, വിവാഹമോചനം അടക്കമുള്ളവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ റിപ്പോർട്ടിൽ പ്രത്യേക ശ്രദ്ധ നൽകിയിട്ടുണ്ട്. യൂറോപ്യൻ യൂണിയൻ വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കാൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സൈപ്രസിലെത്തി. യൂറോപ്യൻ കമ്മീഷൻ വൈസ് പ്രസിഡന്റ് കാജ കല്ലാസിനും സൈപ്രസ് വിദേശകാര്യമന്ത്രി ഡോക്ടർ കോൺസ്റ്റാന്റിനാസ് കോംബോസിനും ക്ഷണത്തിന് നന്ദി പറയുന്നതായി എസ് ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കഴിഞ്ഞ ദിവസം യുക്രൈനിയൻ വിദേശകാര്യമന്ത്രി ആൻഡ്രി സിബിഹയുമായും ശ്രീ ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ 12 വർഷം പൂർത്തിയാക്കി. 2014 May 26-നാണ് ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. കേന്ദ്രമന്ത്രിമാരും രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പ്രധാനമന്ത്രിക്ക് ആശംസകൾ അറിയിച്ചു. കഴിഞ്ഞ 12 വർഷങ്ങളിൽ വിവിധ മേഖലകളിലായി നിരവധി ക്ഷേമ പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കിയത്. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിലൂടെ വീട് ലഭിച്ചതിന്റെ സന്തോഷം പത്തനംതിട്ട ഓമല്ലൂർ സ്വദേശി രജനി ആകാശവാണി വാർത്തകളോട് പങ്കുവയ്ക്കുന്നു.
1: 10 വർഷമായിട്ട് ഞാൻ 5 സെന്റ് ഭൂമി വാങ്ങിച്ച് അതും സർക്കാർ തന്നത് 5 സെന്റ് ഭൂമി വാങ്ങിച്ച് ഇവിടെ വീട് താമസിക്കുമായിരുന്നു, ഒരു ഷെഡ് അടിച്ച്. അങ്ങനെ പ്രധാനമന്ത്രിയുടെ ആവാസ് യോജനത്തിന്റെ പദ്ധതിയിലോട്ട് അപേക്ഷ കൊടുത്ത് അങ്ങനെ എനിക്കൊരു വീട് കിട്ടി. ഞാനും എന്റെ ഭർത്താവും 2 മക്കളും ഞങ്ങൾ താമസിക്കുകയാണ്. പിന്നെ 2 മരുമക്കളും ഉണ്ട്, കൊച്ചുമോളും ഉണ്ട്. ഞങ്ങൾ ഇത്രയും പേര് ഇവിടെ താമസിക്കുക. അത് കിട്ടിയതിൽ ഞങ്ങൾക്ക് വലിയ ഉപകാരമുണ്ട്. അതിൽ ഞങ്ങൾക്ക് പ്രധാനമന്ത്രിയോട് എത്ര പറഞ്ഞാലും പറ്റത്തില്ല, ഒത്തിരി ഉപകാരമുണ്ട്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിലേക്ക് നാളെ കൂടി ജനങ്ങൾക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും സമർപ്പിക്കാം. 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പർ, നമോ ആപ്പ്, MyGOV ഓപ്പൺ ഫോറം എന്നിവയിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കാവുന്നതാണ്. ഈ മാസം 31-നാണ് മൻ കി ബാത്തിന്റെ 134-ാം പതിപ്പിന്റെ പ്രക്ഷേപണം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഏകീകൃത സിവിൽ കോഡ് ബിൽ അസം നിയമസഭ പാസാക്കി. ഇതോടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ സംസ്ഥാനമാകും. രാജ്യത്ത് 3-ാം സ്ഥാനവും അസം സ്വന്തമാക്കി. അസമിൽ വിവാഹം, വിവാഹമോചനം, അവകാശ പാരമ്പര്യം തുടങ്ങിയവയിൽ ഏകീകൃത സിവിൽ കോഡ് നിയമചട്ടക്കൂട് സ്ഥാപിക്കുകയെന്നതാണ് ബില്ലിന്റെ ലക്ഷ്യം. ഭരണഘടനാ പരിരക്ഷകളും ആചാരപരമായ രീതികളും സംരക്ഷിക്കുന്നതിനായി പട്ടികവർഗ വിഭാഗങ്ങളെ ബില്ലിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനത്തിലെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നാളെ നടക്കും. ജൂൺ 1 മുതൽ 3 വരെ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തിനുമേലുള്ള ചർച്ചയും ഉണ്ടാകും. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വസതിയിൽ റെയ്ഡ് കഴിഞ്ഞിറങ്ങിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ 7 പേർ പിടിയിൽ. വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമർത്തിയിരിക്കുന്നത്. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട കേസിൽ നിർണായകമായ രേഖകൾ പിടിച്ചെടുത്തതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിയിച്ചു. റെയ്ഡുകളിൽ വിവിധ നിക്ഷേപങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളും ബാങ്കിലെ സ്ഥിര നിക്ഷേപ രേഖകളും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് ED പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു. ത്യാഗസ്മരണങ്ങൾ പുതുക്കി ഇസ്ലാമത വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. പ്രവാചകനായ ഇബ്രാഹിം നബി ആദ്യപുത്രനായ ഇസ്മായിലിനെ ദൈവകൽപ്പന മാനിച്ച് ബലിയർപ്പിക്കാൻ സന്നദ്ധനായതിന്റെ ഓർമ്മ പുതുക്കലാണ് വലിയ പെരുന്നാൾ. രാവിലെ മുതൽ പള്ളികളും ഈദ്ഗാഹുകളും കേന്ദ്രീകരിച്ച് നമസ്കാരവും പ്രത്യേക പ്രാർത്ഥനയും നടക്കുന്നു. മഴ സാധ്യത മുൻനിർത്തി കോഴിക്കോട് ബീച്ചിലെ ഈദ്ഗാഹ് ഒഴിവാക്കിയിട്ടുണ്ട്. ആകാശവാണി മലപ്പുറം ജില്ലാ പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: സ്നേഹവും സഹനവും ത്യാഗവും ഓരോ വിശ്വാസിയുടെയും ജീവിതത്തെ അർത്ഥസമ്പുഷ്ടവും സഫലവുമാക്കുമെന്ന് ബലിപെരുന്നാൾ ഓർമ്മപ്പെടുത്തുന്നു. പുതുപുത്തൻ വസ്ത്രങ്ങളണിഞ്ഞ് പള്ളികളിലും ഈദ്ഗാഹുകളിലും പ്രാർത്ഥനാ നിർഭരമാകുമ്പോൾ സാധ്യമാകുന്ന ആത്മീയ നവീകരണം സമൂഹത്തിൽ നന്മയുടെ പുതിയ പുലരികൾ സമ്മാനിക്കും. ചേർത്ത് പിടിക്കലിന്റെ ഏറ്റവും ഉദാത്തമായ സന്ദർഭമാണ് ബക്രീദ്. അത് കേവലമായ ഒരാഘോഷമല്ല, ഒപ്പം മാനവ സ്നേഹത്തിന്റെ കലാതീതമായ സന്ദേശമാണ്.
0: രാഷ്ട്രപതി ദ്രൌപതി മുർമു, ഗവർണർ രാജേന്ദ്ര വിശ്വ

0: നാഥ് അർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തുടങ്ങിയവർ ബക്രീദ് ആശംസകൾ നേർന്നു. 20 വർഷക്കാലത്തെ ജയിൽവാസത്തിനുശേഷം കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീം ജയിൽ മോചിതനായി ഇന്ന് നാട്ടിലേക്ക് തിരിക്കും. റിയാദിൽ നിന്നും കോഴിക്കോട്ടേക്ക് പുറപ്പെടുന്ന എയർ ഇന്ത്യ എക്സ്പ്രസിൽ അല്പസമയത്തിനകം അദ്ദേഹം കരിപ്പൂർ വിമാനത്താവളത്തിലെത്തും. ജയിൽ ഉദ്യോഗസ്ഥരാണ് റഹീമിനെ വിമാനത്താവളത്തിലെത്തിച്ച് എമിഗ്രേഷൻ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയത്. ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് അല്പസമയത്തിനകം ആരംഭിക്കും. അക്കാദമി ഗ്രൌണ്ടിൽ നടക്കുന്ന പരേഡിൽ ദക്ഷിണ നാവികസേന കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ സമീർ സക്സേന മുഖ്യാതിഥിയാകും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: ആകെ 311 കേഡറ്റുകളാണ് പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുക്കുന്നത്. ഇതിൽ 66 വനിതാ കേഡറ്റുകളും ഉൾപ്പെടും. വിയറ്റ്നാം, സീഷെൽസ്, ടാൻസാനിയ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള 6 പേരും പരിശീലനം പൂർത്തിയാക്കി പരേഡിൽ അണിനിരക്കും. ഇന്നലെ നടന്ന ചടങ്ങിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയന്റിഫിക് ആന്റ് ഇൻഡസ്ട്രിയൽ റിസർച്ച് സെക്രട്ടറി ഡോക്ടർ എൻ കലൈസെൽവി മിഡ്ഷിപ്പ്മാൻമാർക്ക് ബിരുദദാനം നടത്തി.
0: ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്നലെ നടന്ന എലിമിനേറ്റർ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ രാജസ്ഥാന് 47 റൺസ് വിജയം. 244 റൺ വിജയലക്ഷ്യവുമായി മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ഹൈദരാബാദ് 19.2 ഓവറിൽ 196 റണ്ണിന് എല്ലാവരും പുറത്താവുകയായിരുന്നു. നാളെ നടക്കുന്ന രണ്ടാം ക്വാളിഫയറിൽ രാജസ്ഥാൻ ഗുജറാത്തിനെ നേരിടും. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ സിക്കിം സന്ദർശനം തുടരുന്നു. സിക്കിം പോലീസിന് ഇന്ന് പ്രസിഡന്റ്സ് പോലീസ് കളർ സമ്മാനിക്കും. സ്വച്ഛ് ഭാരത് മിഷൻ 2.0 മികച്ച രീതിയിൽ നടപ്പാക്കേണ്ടതുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ നടന്ന 51st പ്രഗതി യോഗത്തിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു. ഏകീകൃത സിവിൽ കോഡ് ബിൽ അസം നിയമസഭ പാസാക്കി. ഈ നേട്ടം കൈവരിക്കുന്ന രാജ്യത്തെ 3rd സംസ്ഥാനമായി അസം മാറി. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വസതിയിലെ പരിശോധനയ്ക്ക് ശേഷം മടങ്ങിയ ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ 7 പേർ പിടിയിൽ. ത്യാഗസ്മരണകൾ പുതുക്കി ഇസ്ലാമത വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. ആശംസകൾ നേർന്ന് പ്രമുഖർ. ഐപിഎൽ ക്രിക്കറ്റിൽ ആദ്യ എലിമിനേറ്റർ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ രാജസ്ഥാന് 47 റൺസ് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 7:35. പ്രിയ ശ്രോതാക്കൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം FM ഡയറിയിലേക്ക്.

0: സമകാലികം.
1: തകർത്തു പെയ്യുന്ന പേമാരിക്കിടയിൽ കാതടപ്പിക്കുന്ന ശബ്ദത്തോടെ ആകാശത്ത് മിന്നിമറയുന്ന പ്രകാശം, അത് വെറുമൊരു കാഴ്ച വിരുന്നല്ല. സെക്കൻഡിൽ 100,000 ആംബിയർ വൈദ്യുതി, 30,000 ഡിഗ്രി സെൽഷ്യസ് ചൂടിൽ വെട്ടിയിറങ്ങുന്ന മിന്നൽ പിണർ. സൂര്യന്റെ ഉപരിതലത്തെക്കാൾ 5 ഇരട്ടി ചൂടുമായി ഭൂമിയിലേക്ക് പതിക്കുന്ന ഈ മിന്നലേറ്റ് ഓരോ വർഷവും കേരളത്തിൽ മാത്രം ശരാശരി 70-ലധികം പേരുടെ ജീവൻ പൊലിയുന്നു. 2 ആഴ്ച മുൻപാണ് മലപ്പുറത്തെ വിനോദസഞ്ചാര കേന്ദ്രത്തിൽ മിന്നലേറ്റ് 4 വിദ്യാർത്ഥികളുടെ ജീവൻ പൊലിഞ്ഞത്. അന്തരീക്ഷത്തിലെ ശക്തമായ വായുപ്രവാഹം മൂലം ഭൂമിയിലെ പോസിറ്റീവ് ചാർജും മേഘങ്ങളിലെ നെഗറ്റീവ് ചാർജും തമ്മിലുള്ള ആകർഷണം ശക്തമാകുമ്പോൾ വായുവിന്റെ പ്രതിരോധം ഭേദിച്ചുണ്ടാകുന്ന ഭീമൻ വൈദ്യുത പ്രവാഹത്തെയാണ് നമ്മൾ ഇടിമിന്നൽ എന്ന് വിളിക്കുന്നത്. മിന്നലുണ്ടാകാനുള്ള സാധ്യത മുന്നറിയിപ്പ് കാലാവസ്ഥാ വകുപ്പ് ദിനവും തരുന്നുണ്ട്. എന്നാൽ മുന്നറിയിപ്പുകളെ തീരെ അവഗണിച്ച് ഒടുവിൽ ഈയാമ്പാറ്റകളെ പോലെ മിന്നൽ ചൂടിൽ എരിഞ്ഞടങ്ങുന്നവരും അത്ര വിരളമല്ല എന്നതാണ് ഏറെ സങ്കടം. മൺസൂൺ മഴക്കോളിൽ തുടരെ തുടരെ മിന്നിയിറങ്ങുന്ന ഈ വൈദ്യുത പ്രവാഹത്തിൽ നാം സുരക്ഷിതരാണോ?
2: ഇടിമിന്നൽ അപകടങ്ങൾ കൂടുമ്പോൾ
3: വേനൽ മഴയുടെ ഏറ്റവും വലിയൊരു സവിശേഷതയാണ് ഇടിമിന്നൽ. വളരെയധികം ഇടിമിന്നൽ ഉണ്ടാകുന്ന പ്രദേശങ്ങളിൽപ്പെട്ട ഒരിടമാണ് കേരളം. നമുക്ക് തുലാവർഷത്തിൽ ഇതുപോലെ ഇടിമിന്നലോട് കൂടിയ മഴയാണ് ലഭിക്കാറുള്ളത്.
1: മുന്നറിയിപ്പുകളെയും ജാഗ്രതാ നിർദ്ദേശങ്ങളെയും എല്ലാവരും ഗൗരവത്തോടെ കാണേണ്ടത് ഇടിമിന്നൽ അപകടങ്ങളുടെ തീവ്രത കുറയ്ക്കാൻ സഹായിക്കും. തിരുവനന്തപുരം കാലാവസ്ഥാ കേന്ദ്രം മേധാവി നീത കെ ഗോപാൽ.
3: കാലവർഷക്കാലത്താണെങ്കിലും ഒരിടവേളയ്ക്ക് ശേഷം പെയ്യുന്ന മഴയിലും ഇതുപോലെ ശക്തമായ ഇടിമിന്നൽ ഉണ്ടാവാറുണ്ട്. ഇടിമിന്നൽ വളരെ അപകടകാരിയാണെന്ന് എല്ലാവർക്കും അറിവുള്ള ഒരു കാര്യമാണല്ലോ. മനുഷ്യന്റെയും ജന്തുമൃഗാദികളുടെയും ജീവൻ എടുക്കുന്നവയാണ് ഇടിമിന്നലുകൾ. അതുപോലെ തന്നെ നമ്മുടെ സ്വത്തുക്കൾക്കും നാശനഷ്ടം ഉണ്ടാക്കാറുണ്ട്. ഏകദേശം 300 മില്ലിവോൾട്ട് വൈദ്യുതിയാണ് ഒരു ഇടിമിന്നലിന്റെ സമയത്ത് പ്രവഹിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള കുറച്ച് ദിവസത്തേക്ക് ആഴ്ചകളിലേക്കോ ആവശ്യമുള്ള വൈദ്യുതിയാണ് ഒരു ഇടിമിന്നലിലൂടെ ഞൊടിയിടയിൽ കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് ഇടിമിന്നൽ എത്രമാത്രം അപകടകാരി

കാര്യമാണ്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകാവുന്നതേ ഉള്ളൂ. ഈ സീസണിൽ തന്നെ നമ്മൾ ധാരാളം അപകടങ്ങളെപ്പറ്റിയും അപകട മരണങ്ങളെപ്പറ്റിയും കേട്ട് കഴിഞ്ഞു. ഇരുമിന്നൽ കണ്ടാൽ നമുക്ക് മുൻകരുതൽ നടപടികൾ എടുക്കാനോ സുരക്ഷാ സ്ഥലങ്ങളിലേക്ക് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറാനോ അധികം സമയം കിട്ടാറില്ല. അതുകൊണ്ടാണ് ഇടിമിന്നൽ കൊണ്ടുള്ള അപകട സാധ്യത കൂടുതലാവുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇടിമിന്നൽ മുന്നറിയിപ്പുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജാഗ്രതാ നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അത് കർശനമായി പാലിക്കുക എന്നുള്ളൊരു കാര്യം മാത്രമാണ്. ജാഗ്രതാ നിർദ്ദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയുന്നത്, ഇടിമിന്നലിൻ്റെ ആദ്യ ലക്ഷണം കാണുമ്പോൾ തന്നെ സുരക്ഷിതമായ കെട്ടിടങ്ങളിലേക്ക് മാറുക എന്നുള്ളതാണ്. ഇടിമിന്നലുള്ളപ്പോൾ പാടങ്ങളും മൈതാനങ്ങളും കളിസ്ഥലങ്ങൾ പോലെയുള്ള തുറസായ സ്ഥലങ്ങളിലും തുടരുന്നത് അപകടം കൂടാനേ സഹായിക്കുകയുള്ളൂ. അതുപോലെ തന്നെ പ്രധാനമാണ് വൃക്ഷങ്ങളുടെ ചുവട്ടിൽ അഭയം തേടരുത് എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും തുറസായ സ്ഥലങ്ങളിൽ നിൽക്കുന്ന ഒറ്റപ്പെട്ട മരങ്ങളുടെ ചുവട്ടിൽ അഭയം പ്രാപിക്കുന്നത് വളരെ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുകയുള്ളൂ. അതുപോലെ ഒരു സ്ഥലത്ത് ഏറ്റവും ഉയരമുള്ള മരത്തിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന

0: പിന്നെ പ്രധാനമാണ് വൃക്ഷങ്ങളുടെ ചുവട്ടിൽ അഭയം തേടരുത് എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും തുറസായ സ്ഥലങ്ങളിൽ നിൽക്കുന്ന ഒറ്റപ്പെട്ട മരങ്ങളുടെ ചുവട്ടിൽ അഭയം പ്രാപിക്കുന്നത് വളരെ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുകയുള്ളൂ. അതുപോലെ ഒരു സ്ഥലത്ത് ഏറ്റവും ഉയരമുള്ള മരത്തിൻ്റെ ചുവട്ടിൽ നിൽക്കുന്നതും അതുപോലെ തന്നെ അപകടകാരിയാണ്. കാരണം ഈ വൃക്ഷങ്ങൾ ഇടിമിന്നലിന് കടന്നു പോകാനുള്ള ഒരു മാധ്യമമായി മാറുകയും അതുവഴി അപകട സാധ്യത കൂട്ടുകയുമാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഇടിമിന്നലുള്ള സമയത്ത് വെള്ളത്തിൽ ചവിട്ടി നിൽക്കരുത്, കുളിക്കരുത് എന്നൊക്കെ പറയുന്നത്. ഇതെല്ലാം വെള്ളം വൈദ്യുതി നല്ലപോലെ കടത്തിവിടുന്ന ഒരു മാധ്യമമായതുകൊണ്ട് മിന്നലിൽ കൊണ്ടുള്ള അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുകയാണ് അതുവഴി ചെയ്യുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് പൈപ്പിൽ നിന്ന് വെള്ളം എടുക്കുന്നത് ഒഴിവാക്കണമെന്ന് പറയുന്നു. കാരണം മറ്റ് സ്ഥലങ്ങളിലെ ഇടിമിന്നൽ മൂലമുള്ള വൈദ്യുതി പൈപ്പിലൂടെ സഞ്ചരിക്കാൻ സാധ്യതയുണ്ട്. അത് നമ്മൾക്ക് അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തും. അതുപോലെ തന്നെയാണ് ഇടിമിന്നലുള്ള സമയത്ത് ലാൻഡ് ലൈൻ ഫോണിൻ്റെ ഉപയോഗവും പാടില്ല എന്ന് പറയുന്നത്. അതേ കാരണം കൊണ്ട് തന്നെയാണ് ഈ ലാൻഡ് ലൈൻ ഫോണിൻ്റെ ഉപയോഗം അപകടങ്ങൾ ഉണ്ടാക്കുമെന്ന് പറയുന്നത്. ഇപ്പോൾ എന്തെങ്കിലും കാരണവശാൽ നമുക്ക് തുറസായ സ്ഥലത്ത് നിൽക്കുകയാണ് അല്ലെങ്കിൽ വെളിയിൽ നിൽക്കുകയാണെങ്കിൽ സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് ഓടി മാറാനുള്ളൊരു സാവകാശം ഇല്ലെങ്കിൽ നമ്മുടെ ശരീരം പന്തുപോലെ ഉരുട്ടി ഒതുക്കി ചേർത്ത് വെച്ച് ഭൂമിയോട് ചേർന്ന് അല്ലെങ്കിൽ ഭൂമിയിൽ മണ്ണിലിരിക്കുക എന്നുള്ളതാണ് ഈ സമയത്ത് ചെയ്യാവുന്ന ഏറ്റവും സുരക്ഷിതമായ ഒരു കാര്യം.
1: കേരളത്തിലെ ഏറ്റവും മഴ കിട്ടുന്ന കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിലാണ് കൂടുതലായിട്ട് ഇടിമിന്നൽ ഉണ്ടാവുന്നതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഈ ഉയരം കൂടിയ പ്രദേശങ്ങൾ അല്ലെങ്കിൽ മലയോര മേഖലകളിൽ മഴ കൂടുതൽ ഉണ്ടാവുന്നു എന്നുള്ളൊരു ഒരു കാരണം ഇതിന്റെ പിന്നിലുണ്ട്. പിന്നെ ഈ കൂർത്തുമൂർത്ത ഈ പാറക്കല്ലുകളും അല്ലെങ്കിൽ ഉയരം കൂടിയ പാറക്കെട്ടുകളും മറ്റുമൊക്കെ ഈ ഇഴിമേഘങ്ങളിൽ നിന്ന് നേരിട്ട് വൈദ്യുതി പ്രവഹിക്കുന്ന പോലെയും നമ്മുടെ വൈദ്യുത ചാലകങ്ങളൊക്കെ പ്രവർത്തിക്കുന്ന ആ ഒരു രീതിയിൽ, അപ്പൊ അതുപോലെ തന്നെ ഈ ഇടിമേഖലയിൽ നിന്ന് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് അങ്ങനെയുള്ള പാറക്കെട്ടുകളായിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇടി മിന്നലേൽക്കാനുള്ള സാധ്യത കൂടുതലാണെന്ന് പറയുന്നത്. അതാണ് പ്രത്യേകിച്ച് ഈ പ്രധാനപ്പെട്ട പിക്നിക് സ്പോട്ടുകളൊക്കെ ഉയർന്ന പ്രദേശങ്ങളെല്ലാം ഇടിമിന്നൽ സാധ്യത കൂടുതലുള്ള ഒരു പ്രദേശമാണെന്ന് വരാനുള്ള ഒരു കാരണം അത് തന്നെയാണ്. അതുപോലെ തന്നെ ചില പാറക്കെട്ടുകളിലെങ്കിലും ഉള്ള ഈ മിനറൽസിന്റെ അല്ലെങ്കിൽ ധാതുക്കളുടെ ഒരു സാന്നിധ്യം ഒക്കെ ഇടിമിന്നലിനെ കൂടുതലായിട്ട് ആഗിരണം ചെയ്യുന്നു എന്നുള്ളൊരു കാരണവും പറഞ്ഞു വരുന്നുണ്ട്.
0: ഇടിമിന്നലിന്റെ ശക്തി കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ ഒട്ടുക്ക് പല സ്ഥലങ്ങളിലും അതിശക്തമായിട്ടാണ് സമീപകാലത്ത് റിപ്പോർട്ടുകൾ കാണിക്കുന്നത്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ആഗോളതാപനത്തിന്റെ ഫലമായിട്ടാണ് എന്നാണ് കരുതപ്പെടുന്നത്. ആഗോളതാപനത്തിന്റെ ഫലമായിട്ട് എല്ലാ കാലാവസ്ഥ പ്രതിഭാസങ്ങളുടെയും ശക്തി കൂടിയതായിട്ടാണ് നമ്മൾ ഇതുവരെ നമ്മുടെ അനുഭവത്തിൽ നിന്നുണ്ടായിട്ടുള്ളത്. അപ്പൊ അതുപോലെ തന്നെയാണ് ഇടിമിന്നലുകളും അല്ലെങ്കിൽ ഇടിമിന്നലോട് കൂടിയ മഴ അഥവാ തണ്ടർസ്റ്റോമിന്റെ കാര്യത്തിലും അതുതന്നെയാണ് സംഭവിക്കുന്നത്. ഭൂമിയുടെ ഉപരിതലവും അതിനോട് തൊട്ടുകൊടുക്കുന്ന അന്തരീക്ഷവും വായുവും പതിവിൽ കവിഞ്ഞ് ചൂടാകുമ്പോൾ അതിശക്തമായ മേഘക്കൂമ്പാരങ്ങളാണ് ഉണ്ടാവുന്നത്. ഇതിൽ നിന്നും ശക്തിയായ കാറ്റ്, കൂടെ കൂടെയുള്ള മിന്നൽ പിണരുകൾ, അതിശക്തമായ മഴ, ഇതെല്ലാം ഇങ്ങനെയുള്ള മേഘങ്ങളിൽ നിന്നുണ്ടാവാറുണ്ട്. അന്തരീക്ഷത്തിന്റെ താപനില കൂടുമ്പോൾ അതിൽ തങ്ങി നിർത്താൻ പറ്റുന്ന നീരാവിയുടെ അളവും ഗണ്യമായി കൂടുന്നുണ്ട്. അതുകൊണ്ട് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അതിശക്തമായ മഴയും ഇടിയോടുകൂടിയുള്ള മഴയും ഉണ്ടാവുന്നു. ആഗോള താപനം തന്നെയാണ് ഇതുപോലെയുള്ള അപകടകാരികളായ ഇടിമേഘങ്ങളുടെ വർധനവിന് കാരണമെന്ന് തന്നെയാണ് വിശ്വസിക്കപ്പെടുന്നത്.
2: മഴക്കാലത്ത് വീടുകളിൽ ഇടിമിന്നൽ മൂലമുണ്ടാകുന്ന അപകടങ്ങൾ അതീവ ശ്രദ്ധ കൊണ്ട് ഒരു പരിധിവരെ നിയന്ത്രിക്കാനാകും.
3: നമ്മുടെ സംസ്ഥാനത്തെ കടുത്ത ചൂടിന് ആശ്വാസമായി വേനൽമഴ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. വേനൽമഴയ്ക്ക് പിന്നാലെ തന്നെ കാലവർഷവും ഇങ്ങെത്തി. മഴ നമുക്കെല്ലാവർക്കും ഇഷ്ടമാണെങ്കിലും മഴയോടൊപ്പം എത്തുന്ന ഇടിമിന്നലും കാറ്റും അപകടകാരിയാണ്. അത് പലപ്പോഴും നമ്മുടെ പേടി സ്വപ്നമായി മാറാറുമുണ്ട്.
2: വൈദ്യുതി വകുപ്പിൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായ രഞ്ജിത്ത് ആൻഡോ,
3: ഇടിമിന്നൽ എപ്പോഴും അപകടകാരിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ തുറസ്സായതും ഉയർന്നതുമായ സ്ഥലങ്ങളിൽ മിന്നലുള്ള സമയങ്ങളിൽ സന്ദർശിക്കുന്നതും നിൽക്കുന്നതും ഒഴിവാക്കേണ്ടതാണ്. ഇപ്പൊ 3 വിദ്യാർത്ഥികൾക്ക് മിന്നലേറ്റു, അവര് തുറസ്സായ സ്ഥലത്ത് മിന്നലുള്ള സമയത്ത് ആയിരുന്നു. അതുപോലെ തന്നെ മഴയിൽ നിന്ന് രക്ഷ നേടാനായി ഉയരമുള്ള മരങ്ങളുടെ ചുവട്ടിൽ നിൽക്കുന്നതും അപകടം തന്നെ. ഇടിമിന്നലിൽ നിന്ന് രക്ഷപ്പെടാൻ ഏറ്റവും സുരക്ഷിതമായ മാർഗം എന്ന് പറയുന്നത് വീട്ടിലോ മറ്റടച്ചുറപ്പുള്ള കെട്ടിടങ്ങളിലോ ആയിരിക്കുക എന്നുള്ളത് തന്നെയാണ്. സുരക്ഷിതമായിട്ടിരിക്കുക എന്ന് പറയുമ്പോൾ പരമാവധി ആക്ടിവിറ്റീസ് കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ്. ഇലക്ട്രിക് ഉപകരണങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്നും വർക്ക് ചെയ്യിക്കേണ്ടിരിക്കുന്നതും പ്ലഗ് ഊരിയിടുന്നതും എല്ലാം നല്ലതാണ്. പക്ഷെ പ്ലഗ് ഊരിയിടുന്നത് ഇടിമിന്നലിന്റെ സമയത്താണെങ്കിൽ അത് ഉപകാരത്തേക്കാൾ അപകടമാണ് ഉണ്ടാകുന്നത്. ഓണാക്കുക. കാരണം ആ സമയത്ത് ഒരു ഹൈ വോൾട്ടേജ് വരുന്ന സമയത്തായിരിക്കും നമ്മൾ പ്ലഗ് ഊരുന്നത്. അതുപോലെ കേബിൾ ടിവിയുടെ മറ്റേ കേബിൾ അഴിച്ചിടുന്നത് ഇതൊന്നും ഇടിമിന്നലുള്ള സമയത്ത് ചെയ്യാൻ നിൽക്കരുത്. ഇടിമിന്നൽ ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്ന് തോന്നുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഇതൊക്കെ ചെയ്യാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഒരുവിധം വീടുകളിലൊക്കെ സോളാർ വരുന്നത് കൊണ്ട് തന്നെ

0: വീടുകളുടെ മുകളിലൊക്കെ തന്നെ ലൈറ്റ്നിങ് അറസ്റ്റർ അതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട്. മറ്റൊരു രക്ഷാകവചം നമ്മളുടെ വീട്ടിലുള്ള ELCV ആണ്. ELCV മഴയ്ക്ക് മുമ്പ് എന്തായാലും പ്രവർത്തനക്ഷമമാണ് എന്ന് നമ്മൾ ഓരോരുത്തരും ഉറപ്പാക്കേണ്ടതാണ്. അത് ഉറപ്പാക്കാനായി ELCV യിൽ കൊടുത്തിട്ടുള്ള ട്രിപ്പ് ബട്ടൺ അമർത്തി നോക്കുക മാത്രം ചെയ്താൽ മതി. ട്രിപ്പ് ബട്ടൺ അമർത്തുമ്പോൾ ELCV ട്രിപ്പാകുന്നുണ്ടെങ്കിൽ ELCV പ്രവർത്തനക്ഷമമാണെന്നും ട്രിപ്പാകുന്നില്ലെങ്കിൽ അത് ഉടൻ തന്നെ മാറ്റേണ്ടതുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. പലപ്പോഴും പല വീടുകളിലും ഇൻസ്പെക്ഷന് പോകുമ്പോൾ ELCV തന്നെ വെച്ചിട്ടില്ല. ഇപ്പോൾ പുതിയ കണക്ഷൻ കൊടുക്കുമ്പോൾ നമ്മൾ ELCV ഉണ്ടെന്ന് ഉറപ്പാക്കുന്നുണ്ട്. പക്ഷെ പഴയ വീടുകളിൽ പലപ്പോഴും ELCV ഇല്ലാത്തത് വെക്കാൻ പറയുമ്പോൾ അതിൻ്റെ ഒരു ആവശ്യകത പലപ്പോഴും പലർക്കും മനസ്സിലാവാറില്ല. അതുപോലെ ഉള്ള വീടുകളിൽ തന്നെ പലതും കേടായിട്ടിരിക്കുന്നത് ശരിയാക്കുക അല്ലെങ്കിൽ അത് പ്രവർത്തിക്കുന്നുണ്ടോ, നമ്മളൊരു സാധനം വെച്ചു അത് അവിടെ തന്നെ ഇരിക്കും വർഷങ്ങളോളം, അങ്ങനെയല്ല. നമ്മൾ പീരിയോഡിക്കായിട്ട് അത് ചെക്ക് ചെയ്യണം. ഇടിമിന്നലിന്റെ സമയത്ത് പ്ലഗില് കുത്തിയിരിക്കുന്ന എല്ലാ എക്യുപ്മെന്റ്സിനും ELCV വർക്കിംഗ് അല്ലെങ്കിൽ അപകട സാധ്യതയുണ്ട്. ELCV കൃത്യമായിട്ട് വർക്ക് ചെയ്യണം. ഈ മഴക്കാലത്തിന് മുമ്പ് നമ്മുടെ ലൈനുകളിലേക്ക് ചെരിഞ്ഞു നിൽക്കുന്നതോ വിഴാറായി നിൽക്കുന്നതായ മരങ്ങളും ഉണ്ടെങ്കിൽ സാധാരണ KICBയിൽ നിന്നുള്ള ജീവനക്കാർ വന്ന് അത് വെട്ടി ക്ലിയർ ചെയ്ത് പോവാറുണ്ട്. ഇനി അഥവാ അങ്ങനെ വെട്ടിയിട്ടില്ല എന്ന് ശ്രദ്ധയിൽപ്പെടുകയാണെന്നുണ്ടെങ്കിൽ KICB ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെടുത്തണം. ഒരിക്കലും ലൈനിലേക്ക് വിഴാൻ സാധ്യതയുള്ള സംഭവങ്ങൾ KICBയിൽ അറിയിക്കാതെ വെട്ടിയിടാനായിട്ട് ശ്രമിക്കരുത്. കാരണം അത് അപകടങ്ങൾ വരുത്തിവെക്കും. KICBയിൽ അറിയിക്കുകയാണ് എന്നുണ്ടെങ്കിൽ KICB ആ ലൈൻ ഓഫ് ചെയ്ത് തരികയും നമ്മുടെ ഒരു സൂപ്പർവിഷൻ അതിനുണ്ടാവും. ഇപ്പൊ ഒരു തെങ്ങോ ഇതൊക്കെ മുറിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ലൈൻ ഓഫ് ചെയ്യേണ്ടതാണെങ്കിൽ നമ്മൾ ലൈൻ ഓഫ് ചെയ്ത് തരികയും അവിടെ നമ്മുടെ ഒരു സൂപ്പർവിഷനും കൂടി ഉണ്ടാവും. ഇടിമിന്നലോടൊപ്പം എത്തുന്ന കാറ്റും നമുക്ക് അപകടങ്ങൾ വിതയ്ക്കാറുണ്ട്. പലപ്പോഴും മരം വീണിട്ടും പോസ്റ്റ് ഒടിഞ്ഞും കമ്പി പൊട്ടി റോട്ടിലും നമ്മുടെ പറമ്പുകളിലും കിടക്കുന്നത് കാണാറുണ്ട്. ഒരിക്കലും ഇത്തരം ലൈനുകളുടെ സമീപത്തേക്ക് നമ്മൾ ചെല്ലാൻ പാടില്ല. ഇത്തരം അപകടങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ KICB നൽകിയിട്ടുള്ള ഹെൽപ്പ് ലൈൻ നമ്പറിൽ ഉടനെ വിളിച്ചു പറയേണ്ടതാണ്. KICBയുടെ ഹെൽപ്പ് ലൈൻ നമ്പർ 94 96 01 01 01 എന്നുള്ളതാണ്. 9496 01 01 01 എന്ന നമ്പറാണ്. എല്ലാവരും ഇത്തരം അപകടങ്ങൾ കണ്ടാൽ വിളിച്ചു പറയുവാൻ മറക്കില്ലല്ലോ.
1: ഇടിമിന്നലിന്റെ ഉയർന്ന വൈദ്യുതി പ്രവാഹം ഏൽക്കുന്നവർക്ക് പ്രത്യേകം ചികിത്സ ലഭ്യമാക്കേണ്ടതുണ്ട്.
2: ഇലക്ട്രിക്കൽ ഇഞ്ചുറീസ് പൊതുവെ മൂന്നായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഒന്ന്, ഹൈ വോൾട്ടേജ് ഇഞ്ചുറീസ്, അതായത് 1000 വോൾട്ടിൽ കൂടുതൽ കറണ്ട് കാരണം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഇഞ്ചുറീസ്. പിന്നെ ലോ വോൾട്ടേജ് ഇഞ്ചുറി, അതായത് 1000 വോൾട്ടിൽ താഴെ കറണ്ട് കാരണം ഉണ്ടാക്കുന്ന ശാരീരിക പ്രശ്നങ്ങൾ. പിന്നെ ഇലക്ട്രിക്കൽ ഫ്ലാഷ് ബേൺസ് എന്ന് പറയും, അതായത് കറണ്ട് ഡയറക്ട്ലി നമ്മുടെ ശരീരത്തിൽ സ്പർശിക്കണമെന്നില്ല, എന്നാലും ആർക്ക് ഇഞ്ചുറീസ് കാരണം ഉണ്ടാകുന്ന ശാരീരിക പ്രശ്നങ്ങൾ.
1: നഗരത്തിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ എമർജൻസി മെഡിസിൻ വിഭാഗ വിദഗ്ധനായ ഡോക്ടർ വിഷ്ണു മനോഹർ.
2: ഇലക്ട്രിക്കൽ ഇഞ്ചുറി കാരണം ശരീരത്തിൽ ഉണ്ടാകുന്ന ഡാമേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി കാർഡിയക് ഇഞ്ചുറിയാണ്, അതായത് ഹാർട്ടിലുണ്ടാകുന്ന ഡാമേജ്. ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരുന്ന അരിത്മിയാസ് ആണ്. അരിത്മിയാസ് എന്ന് പറയുമ്പോൾ താളം തെറ്റുക, ഹാർട്ടിന്റെ മിടിപ്പിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ. പിന്നെ ഉള്ളത് ഡേഞ്ചറസ് ആയിട്ടുള്ള ഹാർട്ട് പെട്ടെന്ന് നിന്ന് പോവുക, വെൻട്രിക്കുലർ ഫിബ്രിലേഷൻസ് എന്നൊക്കെ പറയും. ഇതാണ് മോസ്റ്റ് കോമൺലി നമ്മൾ കാണുന്നത്. പിന്നെ തലച്ചോറിനെയും സ്പൈനൽ കോഡിനെയും അതെങ്ങനെ ബാധിക്കും എന്നുള്ളതാണ്. തലച്ചോറിൽ കൂടുതലും പെട്ടെന്ന് ബോധക്ഷയം ഉണ്ടാകുക, പിന്നെ ഏതെങ്കിലും ഒരു വശത്തേക്കുള്ള തളർച്ച, സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട്, കാഴ്ചയ്ക്കുള്ള ബുദ്ധിമുട്ട്, ഇതൊക്കെയാണ് ബ്രെയിനിലുണ്ടാകുന്നത്. സ്പൈനൽ കോഡിലും ഇതേപോലെ തന്നെ വെർട്ടിബ്രൽ ബോഡി ഫ്രാക്ചേഴ്സ് ഉണ്ടാവും, അത് കാരണം ഉണ്ടാകുന്ന തളർച്ചകൾ ഉണ്ടാവും. അത് ഇലക്ട്രിക്കൽ ഇഞ്ചുറി തന്നെ ആയിട്ടും ഉണ്ടാവും. അത് കാരണം നമ്മൾ തെറിച്ചു പോവുകയോ അല്ലോ ആയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഇഞ്ചുറീസ് കാരണം ഇതൊക്കെ പറ്റാം. അടുത്ത കൂടുതലായിട്ട് കാണുന്നത് മസിൽ ഇഞ്ചുറിയാണ്, അതായത് ശക്തമായിട്ടുള്ള മസിൽ കോൺട്രാക്ഷൻസ് ഉണ്ടാവും. അത് കാരണം മസിൽസിനകത്തുനിന്ന് കുറെ പ്രോട്ടീൻസും മസിലിൽ ഭയങ്കരമായിട്ടുള്ള ഡാമേജസും വരും. ആ വയലന്റ് കോൺട്രാക്ഷൻസ് കാരണം ബോൺസ് ഫ്രാക്ചർ ആവാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ ഉള്ള ക്യൂട്ടേനിയസ് ബേൺസ് ആണ്, അത് പൊള്ളലുകൾ. അത് പല ടൈപ്പ് ഓഫ് പൊള്ളലുകൾ വരും. അതിൽ നമ്മൾ എൻട്രി ആൻഡ് എക്സിറ്റ് വൂൺസ് എന്നൊക്കെ പറയും. കറണ്ട് പോകുന്ന സ്ഥലത്തുണ്ടാകുന്ന ഇഞ്ചുറിയും അത് കോൺടാക്ട് ആയിരിക്കുന്ന ശരീരത്തിന്റെ ഭാഗത്ത് കൂടെ കറണ്ട് പുറത്തേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ഇഞ്ചുറിയും. സാധാരണ പൊള്ളൽ തെർമൽ ബേൺസ്, അതായത് തീ കൊണ്ടുണ്ടാകുന്ന പൊള്ളലുകൾ പോലെ തന്നെ ഇലക്ട്രിസിറ്റി കാരണവും പൊള്ളലുകൾ ഉണ്ടാകും. പിന്നെ അതർ ഇഞ്ചുറീസ് വരുന്നത് കേൾവിനെ അത് ബാധിക്കാം, കാഴ്ചയെ അത് ബാധിക്കാം. ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ചെറിയ പൊള്ളലുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ റണ്ണിംഗ് ടാപ്പ് വാട്ടറിൽ ഒരു 10 to 20 minutes വരെ കൂൾ ഓഫ് ചെയ്യേണ്ടതാണ്.
1: നഗരത്തിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ എമർജൻസി മെഡിസിൻ വിഭാഗ വിദഗ്ധനായ ഡോക്ടർ വിഷ്ണു മനോഹർ.
2: പൊള്ളലേറ്റിരിക്കുന്ന സ്ഥലത്തേക്ക് നമ്മളൊന്നും അപ്ലൈ ചെയ്യരുത് എന്നുള്ളതാണ്. ചിലവർ പേസ്റ്റ്, തേന്, മഞ്ഞൾപ്പൊടി ഇവ കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യാറുണ്ട്. അങ്ങനെയൊന്നുള്ള കാര്യങ്ങളൊന്നും ചെയ്യേണ്ട. ജസ്റ്റ് പ്ലെയിൻ വാട്ടറിൽ, നോർമൽ ടാപ്പ് വാട്ടറിൽ ഒരു 10 to 20 minutes വരെ അത് കൂൾ ഓഫ് ചെയ്യാൻ വേണ്ടി അലോ ചെയ്യുക. അതിനുശേഷം ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക.
1: ദാമിനി ആപ്പ് പോലെയുള്ള സാങ്കേതിക സംവിധാനങ്ങൾ എല്ലാവരും പ്രയോജനപ്പെടുത്തേണ്ടതാണ്. തിരുവനന്തപുരം കാലാവസ്ഥാ കേന്ദ്രം മേധാവി നീത കെ ഗോപാൽ തുടരുന്നു.
3: ഇടിമിന്നൽ ഭീഷണിയിൽ നിന്നും രക്ഷ നേടാനായിട്ടാണ് ദാമിനി ആപ്പ് പുറത്തിറക്കിയിരിക്കുന്നത്. DA

0: MINI ദാമിനി, ഇതാണ് ആപ്പിൻ്റെ പേര്. ദാമിനി എന്ന ഹിന്ദി വാക്കിൻ്റെ അർത്ഥം മിന്നപ്പിണർ എന്ന് തന്നെയാണ്. തത്സമയം ഇടിമിന്നലിനെ കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ ജനങ്ങളിലേക്ക് എത്തിക്കാനായി മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസ് അഥവാ ഭൗമശാസ്ത്ര മന്ത്രാലയമാണ് ഈ ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഏകദേശം 40 മിനിറ്റ് മുമ്പ് മിന്നലുണ്ടാകാനുള്ളൊരു സാധ്യത പ്രവചിക്കാറുണ്ട് ഈ ആപ്പ് വഴി. 20 മുതൽ 40 കിലോമീറ്റർ ചുറ്റളവിലുള്ള മിന്നലിനെ പറ്റിയാണ് നമുക്ക് ഈ ആപ്പ് വഴിയുള്ള വിവരം കിട്ടുന്നത്. കൂടാതെ 5, 10, 15 മിനിറ്റ് ഇടവേളകളിൽ ഉണ്ടായിട്ടുള്ള മിന്നലിനെ പറ്റിയും ഈ ആപ്പിലൂടെ നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ മിന്നലുണ്ടാകുന്ന സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെയും പറ്റി, അതായത് ഞാൻ ആദ്യം സൂചിപ്പിച്ചവരുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്നും ഈ ആപ്ലിക്കേഷനിലൂടെ തന്നെ നമുക്ക് അറിയാൻ പറ്റും. ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലായി സ്ഥാപിച്ചിട്ടുള്ള ലൈറ്റ്നിംഗ് സെൻസറുകളിൽ നിന്നുള്ള വിവരങ്ങൾ ഏകോപിപ്പിച്ചാണ് ഈ ആപ്ലിക്കേഷൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇടിമിന്നൽ ഇന്ത്യയിലെ നമ്പർ 1 കില്ലറായിട്ടാണ് നമ്മൾ ഇപ്പോൾ കണ്ടുവരുന്നത്. ഒരു വർഷത്തിൽ ഏകദേശം 2000 മുതൽ 2500 വരെ ആളുകളാണ് ഇടിമിന്നൽ മൂലം മരണപ്പെടുന്നത് എന്നുള്ളതാണ് ഈ അടുത്ത കാലത്തുള്ള ഡാറ്റ കാണിക്കുന്നത്. നമ്മളുടെ സൈക്ലോൺ, ഉഷ്ണതരംഗം പോലെയുള്ള വിപത്തുകളെ നമുക്ക് നല്ല രീതിയിൽ നേരിടാൻ ഇപ്പോൾ സാധിക്കുന്ന ഒരു സ്ഥിതിയിലെത്തിയിട്ടുണ്ട്. പക്ഷേ ഇടിമിന്നലിൻ്റെ കാര്യം അങ്ങനെയല്ല. ഇടിമിന്നലിൽ നിന്ന് രക്ഷപ്പെടാനോ അല്ലെങ്കിൽ ഇടിമിന്നലിൻ്റെ സൂചന കിട്ടിക്കഴിയുമ്പോൾ നമുക്കൊരു സുരക്ഷിതമായ ഒരു നടപടി എടുക്കാനോ അല്ലെങ്കിൽ റെസ്പോൺസ് ടൈം തീരെ ഇല്ല എന്നുള്ളത് കൊണ്ടാണ് ഇടിമിന്നൽ ഏറ്റവും അപകടകാരിയാവുന്നത്. അതുകൊണ്ടാണ് ഈ ദാമിനി പോലെയുള്ള ഒരു ആപ്പ് നമുക്ക് ഇങ്ങനെയുള്ളൊരു വിപത്തിനെ നേരിടാനായിട്ട് നമ്മൾ തയ്യാറാക്കുന്ന ഒരു സംവിധാനമായിട്ട് മാറുന്നത്. ദാമിനി ആപ്പിനെ ഇടിമിന്നലുമായി ബന്ധപ്പെട്ടുള്ള ദുരന്ത നിവാരണത്തിന് വളരെ ഉപകാരപ്രദമായ ഒരു സംവിധാനമായിട്ടാണ് കാണുന്നത്. ഗൂഗിൾ പ്ലേയിലും ആപ്പ് സ്റ്റോറിലും ദാമിനി ആപ്പ് അവൈലബിൾ ആണ്. ഇത് സൗജന്യമായിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്ന ഒരു സംവിധാനമാണ്. ഇങ്ങനെയൊരു സംവിധാനം ഉള്ളത് ഫലപ്രദമായി എല്ലാവരും ഉപയോഗിക്കണം. ഈ ആപ്പിൻ്റെ പേര് DAMINI ദാമിനി എന്നാണ്. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്ത് ഇതിൽ നിന്നുള്ള വിവരങ്ങൾ നമ്മുടെ സുരക്ഷയ്ക്കായി ഉപയോഗിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ.
1: പ്രകൃതി ദുരന്തം മൂലമുള്ള മരണങ്ങളിൽ 50%ത്തിലധികവും മിന്നലേറ്റുള്ള മരണങ്ങളാണ്. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം 2005 മുതൽ 2024 വരെ 600,000-ത്തിലധികം മരണങ്ങൾ ഇടിമിന്നലേറ്റുണ്ടായിട്ടുണ്ട്. ചെറിയ അശ്രദ്ധ പോലും വലിയ ദുരന്തങ്ങളെ ക്ഷണിച്ചു വരുത്തുന്ന ഉദാഹരണങ്ങൾ നമുക്ക് മുൻപിലുണ്ട്. മഴക്കാലത്ത് ഉയർന്ന മലമുകളിലേക്കും തുറസായ സ്ഥലങ്ങളിലേക്കും പോകുന്ന വിനോദയാത്രകൾ, നിലവാരം കുറഞ്ഞതോ കേടായതോ ആയ വൈദ്യുതോപകരണങ്ങൾ, മുന്നറിയിപ്പുകളെ അവഗണിക്കൽ, ഇവയെല്ലാം ജീവന്റെ വില തന്നെ നൽകേണ്ടി വരുന്ന അശ്രദ്ധകളാണ്. കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പുകളും ദാമിനി ആപ്പ് പോലെ തത്സമയ ഇടിമിന്നൽ സാധ്യത അറിയിക്കുന്ന സാങ്കേതിക വിദ്യയും സ്വീകരിക്കുന്നത് വഴി നമ്മുടെയും ചുറ്റുമുള്ളവരുടെയും ജീവനെ തന്നെയാണ് നാം കാത്തു സൂക്ഷിക്കുന്നത്. കാരണം ഇടിമിന്നൽ ഒരു പ്രകൃതി പ്രതിഭാസമാണ്. അതിനെ ഭയപ്പെടാതെ മുൻകരുതലെടുക്കുകയാണ് പ്രധാനം. ഒരു നിമിഷാർത്ഥത്തിൽ വിലപ്പെട്ട ഒരു ജീവൻ പൊലിയാതിരിക്കാനായി നമുക്ക് ഇവ ശീലമാക്കാം.
2: ഇടിമിന്നൽ അപകടങ്ങൾ കൂടുമ്പോൾ.
3: നിർവഹണം റിയാസ് കളപ്പുരയിൽ, സഹകരണം ഷൈജി ടോണി,
4: അവതരണം ആകാശവാണി കൊച്ചി FM 102.3.

0: തക്ഷൻ കുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
1: എന്തൊക്കെയോ ആലോചിച്ചാണ് കണ്ണച്ചന്റെ വീട്ടിലെത്തിയത്. അദ്ദേഹം ഇന്ന് അവിടെ ഉണ്ടാവില്ല. കൊപ്ര വിൽക്കാൻ വേണ്ടി വടകരയ്ക്ക് പോയിരിക്കുകയാണ്. താഴത്തങ്ങാടിയിലെ പാണ്ഡികശാലകൾ മുഴുവൻ കയറി സന്ധ്യയ്ക്കാണ് മടങ്ങിയെത്താറുള്ളത്. കണ്ണച്ചന്റെ വീട്ടുമുറ്റത്ത് നിറയെ ആളുകൾ. വയലിലെയും പറമ്പിലെയും ജോലിക്കാർ അവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. എന്തത്യാപത്താണ് ഉണ്ടായത്? തലപ്പുലയൻ ചെമ്മാര് ഓടി അടുത്തേക്ക് വന്നു. പാഡ്ലാനെ കാണാൻ ആളെ വിട്ടീനു, കണ്ടില്ലേ? ഇല്ല, എന്താ കാര്യം? പാടിച്ച് ബോധം കെട്ട് കിടക്കുക. മക്കൾ തമ്മിൽ കലവില. പാടിച്ച് ഇടപെട്ടു. അതില്ലാണ്ടാക്കാൻ നോക്കിയപ്പോൾ ഒരുത്തൻ എന്തോ എടുത്ത് തച്ചു. തലക്ക് കൊണ്ട് ഓറ് ബോധം കെട്ട്. രാമർ ഓടി അകത്തേക്ക് കയറി. നടുമുറിയിൽ കണ്ണച്ചന്റെ ഭാര്യ കമഴ്ന്നടിച്ചു കിടക്കുന്നു. അടുത്തേക്ക് ചെന്നപ്പോൾ മനസ്സിലായി അവർ ബോധരഹിതയാണ്. തലയ്ക്ക് മുറിവൊന്നുമില്ല. ഭ്രാന്തുള്ള രണ്ട് മക്കളും ഒന്നും അറിയാത്ത പോലെ മുറിയിൽ വെറുതെ ചിരിച്ചുകൊണ്ടിരിക്കുന്നു.

0: കാഴ്ചയിലെ ഏതോ ഒരു ഭാഗം അവരെ ആകർഷിച്ചിട്ടെന്നോണം അത് ആസ്വദിച്ചുകൊണ്ടാണിരിക്കുന്നത്. ഇളയ പെൺകുട്ടി അമ്മയെ കെട്ടിപ്പിടിച്ച് ഉറക്കെ ഉറക്കെ കരയുന്നു. ഒരുപക്ഷെ ഇതാകാം മാനസിക രോഗമുള്ള കുട്ടികളെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് രാമറിന് തോന്നി. എന്താണ് സംഭവിച്ചതെന്ന് ഏറെക്കുറെ വ്യക്തമായിരുന്നു. ഭ്രാന്തുള്ള മക്കൾ തമ്മിൽ എപ്പോഴും കലഹമാണ്. എങ്ങനെയെങ്കിലും അവർക്ക് നിരന്തരം ആക്രമിച്ചുകൊണ്ടിരിക്കണം. അവരുടെ രോഗം തന്നെ അതാണ്. അവർ പരസ്പരം ആക്രമിക്കുമ്പോൾ ഇടപെടാനും പ്രയാസമാണ്. ഇടപെടുന്നവരുടെ നേർക്കാകും പിന്നത്തെ ആക്രമം. പരസ്പരം ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾക്കിടയിൽ കടന്നു ചെന്ന് അവരെ പിന്തിരിപ്പിക്കാൻ നോക്കിയപ്പോഴാകും കണ്ണച്ചന്റെ ഭാര്യയ്ക്ക് അടിയേറ്റത്. ഉടൻ തന്നെ അവർ ബോധരഹിതയാവുകയും ചെയ്തു കാണും. മുഖത്ത് വെള്ളം തളിച്ചിട്ടും അവർ ഉണർന്നില്ല. ഇനി ശ്രീധരൻ ഡോക്ടറെ വിളിക്കുകയേ മാർഗമുള്ളൂ. അതിനും താൻ തന്നെ പോകേണ്ടി വരും. അയക്കുവാൻ പറ്റിയ ആരും അവിടെ ഉണ്ടായിരുന്നില്ല. പുറത്തേക്കിറങ്ങിയപ്പോൾ തലപ്പുലയൻ ചെമ്മാരെ അന്വേഷിച്ചു. എങ്ങനെണ്ടോളി? ഞാൻ ദരസറ വിളിച്ചോണ്ട് വരാം. അന്നേരം ചെമ്മാര് പള്ളിയാറക്കൽ മുത്തപ്പൻ ക്ഷേത്രത്തിന് നേരെ നോക്കി പ്രാർത്ഥിച്ചു. എന്റെ മേലായി മുത്തപ്പ, കുഴപ്പമൊന്നും ഉണ്ടാക്കാതെ നോക്കണേ. വളരെ വേഗത്തിൽ നടന്ന് രജിസ്റ്റർ ഓഫീസിന് മുമ്പിലെത്തിയപ്പോൾ കുഞ്ഞിക്കേളുവും നാടകസംഘത്തിൽ പ്രവർത്തിക്കുന്ന മറ്റു ചിലരും എതിരെ വരുന്നത് കണ്ടു. നാടകം അവതരിപ്പിക്കാൻ പോകുന്നതിന്റെ ഉത്കണ്ഠ അവരുടെ ശരീരത്തിൽ നിറയെ കാണാമായിരുന്നു. ഒരുപാട് നാളത്തെ ഒന്നിച്ചുള്ള പ്രവർത്തനമാണ് ഇന്ന് നാട്ടുകാരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അവരെന്തായിരിക്കും പറയുക? ആരോടും സംസാരിച്ചു നിൽക്കാൻ സമയമുണ്ടായിരുന്നില്ല. അന്നേരം കുഞ്ഞിക്കേളു തിരക്കി. നീ ഏടിയാ ധൃതി വെച്ച് പോകുന്നത്? ശ്രീധരൻ ദർസറെ കാണണം. എന്താ കാര്യം? അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം. പോയി വേഗം വാ, നാടകം നമുക്ക് 8 മണിക്കെങ്കിലും തുടങ്ങണം, കുഞ്ഞിക്കേളു ഓർമ്മിപ്പിച്ചു. രാമർ തലകുലുക്കി. വേഗത്തിൽ മുമ്പോട്ടേക്ക്. അമ്പലനട കടന്ന് വേണം ഡോക്ടറുടെ വീട്ടിൽ പോകാൻ. അതൊരു എളുപ്പ വഴിയാണ്. എന്നാൽ അമ്പലനടയ്ക്കടുത്തെത്തിയപ്പോൾ ആരെല്ലാമോ വഴി തടഞ്ഞു. ഇപ്പോൾ അമ്പലനട കയറാൻ പറ്റില്ല. അമ്പലനട കടക്കാൻ തന്നെ പോലെ മറ്റു ചിലരും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. എന്താ കാര്യം? വാഴുന്നോർ വരുന്നു. അയിത്തജാതിക്കാർ അമ്പലനടയ്ക്കടുത്തെത്തിയാൽ തീണ്ടിപ്പോകും. അതുതന്നെ. കോവിലകത്തെ ഏതോ ഒരു ആശ്രിതനാണ് അയിത്തജാതിക്കാരനെ തടഞ്ഞു നിർത്തുന്നതെന്നും രാമറിന് മനസ്സിലായി. വാഴുന്നോർ അമ്പലത്തിൽ പോയിരിക്കുകയാണ്. അദ്ദേഹം മടങ്ങിപ്പോയാലേ അപ്പുറത്തേക്ക് പോകാൻ പറ്റൂ. അമ്പലനടയുടെ അടുത്തുപോലും നിൽക്കരുത്. ആശ്രിതൻ ആളുകളെ അകറ്റിക്കൊണ്ടിരുന്നു. വെറുപ്പോടെ അങ്ങനെ നിൽക്കുവാനേ രാമറിന് കഴിഞ്ഞുള്ളൂ. പെട്ടെന്ന് വടക്കുനിന്നും ഒരു മൂളക്കം കേട്ടു. ഒന്നിലധികം പേർ ഒന്നിച്ച് പ്രത്യേക രീതിയിൽ ശബ്ദമുണ്ടാക്കുന്നു. അമ്പലനടയിലൂടെ ആലിൻ ചുവടും കടന്ന് മഞ്ചൽ അടുത്തുകൊണ്ടിരിക്കുന്നു. ആദ്യമായിട്ടാണ് രാമർ മഞ്ചൽ കാണുന്നത്. വാഴുന്നോരെ മഞ്ചലിൽ ചുമന്നുകൊണ്ടുപോകുന്നത് കാണുന്നതും ആദ്യമായിട്ടായിരുന്നു. പട്ടിന്റെ ഞൊറിവെച്ച മഞ്ചലും നിറപ്പകിട്ടാറുന്ന തണ്ടും കാണാൻ ഭംഗിയേറിയതായിരുന്നു. മഞ്ചലിൽ ഒരു തൊട്ടിൽ പോലെ ഇരുഭാഗത്തേക്ക് മാടുന്നുണ്ടായിരുന്നു. മഞ്ചലിൽ മലർന്നുകിടക്കുന്ന വാഴുന്നവരുടെ ശുഷ്കിച്ച മുഖത്തേക്ക് ഒറ്റ പ്രാവശ്യമേ രാമർ നോക്കിയുള്ളൂ. പിന്നീട് അവിടേക്ക് നോക്കാൻ തോന്നിയില്ല. മഞ്ചൽ അകന്നകന്നു പോയി. അമ്പലനട കടക്കാനുള്ള അനുവാദം കിട്ടിയതോടെ രാമർ നടയിലേക്ക് ഓടിക്കയറി. കയ്യിലെങ്ങനെയോ തടഞ്ഞ ഒരു വെള്ളാരം കല്ലെടുത്ത് ദൂരേക്ക് വലിച്ചൊരേറുകൊടുത്തു. അത് അപ്പുറത്തെ കാപ്പിലെ പാതാള ഗുഹയിൽ വലിയ മുഴക്കത്തോടെ ചെന്ന് പതിക്കുന്നത് ആഹ്ലാദപൂർവം രാമർ നോക്കി നിന്നു. നിഗൂഢമായ ഏതോ ഒരാനന്ദം ഉള്ളിലുണ്ടായതായി രാമറിന് തോന്നി.
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
2: വെഡിംഗ് ഫിക്സ് ചെയ്തോലേ? എങ്കി ഇനി കൂടുതലൊന്നും ആലോചിക്കണ്ട. കല്യാണ സാരി സിറ്റി സിൽക്സിൽ നിന്ന് തന്നെ.
3: ഇനി എന്നും എപ്പോഴും സിറ്റി സിൽക്സ്.
4: എന്ത് പഠിക്കണം, എന്താകണം?
5: കരിയർ ഗൈഡൻസ്.
4: ഡോക്ടർ പി ആർ വെങ്കിട്ടരാമൻ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നു.
6: ഹലോ,
7: നീനു കുര്യാക്കോസ്. ഞാൻ ചേർത്തനയിൽ നിന്നാണ് വിളിക്കുന്നത്. ഞാനിപ്പം പി ജി കഴിഞ്ഞ് ബാങ്ക് കോച്ചിങ് കഴിഞ്ഞ് നിൽക്കുക. അടുത്ത് ഇനി എന്താ ചെയ്യേണ്ടെന്നുള്ളൊരു ഇതിലാണ് ജോലിക്ക് വരുന്നത്. ഞാൻ ബാങ്കിന്റെ ഇതാണ് നോക്കുന്നത്.
6: പി ജി കോഴ്സ് എന്താ പഠിച്ചത്?
7: പി ജി എം എസ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് പഠിച്ചത്.
6: സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചുകൊണ്ട് ബാങ്ക് ടെസ്റ്റ് എളുപ്പം പാസ്സാകാം. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്ക് ടെസ്റ്റുകളും അലൈഡ് ടെസ്റ്റുകളിലൊക്കെ കുട്ടികൾ മെയിൻ ആയിട്ട് തോക്കുന്നതും അല്ലെങ്കിൽ കട്ട് ഓഫ് മാർക്ക് കിട്ടാതെ മാത്സ് ടഫ് ആയതുകൊണ്ടാണ്. പക്ഷെ സ്റ്റാറ്റിക്സ് പഠിച്ചുകൊണ്ട് മാത്സ് എളുപ്പമായ സ്ഥിതിക്ക് നിങ്ങൾക്ക് സുഖമായിട്ട് പാസ്സാകാം. എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മാത്സോ അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിയോ കഴിവ് കഴിവോ അല്ല. ബാങ്ക് ടെസ്റ്റ് എഴുതാൻ സ്പീഡും പ്രാക്ടീസ്

0: വേണം. എങ്ങനെയാണ് കോച്ചിങ്ങിന് പോയത്?
1: കൊല്ലത്താണ് പോയത്.
0: അപ്പൊ അവിടെ പോയിട്ട് നിങ്ങൾ കുറെ ടെസ്റ്റ് ചെയ്തോ? ഒരു 10-50 ടെസ്റ്റ് ഒക്കെ ചെയ്തോ? റിപ്പീറ്റഡ് ആയിട്ട്
1: ടെസ്റ്റുകൾ അത്ര എഴുതിയിട്ടില്ല, ഞാനിപ്പോ 3-4 ടെസ്റ്റുകൾ എഴുതിയിട്ടുള്ളൂ.
0: അത് പോരാ, അതായത് ഞാൻ പറയാം, ഒരു ആവറേജ് 80 ടെസ്റ്റ് ചെയ്യണം. അതായത് ഈ നിങ്ങൾ പറഞ്ഞ സ്ഥാപനത്തോ അവിടെയൊക്കെ രാവിലെ പോയാൽ നമുക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ തരും, നമ്മൾ ചെയ്ത അടുത്ത ക്വസ്റ്റ്യൻ അങ്ങനെ കണ്ടോ? നിങ്ങൾ സീനിയേഴ്സ് ചെയ്യണ, അങ്ങനെ ഏകദേശം 80 ടെസ്റ്റ്, 90 ടെസ്റ്റ് ഡ്രില്ലിംഗ് മാതിരി പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരുമാതിരി ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ ആൻസർ അറിയാം. മനസ്സിലാവണ്ടോ? ആ ഡ്രില്ലിംഗ് നിങ്ങൾ ചെയ്യണം. അവിടെ പോയിട്ടിരുന്ന് ഡ്രില്ല് ചെയ്ത് ഒരു 10-80 ടെസ്റ്റ് ചെയ്താൽ അടുത്ത ടെസ്റ്റ് പാസ്സാകും. പിന്നെ ഇത് കൂടാണ്ട് ചെയ്യേണ്ട കാര്യം, ടെസ്റ്റ് പാസ്സാകും. മോള് MSc സ്റ്റാറ്റിക്സ് പഠിച്ചതെങ്കിൽ ഒരു 6 കൂടെ ടെസ്റ്റ് പാസ്സാകും. രണ്ടാമത്തെ കാര്യം, ഇത് കഴിഞ്ഞാൽ ഇന്റർവ്യൂവിന് പോകണം. ഇന്റർവ്യൂവിന് പോകുമ്പോൾ അവരെടുക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള കാൻഡിഡേറ്റ്സ് ആണ്. എല്ലാവരും MSc ആണ്, ഇപ്പൊ എല്ലാവരും BTech ആണ്. അവിടെ കോച്ചിങ്ങിന് പോയതല്ലേ ഒരു സെന്ററിൽ? അവിടെ BTech MSc പഠിച്ച ആൾക്കാരൊക്കെ ഇഷ്ടമാരില്ല ക്യാമ്പസിൽ. നമുക്കെങ്ങനെയാ കിട്ടുന്നത്? പണ്ട് അങ്ങനെയല്ല, MSc BSc മുകളിലൊരു വെയിറ്റേജ് ഉണ്ട്. ഇപ്പൊ അതൊക്കെ പോയി. ഇപ്പൊ BTech MTech പഠിച്ചവരൊക്കെ ബാങ്ക് ജോലിക്ക് പോകണം. അപ്പൊ നമ്മള് ഉടനെ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ കൂടെ സൈഡില് ബാങ്കിന് ആവശ്യകതമായിട്ടുള്ള ഒരു ഓൺലൈൻ കോഴ്സ് ചെയ്യുക. നിങ്ങളോട് ആദ്യം ചോദിക്കാൻ പോണ കഴിഞ്ഞ കൊല്ലം പാസ്സായതല്ലേ, ഒരു കൊല്ലമായിട്ട് എന്ത് ചെയ്തു? ഞാൻ ബാങ്ക് ടെസ്റ്റിന് തയ്യാറാണെന്ന് പറഞ്ഞാൽ അത്ര ഇഷ്ടപ്പെട്ട ആൻസർ ആയിരിക്കില്ല. അപ്പൊ ഞാൻ ഓൺലൈൻ കോഴ്സ് ചെയ്തു, റിസ്ക് മാനേജ്മെന്റ് ചെയ്തു, ക്രെഡിറ്റ് അനാലിസിസ് ചെയ്തു, അത് ഓൺലൈനായിട്ട് ചെയ്തു, ഇന്ന സർട്ടിഫിക്കേഷൻ കണ്ടു പറഞ്ഞാൽ അപ്പൊ തന്നെ ജോലി കിട്ടും. അത് തുടങ്ങാം കേട്ടോ.
2: ആകാശവാണി FM വാർത്തകൾ.
3: രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് സിക്കിമിലെ ഗാംഗ്ടോക് പാൾജർ സ്റ്റേഡിയത്തിൽ സിക്കിം പോലീസിന് രാഷ്ട്രപതിയുടെ പോലീസ് കളർ ബഹുമതി സമ്മാനിക്കും. അർപ്പണബോധവും അച്ചടക്കവും മികച്ച പ്രവർത്തനവും കാഴ്ചവയ്ക്കുന്ന സംസ്ഥാന പോലീസ് സേനകൾക്കാണ് രാഷ്ട്രപതി ഈ ബഹുമതി സമ്മാനിക്കുന്നത്. ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും സാഹോദര്യത്തിന്റെയും സ്മരണയിൽ ഇസ്ലാം വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. രാവിലെ പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ് പള്ളികളിലും ഈദ്ഗാഹുകളിലും വിശ്വാസികൾ ഒത്തുകൂടി. മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ ശേഷം ആദ്യമായി വി ഡി സതീശൻ ഇന്ന് കോഴിക്കോട്ടെത്തും. ഉച്ചകഴിഞ്ഞ് ജൂബിലി ഹാളിൽ MP വീരേന്ദ്രകുമാർ അനുസ്മരണ പരിപാടിയിൽ മുഖ്യമന്ത്രി സംബന്ധിക്കും. സംസ്ഥാനത്തെ കർഷകരെ സംരക്ഷിക്കാൻ കൃത്യമായ നിലപാടും നടപടിയും ഗവൺമെന്റ് സ്വീകരിക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. വെല്ലുവിളികൾ അതിജീവിക്കാൻ കർഷകർക്കൊപ്പം ഗവൺമെന്റും ഉണ്ടാകുമെന്ന് മന്ത്രി കോഴിക്കോട്ട് പറഞ്ഞു. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തീരപ്രദേശങ്ങളിൽ 40 km വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. കനത്ത മഴയെ തുടർന്ന് അരുവിക്കര ഡാമിലെ ജലനിരപ്പ് ഉയർന്നതോടെ 2 5 cm വീതം ഉയർത്തി. ഡാമിന്റെ സമീപവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. കണ്ണൂർ കൊട്ടിയൂർ ക്ഷേത്രത്തിലെ വൈശാഖ മഹോത്സവത്തിന് ഇന്ന് നെയ്യാട്ടത്തോടെ തുടക്കമാവും. IPL ക്രിക്കറ്റ് എലിമിനേറ്റർ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 47 റൺസിന് തോൽപ്പിച്ചു. നാളെ 2 ക്വാളിഫയറിൽ അവർ ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും.
2: ആകാശവാണി FM വാർത്തകൾ.
4: ശാസ്ത്രദീപ്തി. റിഫൈൻഡ് കുക്കിംഗ് ഓയിൽ. പരമ്പരാഗതമായി നാം ഉപയോഗിച്ചു പോന്നിരുന്നത് പ്രകൃതിദത്തമായ ചക്കിലാട്ടിയ എണ്ണകളായിരുന്നെങ്കിൽ, ഇന്ന് നാം കൂടുതലായും റിഫൈൻഡ് പാചക എണ്ണകളാണ് ഉപയോഗിക്കുക. ഇതിൻ്റെ കൂടിയ ഉപയോഗത്തിൻ്റെ പിറകിൽ പല കാരണങ്ങളുണ്ട്. ഒന്ന്, റിഫൈൻഡ് ഓയിലുകൾക്ക് ഉയർന്ന താപനിലയിൽ സ്ഥിരതയോടെ നിൽക്കാൻ കഴിവുണ്ട്. ഇത് അവയെ ഗാഢമായ വറുക്കൽ പ്രക്രിയയ്ക്ക് അഥവാ ഡീപ്പ് ഫ്രൈയിങ്ങിന് അനുയോജ്യമാക്കുന്നു. മറ്റൊന്ന്, റിഫൈനിങ് പ്രക്രിയയിലൂടെ ഓയിലിൻ്റെ സ്വാഭാവികമായ മണവും രുചിയും നീക്കം ചെയ്യപ്പെടുന്നതുകൊണ്ട് ഇത് പാചകം ചെയ്യുന്ന ഭക്ഷണത്തിൻ്റെ യഥാർത്ഥ രുചിയിൽ മാറ്റം വരാതെ വിഭവങ്ങൾ തയ്യാറാക്കാൻ സഹായകരമാവുന്നു. മറ്റൊന്ന്, റിഫൈൻഡ് ഓയിലുകളിൽ പ്രിസർവേറ്റീവ്സ് ചേർക്കുന്നതിനാലും എണ്ണ പെട്ടെന്ന് കേടാക്കുന്ന ഇംപ്യൂരിറ്റീസ് നീക്കം ചെയ്യുന്നതിനാലും അവ കൂടുതൽ കാലം കേടുകൂടാതെ സൂക്ഷിക്കാൻ സാധിക്കും. ഇതിനു പുറമെ വ്യാവസായികാടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നതിനാൽ റിഫൈൻഡ് ഓയിലുകൾ എളുപ്പത്തിൽ ലഭ്യമാകുന്നു. ഉൽപ്പാദന ചെലവും വിപണന വിലയും താരതമ്യേനെ കുറവാകുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ ഉപയോഗിക്കാനുള്ള എളുപ്പം.

0: വ്യത്യസ്തവും വൈവിധ്യമാർന്ന പാചകരീതികൾക്ക് അനുയോജ്യമാണെന്നതും കുറഞ്ഞ വിലയുമാണ് ഉപഭോക്താക്കളെ റിഫൈൻഡ് ഓയിലുകൾ തിരഞ്ഞെടുക്കാൻ പ്രേരിപ്പിക്കുന്നത്. പക്ഷേ റിഫൈൻഡ് ഓയിലുകളെ ശുദ്ധീകരിച്ച എണ്ണ എന്ന രീതിയിൽ നാം നോക്കിക്കാണരുത്. കാരണം റിഫൈൻഡ് എണ്ണകൾ തയ്യാറാക്കുന്നത് ഏറെ കൂടിയ ചൂടിൽ കെമിക്കലുകളുടെ സഹായത്തോടെയാണ്. റിഫൈനിംഗ് പ്രക്രിയയിൽ ഇവ ഹെക്സേൻ പോലുള്ള രാസലായകങ്ങൾ ഉപയോഗിച്ചാണ് വേർതിരിച്ചെടുക്കുക. കൂടാതെ ബ്ലീച്ചിംഗ്, ഡീവാക്സിംഗ്, ഡീ ഓഡറൈസിംഗ്, ഡീ ഗമ്മിംഗ്, ഡീ അസിഡിഫിക്കേഷൻ എന്നീ രാസപദാർത്ഥങ്ങളുടെ സഹായത്തോടെ നടക്കുന്ന വിവിധ അവസ്ഥകളിൽ കൂടി കടന്നുപോയിട്ടാണ് റിഫൈൻഡ് ഓയിലുകൾ പുറത്തുവരിക. ഈ പ്രക്രിയകൾ എണ്ണയുടെ പ്രകൃതിദത്ത ഗുണങ്ങളും ആരോഗ്യകരമായ ഘടകങ്ങളും ഇല്ലാതാക്കാൻ കാരണമാവും. കൂടാതെ ഉയർന്ന താപനിലയിലുള്ള പ്രോസസ്സിംഗ്, മോശം കൊളസ്ട്രോളായി നാം കാണുന്ന LDL കൊളസ്ട്രോളിൻ്റെ അളവ്, ഉയർത്താൻ കഴിവുള്ള ട്രാൻസ് ഫാറ്റുകളുടെ അളവ് വർദ്ധിപ്പിക്കാനും ഇടയാക്കാറുണ്ട്. അതുകൊണ്ട് പോഷക ഗുണങ്ങളുടെ സാന്നിധ്യം, സ്വാഭാവികത, ആരോഗ്യകരമായ ദീർഘകാല ഗുണങ്ങൾ എന്നിവയാണ് നമ്മുടെ മുൻഗണന പരിഗണനയെങ്കിൽ പരമ്പരാഗത രീതിയിലുള്ള ചക്കിലാട്ടിയ എണ്ണകൾ തന്നെയായിരിക്കണം നാം തിരഞ്ഞെടുക്കേണ്ടത്.
1: ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ കൊച്ചുബേബി മാഞ്ഞൂരാൻ. ശാസ്ത്രദീപ്തി.

0: ചിത്രപതംഗം.
1: ഒരു ചലച്ചിത്രത്തെ സംബന്ധിച്ചിടത്തോളം സീനിനാവശ്യമായ പരിസരങ്ങൾ സൃഷ്ടിക്കുക എന്നത് വളരെ വലിയൊരു വെല്ലുവിളി തന്നെയാണ്. ഷൂട്ട് ചെയ്ത റോ വിഷ്വലുകളും ട്രാക്കിലുള്ള സൗണ്ടുകളും പഠിച്ച് ആ സീനിന്റെ പരിസരം സൃഷ്ടിക്കുക എന്നതാണ് ശബ്ദരൂപകൽപ്പന അഥവാ സൗണ്ട് ഡിസൈനിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് നിങ്ങളോടൊപ്പം നിരവധി ചലച്ചിത്രങ്ങൾക്ക് ശബ്ദരൂപകൽപ്പന ചെയ്ത കലാകാരൻ ജയദേവൻ ചക്കാടത്ത്.
2: സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ദൃശ്യശ്രാവ്യ മാധ്യമമാണ്. ചില സമയത്ത് നമ്മൾ വിഷ്വൽ കൊണ്ടാണ് കഥ പറയുക, ചില സമയത്ത് നമ്മൾ ശബ്ദം കൊണ്ടാണ് കഥ പറയുന്നത്. പിന്നെ സിനിമയിലെ ഇൻഫർമേഷൻ, അതായത് ഒരു സിനിമ നെറേറ്റീവ് മുന്നോട്ട് പോകുന്ന ഇന്നത്തെ കാലത്ത് ഒരു, ഞാൻ പറയുന്നത് നമ്മൾ നോർമലായി കാണുന്ന സിനിമകൾ വെച്ചാണ്, എല്ലാ സിനിമകളിലും ഡയലോഗ്സ് വഴിയാണ്. അപ്പോൾ ഡയലോഗാണ് സിനിമയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ശബ്ദം എന്ന് പറയുന്നത്. പിന്നീട് നമ്മൾക്ക് ആദ്യം ആലോചിക്കുന്നത് മ്യൂസിക്കാണ്, പ്രത്യേകിച്ച് ഇന്ത്യൻ സിനിമയിൽ പാട്ടുകളും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും. അതായത് പലപ്പോഴും നമ്മൾ ഡയറക്ടർ ഉദ്ദേശിക്കുന്ന ഒരു ഇമോഷൻ ആളുകളിൽ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ പലപ്പോഴും മ്യൂസിക് യൂസ് ചെയ്യും. മ്യൂസിക്കാണ് അടുത്തൊരു സാധനങ്ങൾ. പിന്നെ ഇതല്ലാതെ ആളുകൾ കേൾക്കുകയും അതേസമയം അത് കേൾക്കാതിരിക്കുകയും ചെയ്യുന്ന കുറേ സൗണ്ടുകൾ സിനിമയിലുണ്ട്. അതായത് ഒരാൾ നടക്കുമ്പോഴുള്ള സൗണ്ട്, ഇപ്പം നമ്മളിപ്പോൾ ഒരു സ്റ്റണ്ട് സീൻ കാണുകയും ചിടിക്കുമ്പോഴുണ്ടാകുന്ന സൗണ്ട്, കാറുകളുടെയും, നമ്മൾ എന്തൊക്കെ കേൾപ്പിക്കുന്നു അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്, എന്തൊക്കെ കേൾപ്പിക്കുന്നില്ല എന്നുള്ളതും പലപ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഇന്നത്തെ കാലത്ത് അതൊരു വളരെ റെയറായിട്ട് യൂസ് ചെയ്യുന്നൊരു മീഡിയയെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് സിനിമയിൽ സൈലൻസ് എന്നുള്ള സംഭവം വളരെ കുറവാണ് യൂസ് ചെയ്യുന്നത്, പക്ഷെ പലപ്പോഴും അത് വളരെ ഭംഗിയായിട്ട് വർക്കൗട്ട് ആവുന്ന ധാരാളം സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പം ഇതൊക്കെയാണ് നമ്മൾ സിനിമയിൽ ഉപയോഗിക്കുന്ന ശബ്ദങ്ങൾ. അതിൽ പിന്നെ വേറെ കുറേ മൈക്രോ സ്പെഷ്യലൈസേഷൻ പോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞു വരാം, പക്ഷെ ഇതൊക്കെയാണ് ബേസിക്കലി ആയിട്ട് ഉണ്ടാകുന്നത്.
1: ഒരു കഥാപാത്രത്തോടൊപ്പം സഞ്ചരിച്ച് പ്രേക്ഷകനെ അനുഭവിപ്പിക്കുക എന്നത് ചലച്ചിത്രത്തിൽ ശബ്ദത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാണ്.
2: എല്ലാ സിനിമയിലും ശബ്ദങ്ങൾ നമുക്ക് കേൾക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ വളരെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പൊ ഈ അടുത്ത് ചെയ്തൊരു സിനിമയാണ് കുമ്പളങ്ങി നൈറ്റ്സ്. അതിലൊരു 6-7 മിനിറ്റുള്ള ഒരു സീനുണ്ട്. അത് ഷമ്മി എന്ന് പറയുന്ന ക്യാരക്ടർ ബേബിയുമായി ഒരു ദിവസം രാത്രി അവരുടെ കല്യാണത്തിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു 6-7 മിനിറ്റുള്ള ഒരു സീൻസ് ഉണ്ട്. ആ പോർഷനിൽ വളരെ ഒരു സൈലന്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്, സൈലൻസ് ആണ് അധികം യൂസ് ചെയ്തിരിക്കുന്നത്, ഒരു നിശബ്ദത. അതായത് ആ രണ്ട് ക്യാരക്ടേഴ്സിനിടയ്ക്കുള്ള വളരെ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു നിശബ്ദത, അതാണ് ആ ഭാഗത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷെ സൈലൻസിനെ പോലും അനുഭവിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു സൗണ്ട് അവിടെ യൂസ് ചെയ്യണം. ഇരുട്ട് കാണിക്കണമെങ്കിൽ വെളിച്ചം ഉണ്ടാവും എന്ന് പറയുന്ന പോലെ ശബ്ദം, നിശബ്ദമായൊരു അന്തരീക്ഷം ഉണ്ടെങ്കിൽ പിൻഡ്രോപ്പ് സൈലൻസ് എന്ന് പറഞ്ഞാൽ പിൻഡ്രോപ്പ് സൂചി വീഴുമ്പോൾ ഉണ്ടാവുന്ന സൈലൻസിനെയാണ് നമ്മൾ അറിയുന്നത്. അപ്പോൾ സൂചി വീഴുമ്പോൾ പോലും കേൾക്കണം. അതുപോലെ നീ സൈലൻസ് കേൾക്കുന്നുണ്ടെങ്കിൽ അത് കേൾപ്പിക്കാൻ വേണ്ടി ശബ്ദം യൂസ് ചെയ്യണം. അപ്പം അതിൽ യൂസ് ചെയ്തിരിക്കുന്ന വളരെ ചെറിയ രാത്രിയുടെ ശബ്ദങ്ങൾ, അതായത് കുമ്പളങ്ങിയിൽ നിന്ന് റെക്കോർഡ് ചെയ്ത ഒരു തരം ബെൽഫ്രോഗ് പോലുള്ള ചെറിയ ഫ്രോഗുകൾ, വളരെ ചെറിയ ക്രിക്കറ്റ്സ്, പിന്നെ വീടിൻ്റെ ഉള്ളിലൊരു ക്ലോക്കിൻ്റെ ടിക്ക്. ആ ക്ലോക്ക് ടിക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഒരു പർട്ടിക്കുലർ പോയിന്റ് ആ ക്ലോക്ക് ടിക്ക് ഫുള്ളായിട്ട് അവസാനിക്കുന്നുണ്ട്. ആ ക്ലോക്ക് ടിക്ക് അവസാനിക്കുന്ന സമയത്താണ് നമുക്ക് ശരിക്കും ഒരു സൈലൻസ് ഫീൽ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ളൊരു സാധനം യൂസ് ചെയ്യുന്നുണ്ട്. അതൊരു ഡയറക്ടറുടെ കൂടിയും കഴിവാണ്, അതായത് അങ്ങനെ ഒരു സീൻ ഷൂട്ട് ചെയ്യാനും. അതിന്റെ ഏറ്റവും അവസാനത്തിലാണ് മ്യൂസിക് വരുന്നത്. ആ മ്യൂസിക് വരുന്നതും പോകുന്നതും അറിയുന്നുണ്ടാവില്ല, അതുപോലെയാണ് ആ മിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ സീൻ എഴുതാനും അതുപോലത്തെ പ്രോസസ്, അതായത് രണ്ട് സംഭാഷണങ്ങൾ തമ്മിൽ ആളുകളുടെ ആ ഒരു ഷോട്ടുകൾക്കിടയ്ക്കുള്ള പോസുകളും എഡിറ്റിംഗ് പാറ്റേണും എല്ലാം കൂടിയിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്.

0: പക്ഷെ ഞാനിപ്പോ ഇങ്ങനെ പറയുമ്പോ ഇനി അടുത്ത പ്രാവശ്യം കാണുമ്പോ ചിലപ്പോ നമ്മള ക്ലോക്ക് ടിക്കും അത് തവളകളും അല്ലെങ്കിൽ ക്രിക്കറ്റ് സൗണ്ട്സും അതായത് ചീവിടിന്റെ സൗണ്ടുകളൊക്കെ നമുക്ക് കേൾക്കും.
1: അല്ല മച്ചാനെ വേറെ സീനാണ്.
2: എന്താടാ
1: ഓണർ വിളിച്ച് കളി തീർത്തി പാട്ടാ
2: വേറെ പറമ്പില്ലാത്തോണ്ടല്ലേ.

0: പിന്നെ കുംഭലിംഗനാച്ചൽ അങ്ങനെ തമാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി 12 മണിയാകുമ്പോഴേക്കും തൊട്ടടുത്തുള്ള വീട്ടിലെ കോഴികളൊക്കെ കൂവാൻ തുടങ്ങും. ഓക്കെ, അതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വെളിച്ചടിച്ചിട്ട് ഷൂട്ട് ചെയ്യുന്നതാണ്. രാത്രി വലിയ ലൈറ്റുകളൊക്കെ അടിച്ച് ചില സ്ഥലത്ത് ഷൂട്ട് ചെയ്യുമ്പോൾ കോഴികൾക്ക് എനിക്കറിയില്ല, എനിക്ക് തോന്നുന്നു കോഴിക്ക് മോർണിംഗ് ആയി എന്നുള്ളൊരു ഫീല്. കോഴികളൊക്കെ ഇപ്പോൾ ഇവൺ ആ ഒരു ക്ലൈമാക്സിൽ ഇവർ 3 സഹോദരന്മാരും കൂടിയിട്ട് ഇങ്ങനെ വഞ്ചിയിൽ വരുന്ന സമയത്ത് ദൂരെ നിന്ന് കോഴിയുടെ സൗണ്ട് ഉണ്ട്. പരമാവധി അത് കളയാൻ നോക്കിയിട്ടുണ്ട്, പക്ഷെ എന്നാലും ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ കേൾക്കാം കോഴിയുടെ സൗണ്ടുകൾ വരും. കാക്കകൾക്ക് രാത്രി 1 മണി 2 മണിയാകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ കാക്കകളുണ്ട് ആക്ച്വലി രാത്രിയിൽ, പക്ഷെ നമ്മുടെ മനസ്സിൽ നിന്നുള്ള ഒരു നൈറ്റിൽ കാക്കയില്ല, ക്രിക്കറ്റ്സ് ആണുള്ളത്, അതായത് ചീവീടുകളും മറ്റ് സൗണ്ടുകളും. അപ്പോൾ കാക്കകൾ പെട്ടെന്ന് കേൾപ്പിക്കാൻ പറ്റില്ല. മൊത്തത്തിൽ കുമ്പളങ്ങനാഴ്ചയിലെ സൗണ്ട് ട്രാക്കിൽ ഏറ്റവും കൂടുതൽ കാക്കയാണ്. കാരണം നമ്മൾ ഷൂട്ട് ചെയ്തിരുന്നത് ചെല്ലാനം ഭാഗത്തും അല്ലെങ്കിൽ എന്ന് പറയുന്നത് കുമ്പളങ്ങിയിലൊക്കെയാണ്. അവിടെ എപ്പോഴും കാക്കകൾ എപ്പോഴും ഉണ്ട്, എവിടെ പോയി കഴിഞ്ഞാലും കാക്കയുണ്ട്. അപ്പോൾ കാക്കകളുടെ സൗണ്ട് എപ്പോഴും മിക്സ് ആയിട്ടാണ് കേൾക്കുന്നത് ഡയലോഗിൽ. പക്ഷെ പരമാവധി അതിനെ കുറച്ചു വെച്ചിരിക്കുകയാണ്, പല രീതിയിലുള്ള ടെക്നോളജി ഉപയോഗിച്ചിട്ട് സാധനത്തിനെ കുറച്ചു വെച്ചിരിക്കുകയാണ്.
1: യേശു
2: നമുക്കറിയാത്ത ആളൊന്നുമല്ലല്ലോ.
3: പാർട്ണർഷിപ്പ് എടുത്ത് എപ്പോഴുണ്ട്?
1: മണ്ടനാണ്.
0: വള്ളത്തിൽ പോകുന്ന സാധനങ്ങള്, വള്ളത്തിലുള്ള ഡയലോഗ്സ് കുമ്പളങ്ങിയില്ലെങ്കിൽ ഒന്നും ആകെ ഒരു ഒന്നേ ഉള്ളൂ. അതായത് തൗബിനും ഷെയ്നും കൂടിയിട്ട് വല വിരിക്കാൻ പോകുന്ന ഒരു പാട്ടിന്റെ ഇടയ്ക്കുള്ള ഒരു സാധനം മാത്രമേ ഉള്ളൂ. അത് വഞ്ചിയുടെ ഉള്ളിൽ, അതായത് ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന മൈക്കുകളൊന്നും കേബിൾഡ് മൈക്കുകളല്ല, വയർലെസ് മൈക്കുകളാണ്. അപ്പൊ നമ്മളിപ്പോ കരയിലാണ് നിൽക്കുന്നത്, അത്രയ്ക്കും റേഞ്ച് ആ മൈക്കിനുണ്ട്. അപ്പോൾ വഞ്ചിയുടെ ഉള്ളിൽ എല്ലാവർക്കും മൈക്ക് വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു ബോഡി മൈക്കുണ്ട്. അപ്പൊ അത് കറക്റ്റായി കിട്ടും. പിന്നെ ദൂരം ഫീൽ ചെയ്യാൻ വേണ്ടി നമ്മൾ കരയുന്ന ഒരു മൈക്ക് വെച്ചിട്ടുണ്ട്. ആ 3 മൈക്കുകളും കൂടി മിക്സ് ചെയ്തിട്ടാണ് ആ ദൂരവും ആ സ്ഥലവും ശരിയാക്കിയിട്ട് വരുന്നത്. തുഴയുടെ സൗണ്ടുകൾ റെക്കോർഡ് ചെയ്തതുണ്ട്, അതായത് നമ്മൾ ഡയലോഗ് പറയുമ്പോൾ തന്നെ റെക്കോർഡ് ചെയ്തതുണ്ട്. അതല്ലാതെ സ്റ്റുഡിയോയിൽ ഫോളി ചെയ്തിട്ടുണ്ട്. സ്റ്റുഡിയോയിൽ വെള്ളം നിറച്ചിട്ടുള്ള ടാങ്ക് വെച്ചിട്ട് ആ തുഴ കൊണ്ടുവന്നിട്ട് അതിനനുസരിച്ചിട്ട് അതാണ് ഫോളി സൗണ്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരാൾ നടക്കുമ്പോഴോ അല്ലെങ്കിൽ ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുമ്പോഴോ ഒരു ഗ്ലാസ് എടുത്ത് വെക്കുമ്പോഴൊക്കെയുള്ള ആ സൗണ്ടുകൾ വീണ്ടും റീക്രിയേറ്റ് ചെയ്യും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. കാരണം എപ്പോഴും അത് പലപ്പോഴും നമ്മൾ ഡയലോഗിൽ മിസ്സായി പോകുന്നു. നമ്മൾ ലൊക്കേഷൻ റെക്കോർഡ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും മുൻതൂക്കം കൊടുക്കുന്നത് ആളുകളുടെ ഡയലോഗിനാണ്. അപ്പോൾ ഡയലോഗിനെ ഹിറ്റ് ചെയ്യുന്ന രീതിയിലുള്ള, ഡയലോഗിനെ ഹനിക്കുന്ന രീതിയിലുള്ള യാതൊരു സംഭവങ്ങളും നമ്മൾ

ഏറ്റവും ആദ്യം ചെയ്തത്, അതായത് ഞാൻ പഠിച്ച് പുറത്തിറങ്ങിയിട്ട് ഞാൻ വർക്ക് ചെയ്യാൻ പോയത് ബോംബെയിലാണ്. ബോംബെയിൽ ചെന്ന് ബോംബെ സമ്മർ എന്ന് പറഞ്ഞ സിനിമയിൽ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. സുഭാഷ് സാഹു എന്ന് പറഞ്ഞിട്ടൊരു റെക്കോർഡിസ്റ്റ്, ഓം കാര കമീന ഇതൊക്കെ ചെയ്ത് കുറെ വലിയ പടങ്ങളൊക്കെ ചെയ്തു. പക്ഷേ പുള്ളിയുടെ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ധാരാളം ഹിന്ദി സിനിമയിൽ വർക്ക് ചെയ്യാൻ അസിസ്റ്റന്റ് ആയിട്ടോ അസോസിയേറ്റ് ആക്കിയിട്ട് വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് ആദ്യം കിട്ടുന്ന ഇൻഡിപെൻഡന്റ് പടം എന്ന് പറഞ്ഞാൽ ഡോക്ടർ ബിജുവിന്റെ വീട്ടിലേക്കുള്ള വഴിയാണ്. വീട്ടിലേക്കുള്ള വഴിയിൽ ഞാനാണ്, അത് മലയാള സിനിമയിൽ അന്ന് ലൊക്കേഷൻ സൗണ്ട് ഞാൻ ചെയ്യുന്നത്. അധികവും ഞാൻ

0: ഡബ് ചെയ്യാറില്ല യൂഷ്വലി ഞാൻ. നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ എങ്ങനെയാണോ ആക്ടേഴ്സ് സംസാരിക്കുന്നത് അത് ലൊക്കേഷനിൽ തന്നെ അപ്പം തന്നെ റെക്കോർഡ് ചെയ്ത് അത് പിന്നീട് യൂസ് ചെയ്തിട്ടാണ് എൻ്റെ എന്താ പറയുന്നത് സൗണ്ട് ട്രാക്ക് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് അങ്ങനെ ചെയ്തൊരു സിനിമയാണ്. അത് ഇന്ത്യ മുഴുവൻ പല പല സ്ഥലത്ത് ലഡാക്കിലും ജയ്സാൽമറിലും പുഷ്കറിലൊക്കെ വെച്ച് പൃഥ്വിരാജും ഇന്ദ്രജിത്ത് ഇവരൊക്കെ കൂടിയുള്ളൊരു സിനിമയാണത്. അതിലാണ് ആദ്യമായിട്ട് വർക്ക് ചെയ്തത്. അപ്പോൾ ആദ്യം റെക്കോർഡ് ചെയ്യുകയും ചെയ്തു അത്, പിന്നീട് ശബ്ദ ഡിസൈനും അതായത് സൗണ്ട് ഡിസൈൻ എന്നുള്ള പ്രോസസ്സിലും ഞാൻ പങ്കാളിയായിരുന്നു.
1: ഡോക്ടർ, എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു.
2: ജസ്ബീർ,
1: ഞാൻ പറയുന്ന ഒന്ന് എഴുതിയെടുക്കൂ. ഗായത്രി, നെടുവണ്ണൂർ കടവ് കോളനി, കുളത്തൂപ്പുഴ, കേരള. ഏത് നിമിഷവും മരിക്കാവുന്ന ഒരവസ്ഥയിലാണ് ഞാൻ. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഡോക്ടർ ഒരു സഹായം ചെയ്യണം. ആ അഡ്രസ്സിൽ എൻ്റെ മകനുണ്ട്, അവനെ അവൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് എത്തിക്കാൻ സഹായിക്കണം.
0: ഡോക്ടർ ബിജുവിൻ്റെ ആ സിനിമയിൽ ഡോക്ടർ ബിജുവിന് വേണ്ടിയിരുന്നത് ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു. റിയലിസ്റ്റിക് ആയിട്ട് നമ്മൾ എങ്ങനെയാണ് നമ്മൾ ലഡാക്കിൽ ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ ശബ്ദത്തിനെ സംബന്ധിച്ച് ലഡാക്കിലെ ഏറ്റവും ഭയങ്കര സംഭവം എന്ന് വെച്ചാൽ ലഡാക്ക് വളരെ സൈലന്റ് ആണ്, അവിടെ കിളിയില്ല, ഒരു കാറ്റ് മാത്രമാണ് ബേസിക്കലി നമ്മൾ കേൾക്കുന്നത്. പിന്നെ ശബ്ദത്തിന് പോലും വ്യത്യാസമുണ്ട്, കാരണം നമ്മൾ ഐസിൽ റിഫ്ലക്ട് ചെയ്തിട്ടാണ് സൗണ്ട് വരുന്നത്. അപ്പൊ ശബ്ദത്തിന്റെ ക്വാളിറ്റിക്ക് വ്യത്യാസമുണ്ട്. ലഡാക്കെ പോലത്തെ ഒരു ലഡാക്കിൽ ഒരു 10-15 ദിവസം ഉണ്ടായിരുന്നു സിനിമയുടെ ഒരു മെജോറിറ്റി പോർഷൻ നടക്കുന്നത് ലഡാക്കിലാണ്. അപ്പൊ ലഡാക്കിനെ എങ്ങനെ നമ്മൾ സിനിമയിൽ കൊണ്ടുവരുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം ലഡാക്കിൻ്റെതായിട്ടുള്ള, ഇപ്പൊ ലഡാക്ക് മാർക്കറ്റിലൊക്കെ വെച്ചുള്ള സീനുകൾ കുറവാണ്, പക്ഷെ എങ്കിലും ലഡാക്കിൻ്റെതായിട്ടുള്ളൊരു ഫീല് എങ്ങനെയാണ് ശബ്ദത്തിൽ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു അതിലെ ഏറ്റവും വലിയ ചലഞ്ച്. അധികം യൂസ് ചെയ്തിരിക്കുന്ന കാറ്റുകളാണ്, കുറേ കാറ്റുകൾ റെക്കോർഡ് ചെയ്യുന്നത്. കാറ്റ് റെക്കോർഡ് ചെയ്യാൻ വലിയ പാടാണ്, കാറ്റ് റെക്കോർഡ് ചെയ്ത് എപ്പോഴും നോയ്സ് ആയിട്ടാണ് കേൾക്കുന്നത്, പക്ഷെ കാറ്റ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ധാരാളം. പിന്നെ അതിലും ഈ സൈലൻസ് എന്ന് പറയുന്ന ഒരു സാധനമാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. പിന്നെ അത് കഴിഞ്ഞാൽ ജയ്സാൽമറിൽ പോയി അവിടെ മരുഭൂമിയാണ്. മരുഭൂമി കുറച്ചും കൂടി ഈസിയാണ്, കാരണം മരുഭൂമിക്ക് അതിൻ്റേതായിട്ടുള്ള ആനിമൽസും ഇൻസെക്ട്സും ഇതൊക്കെ ഉണ്ട്, അപ്പോൾ അത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ കുറച്ച് പോർഷൻ തിരുവനന്തപുരം, കുറച്ച് പോർഷൻ പുഷ്കറിൽ. പുഷ്കർ മേളയിലുള്ള റെക്കോർഡിങ് അനുഭവം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഒരു വലിയൊരു ഷോട്ടാണ് നടന്ന്, ഇന്ദ്രജിത്തും പൃഥ്വിരാജും കൂടി നടന്ന് സംസാരിച്ചുകൊണ്ട് വരുന്ന ഒരു ഷോട്ടാണ്. പിന്നിലേക്ക് ക്യാമറ പോകുന്നത് വളരെ ഭംഗിയായിട്ട്. അപ്പോൾ അവരിങ്ങനെ നടന്നു വരുന്നതോടുകൂടി പല കടകളിൽ നിന്നുള്ള പാട്ടുകൾ മാറി മാറി വരും. പല ആളുകളുടെ പോകുന്നതും സഞ്ചരിക്കുന്നതായിട്ടുള്ള, അല്ലെങ്കിൽ വർത്തമാനം പറഞ്ഞ് പോകുന്ന ആൾക്കാരുടെ ആ സൗണ്ടിൻ്റെ പേഴ്സ്പെക്റ്റീവ് വളരെ ഭംഗിയായിട്ട് അതിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ആ സിനിമയിൽ. അങ്ങനെ പല പല പോർഷൻസ് അതിലുണ്ട്. സിനിമ തുടങ്ങുന്നത് 10,000 അടി മുകളിൽ നിന്നുള്ള കറുതങ്ങളിൽ വണ്ടി ഓടിച്ചു പോകുന്ന ഒരാളിൽ നിന്നാണ്. അപ്പോൾ ഐസിലുണ്ടാവുന്ന സൗണ്ട് എന്ന് പറഞ്ഞാൽ അത് വേറെയാണ്, കാരണം അവിടെ വേറെ ഇൻസെക്ട്സ് ആണ്, അവിടെ പ്രത്യേകിച്ച് അങ്ങനെ ജീവികളൊന്നുമില്ല. ഒരു ലൈക്ക് എ കോൾഡ് ഡെസേർട്ട്.
2: ഉങ്ങൾക്ക് യാർന്നെ കൂടെ തെറിയാതെ വർഷം കുഴഞ്ഞെ കൂട്ടിയിട്ട് ഇപ്പം ഇരുപ്പായണോ? എതുക്ക് ഡോക്ടർ,
3: നിങ്ങൾക്ക് ആരാണെന്ന് പോലും അറിയാത്ത 100 കണക്കിന് നിരപരാധികളെ നിങ്ങൾ കൊല്ലാൻ പോകരുത്. അതെന്തിനാണ്? അതേ തത്വത്തിന് മറുവശമാണത്.
2: ഇപ്പം നിങ്ങൾ തങ്ങറിയടോ NICP നിങ്ങൾ സന്ധിച്ച ആളുകൾ ഇവർ യാരെയും സാധാരണമാ അമ്മയപ്പോടെ വെളിയിലിരുന്ന് യാർക്കും പാക്കക്കൂട മതി. താരിഖ് സാബോട് കുഴന്തയെ ഉങ്ക കയ്യിലിരുന്ന് എടുത്ത് അവർ കയ്യിലെ ഒപ്പിടക്കരുത് അവളെ കഷ്ടമാണ് കാര്യം കിടയാറ്. ആണ് അവരോട് കുഴന്തയെ ഇവ്വളോ ദൂരം കൂട്ടിയിട്ട് വന്നവളെ ഒരു വാട്ടിയാവർ അവർക്ക് പാക്കണം പുറത്തു വന്നു. അതിനാണ് താ ഏ കൂടെ നീങ്ക ഇപ്പം നടന്നിട്ടിരിക്കുന്നു.
3: ഇപ്പോൾ ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞിട്ടില്ല. ഇവിടെ സംഭവിക്കാൻ പോകുന്ന എന്താണെങ്കിലും അത് തറയാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ലേ?
0: എല്ലാ സിനിമയിലും ജനങ്ങൾക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ട്, കണ്ടിരിക്കുന്ന ആളുകൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അവർ അറിയുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു സംഭവം. ഇപ്പോൾ ഈവൻ നമ്മളൊരു മ്യൂസിക് കേൾക്കും അതേ സിനിമയിൽ, ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്നുള്ള സാധനം ഉദ്ദേശിക്കുന്നത് പലപ്പോഴും നമ്മൾ. ഇപ്പം ഇന്നത്തെ സിനിമയിൽ ഞാൻ വളരെ കറക്റ്റായിട്ട് പറയാം, സിനിമയിലെ സമയം അനുഭവിക്കാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ മ്യൂസിക് ഉപയോഗിക്കുന്നത്. അതായത് ഇയാളൊരു 2 മിനിറ്റായിട്ട് ഇപ്പോൾ ഞാനും നിങ്ങളും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു 10 മിനിറ്റായി സംസാരിക്കുന്നു. ഈ 10 മിനിറ്റിനെ കൊല്ലാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടാൽ മതി, അത് വളരെ സ്പീഡിൽ കടന്നു പോകും. അതേസമയം നമ്മൾ ഈ സാധനത്തിന് അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ, അതായത് സിനിമയിലെ സമയത്തിന് അനുവദിക്കണമെന്നുണ്ടെങ്കിൽ ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന്റെ യൂസേജ് വളരെ ഡിസ്ക്രിമിനേറ്റിംഗ് ആയിട്ട് കറക്റ്റായിട്ട് യൂസ് ചെയ്യണം. എങ്കിലേ അതായത് സിനിമയിലുള്ള സ്ക്രീൻ ടൈം എന്ന് പറയുന്ന സാധനത്തിനെ കണ്ടിരിക്കുന്ന ആൾക്ക് അനുഭവിക്കാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മളുണ്ടാക്കുന്ന ഭൂരിഭാഗം സിനിമകളും ഈ സമയത്തിന് അനുവദിക്കാൻ ആവശ്യമില്ലാത്ത സിനിമകളാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇപ്പം ഈ വളരെ അടുത്ത് ഞാൻ ചെയ്ത കുറച്ച് സിനിമകളിൽ എനിക്കത് യൂസ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടി. ഇപ്പോൾ മായാനദിയിൽ ധാരാളം സൈലൻസ് യൂസ് ചെയ്തിട്ടുണ്ട്. കുമ്പളങ്ങിനേച്ചിൽ ധാരാളം സൈലൻസ് യൂസ് ചെയ്തിട്ടുണ്ട്. കാർബൺ എന്ന് പറഞ്ഞ സിനിമയിൽ ധാരാളം സൈലൻസ് യൂസ് ചെയ്തിട്ടുണ്ട്.
4: എന്റെ സ്ഥലം എവിടെയാ? അപ്പൊ എന്ത് കല്ലാന്ന് പറഞ്ഞ?
5: പച്ചമരത്.

0: എവിടുന്ന് കിട്ടി
1: ഇത്? ശരിക്കും തിരുവനന്തപുരത്ത് അമ്പലത്തിൽ നിന്ന് ഒരാൾ കിട്ടിയത്. ജനം വിസ
0: അത് കണ്ടാലേ അറിയാൻ പറ്റുള്ളൂ. കല്യാണിച്ചേ
2: ഇപ്പൊ മായാനദിയിൽ ആ ഒരു ട്രെയിനിൽ പോകുന്ന കാറ്റിൽ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. കാറ്റിൽ എന്ന് പറഞ്ഞാൽ അതില് ഇവര് ട്രെയിനിൽ പോകുന്നു, ട്രെയിനിന്റെ സൗണ്ടുകൾ വരുന്നുണ്ട്. അതില് ട്രെയിനിന്റെ സൗണ്ട് ആ തബലയുടെ സൗണ്ടുമായിട്ട് എന്ന് പറയുന്ന ആ താളം ചേരുന്നുണ്ട്. ആ സഞ്ചാരത്തിന്റെ അവരുടെ ആ ഒരു യാത്രയുടെ ഒരു ഫീൽ അതിൽ വരുന്നുണ്ട്.

0: അത് കഴിഞ്ഞ് അവർ ചെന്ന് ബേക്കൽ ഫോർട്ടിൽ ചെന്ന് അപ്പുവും മാത്തനും ഈ രണ്ട് കഥാപാത്രങ്ങൾ ചെന്ന് അവരുടെ ഒരു പ്രണയം ഉടലെടുക്കുന്ന അവസരത്തിൽ കടലിന്റെ സൗണ്ടുകൾ അതിൽ വരുന്നുണ്ട്. എല്ലാ സമയത്തും നമുക്ക് ഒരു പാട്ടിന്റെ ഒപ്പം നമുക്ക് സൗണ്ടുകൾ ഇടേണ്ട ആവശ്യം വരാറില്ല. കാരണം എന്ന് വെച്ചാൽ പലപ്പോഴും ആ പാട്ട് അല്ലാതെ തന്നെ വളരെ ഭംഗിയായിരിക്കും. ചില സമയത്ത് നമുക്ക് ഈ പാട്ട് നടക്കുന്നത് എന്താ പറയുന്നത്, ആ പാട്ട് പാട്ടായിട്ട് നിൽക്കാതെ അത് സിനിമയുടെ ഭാഗമാക്കി മാറ്റാൻ വേറൊരു രീതിയിലുള്ള ശ്രമം ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഈ കഥാപാത്രങ്ങളുടെ ഒപ്പം നമുക്ക് നിൽക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യാം. അല്ലാണ്ട് പെട്ടെന്ന് ഇവിടെ കൊച്ചിയിൽ നിന്ന് വർത്താനം പറഞ്ഞു സ്വിറ്റ്സർലൻഡിലേക്ക് കട്ട് ചെയ്യുന്ന പാട്ട് സീനിൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല.
1: This is the place, Bombay, Maniratnam. Song, Veera song.
2: Okay.
1: Manisha Koirala running that for this.
2: Ha, I've seen, I've seen.
1: Arvind Swami cut his hand, that time blew it. And this is your bodyguard?
2: Yeah. Okay.
3: Ready?
2: Ready, sir.
3: Action!
0: അതില് ഒരു ഓർക്കുന്നൊരു സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രീ ക്ലൈമാക്സിൽ പോലീസുകാരൻ നിന്നിട്ട് ഇയാളെ കൊല്ലുന്നതിനും മാത്തൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ ഒരു എൻകൗണ്ടറിലൂടെ കൊല്ലുന്ന എൻകൗണ്ടർ പോലെ പ്ലാൻഡ് ആയിട്ടുള്ളൊരു മർഡർ ചെയ്യുന്നതിന് മുമ്പ് അവരത് ഇയാളോട് പറയണോ വേണ്ടോ എന്നുള്ള ഉദ്ദേശിക്കുന്നൊരു സംഭവമുണ്ട്. ആ സമയത്ത് ഇയാൾ മദ്യപിക്കുന്നുണ്ട്. ആ മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സീനിയർ ഓഫീസറും ജൂനിയർ ഓഫീസറും തമ്മിൽ ഈ സംസാരം നടക്കുന്നത്. അപ്പോൾ അന്ന് കണ്ണവങ്കാടിൻ്റെ അടുത്ത് വെച്ചിട്ടാണ് ഈ ഷൂട്ട് ചെയ്യുന്നത്. കണ്ണവങ്കാട്ടിലാണ്, ഒരു സ്റ്റേറ്റ് ഹൈവേയുടെ സൈഡിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ബസ്സൊക്കെ തടഞ്ഞിട്ട് ഇതിന് വേണ്ടിയിട്ട് അങ്ങനെയാണ് ഷൂട്ട് ചെയ്യുന്നത്. ആ സമയത്ത് മഴ പെയ്തു. അപ്പോൾ മഴത്തുള്ളി ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നുണ്ട് മുകളിൽ. അപ്പോൾ ഈ ചായക്കടയുടെ മുകളിൽ നിറയെ തർപ്പാലിനാണ്. അപ്പോൾ മഴത്തുള്ളി ഉണ്ട് അതിൽ. അപ്പോൾ ബേസിക്കലി സ്ക്രിപ്റ്റിൽ അങ്ങനെ ഒരു മഴയുടെ മൂടോ മഴത്തുള്ളിയോ ഇല്ല. ശ്യാമ എന്നോട് പറയുമ്പോഴൊന്നും അങ്ങനെ ഒരു സംഭവം ഇല്ല അതിൽ. പിന്നീട് ഷൂട്ട് ചെയ്തപ്പോൾ ഇത് ഇങ്ങനെ ഒരു സാധനമുണ്ട്. പിന്നീട് ആ മഴത്തുള്ളിനെ നമ്മൾ മഴത്തുള്ളി അതിലൊരു മ്യൂസിക് യൂസ് ചെയ്തിട്ടില്ല അതിൽ. അല്ല, ആ കാട്ടിൽ നിന്നുള്ള കുറച്ച് ക്രിക്കറ്റിൻ്റെ സൗണ്ടുകളും അഗൈൻ ആ ഒരു ഇരുട്ടിനനുസരിച്ചിട്ടുള്ള ആവശ്യമുള്ള സൗണ്ടുകളും, പിന്നെ ബേസിക്കായിട്ട് ഈ തുള്ളി തുള്ളിയായിട്ട് വീഴുന്ന മഴയുടെ ഒരു ചെറിയൊരു ഫീൽ, അതായത് മരം പെയ്യുന്ന സൗണ്ട്, അതാണ് ബേസിക്കലി യൂസ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് സിനിമയുടെ ഒരു മെയിനായിട്ടുള്ള മ്യൂസിക് പോർഷൻ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പോർഷൻ എന്ന് വെച്ചുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വളരെ റിസ്ക്കാണ് ഒരു ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം. പ്രത്യേകിച്ചിത്രയധികം എല്ലാത്തിനും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കേട്ട് ശീലമുള്ള ഒരു ഓഡിയൻസിന്റെ അടുത്തേക്ക് സൈലൻസ് എന്ന് പറയുന്ന ഒരു സാധനത്തിലൂടെ ഒരു കഥ പറയാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ ഒരു ഇമോഷൻ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഒരു ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം വളരെ റിസ്ക്കാണ്. കാരണം കമേഴ്ഷ്യലി പോലും അത് റിസ്ക്കാണ്. കാരണം പടം ലാഗാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയുള്ള വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ വരും. അങ്ങനെയുള്ള ഒരു ശീലമാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ അത് ആഴ്ചക്കട്ടൻ അത് വളരെ ആഴ്ചക്കപ്പോൾ വളരെ കറക്റ്റായിട്ട് യൂസ് ചെയ്യും. ഇപ്പോൾ ഈ സിനിമയിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ബേബിയും ഷമ്മിയായിട്ടുള്ള ആ സീനിലൊക്കെ അതൊരു ഡയറക്ടർ എടുക്കുന്ന റിസ്ക്കും കൂടിയാണ്. അവരുടെ ചോയ്സ് ആണത്. അതിപ്പോൾ മ്യൂസിക് കൊണ്ടാണോ കഥ പറയേണ്ടത്, വിഷ്വൽ കൊണ്ടാണോ കഥ പറയേണ്ടത്, അത് സൗണ്ട് എഫക്ട്സ് കൊണ്ടാണോ കഥ പറയുന്നത്, അതൊരു ഡയറക്ടറുടെ ചോയ്സ് ആണ്. അത് ഓരോ ഡയറക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അത് ഇരിക്കുന്നത്.
4: എന്നെ പോലുള്ളവന്മാരൊക്കെ ശരിക്കും പോലീസിൽ പിടിച്ചു കൊടുക്കാൻ വേണ്ടി
5: മീഴിയിലേക്ക് തുണി തുഴഞ്ഞ് പോയി.

ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സിങ് സൗണ്ട് അല്ലെങ്കിൽ ലൊക്കേഷൻ റെക്കോർഡിങ് ഇവിടെ ലൈവ് ഡബ്ബിങ് അങ്ങനെയൊക്കെ പറയുന്നൊരു സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ആർട്ടിസ്റ്റ് അഭിനയിക്കുമ്പോൾ അയാൾ പറയുന്ന ഡയലോഗുകൾ അവിടെ വെച്ച് തന്നെ റെക്കോർഡ് ചെയ്യുകയാണ്. അതായത് ക്യാമറയിൽ വിഷ്വൽ എടുക്കുന്ന പോലെ തന്നെ അതേസമയത്ത് എല്ലാവരും സൈലന്റായി നിൽക്കുകയും പരമാവധി അതിൻ്റെ ആവശ്യം അവർക്ക് ഒരു സ്പേസ് കൊടുത്ത് കറക്റ്റായിട്ട് ആസാനം അവിടെ വെച്ച് തന്നെ ഷൂട്ട് ചെയ്യാന്നുള്ളതാണ്. അതേസമയം ആ അവിടെ ഉണ്ടാവുന്ന അന്തരീക്ഷത്തിലുണ്ടാവുന്ന മറ്റ് സൗണ്ടുകൾ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ. വെച്ചുകഴിഞ്ഞാൽ ആ മൈക്കിൽ തന്നെ വരും, കാരണം സൗണ്ടുകൾ ഓവർലാപ്പായിരിക്കും പലപ്പോഴും. അതിനുശേഷം പടം എഡിറ്റ് ചെയ്യുന്നത് ഈ വിഷ്വലും ഈ സൗണ്ടും വെച്ചിട്ടാണ് എഡിറ്റ് ചെയ്യുന്നത്.

0: അത് കഴിഞ്ഞിട്ട് എഡിറ്റർ ആ ഒരു സിനിമ എഡിറ്റ് ലോക്കായതിനു ശേഷം, എഡിറ്റ് ഫിക്സ് ആയതിനു ശേഷം നമുക്കത് തരികയാണ്. അതിനുശേഷം ആദ്യം ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡയലോഗുകൾ, അതിപ്പോൾ ചിലപ്പോൾ രണ്ടുപേര് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ നാല് മൈക്ക് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഏതൊക്കെ മൈക്ക് വെക്കണം, ഏതൊക്കെ മൈക്ക് വെച്ച് കഴിഞ്ഞാൽ പല കൺസിഡറേഷൻസ് ആണ്. ഏതൊക്കെ മൈക്കാണ് ഏറ്റവും നന്നായിട്ട് ടോണാലിറ്റി ഉള്ള മൈക്ക് ഏതാണ്, ഏറ്റവും നല്ല നോയ്സ് കുറവുള്ള മൈക്ക് ഏതാണ്, ഇതൊക്കെ നോക്കി അത് എഡിറ്റ് ചെയ്യണം. അതായത് ഡയലോഗ് എഡിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു പ്രോസസ്സുണ്ട്. ഡയലോഗ് എഡിറ്റ് ചെയ്യുന്ന ചെയ്തതിന് ശേഷം ഇതിന്റെ പാരലലായിട്ട് അത് അവർക്ക് ചുറ്റുമുള്ള ഒരു ശബ്ദ പരിസരം എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതിന്റെ ആവശ്യമുള്ള സൗണ്ടുകൾ റെക്കോർഡ് ചെയ്ത് അത് ചിലപ്പോൾ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവിടെ പോയി വീണ്ടും ഒന്നും കൂടി അത് റെക്കോർഡ് ചെയ്യുക, സമയം കാലൊക്കെ വെച്ചൊന്നും കൂടി അത് റെക്കോർഡ് ചെയ്ത് ആവശ്യമുള്ള സാധനങ്ങൾ ആഡ് ചെയ്യുക. അപ്പോൾ അതാണ് ബേസിക്കലി നമ്മൾ ഒരു സിനിമ, നമ്മളെ ആംബിയൻസസ് എന്ന് പറയും, യൂറോപ്പിൽ ആണെന്നുണ്ടെങ്കിൽ അറ്റ്മോസ്ഫിയറിക് സൗണ്ട്സ് എന്ന് പറയും. പിന്നീട് വരുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ക്യാരക്ടേഴ്സ് ഇപ്പോൾ നടക്കുകയാണ് സാധനങ്ങൾ എടുക്കുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള സൗണ്ടുകളെന്ന് വെച്ചാൽ നമ്മളത് അതേ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരിക്കും അത്ര സൗണ്ടുകൾ നമ്മുടെ ഡയലോഗ് ട്രാക്കിൽ തന്നെ. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഫോളി സൗണ്ട്സ് അവർ നടക്കുന്നതിൻ്റെ അവർ യൂസ് ചെയ്ത അതേ ഫുഡ് വെയറും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് നമുക്കിപ്പോൾ അതൊക്കെ അത് സ്റ്റുഡിയോയിൽ അവരനുസരിച്ച് അതിനനുസരിച്ച് നമ്മൾ റെക്കോർഡ് ചെയ്യും. ഇങ്ങനെ ഇതെല്ലാം ചേർന്നിട്ടാണ് ഒരു സൗണ്ട് ട്രാക്ക് ഉണ്ടാകുന്നത്. ഇത് മാത്രമല്ല ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, അതൊരു മ്യൂസിക് കമ്പോസർ അല്ലെങ്കിൽ ഒരു മ്യൂസിക് ഡയറക്ടർ അയാൾ കമ്പോസ് ചെയ്ത മ്യൂസിക്കും വരും. ഈ എല്ലാ സൗണ്ടുകളും ചേർന്ന് അവസാനം ഒരു എക്സിബിഷൻ ഫോർമാറ്റിലേക്ക്, അതായത് പ്രദർശനത്തിന് കറക്റ്റായിട്ടുള്ള തിയേറ്ററുകൾ കറക്റ്റായിട്ടുള്ള ഒരു ഫോർമാറ്റിലേക്ക് എത്തിക്കുന്ന ഒരു ജോലിയാണ് ബേസിക്കലി മിക്സിംഗ്. അതൊരു ടെക്നിക്കൽ ജോലി മാത്രമല്ല, അതൊരു എന്താ പറയുന്ന ഒരു ഡയറക്ടേഴ്സ് ഒരു ജോലി കൂടിയാണ്. എന്തൊക്കെ കേൾക്കണം, അതൊക്കെ എത്ര ലെവലിൽ കേൾക്കണം, എങ്ങനെ കേൾപ്പിക്കണം, എവിടുന്ന് കേൾപ്പിക്കണം, അങ്ങനെയും കൂടി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. ഏത് സൈഡിൽ നിന്നാണ് കേൾപ്പിക്കണം, അങ്ങനെയുള്ള പല ക്വസ്റ്റ്യങ്ങൾ ചെയ്യണം. അതെല്ലാം കൂടി ചെയ്യുന്ന ഒരു പരിപാടിയാണ് മിക്സിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ മിക്സിംഗ് അല്ലെങ്കിൽ റീ റെക്കോർഡിംഗ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് നമ്മളൊരു എക്സിബിഷൻ ഫോർമാറ്റ് തയ്യാറാക്കും. അപ്പോൾ ഇതെല്ലാം കൂടി ഇതിന്റെ ഒരു മേൽനോട്ടം വഹിക്കുന്ന ഒരാളാണ് ബേസിക്കലി സൗണ്ട് ഡിസൈനർ. അയാൾക്ക് സ്ക്രിപ്റ്റിനെ കുറിച്ചൊരു ബോധ്യം ഉണ്ടാവണം. ഡയറക്ടറും എഡിറ്ററും അല്ലെങ്കിൽ ക്യാമറമാനും ഈ ടീമുകളായിട്ട് ഇവർ എന്താണ് ഉദ്ദേശിക്കുന്നത്, പലപ്പോഴും നമ്മൾ കളർ ടോൺ അനുസരിച്ച് പോലും നമ്മുടെ മനസ്സിൽ വരുന്ന സാധനങ്ങൾ ചേഞ്ച് ആവും. അപ്പോൾ അതനുസരിച്ച് നമുക്ക് അവരുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം, ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം. അപ്പോൾ ഈ ടീമിന്റെ ഒപ്പം നിന്നിട്ട് വേറൊരു ടീമിനെ എന്താ പറയുക സംഘടിപ്പിച്ച് അവരുമായിട്ട് വർക്ക് ചെയ്തിട്ട് ഒരു സൗണ്ട് ട്രാക്ക് ഉണ്ടാക്കിയെടുക്കുക, അതാണ് ബേസിക്കലി ഒരു സൗണ്ട് ഡിസൈനർ ചെയ്യുന്നത്.
1: ഒരു ചലച്ചിത്രം ഉണ്ടായി വരുന്നതിൽ ശബ്ദത്തിന് വളരെ പ്രാധാന്യമുണ്ട് എന്നത് സത്യം തന്നെയാണ്. ഒരു കഥാപാത്ര നിർമ്മാണത്തിന്റെ പൂർണ്ണതയും ചിത്ര ശബ്ദ മിശ്രണത്തിലാണ് കുടികൊള്ളുന്നത്.
2: പ്രിയ ശ്രോതാക്കളെ, നിങ്ങളോടൊപ്പം ശബ്ദരൂപകൽപ്പനയെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ജയദേവൻ ചക്കാടത്ത്.

0: ആഖ്യാനം ലൗലി മോൾ മോഹൻ.
1: രചന ഏകോപനം നിർവഹണം NS ജയമോഹൻ.

പ്രിയ ശ്രോതാക്കൾ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക. വിലാസം: ചിത്രപതംഗം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21. ഇമെയിലിലും അഭിപ്രായങ്ങൾ അറിയിക്കാം. വിലാസം: AIRFM Kochi@gmail.com.

ഇനി ഇന്നത്തെ ചോദ്യവും അതിന്റെ ഉത്തരവും പറയാം. ശാസ്ത്രത്തിനും സാങ്കേതിക വിജ്ഞാനത്തിനും സാമൂഹിക നീതിക്കും എതിരായി നിൽക്കുന്ന, ക്ഷമിക്കണം, ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: ഇന്ത്യയിൽ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യമായി വോട്ട് ചെയ്ത ഇന്ത്യൻ പ്രസിഡന്റ് ആര്? ഉത്തരം കെ ആർ നാരായണൻ. ചോദ്യവും ഉത്തരവും ആവർത്തിക്കാം: ഇന്ത്യയിൽ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ്

ചിന്താശകലം. ശാസ്ത്രത്തിനും സാങ്കേതിക വിജ്ഞാനത്തിനും സാമൂഹിക നീതിക്കും എതിരായി നിൽക്കുന്ന വിശ്വാസങ്ങളും ആചാരങ്ങളും നാം ഉപേക്ഷിച്ചേ മതിയാകൂ. ജവഹർലാൽ നെഹ്റുവിന്റെ വാക്കുകൾ. ശാസ്ത്രത്തിനും സാങ്കേതിക വിജ്ഞാനത്തിനും സാമൂഹിക നീതിക്കും എതിരായി നിൽക്കുന്ന വിശ്വാസങ്ങളും ആചാരങ്ങളും നാം ഉപേക്ഷിച്ചേ മതിയാകൂ. ജവഹർലാൽ നെഹ്റുവിന്റെ വാക്കുകൾ. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞ നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ FM ഡയറി ഇവിടെ പൂർണ്ണമാവുന്നു. FM ഡയറി വീണ്ടും കേൾക്കാം നാളെ രാവിലെ 6:55.

ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റും 20 സെക്കൻഡും. ഇപ്പോൾ സ്പോൺസർഡ് പരിപാടി ഹലോ വി പി എസ് ലേക്ഷോർ.

0: ഹലോ, വി പി എസ് ലേക് ഷോർ. ഗുഡ് മോർണിംഗ് പ്രിയരെ. ജീവിതം മാനസിക സംഘർഷങ്ങളുടെ ഒരു യുദ്ധഭൂമിയാണെന്നത് നമ്മുടെ എല്ലാവരുടെയും അനുഭവമാണ്. മറ്റുള്ളവർക്ക് തന്നെ കുറിച്ചുള്ള വിചാരം, ചിന്താഗതികൾ, ഇതെല്ലാം പലപ്പോഴും നമ്മെ അലട്ടുന്ന പ്രശ്നമാണ്. മറ്റുള്ളവരുടെ മുന്നിൽ നല്ല കുട്ടി ചമയാൻ എല്ലാവരും ശ്രമിക്കുന്നത് കണ്ടിട്ടില്ലേ? ഏത് ക്രൂരനും പോലീസ് വലയിൽ അകപ്പെടുമ്പോൾ തന്റെ മുഖം മറച്ചു പോകുന്നതിന്റെ കാരണം തന്റെ യഥാർത്ഥ മുഖം തകർന്നു പോകുമോ എന്ന സംശയം മനസ്സിനെ സംഘർഷ ഭൂമിയാക്കുന്നതിന്റെ ഫലമായിട്ടാണ്. മനുഷ്യനുണ്ടായ കാലം മുതൽ ഇതിങ്ങനെ തന്നെയാണ്. യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ അർജുനനുണ്ടായതും ഇത്തരം മാനസിക സംഘർഷങ്ങളാണ്. തന്റെ പിതാമഹനെയും ഗുരുവിനെയും കുലത്തെയും ഒക്കെ നശിപ്പിച്ചാൽ പൊതുജനം തന്നെ നിന്ദ്യനായി കാണില്ലേ എന്ന സംശയം. പക്ഷേ അത്തരം അവസ്ഥയിൽ കൃഷ്ണൻ ചെയ്തത് എന്താണ്? ഒരു മനഃശാസ്ത്രജ്ഞൻ മനോരോഗിയെ വിദഗ്ധമായി ചികിത്സിക്കുന്ന രീതിയിലാണ് അർജുനനെ കൈകാര്യം ചെയ്യുന്നത്. ഇത് തന്നെയാണ് നാം എല്ലാവരും കൈക്കൊള്ളേണ്ടുന്നതും. എന്ത് പ്രശ്നമായാലും രോഗമായാലും ഒരാൾക്ക് വരുമ്പോൾ അതിനെ മനഃശാസ്ത്രപരമായി കണ്ട് പ്രവർത്തിക്കണം. ഉദാഹരണത്തിന്, ഒരു രോഗിയോട് സ്നേഹവും അനുകമ്പയും സഹതാപവും കാണിക്കാതെ രോഗത്തെ മാത്രം ചികിത്സിച്ചിട്ട് ഡോക്ടർക്ക് പോലും ചികിത്സ പൂർണ്ണമാക്കാൻ പറ്റില്ല. ഏതു തരം പ്രയാസങ്ങളും വേദനകളും ദുഃഖങ്ങളും ഇരിക്കുന്നത് മനസ്സിലാണ്. ഇതുകൊണ്ടൊക്കെയാണ് ചിലർ പറയുന്നത് കേട്ടിട്ടില്ലേ, ഡോക്ടറിനെ കണ്ടപ്പോ തന്നെ പകുതി രോഗം മാറി എന്ന്. അതുകൊണ്ട് ഇനി നമുക്കും മറ്റുള്ളവരുടെ മനസ്സ് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവരാകാം. ഓക്കെ അല്ലേ? അപ്പൊ ആരംഭിക്കാം ഇന്നും. ഹലോ, വി പി എസ് ലൈക് ഷോ സ്പോൺസർഡ് ബൈ വി പി എസ് ലൈക് ഷോർ ഹോസ്പിറ്റൽ എറണാകുളം. നമ്മുടെ സൗണ്ട് എഞ്ചിനീയർ, പ്രോഗ്രാം കോർഡിനേറ്റർ, പ്രോഗ്രാം പ്രസന്റേഴ്സ് ഡാനി ജെയിംസ്, ബാലകൃഷ്ണൻ പെരിയ ആൻഡ് ആശലത.
1: ആരോഗ്യമെന്ന മഹാസമ്പത്ത് നേടണമെന്നാണോ ആഗ്രഹം?
0: നേടിയ ആ സമ്പത്ത് ദീർഘകാലം നിലനിർത്തണം എന്നതല്ലേ പ്രതീക്ഷ? എങ്കിൽ വരൂ.
1: ഗുണമേന്മയുള്ള ആരോഗ്യ പരിചരണത്തിൽ പ്രൊഫഷണൽ മികവ് കൊണ്ടും സേവന പൂർണ്ണത കൊണ്ടും വിജയമാക്കിയ വി പി എസ് ലേക് ഷോറിലേക്ക്
0: ആരോഗ്യത്തിന്റെ സ്നേഹതീരം വി പി എസ് ലേക് ഷോർ ഹോസ്പിറ്റൽ എറണാകുളം.
2: ഹലോ,
0: ജ്യോതിയുണ്ടോ?
2: ഹലോ
0: ജ്യോതി, ഇത് ഹലോ വി പി എസ് ലേക് ഷോറിൽ നിന്നും ആശാലതയാണ് വിളിക്കുന്നത്. എന്തേ ടീ?
2: ഹലോ, പറയൂ.

0: എന്താണ് ഒരു ചിരിയൊക്കെ ജ്യോതിക്ക്? എന്താണ് ഒരു ചിരിയൊക്കെ എന്ന് ജ്യോതിക്ക്? മിഥുന ആരാണ്? മിഥുന
1: മോളാണ്.
0: ആ അപ്പൊ മോളാ പറഞ്ഞത് വിളിക്കണം. ജ്യോതി എവിടെയാ താമസിക്കുന്നേ?
1: ഞാൻ കൊടുങ്ങല്ലൂര് കോട്ടപ്പുറം.
0: ജോലി ചെയ്യുന്ന ആളാണോ?
1: ഇല്ല.
0: ആരൊക്കെ ഉണ്ട് വീട്ടില്?
1: വീട്ടിലിപ്പോ മോനുണ്ട്, മരുമോളുണ്ട്, പെൺകുട്ടിയാണ് മൂത്തത്, അവരെ കല്യാണം കഴിഞ്ഞു.
0: മിഥുന മൂത്ത ആളാണോ?
1: മിഥുന രണ്ടാമത്തത്. മൂത്തത് മോളന്നെ, രണ്ടാമത്തത് മിഥുന, മൂന്നാമത്തത് മോൻ.
0: അവരുടെയൊക്കെ പേര് പറയൂ. മൂത്ത ആളുടെ പേരെന്താ?
1: മൂത്ത ആളുടെ പേര് മീഗ.
0: മീഗ, മിഥുന,
1: നിതീഷ്.
0: നിതീഷാണോ മിതീഷാണോ?
1: നിതീഷ്.
0: ഓക്കെ, അപ്പൊ ഇവരൊക്കെ എന്താ ജോലി ചെയ്യുന്നത്?
1: മോന് ഇവിടെ ഐ ടി കമ്പനിയിലാണ്, കൊരട്ടി ഇൻഫോ പാർക്കില്.
0: ഓക്കെ.
1: അവന്റെ വൈഫ് ബാങ്ക് ഓഫ് ബറോഡയില് ചന്ദ്രാപിന്നിയില് വർക്ക് ചെയ്യണ്.
0: ശരി, മൂത്ത കുട്ടികൾക്ക് ജോലി ഉണ്ടോ? പെൺകുട്ടികൾക്ക്?
1: മൂത്ത ആള് മാലിയങ്കര പോളിടെക്നിക് കോളേജില് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ രണ്ടാമത്തോള് ഒരു വീടിന്റെ അടുത്ത് തന്നെ ഒരു കമ്പ്യൂട്ടർ സെന്ററിൽ വർക്ക് ചെയ്യുന്നു.
0: ശരി, ഹസ്ബൻഡ് എന്താ ചെയ്യുന്നത്?
1: ഹസ്ബൻഡ് മരിച്ചു 11 വർഷം 12 വർഷമായി.
0: ഓ, അപ്പം മോനും ഭാര്യയും ഒന്നിച്ചാണ് താമസിക്കുന്നത്?
1: അതെ അതെ അതെ.
0: പിന്നെ എന്തൊക്കെയാ വിശേഷം പറ?
1: നല്ല വിശേഷം, സുഖാണോ?
0: പിന്നല്ലാണ്ട് ഒരു ഒന്നൊന്നര സുഖമായിട്ടിരിക്കുന്ന ജ്യോതി. അപ്പൊ ഒഴിവ് സമയത്തൊക്കെ എന്താ? ഒഴിവുണ്ടാവില്ലല്ലേ, ഫുൾ ടൈം ജോലി തന്നെയായിരിക്കും.
1: വീട്ടുജോലി ഉണ്ട്.
0: അപ്പൊ എങ്ങനെയാ ടൈം പാസ് ചെയ്യുന്നതൊക്കെ?
1: ടൈം ഒന്നും ഇല്ല അധികം. പിന്നെ ഞാൻ ഉണ്ട് തയ്യലിന്റെ, അതില് സംഘടനയിലുണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, വെറുതെ ഇരിക്കില്ല.
0: അതിന്റെ സംഘടനക്ക് എന്താ പേര് പറയുന്നത്?
1: എന്ന് പറഞ്ഞ സംഘടനയുണ്ടല്ലോ തയ്യലിന്റെ,
0: എ കെ ടി എ അല്ലെ? ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ആയിരിക്കും. ഓക്കെ, സ്വന്തമായിട്ട് തയ്ക്കുന്നുണ്ടോ?
1: സ്വന്തമായിട്ട് ഇപ്പൊ ചെറുതായിട്ടൊക്കെ തയ്ക്കാറുണ്ട്. ഇപ്പൊ അതില് കുറച്ച് യൂണിറ്റുകള്, 10 യൂണിറ്റ് ഉണ്ട് കോട്ടത്ര യൂണിറ്റ്. അതിന്റെ സെക്രട്ടറി ആയിട്ട് ഇപ്പൊ നോക്കണ്ട്. അപ്പൊ കുറച്ച് തിരക്കൊക്കെ അങ്ങനെയുണ്ട്.
0: സന്തോഷം. എന്തായാലും വെറുതെ ഇരിക്കണ്ട, ഓരോ പണികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കൂ. അപ്പൊ പിന്നെ സമയം പോകുന്നത് അറിയേയില്ല.
1: ഞാൻ ചേട്ടനുള്ള സമയത്ത് കടയിലെ ചേട്ടൻ ഈ രാവിലെ തന്നെ പോവും, കടയിൽ ചെന്നിരിക്കും. കട വീടിന്റെ മറു തന്നെയായിരുന്നേ.
0: അപ്പൊ അദ്ദേഹം പോയതിനു ശേഷം ആ കട വിട്ടോ?
1: അല്ല, അത് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നു. സൈക്കിൾ കടയായിരുന്നു. അപ്പൊ പേപ്പർ വായനയും പിന്നെ റേഡിയോ ഇവിടെ വെക്കാനും അന്ന് ഒത്തിരി തിക്കും തിരക്കും ഇവിടെ അച്ഛനമ്മയും ഒക്കെ എല്ലാവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഒരു തിരക്കൊക്കെ ആയിരുന്നു. ഇപ്പൊ പിന്നെ അങ്ങനെ ഫ്രീ ആയി പിള്ളേരൊക്കെ. അപ്പൊ ഞാൻ ആള് വെച്ചപ്പോ റേഡിയോ എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുപോന്നു. ഇപ്പൊ ഞാൻ അടക്കളയിൽ വെച്ചിരിക്കുക, സ്ഥിരം
0: കേൾക്കും.
1: ഇവര് വന്ന് ഒറ്റക്കുമ്പോ ഞാൻ എത്രയാകുമ്പോ ഞാൻ പറയാം, നിങ്ങൾ അപ്പുറത്ത് പോയേ, ഞാൻ ചെയ്തോളാം അടക്കളയിലെ പണിയൊക്കെ.
0: അടിപൊളി. അപ്പൊ റേഡിയോ കേട്ടോണ്ടിരിക്കും. ജ്യോതിക്ക് ഇപ്പൊ ഏത് പാട്ടാ വെച്ച് തരേണ്ടത്?
1: പാട്ട് പറഞ്ഞു കഴിഞ്ഞാ ഏതെങ്കിലും ഒരു കൃഷ്ണന്റെ, കൃഷ്ണനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ
0: കൃഷ്ണൻ ഇഷ്ടമില്ലാത്തവർ ആരാ ഉള്ളത്?
1: ആനക്കള്ളനല്ലേ? അതാണ് ഒരു ആശ്രയം.
0: തീർച്ചയായിട്ടും നല്ലൊരു കൃഷ്ണ ഭക്തിഗാനം വെച്ച് തരാട്ടോ ജ്യോതി, സന്തോഷമായിട്ടിരിക്കും.
1: ഓക്കെ
0: ഓക്കെ, ബൈ ബൈ.

ഞാൻ ഡോക്ടർ വിഷ്ണു ഗിരീഷ്, കൺസൾട്ടന്റ് ആൻഡ് ഇൻചാർജ് ഹെപ്പറ്റോളജി, BPS ലേക്ഷോർ ആശുപത്രി. ഫാറ്റി ലിവർ പ്രായഭേദമന്യേ ആരെയും ബാധിക്കാവുന്ന ഒരു അസുഖമാണ്. ഇതൊരു സൈലന്റ് കില്ലറാണ്. ശ്രദ്ധിച്ചില്ലെങ്കിൽ ലിവർ സിറോസിസോ ലിവർ ക്യാൻസറോ അതുമൂലം മരണം വരെയോ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ബാഡ് ഫുഡ് ഹാബിറ്റ്സ്, അമിതമായ മദ്യപാനം തുടങ്ങിയവയാണ് ഫാറ്റ് ലിവർ ഉണ്ടാക്കുന്നത്.

0: ഞാൻ ഡോക്ടർ വിഷ്ണു ഗിരീഷ്, കൺസൾട്ടന്റ് ആൻഡ് ഇൻചാർജ് ഹെപ്പറ്റോളജി, BPS ലേക്ഷോർ ആശുപത്രി. ഫാറ്റി ലിവർ പ്രായഭേദമന്യെ ആരെയും ബാധിക്കാവുന്ന ഒരു അസുഖമാണ്. ഇതൊരു സൈലന്റ് കില്ലറാണ്. ശ്രദ്ധിച്ചില്ലെങ്കിൽ ലിവർ സിറോസിസോ ലിവർ ക്യാൻസറോ അതുമൂലം മരണം വരെയോ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ബാഡ് ഫുഡ് ഹാബിറ്റ്സ്, അമിതമായ മദ്യപാനം തുടങ്ങിയവയാണ് ഫാറ്റി ലിവർ ഉണ്ടാക്കുന്നത്. ഡയബറ്റീസ്, അമിതവണ്ണം, ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ എന്നീ അസുഖങ്ങൾ ഉള്ളവർക്കും ഫാറ്റി ലിവർ പിടിപെടാൻ സാധ്യത കൂടുതലാണ്. പ്രധാനമായും 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഫാറ്റി ലിവർ റിവേഴ്സ് ചെയ്യാൻ സാധിക്കും. അതിൽ ഒന്നാമത്തേതാണ് വ്യായാമം, 2 ആൽക്കഹോൾ ഒഴിവാക്കൽ, 3 ജങ്ക് ഫുഡ് ഒഴിവാക്കൽ, 4 ശരീരഭാരം ഗണ്യമായി കുറയ്ക്കുക. LFT, അൾട്രാസൗണ്ട്, പ്ലേറ്റ്ലെറ്റ് കൗണ്ട് എന്നീ ലളിതമായ ടെസ്റ്റുകൾ മുഖേന ഫാറ്റി ലിവർ സിമ്പിളായി കണ്ടെത്താവുന്നതാണ്. ആവശ്യമാണെങ്കിൽ ഒരു ഫൈബ്രോ സ്കാൻ കൂടി ചെയ്യാവുന്നതാണ്.
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: ഗുഡ് മോർണിംഗ് ആശുചി.
3: ഗുഡ് മോർണിംഗ് ബാലേട്ട.
2: ഹലോ VPS ലേക്ഷോർ.
3: എന്താ,
2: ആരാ സംസാരിക്കുന്നത്?
3: അശലദ.
2: ആ, എന്തുണ്ട് അശലദ, സുഖാണോ?
3: സുഖായിട്ടിരിക്കുന്നു ബാലേട്ട.
2: ഇതിനു മുൻപ് വിളിച്ചിട്ടുണ്ടോ?
3: ഇല്ല, ആദ്യമായിട്ടാ വിളിക്കുന്നത്.
2: അന്ന ഇനി വിളിക്കണ്ട. ആശേച്ചി ബാലേട്ട, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വീട്ടിന്ന് വരുന്ന മൂഡ് പോലെ ഇരിക്കും ആളുകളോട് സംസാരിക്കുന്നത്. ഇപ്പൊ ചില ആള് ഹലോ ഹലോ എന്താ നിങ്ങൾ പറഞ്ഞോണ്ട്, അങ്ങനെ എത്ര കോളുകൾ പോവാതിരുന്നിട്ടുണ്ട്. അതൊന്നും നമ്മള് പുറത്തു പറയാൻ
3: പറ്റില്ല.
2: യെസ്, എന്നാ ഞാൻ കള്ളത്തരില്ലാത്തൊരു കത്ത് വായിക്കാം. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ദന്ത ഡോക്ടറെ കാണാത്തവരായി ആരും ഉണ്ടാവില്ല. പക്ഷേ എനിക്ക് ദന്ത ഡോക്ടർ എന്നാൽ പണ്ട് കണ്ടിട്ടുള്ള ഹൊറർ സിനിമകളിലെ വില്ലന്മാരെ പോലെയായിരുന്നു. മിഠായികളോടും ചോക്ലേറ്റിനോടുമുള്ള എന്റെ അമിത പ്രേമം ഒടുവിൽ എന്റെ വലതുഭാഗത്തെ അണപ്പല്ലിനെ ബാധിച്ചു. ആദ്യം ചെറിയൊരു അസ്വസ്ഥതയായി തുടങ്ങിയത് ഞാനത് കാര്യമാക്കിയില്ല. സ്വന്തം ചികിത്സയുമായി പണ്ട് എന്റെ അച്ഛന് സ്ഥിരം പല്ലുവേദന വരുമായിരുന്നു. അന്ന് ദന്താശുപത്രി എന്ന് കേട്ടിട്ട് പോലുമില്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെയും കാശിന്റെ കാര്യം ഓർക്കുമ്പോൾ ഡോക്ടറെ കാണാൻ പോകാതെ സ്വയം ഡോക്ടറായി സ്വയം അങ്ങ് ചികിത്സിക്കും. അച്ഛന് പല്ലുവേദന വരുമ്പോൾ അമ്മ ചെയ്തിരുന്ന ഒരു കാര്യമുണ്ട്. അന്നൊക്കെ ഏത് പറമ്പിലും കശുമാവ് കാണും. കശുമാവിന്റെ തൊലി ചെത്തിയെടുത്ത് അല്പം ഗ്രാമ്പു ഇട്ട് നന്നായി തിളപ്പിക്കും. ആ തിളപ്പിച്ച വെള്ളത്തിലേക്ക് വായ തുറന്ന് ആവികൊള്ളും. അതോടെ പല്ലിലെ പഴുപ്പെല്ലാം മാറി വേദനയ്ക്ക് ശമനമുണ്ടാകും. കശുമാവിന്റെ തൊലിയും ഗ്രാമ്പുവും ഇട്ട് തിളപ്പിച്ച് ആവികൊള്ളലായിരുന്നു അച്ഛന്റെ പല്ലു ചികിത്സ. അമ്മയായിരുന്നു അന്നത്തെ വിദഗ്ധയായ ദന്ത ഡോക്ടർ. ഈ ഓർമ്മ വെച്ച് ഞാനും പറമ്പിലേക്കൊന്ന് ചെന്നു നോക്കി. എന്റെ പറമ്പിൽ മാത്രമല്ല, നാട്ടിൽ ഒരു പറമ്പിലും കശുമാവില്ല.
3: ചേട്ടാ,
2: ഇതെല്ലാം അന്യം നിന്നുപോയോ? പണ്ടൊക്കെ ഒരു കശുമാവെങ്കിലും ഇല്ലാത്ത പറമ്പുകൾ ചുരുക്കമായിരുന്നു. കശുമാവിന്റെ തൊലി കിട്ടാത്ത സ്ഥിതിക്ക് മെഡിക്കൽ സ്റ്റോറിൽ നിന്നും വേദന സംഹാരി മേടിച്ച് പല്ലുവേദനയെ ചെറുക്കാൻ ഞാൻ തീരുമാനിച്ചു. എന്നാൽ ഒരു രാത്രിയിൽ സഹിക്കാനാവാത്ത വേദനയായി മാറി. പല്ലുവേദന വന്നാൽ അറിയാം ഈ ലോകത്ത് മറ്റൊന്നും വലുതല്ലെന്ന്. ഉറക്കമില്ലാത്ത ആ രാത്രിയിൽ ഞാൻ തീരുമാനിച്ചു, ഇനി ഒളിച്ചോടിയിട്ട് കാര്യമില്ല, ആ ദന്ത ഡോക്ടറെ നേരിട്ടേ പറ്റൂ. അടുത്ത ദിവസം രാവിലെ തന്നെ ഞാൻ പല്ലു ഡോക്ടറുടെ ക്ലിനിക്കിലെത്തി. അവിടെ ഇരിക്കുന്ന ആരുടെയും മുഖത്ത് ഒരു പുഞ്ചിരി പോലും ഇല്ലായിരുന്നു. അകത്ത് കയറിയപ്പോൾ തന്നെ മൂക്കിലേക്ക് അടിച്ചു കയറിയത് ആ പ്രത്യേക മരുന്നിന്റെ ഗന്ധമാണ്. വെയിറ്റിംഗ് റൂമിൽ ഇരിക്കുന്നവരുടെ മുഖഭാവം കണ്ടാൽ തോന്നും ഏതെങ്കിലും വധശിക്ഷക്ക് കാത്തിരിക്കുകയാണെന്ന്. ഇടയ്ക്കിടെ അകത്തെ മുറിയിൽ നിന്ന് കേൾക്കുന്ന ഡ്രില്ലിംഗ് മെഷീന്റെ ശബ്ദം കേൾക്കുമ്പോ എന്റെ ഉള്ളിലെ ധൈര്യം ചോർന്നു പോകുകയായിരുന്നു. ഒടുവിൽ നേഴ്സ് എന്റെ പേര് വിളിച്ചു. യമരാജന്റെ ദൂതൻ വിളിക്കുന്നത് പോലെയാണ് എനിക്ക് അപ്പോൾ തോന്നിയത്. അകത്തെ മുറിയിൽ എന്നെ കാത്തിരുന്നത് കറുത്ത നിറത്തിലുള്ള കൂറ്റൻ കസേരയാണ്. അതിൽ മലർന്നു കിടക്കാൻ ഡോക്ടർ പറഞ്ഞപ്പോൾ ബഹിരാകാശ വാഹനത്തിൽ യാത്ര ചെയ്യാൻ ഒരുങ്ങുന്ന ഒരാളെ പോലെ എനിക്ക് തോന്നി. ആ കസേരയിൽ മലർന്നു കിടന്നു. പെട്ടെന്ന് ആ കസേര പിന്നിലേക്ക് മറിഞ്ഞപ്പോൾ എന്റെ തല കീഴോട്ട്, ആ കാല് മേലോട്ടുമായി. അതെ, ഡോക്ടർ ഒരു വലിയ ലൈറ്റ് എന്റെ മുഖത്തേക്ക് തിരിച്ചുവെച്ചു. വശങ്ങളിൽ കുറെ കുഴലുകളും കണ്ണാടികളും കൊളുത്തുകളുമുള്ള വിചിത്രമായ ഉപകരണങ്ങൾ. ഡോക്ടർ തന്റെ കയ്യിലുള്ള ചെറിയൊരു ഉപകരണം എന്റെ വായുടെ ഉള്ളിലേക്ക് കടത്തിക്കൊണ്ട് പറഞ്ഞു, ഒന്നും മേടിക്കണ്ട, ജസ്റ്റ് ഒന്ന് നോക്കട്ടെ, വായ നന്നായി തുറക്കൂ. ഡോക്ടർ ഓർഡർ വന്നു. ഞാൻ വായ തുറന്നു. ഓ പോരാ, കുറച്ചും കൂടി. ആ, ഞാൻ പരമാവധി വായ പിളർത്തി. അല്പം കൂടി എന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ ഡോക്ടർക്ക് വല്ല ടോർച്ച് ലൈറ്റ് അടിച്ച് അകത്തേക്ക് കയറാൻ പ്ലാൻ ഉണ്ടോ എന്ന് ഞാൻ സംശയിച്ചു. അപ്പോഴാണ് അദ്ദേഹം ആയുധങ്ങൾ പുറത്തെടുത്തത്. ഒരു കമ്പി എടുത്ത് അദ്ദേഹം പല്ലിനടിയിൽ കുത്താൻ തുടങ്ങി. ഇവിടെ വേദനയുണ്ടോ? ഓരോ കുത്തിനും ഓരോ ഷോക്ക്. വായ തുറന്നു വെച്ച് എങ്ങനെ മറുപടി പറയും ഞാൻ? മലയാളത്തിലെ എല്ലാ അക്ഷരങ്ങളും ഞാൻ അവിടെ വെച്ച് പാട്ട് പാടി പറഞ്ഞു. പരിശോധനയ്ക്ക് ശേഷം അദ്ദേഹം ഒരു വിധി പ്രസ്താവം നടത്തി. പല്ലൊന്ന് ക്ലീൻ ചെയ്യണം, പിന്നെ ചെറിയൊരു ഫില്ലിംഗും വേണം. പിന്നീട് അങ്ങോട്ട് നടന്നത് ഒരു യുദ്ധമായിരുന്നു. ഡോക്ടർ തന്റെ ഡ്രില്ലിംഗ് മെഷീൻ എടുത്തപ്പോൾ ഞാൻ കണ്ണുകൾ ഇറുക്കി അടച്ചു.

0: മെഷീൻ പല്ലിൽ സ്പർശിച്ചതും തലച്ചോറിലൂടെ ഒരു മിന്നൽ പിണർ കടന്നുപോയി. വേദനയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മറുപടി പറയാൻ പോലും പറ്റാത്ത അവസ്ഥ. വായ നിറയെ വെള്ളവും, അത് മാത്രല്ല വായ നിറയെ വെള്ളവും
1: മരുന്നും.
0: ഒരു വശത്ത് വെള്ളം വലിച്ചെടുക്കുന്ന സക്ഷൻ പമ്പ് വേറെ. ഇടയ്ക്ക് ഡോക്ടർ എന്നോട് കുശലാന്വേഷണം നടത്തുന്നത്, വീട്ടിലെല്ലാവർക്കും സുഖാണോ എന്ന്. വായ തുറന്ന് പിടിച്ച് മെഷീനുള്ളിൽ നിൽക്കുമ്പോൾ ഞാൻ എന്ത് മറുപടി പറയാനാണ്? വെറുതെ ഒന്ന് മൂളുകയല്ലാതെ മറ്റൊരു വഴിയുമില്ലായിരുന്നു. ഇടയ്ക്കിടെ കവിൾ വശത്തേക്ക് വലിച്ചു പിടിക്കുമ്പോൾ എന്റെ കണ്ണ് തള്ളുന്നത് ഞാൻ തന്നെ അറിയുന്നുണ്ടായിരുന്നു. ഓരോ സെക്കൻഡും ഓരോ യുഗം പോലെയാണ് എനിക്ക് തോന്നിയത്. ഏകദേശം 3/4 മണിക്കൂർ നീണ്ട പ്രവർത്തനങ്ങൾക്ക് ശേഷം ഡോക്ടർ ആയുധങ്ങൾ താടിവെച്ചു. ഇനി വായ കഴുകിക്കോളൂ എന്ന് കേട്ടപ്പോൾ കിട്ടിയ ആശ്വാസം പറഞ്ഞറിയിക്കാൻ കഴിയില്ല. കണ്ണാടിയിൽ നോക്കിയപ്പോൾ എന്റെ പല്ലുകൾ തിളങ്ങുന്നു. പക്ഷേ കുറച്ചു നേരത്തേക്ക് എന്റെ താടിയെല്ല് എവിടെയാണെന്ന് എനിക്ക് തന്നെ അറിയില്ലാത്ത വിധം മരവിച്ചിരുന്നു. ക്ലിനിക്കിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ കയ്യിൽ കുറെ മരുന്നുകളുടെ കുറിപ്പിടിയും. വലിയൊരു യുദ്ധം ജയിച്ചു വരുന്ന പോരാളിയുടെ ഭാവത്തിലാണ് ഞാൻ വീട്ടിലേക്ക് നടന്നത്. ഡോക്ടറെ ഒന്ന് ഞാൻ തിരിഞ്ഞു നോക്കിയിരുന്നു കേട്ടോ, പക്ഷെ ഒന്നും ചെയ്തില്ല. വിത്ത് ലവ് വിബിൻ ടി എസ് ആണ്.
1: അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാ സ്ഥലത്തും ഉണ്ട് കേട്ടോ. വായിൽ ഇങ്ങനെ തുറന്നു പിടിപ്പിച്ചിട്ട് എന്തെങ്കിലും ചോദിച്ചാൽ മനസ്സിലാവും. പറയേണ്ടി വരും. അയ്യോ, പിന്നെ നമുക്കിപ്പോ ഒരു ലിഫ്റ്റിൽ കയറി ലിഫ്റ്റ് പെട്ടെന്ന് നിന്നാലും നമുക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് വരും. കാരണം അതൊരു അടച്ച ഒരു റൂമാണല്ലോ എന്ന് വിചാരിച്ചിട്ട്. അതേപോലെ തന്നെ വായിൽ ഈ ട്യൂബ് ഉണ്ടെങ്കിൽ നമുക്ക് ഉമിനീര് കൂടുതൽ കൂടുതൽ വരും. ആദ്യമൊക്കെ ഇത് തുപ്പിക്കൊണ്ടിരിക്കണായിരുന്നു, ഇപ്പോഴാണ് മറ്റേ യന്ത്രം വന്നത്, അവിടുന്ന് തന്നെ സക്ക് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെയുള്ള കുറെ
0: പല്ലിനല്ല, ഞാൻ എന്റെ ചെവിയിൽ ഇങ്ങനെ കായം നിറഞ്ഞിട്ട് കാണിക്കാൻ വേണ്ടിട്ട് ഒരു ഡോക്ടർ അടുത്ത് പോയിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു ചെവിയിൽ എന്തെങ്കിലും എടുത്ത് കുത്താറുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഞാൻ പറഞ്ഞു ഇതിങ്ങനെ എടുത്ത് മാറ്റാനൊക്കെ ഞാൻ ശ്രമിക്കാറുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു ദയവ് ചെയ്ത് ചെവി ഒന്ന് വെറുതെ വിടും, നിങ്ങൾ നാട്ടുകാരെല്ലാം ദ്രോഹിക്കുന്നുണ്ടല്ലോ പ്രോഗ്രാം വഴി എന്ന് പറഞ്ഞു. അപ്പൊ ഞാനൊന്നും വിടാതെ അത് കഴിഞ്ഞിട്ട് പുള്ളി പറഞ്ഞു 6 ദിവസം മെഡിസിൻ ഒഴിച്ചിട്ട് ഒരു എന്താ ഒന്ന് ചെവിയിൽ ഒഴിക്കാൻ തന്നു. 4 ഡ്രോപ്പ് വീതം രാവിലെയും വൈകുന്നേരമൊക്കെ ഒഴിക്കാൻ പറഞ്ഞു. അതൊക്കെ ഞാൻ ഒഴിച്ചിട്ട് പിന്നെ വേദന സംഹാരി തന്നു. ഞാൻ വേദന സംഹാരി ഒന്നും കഴിച്ചില്ല. അതിനുശേഷം ഞാൻ പോയപ്പോ ഇതേപോലെ തന്നെയാണ്. ഒരുപാട് ഉപകരണങ്ങൾ എടുത്ത് ഡോക്ടർ അവിടെ ഇരിക്കുന്നത്. എന്നോട് പറഞ്ഞു കിടന്നോളൂ എന്ന് പറഞ്ഞു. ഞാൻ കിടന്നു. കിടന്നതിന് ശേഷം അദ്ദേഹം വീണ്ടും എന്നോട് പറഞ്ഞു മരവിപ്പിക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആര് തന്നെയോ, അല്ല ഈ ചെവിയുടെ ഭാഗം മാത്രമാണ്, കാരണം ഞാൻ മൊത്തത്തിൽ മരവിച്ച് നിൽക്കുകയാണല്ലോ. അത് കഴിഞ്ഞിട്ട് അവിടെ കിടന്ന് പുള്ളി ഇങ്ങനെ എടുത്തോണ്ടിരിക്കുമ്പോ ഞാൻ ചോദിച്ചു കിട്ടിയോ കിട്ടിയോ. അപ്പൊ പുള്ളി എന്നോട് ചോദിക്കാണ് എന്ത് നിധിയോ. ഞാൻ പറഞ്ഞു നിധിയെല്ലാം കായം കിട്ടിയോന്നാണ് ചോദിച്ചത്. അപ്പൊ പറഞ്ഞത് കിട്ടും വെയിറ്റ്. അപ്പോ അത് എടുത്തു കഴിയുമ്പോഴാണ് ഞാൻ മനസ്സിലായത് നമ്മള് കരഞ്ഞില്ലെങ്കിലും നമ്മള് കരഞ്ഞു പോകുന്നു. കണ്ണ് നിറയെ വെള്ളമായിരുന്നു, തറമറ ഇങ്ങനെ ഒഴുകി പോയത്. ഞാനായിട്ട് കരഞ്ഞില്ല, പക്ഷെ ഞാൻ കരഞ്ഞു.
1: അപ്പൊ
0: ഇതെല്ലാം ഓരോ അനുഭവങ്ങളാണ്. എന്തായാലും ഇത് കേട്ടിട്ട് വേറെ ആര് ചിരിച്ചില്ലെങ്കിലും എന്താ ഡോക്ടർമാർ ഇന്ന് ചിരി ആഘോഷിക്കും ഉറപ്പാണ്.

ആണിനെ കാ പെണ്ണിനേറെ കോപം എന്തടി ഡോക്ടർ സാറേ അതിന്

0: ഞാൻ ഡോക്ടർ വിഷ്ണു ഗിരീഷ്, കൺസൾട്ടന്റ് ആൻഡ് ഇൻചാർജ് ഹെപ്പറ്റോളജി, BPS ലേക് ഷോർ ആശുപത്രി. ഫാറ്റി ലിവർ പ്രായഭേദമന്യേ ആരെയും ബാധിക്കാവുന്ന ഒരു അസുഖമാണ്. ഇതൊരു സൈലന്റ് കില്ലറാണ്. ശ്രദ്ധിച്ചില്ലെങ്കിൽ ലിവർ സിറോസിസോ ലിവർ ക്യാൻസറോ അതുമൂലം മരണം വരെയോ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ബാഡ് ഫുഡ് ഹാബിറ്റ്സ്, അമിതമായ മദ്യപാനം തുടങ്ങിയവയാണ് ഫാറ്റ് ലിവർ ഉണ്ടാക്കുന്നത്. ഡയബറ്റീസ്, അമിതവണ്ണം, ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ എന്നീ അസുഖങ്ങൾ ഉള്ളവർക്കും ഫാറ്റി ലിവർ പിടിപെടാൻ സാധ്യത കൂടുതലാണ്. പ്രധാനമായും 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഫാറ്റി ലിവർ റിവേഴ്സ് ചെയ്യാൻ സാധിക്കും. അതിൽ ഒന്നാമത്തേതാണ് വ്യായാമം, 2 ആൽക്കഹോൾ ഒഴിവാക്കൽ, 3 ജങ്ക് ഫുഡ് ഒഴിവാക്കൽ, 4 ശരീരഭാരം ഗണ്യമായി കുറയ്ക്കുക. LFT, അൾട്രാസൗണ്ട്, പ്ലേറ്റ്ലെറ്റ് കൗണ്ട് എന്നീ ലളിതമായ ടെസ്റ്റുകൾ മുഖേന ഫാറ്റി ലിവർ സിമ്പിളായി കണ്ടെത്താവുന്നതാണ്. ആവശ്യമാണെങ്കിൽ ഒരു ഫൈബ്രോ സ്കാൻ കൂടി ചെയ്യാവുന്നതാണ്.
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: ചേച്ചി ബാലേട്ട, ഇലക്ഷന്റെ ചൂടെല്ലാം കഴിഞ്ഞ സമയമാണല്ലോ. അന്തരീക്ഷത്തിന്റെ ചൂടും ഇലക്ഷന്റെ ചൂടും കേരളത്തെ അല്പം പൊള്ളിച്ചു എന്ന് തന്നെ പറയാം. എന്തായാലും 18 തികഞ്ഞ അന്ന് മുതൽ ഞാൻ കാത്തിരിക്കുകയായിരുന്നു ഈ ഒരു ദിവസത്തിനായി. ഈ രാജ്യത്തിന്റെ തലവിധി തന്നെ എന്റെ വിരൽത്തുമ്പിലാണ് എന്ന വിചാരത്തിലാണ് നടന്നത്. അങ്ങനെ ആശിച്ചു നോക്കിയിരുന്ന ഇലക്ഷൻ ആയിരുന്നു ഈ കഴിഞ്ഞത്. വോട്ടിംഗ് ദിവസം വന്നെത്തി. രാവിലെ തന്നെ പുതിയ മുണ്ടും ഷർട്ടും ഒക്കെ ഇട്ട് കണ്ണാടിക്ക് മുന്നിൽ നിന്ന് വിരൽ ഉയർത്തിപ്പിടിച്ച് വോട്ട് രേഖപ്പെടുത്തിയ പൗരന്റെ പോസ് ഒന്ന് പ്രാക്ടീസ് ചെയ്തു. ആദ്യത്തെ വോട്ടാണ്, നോക്കി ചെയ്യണേ മോനെ എന്ന് പറഞ്ഞ അമ്മയോട് അതൊക്കെ എനിക്കറിയാം എന്ന ഡയലോഗും അടിച്ചു വിട്ടു. പോളിംഗ് ബൂത്തായ ലോക്കൽ സ്കൂളിൽ എത്തിയപ്പോ വമ്പൻ ക്യൂ. എന്റെ ഊഴം കാത്തു നിൽക്കുമ്പോൾ പിന്നിൽ നിൽക്കുന്നവർ ഗൗരവമേറിയ രാഷ്ട്രീയ ചർച്ചയിലാണ്. ഞാനും വിട്ടുകൊടുത്തില്ല. ഇടയ്ക്ക് വല്ലപ്പോഴും അതെ, വികസനമാണ് മുഖ്യം എന്നൊക്കെ ഞാനും ഗമ്മയിൽ പറഞ്ഞു കൊടുത്തു. ഇതിനിടയിൽ കയ്യിലുള്ള വോട്ടർ ID ഇടയ്ക്കിടയ്ക്ക് എടുത്തു നോക്കി അത് സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തുന്നുണ്ടായിരുന്നു. വിയർത്തു കുളിച്ച് നിൽക്കുമ്പോഴും മനസ്സിൽ ആവേശമായിരുന്നു. ഒടുവിൽ അകത്തേക്ക് വിളിക്കപ്പെട്ടു. ഉദ്യോഗസ്ഥന്റെ മുന്നിൽ വിരൽ നീട്ടിക്കൊടുത്തു. അദ്ദേഹം എന്റെ വിരൽ മഷി പുരട്ടി. ആ മഷി ഒന്ന് ഉണങ്ങാൻ വേണ്ടി ഞാൻ കൈവീശിയപ്പോൾ തൊട്ടടുത്തിരുന്ന ഉദ്യോഗസ്ഥന്റെ ദേഹത്തിന്റെ അദ്ദേഹം എന്നെ ഒന്ന് നോക്കി. ഞാനൊരു എളുപ്പ ചിരിയുമായി മെല്ലെ മെഷീനിലേക്ക് നടന്നു. പണ്ടേ വെപ്രാളം കൂടുതലേ എനിക്ക് മെഷീൻ കണ്ടതേ കൈകാലുകൾ ചെറുതായി വിറയ്ക്കാൻ തുടങ്ങി. 1-2 നിമിഷം ഞാൻ വോട്ടിംഗ് മെഷീനിൽ തുറിച്ചു നോക്കി നിന്നു. എന്താ ചെയ്യേണ്ടത്, എവിടെ കുത്തിയാലാണ് വോട്ടാകുന്നത് എന്നൊരു പിടുത്തവും കിട്ടിയില്ല. അത് മാത്രമല്ല, ഞാൻ ഏത് പാർട്ടിയാണെന്നും ഏത് പാർട്ടിക്കാണ് കൂത്തേണ്ടതെന്നും ഞാൻ എപ്പോഴാണ് ചിന്തിക്കുന്നത് തന്നെ. ചിഹ്നവും സ്ഥാനാർത്ഥികളെയും ഒന്നും ഒരു പരിചയവും വരുന്നില്ല. ആ നിമിഷമാണ് എന്റെ പൊതുവിജ്ഞാനം പോയിട്ട് നാട്ടിൽ നടക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചും ഒരു ബോധവും ഇല്ലെന്ന് എനിക്ക് മനസ്സിലായത്. ഇതിനിടയിൽ മെഷീനിൽ നിന്ന് എങ്ങനെയോ ഒരു ബീപ്പ് ശബ്ദം കേട്ടു. ഞാൻ വിചാരിച്ചു വോട്ട് കഴിഞ്ഞു എന്ന്. ആവേശത്തോടെ പുറത്തേക്ക് നടക്കാൻ തുടങ്ങിയപ്പോ ഉദ്യോഗസ്ഥൻ വിളിച്ചു, ഇടമോനെ നീ ബട്ടൺ അമർത്തിയില്ലല്ലോ. അവിടെ ഇരുന്നവരൊക്കെ എന്നെ നോക്കി ചിരിച്ചു. എനിക്കപ്പോൾ നാണം വന്നു. തിരിച്ചു ചെന്ന് ഒരിക്കൽ കൂടി കുത്തി. അപ്പോഴും ബീപ്പ് ശബ്ദം വന്നു. ഞാൻ തല പൊന്തിച്ച് ഉദ്യോഗസ്ഥനെ നോക്കിയപ്പോൾ ചിരിയോടെ ഓക്കെ എന്ന് അദ്ദേഹം തലയാട്ടി ആശ്വാസമായി. പിന്നെ വെപ്രാളത്തിൽ ഞാൻ തിരിഞ്ഞത് നേരെ എതിരെ വരുന്ന പോളിംഗ് ഓഫീസറുടെ മേശയിലേക്കാണ്. തട്ടി വീഴാൻ പോയ എന്നെ അദ്ദേഹം താങ്ങി നിർത്തിയിട്ട് പറഞ്ഞു, മോനെ കഞ്ഞി വോട്ടിൽ തന്നെ

0: വീഴല്, കേട്ടോ. അങ്ങനെ പുറത്തിറങ്ങി സ്റ്റൈലായി വിരൽ കാണിച്ചൊരു സെൽഫി എടുത്ത് വാട്സപ്പ് സ്റ്റാറ്റസ് ഇട്ടു. ജനാധിപത്യം വിജയിക്കട്ടെ എന്നായിരുന്നു ക്യാപ്ഷൻ. 5 മിനിറ്റ് കഴിഞ്ഞപ്പോ കൂട്ടുകാരന്റെ കോള്, എടാ നീ ഇടത്തെ കൈയിലെ വിരലല്ലേ കാണിക്കേണ്ടത്, നീ കാണിക്കുന്നത് വലത്തെ കൈയിലെ ചൂണ്ടുവിരലല്ലേ. നോക്കുമ്പോ സത്യം, എല്ലാം ഇങ്ങനത്തെ കത്താണല്ലോ. മഷി പുരട്ടിയത് ഇടത്തെ കൈയിൽ, ഞാൻ ഫോട്ടോക്ക് വേണ്ടി ഉയർത്തിപ്പിടിച്ചത് വലത്തെ കൈ. അപ്പോഴാണ് മനസ്സിലായത് വെപ്രാളത്തിൽ ഏത് കൈയിലാണ് മഷി പുരട്ടിയതെന്ന് പോലും ഞാൻ മറന്നുപോയെന്ന്. അമ്മളികൾ ഒരുപാടുണ്ടെങ്കിലും ആ വിരലിലെ മഷി മായുന്നത് വരെ ഞാൻ അതൊരു വലിയ മെഡൽ പോലെ കൊണ്ടു നടന്നു. ഇന്നും ഓരോ ഇലക്ഷൻ വരുമ്പോഴും ആ പഴയ 3-ാം നമ്പർ ബൂത്തിലെ വെപ്രാളവും വിയർപ്പും വിരൽ തുമ്പിലെ മഷിയും ഒക്കെ ഓർക്കുമ്പോൾ ഒരു ചിരി വരും. അതല്ലേ കന്നിവോട്ടിന്റെ ഒരു രസം. രാജു വി സി ആണ് ചാലശ്ശേരിയിൽ നിന്ന് കത്തയച്ചിരിക്കുന്നത്.
1: രാജു, കന്നിവോട്ടിൽ എന്ന് മാത്രമല്ല, എത്ര കാലം നിങ്ങൾ കഴിഞ്ഞിട്ട് വോട്ട് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരു വെപ്രാളുണ്ടാവും. നമ്മളുടെ ഒരു വോട്ടിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുന്ന നിമിഷമാണത്, അല്ലെ. അതൊരിക്കലും മിസ്സാവാൻ പാടില്ല. പണ്ടൊക്കെ നമ്മള് ബാലറ്റ് പേപ്പറാണ്. അപ്പൊ ആ പേപ്പറിൽ നമ്മള് ആദ്യം തന്നെ പേപ്പറിൽ നമ്മൾ വോട്ട് രേഖപ്പെടുത്തണം. ഒരു സീല് നമ്മുടെ കയ്യിൽ തരും. ആ സീല് ചിഹ്നത്തിന്റെയും പേരിന്റെയും നേർക്ക് നമ്മൾ രേഖപ്പെടുത്തണം. ആ രേഖപ്പെടുത്തിയിട്ട് അത് മടക്കാൻ അറിയണം. കാരണം നേരെ ഓപ്പോസിറ്റ് ആണ് മടക്കുന്നതെങ്കിൽ ആ ചിഹ്നം മറ്റൊരാളുടെ ചിഹ്നത്തിലും കൂടി പതിഞ്ഞു കഴിഞ്ഞാൽ അത് അസാധുവാകും. അപ്പൊ അന്ന് അത് നേരെ മടക്കാൻ, ഞാൻ മടക്കിയത് ശരിയാണോ, ഒരു 5-6 ദിവസം പിന്നെ നമ്മൾ ആലോചിക്കും മടക്കിയത് ശരിയാണോ എന്നുള്ളത്. അതൊരു വെപ്രാളാണ്. കാരണം ഒരിക്കലും പാഴാവാൻ പാടില്ല എന്നുള്ള നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഉള്ളിൽ അലയടിച്ചു നിൽക്കുന്ന ബോധം. ഏറ്റവും മനോഹരമാവട്ടെ നമ്മുടെ ജനാധിപത്യം.

0: നമ്മള് ഈ വോട്ടെണ്ണൽ കേന്ദ്രത്തിലേക്ക് പോകുന്നതൊക്കെ നമ്മൾ ഒരു ഓണം വിഷു എന്നൊക്കെ പറയുന്നത് ഉത്സവ അന്തരീക്ഷത്തിൽ തന്നെ കാണുന്നവരാണ് മഹാഭൂരിപക്ഷവും. കാരണം ലോകത്തിന്റെ ഏത് ഭാഗത്തുണ്ടെങ്കിലും നാട്ടിലേക്ക് ഓടി വരിക, സ്വന്തം വോട്ട് ഒന്ന് രേഖപ്പെടുത്തുക, എന്നിട്ട് ഇന്ത്യൻ പൗരനാണ് എന്ന് നമ്മൾ ഒരിക്കൽ കൂടി ഈ ലോകത്തെ അറിയിക്കുക, ഉറപ്പുവരുത്തുക. ഏതായാലും കൂടുതൽ കൂടുതൽ ജനാധിപത്യം ശക്തിപ്പെടുന്ന ഒരു രാജ്യത്താണ് നമ്മൾ എല്ലാവരും ജീവിച്ചുകൊണ്ടേയിരിക്കുന്നത് എന്നുള്ളതിലുള്ള സന്തോഷം ഒരിക്കൽ കൂടി പങ്കുവച്ചുകൊണ്ട് ഇന്നത്തെ ഈ പ്രോഗ്രാം നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ സ്നേഹം നിറഞ്ഞ അനുഭവ സമ്പത്തുകൾ നിറച്ചു വെച്ചിട്ടുള്ള കത്തുകൾക്കായി ഹലോ വി പി എസ് ലേക് ഷോർ എല്ലാ കാലത്തും എന്ന പോലെ ഇന്നും സ്നേഹപൂർവ്വം കാത്തിരിക്കുകയാണ്. കത്തുകൾ അയക്കേണ്ട വിലാസം നിങ്ങൾക്കറിയാം. ഹലോ വി പി എസ് ലേക് ഷോർ സൗണ്ട് പാർക്ക് അക്കാഡമി തൃക്കാക്കര പി ഒ.
1: മ്യൂസിക് പ്രോഗ്രാമിലൊക്കെ സോങ് ഓഫ് ദി വീക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെഡൽ കൊടുക്കും.
0: യെസ്.
1: അപ്പൊ ഇന്ന് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് നമ്മുടെ ലെറ്റർ ഓഫ് ദി വീക്ക് ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ദന്ത ഡോക്ടർ കെന്നിയാണ് സമ്മാനം പോകുന്നത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തേക്ക് ഞങ്ങൾ ഇവിടെ പറയുന്നു. വീണ്ടും നാളെ കാണാം.
0: നന്ദി, നമസ്കാരം.
2: നിങ്ങൾ ഇതുവരെ കേട്ടത് ഹലോ വി പി എസ് ലേക് ഷോർ, ബ്രോട്ട് ടു യു ബൈ വി പി എസ് ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.

ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇപ്പോൾ സമയം 9:46. ഇപ്പോൾ എഫ് എം മോർണിംഗ് സെലക്ഷൻസ്. സ്വാഗതം പ്രിയ ശ്രോതാക്കളെ ഈ ചലച്ചിത്രഗാന പരിപാടിയിലേക്ക്. ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും സാഹോദര്യത്തിന്റെയും സ്മരണയിൽ ഇസ്ലാം വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. ഏവർക്കും ബലിപെരുന്നാൾ ആശംസകളുമായി എഫ് എം മോർണിംഗ് സെലക്ഷൻസിലെ ആദ്യ ചില ഗാനങ്ങൾ. ഈറ്റില്ലം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്, ഗാനരചന കാവാലം നാരായണ പണിക്കർ, സംഗീതം നൽകിയത് എ ട്യൂമർ.

ആദാമിന്റെ മകൻ അബു ഈ ചിത്രത്തിൽ രമേശ് നാരായൺ സംഗീതം നൽകി ശങ്കർ മഹാദേവനോടൊപ്പം പാടിയത്. ഗാനരചന റഫീഖ് അഹമ്മദ്.

0: ചിത്രം പരദേശി. എം ജി ശ്രീകുമാറും വിനീത് ശ്രീനിവാസനും പാടിയ ഈ ഗാനത്തിന്റെ വരികളെഴുതിയത് റഫീഖ് അഹമ്മദ്, സംഗീതം നൽകിയത് രമേഷ് നാരായൺ, ഷഹബാസ് അമൻ.
1: കൈമണിദാസികളാൽ.

പ്രിയ ശ്രോതാക്കളെ, ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി എഫ് എം നിലയം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ലക്ഷ്മി ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ കൈക്കും തോൾസന്ധിക്കുമുണ്ടാകുന്ന കായിക പരിക്കുകൾ, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അസ്ഥിരോഗ വിഭാഗം മേധാവിയും ഷോൾഡർ ആൻഡ് അപ്പർ ലിംബ് സർജനുമായ ഡോ കെ ആർ പ്രതാപ് കുമാർ മറുപടി നൽകുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട സംശയങ്ങളെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 04842426397 04842426387 അല്ലെങ്കിൽ 09446455888 എന്ന നമ്പറിൽ വിളിക്കുക. വിളിക്കേണ്ട സമയം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 4 മണി വരെ.

0: भारत अभियान।
1: निक्षय मित्र तो हम सबका साथ निभाते। टीबी रोगी व परिजन को पोषण, जांच, इलाज और आजीविका संबंधी सहायता पहुंचाते। जब मिल जाएगा सबको अपना निक्षय मित्र तैयार, तब पक्की हो जाएगी हमारी जीत और टीबी की हार।
2: निक्षय मित्र, इस अभियान ने एक बड़े चैलेंज से निपटने में टीबी के मरीजों की बहुत मदद की है। आपको जानकर हैरानी होगी, हमारे देश में 10-12 साल के बच्चे भी निक्षय मित्र बनकर टीबी के खिलाफ लड़ाई को आगे बढ़ा रहे हैं।
0: जन जन का रखे ध्यान, टीबी मुक्त भारत अभियान।
1: अधिक जानकारी के लिए नजदीकी आयुष्मान आरोग्य मंदिर जाएं। स्वास्थ्य एवं परिवार कल्याण मंत्रालय द्वारा जनहित में जारी।
3: केलकू केलकू केलकू പ്രിയപ്പെട്ട നാട്ടുകാരെ, KYC അപ്ഡേറ്റ് ചെയ്യാനുള്ള മെസ്സേജ് കണ്ടില്ലെന്ന് നടിക്കരുത്. ഉടൻ KYC അപ്ഡേറ്റ് ചെയ്യൂ. ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BCയുടെ അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം നൽകൂ. അഥവാ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ ഹാജരാക്കൂ. നിങ്ങളുടെ അക്കൗണ്ട് സജീവമായി നിലനിർത്തി ബാങ്കിംഗ് സേവനങ്ങൾ പ്രയോജനപ്പെടുത്തൂ. നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
4: RBI പറയുന്നു,
5: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ. FM മോർണിംഗ് സെലക്ഷൻസിലെ അടുത്ത ഗാനം ആഘോഷം എന്ന ചിത്രത്തിൽ MG ശ്രീകുമാർ പാടിയത്. ഗാനമൊരുക്കിയത് ഗിരീഷ് പുത്തഞ്ചേരി, സാംജി ആറാട്ടുപുഴ.

ചിത്രം സലാല മൊബൈൽസ്. ഗോപി സുന്ദർ സംഗീതം നൽകി മുഹമ്മദ് മക്ബൂൽ മൻസൂറിനോടൊപ്പം പാടിയത്. ഗാനരചന ആലങ്കോട് ലീലാകൃഷ്ണൻ.

0: റേഡിയോ നാടകത്തിന്റെ പുത്തൻ സാധ്യതകൾ കണ്ടെത്തി ഫലപ്രദമായ പ്രമേയങ്ങളിലൂടെ ശ്രോതാക്കളെ നാടകലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന പ്രതിഭാശാലി.
1: എന്താ ഇത്? ആരോ ആരോ പാടുന്ന പോലെ. മാധവൻകുട്ടി, മാധവൻകുട്ടി,
2: എന്താ?
1: ദേ ഒന്ന് ശ്രദ്ധിച്ചേ, ആരോ താരാട്ട് പാടുന്ന പോലെയല്ലേ. തൊട്ടിലാടുമ്പം ദാ കയറിന്റെ ശബ്ദം.
2: നിനക്കെന്താ ഭ്രാന്തുണ്ടോ? കാറ്റ് തല്ല ജനൽപ്പാളി വളകിയതായിരിക്കും, കിടന്നുറങ്ങാൻ നോക്ക്.
0: മലയാള റേഡിയോ നാടകത്തിന്റെ ചരിത്രം മാറ്റിയെഴുതിയ കെ വി ശരത്ചന്ദ്രൻ പങ്കെടുക്കുന്ന ആത്മസഖി ആകാശവാണി കേൾക്കാം 30 ഉച്ചയ്ക്ക് 2 മണിക്ക്. ആത്മസഖി ആകാശവാണി.
3: മലയാള സാഹിത്യത്തിലെ ഒരു ജനപ്രിയ എഴുത്തുകാരനായിരുന്ന മുട്ടത്ത് വർക്കിയുടെ ചരമദിനമാണ് ഇന്ന്. സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതം അവലംബിച്ച് സാഹിത്യരചന നടത്തിയിരുന്ന മുട്ടത്ത് വർക്കിയുടെ 26 നോവലുകൾ ചലച്ചിത്രങ്ങളായിട്ടുണ്ട്. ഈ ചിത്രങ്ങളിലെ ചില ഗാനങ്ങളാണ് അടുത്തതായി FM മോർണിംഗ് സെലക്ഷൻസിൽ. പാടാത്ത പൈങ്കിളി എന്ന ചിത്രത്തിൽ കമുകറ പുരുഷോത്തമനും ശാന്ത പി നായരും പാടിയത്. ഗാനരചന തിരുനൈനാർ കുറിച്ചി മാധവൻ നായർ. സംഗീതം നൽകിയത് ബ്രദർ ലക്ഷ്മണൻ.

ഇത് ആകാശവാണി കൊച്ചി FM 102.3. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് FM മോർണിംഗ് സെലക്ഷൻസ്. ഫാൻഡം എന്ന ചിത്രത്തിൽ SP ബാലസുബ്രഹ്മണ്യം, ചിത്ര എന്നിവർ പാടിയ ഗാനമാണിനെ. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, ദേവയുടെ സംഗീതം.

0: പ്രിയ ശ്രോതാക്കളെ, എഫ് എം മോർണിംഗ് സെലക്ഷൻസ് തുടർന്ന് കേൾക്കാം. 10:15
1: നാടൻ ശീലുമായി ഒരു യാത്ര.

0: കേൾക്കാൻ മറക്കല്ലേ നാടൻ ശീലുകൾ.
1: ഇന്ന് രാവിലെ 11 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് കൈമുട്ട് മാപ്പിളപ്പാട്ട് കാളഞ്ചേരിൽ മുഹമ്മദ് സലീമും സംഘവും അവതരിപ്പിച്ചത് ഇന്ന് രാവിലെ 11
2: ആകാശവാണി FM വാർത്തകൾ.
1: ഖരമാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൌകര്യങ്ങളുടെ പൂർത്തീകരണം വേഗത്തിലാക്കാൻ സംസ്ഥാനങ്ങളോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ 51st പ്രഗതി യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. മുഖ്യമന്ത്രി VD സതീശൻ മലപ്പുറം പാണക്കാട്ടെത്തി. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ, മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയവർ മുഖ്യമന്ത്രിയെ സ്വീകരിച്ചു. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനത്തിലെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നാളെ. June 1 മുതൽ 3 വരെ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തിന് മേൽ ചർച്ചയും ഉണ്ടാകും. രാജ്യത്തെ റേഷൻ പൊതുവിതരണവുമായി ബന്ധപ്പെട്ട സാർത്ഥക് PDS പദ്ധതി ദീർഘിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭ തീരുമാനം. സംസ്ഥാനങ്ങൾക്കിടയിലെ ഭക്ഷ്യധാന്യ കൈമാറ്റം ഫലപ്രദമാക്കുന്നതിനും പൊതുവിതരണ സംവിധാനത്തിന്റെ നവീകരണത്തിനും പദ്ധതി സഹായിക്കുമെന്ന് മന്ത്രിസഭാ യോഗത്തിനുശേഷം കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ പറഞ്ഞു. രാജ്യത്തെ മുസ്ലിം സ്ത്രീകളുടെ അവകാശങ്ങളിൽ സമഗ്ര ശുപാർശകളടങ്ങിയ റിപ്പോർട്ട് ദേശീയ വനിതാ കമ്മീഷൻ ആഭ്യന്തര വനിതാ ശിശുവികസന ന്യൂനപക്ഷ മന്ത്രാലയങ്ങൾക്ക് സമർപ്പിച്ചു. വിവാഹം, വിവാഹമോചനം, ജീവനാംശം, പൈതൃക സ്വത്ത് അവകാശം എന്നിവയടക്കം വിഷയങ്ങൾക്കാണ് റിപ്പോർട്ടിൽ പ്രാധാന്യം നൽകുന്നത്. സൌദി ബാലന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ റിയാദിൽ ജയിലിലായിരുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീം നാട്ടിലെത്തി. 20 വർഷത്തെ ജയിൽവാസത്തിന് ശേഷമാണ് റഹീം കോഴിക്കോട് ഫറൂഖിലെ വീട്ടിലെത്തിയത്. 7 ഇന്ത്യൻ നാവിക അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് രാവിലെ അക്കാദമി ഗ്രൌണ്ടിൽ നടത്തി. ദക്ഷിണ നാവികസേന കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ സമീർ സക്സേന മുഖ്യാതിഥിയായി.
2: ആകാശവാണി FM വാർത്തകൾ.
1: ഇത് ആകാശവാണി കൊച്ചി.

0: FM 102.3. ഇനി 10 മണിക്ക് സ്പോൺസർഡ് പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ.
1: ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
2: നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് May 28 മെൻസ്ട്രുവൽ ഹൈജീൻ ഡേ അഥവാ ആർത്തവ ശുചിത്വ ദിനം. ആർത്തവം എന്നത് മറച്ചുവയ്ക്കേണ്ടതോ അല്ലെങ്കിൽ രഹസ്യമായി സംസാരിക്കേണ്ടതോ ആയ ഒരു വിഷയമല്ല, മറിച്ച് ജീവന്റെ തുടർച്ച സാധ്യമാക്കുന്ന ഒരു ജൈവ പ്രക്രിയയാണ് എന്ന തിരിച്ചറിവാണ് ആദ്യം വേണ്ടത്. പക്ഷേ ഇന്നും നമ്മുടെ സമൂഹത്തിൽ ഇതിനെക്കുറിച്ച് തുറന്നു പറയാൻ പലർക്കും മടിയാണ്. അറിവില്ലായ്മ കൊണ്ടും ശുചിത്വമില്ലായ്മ കൊണ്ടും ആർത്തവ സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവർ ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. തെറ്റിദ്ധാരണകൾ അകറ്റി ശരിയായ അറിവുകൾ ഇക്കാര്യത്തിൽ സ്ത്രീ പുരുഷ ഭേദമന്യേ നേടിയിരിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. സുരക്ഷിതവും ശുചിത്വപൂർണവുമായ ആർത്തവകാലം ഓരോ സ്ത്രീയുടെയും അവകാശമാണ്. ഈ ദിനത്തോടനുബന്ധിച്ച് ആർത്തവ ശുചിത്വത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതിൽ ശ്രദ്ധിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ശ്രോതാക്കളോട് സംസാരിക്കുന്നു സംസ്ഥാന ആരോഗ്യവകുപ്പിലെ മുൻ നഴ്സിംഗ് ഓഫീസർ ഡോക്ടർ ഡിനു എം ജോയ്.
3: ഇന്ന് May 28 മെനിസ്റ്റർ ഹൈജീൻ അഥവാ ആർത്തവ ശുചിത്വ ഡേ ആയി നാം ആചരിക്കുകയാണ്. എന്താണ് ആർത്തവം അഥവാ മെനിസ്ട്രേഷൻ? ആർത്തവം എന്നത് സ്ത്രീകളിൽ ഓരോ മാസവും നടക്കുന്ന ഒരു സ്വാഭാവിക പ്രക്രിയയാണ്. ഗർഭാശയത്തിന്റെ അഥവാ യൂട്രസിന്റെ അകത്തെ പാളിയായ രക്തവും ടിഷ്യുവും ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതാണ് ആർത്തവം അഥവാ മെനിസ്ട്രേഷൻ. ഈ രക്തസ്രാവം സാധാരണയായി 3 മുതൽ 7 ദിവസം വരെ നീണ്ടു നിൽക്കും. ഇത് സ്ത്രീകളുടെ ആരോഗ്യകരമായ പ്രജനന സൗധാനത്തിന്റെ ഭാഗമാണ്. ഇത് എപ്പോഴാണ് പെൺകുട്ടികളിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇത് സാധാരണയായി പെൺകുട്ടികളിൽ പ്യൂബർട്ടി പീരീഡിൽ, അതായത് 9 മുതൽ 16 വയസ്സിനുള്ളിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് നമ്മൾ ഇംഗ്ലീഷിൽ അത് മെനാർക്കെ എന്ന് പറയാറുണ്ട്. ഇനി ഈ ആർത്തവം തുടങ്ങിയാൽ എന്നാണ് ഇത് സ്റ്റോപ്പ് ചെയ്യുന്നത്? ആർത്തവം അഥവാ പീരിയഡ്സ് അഥവാ മെനിസ്ട്രേഷൻ സാധാരണയായി നിൽക്കുന്നത് സ്ത്രീകളിൽ 45 മുതൽ 55 വരെ പ്രായം ആകുമ്പോൾ ആണ്. ഇതിനെ നമ്മൾ ഇംഗ്ലീഷിൽ മെനോപോസ് എന്ന് പറയാറുണ്ട്. ഇനി എന്താണ് ആർത്തവ ശുചിത്വം? ആർത്തവ സമയത്ത് സ്ത്രീകൾ ശുചിത്വവും ആരോഗ്യവും പാലിക്കുന്ന രീതികളെയാണ് മെനസ്ട്രൽ ഹൈജീൻ അഥവാ ആർത്തവ ശുചിത്വം എന്ന് പറയുന്നത്. ആർത്തവ ശുചിത്വത്തെ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം. ശുചിയായ സാനിറ്ററി ഉപകരണങ്ങൾ സെലക്ട് ചെയ്യുക. നമുക്കറിയാം ഇപ്പം നമ്മുടെ ഇടയിൽ മാർക്കറ്റുകളിലൊക്കെ പലതരത്തിലുള്ള സാനിറ്ററി ഉപകരണങ്ങൾ ലഭ്യമാണ്. സാനിറ്ററി പാഡുകൾ, മെനിസ്ട്രൽ കപ്പുകൾ, ശുചിയായ തുണി എന്നിവ ലഭ്യമാണ്. അത് ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് നമുക്കുചിതമായ സാനിറ്ററി ഉപകരണങ്ങൾ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം. പാഡ്, സാനിറ്ററി നാപ്കിൻ അഥവാ ഡിസ്പോസിബിൾ സാനിറ്ററി പാഡ് എന്ന് പറഞ്ഞ എന്താണ്, അഥവാ ഡിസ്പോസിബിൾ സാനിറ്ററി നാപ്കിൻ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു തവണ മാത്രം ഉപയോഗിക്കുന്ന ആർത്തവ സമയത്തെ രക്തസ്രാവം ആഗിരണം ചെയ്യുന്നതിനുള്ള പാഡിനെയാണ് നമ്മൾ ഡിസ്പോസിബിൾ സാനിറ്ററി നാപ്കിൻ എന്ന് നമ്മൾ പറയുന്നത്. അതായത് നമ്മൾ ഒരു പ്രാവശ്യം ഉപയോഗിച്ചിട്ട് ആ നാപ്കിൻ നമ്മൾ കളയുന്നു. ആ സാനിറ്ററി നാപ്കിൻ ആണെങ്കിലും നമ്മൾ തുണിയാണെങ്കിലും അത് ഉപയോഗിക്കുന്ന ആൾക്കാർ അത് സമയബന്ധിതമായി മാറ്റണം. സാധാരണയായി എപ്പോഴാണ് സാനിറ്ററി നാപ്കിൻ അഥവാ തുണിയൊക്കെ ഉപയോഗിക്കുന്നവർ മാറ്റേണ്ടത്? സാധാരണയായി 4-6 മണിക്കൂറിനുള്ളിൽ നമ്മൾ മാറ്റണം. നമുക്കറിയാം ഓരോരുത്തർക്കും രക്തസ്രാവത്തിന്റെ അളവ് വ്യത്യാസമൊക്കെ ആയിരിക്കും. ഇനി രക്തസ്രാവം കൂടുതലാണെങ്കിൽ അത് ഈ 4-6 മണിക്കൂർ വരെയൊന്നും ഈ പാട് അഥവാ തുണി വെച്ചുകൊണ്ടിരിക്കരുത്. ഇൻ ബിറ്റ്വീൻ ഇടയ്ക്കൊക്കെ നമ്മൾ അത് മാറ്റണം. ഇനി അധിക സമയം മാറ്റാതെ നമ്മൾ ഉപയോഗിച്ചാൽ അത് ലീക്കേജ് ഉണ്ടാവും, അതോടൊപ്പം തന്നെ ദുർഗന്ധവും അവിടെ അണുബാധയ്ക്കും ചാൻസ് ഉണ്ട്, അണുബാധയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് ഉപയോഗിച്ച പാടുകൾ ശരിയായിട്ട് നമ്മൾ നശിപ്പിച്ചു കളയണം. അതായത് ഉപയോഗിച്ച പാട് പേപ്പറിൽ പൊതിഞ്ഞ് മാലിന്യ ബിന്നിൽ അഥവാ വേസ്റ്റ് ബിന്നിൽ നമ്മൾ ഇടണം. ചില സ്കൂളുകളിലും സ്ഥാപനങ്ങളിലൊക്കെ ആണെങ്കിൽ ചെറിയതോ വലുതോ ആയ ഇൻസിനറേറ്റർ ലഭ്യമാണ്. അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ പാട് ഉപയോഗിച്ചതിന് ശേഷം അത് കൂട്ടത്തോടെ കത്തിച്ച് നശിപ്പിക്കാം. അതായത് ആ ഇൻസിനറേറ്ററിലിട്ട് നമുക്കത് കൂട്ടത്തോടെ കത്തിച്ച് നശിപ്പിക്കാം. സാനിറ്ററി നാപ്കിന് നശിപ്പിക്കുമ്പോൾ ചെയ്യരുതാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതായത് ഡോണ്ട് സോപ്പ് ഡിസ്പോസിങ് സാനിറ്ററി നാപ്കിൻ. ഉപയോഗിച്ച പാടുകൾ തുറസായ സ്ഥലങ്ങളിൽ വലിച്ചെറിയരുത്. ഇത് പരിസ്ഥിതി മലിനീകരണത്തിന് കാരണമാകും. അതുപോലെ തന്നെ സാനിറ്ററി പാടുകൾ ടോയ്ലറ്റിലോ

ഡ്രെയിനുകളിലോ കളയരുത്. അങ്ങനെയിട്ട് എന്ത് പറ്റും? അത് മലിനജല പൈപ്പുകളൊക്കെ അത് അടയാനും ശുചിത്വ പ്രശ്നങ്ങൾ ഉണ്ടാകാനും കാരണമാകും. ഉപയോഗിച്ച പാടുകളൊക്കെ ഈ ഡസ്റ്റ്ബിന്നിലൊക്കെ ആണെങ്കിൽ ഒരിടത്തൊക്കെ കൂട്ടിയിട്ട് വളരെ കാലം കൂട്ടി വയ്ക്കരുത്. അങ്ങനെ ചെയ്താൽ അതിലൂടെ ദുർഗന്ധവും ബാക്ടീരിയയുടെ വളർച്ചയും ഉണ്ടാകാം. ഇനി നമ്മൾ അടുത്ത ഒരു സാനിറ്ററി ഉപകരണത്തിനെ കുറിച്ച് നമ്മൾ പറയുന്നത്, തുണി ഉപയോഗിക്കുന്നവരുണ്ട്, ഈ ക്ലോത്ത് ഉപയോഗിക്കുന്നുണ്ട്. ആ ക്ലോത്ത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. നമ്മളിപ്പോഴും ഈ ശുദ്ധമായ ഈ കോട്ടൺ തുണി മാത്രം ഉപയോഗിക്കണം. നല്ല ശുദ്ധമായിട്ടുള്ള വൃത്തിയായിട്ടുള്ള കോട്ടൺ ക്ലോത്ത്. എന്തുകൊണ്ടാണ് നമ്മൾ സിന്തറ്റിക് ക്ലോത്ത് ഉപയോഗിക്കരുതെന്ന് നമ്മൾ പറയുന്നത്? സിന്തറ്റിക് ക്ലോത്ത് ഉപയോഗിക്കുവാണെങ്കിൽ അത് രക്തം അഥവാ ബ്ലഡ് അത് നന്നായിട്ട് ആഗിരണം ചെയ്യില്ല. ആഗിരണം ചെയ്യാത്തതിന്റെ പേരിൽ അതവിടെ കെട്ടി നിൽക്കും. അതുകൊണ്ട് കൂടുതലായിട്ട് ജനനേന്ദ്രിയ ഭാഗത്ത് ചൊറിച്ചിലും അസ്വസ്ഥതയൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ കോട്ടൺ ക്ലോത്ത് മാത്രമേ ഉപയോഗിക്കാവൂ. ഇനി തുണി ഉപയോഗിച്ച ശേഷം എന്ത് ചെയ്യണം? സോപ്പും വെള്ളവും ഉപയോഗിച്ച് നന്നായി കഴുകണം. നന്നായിട്ട് അത് വൃത്തിയായിട്ട് കഴുകിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? നേരിട്ട് സൂര്യപ്രകാശത്തിൽ ഉണക്കുക. നമുക്കറിയാം സൂര്യപ്രകാശത്തിൽ ഉണക്കുവാണെങ്കിൽ അതിലുള്ള അണുക്കളൊക്കെ നശിക്കുന്നതിന് സഹായിക്കുന്നു. ഒരിക്കലും നമ്മൾ നനവുള്ള തുണി ഉപയോഗിക്കരുത്. അത് നനവുള്ള തുണി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അണുബാധയ്ക്ക് ഫംഗൽ ഇൻഫെക്ഷനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പൂർണ്ണമായി ഉണങ്ങിയതിനു ശേഷം മാത്രമേ നമ്മൾ ഈ തുണി വീണ്ടും ഉപയോഗിക്കാവൂ. ഇത് നമ്മളൊന്ന് കമ്പയർ ചെയ്യുവാണെങ്കിൽ തുണിപ്പാട് തുണി ഉപയോഗിക്കുന്ന ഒരുപാടുകളുണ്ട്. ഡിസ്പോസിബിൾ സാനിറ്ററി നാപ്കിനുകളും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴുള്ള അതിനതിൻ്റെതായ പ്രയോജനങ്ങളും അതിൻ്റെതായ ദൂഷ്യഫലങ്ങളും ഉണ്ട്. അതെന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. അത് ഡിസ്പോസിബിൾ സാനിറ്ററി നാപ്കിനെ കുറിച്ച് നമ്മൾ ആദ്യം പറയുകയാണെങ്കിൽ നമുക്കറിയാം ഉപയോഗിക്കാൻ ഏറ്റവും കൂടുതൽ സൗകര്യപ്രദവും എളുപ്പമാണ്. നമുക്ക് ബാഗിലൊക്കെ ഇട്ടുകൊണ്ട് പോകാനും ജോലി സ്ഥലത്തൊക്കെ പോകുന്നവർക്കൊക്കെ ആണെങ്കിലും അത് എളുപ്പത്തിൽ അത് ഉപയോഗിക്കാനോ ഒന്ന് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് അത് കളഞ്ഞാൽ മതി. അത് കഴുകാനൊന്നും സമയമൊന്നും എടുക്കണ്ട, നമുക്കൊന്ന് ഉപയോഗിച്ചിട്ട് കളയുവാണ്. അതുപോലൊക്കെ തന്നെ അതറിയാം അതിന് പല ലെയറുകളുണ്ട്. രക്തം അതിന്റെ പാളികളിലേക്ക് ആഗിരണം ചെയ്തതിനാൽ നമ്മളെപ്പോഴും നമുക്കൊരു ഡ്രൈനെസ് അതായത് വരണ്ടതായ ഒരു ഫീൽ വഴി ഒരു നനവല്ല പെട്ടെന്ന് അത് അബ്സോർബ് ചെയ്യും അതിന്റെ പാളികളിലേക്ക്. അതുകൊണ്ട് വരണ്ടതായ ഒരു വരണ്ടത അനുഭവിക്കും. അതുപോലൊക്കെ തന്നെ ഇടയ്ക്കിടയ്ക്ക് അത് മാറ്റുവാണെങ്കിൽ അണുബാധ ഉണ്ടാകാനൊക്കെ ചാൻസ് കുറവാണ്. അത് ഈ 4-6 മണിക്കൂറിനിടയിലൊക്കെ മാറ്റുവാണെങ്കിൽ. പിന്നെ നമുക്കറിയാം ഈ ഓരോ സാനിറ്ററി നാപ്കിനുകൾ ഉപയോഗിക്കുന്നതിന് നമുക്ക് പൈസ രൂപ മുടക്കേണ്ടി വരും. ഓരോ മാസത്തിലും നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള തുക നമുക്ക് ചെലവാക്കേണ്ടി വരും. പക്ഷെ തുണിയാണെങ്കിൽ നമുക്ക് അത് നമുക്ക് ലാഭകരമാണ്, നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അത്രയും വീണ്ടും കഴുകി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നേരെ നമ്മൾ അത് ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഫിനാൻഷ്യലി നമ്മൾ നോക്കുവാണെങ്കിൽ സാനിറ്ററി നാപ്കിൻ മേടിക്കാൻ എല്ലാ മാസവും നമുക്ക് പൈസ മുടക്കേണ്ടി വരും. പക്ഷെ തുണിയാണെങ്കിൽ നമുക്ക് വീണ്ടും കഴുകി ഉപയോഗിക്കാം. തുണിപ്പാടുകളാണെങ്കിൽ അത് ഞാൻ പറഞ്ഞു കൂടുതൽ ചെലവ് കുറവാണ്. സാനിറ്ററി നാപ്കിന് അനുസരിച്ച് ചെലവ് കുറവാണ്. പിന്നെ അതിന്റെ അഡ്വാൻറ്റേജസ് എന്താണ്? പരിസ്ഥിതി സൗഹൃദമാണ്. അതെന്തുകൊണ്ടാണ് പരിസ്ഥിതി സൗഹൃദമാണെന്ന് പറയുന്നത്? മറ്റേ നമ്മൾ സാനിറ്ററി നാപ്കിൻ ആണെങ്കിൽ എല്ലാ പ്രാവശ്യവും നമ്മൾ അത് ഉപയോഗിച്ച ശേഷം അത് നമ്മൾ പൊതിഞ്ഞ് നമ്മൾ സാധാരണ വീടുകളിലൊക്കെ ആണെങ്കിൽ അത് കുഴിയിലാത്തിട്ടൊക്കെ കത്തിച്ച് കളയുവാണ് അല്ലെ. അന്നേരം അത് പരിസ്ഥിതിക്ക് അത് ദോഷമാണ്. കുറെ പ്ലാസ്റ്റിക് അതിന്റെ കണ്ടന്റ് ഒക്കെ വരും. അല്ലെങ്കിൽ നമുക്ക് സ്കൂളുകളിലൊക്കെ ആണെങ്കിൽ ഇൻസിനറേറ്റർ ഇട്ടാണെങ്കിലും അതിന്റെ കത്തിക്കും അതിന്റെ പുകയുടെ ഒക്കെ കുറച്ച് വരും. അന്നേരം നമ്മൾ തുണിയാണെങ്കിൽ അത് അങ്ങനെ നമ്മൾ കമ്പയർ ചെയ്യുവാണെങ്കിൽ തുണി കൂടുതൽ പരിസ്ഥിതി സൗഹൃദമാണ്. മാലിന്യ നിർമ്മാർജ്ജന പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. നമ്മുടെ പിന്നെ അടുത്ത തുണിയുടെ അഡ്വാൻറ്റേജസ് എന്താണ്? നമ്മുടെ ആവശ്യത്തിനുള്ള വലുപ്പത്തിനനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാം. അതാണ് നമ്മൾ ഈ തുണിപ്പാടുകളും ഡിസ്പോസിബിൾ സാനിറ്ററി നാപ്കുകളും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴുള്ള പ്രയോജനങ്ങളാണ് നമ്മളിപ്പോൾ എന്തൊക്കെയാണെന്ന് കണ്ടത്. ഇനിയിപ്പം നമുക്കറിയാം കൂടുതൽ ആൾക്കാർ ഇപ്പം മിനിസ്റ്റർ കപ്പിലേക്ക് മാറിയിരിക്കുന്നു. ഇപ്പം നമ്മുടെ മാർക്കറ്റുകളിലും എല്ലാം അവൈലബിൾ ആണ് മിനിസ്റ്റർ കപ്പ്. അതിപ്പോൾ നമ്മൾ ഇപ്പം അഡോളസൻസിലുള്ള കുട്ടികളാണെങ്കിൽ പോലും യൂത്തുകളും സ്ത്രീകളൊക്കെ കൂടുതലായിട്ട് മിനിസ്റ്റർ കപ്പ് ഉപയോഗിക്കുന്നുണ്ട്. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന്റെ ഒരു കംഫർട്ടൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആദ്യം എല്ലാവർക്കും അത് ഉപയോഗിക്കുന്നതിനെ കുറിച്ചുള്ള അറിവില്ലായ്മയൊക്കെ ഉണ്ട്. പക്ഷെ പല ആൾക്കാരും ഇപ്പോൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ട് അത് ഭയങ്കര കംഫർട്ടാണെന്ന് പറയാറുണ്ട്. ഇനി എന്താണ് മിനിസ്റ്റർ കപ്പ്? അത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നും നമുക്ക് നോക്കാം. ഈ മിനിസ്റ്റർ കപ്പ് എന്നത് മാസവാര സമയത്ത് യോനിയിലിടുന്ന ഒരു സ്ത്രീ ശുചിത്വ ഉപകരണമാണ്. നമ്മുടെ യോനിയിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്ന ഒരു സ്ത്രീ ശുചിത്വ ഉപകരണമാണ്. ഇത് പാടുകളെ പോലെ രക്തം ആഗിരണം ചെയ്യുന്നതല്ല, പകരം ആർത്തവ രക്തം ശേഖരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളെ യോനിയിലേക്ക് കപ്പ് വെച്ച് അത് ആർത്തവ രക്തം ശേഖരിക്കുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ ആകൃതി എന്ന് പറഞ്ഞാൽ ഒരു ബെല്ല്, അതായത് മണിയുടെ ആകൃതിയൊക്കെയുള്ള ഷേപ്പാണ് ഇതിന്. താഴെയുണ്ട് നമുക്കൊരു സ്റ്റെം ഉപയോഗിച്ച്, നിങ്ങൾ എല്ലാവരും തന്നെ കണ്ടിട്ട് കാണാം, താഴെയുള്ള ഒരു സ്റ്റെം ഉണ്ട്. താഴെയുള്ള സ്റ്റെം ഉപയോഗിച്ചാണ് ഈ കപ്പ് ഇടാനും പുറത്തെടുക്കാനും ഒക്കെ സഹായിക്കുന്നത്. കപ്പ് ആ യോനിയുടെ ഫിത്തിയിൽ അതായത് സെർവിക്സിന് താഴെയായി പതിഞ്ഞ് ഈ ബ്ലഡ് കളക്ട് ചെയ്യുവാണ് ചെയ്യുന്നത്. ഇനി ഇത് രക്തസ്രാവത്തിന്റെ അളവിനെ ആശ്രയിച്ച് ഓരോ 4-12 മണിക്കൂറിലും കപ്പ് പുറത്തെടുത്ത് കഴുകി വീണ്ടും ഉപയോഗിക്കാവുന്നതാണ്. അതും അറിയാം

0: നമ്മൾ മുമ്പേ പാഡിന്റെയും സാനിറ്ററി നാപ്കിന്റെയും തുണിയുടെ ഒക്കെ കാര്യം പറഞ്ഞുകൊണ്ടൊക്കെ തന്നെ ഓരോരുത്തരുടെ രക്തസ്രാവം അനുസരിച്ചാണ് ഇത് നമ്മൾ പുറത്തേക്ക് എടുത്ത് കഴുകുകയൊക്കെ ചെയ്യേണ്ടത്. രക്തസ്രാവം കൂടുതലുള്ള ആൾക്കാരാണെങ്കിൽ ഇപ്പൊ നമുക്കറിയാം 10 മണിക്കൂർ 12 മണിക്കൂർ നേരം ഒന്നും വെക്കാൻ പറ്റത്തില്ല, അതിന് മുമ്പ് തന്നെ നമ്മൾ അത് എടുക്കണം, അല്ലെങ്കിൽ അത് ലീക്കാവും, നിറഞ്ഞത് ലീക്കാവും. സാധാരണ 4, 10, 12 മണിക്കൂറിനുള്ളിൽ ഒരു ഉള്ളിൽ വരെ ഇത് വെക്കാന്ന് പറഞ്ഞാലും ഓരോരുത്തരുടെ രക്തസ്രാവം അനുസരിച്ച് നമ്മൾ ഇടയ്ക്ക് അത് കപ്പ് പുറത്തെടുത്ത് കഴുകി വീണ്ടും ഉപയോഗിക്കണം. ഇനി ഓരോ ആർത്തവത്തിന് ശേഷവും എന്ത് നമ്മൾ ചെയ്യണം, അത് ഓരോ ആർത്തവ സൈക്കിൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കപ്പ് വൃത്തിയാക്കി നമ്മൾ വിളത്തിളപ്പിച്ച വെള്ളത്തിൽ അണുമുക്തമാക്കി നമ്മൾ സൂക്ഷിക്കണം. ഇതാണ് നമ്മളൊരു മെൻസ്ട്രൽ കപ്പിനെ കുറിച്ച് പറയുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഈ ശരീര ശുചിത്വം നമ്മൾ ആർത്തവ സമയത്ത് നമ്മൾ പാലിക്കണം, അല്ലെങ്കിൽ അണുബാധയ്ക്ക് ഉണ്ടാകും. അന്നേരം നമ്മൾ എന്താണ്, ദിവസവും നമ്മൾ ഒരു നേരമെങ്കിലും കുളിക്കണം, രണ്ടു നേരം കുളിക്കുന്നത് നല്ലത്, ഒരു നേരമെങ്കിലും കുളിക്കണം. ഈ ജനനേന്ദ്രിയ ഭാഗം ശുദ്ധജലത്തിൽ കഴുകി വൃത്തിയായി സൂക്ഷിക്കണം. പിന്നെ അതുപോലൊക്കെ തന്നെ ഈ പാടൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോഴൊക്കെ ആണെങ്കിൽ അതിനകത്ത് നമ്മൾ അടിവസ്ത്രത്തിലാണ് നമ്മളത് അത് ഫിക്സ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അടിവസ്ത്രമൊക്കെ അത് അതിലേക്ക് ലീക്ക് വന്ന് അത് നനയാനൊക്കെ ചാൻസ് ഉണ്ട്. ഇപ്പൊ തുണി എന്തൊക്കെ ഉപയോഗിച്ചാൽ ഏതിലൊക്കെ ഉപയോഗിക്കുമ്പോൾ അടിവസ്ത്രമൊക്കെ അഴുക്കാകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ അടിവസ്ത്രം അഴുക്കായെങ്കിൽ അതും ഉടനെ തന്നെ മാറ്റണം. അതിപ്പോൾ നമ്മൾ പാടൊക്കെ മാറ്റുന്നതോടൊപ്പം തന്നെ അടിവസ്ത്രമൊക്കെ അഴുക്കായാൽ അടിവസ്ത്രവും നമ്മൾ മാറ്റിയിട്ട് വേറെ അടിവസ്ത്രം ധരിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ എന്ത് പറ്റും, അത് കൂടുതലായിട്ട് നനഞ്ഞ് അടിവസ്ത്രം ഉപയോഗിക്കുകയാണെങ്കിൽ അതും അണുബാധയ്ക്ക് കാരണമുണ്ട്. അതുപോലൊക്കെ തന്നെ നമുക്കറിയാം നമ്മുടെ ഹാൻഡ് ഹൈജീൻ, നമ്മളെപ്പോഴും നമ്മൾ സോപ്പും വെള്ളം ഉപയോഗിച്ച് നമ്മൾ കൈകൾ ശുദ്ധീകരിക്കണം. ഓരോ തവണ പാട് മാറ്റുമ്പോഴും അത് സോപ്പും വെള്ളം ഉപയോഗിച്ച് കൈകൾ വൃത്തിയാക്കണം. മെൻസ്ട്രൽ കപ്പൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അത് മെൻസ്ട്രൽ കപ്പ് അത് പുറത്തെടുക്കുന്നതിന് മുമ്പും അത് വെച്ചതിന് ശേഷവും ഒക്കെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് നല്ലോണക്ക് കൈ കഴുകണം. അല്ലെങ്കിൽ നമ്മുടെ കൈ കഴുകുന്ന അണുക്കൾ ആ ജനനേന്ദ്രിയ ഭാഗത്തിലേക്കൊക്കെ അത് പകരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കൈകൾ കൃത്യമായിട്ട് നമ്മൾ വൃത്തിയാക്കുന്ന കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഇനി അടുത്തതായിട്ട് ശുചിയായ ടോയ്ലറ്റും വെള്ളവും ലഭ്യമാകണം അല്ലെ. നമുക്കറിയാം ഈ സമയത്തൊക്കെ നമുക്ക് പാടൊക്കെ നമുക്ക് മാറ്റണമെങ്കിലൊക്കെ സ്ത്രീകൾക്ക് ജോലി സ്ഥലത്താണെങ്കിലും സ്കൂട്ടുകൾക്കൊക്കെ ആണെങ്കിലും സ്കൂളുകളിലൊക്കെ ആണെങ്കിൽ ശുചിയായ ടോയ്ലറ്റും വെള്ളവും ലഭ്യമാക്കി കൊടുക്കണം. സ്വകാര്യതയും ശുദ്ധജലവും ശുചിത്വമുള്ള ടോയ്ലറ്റും ആരോഗ്യകരമായ ആർത്തവ ശുചിത്വത്തിന് ആവശ്യമാണ്. ഇനി ആർത്തവ ശുചിത്വം എന്തുകൊണ്ടാണ് ഇത്ര പ്രാധാന്യം അർഹിക്കുന്നത്? അണുബാധകൾ ഒഴിവാക്കാൻ സഹായിക്കുന്നു, ദുർഗന്ധവും അസ്വസ്ഥതയും കുറയ്ക്കുന്നു, ആത്മവിശ്വാസത്തോടെ സ്കൂളിലും ജോലിയിലും പങ്കെടുക്കാൻ സഹായിക്കുന്നു, സ്ത്രീകളുടെ മൊത്തത്തിലുള്ള ആരോഗ്യ സംരക്ഷണത്തിന് സഹായകരമാണ്. നമ്മുടെ മൊത്തത്തിലുള്ള നമ്മുടെ റിപ്രൊഡക്റ്റീവ് ഹെൽത്തിനും അതോടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും ഈ ആർത്തവ ശുചിത്വം വലിയ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. ഇനി നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ആർത്തവത്തെ കുറിച്ചുള്ള ചില തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ട്. എന്തൊക്കെയാണോ കോമൺ ആയിട്ടുള്ള തെറ്റിദ്ധാരണകളെന്നും അതിന്റെ സത്യങ്ങളും എന്തൊക്കെയാന്ന് നോക്കാം. ചില തെറ്റിദ്ധാരണകളാണ് അഥവാ മിത്തും നമ്മൾ പറയാം അല്ലെ, ആർത്തവ സമയത്ത് കുളിക്കരുത്. പക്ഷെ അതിന്റെ ഫാക്ട് എന്താണ്, അതിന്റെ സത്യം എന്താണ്? കുളിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, ശുചിത്വം നമ്മുടെ കൂട്ടുന്നതാണ്. കുളിക്കുന്നത് മൂലം ശുചിത്വത്തിനും അണുബാധ തടയുന്നതിനും സഹായകരമാണ്. പിന്നെ ചില തെറ്റിദ്ധാരണയാണ് പീരിയഡ് ഉള്ളവർ, അതായത് ആർത്തവത്തിന്റെ സമയത്ത് അടുക്കളയിൽ പോകാൻ പാടില്ല. ഇത് നമുക്കറിയാം ശാസ്ത്രീയമായിട്ട് നോക്കുമ്പോൾ തെറ്റാണ്. ശാസ്ത്രീയമായിട്ട് നോക്കുമ്പോൾ അങ്ങനെയൊന്നും ഇല്ലെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. പിന്നെ നമ്മൾ ചിലവർ പറയുന്നൊക്കെയാണ് ആർത്തവ സമയത്ത് പ്രത്യേകിച്ചും കൂടുതൽ ജോലികളൊന്നും ചെയ്യരുത്, എക്സസൈസ് ചെയ്യരുതെന്നൊക്കെ. ഇത് നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത് ആർത്തവം എന്ന് പറയുന്നത് സ്വാഭാവിക ശാരീരിക പ്രക്രിയയാണ്. നമുക്ക് എന്ത് ജോലിയാണോ അത് നമുക്ക് ചെയ്യാവുന്നതാണ്. ലഘുവായ എക്സസൈസ് ഒക്കെ നമ്മൾ ചെയ്യുവാണെങ്കിൽ നമ്മൾ ആർത്തവ സമയത്തിന്റെ ആരംഭത്തിലുള്ള വേദനയൊക്കെ കുറയ്ക്കാൻ നമുക്ക് സാധിക്കും. അത് എല്ലാ ആക്ടിവിറ്റീസും അതുപോലെ തന്നെ എക്സസൈസും ആർത്തവ സമയത്ത് ചെയ്യുന്നത് ഒരു കുഴപ്പവുമില്ല ശാസ്ത്രീയമായിട്ട് പറയുവാണെങ്കിൽ. ഇനി നമ്മൾ ഇപ്പൊ ഇത് പറഞ്ഞ കാര്യങ്ങളൊന്ന് കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ, അത് പീരിയഡ്സ് നമുക്കറിയാം പല പേരിൽ അറിയപ്പെടും. പീരിയഡ്സ് ഇംഗ്ലീഷ് നമ്മൾ മെനിസ്ട്രേഷൻ പറയും, ആർത്തവം അതെന്ന് പറയുന്നത് ഒരു സ്വാഭാവിക പ്രക്രിയയാണ്. അതെന്ന് പറയുന്നത് ഗർഭാശയത്തിൽ നിന്നുള്ള രക്തവും അനുബന്ധ വസ്തുക്കളും യോനിമുഖം വഴി പുറത്തേക്ക് പോകുന്നതിനെയാണ് നമ്മൾ ആർത്തവം അഥവാ മെനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് നമുക്ക് ലജ്ജിക്കേണ്ട കാര്യമൊന്നുമില്ല, അത് സ്ത്രീകളിൽ വരുന്ന ഒരു സ്വാഭാവിക പ്രക്രിയയാണ്. ആർത്തവ സമയത്ത് വ്യക്തിപരമായ ശുചിത്വം അതായത് പേഴ്സണൽ ഹൈജീൻ വളരെ അത്യാവശ്യമാണ്, അല്ലെങ്കിൽ അണുബാധയൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. നമ്മളെപ്പോഴും പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും പിന്തുണ നൽകണം.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത് NHM ഡയറക്ടറേറ്റ്.

0: ജനറൽ ആശുപത്രി ജംഗ്ഷൻ തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ nhmradiohealth@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
1: ഇതാകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 15 മിനിറ്റും 9 സെക്കൻഡും. പ്രിയ ശ്രോതാക്കളെ, FM മോർണിംഗ് സെലക്ഷൻസ് തുടരുന്നു. ഒളിമ്പ്യൻ അന്തോണി ആദം എന്ന ചിത്രത്തിൽ MG ശ്രീകുമാറും സംഘവും പാടിയത്, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, ഔസേപ്പച്ചന്റെ സംഗീതം.

0: പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ ഇന്നത്തെ FM മോർണിംഗ് സെലക്ഷൻസ് പൂർണ്ണമാവുന്നു. ഇത് ആകാശവാണി കൊച്ചി FM 102.3 സേവന വാർത്തകൾ. സ്കോൾ കേരള മുഖേന 2026-27 അധ്യയന വർഷത്തെ ഹയർ സെക്കൻഡറി കോഴ്സ് രണ്ടാം വർഷ പ്രവേശനത്തിനും പുനഃപ്രവേശനത്തിനും അപേക്ഷ ക്ഷണിച്ചു. നിർദ്ദിഷ്ട യോഗ്യതയുള്ളവർക്ക് www.skolkerala.org എന്ന വെബ്സൈറ്റ് മുഖേന ഈ മാസം 30 വരെ ഓൺലൈനായി രജിസ്റ്റർ ചെയ്യാം. വിശദവിവരങ്ങൾ സ്കോൾ കേരള വെബ്സൈറ്റിൽ കൊടുത്തിട്ടുള്ള വിജ്ഞാപനത്തിലും മാർഗരേഖയിലും നൽകിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ നമ്പറുണ്ട്: 0481-2300-443. 0481-2300-443. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ നെടുങ്കണ്ടം സർക്കാർ പോളിടെക്നിക് കോളേജിൽ 2026-27 അധ്യയന വർഷത്തേക്കുള്ള ഡിപ്ലോമ കോഴ്സുകളുടെ രണ്ടാം വർഷത്തേക്കുള്ള ലാറ്ററൽ എൻട്രി അഡ്മിഷൻ ആരംഭിച്ചു. പ്ലസ് ടു സയൻസ്, VHSC, ITI ഇതിലേതെങ്കിലും യോഗ്യതയുള്ള വിദ്യാർത്ഥികൾക്ക് നേരിട്ട് രണ്ടാം വർഷത്തിലേക്ക് പ്രവേശനം നേടാം. കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്നീ കോഴ്സുകളിലാണ് അഡ്മിഷൻ നടക്കുന്നത്. ഫോൺ നമ്പർ 9562-45019.
1: നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വിലകളിൽ ഇഷ്ടം പോലെ വാങ്ങുവാൻ സിറ്റി സിൽക്സിലേക്ക് വരൂ.
2: ആഘോഷങ്ങൾ ഏതായാലും എന്നും എപ്പോഴും സിറ്റി സിൽക്സ്.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
4: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: കേരള സർക്കാർ സ്ഥാപനമായ IHRD കീഴിൽ പ്രവർത്തിക്കുന്ന കപ്രശ്ശേരി മോഡൽ ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 2026-27 അധ്യയന വർഷത്തിലേക്ക് 11 ക്ലാസ്സിലേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് സ്കൂൾ ഓഫീസുമായി ബന്ധപ്പെടുക. 8547-00-5015. 8547-00-5015. എറണാകുളം ജില്ലാ മെഡിക്കൽ ഓഫീസിന് കീഴിലുള്ള ആരോഗ്യ സ്ഥാപനങ്ങളിലെ ഡോക്ടർമാരുടെ ഒഴിവുകളിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നതിനുള്ള വോക്ക് ഇൻ ഇന്റർവ്യൂ നാളെ രാവിലെ 11 ജില്ലാ മെഡിക്കൽ ഓഫീസിൽ നടക്കും. MBBS യോഗ്യതയും TCMC രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും ഉള്ളവർക്ക് പങ്കെടുക്കാം. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന രേഖകളുടെ അസൽ പകർപ്പുകൾ, ബയോഡേറ്റ എന്നിവ സഹിതം അന്നേ ദിവസം ഹാജരാകണം. ഫോൺ നമ്പർ ഇതാണ്: 0484-2360-802. 0484-2360-802. തൊഴിൽ മന്ത്രാലയത്തിന് കീഴിലുള്ള കിലെ IAS അക്കാദമിയുടെ 2026-27 UPSC പരിശീലനത്തിന് രജിസ്ട്രേഷൻ ആരംഭിച്ചു. ഒരു വർഷം ദൈർഘ്യമുള്ള കോഴ്സ് അടുത്ത മാസം ആദ്യവാരം തുടങ്ങും. ക്ഷേമനിധി ബോർഡുകളിൽ രജിസ്റ്റർ ചെയ്ത തൊഴിലാളികളുടെ ആശ്രിതർക്ക് 50% ഫീസ് ഇളവ് ലഭിക്കും. ഫോൺ നമ്പർ 0471-2479-966. കേരള സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ ബോർഡിൽ അംഗങ്ങളായിട്ടുള്ള തൊഴിലാളികളുടെ ആശ്രിതർക്ക് UPSC പരിശീലനത്തിനുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി 8075-7685-37

0: 7685 37 37. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സേവന വാർത്തകൾ. ഇതാകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 10:30:30.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
2: പ്രായോജികർ
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില. ഗ്രാമിന് 70 രൂപ കുറഞ്ഞ് 14,305 രൂപ നിരക്കിലും പവന് 1,14,440 രൂപ നിരക്കിലുമാണ് ഇന്നത്തെ സ്വർണവില. റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി സ്വർണവില ഇനി നാളെ രാവിലെ 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
2: പ്രായോജികർ
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: ആകാശവാണി കൊച്ചി FM 102.3. സമയം 10:31:19. സംഗീതലഹരി. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് സംഗീതലഹരിയിൽ നുസ്രത് ഫത്തേ അലിഖാനും സംഘവും പാടിയ ഗാനങ്ങൾ കേൾക്കാം. ആൽബം അള്ളാഹു അള്ളാഹു.

അള്ളാഹു അള്ളാഹു എന്ന ആൽബത്തിൽ നുസ്രത് ഫത്തേ അലിഖാനും സംഘവും പാടിയ ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്. സംഗീതലഹരി സമാപിച്ചു.

0: നാട്ടുവിശേഷം. ഇടപ്പള്ളി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ സമകാലിക സിനിമയും പ്രതിരോധ രാഷ്ട്രീയവും എന്ന വിഷയത്തിൽ സെമിനാർ ഇന്ന് വൈകുന്നേരം 5 മണിക്ക്.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: ആകാശവാണി FM വാർത്തകൾ.
0: രാഷ്ട്രപതി ദ്രൗപദി മുർമു സിക്കിമിലെ ഗാംഗ്ടോക് പാൽജർ സ്റ്റേഡിയത്തിൽ സിക്കിം പോലീസിന് രാഷ്ട്രപതിയുടെ പോലീസ് കളർ ബഹുമതി സമ്മാനിച്ചു. ഈ ബഹുമതി ലഭിക്കുന്ന രാജ്യത്തെ 15-ാമത്തെയും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നും 3-ാമത്തെയും സംസ്ഥാനമാണ് സിക്കിം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുൻകൈയെടുത്ത് യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലമായ സാഞ്ചി സ്തൂപത്തിൽ നിന്നും പുണ്യ അവശിഷ്ടങ്ങൾ മംഗോളിയയിലേക്ക് അയയ്ക്കും. മുഖ്യമന്ത്രിയായ ചുമതലയേറ്റ ശേഷം

0: ആദ്യമായി കോഴിക്കോട്ടെത്തുന്ന വി ഡി സതീശൻ ഉച്ചകഴിഞ്ഞ് ജൂബിലി ഹാളിൽ എം പി വീരേന്ദ്രകുമാർ അനുസ്മരണ പരിപാടിയിൽ സംബന്ധിക്കും. ഭട്രോഡ് ബീച്ചിലെ സ്വീകരണ പരിപാടിയിലും അദ്ദേഹം പങ്കെടുക്കും. നൂതന സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ വികസനമാണ് നാവികസേനയിൽ നടക്കുന്നതെന്ന് ദക്ഷിണ നാവികസേന കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ സമീർ സക്സേന ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയിൽ പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച ശേഷം കേഡറ്റുമാരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കോംഗോയിൽ എബോള പൊട്ടിപ്പുറപ്പെടൽ തടയുന്നതിന്റെ ഭാഗമായി ഇന്ത്യ അടിയന്തര മരുന്നുകൾ അയച്ചതായി ആഫ്രിക്ക സെന്റേഴ്സ് ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ. ഇവ ഗാണ്ടയിലെ കിഴക്കൻ ആഫ്രിക്ക റീജിയണൽ കോർഡിനേറ്റിംഗ് സെന്റർ സ്വീകരിച്ചതായും അവർ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കണ്ണൂർ കൊട്ടിയൂർ ക്ഷേത്രത്തിലെ വൈശാഖ മഹോത്സവത്തിന് ഇന്ന് നെയ്യാട്ടത്തോടെ തുടക്കമാവും. സ്വർണ്ണവില പവന് 560 രൂപ കുറഞ്ഞ് 1,14,440 രൂപയിലെത്തി. 14,305 രൂപയാണ് ഗ്രാമിന്. ഐപിഎൽ ക്രിക്കറ്റിൽ നാളെ രണ്ടാം ക്വാളിഫയറിൽ രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. ന്യൂ ചണ്ഡീഗഡിൽ വൈകിട്ട് 7:30 മത്സരം.
1: ആകാശവാണി FM വാർത്തകൾ.
0: ആകാശവാണി കൊച്ചി FM 102.3. സമയം 11 കഴിഞ്ഞ് 1:51. ഇപ്പോൾ
2: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കാളഞ്ചേരിൽ മുഹമ്മദ് സലീമും സംഘവും അവതരിപ്പിക്കുന്ന കൈമുട്ട് മാപ്പിളപ്പാട്ടുകൾ കേൾക്കാം. ആലാപനം സഫാൻ ഷെഫീഖ് ആലപ്പുഴ, ഫിദ ബേഗം ആലപ്പുഴ, ഫാത്തിമ ആലപ്പുഴ, വടുതല നാസി കെ. താളം ഷിഫാന എ ഷംസുദ്ദീൻ PM. തബല തേജസ് എ ചേർത്തല. ഋതംപാട് ബിജിമോൻ വി ആലപ്പുഴ. ശബ്ദമിശ്രണം അൻസാർ അരൂകുറ്റി.

ഇന്ന് ഈദ് മുബാറക്. റമദാനിലെ നോമ്പിൻ്റെ നിറവിലാണ് ചെറിയ പെരുന്നാളെങ്കിൽ ഹജ്ജിൻ്റെ ത്യാഗനിർഭരമായ പശ്ചാത്തലത്തിലാണ് ബലിപെരുന്നാൾ കടന്നു വരുന്നത്. ഇബ്രാഹിം നബിയെ അള്ളാഹു പരീക്ഷിക്കാൻ മകൻ ഇസ്മായിലിനെ ബലിയിറക്കാൻ ആവശ്യപ്പെട്ടു. ദൈവവിശ്വാസിയായ ഇബ്രാഹിം നബി അതിന് സന്നദ്ധനായപ്പോൾ അള്ളാഹു പ്രീതിപ്പെട്ട് മകന് പകരമായി ആടിനെ നൽകി. ഇതിൻ്റെ പ്രതീകമായാണ് ഇന്ന് വിശ്വാസികൾ മൃഗങ്ങളെ ബലി നടത്തുന്നത്. കഴിഞ്ഞ 36 വർഷകാലമായി ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ നിലയത്തിലൂടെ ഞങ്ങൾ അവതരിപ്പിച്ചു വന്നിരുന്ന ഈ പ്രോഗ്രാം ഇന്ന് പ്രിയ ശ്രോതാക്കളിലേക്ക് എത്തുകയാണ്. ഏവർക്കും സ്നേഹവും സമൃദ്ധിയും നിറഞ്ഞ ബലിപെരുന്നാൾ ആശംസകൾ നേരുന്നു.

0: യുടെ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ സാന്നിധ്യത്തിലായിരുന്നു പ്രഖ്യാപനം. വീർ സവർക്കറുടെ ജന്മവാർഷിക ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും സ്മരണാഞ്ജലി അർപ്പിച്ചു. സവർക്കറുടെ ധൈര്യവും ദേശസ്നേഹവും എല്ലായ്പ്പോഴും ജനങ്ങൾക്ക് പ്രചോദനമാണെന്നും നരേന്ദ്രമോദി സാമൂഹ്യ മാധ്യമ പോസ്റ്റിൽ കുറിച്ചു. മുഖ്യമന്ത്രി പദം രാജിവെക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ രാവിലെ വസതിയിൽ മന്ത്രിസഭാംഗങ്ങൾക്ക് പ്രഭാത ഭക്ഷണയോഗം നടത്തി. ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ ഉൾപ്പെടെ മന്ത്രിമാർ പങ്കെടുത്തു. തിരുവനന്തപുരത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർക്കെതിരായ സിപിഐഎം പ്രവർത്തകരുടെ ആക്രമണത്തിൽ രണ്ട് പേർ കൂടി പിടിയിൽ. നരുവാമൂട് സ്വദേശി കിരൺ, വട്ടിയൂർക്കാവ് സ്വദേശി അനിൽ എന്നിവരാണ് പിടിയിലായത്. തിരുവനന്തപുരത്ത് ബലിപ്പെരുന്നാൾ പ്രാർത്ഥനയ്ക്ക് പാളയം ഇമാം ഡോക്ടർ വി പി സുഹൈബ് മൌലവി നേതൃത്വം നൽകി. നൂറുകണക്കിന് വിശ്വാസികൾ നമസ്കാരത്തിൽ പങ്കെടുത്തു. പട്നയിൽ രാവിലെയുണ്ടായ ബോട്ട് അപകടത്തിൽ മൂന്ന് പേർ മരിച്ചു. നാലു പേരെ കാണാതായി. ഏഴു പേരെ രക്ഷപ്പെടുത്തി. പച്ചക്കറികൾ വിളവെടുക്കാൻ ദിയാര മേഖലയിലേക്ക് പോയവരാണ് അപകടത്തിൽപ്പെട്ടത്. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് ഇന്ന് ഏഴ് ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പിന്റെ മഞ്ഞ ജാഗ്രത. ഇടുക്കി മുതൽ തിരുവനന്തപുരം വരെ തെക്കൻ ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം. കനത്ത മഴയെ തുടർന്ന് ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ അരുവിക്കര ഡാമിന്റെ രണ്ട് ഷട്ടറുകൾ 20 സെന്റിമീറ്റർ വീതം ഉയർത്തി. കഴിഞ്ഞ ദിവസം ഉയർത്തിയ 10 സെന്റിമീറ്റർ ഉൾപ്പെടെ നിലവിൽ 50 സെന്റിമീറ്ററാണ് ഉയർത്തിയത്.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. അറിയിപ്പുകളെ തുടർന്ന് ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലെ. 12:40 പ്രകാശധാര തിരുവനന്തപുരം റിലെ. 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലെ. 1:00 KV ശരത്ചന്ദ്രന്റെ നാടകങ്ങൾ. ഇന്നത്തെ നാടകം വിതയ്ക്കുന്നവന്റെ ഉപമ. 1:55 സേവന വാർത്തകൾ. 2:00 ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3:00 ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 4:00 ആകാശവാണി FM വാർത്തകൾ. 4:00 വാട്സാപ്പ് സന്ദേശഗാന പരിപാടി. 4:55 സേവന വാർത്തകൾ. 5:00 ആകാശവാണി FM വാർത്തകൾ ചലച്ചിത്രഗാനങ്ങൾ. 5:45 സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലെ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലെ. 6:10 അറിയിപ്പുകൾ. മധുരം ഗീതം ലളിതഗാനം സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലെ. 6:40 ചലച്ചിത്രഗാനങ്ങൾ. 6:50 കിസാൻ വാണി. കൃഷിയിലൂടെ മാതൃകയാകുന്ന പൊതുപ്രവർത്തക. കുരീക്കാട് സ്വദേശിനി മിനി പ്രദീപിന്റെ കൃഷിവിശേഷങ്ങൾ. തുടർന്ന് സംയോജിത ജൈവ കർഷകയും സംരംഭകയുമായ എറണാകുളത്തുള്ള ഷിജി ഡേവിഡ് പങ്കെടുക്കുന്നു. 7:20 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലെ. 7:35 FM ഈവനിങ്ങിൽ സമകാലികം. 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയിപ്പെറ്റ പന്തിരുകുലം. 8:00 ആകാശവാണി FM വാർത്തകൾ ശാസ്ത്രദീപ്തി. 8:05 യുവവാണി. ആകാശവാണിയുടെ 90th വാർഷികത്തോടനുബന്ധിച്ച് ആലുവ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തിയ പ്രശ്നോത്തരിയുടെ ശബ്ദലേഖനം അവസാന ഭാഗം. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം. യു കെ കുമാരൻ എഴുതിയ നോവൽ തക്ഷൻ കുന്ന് സ്വരൂപം. 8:50 മഹിത മലയാളം FM ഡയറിയിലെ ചോദ്യം ഉത്തരം. നാളത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹി റിലെ. 9:15 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. 9:30 KV ശരത്ചന്ദ്രന്റെ നാടകങ്ങൾ. നാടകം വിതയ്ക്കുന്നവന്റെ ഉപമ. 10:30 ചലച്ചിത്രഗാനങ്ങൾ. 11:00 ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലെ. പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കഴിഞ്ഞു.
2: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്. ഈ ഗാനം ഇന്നത്തെ ഗാനം.
3: പ്രകൃതിയുടെ രുചി.
4: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ.
5: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32
4: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
5: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ലളിതഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം കല്ലറ ഗോപൻ പാടിയത്. രചന കാവാലം നാരായണ പണിക്കർ. സംഗീതം KP ഉദയഭാനു.

0: സേവന വാർത്തകൾ. എറണാകുളം ജില്ലാ മെഡിക്കൽ ഓഫീസിന് കീഴിലുള്ള ആരോഗ്യ സ്ഥാപനങ്ങളിലെ ഡോക്ടർമാരുടെ ഒഴിവുകളിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നതിനുള്ള വാക്ക് ഇൻ ഇന്റർവ്യൂ നാളെ രാവിലെ 11 മണിക്ക് ജില്ലാ മെഡിക്കൽ ഓഫീസിൽ നടക്കും. MBBS യോഗ്യതയും TCMC രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും ഉള്ളവർക്ക് പങ്കെടുക്കാം. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന രേഖകളുടെ അസൽ, പകർപ്പുകൾ, ബയോഡേറ്റ എന്നിവ സഹിതം നാളെ രാവിലെ ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 04842360802. നമ്പർ ഒരിക്കൽ കൂടി 04842360802.
1: നിങ്ങളുടെ ഇഷ്ട വസ്ത്രങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വിലകളിൽ ഇഷ്ടം പോലെ വാങ്ങുവാൻ സിറ്റി സിൽക്സിലേക്ക് വരൂ.
2: ആഘോഷങ്ങൾ ഏതായാലും എന്നും എപ്പോഴും സിറ്റി സിൽക്സ്.
0: പല്ലശന കുടുംബാരോഗ്യ കേന്ദ്രത്തിന് കീഴിൽ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ നിയമനത്തിനായി ഇന്ന് നടത്താനിരുന്ന അഭിമുഖം നാളെ രാവിലെ 11:30 പല്ലശന ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിലേക്ക് മാറ്റി. പാലക്കാട് ജില്ലയിൽ പട്ടികജാതി വർഗ യുവതി യുവാക്കൾക്കായി സൌജന്യ പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ഒരു വർഷ ഒ ലെവൽ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ കോഴ്സിലേക്കാണ് അപേക്ഷിക്കേണ്ടത്. 10ാം ക്ലാസും പ്ലസ് ടുവുമാണ് അടിസ്ഥാന യോഗ്യത. പ്രായപരിധി 30 വയസ്സ്. അവസാന തീയതി ഈ മാസം 31. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9847597857. നമ്പർ ഒരിക്കൽ കൂടി 9847597857.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
4: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
3: കണ്ണട ഒഴിവാക്കാം. അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
0: ആലപ്പുഴ കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് 11ാം വാർഡിൽ അങ്കണവാടി ക്രഷിൽ ഹെൽപ്പർ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 18-35 മധ്യ പ്രായമുള്ള SSLC യോഗ്യതയുള്ളവരും കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ സ്ഥിര താമസക്കാരുമായ വനിതകൾക്ക് നാളേക്ക് മുൻപായി അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 04792442059. നമ്പർ ഒരിക്കൽ കൂടി 04792442059.
5: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
6: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
7: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
8: എന്നും രാവിലെ 10:30.
7: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
8: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾകോറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
0: ആലപ്പുഴ കേപ്പ് കോളേജ് ഓഫ് നഴ്സിംഗിൽ കരാർ അടിസ്ഥാനത്തിൽ നഴ്സിംഗ് ലെക്ചറർമാരുടെ 2 ഒഴിവുകളിലേക്ക് നിയമനം നടത്തും. പ്രായപരിധി 45 വയസ്സ്. ഉദ്യോഗാർത്ഥികൾ വിശദമായ ബയോഡേറ്റ, തിരിച്ചറിയൽ രേഖ, യോഗ്യത, വയസ്സ്, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായി 1 June രാവിലെ 11 മണിക്ക് കോളേജിൽ എത്തിച്ചേരണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9961595364. നമ്പർ ഒരിക്കൽ കൂടി 9961595364. എറണാകുളം ജില്ലാ എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ സ്വകാര്യ മേഖലയിലെ പ്രമുഖ സ്ഥാപനങ്ങളിൽ ജോലി ലഭിക്കുന്നതിനായുള്ള രജിസ്ട്രേഷൻ ക്യാമ്പ് നാളെ രാവിലെ 10:30 മുതൽ 3:30 വരെ എറണാകുളം നോർത്ത് പറവൂർ ടൗൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നടത്തും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 6282442046. നമ്പർ ഒരിക്കൽ കൂടി 6282442046. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ കേട്ടത്. ഇപ്പോൾ സമയം 12:29:47. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് പ്രകാശധാര തിരുവനന്തപുരം റിലേ.
9: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ 51ാമത് പ്രഗതിയോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. സ്വച്ഛ് ഭാരത് മിഷൻ 2ാം ഘട്ടം മികച്ച രീതിയിൽ നടപ്പാക്കേണ്ടതുണ്ടെന്ന് പ്രധാനമന്ത്രി. തിരുവനന്തപുരത്ത് ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ അറസ്റ്റിലായവരുടെ എണ്ണം 8 ആയി. അന്വേഷണം പുരോഗമിക്കുന്നതായി DGP റവാഡ ചന്ദ്രശേഖർ. ബലിപെരുന്നാളിൽ ത്യാഗ

0: സ്മരണ പുതുക്കി ഇസ്ലാം മതവിശ്വാസികൾ പള്ളികളിലും ഈദ്ഗാഹുകളിലും പങ്കെടുത്ത് ആയിരങ്ങൾ. 16-ാം കേരള നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നാളെ. സൌദി അറേബ്യയിലെ 20 വർഷത്തെ ജയിൽവാസത്തിന് ശേഷം കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീം ജന്മനാട്ടിൽ തിരികെയെത്തി. സംസ്ഥാനത്ത് വ്യാപക മഴ തുടരും. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. സ്വച്ഛ് ഭാരത് മിഷൻ 2.0 മികച്ച രീതിയിൽ നടപ്പാക്കേണ്ടതിന്റെ ആവശ്യം എടുത്തുപറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേവലം അടിസ്ഥാന സൌകര്യ വികസനത്തിനപ്പുറം പൊതുജന പങ്കാളിത്തം, നിരീക്ഷണം അടക്കമുള്ളവയിൽ കൂടി മികച്ച ഫലം ഉണ്ടാകുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ ചേർന്ന 51-ാമത് പ്രകൃതി യോഗത്തിൽ പറഞ്ഞു. നഗരമേഖലകളിൽ പുരപ്പുറ സോളാർ പദ്ധതികൾ വേഗത്തിൽ നടപ്പാക്കണമെന്ന് നിർദ്ദേശിച്ച പ്രധാനമന്ത്രി, പരസ്പര സഹകരണത്തിലൂടെയും സാങ്കേതികവിദ്യ അധിഷ്ഠിത വിലയിരുത്തലിലൂടെയും നദീജല തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് കെൻ ബത്വ നദീ സംയോജന പദ്ധതിയെ മറ്റ് സംസ്ഥാനങ്ങൾ മാതൃകയാക്കണമെന്നും അഭിപ്രായപ്പെട്ടു. രാജ്യത്തെ മുസ്ലിം സ്ത്രീകളുടെ അവകാശങ്ങൾ സംബന്ധിച്ച സമഗ്ര ശിപാർശ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ച് ദേശീയ വനിതാ കമ്മീഷൻ. ആഭ്യന്തര മന്ത്രാലയം, വനിതാ ശിശു വികസന ന്യൂനപക്ഷ മന്ത്രാലയങ്ങൾ എന്നിവർക്കാണ് കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത്. വിവാഹം, പിന്തുടർച്ചാവകാശം, വിവാഹമോചനം തുടങ്ങിയ വിഷയങ്ങളിൽ റിപ്പോർട്ടിൽ പ്രത്യേക ശ്രദ്ധ നൽകിയിട്ടുണ്ട്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വസതിയിൽ റെയ്ഡ് കഴിഞ്ഞിറങ്ങിയ ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ അറസ്റ്റിലായവരുടെ എണ്ണം 8. വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. അന്വേഷണം പുരോഗമിക്കുന്നതായും കൂടുതൽ അറസ്റ്റ് ഉണ്ടായേക്കുമെന്നും സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ അറിയിച്ചു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ തിരുവനന്തപുരത്തെ വസതിയിൽ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
1: കർശനമായ നടപടി സ്വീകരിക്കാൻ പറഞ്ഞെടുത്ത് അദ്ദേഹത്തിന് നിർദ്ദേശമുണ്ടായിരുന്നു. അത് പെട്ടെന്ന് മുന്നോട്ട് പോകുന്നതാണ്. ഇഡി റെയ്ഡ് അവർ സ്വന്തമായിട്ട് ചെയ്താണ്, കേന്ദ്ര ഫലമായിട്ടെത്തി. ഞങ്ങൾ നടക്കുമ്പോഴും അതിന് പോലീസ് മനസ്സിലായിട്ടുണ്ട്, ഇങ്ങനെ അറിവുണ്ട്. അപ്പോൾ പോലീസും ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. പോലീസ് അതുകൊണ്ട് തന്നെ അല്ലേ അവിടത്തേക്ക് 100-ഓളം പോലീസ് ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടോട്ടൽ അവിടത്തേക്ക് പല സ്ഥലങ്ങളായിട്ട് ഈ പട്ടുള്ള സ്ഥലങ്ങളും 50-ഓളം പോലീസുണ്ട്. അല്ല, പോലീസ് അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നല്ലേ നമ്മളുടെ 8 പ്രതികൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, ബാക്കി ആളുകൾ അറസ്റ്റ് ചെയ്യാൻ പോകുന്നതാണ്. വി ഹാവ് ഡിപ്ലോയ്ഡ് എനഫ് റിക്വയർമെന്റ് ഓഫ് പോലീസ് ഫോഴ്സ് ഉണ്ടായിരുന്നു. വി ആർ ഗോയിങ് ടു ഇൻവെസ്റ്റിഗേറ്റ് പ്രോപ്പർലി ആൻഡ് അറസ്റ്റ് ഓൾ ദ പേഴ്സൺസ് ഹു ആർ റെസ്പോൺസിബിൾ.
0: ത്യാഗസ്മരണകൾ പുതുക്കി ഇസ്ലാമത വിശ്വാസികൾ ഇന്ന് ബലിപ്പെരുന്നാൾ ആഘോഷിക്കുന്നു. പ്രവാചകനായ ഇബ്രാഹിം നബി ആദ്യപുത്രനായ ഇസ്മായിലിനെ ദൈവകൽപ്പന മാനിച്ച് ബലിയർപ്പിക്കാൻ സന്നദ്ധനായതിന്റെ ഓർമ്മ പുതുക്കലാണ് വലിയ പെരുന്നാൾ. രാവിലെ മുതൽ പള്ളികളും ഈദ്ഗാഹുകളും കേന്ദ്രീകരിച്ച് നമസ്കാരവും പ്രത്യേക പ്രാർത്ഥനയും നടക്കുന്നു. രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേഖർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തുടങ്ങിയവർ ബക്രീദ് ആശംസകൾ നേർന്നു. വലിയ പെരുന്നാളിനോടനുബന്ധിച്ച് നടന്ന നമസ്കാരത്തിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങുകൾക്ക് പാളയം ഇമാം വി പി സുഹൈ മൌലവി നേതൃത്വം നൽകി. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ഭിന്നിപ്പിക്കാനുള്ള ശ്രമങ്ങളെ ഒറ്റക്കെട്ടായി പരാജയപ്പെടുത്തണമെന്ന് അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട് പാളയം മുഹിയുദ്ദീൻ പള്ളിയിലെ പെരുന്നാൾ നമസ്കാരത്തിന് ചീഫ് ഇമാം ഡോക്ടർ ഹുസൈൻ മടവൂർ നേതൃത്വം നൽകി. ലക്ഷദ്വീപിലെ കവരത്തിയിൽ നടന്ന പെരുന്നാൾ നിസ്കാരത്തിന് ഖത്തീബ് ആഷിഖ് ഫൈസി നേതൃത്വം നൽകി. മറ്റെല്ലാ ദ്വീപുകളിലും വിവിധ പള്ളികൾ കേന്ദ്രീകരിച്ച് പെരുന്നാൾ നിസ്കാരവും പ്രത്യേക പ്രാർത്ഥനകളും അന്നദാന ചടങ്ങുകളും സംഘടിപ്പിച്ചു. മുഖ്യമന്ത്രി വി ഡി സതീശൻ പാണക്കാടെത്തി സാദിഖ് അലി ശിഹാബ് തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി. പെരുന്നാൾ ദിനത്തിൽ തന്നെ പാണക്കാട് എത്താൻ സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവർ മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. സൌദി അറേബ്യയിൽ 2 പതിറ്റാണ്ട് നീണ്ട ജയിൽവാസത്തിന് ശേഷം കോഴിക്കോട് ഫറോക്ക് സ്വദേശി അബ്ദുൾ റഹീം ജന്മനാട്ടിൽ തിരിച്ചെത്തി. റിയാദിൽ നിന്നും എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ ഇന്ന് രാവിലെയാണ് അദ്ദേഹം നാട്ടിലെത്തിയത്. ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: വർഷങ്ങളുടെ നിയമപോരാട്ടങ്ങളുടെയും നയതന്ത്ര നീക്കങ്ങളുടെയുമാണ് ഫറോക്ക് സ്വദേശിയായ റഹീമിന്റെ മോചനത്തിന് വഴിതെളിഞ്ഞത്. സൌദി പൌരന്റെ ഭിന്നശേഷിക്കാരനായ മകൻ മരിച്ച കേസിലാണ് അദ്ദേഹം അകപ്പെടുന്നത്. മകന്റെ മോചനത്തിനായി ഉമ്മയുടെ പ്രാർത്ഥനകൾ നാട് ഏറ്റെടുക്കുകയായിരുന്നു. ലോകമെമ്പാടുള്ള മലയാളികളുടെയും കൂട്ടായ്മയുടെയും 34 കോടി രൂപ സമാഹരിച്ച് ദിയാദനം നൽകിയാണ് വധശിക്ഷ ഇളവ് നൽകിയത്. മോചന ഉത്തരവിൽ അധികൃതർ കഴിഞ്ഞ ദിവസമാണ് ഒപ്പുവച്ചത്. ഉദ്യോഗസ്ഥർ തന്നെ റഹീമിനെ എയർപോർട്ടിലെത്തിച്ച് എമിഗ്രേഷൻ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി. തുടർന്ന് ഇന്ന് രാവിലെയോടെ കോഴിക്കോട് വിമാനത്താവളത്തിൽ ഇറങ്ങിയ റഹീം 10 മണിയോടെ വീട്ടിലെത്തി.
0: 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനത്തിലെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നാളെ നടക്കും. നയപ്രഖ്യാപന പ്രസംഗത്തിന് കഴിഞ്ഞ ദിവസം സംസ്ഥാന മന്ത്രിസഭായോഗം അംഗീകാരം നൽകിയിരുന്നു. ജൂൺ 1 മുതൽ 3 വരെ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തിനുമേലുള്ള ചർച്ചയും ഉണ്ടാകും. ഈ മാസം 21-ന് ആരംഭിച്ച നിയമസഭാ സമ്മേളനത്തിൽ പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും സ്പീക്കർ തെരഞ്ഞെടുപ്പും നടന്നു. യുഡിഎഫിലെ മുതിർന്ന അംഗം തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് 16

0: നിയമസഭയുടെ സ്പീക്കർ. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സുരക്ഷാ വീഴ്ചയുണ്ടായ സംഭവത്തിൽ ക്ഷേത്രഭരണസമിതി നാളെ യോഗം ചേരും. അഞ്ചുപേരടങ്ങുന്ന ഭരണസമിതിയാണ് രാവിലെ 10 മണിക്ക് യോഗം ചേരുന്നത്. സുരക്ഷാ വീഴ്ച ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിലേക്ക് നാളെ കൂടി ജനങ്ങൾക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും സമർപ്പിക്കാം. 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പർ, നമോ ആപ്പ്, മൈ GOV ഓപ്പൺ ഫോറം എന്നിവയിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കാവുന്നതാണ്. ഈ മാസം 31നാണ് മൻ കി ബാത്തിന്റെ 134 പതിപ്പിന്റെ പ്രക്ഷേപണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ 12 വർഷം പൂർത്തിയാക്കി. 2014 May 26 ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. കഴിഞ്ഞ 12 വർഷങ്ങളിൽ വിവിധ മേഖലകളിലായി നിരവധി വികസനക്ഷേമ പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കി വരുന്നത്. പ്രവാസിയായിരുന്ന പത്തനംതിട്ട ഇലന്തൂർ സ്വദേശി സുജിത് എസിന് പുതിയ ജീവിതമാർഗം ലഭിച്ചത് PM കിസാൻ പദ്ധതിയിലൂടെയാണ്. PM കിസാനിലൂടെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളെക്കുറിച്ച് സുജിത് ആകാശവാണി വാർത്തകളോട്.
2: ഞാനൊരു പ്രവാസിയായിരുന്നു 2021 വരെ. 2021 കോവിഡിന്റെ സെക്കൻഡ് ഫേസിൽ നാട്ടിൽ തിരിച്ചു വരേണ്ടതായ സാഹചര്യമുണ്ടായി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ കേന്ദ്ര ഗവൺമെന്റ് പല പല പ്രോജക്റ്റുകൾ കർഷകരെ സഹായിക്കുന്നുണ്ടെന്ന് അറിഞ്ഞതിന്റെ പേരിൽ ഞാനും PM കിസാനിലെ ഒരു അംഗമായി. എനിക്ക് അതിലൊരു പടുതാക്കുളം കിട്ടി, ഒന്നല്ല 2 പടുതാക്കുളം കിട്ടി. പിന്നെ സംസ്ഥാന ഗവൺമെന്റ് നമ്മുടെ കൃഷിഭവനുമായിട്ടൊക്കെ ചേർന്നിട്ട് മഴമറ റെയിൻഷെഡ് ഉണ്ട്. പിന്നെ KVK യുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ചതിന്റെ ഒക്കെ ഫലമായിട്ട് തേനീച്ചക്കൂട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. കോഴിവളത്തിനുള്ള കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം ഉണ്ട് വീട്ടിൽ. അതോടൊപ്പം തന്നെ കൃഷിയുമുണ്ട്. നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെയും പലവിധ പ്രോജക്ടുകളിൽ അംഗമായതുകൊണ്ട് വീട് നല്ല രീതിയിൽ കഴിഞ്ഞു പോകാൻ ഒരു ചെറിയ സേവിങ്ങിനുള്ള പൈസ കിട്ടുന്നുണ്ട്.
0: രാജ്യത്തെ കരകൌശല കലാകാരന്മാരെ ചേർത്ത് നിർത്താൻ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് PM വിശ്വകർമ്മ. മികച്ച വായ്പാ സൌകര്യം ഉൾപ്പെടെ വാഗ്ദാനം ചെയ്യുന്ന ഈ പദ്ധതിയിലൂടെ ഏറെ പ്രയോജനം ലഭിച്ചതായി തൃശൂർ നെടുപുഴ സ്വദേശി വിജയൻ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
3: 28 കൊല്ലമായിട്ട് നമ്മൾ കൊത്തുപണി മേഖലയിൽ തന്നെയാണ്. ഈ കരകൗശല മേഖലയിലേക്ക് വന്നിട്ട് 2017 നമ്മൾ വീട്ടിൽ ഇതിന് ഒരു സ്ഥാപനമായിട്ട് ഇട്ടിട്ടുണ്ട്. സ്ഥാപനം എല്ലാ ലൈസൻസൊക്കെ എടുത്ത് നമ്മൾ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ വിശ്വകർമ്മയുടെ ഇതെടുത്തിട്ടുണ്ട്. അതിന്റെ ഇതായിട്ട് വിശ്വകർമ്മയുടെ ഇതേപോലെ എക്സിബിഷന് പോകാറുണ്ട്. പിന്നെ DCHHന്റെ തന്നെ എല്ലാ ഇതിനും പോവാ, എല്ലാ പ്രോഗ്രാമിനും പോകാറുള്ളതാണ്. കുഴപ്പമില്ല, നല്ല കച്ചവടം നടക്കാറുണ്ട്. നമ്മൾ വീട്ടിലേക്ക് ആവശ്യമുള്ള ചരവം മുതൽ വിഗ്രഹങ്ങൾ വരെ നമ്മൾ ഉണ്ടാക്കുന്നതാണ്.
0: കേരളത്തിൽ വ്യാപക മഴ തുടരും. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. കനത്ത മഴയെ തുടർന്ന് അരുവിക്കര ഡാമിലെ ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ ഡാമിന്റെ 2-5 നമ്പർ ഷട്ടറുകൾ 20 സെന്റിമീറ്റർ കൂടി തുറന്നു. അണക്കെട്ടിന്റെ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. നൂതന സാങ്കേതികവിദ്യയിൽ അധിഷ്ഠിതമായ വികസനമാണ് നാവികസേനയിൽ നടന്നുവരുന്നതെന്ന് ദക്ഷിണ നാവികസേന കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ സമീർ സക്സേന. ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയിൽ പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച ശേഷം കേഡറ്റുമാരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ 51st പ്രഗതി യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. സ്വച്ഛ് ഭാരത് മിഷൻ 2ാം ഘട്ടം മികച്ച രീതിയിൽ നടപ്പാക്കേണ്ടതുണ്ടെന്ന് പ്രധാനമന്ത്രി. തിരുവനന്തപുരത്ത് ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ അറസ്റ്റിലായവരുടെ എണ്ണം 8. അന്വേഷണം പുരോഗമിക്കുന്നതായി DGP റവാഡ ചന്ദ്രശേഖർ. ബലിപ്പെരുന്നാളിൽ ത്യാഗസ്മരണ പുതുക്കി ഇസ്ലാം മതവിശ്വാസികൾ. പള്ളികളിലും ഈദ്ഗാഹുകളിലും പങ്കെടുത്ത് ആയിരങ്ങൾ. 16th കേരള നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നാളെ. സൌദി അറേബ്യയിലെ 20 വർഷത്തെ ജയിൽവാസത്തിന് ശേഷം കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീം ജന്മനാട്ടിൽ തിരികെയെത്തി. സംസ്ഥാനത്ത് വ്യാപക മഴ തുടരും. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
4: ആകാശവാണി.
5: സ്ത്രീകളുടെ ആരോഗ്യത്തിൽ ദന്താരോഗ്യത്തിന്റെയും ഹൃദയാരോഗ്യത്തിന്റെയും പങ്ക് ദന്തരോഗ ചികിത്സാ വിദഗ്ധ ഡോക്ടർ ആര്യശ്രീ സംസാരിക്കുന്നു.
6: May 28
4: അന്താരാഷ്ട്ര വനിതാ ആരോഗ്യ

പ്രവർത്തന ദിനമായി എല്ലാ വർഷവും ആചരിക്കുന്നു. സ്ത്രീകളുടെ ആരോഗ്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന ഒരു ദിവസമാണിത്. ഒരു കുടുംബത്തിന്റെ കരുത്തും സമൂഹത്തിന്റെ അടിത്തറയും സ്ത്രീകളാണ്. പലപ്പോഴും സ്ത്രീകൾ സ്വന്തം ആരോഗ്യത്തെ അവഗണിച്ച് കുടുംബത്തിന്റെ ആവശ്യങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നത്. എന്നാൽ ഒരു സ്ത്രീ ആരോഗ്യവതിയായിരിക്കുമ്പോഴേ ഒരു കുടുംബവും ആരോഗ്യകരമായിരിക്കൂ. അതിനാൽ സ്ത്രീകളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നത് ഒരു വ്യക്തിപരമായ കാര്യമല്ല, അതൊരു സമൂഹത്തിന്റെ സമഗ്രക്ഷേമവുമായി ബന്ധപ്പെട്ടതാണ്. സമതുലിതമായ ഭക്ഷണം, ശരിയായ വ്യായാമം, മാനസികാരോഗ്യ സംരക്ഷണം, സമയോചിതമായ മെഡിക്കൽ പരിശോധനകൾ തുടങ്ങിയവ സ്ത്രീകളുടെ ആരോഗ്യത്തിനുള്ള പ്രധാന ഘടകങ്ങളാണ്. ആരോഗ്യകരമായ ഒരു വായ എന്നത് ആരോഗ്യകരമായ ശരീരത്തിന്റെ അടിസ്ഥാനമാണ്. പലപ്പോഴും നമ്മൾ വായുടെ ആരോഗ്യത്തെ ചെറിയ കാര്യമെന്ന് കരുതാറുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ വായുടെ ആരോഗ്യമാണ് നമ്മുടെ ശരീരത്തിന്റെ ആകെ ആരോഗ്യത്തിന്റെ ഒരു കണ്ണാടി. ദന്താരോഗ്യവും ഹൃദയാരോഗ്യവും തമ്മിലുള്ള ബന്ധം വളരെ അടുത്തതാണ്. വായിലുണ്ടാകുന്ന രോഗങ്ങൾ ഹൃദയത്തെ എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് നാം അറിഞ്ഞിരിക്കണം. വായിലുണ്ടാകുന്ന ചില രോഗങ്ങൾ, പ്രത്യേകിച്ച് മോണരോഗങ്ങൾ, ഹൃദയാരോഗ്യത്തെ നേരിട്ട് ബാധിക്കുന്നു. മോണരോഗത്തിന് കാരണക്കാരായ ബാക്ടീരിയകൾ രക്തസഞ്ചാരത്തിലൂടെ ഹൃദയത്തിലേക്ക് എത്തുകയും ഹൃദയത്തിലെ രക്തക്കുഴലുകളിൽ അണുബാധ മൂലമുണ്ടാകുന്ന വീക്കം ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇതുവഴി രക്തക്കുഴൽ ഇടുങ്ങുകയും രക്തയോട്ടം കുറയുകയും ചെയ്യുന്നു. ഇത് കാരണം ഹൃദയസ്തംഭനം വരാനുള്ള സാധ്യത കൂടുന്നു. ചില പ്രത്യേക സാഹചര്യം

പലപ്പോഴും നമ്മൾ വായുടെ ആരോഗ്യത്തെ ചെറിയ കാര്യമെന്ന് കരുതാറുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ വായുടെ ആരോഗ്യമാണ് നമ്മുടെ ശരീരത്തിന്റെ ആകെ ആരോഗ്യത്തിന്റെ ഒരു കണ്ണാടി. ദന്താരോഗ്യവും ഹൃദയാരോഗ്യവും തമ്മിലുള്ള ബന്ധം വളരെ അടുത്തതാണ്. വായിലുണ്ടാകുന്ന രോഗങ്ങൾ ഹൃദയത്തെ എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് നാം അറിഞ്ഞിരിക്കണം. വായിലുണ്ടാകുന്ന ചില രോഗങ്ങൾ, പ്രത്യേകിച്ച് മോണരോഗങ്ങൾ, ഹൃദയാരോഗ്യത്തെ നേരിട്ട് ബാധിക്കുന്നു. മോണരോഗത്തിന് കാരണക്കാരായ ബാക്ടീരിയകൾ രക്തസഞ്ചാരത്തിലൂടെ ഹൃദയത്തിലേക്ക് എത്തുകയും ഹൃദയത്തിലെ രക്തക്കുഴലുകളിൽ അണുബാധ മൂലമുണ്ടാകുന്ന വീക്കം ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇതുവഴി രക്തക്കുഴൽ ഇടുങ്ങുകയും രക്തയോട്ടം കുറയുകയും ചെയ്യുന്നു. ഇത് കാരണം ഹൃദയസ്തംഭനം വരാനുള്ള സാധ്യത കൂടുന്നു. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ വായിലെ ബാക്ടീരിയകൾ ഹൃദയത്തിലെ വാൽവിൽ അറ്റാച്ച് ചെയ്ത് ഇൻഫെക്റ്റീവ് എൻഡോകാർഡൈറ്റിസ് എന്ന ഗുരുതരമായ അണുബാധ ഹൃദയത്തിന്റെ ഉൾഭാഗത്തും വാൽവുകളിലും ഉണ്ടാക്കുന്നു. ഹൃദയത്തിന്റെ വാൽവിന് പ്രശ്നമുള്ളവരെയും രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവരെയും ഇത് ബാധിക്കുന്നു. മോണരോഗങ്ങൾ ഒരു ദീർഘകാല ഇൻഫെക്ഷനാണ്. അത് കാരണം ശരീരത്തിലെ ഇൻഫ്ലമേറ്ററി കെമിക്കൽസായ സി റിയാക്റ്റീവ് പ്രോട്ടീൻ പോലുള്ളവ കൂടുകയും ഇത് മുഴുവൻ ശരീരത്തിലും ഇൻഫ്ലമേഷൻ അഥവാ അണുബാധ മൂലമുണ്ടാക്കുന്ന വീക്കം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് ഹൃദ്രോഗങ്ങൾക്കും സ്ട്രോക്കിനും കാരണമാകുന്നു. സ്ത്രീകളുടെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് ദന്താരോഗ്യവും ഹൃദയാരോഗ്യവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നതെന്ന് നോക്കാം. സ്ത്രീകളുടെ ജീവിതത്തിൽ പല ഘട്ടങ്ങളായിട്ടുള്ള ഹോർമോണൽ വ്യതിയാനമുണ്ടാകുന്നു. ഇത് ദന്താരോഗ്യത്തെയും ബാധിക്കുന്നു. ഉദാഹരണത്തിന്, ആർത്തവ സമയത്ത് ഹോർമോൺ വ്യതിയാനം മൂലം മോണ കൂടുതൽ മൃദുലമാവുകയും മോണയിലേക്കുള്ള രക്തസഞ്ചാരം വർദ്ധിക്കുകയും ചെയ്യുന്നു. അത് കാരണം മോണ കൂടുതൽ സെൻസിറ്റീവ് ആകുകയും മോണ വീക്കവും മോണയിൽ നിന്ന് രക്തസ്രാവവും കണ്ടുവരുന്നു. അതുപോലെ ഗർഭകാലത്ത് പ്രൊജസ്റ്ററോൺ എന്ന ഹോർമോണിന്റെ അളവ് ശരീരത്തിൽ കൂടുതലായിരിക്കും. ഇതും മോണകൾക്ക് വീക്കം, ചുവന്നതും മൃദുലവുമായ മോണകൾ, രക്തസ്രാവം തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു. യഥാസമയം ചികിത്സിക്കാതെ ഇരുന്നാൽ വായിലുള്ള രോഗാണുക്കൾ രക്തക്കുഴൽ വഴി ഗർഭസ്ഥ ശിശുവിനെ വരെ ബാധിച്ചേക്കാം. ഇത് ചിലപ്പോൾ മാസം തികയാതെയുള്ള പ്രസവത്തിനും കാരണമായേക്കും. അടുത്ത ഘട്ടം ആർത്തവ വിരാമം എന്ന സ്വാഭാവികമായ ഒരു ഘട്ടമാണ്. ഈ സമയത്ത് ഈസ്ട്രജൻ എന്ന ഹോർമോണിന്റെ അളവ് കുറയുന്നു. ഈസ്ട്രജൻ കുറയുന്നത് തന്നെ ഹൃദ്രോഗത്തിനുള്ള സാധ്യത കൂട്ടുന്നു. അതിനൊപ്പം മോണരോഗങ്ങളും കൂടി ബാധിച്ചാൽ റിസ്ക് ഇരട്ടിയാവുകയാണ് ചെയ്യുന്നത്. ആർത്തവ വിരാമഘട്ടത്തിൽ വായിലുണ്ടാകുന്ന മാറ്റങ്ങൾ നാം തീർച്ചയായും അറിഞ്ഞിരിക്കണം. വായിൽ തുപ്പലിന്റെ അളവ് കുറയുകയും വായ വരണ്ടതായി തോന്നുകയും ചെയ്യുന്നു. ഇത് ബാക്ടീരിയ വളരാൻ അനുകൂലമായ ഒരു സാഹചര്യമുണ്ടാക്കുകയും മോണരോഗത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഈ ഘട്ടത്തിൽ മോണരോഗം മൂലം മോണ ചുരുങ്ങി പല്ലുകളിൽ നിന്നും വിട്ടുപോകുന്ന ഒരവസ്ഥ, അതുമൂലം പല്ലിന്റെ വേരുകൾ പുറത്തു കാണുന്ന രീതിയിൽ കാണുന്നു. പല്ലുകളിൽ കൂടുതൽ പുളിപ്പ് അനുഭവപ്പെടുകയും ചെയ്യുന്നു. മോണരോഗം കാരണം പല്ലിനു ചുറ്റുമുള്ള എല്ലുകൾ ദുർബലമാവുകയും പല്ലിന് ഇളക്കവും വേദനയും ഉണ്ടാകാറുണ്ട്. പല്ലുകൾ കൊഴിഞ്ഞു പോകുന്നതിന് പോലും കാരണമാകുന്നു. ഇക്കാരണങ്ങളെല്ലാം കൊണ്ടാണ് സ്ത്രീകളുടെ ജീവിതത്തിലെ ഓരോ ഘട്ടത്തിലും മോണരോഗങ്ങൾ അവഗണിക്കരുത് എന്ന് പറയുന്നത്. സ്ത്രീകളിലായാലും പുരുഷന്മാരിലായാലും മോണരോഗത്തിനുള്ള പ്രധാന കാരണം യഥാസമയം നീക്കം ചെയ്യാത്ത ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങളാണ്. ഭക്ഷണശേഷം വായ നന്നായി വൃത്തിയാക്കിയില്ലെങ്കിൽ പല്ലിനു ചുറ്റും ഒരു പാളി പോലെ ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങളും വായിലുള്ള ബാക്ടീരിയകളും പറ്റിപ്പിടിച്ച് പ്ലാക്കായി മാറുന്നു. ഇത് മോണരോഗത്തിന്റെ ആരംഭഘട്ടമായ ജിഞ്ചൈവൈറ്റിസിന് കാരണമാകുന്നു. ചുവന്നതും മൃദുലവുമായ മോണകൾ, മോണവീക്കം, പല്ല് തേക്കുമ്പോൾ മോണയിൽ നിന്നും ഉണ്ടാകുന്ന രക്തസ്രാവം, വായനാറ്റം തുടങ്ങിയവയാണ് മോണരോഗത്തിന്റെ ആരംഭലക്ഷണങ്ങൾ. വായിലടിഞ്ഞുകൂടുന്ന പ്ലാക്ക് യഥാസമയം നീക്കം ചെയ്യാതെ വന്നാൽ അത് പിന്നീട് കട്ടികൂടിയ കാൽക്കുലസായി മാറുകയും ക്രമേണ അത് മോണയിൽ കൂടുതൽ ഗുരുതരമായ പെരിഡോണ്ടൈറ്റിസ് എന്ന അവസ്ഥയിലേക്കെത്തുന്നു. മോണയിലുണ്ടാകുന്ന അണുബാധ പല്ലിനെ ഉറപ്പിച്ചു നിർത്തുന്ന എല്ലുകളെയും ബാധിച്ച് പല്ലുകളിൽ ഇളക്കമുണ്ടാക്കുകയും പല്ലുകൾ കൊഴിഞ്ഞു പോകുന്നതിന് പോലും കാരണമാകുന്നു. അതുകൊണ്ട് മോണരോഗത്തിന്റെ ലക്ഷണങ്ങളെ അവഗണിക്കാതെ ആരംഭഘട്ടത്തിൽ തന്നെ ഒരു ദന്തരോഗ വിദഗ്ധനെ കണ്ട് ചികിത്സ തേടണം. പലപ്പോഴും വേദനയില്ലാതെ ആരംഭിക്കുന്ന മോണരോഗങ്ങളെ നാം ശ്രദ്ധിക്കാതെ ഇരിക്കുകയും ഗുരുതരമാകുമ്പോൾ മാത്രം ഡോക്ടറെ കാണാനായിട്ട് എത്തുകയും ചെയ്യുന്നതായാണ് കണ്ടുവരുന്നത്. 6 മാസം കൂടുമ്പോൾ ഒരു ദന്തരോഗ വിദഗ്ധനെ കണ്ട് ഒരു ചെക്കപ്പ് ചെയ്യുകയാണെങ്കിൽ പല്ലിന്റെയും മോണയുടെയും ആരോഗ്യം സംരക്ഷിക്കാൻ പറ്റും. ഡോക്ടറുടെ വിശദമായ പരിശോധനയിൽ മോണരോഗം ആരംഭഘട്ടത്തിലാണെങ്കിൽ മോണ ക്ലീൻ ചെയ്താൽ മതിയാകും. സ്കെയിലിംഗ് അഥവാ പ്രൊഫഷണൽ ക്ലീനിംഗ് ചെയ്തു കഴിയുമ്പോൾ വായിലടിഞ്ഞുകൂടുന്ന പ്ലാക്കും കാൽക്കുലസും പൂർണ്ണമായും നീക്കം ചെയ്യാനായി സാധിക്കും. വളരെ ലളിതമായ ഒരു ചികിത്സാ

0: രീതിയാണിത്. മോണരോഗം ഗുരുതരമായ അവസ്ഥയിലാണെങ്കിൽ ഡോക്ടർ എക്സ്റേ ചെയ്ത് നോക്കി പല്ലിന് ചുറ്റുമുള്ള എല്ലുകളുടെ അവസ്ഥയും ഉള്ളിലുള്ള ഇൻഫെക്ഷന്റെ അവസ്ഥയും നോക്കിയിട്ടായിരിക്കും ചികിത്സ തീരുമാനിക്കുന്നത്. ക്ലീനിംഗ് കൊണ്ട് പരിഹാരമാവാത്ത മോണരോഗങ്ങൾക്ക് ഫ്ലാപ് സർജറി, ലേസർ സർജറി പോലുള്ള ചികിത്സകൾ ചെയ്യേണ്ടതായി വരുന്നു. ഇത്തരം ചികിത്സകൾ ചിലവേറിയതും സമയം അധികം എടുക്കുന്നതുമാണ്. അതുകൊണ്ട് തന്നെ മോണരോഗങ്ങൾ ഗുരുതരമാകാതെ യഥാസമയം ചികിത്സിച്ചാൽ മോണയുടെ ആരോഗ്യം മാത്രമല്ല നമ്മുടെ സമയവും പണവും കൂടി ലാഭിക്കാം. ഗുരുതരമായ മോണരോഗങ്ങളുള്ളവർ 3-4 മാസം ഇടവേളകളിൽ ഡെന്റൽ ചെക്കപ്പ് ചെയ്യാനാണ് ഡോക്ടർ നിർദ്ദേശിക്കുന്നത്. മോണയുടെ ആരോഗ്യത്തിനായി ചിട്ടയായ ഒരു പരിചരണവും ആവശ്യമാണ്. ദിവസവും 2 നേരം ബ്രഷിംഗ് ശീലമാക്കണം. രാവിലെയും രാത്രി ഉറങ്ങുന്നതിനു മുൻപും കൃത്യമായി പല്ലുതേക്കണം. ഒരു സോഫ്റ്റ് അല്ലെങ്കിൽ മീഡിയം ബ്രഷ് ഉപയോഗിക്കണം. ബ്രഷ് പല്ലിനും മോണയിലും ഇടയിൽ പിടിച്ച് ചെറിയ വൃത്താകാരത്തിൽ അഥവാ സർക്കുലാർ മോഷനിലോ അതല്ലെങ്കിൽ മുകളിലും താഴേക്കും ബ്രഷ് ചലിപ്പിച്ച് അപ്പ് ആൻഡ് ഡൌൺ മോഷനിലുമാണ് ബ്രഷിംഗ് ചെയ്യേണ്ടത്. മോണയുടെ ഭാഗത്ത് ശക്തമായി അമർത്തരുത്. സാവധാനം ബ്രഷിംഗ് ചെയ്യണം. ഏകദേശം ഒരു 4 മിനിറ്റ് സമയമാണ് ശരിയായ രീതിയിൽ ബ്രഷിംഗ് ചെയ്യാനെടുക്കേണ്ട സമയം. ഈ സമയത്തിനുള്ളിൽ പല്ലിന്റെ പുറംഭാഗം, അകഭാഗം, ചവഭാഗം തുടങ്ങി 3 ഭാഗങ്ങളും വൃത്തിയായി ക്ലീൻ ചെയ്യണം. 3 മാസത്തിലൊരിക്കൽ ബ്രഷ് മാറ്റണം. മോണയുടെ സംരക്ഷണത്തിനായി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മോണയ്ക്ക് വേണ്ടിയിട്ടുള്ള ടൂത്ത്പേസ്റ്റുകളും മൗത്ത് വാഷുകളും ഉപയോഗിക്കാം. ഒരു പയറുമണിയുടെ വലിപ്പത്തിൽ പേസ്റ്റ് ബ്രഷിലെടുത്ത് രാവിലെയും രാത്രിയിലും തേക്കുക. പല്ലുകളുടെ ഇട വൃത്തിയാക്കുവാനായി ഡെന്റൽ ഫ്ലോസുകൾ ഉപയോഗിക്കാം. ഫ്ലോസിംഗ് പക്ഷേ ശരിയായ രീതിയിൽ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കണം. പല്ലുകൾ വൃത്തിയാക്കുന്നത് പോലെ പ്രധാനമാണ് നാക്ക് വൃത്തിയാക്കുന്നതും. ടങ് ക്ലീനർ ഉപയോഗിക്കുമ്പോൾ നാക്ക് പൊട്ടാനും ചൊര വരാനും സാധ്യതയുണ്ട്. മാത്രമല്ല നാക്കിലുള്ള പാപ്പിലകൾക്ക് നാശം സംഭവിക്കുകയും ക്രമേണ രുചിയറിയാനുള്ള കഴിവ് നശിക്കുകയും ചെയ്യുന്നു. അതിനാൽ ടൂത്ത്ബ്രഷിന്റെ പുറകുവശം ഉപയോഗിച്ച് നാക്ക് വൃത്തിയാക്കുവാൻ ശ്രദ്ധിക്കണം. ഭക്ഷണശേഷം എല്ലായ്പ്പോഴും വായ വൃത്തിയായി കഴുകണം. മോണയുടെ ആരോഗ്യത്തിനായി നല്ല ഭക്ഷണശീലങ്ങളിലും ശ്രദ്ധ വേണം. വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങൾ, നാരങ്ങ, നെല്ലിക്ക, മുസമ്പി തുടങ്ങിയവ മോണയിലെ രക്തസ്രാവം കുറയ്ക്കാനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുവാനും സഹായിക്കുന്നു. ഫൈബർ കൂടുതലുള്ള ഭക്ഷണങ്ങൾ, ക്യാരറ്റ്, വെള്ളരി, ചീര, പയർ തുടങ്ങിയവ പല്ലുകളെ വൃത്തിയാക്കുവാൻ സഹായിക്കുന്നു. കാൽഷ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ, പാല്, തൈര്, ചീസ്, പനീർ തുടങ്ങിയവ മോണയെ ശക്തമാക്കുന്നു. അതുപോലെ പ്രോട്ടീൻ അടങ്ങിയ പയറുവർഗ്ഗങ്ങൾ, കടല, നിലക്കടല, മുട്ട, മീൻ തുടങ്ങിയവയും മോണയുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഭക്ഷണശേഷം ധാരാളം വെള്ളം കുടിക്കുക, വായ ശുദ്ധമായി സൂക്ഷിക്കുവാനും ഭക്ഷണാവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുവാനും ഇത് സഹായിക്കുന്നു. ദിവസവും കൃത്യമായ വ്യായാമങ്ങളും ചെയ്യുക. കുറഞ്ഞത് 30 മിനിറ്റ് നടക്കുക പോലുള്ള ലളിതമായ വ്യായാമങ്ങൾ ചെയ്യുക. സ്ട്രെസ് കുറയ്ക്കുക. നല്ല ഉറക്കവും ഉറപ്പാക്കണം. നമ്മുടെ ദിനചര്യയിലെ ചെറിയ ശീലങ്ങൾ തന്നെയാണ് നമ്മുടെ ആരോഗ്യത്തെ നിർണയിക്കുന്നത്. ആരോഗ്യമുള്ള സ്ത്രീ സമൂഹത്തിന്റെ ഏറ്റവും വലിയ സമ്പത്താണ്.
1: സ്ത്രീകളുടെ ആരോഗ്യത്തിൽ ദന്താരോഗ്യത്തിന്റെയും ഹൃദയാരോഗ്യത്തിന്റെയും പങ്ക്. ദന്തരോഗ ചികിത്സാ വിദഗ്ധ ഡോക്ടർ ആര്യശ്രീ സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: പ്രകാശധാര സമാപിച്ചു. ഇനി 12:30 വാർത്തകൾ.
3: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. പോലീസ് സേന പൌരന്മാരുടെ സുഹൃത്തും വഴികാട്ടിയുമായി മാറേണ്ടത് അനിവാര്യമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. 51st പ്രഗതി യോഗത്തിൽ 30,000 കോടിയിലധികം രൂപയുടെ 7 നിർണായക അടിസ്ഥാന സൌകര്യ പദ്ധതികൾ അവലോകനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. CBSE 12th class പരീക്ഷയുടെ പുനർമൂല്യനിർണയ പ്രക്രിയ ഉടൻ ആരംഭിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനത്തിലെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നാളെ. ത്യാഗസ്മരണയിൽ ഇസ്ലാം മത വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. പള്ളികളിലും ഈദ്ഗാഹുകളിലും പ്രത്യേക പ്രാർത്ഥനാ നമസ്കാരം നടന്നു. രാജ്യത്തിന്റെ വടക്കു പടിഞ്ഞാറൻ മേഖലകളിൽ ഉഷ്ണതരംഗം തുടരുന്നു. കേരളത്തിൽ വ്യാപക മഴയെ തുടർന്ന് 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. പോലീസ് സേന പൌരന്മാരുടെ സുഹൃത്തും വഴികാട്ടിയുമായി മാറണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. പോലീസ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും അവരെ സഹായിക്കുകയും ചെയ്യുമ്പോൾ സമൂഹത്തിൽ നിയമങ്ങളോടുള്ള ബഹുമാനം വളരുമെന്നും രാഷ്ട്രപതി പറഞ്ഞു. പ്രസിഡന്റ്സ് പോലീസ് കളർ സിക്കിം പോലീസ്.

0: പോലീസിന് സമ്മാനിക്കുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അവർ.
1: പോലീസ് വ്യവസ്ഥക്കോ അധിക സിറ്റിസൻ ഫ്രണ്ട്ലി ബനായാ ചാഹിയെ താക്കി സാമാന്യ ലോക ബിനാ ഭയക്കെ അപ്നി സമസ്യ ദർജ് കരാ സക്കെ മഹിളാഓ ബച്ചോ ഓർ കംജോർ വർഗോകെ പ്രതി സംവേദനശീൽ വ്യവഹാര കോ ഭി പ്രാഥമികത ദേനി ചാഹിയെ. സൈബർ ക്രൈം, ഓൺലൈൻ ഫ്രോഡ്, ഹേക്കിംഗ് ഓർ ഡീപ് ഫേക് ജൈസി നെയ് ചുനൌതിയാ സാമനെ ആ രഹി. ഈ നെയ് ചുനൌതിയോ സെ നിപടനെ കെ ലിയെ പോലീസ് കോ ലേറ്റസ്റ്റ് ടെക്നോളജി, സൈബർ സിക്യൂരിറ്റി ഓർ ഡിജിറ്റൽ ഇൻവെസ്റ്റിഗേഷൻ മേ
0: സ്വച്ഛ് ഭാരത് മിഷൻ 2.0 മികച്ച രീതിയിൽ നടപ്പാക്കേണ്ടതിന്റെ ആവശ്യം എടുത്തുപറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേവലം അടിസ്ഥാന സൌകര്യ വികസനത്തിനപ്പുറം പൊതുജന പങ്കാളിത്തം, നിരീക്ഷണം അടക്കമുള്ളവയിലും മികച്ച ഫലം ഉണ്ടാകുന്നുണ്ട് എന്ന് ഉറപ്പാക്കണമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ ചേർന്ന 51-ാമത് പ്രഗതി യോഗത്തിൽ പറഞ്ഞു. 30,000 കോടിയിലധികം രൂപയുടെ 7 നിർണായക അടിസ്ഥാന സൌകര്യ പദ്ധതികൾ അദ്ദേഹം അവലോകനം ചെയ്തു. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സ്മരണ പുതുക്കി ഇസ്ലാംമത വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. പ്രവാചകനായ ഇബ്രാഹിം നബി ആദ്യപുത്രനായ ഇസ്മായിലിനെ ദൈവകൽപ്പന മാനിച്ച് ബലിയർപ്പിക്കാൻ സന്നദ്ധനായതിന്റെ ഓർമ്മ പുതുക്കലാണ് വലിയ പെരുന്നാൾ. രാവിലെ മുതൽ പള്ളികളും ഈദ്ഗാഹുകളും കേന്ദ്രീകരിച്ച് നമസ്കാരവും പ്രത്യേക പ്രാർത്ഥനയും നടന്നു. ഡൽഹിയിൽ ജുമാ മസ്ജിദ്, ഫത്തേപുരി പള്ളി, ഷാഹി ഈദ്ഗാ എന്നിവിടങ്ങളിൽ പ്രധാന ഈദ് പ്രാർത്ഥനകൾ നടന്നു. രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഉപരാഷ്ട്രപതി സി.പി. രാധാകൃഷ്ണൻ, ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി വി.ഡി. സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തുടങ്ങിയ പ്രമുഖർ ജനങ്ങൾക്ക് ബക്രീദ് ആശംസകൾ നേർന്നു. ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും പ്രതീകമായ ഈ ഉത്സവം മനുഷ്യരാശിയെ സേവിക്കാൻ നമ്മെ പ്രചോദിപ്പിക്കുന്നുവെന്ന് ശ്രീമതി മുർമു പറഞ്ഞു. പെരുന്നാൾ എല്ലാവർക്കും സമാധാനവും സന്തോഷവും കൊണ്ടുവരുമെന്ന് ഉപരാഷ്ട്രപതി പ്രത്യാശ പ്രകടിപ്പിച്ചു. സമൂഹത്തിൽ സാഹോദര്യവും സന്തോഷവും വർദ്ധിക്കാൻ പെരുന്നാൾ ഇടയാക്കട്ടെ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസിച്ചു. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനത്തിലെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നാളെ നടക്കും. ജൂൺ 1 മുതൽ 3 വരെ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തിനുമേലുള്ള ചർച്ചയും ഉണ്ടാകും. CBSE 12-ാം ക്ലാസ് പരീക്ഷയുടെ പുനർമൂല്യനിർണയ പ്രക്രിയ ഉടൻ ആരംഭിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. പരീക്ഷയുടെ മൂല്യനിർണയ പ്രക്രിയയുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ പുറത്തുവന്നതിനെ തുടർന്നാണ് ഇത്. ന്യൂഡൽഹിയിലെ CBSE ഉദ്യോഗസ്ഥരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാർത്ഥികളുടെ ഒരു പ്രശ്നവും പരിഹരിക്കപ്പെടാതെ പോകില്ലെന്നും എല്ലാ തലങ്ങളിലും ഉത്തരവാദിത്തം ഉറപ്പാക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. അതിർത്തി പ്രദേശങ്ങളിലെ നിലവിലെ സാഹചര്യങ്ങൾ വിലയിരുത്തി ഇന്ത്യയും ചൈനയും. സമാധാനവും ശാന്തതയും നിലനിർത്തുന്നതിൽ കൈവരിച്ച പുരോഗതിയിൽ ഇരുപക്ഷവും തൃപ്തി രേഖപ്പെടുത്തി. ഇന്ത്യ ചൈന അതിർത്തി കാര്യങ്ങൾക്കായുള്ള വർക്കിംഗ് മെക്കാനിസം ഫോർ കൺസൾട്ടേഷൻ ആന്റ് കോർഡിനേഷന്റെ 35-ാമത് യോഗത്തിലാണ് ഇരുരാജ്യങ്ങളും സാഹചര്യം അവലോകനം ചെയ്തത്. ഇന്നലെ ബെയ്ജിംഗിലായിരുന്നു യോഗം നടന്നത്. രാജ്യത്തിന്റെ അതിർത്തിയുടെ 15 കിലോമീറ്റർ ചുറ്റളവിലുള്ള അനധികൃത നിർമ്മാണങ്ങളോട് സീറോ ടോളറൻസ് നയം കർശനമായി നടപ്പാക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. എല്ലാ അനധികൃത കെട്ടിടങ്ങളും പൊളിച്ചുമാറ്റാനും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അധികാരികൾക്ക് നിർദ്ദേശം നൽകി. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലെ രാജസ്ഥാനിലെ അതിർത്തി ജില്ലകളുമായി ബന്ധപ്പെട്ട സുരക്ഷാ പ്രശ്നങ്ങൾ ബിക്കാനീറിൽ നടന്ന സുരക്ഷാ അവലോകന യോഗത്തിൽ ശ്രീ ഷാ വിലയിരുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വസതിയിൽ റെയ്ഡ് കഴിഞ്ഞിറങ്ങിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ അറസ്റ്റിലായവരുടെ എണ്ണം 8. വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. അന്വേഷണം പുരോഗമിക്കുന്നതായും കൂടുതൽ അറസ്റ്റ് ഉണ്ടായേക്കുമെന്നും സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ അറിയിച്ചു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ തിരുവനന്തപുരത്തെ വസതിയിൽ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 12 വർഷങ്ങളിൽ വിവിധ മേഖലകളിലായി നിരവധി ക്ഷേമ പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയത്. പ്രധാനമന്ത്രിയുടെ PMEGP പദ്ധതിയിലൂടെ സ്വന്തമായി വ്യവസായ സ്ഥാപനം വിജയകരമായി നടത്തുന്നതിന്റെ സന്തോഷം കണ്ണൂർ സ്വദേശി ജബ്ബാർ ആകാശവാണി വാർത്തകളോട് പങ്കുവയ്ക്കുന്നു.
3: കണ്ണൂർ ജില്ലയിലെ പുതിയങ്ങാടിയിലാണ് എന്റെ സ്ഥാപനം ഉള്ളത്. സ്ഥാപനം തുടങ്ങിയിട്ടിപ്പോൾ 6 വർഷത്തോളമാകുന്നു. ഇപ്പോൾ സാമാന്യം മോശമില്ലാത്ത രീതിയിൽ നന്നായിട്ട് പോകുന്നു. ഇപ്പോൾ ഒരു സ്ഥാപനത്തിന്റെ ഉടമയായി മാറിയിട്ടുണ്ട്. ഇതിനെല്ലാം എന്നെ സഹായിച്ചത് നമ്മളെ പി എം ഇ ജി പി സ്കീം ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രിയുടെ ഒരു സ്കീം ഉണ്ടായിരുന്നു. 7,50,000 രൂപ ഞാൻ പി എം ഇ ജി പി സ്കീമിൽ വഴി ലോൺ എടുത്തിട്ടാണ് ഈ സ്ഥാപനം തുടങ്ങിയത്. ഇപ്പോൾ 3 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ അതിന്റെ സബ്സിഡി ഒക്കെ അനുവദിച്ച് വന്ന് ലോൺ ക്ലോസ് ചെയ്യാൻ പറ്റി പെട്ടെന്ന് തന്നെ തരക്കേടില്ലാത്ത രീതിയിൽ

0: ബസ് മുന്നോട്ട് പോകുന്നു. PMEGP സ്കീമിന്റെ ഒരു അനുഗ്രഹം തന്നെയാണത്.
1: അടുത്ത രണ്ടു ദിവസങ്ങളിൽ ഇന്ത്യയുടെ മധ്യ വടക്കു പടിഞ്ഞാറൻ മേഖലകളിൽ ഉഷ്ണതരംഗം തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വിദർഭയിൽ ഇന്ന് തീവ്ര ഉഷ്ണതരംഗം ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ കേന്ദ്രം റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. മധ്യപ്രദേശ്, ഡൽഹി, ചണ്ഡിഗഡ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, ഹരിയാന, ഹിമാചൽ പ്രദേശ്, കൊങ്കൺ, ഗോവ, ഒഡീഷ, പഞ്ചാബ്, തെലങ്കാന, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലും ഇന്ന് ഉഷ്ണതരംഗം പ്രതീക്ഷിക്കുന്നുണ്ട്. അതേസമയം കനത്ത ഇടിമിന്നലിലും ആലിപ്പഴ വർഷത്തിലും ബീഹാറിന്റെ വടക്കൻ കിഴക്കൻ ഭാഗങ്ങളിൽ 8 പേർ മരിച്ചു. മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് 4 ലക്ഷം രൂപ വീതം അടിയന്തര ധനസഹായം നൽകാൻ മുഖ്യമന്ത്രി സാമ്രാജ് ചൌധരി അധികൃതർക്ക് നിർദ്ദേശം നൽകി. കേരളത്തിൽ വ്യാപക മഴ തുടരും. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള 7 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. കനത്ത മഴയെ തുടർന്ന് തിരുവനന്തപുരം അരുവിക്കര ഡാമിലെ ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ ഡാമിന്റെ 2, 5 നമ്പർ ഷട്ടറുകൾ 20 സെന്റിമീറ്റർ കൂടി തുറന്നു. അണക്കെട്ടിന്റെ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. ഇറാന്റെ തെക്കൻ മേഖലയിൽ അമേരിക്കൻ സൈന്യം നടത്തിയ ആക്രമണങ്ങൾക്ക് മറുപടിയായി US ബേസിൽ ആക്രമണം നടത്തിയതായി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ്. ടെഹ്റാന്റെ ഈ പ്രതികരണം US ഗുരുതരമായ മുന്നറിയിപ്പാണെന്നും IRGC അറിയിച്ചു. ബുധനാഴ്ച രാത്രി ഇറാന്റെ സൈനിക കേന്ദ്രം ലക്ഷ്യമിട്ട് US ആക്രമണങ്ങൾ നടത്തിയിരുന്നു. യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾ തുടരുന്നതിനിടെയാണ് ഈ ആക്രമണങ്ങൾ നടന്നത്. ശത്രുക്കളുടെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെ കുവൈറ്റിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പ്രതിരോധിച്ചതായി കുവൈറ്റ് ജനറൽ സ്റ്റാഫ് ഓഫ് ദി ആർമി വ്യക്തമാക്കി. ഹോർമൂസ് കടലിടുക്കിന് സമീപം തെക്കൻ ഇറാനിലും പരിസര പ്രദേശങ്ങളിലും ഈ ആഴ്ച അമേരിക്ക നടത്തിയ പുതിയ ആക്രമണങ്ങൾ ഉൾപ്പെടെ പ്രാദേശിക സംഘർഷങ്ങൾ രൂക്ഷമായ സാഹചര്യത്തിൽ എല്ലാ സുരക്ഷാ മുൻകരുതൽ നിർദ്ദേശങ്ങളും കർശനമായി പാലിക്കാൻ കുവൈറ്റ് അധികൃതർ പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു. തന്ത്രപ്രധാനമായ തുറമുഖ നഗരമായ ബന്ദർ അബ്ബാസിലെ സൈനിക താവളം ലക്ഷ്യമിട്ട് അമേരിക്ക ഇറാനിൽ പുതിയ ആക്രമണങ്ങൾ നടത്തിയതിന് പിന്നാലെ ആഗോള വിപണിയിൽ എണ്ണവില കുത്തനെ ഉയർന്നു. അന്താരാഷ്ട്ര എണ്ണവില സൂചികയായ ബ്രന്റ് ക്രൂഡ് 3.75% വർദ്ധിച്ച് ബാരലിന് $97.83 എത്തി. US വിപണിയിലെ ക്രൂഡ് ഓയിൽ വില 4% ഉയർന്ന് $92.22 എത്തി. ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിനുള്ള ഒരു കരാർ ഉടൻ ഉണ്ടാകും എന്ന പ്രതീക്ഷയിൽ ഈ ആഴ്ച എണ്ണവില ഗണ്യമായി കുറഞ്ഞിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിലേക്ക് നാളെ കൂടി ജനങ്ങൾക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും സമർപ്പിക്കാം. 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പർ, നമോ ആപ്പ്, MyGOV ഓപ്പൺ ഫോറം എന്നിവയിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കാവുന്നതാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. പോലീസ് സേന പൌരന്മാരുടെ സുഹൃത്തും വഴികാട്ടിയുമായി മാറേണ്ടത് അനിവാര്യമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. 51st പ്രഗതി യോഗത്തിൽ 30,000 കോടിയിലധികം രൂപയുടെ 7 നിർണായക അടിസ്ഥാന സൌകര്യ പദ്ധതികൾ അവലോകനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. CBSE 12th class പരീക്ഷയുടെ പുനർമൂല്യനിർണയ പ്രക്രിയ ഉടൻ ആരംഭിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനത്തിലെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നാളെ. ത്യാഗസ്മരണയിൽ ഇസ്ലാം മതവിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. പള്ളികളിലും ഈദ്ഗാഹുകളിലും പ്രത്യേക പ്രാർത്ഥനാ നമസ്കാരം നടന്നു. രാജ്യത്തിന്റെ വടക്കു പടിഞ്ഞാറൻ മേഖലകളിൽ ഉഷ്ണതരംഗം തുടരുന്നു. കേരളത്തിൽ വ്യാപക മഴയെ തുടർന്ന് 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
2: ആകാശവാണി കൊച്ചി FM 102.3, സമയം 1 മണി കഴിഞ്ഞ് 14 സെക്കൻഡ്.
3: ആകാശവാണി കണ്ണൂർ നിലയം അവതരിപ്പിക്കുന്നു
4: അതേ ദിവസം തന്നെ യേശു വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. കടലിനരികെയിരുന്നു. വളരെ പുരുഷാരം അവന്റെ അടുക്കൽ വന്നുകൂടുക കൊണ്ട് അവൻ പടകിൽ കയറിയിരുന്നു. അവൻ അവരോട് പലതും ഉപമകളായി പ്രസ്താവിച്ചതെന്തെന്നാൽ,
3: വിതയ്ക്കുന്നവന്റെ ഉപമ, നാടകരചന സംവിധാനം KV ശരത്ചന്ദ്രൻ. വിതയ്ക്കുന്നവന്റെ ഉപമ.
4: ഒരു കൃഷിക്കാരൻ തന്റെ വിത്ത് വിതയ്ക്കാൻ പുറപ്പെട്ടു. വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണു. പറവകൾ വന്ന് അത് തിന്നുകളഞ്ഞു. ചിലത് പാറസ്ഥല

0: ഏറെ മണ്ണില്ലാത്ത ഇടത്ത് വീണു. മണ്ണിന് താഴ്ചയില്ലായകയാൽ ക്ഷണത്തിൽ മുളച്ചു വന്നു. സൂര്യൻ ഉദിച്ചപ്പോൾ ചൂട് തട്ടി വേരില്ലായകയാൽ അത് ഉണങ്ങിപ്പോയി. മറ്റു ചിലത് മുള്ളിനിടയിൽ വീണു. മുള്ളു മുളച്ചു വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു. മറ്റു ചിലത് നല്ല നിലത്തു വീണ് 100, 60, 30 മേനിയായി വിളഞ്ഞു.
1: എന്താണെന്നറിയില്ല, സേവരച്ചൻ എപ്പോഴും ബൈബിളിൽ നിന്നുള്ള ഈ ഭാഗം വായിക്കും. മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നുള്ള ഈ ഭാഗം സേവരച്ചൻ വായിക്കുമ്പോഴൊക്കെ കേൾക്കുന്നുണ്ടോടാ ജോബേ നീയ് എന്ന മട്ടിൽ അമ്മച്ചി എന്നെ കണ്ണു കാണിക്കും. വലുതായ പിന്നെ ഈ ഭാഗം വായിച്ചു കേൾക്കുമ്പോൾ അമ്മച്ചിക്ക് കരച്ചിൽ വരും. നനഞ്ഞ കണ്ണുകളുകൊണ്ട് തുറിച്ചു നോക്കി എന്നെ കുറ്റപ്പെടുത്തും. എനിക്കത് കാണുമ്പോൾ കലി വരും. പള്ളിയിൽ നിന്ന് ഇറങ്ങി അങ്ങ് നടക്കും. പിന്നെ പിന്നെ ഞാൻ പള്ളിയിലൊന്നും പോകാതായി. പള്ളിയിലേക്കുള്ള യാത്രയിൽ വിരലുകൾ കുരുക്കിയിടാൻ അമ്മച്ചിക്ക് എന്നെ കിട്ടാതായി. അമ്മച്ചിയുടെ വിരലുകൾക്കിടയിലൂടെ പിന്നീടൊരു ജപമാല കിടന്ന് വട്ടം ചുറ്റി. എന്നെ പ്രതി വലിയ സങ്കടമായിരുന്നു അമ്മച്ചിക്ക്. ചെറുപ്പം മുതലേ ഇച്ചായനൊപ്പമില്ലാത്തതിനാൽ അമ്മച്ചിയുടെ സന്തോഷവും സങ്കടവും ഒക്കെ ഞാനായിരുന്നു. ദേ വരുന്നുണ്ട് കൈമൽ സാറ്, ചീഫ് വാർഡറാണ്. എല്ലാ ജയിലിലും എന്ന പോലെ വൈകിട്ട് ഇവിടെയുണ്ട് തലയെണ്ണൽ പരിപാടി. അതിലൊന്നും തൃപ്തി പോരാത്ത മട്ടിലാണ് കൈമൾ സാറുടെ രാത്രിയിലെ ഈ സർക്കിട്ട്. ഉറങ്ങിപ്പോയ തടവുകാരെ ഒക്കെ ശബ്ദമുണ്ടാക്കി ഉണർത്തിയാലേ പുള്ളിക്കാരന് സമാധാനമാകൂ. താ കണ്ടില്ലേ ഉടുമ്പന്റെ ഉറക്കം. ഞാൻ ഇന്നും പറഞ്ഞതാ കൈമൾ സാറിന്റെ കണക്കെടുപ്പ് കഴിഞ്ഞിട്ട് മതി ഉറക്കം. എവിടെ കേട്ടില്ല? ഇപ്പം കാണാം കൈമൾ സാറിന്റെ വരവും ഉടുമ്പന്റെ എണീക്കലും.
2: ഈ നശിച്ച ഭണ്ഡാരക്കാരൻ ഉറങ്ങാനും വിടൂല്ല. തല എണ്ണണമെന്നുണ്ടെങ്കിൽ ഒച്ച ഉണ്ടാക്കാതെ കാലമാടെ അതങ്ങി ചെയ്താ പോരെ.
1: വാസുവേട്ടനോട് ഞാൻ പറഞ്ഞതല്ലേ ഒരു 10 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട് കിടന്നാ മതി.
2: പിന്നെ എടാ ഉറക്കോ എന്നൊക്കെ പറയുന്ന സംഗതി വന്നാ വന്നു എന്ന് പറയാം. വരുമ്പോ അപ്പ അങ്ങ് ഉറങ്ങി തുടങ്ങണം. നിനക്കറിയില്ല മനുഷ്യൻ ഉറക്കം കിട്ടാൻ പെടുന്ന പാട്.
3: എന്താടാ പ്രശ്നം? C 351 ഉറക്കമൊന്നും ഇല്ലേ?
2: എന്നോടാണോ സാറേ ചോദിച്ചത്?
3: പിന്നെ ആരാടാ ഐസലിൽ C 351? ഇവൻ RP 458
1: അതെ സാർ.
2: അല്ല സാറേ, സാറിന് ഈ പാവങ്ങളെയൊക്കെ പേരെടുത്ത് പറഞ്ഞ് വിളിച്ചൂടെ? ഇവിടുത്തെ മറ്റു സാറന്മാരൊക്കെ അങ്ങനെയാണല്ലോ വിളിക്കുന്നത്. പോരാത്തതിന് ഇതിന്റെ അകത്ത് 1000 വരുന്ന എല്ലാ പുള്ളികളുടെ നമ്പർ ഓർത്തി വെച്ച് നടക്കണ്ടേ?
3: ഞാനേ ഒരു പഴയ മട്ടുകാരനാ, എനിക്ക് നമ്പറുകളാണ് പഥ്യം. ഓർമ്മയും അത് തന്നെ. പിന്നെ നീ പറഞ്ഞ മറ്റ് സാറന്മാർ, അവന്മാർക്ക് റൂളും വകുപ്പും ഒന്നും അറിയണ്ടല്ലോ. ഇവിടെ ഇപ്പം എന്താ സ്ഥിതി എന്നറിയോ എനിക്ക്? ഏതെങ്കിലും പുള്ളി വേണ്ടാധീനം കാണിച്ചാൽ ഒന്ന് വഴക്ക് പറയാൻ പോലും പറ്റുമോ? അപ്പോഴേക്ക് മനുഷ്യാവകാശ കമ്മീഷൻ കടലാസ് പോവില്ലേ? എന്ത് ചെയ്യാനാ, കാലം മാറിയില്ലേ. പുറത്തില്ലാത്ത സ്വാതന്ത്ര്യമല്ലേ അകത്ത്. ഒരു കണക്കിന് ആരെങ്കിലുമൊക്കെ കുത്തിക്കൊന്ന് ഇതിൻ്റെ അകത്ത് ജീവപര്യന്തം തടവുകാരനായി കഴിയുകയാണ് നല്ലത്. ഭക്ഷണത്തിന് ഭക്ഷണം, വിശ്രമത്തിന് വിശ്രമം.
2: സാറ് ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഓർത്തത്. വന്ന് വന്ന് ഇവിടുന്ന് കിട്ടുന്ന ചപ്പാത്തിയുടെ കനം ഒക്കെ കുറഞ്ഞു കുറഞ്ഞ് ഇപ്പൊ വർത്തമാന പത്രം പോലെയായി.
3: നിങ്ങളൊക്കെ കൂടി മാസ് കംപ്ലൈന്റ് ഉണ്ടാക്കി എഴുതി വിട്. സൂപ്രണ്ട് അയാളുടെ ഒടുക്കത്തെ ലീവും കഴിഞ്ഞ് വരുമ്പോ മേശപ്പുറത്തുണ്ടാവണം ഒരു കുന്ന് പരാതികൾ. സ്വന്തക്കാരൻ ജയിലറുടെ കേമത്വം അറിയട്ടെ അയാൾ. എന്താണോ തനിക്ക് കംപ്ലൈന്റ് ഒന്നുമില്ലടോ?
1: ഇല്ല സാറേ. പിന്നെ കൊതുകുണ്ട് ധാരാളം, ഉറങ്ങാൻ ഒക്കുന്നില്ല.
3: ഓഹോ, അങ്ങനെയാണോ? നാളെ വീട്ടിൽ നിന്ന് വരുമ്പം സാറിനൊരു കൊതുകുവലയും കൊതുകുതിരിയും കൊണ്ടുവന്ന് തന്നോളാം കേട്ടോ. ഉറക്കം വരുന്നില്ല അത്രേ. നീയൊക്കെ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ ആലോചിക്കുമ്പം നിനക്കൊക്കെ എങ്ങനെ ഉറക്കം വരാനാടാ?
2: സാറിന് ഈ രാത്രിയിൽ നാവ് ചൊടിയുന്നുണ്ടെങ്കിൽ അത് സാറിന്റെ കോർത്തേഴ്സിൽ പോയി തീർക്കണം.
3: കണ്ടോ കാലം മാറിയത്? കണ്ടോ തടവുള്ളികൾ ജയിലുദ്യോഗസ്ഥരെ ഭരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. നിനക്കൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടടാ.
2: പിന്നെ സാറിനറിയാലോ എന്നെ, അടുത്ത തവണ ഞാൻ ജയിലിയാടുന്നത് സാറിന് ചാർജുള്ള ദിവസം നോക്കിയായിരിക്കും. ചുരുങ്ങിയ പക്ഷം സാറിനൊരു സസ്പെൻഷൻ എങ്കിലും ഞാൻ ഒപ്പിക്കും.
3: ആ വാസുവേ, നീ കളികാരിയാക്കല്ലേ, എനിക്ക് പെമ്പിള്ള

0: പേര് മൂന്നെണ്ണമാണ്. സത്യം പറടാ, വല്ല പ്ലാനും ഉണ്ടോ?
1: ആ, ചിലതൊക്കെ ആലോചിച്ച് വരുന്നുണ്ട്.
0: എടാ, ഞാൻ അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക, ഇത്രയും കാലത്തിനിടയ്ക്ക് നീ എത്ര തവണയാടാ ജയിലിൽ ചാടിയത്?
1: എണ്ണവും തവണയൊക്കെ ആരോർക്കുന്നു സാറേ.
0: കഷ്ടപ്പെട്ട് ജയിലിൽ ചാടിയിട്ടെന്തിരാ? തൊട്ടടുത്ത ദിവസം തന്നെ തിരിച്ചിങ്ങോട്ട് കെട്ടിയെടുക്കാനല്ലേ നിന്റെ ഒടുക്കത്തെ തടവു ചാട്ടങ്ങൾ? വെറുതെ ഇതിനകത്തുള്ളവർക്ക് പണിയുണ്ടാക്കി വെക്കാൻ. ഏയ്, 458, ഇവന്റെ മേലൊരു കണ്ണു വേണം കേട്ടോ. അവൻ ചാടിപ്പോയാൽ ശല്യ കൂടെ കിടക്കുന്നവൻ കൂടി സമാധാനം പറയേണ്ടി വരും. അറിയോ നിനക്ക്?
2: അറിയാം സർ.
1: ഇക്കുറി ഞാൻ ചാടുമ്പോ ചിലപ്പോ എന്റെ കൂടെ ഇവനും കാണും. അപ്പോഴോ?
0: ഏതായാലും ഏമാമാരുദ്ദേശിച്ചതൊക്കെ നടക്കട്ടെ. ഇന്ന് രാത്രി രണ്ടെണ്ണോ ഏതായാലും ഇതിനകത്ത് തന്നെ കാണുമല്ലോ അല്ലേ?
1: അതും പറയാൻ പറ്റൂല. രാത്രിയാണ് സാധാരണ ചടവ് ചാടാറ്. സാറിന് ഇത് എന്തിന്റെ സൂക്കേടാണ്? പകല് മുഴുവൻ അധ്വാനിച്ച് തളർന്നൊന്ന് തലയയക്കാൻ വരുമ്പോഴാണ് സാറിന്റെ ഈ ഒരു ഒരു ഒരു നശിച്ച പെട്രോളിങ്. ഏ, നാളെ ക്വാറിയില പണി. ഉറക്കം ശരിയായില്ലെങ്കിൽ പിന്നെ അവിടെ ക്വാറിയിലിരുന്ന് തൂങ്ങും. സാറ് ചെല്ലു പോ.
0: ഡാ, എന്റെ പ്രമോഷനിങ് വന്നോട്ടെ. നിന്റെ ഒക്കെ ഈ അഹങ്കാരം ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ അപ്പൊ തീർത്തു തന്നേക്കാം. കേട്ടോളാം.
1: ഇയാളെ കൊണ്ട് വലിയ ശല്യമായിട്ടുണ്ട്. എല്ലാ ദിവസവും ഇത് തന്നെ പണി.
2: ചേട്ടൻ, ഇത് എന്തിന്റെ കേടാ? മിണ്ടാണ്ടിരുന്നൂടെ. പിന്നെ കൈമൾ സാറ് പറയുന്നതിലും കാര്യമുണ്ട്.
1: എന്ത് കാര്യം?
2: കഷ്ടപ്പെട്ട് ജയിലും ചാടിയിട്ട് പിറ്റേ ദിവസം തന്നെ പിടികൊടുക്കുന്ന ഈ പരിപാടി, ഇതൊക്കെ ഉദ്യോഗസ്ഥന്മാരെ കഷ്ടപ്പെടുത്താൻ വേണ്ടി മാത്രമല്ലേ?
1: ഈ ജീവിതം ജീവിച്ച് തീർക്കാൻ ഈ പറയുന്ന ജീവിതത്തിൽ ചില ലക്ഷ്യങ്ങളൊക്കെ വേണ്ടേ? ജയിലിന്റെ പുറത്ത് അങ്ങനെ ഒന്നില്ല. ഇതിനകത്താവുമ്പം കോട്ട പോലുള്ള ചുറ്റുമതിലും അടച്ചു പൂട്ടിയ ഈ തടവറകളും കാണുമ്പോൾ എനിക്കിങ്ങനെ ചൊറിഞ്ഞു ചൊറിഞ്ഞു വരും. ഒക്കെയും കൂടി എന്നെ അങ്ങ് വെല്ലുവിളിക്കുകയാണെന്ന് തോന്നും. ചുണയുണ്ടെങ്കിൽ ജയിലിൽ ചാടറാ എന്ന മട്ടിൽ. ആ വെല്ലുവിളി സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആലോചിക്കുന്നത് മുഴുവൻ എങ്ങനെ എന്നതാണ്. നിനക്കറിയോ, ഏത് കൊമ്പ് കുത്തിയ ജയിലിലും തടവുചാട്ടത്തിൻ്റെ 1000 സാധ്യതകൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അത് കണ്ടെത്തുക എന്നതാണ് നമ്മുടെ മിടുക്ക്. സാഹചര്യവും സന്ദർഭവും ഒക്കെ ഒത്തുവരുമ്പോൾ നമ്മളതങ്ങോട്ട് സാധിക്കണം. അത് തന്നെ
2: വാസുട്ടൻ ഈ പറഞ്ഞത് മനസ്സിലായി. പക്ഷെ എന്തിനാ പിറ്റേന്ന് തന്നെ പോയി പിടികൊടുക്കുന്നത്?
1: പുറത്തെ ജീവിതം അറ് ബോറാണ് അനിയ, നിനക്കറിയാഞ്ഞിട്ടാ. ഒറ്റ ദിവസം കൊണ്ട് ബോറടിക്കും. ഇതിൻ്റെ അകത്ത് ഒന്നുമില്ലെങ്കിലും ചാപ്പാട് കൃത്യമായിട്ട് കിട്ടുമല്ലോ. വേറൊന്നും കൂടിയുണ്ട്. തടവ് ചാടി പിടിക്കപ്പെട്ടാ പിന്നെ ജയില് മാറ്റണം എന്നാ റൂള്. എത്രാന്ന് വെച്ചാടാ ഒരു സ്ഥലത്ത് തന്നെ ഇങ്ങനെ കിടക്കുക? നിനക്കറിയോ, കേരളത്തിൽ ഞാൻ കിടക്കാത്ത ജയിലില്ല.
2: ഞാൻ ചാടാത്ത ജയിലില്ല എന്ന് പറയുന്നതായിരിക്കില്ലേ കൂടുതൽ ശരി?
1: അങ്ങനെയും പറയാം. ഞാൻ ചാടാത്ത ജയിലുകളും ഇല്ല, ചെയ്യാത്ത കുറ്റവും ഇല്ല. കൊലപാതകം ഒഴിച്ച്.
2: വാസുവട്ടം ചെയ്യാത്ത ആ ഒരു കുറ്റം മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ, കൊലപാതകം.
1: ആ, എനിക്കറിയാം. പക്ഷെ പറയാതിരിക്കാൻ മേല. ഏത് തല്ലിപ്പൊളി സാഹചര്യത്തിലായാലും നീ ആ ചെയ്തത് തെറ്റാ. എങ്ങനെ പറ്റിയടാ നിന്നെ കൊണ്ടത്?
2: ദയവ് ചെയ്ത് എന്നെ കൊണ്ടത് ഓർമ്മിപ്പിക്കല്ലേ.
1: എനിക്കത് കേൾക്കുകയും വേണ്ട. ഞാൻ ദാ ഉറങ്ങാൻ പോവുക. ഇന്നിനി ഉറക്കം കിട്ടുമോ എന്തോ. അല്ല, നിനക്കുറങ്ങിയൊന്നും വേണ്ടേ?
2: ആ, ഉറങ്ങണം. പിന്നെ വാസുവട്ടൻ കൈമൾ സാറിനോട് പറഞ്ഞത് ശരിക്കുള്ള കാര്യം തന്നെയാണോ?
1: ഏത് കാര്യം?
2: അല്ല, വീണ്ടും ജയിലിൽ ചാടുന്ന കാര്യം.
1: എന്താടാ, നീയും കൂടെ ചാടുന്നുണ്ടോ എന്റെ കൂടെ?
2: അയ്യോ, ഞാനില്ല. അറിയാൻ വേണ്ടി ചോദിക്കുന്നതാ.
1: ഞാൻ ഇതിനു മുമ്പ് ജയിലിൽ ചാടിയിട്ടുള്ള കാര്യം സത്യമാണെങ്കിൽ കൈമൾ സാറിനോട് പറഞ്ഞ കാര്യവും സത്യം തന്നെ.
2: അതായത് ഇനിയും ചാടുമെന്നാണോ?
1: ഇനിയും ചാടുമെന്നല്ല, ഉടൻ ചാടും എന്നാണ് പറയേണ്ടത്.
2: ഉടൻ തന്നെ അത് നടന്നു. ഒരാഴ്ചയ്ക്കുള്ളിൽ ഉടുമ്പൻ വാസു എന്ന് വിളിപ്പേരുള്ള ശുഗപുരം വാസുദേവൻ മറ്റ് രണ്ട് തടവ് പുള്ളികളോടൊപ്പം ജയിലിൽ ചാടി. പ്രതീക്ഷിച്ചതുപോലെ തന്നെയായിരുന്നു പിന്നീട് അങ്ങോട്ട് കാര്യങ്ങൾ. പിറ്റേ ദിവസം തന്നെ വാസുവട്ടം പിടിയിലായി, ജയിലിനടുത്തുള്ള ടൗണിലെ തട്ടുകടയിൽ വെച്ച്. പതിവ് പോലെ വാസുവട്ടം പിടികൊടുത്തതാവനേ വഴിയുള്ളൂ. കൂടെ ജയിലിൽ ചാടിയ ഒരാൾ കർണാടക ബോർഡറിൽ വെച്ച് ഒരാഴ്ചയ്ക്കകം പിടിയിലായി. മാസങ്ങൾക്ക് ശേഷം മറ്റയാൾ വാസുവേട്ടനെ ജയിലു മാറ്റി. രണ്ട് ജയിലുദ്യോഗസ്ഥന്മാർക്ക് സസ്പെൻഷൻ, രണ്ടാൾക്ക് സ്ഥലം മാറ്റം.

0: വാസുവേട്ടനെ ജയിലിൽ മാറ്റിയത് പിന്നെ ഒരു മാസത്തോളം സെല്ലിൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ഏകാന്ത തടവിന്റെ ആ നാളുകൾ കഠിനം തന്നെയായിരുന്നു. ഒറ്റയ്ക്കാവുന്നതിലും വലിയ ശിക്ഷ വേറെ ഇല്ലെന്ന് ആ ദിവസങ്ങൾ എന്നെ ബോധ്യപ്പെടുത്തി. ഞാൻ ചെയ്ത കൊടും പാതകം ഉറങ്ങുമ്പോഴും ഒറ്റയ്ക്കാവുമ്പോഴും എന്നെ വേട്ടയാടിക്കൊണ്ടിരുന്നു. ഭാഗ്യത്തിന് ആ നാളുകൾ ഏറെ നീണ്ടു നിന്നില്ല. കൈമൾ സാറിന്റെ റോന്തു ചുറ്റലിന്റെ ഒരു രാത്രി. ഇവിടെ എന്തോന്ന് സുഖം സാറേ?
1: ഏതായാലും തന്റെ ഒറ്റയ്ക്കുള്ള സുഖജീവിതം നാളെ കൊണ്ട് തീരാൻ പോകുന്നു. താൻ അറിഞ്ഞില്ലേ?
0: ഇല്ല, എന്താ കാര്യം?
1: താനൊക്കെ ഒരു കണക്കിന് ഭാഗ്യമുള്ളവനാന്നേ ഞാൻ പറയൂ. പണ്ടൊക്കെ തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ടവർ കണ്ടംഡ് സെല്ലിൽ ഒറ്റയ്ക്ക് കഴിയണം, അതായിരുന്നു റൂള്. ഇപ്പോഴെന്ത് റൂള്? മുകളിലിരിക്കുന്ന ഏമാമാർക്ക് അപ്പോഴപ്പോൾ തലയിൽ തോന്നുന്നത് തന്നെ റൂള്.
0: കൈമൾ സാറ് കാര്യം പറഞ്ഞില്ല.
1: ഞാൻ പറഞ്ഞില്ലേ, തന്റെ ഇതിൻ്റെ അകത്തുള്ള ഏകാന്തവാസം നാളെ അവസാനിക്കുന്നു. സി ബ്ലോക്കിൽ നിന്ന് ഒരാളെ ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നു. സി നമ്പർ 1279.
0: ആരാ പുള്ളി?
1: ആ പുള്ളി തന്നെ പോലെ വമ്പൻ പുള്ളി തന്നെ. കുറ്റം കൊലപാതകം, ശിക്ഷ തൂക്കുകയർ. താൻ കേട്ടിട്ടില്ലേ, വലിയ ഒറ്റപ്പാടുണ്ടാക്കിയ കേസാണ്. സുപ്രീം കോടതിയിലായി ഇപ്പോൾ കേസ്. എന്നും കാണാമല്ലോ പത്രത്തിലും മറ്റും.
0: അതൊക്കെ പോട്ടെ, ആളെങ്ങനെ?
1: കൊല കൊമ്പനല്ലേ, റൂളും വകുപ്പും ഒക്കെ ഉദ്ധരിക്കുന്നത് കാണണം. അതൊന്നും അറിയാത്ത ഇവിടത്തെ ഏമാന്മാർ അതും കേട്ട് ഒരു അക്ഷരം മിണ്ടാനാവാതെ ചമ്മി അങ്ങനെ നിൽക്കുന്നത് കാണാൻ നല്ല രസമാണ്. ആ പിന്നെ വേറൊന്നുണ്ട്, ഇയാളെ കണ്ടുകിട്ടണമെങ്കിൽ ഒന്നില് പച്ചക്കറി തോട്ടത്തിൽ പോകണം, അല്ലെങ്കിൽ ജയിലിലെ ലൈബ്രറി പോകണം. ലൈബ്രറിയിലെ മിക്ക പുസ്തകങ്ങളും ഇതിനകം അയാൾ കരണ്ട് നിന്നിട്ടുണ്ടാവും. എനിക്കതാ മനസ്സിലാകാത്തത്. നാളെ മറ്റന്നാളെ തൂക്കുമരത്തിലേക്ക് പോകുന്ന ആളെന്തിനാ ഇങ്ങനെ ആക്രാന്തം പിടിച്ച് വായിച്ച് പഠിക്കുന്നത്?
0: വരുന്നത് ആരാണെന്ന് കൈമൾ സാർ ഇനിയും പറഞ്ഞില്ല.
1: സി നമ്പർ 1279, അതായത് ഗോപാലകൃഷ്ണൻ MK എന്ന് പേര്. ഈ സെല്ലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതായുള്ള സൂപ്രണ്ടിന്റെ ഓർഡർ ഞാനിന്ന് ഓഫീസിൽ കണ്ടു.
0: കൈമൾ സാർ പറഞ്ഞതുപോലെ പിറ്റേ ദിവസം തന്നെ ഗോപാലകൃഷ്ണൻ MK എന്ന 1279 നമ്പർ തടവ് പുള്ളി എന്റെ സെല്ലിൽ കൂട്ടാളിയായി എത്തി. എടുത്തു പറയാൻ വലിയ പ്രത്യേകതയൊന്നുമില്ലാത്ത ശരീരപ്രകൃതം, കണ്ണിലൊരു തിളക്കമുണ്ട്. തിളക്കമെന്നല്ല പറയേണ്ടത്, ഒരുതരം ആജ്ഞാശക്തി. ചുണ്ടിന്റെ കോണിലൊരു ചിരിയും. ചിരിയെന്നല്ല പറയേണ്ടത്, എല്ലാം അറിയുന്നവന്റെ ഒരുതരം ആത്മവിശ്വാസം. വൈകിട്ട് പതിവ് തലയെണ്ണലും കഴിഞ്ഞ് സെല്ലിനകത്ത് കടക്കുമ്പോഴുണ്ട് അവിടെ അരണ്ട വെളിച്ചത്തിൽ വലിയൊരു പുസ്തകവും വായിച്ചുകൊണ്ട് ഗോപാലകൃഷ്ണൻ MK എന്ന ഗോപാലേട്ടൻ. ജയിൽ വളപ്പിൽ പലപ്പോഴായി കണ്ടിട്ടുണ്ട് ഞാൻ ഇദ്ദേഹത്തെ. എന്നെ കണ്ടതും വായിച്ചുകൊണ്ടിരുന്ന പുസ്തകം അടച്ചുവെച്ച് എന്നെ നോക്കി ഒന്ന് അമർത്തി മൂളി.
2: ആ, തന്നെ ഞാൻ അവിടെ എവിടെയായി കണ്ടിട്ടുണ്ട്. എന്താ തന്റെ പേര്?
0: ജോബ്.
2: ഓഹോ, ബൈബിളിലൊരു ജോബുണ്ട്, അറിയോ തനിക്ക്? ഇല്ല അല്ലേ. ദൈവം ചെകുത്താൻ പരീക്ഷണ വസ്തുവായിട്ട് കൊടുത്ത ഇയോബ് ദൈവത്തിനായി ഏറെ സഹിച്ചവൻ. ആ ഇയോബ് തന്നെയാണ് ജോബ്.
0: ഉവ്വ്, കേട്ടിട്ടുണ്ട്.
2: ഓ, അപ്പൊ കേട്ടറിവേ ഉള്ളൂ, വായിച്ചിട്ടില്ല. ആ, അതുപോട്ടെ. ഞാൻ ഗോപാലകൃഷ്ണൻ.
0: അറിയാം.
2: ഇതിനകത്തുള്ളവരെന്നെ ഗോപാലേട്ടൻ എന്ന് വിളിക്കും. പിന്നെ ഡീറ്റെയിൽസൊന്നും എനിക്കറിയണ്ട. എന്താ തന്റെ പേരിലുള്ള ചാർജ്?
0: മർഡർ, കൊലപാതകം.
2: എന്റേതും അതെ, കൊലപാതകം. വേറെയുണ്ട് കുറേ ചാർജുകൾ. താനിവിടെ എത്ര കാലമായി?
0: 2 കൊല്ലമായി. സെഷൻസ് കോർട്ടിൽ നിന്ന് വിധി വന്നു, വധശിക്ഷ തന്നെയാണ്.
2: സീസറുടെ ന്യായപ്രമാണം തന്നെ ഇപ്പോഴും. കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല്, ജീവന് ജീവൻ.
0: വധശിക്ഷ അറിയിക്കുന്ന കുറ്റം തന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്.
2: പാപത്തെ വെറുക്കുക, പാപിയെ സ്നേഹിക്കുക എന്നല്ലേ ബൈബിളിൽ പറഞ്ഞിട്ടുള്ളത്?
0: പാപത്തിന്റെ ശമ്പളം മരണം എന്നും ഇല്ലേ ബൈബിളിൽ?
2: നീ അപ്പറഞ്ഞ മരണം കേവലമായ മരണമല്ല, ആത്മീയ തലമുള്ള മരണമാണത്.
0: കുറ്റം ചെയ്തവൻ ശിക്ഷിക്കപ്പെടേണ്ടതല്ലേ?
2: കുറ്റം ചെയ്യുന്ന നിമിഷം മുതൽ അങ്ങോട്ട് മനസ്സിൽ കുറ്റവാളി ശിക്ഷ അനുഭവിച്ചു തുടങ്ങുന്നു എന്നുമുണ്ട്. ഡോസ്റ്റോവിസ്കിയുടെ കുറ്റവും ശിക്ഷയും എന്ന നോവലിന്റെ കാതലെന്ന് പറയുന്നത് ഈ ആശയമാണ്. വായിച്ചിട്ടുണ്ടാവും അല്ലേ?
0: ഇല്ല.
2: വായിക്കണം, ഇവിടെ ജയിൽ ലൈബ്രറിയിലുണ്ട് അതിന്റെ 3-ഓ 4-ഓ.

0: കോപ്പികൾ.
1: വായിക്കണമെന്നൊക്കെ ഉണ്ട് ഗോപാലേട്ടാ, പക്ഷേ ഒന്നിനൊരു മൂടില്ല. എന്താ പറയാ, ഒന്നിനൊരു രസമില്ല.
0: അങ്ങനെയല്ല, വായിക്കണം. വായന പോലെ ആനന്ദം നൽകുന്ന മറ്റൊന്നില്ല. ഇനി അഥവാ മറ്റൊന്നുണ്ടാവുമെങ്കിൽ അതൊരു പക്ഷേ കൃഷിയായിരിക്കും. കൃഷിയുടെ ആനന്ദമെന്ന് പറഞ്ഞത് വിളവെടുപ്പിൻ്റെ ആനന്ദമല്ല കേട്ടോ, വിളവെടുപ്പിൻ്റേത് സന്തോഷമാണ്. എത്ര മേനി കൊയ്തു എന്നതൊക്കെ കേവലം സന്തോഷം. ഈ സന്തോഷവും ആനന്ദവും തമ്മിൽ വലിയ അന്തരമുണ്ട്. എനിക്ക് തോന്നുന്നു മണ്ണിലിട്ട ഒരു വിത്ത് മുളച്ചു വരുമ്പോൾ, അതല്ലെങ്കിൽ പുതുതായി ഒരു ഇല കിളിർത്തു വരുമ്പോൾ നാം അനുഭവിക്കുന്ന ഹൃദയവികാരമുണ്ടല്ലോ, അതല്ലേ ശരിക്കും ആനന്ദം.
1: ആനന്ദം തേടിയാണ് ഞാനും തുടങ്ങിയത്. എന്റെ ആ യാത്ര ഇതിനകത്താണ് അവസാനിച്ചത്.
0: മനസ്സിലായില്ല.
1: ലാളിച്ചു വഷളായ ഒരു ധൂർത്തപുത്രനായിരുന്നു ഞാൻ. ലഹരിയുടെ വഴികളിലൂടെയൊക്കെ തന്നെ ചെറുപ്പം മുതലേ ഇപ്പറഞ്ഞ ആനന്ദവും തേടിയിറങ്ങിയവനാണ് ഞാൻ. അപ്പച്ചൻ നേരത്തെ മരിച്ചു. അമ്മച്ചിക്ക് സ്നേഹിക്കാനും ലാളിക്കാനും മാത്രമേ അറിയുമായിരുന്നുള്ളൂ. ഇച്ചായൻ ഒരാളുണ്ടായിരുന്നത് ചെറുപ്പം മുതലേ ബോർഡിംഗ് സ്കൂളുകളിലും കോളേജ് ഹോസ്റ്റലുകളിലുമായി. അങ്ങനെ എന്നെ നിയന്ത്രിക്കാൻ ആരുമില്ലായിരുന്നു. ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽക്ക് തന്നെ ലഹരി ഉപയോഗിച്ചു തുടങ്ങിയിരുന്നു. മദ്യത്തിലായിരുന്നു തുടക്കം. പിന്നീടതങ്ങ് വിവിധ വഴികളിലൂടെ എന്നെക്കൊണ്ട് ആ പാതകം ചെയ്യിച്ചതും ലഹരി ഒന്നു മാത്രമാണ്.
0: അതാ ഞാൻ പറഞ്ഞത്, മനുഷ്യരുടെ മുന്നിൽ യഥാർത്ഥ ആനന്ദത്തിന്റെ വഴികളേറെ ഉണ്ടെങ്കിലും അവനത് തെരഞ്ഞെടുക്കാൻ പരാജയപ്പെട്ടു പോകുന്നു എന്ന്.
1: കൈമൾ സാറ് റൗണ്ട്സിനെത്തും വരെ അന്ന് രാത്രി ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നു. പതിവിന് വ്യത്യസ്തമായി കൈമൾ സാർ അധികം വർത്തമാനത്തിനൊന്നും നിന്നില്ല. ഗോപാലേട്ടനോട് സംസാരിക്കുമ്പോൾ കൈമൾ സാറിൽ ഭവ്യതയും ബഹുമാനവും ഒക്കെ തെളിഞ്ഞു കണ്ടു. അന്ന് കുറേ കാലത്തിന് ശേഷം ഞാൻ സ്വസ്ഥമായി കിടന്നുറങ്ങി. ജയിൽക്കെട്ടിനകത്ത് കനത്ത മഴ പെയ്യുന്നുണ്ടായിരുന്നു. അമ്മച്ചിയുടെ ചൂടും പറ്റിക്കിടന്ന കുട്ടിക്കാലത്തെ രാത്രി മഴകൾ എന്റെ ഓർമ്മയിലെത്തി. പിറ്റേന്ന് പകൽ സി ബ്ലോക്കിലെ തടവ് പുള്ളികളിൽ നിന്ന് ഗോപാലേട്ടന്റെ കുറേ കാര്യങ്ങൾ ഞാൻ ചോദിച്ച് മനസ്സിലാക്കി. കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു ആദ്യം, പിന്നീട് തീവ്ര കമ്മ്യൂണിസ്റ്റ്. അവിടെ നിന്നും പിരിഞ്ഞ് സാമൂഹ്യ പ്രവർത്തനവും പരിസ്ഥിതി പ്രവർത്തനവും ഒക്കെയായി കുറേ കാലം. ഏറ്റവും ഒടുവിൽ കൃഷിക്കാരുടെ നേതാവായിരിക്കുമ്പോഴാണ് കൊലപാതക കേസിൽപ്പെടുന്നത്. സത്യത്തിൽ എന്താണ് നടന്നതെന്ന് അറിയണം. ഞാൻ രാത്രിയാകാൻ കാത്തിരുന്നു. സെല്ലിൽ കയറിയ ഉടൻ ഗോപാലേട്ടൻ അന്നത്തെ വിശേഷങ്ങൾ സന്തോഷത്തോടെ പറയുകയായിരുന്നു.
0: എടോ, താൻ കണ്ടിട്ടുണ്ടോ ജയിൽ വളപ്പിൽ കാട് പിടിച്ചു കിടക്കുന്ന തെക്കേ മൂല, ആ വാച്ച് ടവറിന്റെ കിഴക്കുവശത്തായിട്ട്?
1: വാച്ച് ടവറിന്റെ കിഴക്കുവശം?
0: ശീടാ, ഇവനെ കൊണ്ട് ആ വരിക്കപ്പിളാവില്ലേ,
1: പിടിയിട്ടി,
0: ആ അതിൻ്റെ അപ്പുറത്ത് ഒഴിഞ്ഞുകിടക്കുന്ന കാട് പിടിച്ച മൂലയിലുള്ള സ്ഥലത്ത് ഇക്കൊല്ലം കരനിൽ കൃഷി ചെയ്യാൻ പാടില്ലേ എന്ന് സൗകര്യത്തിന് കിട്ടിയപ്പോൾ ഞാൻ ആ ജയിലറോട് ചോദിച്ചു. ഞാനീ ജൈവകൃഷിയുടെ കാര്യമൊക്കെ വിശദീകരിച്ച് പറഞ്ഞപ്പോൾ അയാൾക്കത് ബോധ്യമായ മട്ടുണ്ട്. അയാൾ കുഴപ്പമില്ല കേട്ടോ. ഇനിയിപ്പോൾ സൂപ്രണ്ടിൻ്റെ പെർമിഷൻ കൂടി കിട്ടിയാൽ മതിയാവും. അങ്ങേരത് സമ്മതിച്ചാൽ നമ്മളൊരു കലക്ക് കലക്കും ഇവിടെ. ചെങ്കീരിയൻ എന്നൊരു നാടൻ വിത്തുണ്ട്, അതായിരിക്കും ഇവിടെ യോജിക്കുക.
1: ഈ ഗോപാലേട്ടന് കൃഷി കൃഷി എന്ന ഒറ്റ വിചാരം മാത്രമേ ഉള്ളൂ.
0: എടോ, രണ്ട് ധാന്യം തിന്നുന്നവര് നാല് ധാന്യം സ്വന്തമായി ഉണ്ടാക്കണമെന്നാ, അതറിയോ തനിക്ക്?
1: അറിയില്ല.
0: അങ്ങനെ പലതും അറിയാനുണ്ട് താൻ.
1: എനിക്കിപ്പോൾ അറിയേണ്ടത് അതൊന്നുമല്ല.
0: പിന്നെ
1: ഇത്രയും വായനയും അനുഭവം ഒക്കെ ഉള്ള ഗോപാലേട്ടൻ എങ്ങനെ ഒരു കൊലക്കേസിൽ പെട്ടു എന്നതാണ്, അതാണ് അറിയേണ്ടത്.
0: ഓ, ഞാനിപ്പോൾ എന്റെ കഥ ഫ്ലാഷ് ബാക്ക് അടിക്കണം അല്ലേ? എടോ, സൗകര്യമില്ല എനിക്ക്. ഇനിയിപ്പോൾ ഞാനത് പറഞ്ഞാലും ജീവിതത്തിൽ ഒരിക്കൽ പോലും മണ്ണ് കിളയ്ക്കാത്ത തന്നെപ്പോലുള്ളവന്മാർക്ക് അതിൽ തലേ കയറാനൊന്നും പോണില്ല. തനിക്ക് ജോബെന്നല്ല പേരിടേണ്ടിയിരുന്നത്, ജോബ്ലെസ് എന്ന പേരാ തനിക്ക് കൂടുതൽ ചേരുക.
1: ഗോപാലേട്ടൻ അത് പറയരുത്. ഇവിടെ വന്ന പിന്നെ ഞാനും ചിലപ്പോഴൊക്കെ മണ്ണിൽ പണിയെടുത്തിട്ടുണ്ട്. ഗോപാലേട്ടൻ്റെ കൺമുമ്പിൽ പെട്ടിട്ടില്ല എന്നേ ഉള്ളൂ.
0: എടോ, വാർഡർമാർ പറഞ്ഞിട്ട് മനസ്സില്ലാ മനസ്സോടെ മണ്ണിലിറങ്ങുന്നതും താല്പര്യത്തോടുകൂടി മണ്ണിലിറങ്ങുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്, അതറിയോ തനിക്ക്?
1: അതൊക്കെ എനിക്കറിയാം. ഞാൻ ചോദിച്ചതിന് ഗോപാലേട്ടൻ മറുപടി പറയേ, എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് വന്ന് പെട്ടത്?
0: ഇത് വലിയ തൊന്തരവായല്ലോ. സമയമാവുമ്പോൾ ഞാനതൊക്കെ തന്നോട് പറയാം.
1: അതൊന്നും ഉണ്ടാവില്ല. എന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഗോപാലേട്ടൻ പിന്നീട്

0: ോട് മിണ്ടുക പോലുമില്ല. അത്രയ്ക്കും കൊടിയ കുറ്റമാണ് ഞാൻ ചെയ്തത്.
1: എല്ലാ മനുഷ്യരിലും ഉണ്ടടോ ഏറിയും കുറഞ്ഞും ഈ കുറ്റവാസന. അതിന് ആളിക്കത്തിക്കുന്ന ചില സാഹചര്യങ്ങളിൽ കുറ്റം സംഭവിച്ചു പോകുന്നതാ പലപ്പോഴും. ഈ സാഹചര്യങ്ങളാകട്ടെ പലപ്പോഴും നമ്മുടെ കൈപ്പിടിയിലായിരിക്കില്ല താനും. അതിരിക്കട്ടെ, ലോവർ കോർട്ട് വിധിക്കെതിരെ നീ അപ്പീൽ സമർപ്പിച്ചിട്ടില്ലേ?
0: ഇല്ല.
1: അതെന്താ?
0: എന്തിന്? ആർക്കു വേണ്ടി?
1: മനസ്സിലായില്ല.
0: ആർക്കും വേണ്ടാത്തവൻ, എല്ലാവരാലും വെറുക്കപ്പെട്ടവൻ, എന്തിനു പുറത്തിറങ്ങണം?
1: വീട്ടുകാരില്ലേ തനിക്ക്?
0: ഉണ്ടെന്നും പറയാം, ഇല്ലാന്നും പറയാം.
1: തെളിച്ച് പറയടോ താൻ.
0: ഞാൻ പറഞ്ഞിരുന്നില്ലേ, ഒരിച്ചായനുണ്ട്. ഇച്ചായനും ഇച്ചായന്റെ കുടുംബവും അത്ര തന്നെ.
1: നീ ആ ഇച്ചായന്റെ വിലാസവും നമ്പറും എനിക്കിതാ. ജയിലിന് പുറത്ത് നിറയെ എനിക്ക് ആൾക്കാരുണ്ട്. അവരിൽ പലരും വക്കീലന്മാരുമാണ്. ഞാൻ ആരെങ്കിലും വിടാം തന്റെ ഇച്ചായന്റെ അടുത്തേക്ക്.
0: ഇല്ല ഗോപാലേട്ട, നടക്കാത്ത കാര്യമാ ഗോപാലേട്ട നീ പറഞ്ഞത്. എന്റെ കാര്യവും പറഞ്ഞ് അങ്ങോട്ട് പോയാൽ ഏത് വക്കീലായാലും ഇറക്കി വിടും ഇച്ചായൻ.
1: അക്കാര്യമൊക്കെ നീ എനിക്ക് വിട്ടതാ.
0: എന്റെ കാര്യങ്ങൾ ശരിക്കും അറിയാത്തതുകൊണ്ടാ ഗോപാലേട്ടൻ ഇങ്ങനെയൊക്കെ പറയുന്നത്.
1: കൊലക്കേസ് പ്രതിയായ അനുജനെ ഒരു ഇച്ചായനും എഴുന്നള്ളിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരില്ല എന്നെനിക്കറിയാം. എന്നാലും സംസാരിച്ച് ബോധ്യപ്പെടുത്താവുന്ന കാര്യമാണിതെന്ന് എനിക്ക് ഉറപ്പുണ്ട്.
0: ഇല്ല ഗോപാലേട്ട, അതൊന്നും ശരിയാവില്ല.
1: എന്തേ ശരിയാവാത്തത്? നിന്നെപ്പോലുള്ള ചെറുപ്പക്കാർ തൂക്കുമരത്തിൽ പോയി തൊലയേണ്ടവരല്ല. പുറത്തൊരു സമൂഹമുണ്ട്, തിളച്ചു മറിയുന്നൊരു സമൂഹം. ആ സമൂഹത്തിന് വേണ്ടി എന്തൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാനാകും നിന്നെപ്പോലുള്ള ബാല്യക്കാർക്ക്?
0: ഞാൻ പറഞ്ഞില്ലേ, എന്റെ ബാക്ക്ഗ്രൗണ്ട് ശരിക്കും അറിയാത്തതുകൊണ്ടാ ഗോപാലേട്ടൻ ഇങ്ങനെ.
1: ലഹരി പുറത്ത് നീ ഒരാളെ കൊന്നു. ചുരുക്കി പറഞ്ഞാൽ അതല്ലേ നിന്റെ ബാക്ക്ഗ്രൗണ്ട്?
0: അതെ, കൊന്നു, ലഹരിപ്പുറത്ത് തന്നെ. എന്നാൽ ആരാണ് കൊന്നതെന്ന് ഗോപാലേട്ടൻ ഇതുവരെ എന്നോട് ചോദിച്ചില്ല.
1: ഞാനത് ഇന്നലെ തന്നെ തന്നോട് പറഞ്ഞതല്ലേ, ക്രൈമിനെക്കുറിച്ച്, അതിൻ്റെ ഡീറ്റെയിൽസിനെക്കുറിച്ച്. അത് ചെയ്ത ആളോട് തന്നെ ചോദിക്കുക എന്ന് വെച്ചാ എന്തോ എനിക്കത്.
0: അല്ല, ഗോപാലേട്ടൻ അത് അറിയണം. ഒരു നവംബർ മാസക്കാലം വൈകുന്നേരം ബാംഗ്ലൂരിൽ നിന്ന് അന്ന് രാവിലെ വീട്ടിലെത്തിയതായിരുന്നു ഞാൻ. ഇച്ചായൻ ആ കാലം തിരുവനന്തപുരത്ത് ബാങ്കിലായിരുന്നു. മോളിച്ചേച്ചിയും ട്രീസമോളും ഇച്ചായൻ്റെ കൂടെ അവിടെ തന്നെ. ഉച്ച മുതലേ പുറത്തേക്ക് പോയ അമ്മച്ചിയും കാത്ത് ഞാൻ ഉമ്മറത്തിരിപ്പായിരുന്നു. അമ്മച്ചി ബാങ്കിൽ നിന്ന് കൊണ്ടുവരുന്ന 500,000 രൂപ എനിക്ക് അന്ന് അത്രയ്ക്ക് അത്യാവശ്യമായിരുന്നു. ബാംഗ്ലൂരിലെ വഴിതെറ്റ ജീവിതം എന്നെ അത്രയ്ക്ക് അങ്ങ് കടക്കാരനാക്കിയിരുന്നു. വൈകുന്നേരമായി, അമ്മച്ചിയെ കാണാതെ എനിക്ക് കലി കയറി വന്നു. അതിനൊപ്പം ഞാൻ ലഹരി മദ്യമായും മയക്കുമരുന്നായും പുതുക്കിക്കൊണ്ടുവരുന്നു. കുറച്ചു നേരം മയങ്ങിപ്പോയെന്ന് തോന്നി. ശബ്ദം കേട്ട് ഞെട്ടി ഉണർന്നപ്പോൾ ഗേറ്റ് തുറന്ന് 2 രൂപങ്ങൾ എനിക്ക് അഭിമുഖം വരുന്നതായി തോന്നി. ലഹരിയിൽ അമ്മച്ചിയെ 2 കാണുന്നതായാണ് ആദ്യം വിചാരിച്ചത്. അത് അമ്മച്ചിയും സേവിറച്ചനുമായിരുന്നു. പിന്നീട് എനിക്ക് കാര്യം മനസ്സിലായി. എന്നെ ഉപദേശിച്ച് നന്നാക്കാനായി അമ്മച്ചി സേവിറച്ചനെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വരികയായിരുന്നു. പള്ളിയിലൊന്നും കാണാറില്ലല്ലോ എന്നും പറഞ്ഞ സേവിറച്ചൻ തുടങ്ങിയത്. അമ്മച്ചി ചായയിടാൻ അകത്തേക്ക് പോയി. സേവിറച്ചൻ ബൈബിൾ വചനങ്ങൾ എന്തൊക്കെയോ പറഞ്ഞ് ബോറടിപ്പിച്ചു. എന്റെ കണ്ണുകൾ അടഞ്ഞേ പോയി. നോക്കുമ്പോ ഇരുട്ടാണ്, രാത്രിയാണ്. സേവിറച്ചൻ പോയി കഴിഞ്ഞിരുന്നു. അമ്മച്ചി അകത്ത് മുട്ടൂത്തിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. എന്തിയെ കാശ് എന്ന് ചോദിച്ച് ഞാൻ അലറി. കേൾക്കാത്ത മട്ടിൽ അമ്മച്ചി ഒന്നുമേ മിണ്ടാതെ കണ്ണടച്ച് പ്രാർത്ഥന തുടർന്നു. പറഞ്ഞ കാശ് കൊണ്ടുവരാതെ അമ്മച്ചി എന്നെ പറ്റിക്കായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. ഒരലർച്ചയോടെ ഞാൻ അടുക്കളയിലേക്ക് ഓടിയത് മാത്രം ഓർമ്മയുണ്ട്. പിറ്റേന്ന് ഉണർന്നു നോക്കുമ്പോൾ അമ്മച്ചി ചോരയിൽ കുളിച്ച് ചുവരിലൊരു മൂലക്ക് ചാരിയിരുത്തിയ മട്ടിൽ അമ്മച്ചിയുടെ അനക്കവറ്റം മരവിച്ച ശരീരം, അമ്മച്ചിയുടെ മടിയിൽ തലവെച്ച് ആ രാത്രി മുഴുവൻ ഞാൻ സ്വസ്ഥമായിട്ട് ഉറങ്ങിക്കാണും. ഉണർന്നു നോക്കുമ്പോൾ ഞാൻ ചോരയുടെ ഉണങ്ങാൻ നനവിൽ അമ്മച്ചിയുടെ മടിയിലാണ്. തലേന്ന് രാത്രി അടുക്കളയിൽ നിന്ന് ഞാൻ കണ്ടെടുത്ത കറിക്കത്തി അപ്പോഴും എൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചിട്ടുണ്ടായിരുന്നു.

0: അതേപോലെട്ട എന്റെ എന്റെ പൊന്നു പോലത്തെ അമ്മച്ചിയെ തന്നെയാ നശിച്ച രാത്രിയിൽ ഞാൻ വെട്ടി തുറക്കിയത്.
1: സത്യമാണോ ദാനി പറഞ്ഞത്? എന്നിട്ടോ? എന്നിട്ടെന്താ? പോലീസ് സ്റ്റേഷനിലും കോടതി മുറിയിലും ജയിലിലും ഒക്കെ മനോനില തെറ്റിയവനെ പോലെ ഞാൻ അക്രമാസക്തനായിരുന്നു. ലഹരിക്കായി എന്റെ രക്തം അത്രമേൽ പിടയ്ക്കുന്നുണ്ടായിരുന്നു. ലഹരിയുടെ പിശാജ് എന്നെ വിട്ടൊഴിഞ്ഞപ്പോ ഞാൻ ചെയ്ത പാതകത്തിന്റെ ഭീകരത എനിക്ക് ബോധ്യമായി. പിന്നീട് അങ്ങോട്ട് വിഷാദരോഗത്തിന്റെ അടിമയായി കുറെ നാളുകൾ. ആ ദിനങ്ങളിൽ തള്ളേനെ കൊന്നവനെന്ന് ആർത്ത് പോലീസുകാരും വാർഡർമാരും എന്തിന് സഹതടവുകാർ പോലും എന്റെ മേൽ ചാടി വീണ് മർദ്ദിക്കും. ഒക്കെയും പീഡനപാതയിലെ ചാട്ടവാറടികൾ പോലെ ഞാൻ ഏറ്റുവാങ്ങി. ലഹരിയുടെ പാതാളത്തിൽ പതിച്ചവനായിരുന്നു ഞാൻ. ആർക്കും ഒരിക്കലും രക്ഷപ്പെടുത്താനാവാത്ത പാതാളക്കുഴിയിൽ വീണ് തൊലഞ്ഞവൻ.
2: ഒക്കെയും സംഭവിച്ചു പോയില്ലേ? നീ ചെയ്തത് മാപ്പറിയിക്കാത്ത തെറ്റ് തന്നെ. നിന്നെക്കൊണ്ട് അത് ചെയ്യിച്ചത് ലഹരിയാണെന്നത് വ്യക്തം. മെന്റൽ ഡിസോർഡറിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നിനക്കുള്ളതായി നീ ഇന്നലെ രാത്രി പറഞ്ഞിരുന്നല്ലോ. എനിക്ക് തോന്നുന്നു ലീഗലി ഫൈറ്റ് ചെയ്യാനുള്ള കുറെ പഴുതുകൾ നിന്റെ കേസിലുണ്ടെന്ന്. നിന്റെ വീട്ടുകാർ നിന്റെ കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ, നല്ല രീതിയിൽ കേസ് നടത്തിയിരുന്നുവെങ്കിൽ നിനക്ക് ഈ ശിക്ഷയൊന്നും കിട്ടില്ലായിരുന്നു. നിനക്ക് രക്ഷപ്പെടാനാവും. എനിക്കങ്ങനെയാണ് തോന്നുന്നത്.
0: രക്ഷപ്പെട്ടിട്ട് എന്തിനാ ഗോപാലേട്ട? അല്ലെങ്കിലും ഞാൻ ചെയ്ത പാപത്തിൽ നിന്നും എനിക്കെങ്ങനെയാണ് രക്ഷപ്പെടാനാവുക?
2: മനുഷ്യനായാൽ ആദ്യം വേണ്ടത് ശുഭപ്രതീക്ഷയുള്ളൊരു മനസ്സാണ്. നീ ഈ കേസ് എനിക്ക് വിട്ടതാ. ഏതായാലും എന്റെ കേസുമായി ബന്ധപ്പെട്ട് വക്കീലന്മാർ കുറെ കയറി ഇറങ്ങുന്നുണ്ട് ഇവിടെ. ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാം.

0: അടുത്ത ദിവസം മുതൽ തന്നെ ഗോപാലേട്ടൻ എനിക്ക് വേണ്ടി കാര്യങ്ങൾ നീക്കി തുടങ്ങി എന്ന് വേണം കരുതാൻ. ഒരാഴ്ചയ്ക്കുള്ളിൽ ഒരു അഡ്വക്കേറ്റ് ക്ലാർക്ക് വന്നു. അയാൾ ചൂണ്ടിക്കാണിച്ചിടത്തൊക്കെ ഞാൻ ഒപ്പുവെച്ചു. അതിനിടെ ജയിലുവളപ്പിൽ കാടി പിടിച്ചു കിടന്നിരുന്ന തെക്കേ ഭാഗത്ത് കരനെൽകൃഷി ചെയ്യാനുള്ള ഗോപാലേട്ടന്റെ പദ്ധതിക്ക് ജയിലധികൃതർ സമ്മതം മൂളി. ആ ഭാഗമെന്നല്ല, ജയിലുവളപ്പ് മുഴുവൻ ഗോപാലേട്ടന്റെ നേതൃത്വത്തിൽ പച്ചപിടിപ്പിച്ചു ഞങ്ങൾ. വളമൊന്നും ചേർക്കാതെ ഞങ്ങൾ അവിടെ ഉണ്ടാക്കിയ പച്ചക്കറികൾ പുറത്ത് വിറ്റഴിക്കാൻ പ്രത്യേക സംവിധാനം വന്നു. അന്നോളം മടിച്ചു മടിച്ചു മാത്രം കടന്നുപോയിരുന്ന ദിവസങ്ങൾക്ക് പിന്നീട് അങ്ങോട്ട് വേഗത കൂടി. ഉറക്കമില്ലാത്ത രാത്രികൾ പഴയ ഓർമ്മയായി. അധ്വാനത്തിന്റെ ആനന്ദത്തിൽ കണ്ണടച്ചതും ഉറക്കം വരവായി. അതിനിടെ ഒരു അത്ഭുതം സംഭവിച്ചു. ഇച്ചായൻ എന്നെ കാണാൻ ജയിലിലെ സന്ദർശക മുറിയിൽ വന്നു. എത്ര കാലത്തിന് ശേഷമാണ് എന്റെ ഇച്ചായനെ. സന്തോഷവും സങ്കടവും കൊണ്ട് ഞാൻ ആകെ എന്താ പറയാ. അമ്മച്ചിയുടെ അതേ മുഖഛായയാണ് ഇച്ചായന്. ആ മുഖത്തേക്ക് നോക്കാൻ ഞാനെന്തോ ഒന്ന് ഭയന്നു. ഇച്ചായൻ കുറെ നേരമായോ വന്നിട്ട്?
1: ആ,
0: കോമ്പൗണ്ടിന്റെ അങ്ങേ അറ്റത്തായിരുന്നു ഇന്ന് പണി. വിസിറ്റർ ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ കരുതി വക്കീലായിരിക്കുമെന്ന്. ഇച്ചായനാണെന്ന് വിചാരിച്ചതേയില്ല. ഇച്ചായൻ സുഖം തന്നെയല്ലേ?
1: ഞാൻ ആ ചോദ്യം തിരിച്ചു ചോദിക്കണ്ടല്ലോ. നിനക്ക് ഇതിൻ്റെ അകത്ത് സുഖം തന്നെയാണോ എന്ന്?
0: കുഴപ്പമില്ല ഇച്ചായ, അങ്ങനെ പോകുന്നു.
1: ആരാ ഈ അഡ്വക്കേറ്റ് ബേബി ജോൺ? നിനക്കെങ്ങനെയാ അയാളെ പരിചയം?
0: അഡ്വക്കേറ്റ് ബേബി ജോണോ? എനിക്കറിയില്ലല്ലോ.
1: ആ, എന്നെ ഒരു 4-5 തവണ ഫോണിലൂടെ കോൺടാക്ട് ചെയ്തു. കഴിഞ്ഞ ആഴ്ച എന്നെ കാണാൻ വരികയും ചെയ്തു.
0: ഓ, അത് ഗോപാലേട്ടനെ ഏർപ്പാടാക്കിയതായിരിക്കും. ഇച്ചായനോട് സംസാരിക്കാൻ ആളെ അയക്കുമെന്ന് എന്നോട് പറഞ്ഞിരുന്നു.
1: ആരാ ഈ ഗോപാലേട്ടൻ?
0: ഗോപാലേട്ടൻ ഇതിനകത്ത് തന്നെയുള്ള ഒരു പ്രതിയാണ്. ഞങ്ങൾ ഒരേ സെല്ലിലുണ്ടായിരുന്നു കുറെ കാലം. നല്ല ഉപകാരിയാ. പുറത്തൊക്കെ നല്ല കണക്ഷനുണ്ട്. എന്റെ കോടതി കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത് അദ്ദേഹമാണ്.
1: ഓ, അത് ശരി.
0: ഞാനൊരു കാര്യം ചോദിച്ചാ ഇച്ചായൻ സത്യം പറയോ? എന്നോടിപ്പോഴും പഴയ പോലെ വെറുപ്പും വൈരാഗ്യവും ഉണ്ടോ ചായ?
1: പിന്നില്ലാതെ.
0: ഇപ്പോഴും പഴയതുപോലെ അതേ തീവ്രതയിൽ?
1: എനിക്കറിയില്ല.
0: മറ്റൊന്നുമല്ല, ഞാൻ ഈ വക്കീൽ ഗുമസ്തം കാണിച്ചു തരുന്ന പേപ്പറിൽ

0: ഒപ്പിട്ട് കൊടുക്കുന്നത് ഇച്ചാൻ എന്നോട് എല്ലാം പൊറത്തിട്ടുണ്ടാവുമെന്ന വിശ്വാസത്തിലാണ്. കാലമെല്ലാം മായച്ചു കളഞ്ഞിട്ടുണ്ടാവുമെന്നാണ് ഗോപാലേട്ടൻ പറയാറ്.
1: കാലം അങ്ങനെയെല്ലാം മായച്ചു കളയുന്ന മാന്ത്രികനാണെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ചിലതൊക്കെ ഉണ്ടാവും മായച്ചു കളയാനാകാത്തതായിട്ട്, എപ്പോഴും കൂടെ.
0: ആ ചിലതിൽ ഞാൻ ചെയ്ത കൊടുംപാതകം കൂടി ഉണ്ടാവും അല്ലേ ചേ?
1: നിശ്ചയമായും അതുണ്ട്. വേറെ ചിലത് കൂടിയുണ്ട്. ശവമഞ്ചത്തിനെറിയ കൈക്കുഞ്ഞിനെയും എടുത്ത് അപ്പച്ചന്റെ മരവിച്ച നെറ്റിയിൽ അന്ത്യചുംബനം അർപ്പിക്കുന്ന എന്റെ അമ്മച്ചി, അമ്മച്ചിയുടെ വിരലിൽ തൂങ്ങി പള്ളിയിലേക്ക് പോകുന്ന അനിയഞ്ചക്കൻ, ബോർഡിംഗിലേക്കും ഹോസ്റ്റലിലേക്കും പോകാൻ നിൽക്കുന്ന എന്നെ കരഞ്ഞു വിളിച്ച് തടയുന്ന വികൃതി പയ്യൻ, പിന്നെ ഒടുക്കം ഒടുക്കം പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് കിട്ടിയ നീ കുത്തിക്കേറി വികൃതമാക്കിയ എന്റെ അമ്മച്ചിയുടെ തണുത്ത ശരീരം, ഇപ്പറഞ്ഞതൊക്കെ മനസ്സിൽ നിന്ന് നീ പറഞ്ഞ കാലം മായച്ചു കളഞ്ഞാലും ഒരു ദൃശ്യം അവിടെ അവിടെ ബാക്കി നിൽക്കും. ഒന്നും അറിയാത്തവനെ പോലെ, ചെയ്തു കൂട്ടിയത് എന്തെന്ന് മനസ്സിലാകാത്തവനെ പോലെ, അന്ന് പോലീസുകാരോടൊപ്പം കൂസലില്ലാതെ നടന്നു നീ എന്റെ എന്റെ അനുജന്റെ ദൃശ്യം, എന്തിനായിരുന്നടാ നീ അത് ചെയ്തത്? അത് ഞാനല്ല, അതേതോ സാത്താൻ. സാത്താൻ എന്റെ ബോധം കെടുത്തി. എനിക്ക് ബോധമില്ലായിരുന്നു ചേ, ബോധം ഉണ്ടായിരുന്നു നമ്മുടെ അമ്മച്ചിയെ എനിക്ക് എങ്ങനെ ചേ?
0: ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് ഞാനും മോളി എത്തുമ്പോ വീടിന്റെ മുന്നിൽ ജനപ്രളയമായിരുന്നു. അകത്ത് കടന്നപ്പോ ഒരു വശത്ത് ഭ്രാന്തനെ പോലെ നീ, മറ്റേ ഭാഗത്ത് ചോരയിൽ കുളിച്ചിടക്കുന്ന അമ്മച്ചിക്കും മാനസിക നിലതെറ്റിയ അനിയനും ഇടയിൽ ഞാൻ. നീ എന്റെ അപ്പോഴത്തെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ എങ്ങനെ അതെല്ലാം അതിജീവിച്ചു എന്ന് എനിക്ക് തന്നെ അറിയില്ല. ഉറക്കമില്ലാത്ത രാത്രികളിൽ സെല്ലിൽ ഒറ്റക്കിരിക്കുമ്പോൾ ഞാനും ഉച്ചേന്റെ അവസ്ഥയെക്കുറിച്ച് ഓർക്കാറുണ്ട്. മോളി ചേച്ചിക്കും ട്രീസം മോൾക്കും സുഖം തന്നെയല്ലേ ചേ?
1: ഇങ്ങോട്ടാണെന്ന് പറഞ്ഞപ്പോൾ നിനക്കിഷ്ടാവുമെന്ന് പറഞ്ഞു മോളി കുറച്ച് പാലപ്പവും ഇറച്ചിക്കറിയൊക്കെ തന്നു വിട്ടിരുന്നു. ഭക്ഷണം അകത്ത് കൊണ്ടുപോകരുതെന്നും പറഞ്ഞ് അവർ അത് ഗേറ്റിൽ പിടിച്ചു വെച്ചു.
0: അത് സാരമില്ല. പിന്നെ ട്രീസം മോള് വലുതായോ ചേ? അവൾക്ക് പൊക്കമൊക്കെ വെച്ചോ? എന്നെ തിരക്കാറുണ്ടോ?
1: ആ, ചിലപ്പോഴൊക്കെ. എന്നാൽ അവളെപ്പോഴും വല്യമ്മച്ചിയാണ് തിരക്കാറ്. വല്യമ്മച്ചി മരിച്ചുപോയിന്ന് പറഞ്ഞു കൊടുക്കും. എങ്ങനെയാ മരിച്ചതെന്നപ്പോൾ അവൾക്കറിയണം.
0: പിന്നെ ഞാൻ പറയാൻ മറന്നു,
1: നിന്റെ അറസ്റ്റിന് ശേഷം ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞ് ബാംഗ്ലൂരിൽ നിന്ന് നിന്നെ തിരക്കി രണ്ട് മൂന്ന് പേര് വന്നിരുന്നു. വെറും തല്ലിപ്പൊളികൾ. നീ കടം വാങ്ങിയതായി രണ്ട് മൂന്ന് ഡോക്യുമെൻസൊക്കെ കാണിച്ച് 3.5 ലക്ഷം രൂപ അവർ കൊണ്ടുപോയി. മൊത്തം ഭീഷണിയും ഗുണ്ടായുസുമായിരുന്നു. നിനക്കവിടെ ബാധ്യതകളുണ്ടായിരുന്നോ?
0: അതെ ചേ, അത് ഞാനുണ്ടാക്കി വെച്ച ബാധ്യത തന്നെയായിരുന്നു. ഇച്ചാനത് സെറ്റിൽ ചെയ്തത് നന്നായി. അതല്ലല്ലോ ഇച്ചാന അതൊരു തലവേദനയായനെ.
1: ഇത്തരം കക്ഷികളോടായിരുന്നോ ബാംഗ്ലൂരിൽ നിന്റെ ഡീലിങ്സ്?
0: പെട്ടുപോയതാ ചേ.
1: ഞാൻ അന്നേ പറഞ്ഞതല്ലേ ഹയർ സ്റ്റഡീസിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ. നിനക്കപ്പോൾ ബിസിനസ് ചെയ്യണം, അതും ബാംഗ്ലൂരിൽ തന്നെ.
0: ഒന്നും വേണ്ടായിരുന്നു, ഇച്ചായൻ പറഞ്ഞതനുസരിച്ചാൽ മതിയായിരുന്നു.
1: ഹാ, ഇനിയിപ്പോൾ അതൊക്കെ പറഞ്ഞിട്ടെന്തിനാ? ആ പിന്നെ അഡ്വക്കേറ്റ് ബേബി ജോൺ ആവശ്യപ്പെട്ട ചില പേപ്പേഴ്സ് ഞാൻ എടുത്തു കൊടുത്തിട്ടുണ്ട്. നിന്നെ സൈക്യാട്രിസ്റ്റിനെ കാണിച്ച സമയത്തുള്ള പ്രിസ്ക്രിപ്ഷൻസും മരുന്നിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ. പൂട്ടിക്കിടന്ന നിന്റെ ആ ഷെൽഫ് കുത്തിപ്പൊട്ടിച്ച് തുറന്നാണ് അതൊക്കെ വക്കീലിനെ ഏൽപ്പിച്ചത്. താക്കോൽ അവിടെ എവിടെയും കണ്ടില്ല.
0: താക്കോൽ അമ്മച്ചിയുടെ കസ്റ്റഡിയിലായിരുന്നു ആ ദിവസങ്ങളിൽ.
1: പിന്നെ ഷെൽഫിൽ നിന്ന് കുറച്ച് ക്യാഷ്, കുറച്ചല്ല 500,000 ഒരു കെട്ട് ഭദ്രമായി പൊതിഞ്ഞു വെച്ച നിലയിൽ കിട്ടിയിരുന്നു. ഞാനത് ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. നീ അതെന്തെങ്കിലും ആവശ്യത്തിന് കരുതി വെച്ചതാണോ എന്ന് അറിയില്ലല്ലോ.
0: എന്താ ചായ പറഞ്ഞ? ഞാനെന്താ പറഞ്ഞ? 500,000 രൂപയോ എന്റെ ഷെൽഫിന്നോ?
1: എന്താടാ
0: അമ്മച്ചി

0: എന്താ നീ വല്ലാണ്ടിരിക്കുന്നത്? എന്താ പറ്റിയത് നിനക്ക്?
1: എന്നോട് പറയാതിരുന്ന
0: നിനക്ക് എന്താ പറ്റിയത്?
1: നമ്മുടെ അമ്മച്ചെല്ലാം തോപ്പിച്ചു കളഞ്ഞു.
0: എന്താ ഈ പറയുന്നത്?
1: തോപ്പിച്ചു കളഞ്ഞു.
0: നീ പറയുന്നത് എന്താ എനിക്ക് മനസ്സിലാവുന്നില്ല. സന്ദർശകർക്ക് അനുവദിക്കപ്പെട്ട സമയം കഴിഞ്ഞിരുന്നില്ല. എന്നിട്ടും യാത്ര പറയാതെ ഇച്ചായൻ സന്ദർശക മുറി വിട്ടു പോയി. എൻ്റെ കരച്ചിൽ ഇച്ചായനെ വല്ലാതെ ഒലിച്ചിട്ടുണ്ടാണോ? ഇച്ചായൻ എന്നോട് മുമ്പുണ്ടായിരുന്ന വെറുപ്പൊക്കെ മാറിയെന്ന് തന്നെ വേണം കരുതാൻ. ടൗണിൽ എൻ്റെ വക്കീലന്മാരെ ഇച്ചായൻ ഇടയ്ക്കിടെ പോയി കാണാറുണ്ടെന്ന് ഗോപാലട്ടൻ പറഞ്ഞറിഞ്ഞു. ദിവസങ്ങളും മാസങ്ങളും ധൃതി കൂട്ടി കടന്നങ്ങനെ പോയി. കേസിൻ്റെ വിസ്താരങ്ങൾ പുരോഗമിക്കുന്നുണ്ടായിരുന്നു. മാനസിക പ്രശ്നങ്ങൾക്ക് പലവട്ടം ചികിത്സയ്ക്ക് വിധേയനായിട്ടുണ്ടെന്ന കഴിഞ്ഞകാല ചരിത്രം ഹൈക്കോടതിയിൽ എനിക്ക് തുണയായി.

0: എന്റെ വധശിക്ഷ റദ്ദാക്കപ്പെട്ടു. അതേസമയം ഗോപാലേട്ടന്റെ കേസ് സങ്കീർണമായിക്കൊണ്ടിരുന്നു. എന്നാൽ ഇതൊന്നും പുള്ളിയെ ഏതെങ്കിലും വിധത്തിൽ അലട്ടുന്നതായി തോന്നിയതേയില്ല. ജയിലിനകത്ത് കരനെൽ കൃഷി തുടങ്ങിയത് പിന്നെ പുള്ളിക്കാരൻ വേറൊരു ലോകത്താണ്. നിങ്ങൾ കരുതുന്നുണ്ടാവും ജയിൽക്കെട്ടിനകത്ത് മുഷിപ്പും മടുപ്പും മാത്രമാണെന്ന്. അതങ്ങനെയല്ലെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ബോധ്യമാകുമോ എന്നെനിക്കറിയില്ല. കരനെൽ കൃഷിയുടെ ഒരു കൊയ്ത്ത് ദിനം ഞാൻ ഓർക്കുന്നുണ്ട്. ശരിക്കും പള്ളിപ്പെരുന്നാൾ പോലെ എന്തൊരു മേളമായിരുന്നു.
1: പറന്നു പറന്നു പറന്നു ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ.
0: അന്ന് വൈകിട്ട് സെല്ലിലെത്തുമ്പോൾ ലോകത്തിൽ ഏറ്റവും സന്തുഷ്ടനായ മനുഷ്യനെ പോലെ ഗോപാലേട്ടൻ പഴയ ഏതോ പാട്ടുറക്കെ പാടുന്നുണ്ടായിരുന്നു.
1: ആ പൂമരക്കുമ്പിൽ പറന്നു പറന്നു പറന്നു ചെല്ലാൻ വറ്റാത്ത കാടുകളിൽ കൂടുന്നു കൂട്ടി ഒരു പൂമരക്കുമ്പിൽ.
0: എന്തായത് ഗോപാലേട്ട, അടിച്ച് ഫിറ്റായ പോലുണ്ടല്ലോ.
1: അതേടാ മോനെ, ഫിറ്റാവാൻ കള്ള് വേണ്ടെന്ന് നിനക്ക് ഇപ്പൊ മനസ്സിലായില്ലേ?
0: ഉവ്വേ, സന്തോഷായില്ലേ?
1: ആ നിനക്കോ?
0: പിന്നില്ലേ, കൊയ്ത് കൊയ്തങ്ങനെ മുന്നേറുമ്പോ എന്തായിരുന്നു ആവേശം.
1: ആവേശത്തിനും സന്തോഷത്തിനും ഇടയിൽ എവിടെയോ ഒരു സങ്കടം, ഒരു നഷ്ടബോധം ഇല്ലാതില്ല.
0: അതെന്തിനാ അനവസരത്തിലൊരു നഷ്ടബോധം?
1: ആ അത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവൂല. നാളെ ആ വഴി പോകുമ്പോൾ വിളഞ്ഞ് പാകമായ ചെങ്കീരിയൻ്റെ സ്വർണനിറത്തിലുള്ള നെൽക്കതിരുകൾ തലകുനിച്ച് നിൽക്കുന്ന ആ കാഴ്ച ഇനി ഉണ്ടാവില്ലല്ലോ എന്നോർക്കുമ്പോൾ വെറുതെ ഒരു സങ്കടം.
0: അതിനെന്താ, അടുത്ത കൊല്ലം ആവട്ടെ, ഇതിലും കൂടുതൽ സ്ഥലത്ത് ഇതേ ഇനം നെല്ല് തന്നെ വിതയ്ക്കാമെന്ന് സൂപ്രണ്ട് ഉറപ്പ് തന്നിട്ടുണ്ടല്ലോ.
1: അടുത്ത കൊല്ലത്തെ കൊയ്ത്താവുമ്പോഴേക്കും നമ്മളിതിനെ തൊണ്ടാവില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ശേഷിക്കുന്ന ശിക്ഷാകാലയളവ് കഴിഞ്ഞ നിനക്കുടൻ വരും റിലീസിംഗ് ഓർഡർ. എനിക്കും വരും ഒരു ഓർഡർ അങ്ങ് ഡൽഹിയിന്ന്, പരമാധികാര ന്യായപീഠത്തിൽ നിന്ന്.
0: ഏയ്, അതൊന്നും ഉണ്ടാവില്ല ഗോപാലേട്ടാ. നിങ്ങളുടെ കൂട്ടുകാരുടെ നിയമപോരാട്ടങ്ങൾ വെറുതെ ആവില്ലെന്നാ എന്റെ മനസ്സ് പറയുന്നത്.
1: താനിതെന്തറിഞ്ഞിട്ടാ? എതിർപക്ഷം താൻ വിചാരിക്കുന്നതിനപ്പുറം കരുത്തുള്ളവരാണ്, പണവും സ്വാധീനവും ഉള്ളവർ. അവരിതിനകം തന്നെ എന്റെ തൂക്കുറപ്പ് വരുത്തി കാണും.
0: ഇല്ല ഗോപാലേട്ടാ, അങ്ങനൊന്നും ഉണ്ടാവില്ല. ഗോപാലേട്ടൻ സ്നേഹിക്കുന്നവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കാതിരിക്കൂ.
1: നീ പറഞ്ഞ സ്നേഹം, പ്രാർത്ഥന, ദൈവം, ഇതൊക്കെ സത്യത്തിൽ അമൂർത്തങ്ങളായ ചില ആശയങ്ങൾ മാത്രമല്ലേ?
0: അങ്ങനെയാണോ? അങ്ങനെയാണെന്ന് ഗോപാലേട്ടൻ ശരിക്കും കരുതുന്നുണ്ടോ? സ്നേഹമെന്നൊന്നില്ലേ?
1: ഉണ്ടോ?
0: പ്രാർത്ഥനകൾക്ക് ഫലമുണ്ടാവില്ലെന്നാണോ?

0: എനിക്കറിയില്ല, ഞാൻ പ്രാർത്ഥിക്കാറുമില്ല.
1: അപ്പൊ പിന്നെ ദൈവം ഇല്ലെന്നാണോ?
0: ആരാ നിന്റെ ഈ ദൈവം? ഭൂമിയിലെ നെറികെട്ടവന്മാരെയൊക്കെ സംരക്ഷിച്ചു നിർത്തുന്നവനോ? സകലമാന കൊള്ളരതായ്മകൾക്കും ചൂട്ടുപിടിച്ചു കൊടുക്കുന്നവനോ? ദുഷ്ടന്മാരെ പന പോലെ വളർത്തുന്നവനോ? പറ ആരാ ഈ ദൈവം?
1: ഗോപാലേട്ടൻ പണ്ട് ആനന്ദത്തെക്കുറിച്ച് പറഞ്ഞു തന്നത് ഓർമ്മയുണ്ട്. മണ്ണിൽ വീഴുന്ന വിത്തുകളെല്ലാം തന്നെ മുളക്കാറില്ലല്ലോ. അപ്പൊ പിന്നെ മണ്ണിൽ ഉറങ്ങിക്കിടക്കുന്ന വിത്തുകൾ മുളപ്പിക്കുന്നവനെ നമുക്ക് ദൈവമെന്ന് വിളിച്ചുകൂടെ? കിളിർത്തു വരുന്ന ഇലകളിൽ, വിരിഞ്ഞു വരുന്ന പൂക്കളിൽ, ഫലം പുറപ്പെടുവിക്കുന്ന വൃക്ഷത്തിൽ എല്ലാം അവന്റെ കയ്യൊപ്പ് പതിഞ്ഞു കിടക്കുന്നുണ്ടാവില്ലേ?
0: നീ ഇപ്പൊ പറഞ്ഞതിൽ കാര്യമുണ്ട്. പ്രകൃതിയെയും പ്രകൃതി നിയമങ്ങളെയും പരിപാലിക്കുന്ന ഏതോ ശക്തിവിശേഷത്തിന് മുന്നിൽ ഞാനും ചിലപ്പോൾ അറിയാതെ തലകുനിക്കാറുണ്ട്. എന്നാൽ നമ്മുടെ സ്വാർത്ഥങ്ങളായ ആവശ്യങ്ങളെ നിവർത്തിച്ചു തരുന്ന ഒരാളായി ദൈവം എൻ്റെ മുന്നിലില്ല.

0: പ്രകൃതിയെയും പ്രകൃതി നിയമങ്ങളെയും പരിപാലിക്കുന്ന ഏതോ ശക്തിവിശേഷത്തിനു മുന്നിൽ ഞാനും ചിലപ്പോൾ അറിയാതെ തലകുനിക്കാറുണ്ട്. എന്നാൽ നമ്മുടെ സ്വാർത്ഥങ്ങളായ ആവശ്യങ്ങളെ നിവർത്തിച്ചു തരുന്ന ഒരാളായി ദൈവം എൻ്റെ മുന്നിലില്ല. അതുകൊണ്ട് തന്നെ ഊക്കുമരം ഒഴിവാക്കി തരണമേ എന്നൊരപേക്ഷ ദൈവത്തിന് മുന്നിൽ ഞാൻ ഒപ്പിട്ട് എത്താനും പോകുന്നില്ല.
1: സത്യം പറ, ഗോപാലേട്ടൻ തൂക്കിലേറാൻ പേടിയില്ലേ? നിശ്ചയിക്കപ്പെട്ട മരണം നിശ്ചയിക്കപ്പെട്ട നേരത്ത് വന്നെത്തുമ്പോൾ മരണഭയം തോന്നില്ലേ?
0: പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ മരണവുമില്ല, മരണഭയവുമില്ല.
1: അതായിരിക്കും ഗോപാലേട്ടൻ എപ്പോഴും ഓരോന്നിലിങ്ങനെ മുഴുകിയിരിക്കുന്നതല്ലേ?
0: അതൊന്നും എനിക്കറിയില്ല. ഏതായാലും തുരുമ്പെടുത്ത് തീരാൻ എന്നെ കിട്ടില്ല. തീരുന്നെങ്കിൽ തേഞ്ഞ് തീരാനാണ് എനിക്കിഷ്ടം.
1: ശരിക്കും എന്താണ് ഉണ്ടായതെന്ന് ഗോപാലേട്ടൻ ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ല. പേരുകേട്ട ശാസ്ത്രജ്ഞനാണ് കൊല്ലപ്പെട്ടത് എന്ന് മാത്രം അറിയാം. എന്തിനായിരുന്നു അത്? അതും ഗോപാലേട്ടനെ പോലെ ഒരാൾ.
0: താൻ പറഞ്ഞതുപോലെ വെറുമൊരു സയന്റിസ്റ്റ് ആയിരുന്നില്ല അവൻ. അന്താരാഷ്ട്ര പ്രശസ്തനായ അഗ്രികൾച്ചറൽ സയന്റിസ്റ്റ്. എനിക്കൊരിക്കലും മനസ്സിലാകാത്തൊരു കാര്യമാണ്, കൃഷിക്കും കൃഷിക്കാരനുമിടയിൽ എന്തിനാണ് ഇതുപോലൊരു ഇടനിലക്കാരെന്നത്. നിനക്കറിയോ, നെൽകൃഷിക്ക് മാത്രമുണ്ട് 10,000 കൊല്ലത്തോളം വരുന്ന വലിയൊരു ചരിത്രം. ആ ചരിത്രമുണ്ടാക്കിയത് കൃഷിക്കാരൻ ഒറ്റയ്ക്കാ, അല്ലാതെ ഈ പറയുന്ന ശാസ്ത്രജ്ഞന്മാരും ഉദ്യോഗസ്ഥന്മാരും അല്ല.
1: ഗോപാലേട്ടൻ പറഞ്ഞു പറഞ്ഞ് കാട് കയറല്ലേ?
0: ആ, ഇടയ്ക്ക് ഞാൻ കാടും മേടും ഒക്കെ കയറി എന്ന് വരും. നിനക്ക് സൗകര്യം ഉണ്ടെങ്കിൽ കേട്ടാ മതി.
1: ഇല്ല, ഞാൻ ഇനി മിണ്ടുന്നില്ല. ഗോപാലേട്ടൻ പറ.
0: ആ,

0: അവന്റെ അടുത്ത ചങ്ങാതി. മരിച്ചുപോയ മാധവന്റെ മകനായിരുന്നു അവൻ. മാധവനാണ് ശരിക്കും എന്നെ കൃഷിയിലേക്ക് കൊണ്ടുവരുന്നത്. വരൾച്ചയെയും രോഗങ്ങളെയും പ്രതിരോധിച്ച് വളരാൻ കൽപ്പുള്ള നാടൻ നെൽവിത്തിനങ്ങളെക്കുറിച്ച് പഠിക്കാനാണ് കാർഷിക കോളേജിലെ പഠിത്തമൊക്കെ കഴിഞ്ഞ് മാധവന്റെ മകൻ കർഷകർക്കിടയിൽ വന്നത്. കൂട്ടത്തിലുള്ള ഒരാൾ എന്ന നിലയിൽ തന്നെയാണ് ഞങ്ങളവനെ സ്വീകരിച്ചത്. ഒക്കെയും പഠിച്ചെടുത്ത് അവൻ പോയത് വിദേശത്തെ ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക്. അവിടെ അവൻ ഞങ്ങളുടെ വിത്തുകളുടെ ജീൻ ഘടന ഞങ്ങളറിയാതെ സമർപ്പിച്ചു. ഒരു കൃഷിക്കാരന്റെ മകൻ ഒരിക്കലും ചെയ്യരുതാത്തതാണ് അവനന്ന് ചെയ്തത്. ഒറ്റുകൊടുക്കുകയായിരുന്നു അവൻ. വിത്തുകളുടെ പേറ്റന്റും ഡോക്ടറേറ്റുകളും പിന്നെ വൈക്കോൽ കൂന കണക്കെ ഡോളറുകളുമാണ് ആ ഒറ്റിലൂടെ അവൻ ആ ചതിയൻ സ്വന്തമാക്കിയത്. എന്നിട്ട് കുറെ കാലമായിട്ട് അവൻ്റെ വിവരങ്ങളൊന്നും ഇല്ലായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം അവൻ എന്നെ കാണണമെന്ന് പറഞ്ഞു വന്നു. കാണാൻ താല്പര്യമില്ല, കാണണ്ട എന്ന് തന്നെ പറഞ്ഞു ഞാൻ.
1: എന്നിട്ടവനെ കണ്ടില്ലേ?
0: ഞങ്ങളപ്പോ കൊയ്ത്തിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് പാടത്തായിരുന്നു. നോക്കുമ്പോഴുണ്ട് അവനും ഒന്നു രണ്ടാൾക്കാരും കൂടെ വയലിലേക്ക് വരുന്നു. വിദേശത്തൊരു വിത്ത് കമ്പനിയുടെ പ്രതിനിധികളായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. എന്നെ മാറ്റി നിർത്തി അവൻ സംസാരിച്ചു തുടങ്ങി. ജനിതക ഘടനയിൽ മാറ്റം വരുത്തി അവരുടെ കമ്പനി പുറത്തിറക്കിയ നെൽവിത്തിനങ്ങൾ ഞങ്ങളുടെ പാടശേഖരങ്ങളിൽ പരീക്ഷിക്കാൻ പറ്റുമോ എന്നറിയാനായിരുന്നു അവരുടെ വരവ്. കേട്ടതും എനിക്കെന്റെ ഉടലും മുഴുവൻ പെരുത്തു കയറി. ഉടൻ തന്നെ സ്ഥലം വിട്ടോളാൻ പറഞ്ഞു ഞാൻ.
1: ഇനിയിപ്പം ആ വിത്തുകൾ പരീക്ഷിച്ച തന്നെ എന്താ ഇത്ര കുഴപ്പം?
0: ഞാനിത് ആരോടാണ് സംസാരിക്കുന്നത്? നീ മഹാരാഷ്ട്രയിലെ വിദർഭ എന്ന പ്രദേശത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? അവിടുത്തെ പതിനായിരക്കണക്കിന് വരുന്ന പരുത്തി കർഷകർ ആത്മഹത്യ ചെയ്ത വാർത്തകളൊന്നും നീ വായിച്ചിട്ടില്ലേ? എവിടെ, നമുക്ക് ചുറ്റും എന്തൊക്കെയാ നടക്കുന്നതെന്നറിയാതെ താനൊക്കെ എന്തിനാടോ ഇങ്ങനെ ജീവിക്കുന്നത്?
1: ഞാനിതൊക്കെ അറിയാൻ വേണ്ടി തന്നെയല്ലേ ഗോപാലേട്ടനോട് ചോദിക്കുന്നത്.
0: എടോ, കൂടുതൽ വിളവ് കിട്ടും എന്ന് തെറ്റിദ്ധരിപ്പിച്ച് ബഹുരാഷ്ട്ര വിത്ത് കമ്പനികൾ ഈ പറഞ്ഞ പരുത്തി കർഷകർക്കിടയിൽ ജനിതക മാറ്റം വരുത്തിയ വിത്തുകൾ വ്യാപകമായി വിതരണം ചെയ്തു. വിത്തുകളിലല്ലേ ജീവൻ ഉറങ്ങിക്കിടക്കുന്നത്? ആ വിത്തുകളുടെ മേൽ ലാഭക്കുതിയന്മാർ പിടിമുറുക്കി കഴിഞ്ഞാൽ പാവപ്പെട്ട കർഷകന് പിന്നെ എന്താണൊരു നിവൃത്തി? ആത്മഹത്യയല്ലാതെ?
1: ഗോപാലേട്ടൻ പറയുന്ന കാര്യങ്ങൾ എനിക്ക് അത്രക്കങ്ങ് മനസ്സിലാകുന്നില്ല.
0: ഇതിലെന്താടോ ഇത്ര മനസ്സിലാക്കാനുള്ളത്? ഒന്നാമത് ഈ വിത്തുകളുടെ മുടിഞ്ഞ വില. ഇതേ കമ്പനിക്കാരുടെ വളവും കീടനാശിനിയും തന്നെ ഉപയോഗിച്ചാലേ മികച്ച വിളവുണ്ടാവൂ എന്നായി പിന്നെ. എന്നിട്ടോ ഈ പറഞ്ഞ വിളവൊന്നും ഉണ്ടായില്ലതാനും. വിളവിൽ നിന്നെടുത്ത വിത്തുകൾ

0: വിതയ്ക്കാനാവില്ല എന്നതാണ് കമ്പനിക്കാർ ചെയ്ത ഏറ്റവും വലിയ ചതി.
1: അതെന്താ അങ്ങനെ?
0: ആ, ജനിതകമാറ്റം വരുത്തിയ വിത്തുകൾ പിന്നെ മണ്ണിൽ മുളക്കില്ല. ചുരുക്കി പറഞ്ഞ, വീണ്ടും കൃഷിയിറക്കണമെന്നുണ്ടെങ്കിൽ കമ്പനിക്കാരുടെ കയ്യിൽ നിന്ന് തന്നെ അന്യായ വിലയ്ക്ക് വിത്ത് വാങ്ങണമെന്ന ഗതികേടിലായി കർഷകർ. ഇതിനൊക്കെ പുറമെ മണ്ണിന്റെ ഫലഭൂയിഷ്ഠത എന്നേക്കുമായി ഇല്ലാതായി. മണ്ണിന്റെയും വിത്തിന്റെയും മേൽ കർഷകനുണ്ടായിരുന്ന അവകാശവും സ്വാതന്ത്ര്യവുമൊക്കെ തൊലച്ചു കളഞ്ഞ സർവനാശത്തിന്റെ വിഷവിത്തുകളായിരുന്നു അവ.
1: അങ്ങനെയാണല്ലേ. അന്ന് അന്ന് പിന്നെ എന്താ സംഭവിച്ചത്?
0: കൃഷിയെ ഒറ്റുകൊടുത്ത നിനക്ക് ഈ വയൽമണ്ണിൽ നിൽക്കാൻ പോലും അർഹതയില്ലെന്ന് പറഞ്ഞ് ആട്ടിയിട്ടും അവനത് കേട്ടതായി നടിച്ചില്ല. പാവപ്പെട്ട കർഷകരുടെ ചെറിയൊരു നേതാവായ എന്നെ വിലക്കെടുക്കാനായി പിന്നീട് അവന്റെ ശ്രമം. പ്രലോഭനങ്ങൾ ഒട്ടനവധി നിരത്തി അവൻ. മതിയാവോളം പണം, മലമുടിയിൽ എവിടെയെങ്കിലും ഒരു എസ്റ്റേറ്റ്, നഗരമധ്യത്തിൽ ഫ്ളാറ്റ്, അവന്റെ കോർപ്പറേറ്റ് വിത്ത് കമ്പനിയിൽ സമുന്നത പദവി, ഇതിനൊക്കെ പുറമെ ജീവിതകാലം മുഴുവൻ സുഖിച്ച് രമിക്കാൻ ഇളം പ്രായമുള്ള ഒരു പെണ്ണ്, അതും കൂടിയായപ്പോ എനിക്ക് സഹിച്ചില്ല. എന്റെ മാധവന്റെ മകൻ അച്ഛന്റെ പ്രായമുള്ള എന്നോട് ദേഷ്യം കൊണ്ട് എന്റെ കണ്ണിൽ ഇരുട്ട് കയറിയതുപോലെയായി. ഒറ്റത്തള്ളിന് ഞാനവനെ തള്ളി വയലിലേക്ക് വീഴ്ത്തി. കയ്യിൽ അപ്പോഴുണ്ടായിരുന്നത് കൈക്കോട്ട. വരണ്ടുറച്ച വയലിന്റെ നെഞ്ചിലേക്ക് എന്ന പോലെ അതെടുത്ത് ഞാൻ ആഞ്ഞാഞ്ഞ് വെട്ടുകയായിരുന്നു. അതൊരു മനുഷ്യന്റെ ശരീരമാണെന്ന കാര്യം പോലും ഞാൻ കണക്കിലെടുത്തില്ല. മാധവൻ എന്റെ മനസ്സിലപ്പോൾ ഉണ്ടായിരുന്നതേയില്ല. ഉണ്ടായിരുന്നത് അത്രയും മാധവന്റെ മകന്റെ ചതിയും നെറുകേടും മാത്രമായിരുന്നു. ഞാനതപ്പോ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും കടക്കെണിയിലായിക്കഴിഞ്ഞ പാവപ്പെട്ട കൃഷിക്കാർ അവനെ വലിച്ചു കീറി കൊല്ലുമായിരുന്നു. നിശ്ചയമായും അവനത് അറിയിക്കുന്നുണ്ട്. അനീതിക്കെതിരായ സമരത്തിൽ അക്രമവും ആയുധവും ഉപേക്ഷിച്ച് പാടത്തേക്കിറങ്ങിയവനായിരുന്നു ഞാൻ. ആദർശമാകണം ആയുധം എന്ന് കരുതി ജീവിച്ചു തുടങ്ങുമ്പോഴാണ് ഇങ്ങനെ ഒരു
1: വിട്. അത് വിട് ഗോപാലേട്ട, ഒന്നുമില്ലല്ലോ. വലിയൊരു കാര്യത്തിന് വേണ്ടിയല്ലേ ഗോപാലേട്ടൻ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നത്? അല്ലാതെ എന്നെ പോലെ സ്വന്തം സുഖത്തിനും ലഹരിക്കും വേണ്ടിയല്ലോ. എനിക്ക് ഉറപ്പാ ഗോപാലേട്ടനെ ദൈവം കൈവിടില്ല. ഗോപാലേട്ടന്റെ പ്രവചനം എന്റെ കാര്യത്തിൽ നടന്നു. അടുത്ത കൊയ്ത്തിന് മുമ്പ് എന്റെ റിലീസിംഗ് ഓർഡർ വന്നു. എന്നാൽ ഗോപാലേട്ടൻ ഇപ്പോഴും ജയിലിനകത്തുണ്ട്. പരമോന്നത നീതിപീഠത്തിന്റെ അന്തിമവിധി ഇനിയും എത്തിയിട്ടില്ല. ഞാൻ പോയിരുന്നു രണ്ടോ മൂന്നോ തവണ ഗോപാലേട്ടനെ കാണാൻ. ജയിലിൻ്റെ വിസിറ്റേഴ്സ് റൂമിൽ കാത്തിരിക്കുമ്പോൾ എനിക്ക് തോന്നും ജയിലിൽ ഞാൻ പഠിച്ച സ്കൂളോ കോളേജോ ആണെന്ന്. എന്തൊക്കെ പാഠങ്ങളാണ് ഞാൻ അവിടെ നിന്ന് പഠിച്ചിരിക്കുന്നത്! അതിലേറെ പാഠങ്ങളും എന്നെ പഠിപ്പിച്ചു തന്നത് ഗോപാലേട്ടൻ എന്ന ഗുരുനാഥൻ. പിന്നെ കൈമൾ സാറ് റിട്ടയറായി. റിട്ടയറായെങ്കിലും പഴയ റൗണ്ട്സിൻ്റെ ഓർമ്മയിൽ രാത്രി ജയിലിലും പരിസരങ്ങളിലും കറങ്ങി നടക്കാറുണ്ട് പോലും. പിന്നെ നിങ്ങളറിയുന്ന ഉടുംബം വാസു മറ്റ് ജയിലുകളിലും തടവുചാട്ടങ്ങൾ തുടരുന്നു, പിടികൊടുക്കലുകളും.

ജയിലിൽ നിന്നിറങ്ങിയപ്പോ ഇനി എന്താ പരിപാടിയെന്ന് നിച്ചായൻ ചോദിച്ചു. മറുനാട്ടിലേക്ക് എവിടേക്കെങ്കിലും തൽക്കാലം മാറി താമസിക്കണോ എന്നും ചോദിച്ചു. എനിക്ക് അമ്മച്ചിയോട് പ്രായച്ചിത്തം ചെയ്യണ്ടേ എന്ന് ഞാൻ തിരിച്ചു ചോദിച്ചു. നിച്ചായൻ പിന്നൊന്നും പറഞ്ഞില്ല. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് ആദ്യമൊന്നും നിശ്ചയമില്ലായിരുന്നു. അപ്പോഴാണ് ഗോപാലേട്ടനെ ഓർത്തത്. നാട്ടിലെ പഴയ കൂട്ടുകാരെയൊക്കെ ചേർത്ത് അമ്മച്ചി എന്റെ പേരിൽ എഴുതി വച്ചിരുന്ന പാടത്ത് ഞങ്ങൾ കൃഷിയിറക്കി. രാസവളവും കീടനാശിനിയും ഒന്നുമില്ലാത്ത കൃഷി. കൊല്ലപ്പെട്ട ദിവസം അമ്മച്ചി എനിക്ക് വേണ്ടി കൊണ്ടുവന്നിരുന്ന ഇച്ചായൻ ബാങ്കിലിട്ട കാശ് മൂലധനമായിട്ട്

0: ഞാനിങ്ങോട്ട് എടുത്തു. കഴിഞ്ഞ ആഴ്ചയായിരുന്നു കൊയ്ത്തും വിളവെടുപ്പും. ലാഭമെന്ന് പറയാനൊന്നുമില്ലെങ്കിലും വലിയ തെറ്റില്ല. ഗോപാലേട്ടൻ പറയുന്നതുപോലെ ഇത്രമേനി കൊയ്തു എന്നതിലല്ലോ കൃഷിയുടെ ആനന്ദമിരിക്കുന്നത്. ഈ കാലം തെറ്റി മഴയൊന്ന് കഴിഞ്ഞോട്ടെ, ഞങ്ങൾ വീണ്ടും ഇറങ്ങുന്നുണ്ട് പാടത്തേക്ക്. പറയാൻ മറന്നുപോയി, ഇന്ന് അമ്മച്ചിയുടെ ഓർമ്മ ദിവസമായിരുന്നു. ഞാനും ഇച്ചായനും മൂളിച്ചേച്ചിയും ട്രീസമ്മോളും ചേർന്നാണ് പള്ളിയിൽ പോയത്. സെമിത്തേരിയിൽ എന്നോടൊപ്പം വരാൻ അവർക്കെന്തോ പ്രശ്നമുള്ളതായിട്ട് തോന്നി. ചിലപ്പോൾ കുറ്റബോധം കൊണ്ട് എനിക്ക് തോന്നിയതാവാനും മതി. വെയിലും മൂത്തപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് സെമിത്തേരിയിലേക്ക് പോയി. ശവക്കല്ലറയ്ക്ക് മുന്നിൽ കണ്ണടച്ച് പ്രാർത്ഥിച്ചു നിൽക്കുമ്പോൾ അമ്മച്ചിയുടെ മുഖം മനസ്സിലേക്ക് കയറി വന്നു. നല്ല സന്തോഷത്തിലായിരുന്നു അമ്മച്ചി. തലതെറിച്ച സന്തതി നന്നായതിൻ്റെ സന്തോഷമാണത്. എനിക്ക് ഉറപ്പുണ്ട്, ഈ മുടിയനായ പുത്രൻ്റെ തെറ്റുകുറ്റങ്ങൾ പുറത്ത് എൻ്റെ അമ്മച്ചി എന്നെ കൈക്കൊണ്ടിട്ടുണ്ട്. അതല്ല രസം. സേവിറച്ചൻ പള്ളിപ്രസംഗത്തിനിടെ ഇന്നും വിതയ്ക്കുന്നവന്റെ ഉപമ പറഞ്ഞു.
1: എന്നാൽ വിതയ്ക്കുന്നവന്റെ ഉപമയുടെ അർത്ഥം കേട്ടുകൊള്ളുക. ഒരുത്തൻ രാജ്യത്തിന്റെ വചനം കേട്ടിട്ട് ഗ്രഹിക്കാഞ്ഞാൽ ദുഷ്ടൻ വന്ന് അവന്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് എടുത്തു കളയുന്നു. ഇതത്രേ വഴിയരികെ വിതയ്ക്കപ്പെട്ടത്.
0: പ്രസംഗം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ സേവിറച്ചനൊരു രഹസ്യം എന്നോടായി പറയുകയും ചെയ്തു. ഞാൻ പള്ളിയിൽ വരുന്ന ദിവസങ്ങളിലൊക്കെ വിതയ്ക്കുന്നവന്റെ ഉപമയെക്കുറിച്ച് പ്രസംഗിക്കണമെന്ന് മുമ്പേ അമ്മച്ചി സേവിറച്ചനോട് പറഞ്ഞ് ചട്ടം കെട്ടിയിരുന്നത്രേ.
1: മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ ഈ ലോകത്തിന്റെ ചിന്തയും ധനത്തിന്റെ വഞ്ചനയും കൂടി ഞെരുക്കിയിട്ട് നിഷ്ഫലനായി തീരുന്നതാകുന്നു. നല്ല നിലത്ത് വിതയ്ക്കപ്പെട്ടതോ ഒരുവൻ വചനം കേട്ട് ഗ്രഹിക്കുന്നതാകുന്നു. അത് വിളഞ്ഞ് 100, 60, 30 മേനി നൽകുന്നു.
0: ആത്മകഥ പറഞ്ഞു പറഞ്ഞ് ഞാൻ വല്ലാതെ മുഷിപ്പിച്ചു അല്ലേ. കഴിയുന്നത്ര ആൾക്കാരോട് പറയാറുണ്ട് ഞാൻ എന്റെ കഥ. എന്താന്ന് വെച്ചാൽ, മറ്റുള്ളവരെങ്ങനെ ജീവിക്കുന്നു എന്ന് നോക്കിയാണല്ലോ ഇപ്പോൾ എല്ലാവരും ജീവിക്കുന്നത്. എൻ്റെ ഈ ജീവിതകഥയിൽ നിന്ന് എന്തെങ്കിലും പാഠം, എന്തെങ്കിലും നന്മ ആർക്കെങ്കിലും ഉൾക്കൊള്ളാനായെങ്കിലോ. അപ്പൊ ശരി, പ്രാർത്ഥനയ്ക്ക് സമയമായി.
2: വിതയ്ക്കുന്നവന്റെ ഉപമ നാടകം ഇവിടെ പൂർണ്ണമാകുന്നു. നാടകരചന സംവിധാനം KV ശരത്ചന്ദ്രൻ. സർഗാത്മക സഹകരണം K ശിവപ്രസാദ്, V വാസന്തി, TK ഉണ്ണികൃഷ്ണൻ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയതും ജോബ് സിദ്ദിഖ്, ഉടുമ്പൻ വാസു സിദ്ദിഖ്, കൈമൾ സാർ സിദ്ദിഖ്, ഗോപാലേട്ടൻ സിദ്ദിഖ്, ഇച്ചായൻ സിദ്ദിഖ്, സേവിറച്ചൻ സിദ്ദിഖ്. അവതരണം ആകാശവാണി കണ്ണൂർ നിലയം.

0: സേവന വാർത്തകൾ. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ റിഗ്ഗർ ട്രെയിനി വിഭാഗത്തിലേക്ക് 40 സീറ്റുകളിൽ ഒഴിവുണ്ട്. യോഗ്യത 8-ാം ക്ലാസ് പാസ്. ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർ അപേക്ഷിക്കേണ്ടതില്ല. പ്രായം 18-നും 23-നും മധ്യേ. അപേക്ഷകൾ www.cochinshipyard.in എന്ന വെബ്സൈറ്റ് വിലാസത്തിൽ ഓൺലൈനായി സമർപ്പിക്കണം. അവസാന തീയതി ഈ മാസം 30.
1: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം.
0: കോട്ടയം മണ്ണാർക്കാടുള്ള കോട്ടയം സൈനിക വിശ്രമ കേന്ദ്രത്തിൽ താൽക്കാലികാടിസ്ഥാനത്തിൽ പാർട്ട് ടൈം സ്വീപ്പറുടെ ഒഴിവുണ്ട്. താൽപര്യമുള്ളവർ വിശദവിവരങ്ങൾ സഹിതം നാളേക്കകം ജില്ലാ സൈനികക്ഷേമ ഓഫീസിൽ നേരിട്ടെത്തി അപേക്ഷിക്കണം. വിമുക്ത ഭടന്മാർക്കും ആശ്രിതർക്കും മുൻഗണന ഉണ്ടായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 0481-237-1187. നമ്പർ ഒരിക്കൽ കൂടി 0481-237-1187.

0: 8-7. കോട്ടയം പട്ടികജാതി വികസന വകുപ്പിന്റെ നിയന്ത്രണത്തിൽ കുറിച്ചിയിൽ പ്രവർത്തിക്കുന്ന പെൺകുട്ടികളുടെ പ്രീ മെട്രിക് ഹോസ്റ്റലിൽ ട്യൂട്ടർമാരെ തെരഞ്ഞെടുക്കുന്നു. ഇംഗ്ലീഷ്, കണക്ക്, ഹിന്ദി, ഫിസിക്കൽ സയൻസ്, നാച്ചുറൽ സയൻസ്, സോഷ്യൽ സയൻസ് വിഷയങ്ങളിലേക്കാണ് ഒഴിവുകൾ. ഹൈസ്കൂൾ വിഭാഗത്തിന് അതത് വിഷയങ്ങളിൽ ബിരുദവും ബിഎഡും യുപി വിഭാഗത്തിന് TTC യോഗ്യതയും വേണം. ഹോസ്റ്റലിന് സമീപം താമസിക്കുന്ന വനിതകൾക്ക് അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 8547630609. നമ്പർ ഒരിക്കൽ കൂടി 8547630609.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ കമ്പ്യൂട്ടർ സയൻസ് വകുപ്പ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് വിഷയത്തിൽ 4 ആഴ്ച ദൈർഘ്യമുള്ള സമ്മർ ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. ബിടെക്, BCA, 5 വർഷ ഇന്റഗ്രേറ്റഡ് MSc, MCA വിദ്യാർത്ഥികൾക്കാണ് അവസരം. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 29, അതായത് നാളെയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 0484-286-2301. നമ്പർ ഒരിക്കൽ കൂടി 0484-286-2301.
2: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
3: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: കോട്ടയം ജില്ലയിൽ പട്ടികവർഗ വികസന വകുപ്പിന് കീഴിൽ കാഞ്ഞിരപ്പള്ളി ITDP പ്രൊജക്ട് ഓഫീസിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ഏറ്റുമാനൂർ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ കുക്ക, ആയ, FTS, മെസ് ഗേൾ, വാച്ച്മാൻ, ഗാർഡനർ കം സ്കാവഞ്ചർ തസ്തികളിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. PSC നിഷ്കർഷിച്ചിട്ടുള്ള യോഗ്യതയുള്ളവരായിരിക്കണം അപേക്ഷകർ. പ്രായം 18-40 മധ്യം. താൽപര്യമുള്ളവർ വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷ, വിദ്യാഭ്യാസം, ജാതി, പ്രവൃത്തി പരിചയം, യോഗ്യതകൾ എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പും അസലും സഹിതം നാളെ രാവിലെ 10 മണിക്ക് ഏറ്റുമാനൂർ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ എത്തിച്ചേരണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 8075-40043. നമ്പർ ഒരിക്കൽ കൂടി 8075-40043. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ കേട്ടത്.
4: ആകാശവാണി FM വാർത്തകൾ.
0: കഠിനാധ്വാനികളായ കർഷകരുടെ പരിശ്രമം മൂലം രാജ്യത്ത് ഭക്ഷ്യശേഖരത്തിന് ഒരു ക്ഷാമവുമില്ലെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഈ വർഷം രാജ്യത്ത് ഭക്ഷ്യധാന്യ ഉൽപ്പാദനം 376.6 ടണ്ണിൽ കൂടുതലാണെന്നും ഇത് കഴിഞ്ഞ വർഷത്തേക്കാൾ 5.3% കൂടുതലാണെന്നും ചൌഹാൻ ന്യൂഡൽഹിയിൽ പറഞ്ഞു. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനത്തിലെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നാളെ. പ്രസംഗത്തിന് കഴിഞ്ഞ ദിവസം സംസ്ഥാന മന്ത്രിസഭായോഗം അംഗീകാരം നൽകിയിരുന്നു. മുഖ്യമന്ത്രിയായ ശേഷം ആദ്യമായി VD സതീശൻ കോഴിക്കോട്ടെത്തി. ഉച്ചകഴിഞ്ഞ് ജൂബിലി ഹാളിൽ MP വീരേന്ദ്രകുമാർ അനുസ്മരണ പരിപാടിയിൽ സംബന്ധിക്കുന്ന അദ്ദേഹം ഭട്ട് റോഡ് ബീച്ചിലെ സ്വീകരണ പരിപാടിയിലും പങ്കെടുക്കും. മാമി തിരോധാന കേസിലെ ആശങ്കകൾ മാമിയുടെ ഭാര്യയും കുടുംബാംഗങ്ങളും മുഖ്യമന്ത്രി VD സതീശനെ ധരിപ്പിച്ചു. കോഴിക്കോട് ഗസ്റ്റ് ഹൌസിലെത്തിയാണ് കുടുംബം മുഖ്യമന്ത്രിയെ കണ്ടത്. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഉച്ചയ്ക്ക് ശേഷം ഗവർണർക്ക് രാജി സമർപ്പിക്കും. കർണാടക പാർലമെന്ററി കാര്യമന്ത്രി HK പാട്ടീലാണ് ഇക്കാര്യം അറിയിച്ചത്. മലങ്കര ഡാമിലെ ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി ഇന്നു മുതൽ സ്പിൽവേ ഷട്ടറുകൾ ഘട്ടംഘട്ടമായി 100 മുതൽ 200 സെന്റിമീറ്റർ വരെ ഉയർത്തും. ഷട്ടറുകൾ അടിയന്തര അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനാണിതെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായ സംഭവം ചർച്ച ചെയ്യാൻ ക്ഷേത്ര ഭരണസമിതി യോഗം നാളെ. 5th ഭരണസമിതി രാവിലെയാണ് യോഗം ചേരുന്നത്. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് ഇന്ന് 8 ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പിന്റെ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. തൃശൂർ, ഇടുക്കി, എറണാകുളം, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലാണ് ജാഗ്രത.
4: ആകാശവാണി FM വാർത്തകൾ.

0: സമയം 2 മണി കഴിഞ്ഞ് 2:59. ഇപ്പോൾ
1: വെള്ളിത്തിര. തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി വെള്ളിത്തിര വെള്ളിത്തിര വെള്ളിത്തിര വെള്ളിത്തിര.
0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം. ഈ തത്സമയ ഫോണിൻ പരിപാടിയിൽ നിങ്ങൾക്ക് വിളിക്കാം, ഇഷ്ടപ്പെട്ട ഗാനങ്ങൾ ആവശ്യപ്പെടാം, വിശേഷങ്ങൾ പറയാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 9446455888. മറ്റൊരു നമ്പർ 0484242469. വെള്ളിത്തിരയിലേക്ക് വിളിച്ചോളൂ. ഫോൺ നമ്പർ ആവർത്തിക്കുന്നു: 9446455888 0484242469. ഇന്ന് വെള്ളിത്തിരയിൽ നിങ്ങളോടൊപ്പം ഞാൻ പ്രീതി ജോസഫാണ്. അപ്പോൾ ആദ്യത്തെ കോളിലേക്ക് പോകാം. ഹലോ
2: ഹലോ
0: ഹലോ, ഇത് വെള്ളിത്തിരയാണ്. ആ പറയൂ, ആരാണ്?
2: ഞാൻ എറണാകുളം ജില്ലയിൽ നിന്ന്, നോർത്ത് പറമ്പിൽ നിന്ന് റാഫില.
0: റാഫില, ഓക്കെ. റാഫില, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
2: നല്ലൊക്കെ തന്നെ.
0: നല്ലൊക്കെ തന്നെ. മഴയൊക്കെ ഉണ്ടോ?
2: ആ മഴയുണ്ട്.
0: ഊണൊക്കെ കഴിഞ്ഞോ?
2: ഊണ് കഴിക്കാൻ പോണോളൂ. ഞാൻ ഒന്ന് വിളിച്ചപ്പോ കിട്ടു തിന്നാന്ന് വെച്ചാ.
0: മണി 2 കഴിഞ്ഞല്ലോ, ഊണ് കഴിച്ചിട്ടില്ല.
2: ഊണ് കഴിക്കാൻ പോണേ.
0: ആരൊക്കെ ഉണ്ട് അവിടെ?
2: എന്റെ വീട്ടില് പാപ്പ, ഉമ്മ, അനിയൻ, ഞാനും.
0: ആ പാപ്പ, ഉമ്മ, അനിയൻ, ഞാൻ. ഓക്കെ ഓക്കെ. ആ പാപ്പയ്ക്കും ഉമ്മയ്ക്കും ഒക്കെ വയസ്സായതാണോ? പ്രായമുള്ളവരാണോ?
2: അധികം പ്രായമൊന്നുമില്ല.
0: അധികം പ്രായമൊന്നുമില്ല. ഓക്കെ. അനിയന്റെ പേരെന്താ?
2: റിനാസ്.
0: ഓക്കെ. റഫീൽ എന്താ ചെയ്യുന്നേ?
2: ഞാൻ ഒന്നും ചെയ്യണില്ല, വയ്യാത്ത.
0: വയ്യാത്തേണ്? എന്ത് പറ്റി?
2: നടക്കാൻ പറ്റാത്ത, നടക്കൂല.
0: ഓ ശരി ശരി. ആദ്യം മുതലേ അങ്ങനെയാണോ? എനിക്കറിയില്ലായിരുന്നു കേട്ടോ. ഇങ്ങോട്ട് വിളിക്കാറുണ്ടോ സാധാരണ?
2: വിളിക്കും, 3 മാസം മുമ്പ് വിളിച്ചിരുന്നു.
0: ഓക്കെ ഓക്കെ. ഞാൻ എന്നോട് ഇതുവരെ സംസാരിച്ചിട്ടില്ല അല്ലേ? എന്നോട് സംസാരിച്ചിട്ടുണ്ടോ? പക്ഷെ എനിക്ക്, അതെ, പക്ഷെ ഈ ശബ്ദം ഒന്നും കേട്ടിട്ട് എനിക്ക് ഒരു പിടുത്തവും കിട്ടിയില്ല കേട്ടോ. ശരി, എന്നാ പാട്ട് ചോദിക്കൂ. ഏത് പാട്ടാ? ഒരു അടാർ ലവ് ഉണ്ട്, വിനീത് ശ്രീനിവാസൻ പാടിയ പാട്ട് അല്ലേ? ആ പാട്ട് കേൾപ്പിക്ക, അതല്ലേ? എല്ലാവർക്കും കേൾക്കുന്ന എല്ലാവർക്കും അല്ലേ?
2: എല്ലാവർക്കും, എന്റെ സിസ്റ്റേഴ്സിനും ബ്രദേഴ്സിനും എല്ലാവർക്കും.
0: പെരുന്നാളിന് ബിരിയാണി ഒക്കെ ഉണ്ടായിരുന്നോ?
2: ബിരിയാണി ഒന്നും വെച്ചില്ല.
0: ഇല്ല,
2: പെരുന്നാളില്ല.
0: ഇല്ല, അതെന്താ?
2: എന്റെ വാപ്പാടും ഉമ്മയും ഉമ്മാടും ഒക്കെ മരിച്ചു.
0: ഓ ശരി ശരി.
2: ആഘോഷിച്ചില്ല.
0: ഒരു വർഷത്തേക്കാണോ അങ്ങനെ ആഘോഷിക്കാതിരിക്കുക?
2: ഒരു വർഷം വരെ ആഘോഷിക്കാൻ പറ്റില്ല.
0: അടുത്ത കൊല്ലം ആഘോഷിക്കും അല്ലേ?

0: ശരി ശരി. അപ്പൊ നമുക്ക് പാട്ട് കേട്ടാലോ? ഇനി വിളിക്കുമ്പോ ഞാൻ ഓർത്തോളാം കേട്ടോ ഇയാളിനെ. പേര് കേട്ടിട്ട് പോലും മനസ്സിലായില്ല, സോറി. അപ്പോ ഓക്കേ, പാട്ട്.
1: ഓക്കേ, ശരി.

0: ഹലോ,
1: ഹലോ,
0: വെള്ളിത്തിരയിലേക്ക് സ്വാഗതം. ആരാണ്?
1: എൻ്റെ പേര് ഉഷ എന്നാണ്.
0: ഉഷ, എവിടെ നിന്നാ വിളിക്കുന്നേ?
1: ഞാൻ തയ്ക്കാട്ടുശ്ശേരി നിന്ന്.
0: ഉഷ എന്ത് ചെയ്യുന്നു?
1: എനിക്ക് തയ്യലാണ്.
0: വീട്ടിലാണോ?
1: ആ, വീട്ടിൽ കടയുണ്ട്, വീടിനോട് ചേർന്ന്.
0: ആ, ശരി ശരി. സ്റ്റാഫ് ഉണ്ടോ അവിടെ, അതോ തനിയെയാണോ എല്ലാം?
1: തനിയാണ്, തനിയെ.
0: എന്തൊക്കെയാ തയ്ക്കുക?
1: ലേഡീസ് ഐറ്റംസ് എല്ലാം തയ്ക്കും.
0: ഇപ്പൊ തയ്യലൊക്കെ ഉണ്ടോ? തിരക്കുണ്ടോ?
1: തയ്യലുണ്ട്.
0: യൂണിഫോം തുന്നുവോ?
1: യൂണിഫോം തയ്ക്കുന്നില്ല,
0: ഇല്ല. അതൊരു പണിയാണ് അല്ലേ? സ്കൂൾ തുറക്കുന്ന സമയത്ത് ഒരുപാട് യൂണിഫോം ഒന്നിച്ച്
1: വരും.
0: കുഴപ്പമില്ല, എനിക്ക് തയ്ക്കാൻ താല്പര്യമില്ല അല്ലേ. ഓക്കെ, പിന്നെ വേറെ എന്തൊക്കെ? ഇന്ന് കട തുറന്നോ അതോ വീട്ടിലാണ്? കടയിലാണ് ഇപ്പോൾ ഉള്ളത്. തയ്ച്ചോണ്ടിരിക്കുമ്പോഴാണ് വിളിക്കുന്നത് അല്ലേ? എല്ലാ ആഴ്ചയും വിളിക്കും. കിട്ടാറുണ്ടോ? അത് ശരി. ഇപ്പൊ ഏറ്റവും ഒടുവിൽ വിളിച്ചത് എപ്പോഴാ?
1: കുറേ നാളായി.
0: കുറേ. ഓക്കെ ഓക്കെ.

0: ഞാൻ വിശ്വസിച്ചു
1: ചിലപ്പോൾ
0: കേട്ടോ.
1: ഇങ്ങനെയും ചിലപ്പോൾ ഇങ്ങനെയും പക്ഷെ എടുക്കുന്നില്ലായിരുന്നു.
0: എടുക്കില്ല. എടുക്കാതെ
1: പിന്നെ
0: ഒന്നും
1: ഞാൻ
0: ഇരിക്കില്ല.
1: വാട്സപ്പ് സന്ദേശം അയച്ചായിരുന്നു കേട്ടോ, ഒരു മാസം നമുക്ക്
0: ആ
1: ഇലക്ഷൻ്റെ ഇടയ്ക്ക് അത് എടുത്തായിരുന്നു കേട്ടോ, അത്
0: ആ
1: പറഞ്ഞത്
0: അതെടുത്തു. ഓക്കെ ഓക്കെ ശരി.
1: എന്താണ്
0: അപ്പൊ ഇപ്പൊ ഏത്
1: വിളിച്ചത്.
0: പാട്ടാ വേണ്ടത്?
1: എനിക്ക് മയൂഹത്തിലെ ഈപ്പുഴയും കുളിർക്കാറ്റും അപ്പാട്ട്.
0: ഇപ്പോഴേയും കുളിർക്കാറ്റും. ചിത്ര പാടിയ
1: ആ
0: പാട്ട് കേൾപ്പിക്കാം.
1: ചിത്രവാർത്ത
0: ഓക്കെ. മയൂഖം കണ്ടായിരുന്നോ? സിനിമ കണ്ടോ?
1: മയൂഖം കണ്ടു, മറ്റേ സൈജു കുറുപ്പില്ലേ, സൈജു കുറുപ്പ്.
0: സൈജി
1: ഞാൻ
0: കുറുപ്പിന്റെ.
1: ഞങ്ങളുടെ നാട്ടുകാരനാണ്
0: ആണോ?
1: അത്. ആ
0: ഇതിലിഷ്ട ആണല്ലേ.
1: അത് പാണാവള്ളി എന്ന് പറയുന്ന സ്ഥലത്ത്,
0: ആ
1: അതെന്റെ അമ്മയുടെ നാട്, അവിടെ അവിടെ അടുത്തുള്ള ആളെ
0: ആ അദ്ദേഹത്തിനെ അറിയോ?
1: അറിയും. പക്ഷെ
0: ഓ
1: പുള്ളി അറിയില്ല,
0: ആ
1: അങ്ങനെ പറയാം.
0: ആ നാട്ടുകാരനാണ് എന്ന നിലയ്ക്ക് അറിയാം അല്ലേ.
1: അതെ. ആ
0: ശരി ശരി. നമുക്ക് അറിയുന്ന ഒരാളാകുമ്പം സിനിമ കാണാൻ നമുക്ക് കൂടുതലൊരു പ്രചോദനം ഉണ്ടാവും അല്ലേ. ഓക്കെ. അപ്പം എന്നാൽ പാട്ട് കേട്ടാലോ?
1: ഓക്കെ,
0: ശരി, ബൈ.
1: താങ്ക് യു, താങ്ക് യു.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-doc.in എന്ന വെബ്സൈറ്റിലൂടെയോ സൌജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: ഹലോ ഹലോ ഹലോ, എളിത്തിരയിലേക്ക് സ്വാഗതം. ഹലോ, ആ കോള് പോയെന്ന് തോന്നുന്നു കേട്ടോ. ഹലോ ഹലോ
2: ഹലോ
1: ഹലോ
2: ഹലോ,
1: ആ വെള്ളിത്തിരയാണ്, വെള്ളിത്തിരയാണ്. ആരാണിത്? കേൾക്കുന്നില്ല. ആ പറഞ്ഞാട്ടെ. ഓ, വേണു കുഞ്ഞിത്തൈ. ഓക്കെ, പറഞ്ഞോളൂ. വാർത്തിങ്കൾ തോണിയേറി വസന്ത രാവിൽ വന്ന പാട്ട് തരാട്ടോ. പിന്നെ വേറെന്തൊക്കെ വിശേഷങ്ങൾ?
2: നല്ല വിശേഷം. ഞാൻ ഒറ്റക്കാണ്.
1: ഭക്ഷണമൊക്കെ എങ്ങനെ?
2: ഭക്ഷണം നമ്മൾ സ്വന്തം വെക്കണം.
1: അന്ന് പറഞ്ഞിട്ടുണ്ട് എന്നോട് അല്ലേ, നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. മനസ്സിലായില്ല, നമ്പര് കാണുമ്പോ. ആ നമ്പര് നമ്മള് നോക്കാറില്ലല്ലോ. ആരാണോ കോൾ, ആരുടെയാണോ വരുന്നത് അതെടുക്കുന്നു. എന്താ ഫുഡൊക്കെ കഴിച്ചോ? ഊണ് കഴിച്ചോ? എന്താ കറി ഉണ്ടാക്കിയെന്ന്?
2: കറി ഞാൻ
1: കറി പുറത്തുനിന്ന് വാങ്ങും അല്ലേ.
2: ചോറുണ്ടാക്കും,
1: അത് എളുപ്പമാണല്ലേ. ചോറ് മാത്രാണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. ഈ കറി ഉണ്ടാക്കേണ്ടി വരുമ്പോഴാണ് നമുക്ക് അതെ അതെ അതെ ആ അതെ, ഒന്ന് കേൾക്കണില്ല ശരിക്കും, മുറിഞ്ഞു മുറിഞ്ഞു പോകുന്നു കേട്ടോ. അറിയില്ല, നെറ്റ്വർക്കിന്റെ
2: പ്രശ്നമായിരിക്കും.
1: ഓക്കെ ഓക്കെ, നമുക്ക് പാട്ട് കേട്ടാൽ ഇത് കരുണയിലെ പാട്ടാണ്, കരുണ.

0: അയ്ശരി, ഞാൻ ശകുന്തലം പഠിച്ചിരിക്കുന്നു.
1: ഏതാണ്?
0: ഞാനോട്ട് ശകുന്തലം അതൊക്കെ കരുണയിലെ പാട്ടാണല്ലേ, വാർത്തിന്റെ തോണിയേറി.
1: ആ കരുണയിലെ പാട്ടാണ് അത്. ഒ എൻ വി കുറുപ്പ് എഴുതി, ദേവരാജൻ സംഗീതം നൽകിയ പാട്ടാണ്. യേശുദാസാണ് പാടിയത്. യേശുദാസിന്റെ പാട്ടല്ലേ ചോദിച്ചത്? ആണല്ലോ അല്ലേ. ഇത് ആണ് അത് തന്നെ. അതെ അതെ അത് ശരിയാണ്. എന്തോ റിയ അല്ല, ഞാൻ പ്രീതിയാണ്. പ്രീതി.
0: വളരെ ഡീസന്റ് എനിക്ക് വളരെ ഇഷ്ടപ്പെടുന്നു. കാരണം തുടക്കത്തില് അത് നിങ്ങൾ വായിക്കുമ്പോഴും മനുഷ്യന്റെ ആശ്ചര്യവും ആഗ്രഹവും കേൾക്കാൻ കൺവിൻസ്
1: അതെ. ഒന്നും കേൾക്കുന്നില്ല. നമുക്കിപ്പൊ പാട്ട് കേൾക്കാം. വല്ലാണ്ട് മുറിഞ്ഞു പോകുന്നു. ഓക്കെ ശരി.

0: ഞാൻ ബാബു കീടി വടക്കേക്കര പറവന്നിരുത്ത്.
1: ആ ശരി ശരി, പറഞ്ഞോളൂ, എന്തൊക്കെയുണ്ട്? പിന്നെ
0: ഞാനിപ്പോ ഇന്ന് വിളിച്ചതേ, ഞങ്ങള് ഒരു ക്ഷേത്രം ഉണ്ട് ഇവിടെ, ഒരു പറവന്തിരുത്തൽ ക്ഷേത്രം ഉണ്ട്. അവിടെ ഇപ്പൊ ഇന്നലത്തോടെ വിളിച്ചു വന്ന ആള് സമാപിക്കുകയാണ്.
1: ഓ അത് ശരി.
0: അപ്പൊ അതിന്റെ ഒരു പാട്ട് ചോദിക്കാൻ വിളിച്ചേ. പിന്നെ ആ ക്ഷേത്രത്തിന് ഞങ്ങൾ ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടുണ്ട്, നാട്ടുകാർ, കട്ടത്തിരുത്ത്, പറവന്തിരുത്ത്, വാവക്കാട്, ബാല്യത്തിരുത്ത്, കൂട്ടുകാട്, വടക്കുംപുറം, ഈ നാട്ടുകാര് നല്ല നല്ല സഹകരണം കൊണ്ടാണ് അമ്പലം അങ്ങനെ പോണത്. അപ്പൊ അവർക്ക് വേണ്ടിട്ട് ഒരു പാട്ട് സമർപ്പിക്കണം, അതിന് വേണ്ടിട്ട് വിളിച്ചപ്പോ.
1: പാട്ട് പറയോ.
0: പാട്ട് ഞാൻ വെടിക്കെട്ടില്ല ചെമ്പട്ടണിഞ്ഞമ്മ പാട്ടുണ്ട്.
1: വെടിക്കെട്ടിലെ പാട്ടല്ലേ?
0: വെടിക്കെട്ടിലെ പാട്ട്
1: ഒന്ന് ഒന്ന് നോക്കട്ടെ കേട്ടോ, ഉണ്ടോന്ന് നോക്കട്ടെ. കേട്ടിട്ടുണ്ടോ ഇവിടുന്ന്?
0: കേട്ടിട്ടുണ്ട്.
1: നോക്കാം. പിന്നെ വേറെന്തൊക്കെ വിശേഷങ്ങൾ?
0: വേറെ വിശേഷം പറഞ്ഞിട്ടുണ്ട്, രണ്ട് പെൺകുട്ടികളാണ്, രണ്ട് വിവാഹം കഴിഞ്ഞ്, മൂത്താളി ഷേബി ചെറായര്, മരുമോന് ജെന്റിങ് കമ്പനി, പിന്നെ അയാളുടെ ടീച്ചറാണ്, അത് വീട്ടിലുണ്ട്. ഇപ്പൊ മോളുടെ വീട്ടിലാണ് ഇപ്പൊ.
1: ആ അത് ശരി. മോളുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണോ?
0: ആ വീട്ടിൽ വന്നാണ്.
1: അവിടെ ആരൊക്കെ ഉണ്ട് കുട്ടികളുടെ പേര്?
0: അവര് രണ്ട് കുട്ടികളുണ്ട്, ഒരാള് മൂത്തത് ആരാധ്യ, അലുകാനിക.
1: ഓ ശരി ശരി. പറയൂ പറയൂ. ഹലോ ഹലോ. ആ റേഡിയോയുടെ അടുത്തുനിന്ന് മാറി നിക്കണം കേട്ടോ.
2: ഹലോ
1: ഹലോ മോളെ. ആ ഏത് സ്കൂളിലാ പഠിക്കുന്നേ?
2: ഞാൻ GHSS ബോയ്സിലെ.
1: ആ ഏത് ക്ലാസ്സിലാ?
2: ഞാൻ 8th.
1: ഓ ഇനി 8th. ആ എങ്ങനെയുണ്ട്, കഴിഞ്ഞ കൊല്ലമൊക്കെ എക്സാം ഒക്കെ നന്നായിരുന്നോ? ഓക്കെ. അപ്പൊ മോള് മൂത്ത ആളാണോ ഇളയ ആളാണോ? മൂത്ത ആളാണ്. ഇളയാളിന്റെ പേരെന്താ?
2: അനിക.
1: അനിക, ഓക്കെ ഓക്കെ. അനിക ഏത് ക്ലാസ്സിലാ?
2: അനിക ഇനി 2nd.
1: അപ്പോ ഒന്നിച്ചാണോ, ഒരു സ്കൂളിലാണോ പഠിച്ചത് ആദ്യം? ഒന്നാം ക്ലാസ്സിൽ
2: ആദ്യം ഒരേ സ്കൂളിലായിരുന്നു, പിന്നെ അവിടെ 4th വരെ ഉള്ളു. അപ്പൊ അത് കഴിഞ്ഞിട്ട് 5th വേറെ സ്കൂളിലോട്ട് പോയി.
1: ഓക്കെ. അപ്പൊ ഇനിയിപ്പോ എങ്ങനെയാ, അനിക ഒറ്റക്ക് പോണ്ടേ?
2: അമ്മ ഉണ്ടാവും.
1: ഓക്കെ ഓക്കെ. അനിയത്തെയും കൊണ്ട് പോകുന്ന ഇഷ്ടായിരുന്നോ? അവളെ നോക്കുവൊക്കെ വേണമല്ലോ അല്ലേ? ഓക്കെ. പിന്നെ ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട് അച്ഛൻ, അത് മതിയോ? പെടിക്കെട്ടിലെ ഗോപിക കൃഷ്ണൻ പാടിയ പാട്ട്. എന്നാ കേൾപ്പിക്കട്ടെ. വേറെ വിശേഷങ്ങളൊന്നും ഇല്ലല്ലോ?
2: ഇല്ല.
1: ഓക്കെ ഓക്കെ, എന്നാ പാട്ട് കേട്ടോളൂ. ശരി, ബൈ.

0: ഹലോ.
1: ഹലോ,
0: ആ വെള്ളിത്തിരയാണ്, ആരാണ് പറയൂ.
1: ഞാനിവിടെ തിരുത്തിപ്പറമ്പിൽ നിന്ന് അറിയാം, ചാലക്കുടി.
0: ഓ ശരി, എന്തൊക്കെ. പറയൂ.
1: മേടത്തോട് വർത്താനം പറഞ്ഞിട്ടില്ല, ബാക്കി ഒരുമാതിരി എല്ലാ മാമ്മാരോടും വർത്താനം പറഞ്ഞിട്ടില്ല.
0: എല്ലാവരോടും സംസാരിച്ചു കഴിഞ്ഞു.
1: ആ, മേഡത്തിനോട് രണ്ടു മൂന്ന് പ്രാവശ്യം ഞാൻ വിളിച്ചിട്ടുണ്ട്, അപ്പൊ കിട്ടിയിട്ടില്ല മേഡം ഉള്ളപ്പോ.
0: ഓ ശരി ശരി.
1: കഴിഞ്ഞ വർഷം വിളിച്ചതാ, കഴിഞ്ഞ വർഷം വിളിച്ചിട്ട് കിട്ടിയില്ല.
0: ആ ഓക്കെ. ഓ ഇപ്പൊ ഒരു കൊല്ലമായോ വിളിച്ചിട്ട്?
1: പിന്നെ
0: എന്റെ അമ്മേ. ഓക്കെ.
1: കഴിഞ്ഞ വർഷം ഓണത്തിന്റെ ഇടയ്ക്ക് വിളിച്ചതാ, പിന്നെ കിട്ടിയില്ല.
0: ആ എന്താ ഇവിടെ പരിപാടി, എന്താ ചെയ്യുന്നേ?
1: ഇവിടെ ഞങ്ങള് മണ്ണിന്റെ പണിയാ, ഞങ്ങക്ക് കളിമണ്ണ്.
0: ആ കളിമണ്ണ്.
1: കളിമണ്ണ് കൊണ്ട് സാധനങ്ങൾ ഉണ്ടാക്കാം. ഇപ്പൊ സാധനങ്ങളൊന്നുമല്ല, ഞങ്ങള് ഇപ്പൊ തൃപ്പൂണിത്തറയ്ക്ക് ഓണത്തപ്പനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക.
0: ഓ അതെ ശരി. ആ ഓണം.
1: തൃപ്പൂണിത്തറയിൽ വന്ന് ഞങ്ങള് കച്ചവടം ചെയ്യല്ല കൊണ്ടും.
0: ഓണം വരികയാണല്ലോ അല്ലേ.
1: ആ ഓണം വരികയാണ്, അപ്പൊ അതൊക്കെ ഉണ്ടാക്കണത്. അല്ലാണ്ട് പാത്രം അത് ഇതൊക്കെ ഉണ്ടാക്കിയായിരുന്നു, ഇപ്പൊ അതൊക്കെ വലിയ മണ്ണ് കിട്ടാനില്ലാത്ത കാരണം അതില്ലാണ്ടായി.
0: ഓ
1: ചെറിയതായിട്ടുള്ള സംഭവങ്ങളുള്ളൂ.
0: ആ എങ്ങനെയാ, നിങ്ങൾക്കൊരു ഫാക്ടറി ആണോ? ഒരു
1: ഏ വീട്ടിലെ
0: ആ
1: വീട്ടിൽ
0: വീട്ടില്.
1: കൂടി തന്നെ ഷെഡൊക്കെ ഉണ്ടാക്കി.
0: വീട്ടിലെ. ആ ഓ അത് ശരി. എങ്ങനെ ചൂള അങ്ങനത്തെ
1: ആ
0: എന്തെങ്കിലും ഉണ്ടോ?
1: ചൂളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം കളഞ്ഞു.
0: ആ എന്നിട്ട്
1: ഇപ്പൊ ചൂളയിലൊന്നും വെക്കണ്ട, ചൂളയിൽ വെക്കാണ്ടുള്ള സാധനങ്ങൾ കമ്പനിയിലേക്ക് ഉണ്ടാക്കണേ.
0: ഓ
1: അത്
0: അത് ശരി.
1: കൊണ്ടുകൊടുത്താ മതി, ഇങ്ങനെ
0: ആ
1: ചൂളയിൽ വെച്ചെടുത്തോളൂ.
0: ഓ അത് ശരി. നമ്മൾ ഇതിന്റെ ഒരു മോഡല് ചെയ്തിട്ട് അത് അങ്ങോട്ട് കൊടുക്കും അല്ലേ. ആ അപ്പൊ അവരിത് ചുട്ടെടുക്കും. ചുട്ടെടുക്കും. പാത്രങ്ങൾ എന്ത് എങ്ങനെയുള്ള പാത്രങ്ങളാ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്?
1: പാത്രങ്ങള് ചെടിച്ചട്ടി ഉണ്ടാക്കിയായിരുന്നു, കലം, കുടം, ചട്ടി, കലങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
0: ഓക്കെ ഓക്കെ. അടുപ്പത്ത് വെക്കാവുന്നതും വെള്ളം എടുത്ത് വെക്കാവുന്നതും ആയിട്ടുള്ള സംഗതികളൊക്കെ അല്ലേ. ആ കൂജ.
1: പൂജ
0: ആ പൂജയൊക്കെ ഇപ്പൊ ആൾക്കാർ വാങ്ങാറുണ്ടോ?
1: ഇപ്പൊന്നും അങ്ങനെ വലിയ കാര്യമായിട്ട് ആൾക്കാർ വാങ്ങല്. ഈ റോട്ടിലൊക്കെ ആൾക്കാർ കച്ചവടം ചെയ്യുന്നിടത്തൊക്കെ വാങ്ങണ്ടാവും. ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടായിരുന്നപ്പോ വാങ്ങിയായിരുന്നു.
0: അത് ശരി.
1: ഇല്ല
0: ആ
1: ഇല്ല.
0: ഓ ഇപ്പൊ നമ്മളിത് മാർക്കറ്റ് ചെയ്യണമെങ്കിൽ ഇതുപോലെ റോഡ് സൈഡിലോ അല്ലേ ഉത്സവമോ പെരുന്നാളോ ഒക്കെ നടക്കുന്നിടത്തൊക്കെ കൊണ്ടുപോയി വെക്കണം
1: ഇവിടെ
0: അല്ലേ.
1: ഇങ്ങനെ വന്ന് കച്ചവടക്കാരും മേടിച്ചോണ്ട് പോവാ ചെയ്യണേ.
0: ആ അത് ശരി. ആ കൂടുതൽ നമ്മൾ ഉണ്ടാക്കി വെക്കും അല്ലേ. ആ എത്ര പേരുണ്ട് അവിടെ ഈ ജോലി ചെയ്യാനായിട്ട്?
1: മുന്നൊക്കെ രണ്ടു മൂന്നാളൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ ആരുമില്ല.
0: ആരുമില്ല. ഇങ്ങനെയുള്ള ജോലികളൊന്നും ചെയ്യാൻ വയ്യ ഇപ്പൊ ആളുകൾക്ക് അല്ലേ. ഓക്കെ ഓക്കെ. അപ്പൊ ഇപ്പൊ ഓണത്തപ്പനിലേക്ക് മാറി.
1: ആ ഓണത്തപ്പനിലേക്ക് അത് ഞങ്ങള് ഇപ്പൊ 9ാമത്തെ വർഷ 10ാമത്തെ വർഷം ഇപ്പൊ കൊണ്ടുപോകുമ്പോണേ.
0: അതപ്പോ എങ്ങനെയാ, അത് എവിടെയാ കൊണ്ടുപോയി വിൽക്കുക?
1: അത് നമ്മള് തൃപ്പൂണിത്തറ അമ്പലമില്ലേ, പ്രേശന്റെ അമ്പലം അവിടെ. ആ അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ ഞങ്ങളുടെ അവിടേക്ക് കിസാൻ വാണിന്ന് വന്ന് ഇത് ചെയ്തോണ്ട് പോയിട്ടുണ്ടായിരുന്നു.
0: ഇന്റർവ്യൂ എടുത്തിരുന്നല്ലേ.
1: ഉത്തരാഖണ്ഡ്
0: ഓ ഓക്കെ ഓക്കെ. അത് ശരി.

0: കേട്ടറിഞ്ഞില്ല കേട്ടോ, അത് കേൾക്കാനൊന്നും പറ്റിയില്ല. പിറ്റേ ദിവസം അഞ്ചരക്ക് റിട്ടേൺ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നോക്കിയില്ല,
1: കേൾക്കാൻ പറ്റിയില്ല.
0: കേൾക്കാൻ പറ്റിയില്ല അങ്ങനെ. പിന്നെ 24 ഫ്ലവേഴ്സിലൊക്കെ വന്ന് പിടിച്ചിട്ടു
1: പറഞ്ഞു. നിങ്ങൾ എത്ര പേര് ചേർന്നുള്ള ഒരു സംരംഭമാണത്?
0: ഇതിപ്പോ ഞാൻ ഹസ്ബൻഡും കൂടിയാ ചെയ്യണേ.
1: നിങ്ങൾ രണ്ടാളും മാത്രം? എത്ര ഓണത്തപ്പനെ ഉണ്ടാക്കി ഇതുവരെ?
0: ഇതുവരെ ഇപ്പൊ ഒരു 12 ആയിട്ടുണ്ട്.
1: ആണോ? ശരി. ഉണ്ടാക്കി വീട്ടിലാണോ വെക്കുന്നത്? അതോ ഇത്
0: വീട്ടില് വെക്കാനുള്ള? ഇനിയത് പെയിന്റ് അടിക്കണം, ഇതൊക്കെ കൊണ്ടുവരിക. ചുമന്ന നമ്മള് ഈ പെയിന്റ് അടിച്ചിട്ടൊക്കെ കൊണ്ടുവരിക. മാവേലി ഉണ്ടാക്കും.
1: ഓ ശരി. പെയിന്റ് ആരാ അടിക്ക? നിങ്ങൾ തന്നെയോ? എല്ലാം നമ്മളിങ്ങനെ സബ് കോൺട്രാക്ട് കൊടുക്കുകയാണല്ലേ. പെയിന്റ് പണിക്കാരാണെ നിർത്തും. മണ്ണ് കുഴക്കുന്നത് ആരാണ്? മെഷീനിലരക്കുകയാണല്ലേ. ഓ, തരിയൊന്നും ഒട്ടും തരിയൊന്നും വരാത്ത രീതിയിൽ അല്ലേ. മണ്ണ് സ്പെഷ്യൽ ആയിട്ടുള്ള മണ്ണല്ലേ ഇതിന് ഉപയോഗിക്കുക?
0: സ്പെഷ്യൽ മണ്ണാണ്, 3 തരം മണ്ണൊക്കെ വേണം. ഇപ്പൊ അതുകൊണ്ട് ഞങ്ങള് കൂടുതലും മാങ്ങ ചെയ്യണേ, അരച്ച മണ്ണ്
1: മാങ്ങും.
0: എന്നിട്ട് അതിന്റെ ഒന്നും കൂടി ഇവിടെ ചവിട്ടി കൂട്ടി കുഴച്ചെടുത്തിട്ട് ഉണ്ടാക്കും.
1: ഓ അത് ശരി. ഈ ചവിട്ടുന്ന പരിപാടി ഇപ്പോഴും മാറിയിട്ടില്ല അല്ലേ?
0: അത് മാറിയിട്ടില്ല.
1: കുഴച്ച മണ്ണ് വാങ്ങിയിട്ട് നമ്മളൊന്ന് ചവിട്ടും. എന്നാലേ ആണല്ലേ. ഓ
0: ഒടിച്ചൊക്കെ ഇട്ടിട്ട് വെള്ളമൊക്കെ തളിച്ച് അത് അതിന്റെ പരുവത്തിൽ ചവിട്ടിയെടുക്കണം.
1: അത് ശരി. ഓ അങ്ങനെ. അത് ശരി. അപ്പൊ ഏതാണ്ട് നിങ്ങളുടെ ജോലിയുടെ ഒരു സ്വഭാവം എനിക്കിപ്പോ പിടികിട്ടി. എന്തായാലും നന്നായി രണ്ടുപേരും കൂടെ അത് കൊണ്ടുപോകുന്നുണ്ടല്ലോ. പാത്രമൊക്കെ തീർന്നപ്പോ ഇതിലേക്ക് വന്നു. ഇനി ഓണം കഴിയുമ്പോ നമ്മൾ മറ്റൊന്ന് കണ്ടുപിടിക്കും അല്ലേ? അങ്ങനെ തന്നെയാ വേണ്ടത്. ഓക്കെ. അപ്പൊ ഇപ്പൊ ഏത്
0: പാട്ടിങ്ങനെ താഴികൂടൊന്നറിയും വെക്കുന്ന ഈ കൊടങ്ങള്? 3 തട്ട് 2 തട്ട് അങ്ങനെ ഒറ്റ ഇതൊക്കെ ആയിട്ട് അത് ഉണ്ടാക്കണേ. ഉണ്ടാക്കും, അതാണ് കമ്പനിയിൽ കൊണ്ടുകൊടുക്കണം. അത് അവര് അവിടെ ഓട്ട് കമ്പനിയിൽ വെച്ചിട്ട് അവര് ഓർഡർ അനുസരിച്ച് അവര് വിറ്റോളൂ അത്.
1: ഓ അതെ ശരി. അവര് വിറ്റിട്ട് നമുക്ക് പൈസ തരും. അത്
0: ഇത് നമ്മൾ കൊണ്ടുപോകുമ്പോ തന്നെ അവര് നമുക്ക് പൈസ തരും. സാധനം പറ്റാൻ കൊണ്ട് കൊടുത്താൽ മതി, അവര് പൈസ തരും.
1: അതെ ശരി. ഓ ഉടനടി പൈസ കിട്ടും. പിന്നെ അവര് വിറ്റിട്ട് അവരെടുത്തോളും അതല്ലേ?
0: അവരെടുത്തോളും.
1: എന്തായാലും അതെല്ലാം ചെലവാകും അല്ലേ?
0: ചെലവാകും.
1: അത് കാലങ്ങളോളം അങ്ങനെ ഇരുന്നോളൂ അല്ലേ? അതിന് കുഴപ്പമൊന്നും വരില്ല. വീണ് ഉടയാതിരുന്നാ മതി അല്ലേ?
0: ഉടയാതിരുന്നാൽ
1: അത് ശരി.
0: അത് ഉടഞ്ഞ പിന്നെ നമുക്ക് കൊള്ളില്ല. അത് എന്ത് സാധനം ഉടഞ്ഞോ പിന്നെ ഒന്നിനും ഉപകാരമില്ല. അത്
1: ഒട്ടിക്കാനൊന്നും പറ്റില്ല അല്ലേ?
0: ഇല്ല.
1: ശരി.
0: ഒട്ടിക്കാനോ ഒന്നിനും കൊള്ളില്ല.
1: അങ്ങനെ മോൾഡ് ചെയ്ത് എടുക്കുക തന്നെ വേണം.
0: ഓക്കെ.
1: അപ്പൊ ഓക്കെ. അപ്പൊ ഏത് പാട്ടാ വേണ്ടത്?
0: ആരോമലുണ്ണിയിലത്തെ ആ പാട്ടൊന്നും കൊറേ നാളായി കേട്ടിട്ട്. മാനത്തെ മരമുകിൽ മാലകളെ എന്ന് പറഞ്ഞൊരു പാട്ടില്ലേ?
1: അത് ആരോമലുണ്ണിയിലെ പാട്ടല്ല. കണ്ണപ്പനുണ്ണിയിലെ പാട്ടല്ലേ? ഏതെങ്കിലും ഒരു ഉണ്ണി. ഓക്കെ ഓക്കെ. ഭാസ്കര മാഷിന്റെ പാട്ടാണത്. കെ രാഘവൻ സംഗീതം നൽകിയത്. രണ്ട് മാഷന്മാര്, ഭാസ്കര മാഷും രാഘവൻ മാഷും, സുശീലാമ്മ പാടിയതാണ്. അതെ അതെ, ആ പാ സിനിമയൊക്കെ ഞാനും കണ്ടതാണ്. എന്തൊരു രസമാണല്ലേ. ആ നമുക്ക് അതെല്ലാം കൂടെ തിരിഞ്ഞു പോകും. കണ്ണപ്പനുണ്ണിയാണോ ആരോമലുണ്ണിയാണോ ആരോമൽ ചേകവര മൊത്തം പ്രശ്നമാണ്. ഓക്കെ. അപ്പൊ എന്നാ പാട്ട് കേൾക്കാം അല്ലേ? ശരി എന്നാ. ഓക്കെ.

0: ഹലോ.
1: ഹലോ,
0: ആ വെള്ളിത്തിരയാണ്, ആരാണിത്?
1: എൻ്റെ പേര് വത്സല പങ്കജാക്ഷൻ എന്നാണ്. ഞാൻ പുല്ലൂറ്റ് നിന്ന് വിളിക്കുകയാണ്, കൊടുങ്ങല്ലൂര് പുല്ലൂറ്റ്.
0: വത്സല പങ്കജാക്ഷൻ.
1: ഞാൻ മേഡത്തിനൊന്ന് വിളിക്കാൻ, എത്ര മേഡം വന്ന കാലം തൊട്ട് ഞാൻ നോക്കണ, എനിക്ക് കിട്ടുന്നുണ്ടായില്ല.
0: ഇതിപ്പോ കുറെ കാലമായല്ലോ ഞാൻ വന്നിട്ട്.
1: എന്നിട്ട് ഞാൻ മേഡത്തിന്റെ ഫോട്ടോ തന്നെ എൻ്റെ മോള് മൊബൈലിൽ കാണിച്ചു തന്നു.
0: എന്റെ
1: എന്നാ
0: ഫോട്ടോയോ? എവിടുന്നാ?
1: അത് വാട്സപ്പ് എന്തോ എങ്ങനെയെന്ന് തോന്നുന്നുണ്ട്.
0: ഓക്കെ ഓക്കെ.
1: അപ്പൊ എനിക്ക് ഞാൻ അതിൽ കണ്ടോർമ്മിച്ചിട്ട് വിളിക്കാനിരുന്നിട്ട് എനിക്ക് ഇന്ന് വരെയും കിട്ടണില്ല.
0: അയ്യോ,
1: എനിക്ക് കിട്ടണ്ടോ കഖിൽ സാറിനെ, രാജേഷ് സാറിനെ, ജയമോഹൻ സാറിനെ, അനിത മേമ, അങ്ങനെയൊക്കെ കിട്ടിയിരുന്നുണ്ട്.
0: ഞാൻ ഒഴികെ എല്ലാവരെയും കിട്ടി അല്ലേ?
1: ഒരു വിധമൊക്കെ
0: ഓ,
1: കിട്ടിയിരുന്നു.
0: അപ്പൊ ഇന്ന്
1: എനിക്ക്
0: എനിക്ക്
1: സാറുണ്ട്,
0: നല്ല ഭാഗ്യമുള്ള ദിവസമാണ് അല്ലേ? ഇതേപോലെ
1: ഞാനിരുന്നുണ്ട്, എനിക്കൊന്നും കിട്ടാണ്ട് വന്നിട്ട്
0: ദേഷ്യം വന്നിട്ടുണ്ട്
1: മേമായിട്ട് എല്ലാവരും വർത്താനം പറയുന്ന കേൾക്കുമ്പോള്.
0: ആണോ? അത് ശരി. ഓക്കെ, അപ്പൊ ഇന്ന് കിട്ടി അല്ലേ? പിന്നെ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയൂ.
1: നല്ല വിശേഷം. പിന്നെ നല്ല വിശേഷം, സങ്കടമുള്ള വിശേഷം കൂടി.
0: എന്താണ്?
1: എനിക്ക് രണ്ട് പെൺകുട്ടികളാണ്, രണ്ടുപേരും കല്യാണമൊക്കെ കഴിഞ്ഞ്. മൂത്ത മോളി ജിൽഷ, ആള് ബ്യൂട്ടീഷ്യനാണ്. അവൾക്കൊരു മകനുണ്ട് അദ്ബിരുനാഥ്, അവൻ പ്രയാറ് പോളിടെക്നിക്കില് ശ്രീരാമയില് പഠിക്കുന്നത്, ലാസ്റ്റ് വർഷമുള്ളത്. ഭർത്താവിന്റെ പേര് ഷാജിന്ന്. പിന്നെ ഇളയ മോള് ജിത, ഭർത്താവിന്റെ പേര് ബിജു. മോള് ലക്ഷ്മി പ്രിയ. അപ്പൊ ബിജു ഇപ്പൊ ഒരു വർഷമായി ഞങ്ങളെ വിട്ടു

0: ഇയാള്.
1: ഓ, അത് ശരി.
0: അതിന് ഞങ്ങൾക്കൊരു സങ്കടം വല്ലാത്തതുണ്ട്.
1: എന്ത് എന്ത് പറ്റിയതാ?
0: ആൾക്ക് ട്യൂമറായിരുന്നു, അറിഞ്ഞില്ല. പെട്ടെന്ന് ഞാൻ അറിഞ്ഞത് ഒരു മാസം കൊണ്ടെന്ന് അറിഞ്ഞത്. നമ്മളെ വിട്ടു പോയത്.
1: അത് ശരി. ഒരു ലക്ഷണങ്ങളും കാണിച്ചിരുന്നില്ല.
0: അതാണ് ഡോക്ടർമാരും ചോദിക്കുന്നത്. ഡോക്ടർമാര് ചോദിക്കുന്ന അസുഖമൊന്നും നമുക്കൊന്നും പറയാൻ പറ്റുന്നില്ല.
1: അത് ശരി. ഓ, അതൊരു വല്ലാത്ത ദുഃഖകരമായ വാർത്ത. അതാണ്
0: മെയ് 16-ാം തീയതിയാണ് മരിച്ചത്. പക്ഷെ ജൂൺ 2-ാം തീയതി വരണം ഞങ്ങക്ക് ആ നാളനുസരിച്ചുള്ള ഇതെല്ലാം ചെയ്യണമെങ്കിലേ.
1: അപ്പൊ
0: ജൂൺ 2-ാം തീയതിയാണ് ആളുടെ ഓർമ്മ ദിവസം വരണത്.
1: അത് ശരി.
0: അന്ന് മോളുടെ ബർത്ത്ഡേയും കൂടിയാണ്. ലക്ഷ്മി പ്രിയാണ് മോള്. മോളുടെ ബർത്ത്ഡേയും കൂടിയാണ് അന്ന്. അപ്പൊ അതൊരു വല്ലാത്തൊരു വിഷമായിട്ട് ഇരിക്കണ ഞങ്ങക്ക് തോര കണ്ണീരായിട്ട്.
1: ഈ മകളിപ്പോ എവിടെയാ ഉള്ളത്?
0: മകളെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു.
1: കൊണ്ടുവന്നു അമ്മയുടെ കൂടെയാണുള്ളത് അല്ലേ?
0: ഇവിടെ ഉണ്ട്. മോള് അന്ന് 8-9-ലേക്ക് ജയിച്ച് സ്കൂള് തുറക്കണ അന്ന് പോന്നു ഞങ്ങള്.
1: ജൂൺ
0: 1-ാം തീയതി ഇങ്ങോട്ട് പോകുന്നു. ആവശ്യം കഴിഞ്ഞിട്ട്
1: അദ്ദേഹം എവിടെയായിരുന്നു ജോലി ചെയ്തിരുന്നത്?
0: ആളൂര് എന്ന സ്ഥലം കല്യാണം.
1: ശരി. മകൾക്ക് ജോലിയുണ്ടോ?
0: ജോലി ഇല്ല, ആള് വേറൊരു കടയിലായിരുന്നു. ഇപ്പൊ അവിടെ പോന്നിട്ട് ഇപ്പൊ ഇവിടെ വന്നിട്ട് ഞങ്ങൾ കമ്പ്യൂട്ടർ പഠിക്കാനൊക്കെ പറഞ്ഞയക്കുന്നു.
1: ശരി. എത്രയും പെട്ടെന്ന് ഒരു വരുമാനമുള്ള ഒരു ജോലി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്.
0: അതെ. പിന്നെ എംപ്ലോയ്മെന്റിലൊക്കെ പുതുക്കിയിട്ടിട്ടുണ്ട്. അത് ജില്ലാ കളക്ടർക്ക് ഒരു ലെറ്റർ കൊടുത്ത് ലെറ്റർ പ്രകാരം കളക്ടർ അത് പുതുക്കിയൊക്കെ ശരിയാക്കി ഇട്ട് തന്നിട്ടുണ്ട്.
1: മോള് എന്താ പഠിച്ചതൊക്കെ?
0: മോള് പ്ലസ് ടു പാസ്സായിട്ടുള്ളു. പിന്നെ ആള് ഹോമിയോപ്പതി അതിനും പഠിച്ച് നഴ്സിംഗിന് പോയിട്ട് ആൾക്ക് ഇഷ്ടായില്ല. ചോടൊക്കെ കാണുമ്പോ പേടിയാവെന്നും പറഞ്ഞിട്ട് ബ്ലഡ് കാണുമ്പോ തല കറങ്ങുന്നൊക്കെ പറഞ്ഞിട്ടാണ് മുഴുവനാക്കിയില്ല.
1: അങ്ങനെ അല്ല, എന്തെങ്കിലും ജോലി കണ്ടുപിടിക്കാൻ പറ്റും നമ്മുടെ.
0: അത് എംപ്ലോയ്മെന്റിന് അവരും പറഞ്ഞിട്ടുണ്ട്. മോളുടെ അവസ്ഥയും കുട്ടിയും പഠിക്കുന്ന കുട്ടിയല്ലേ.
1: അപ്പൊ
0: അങ്ങനെയൊക്കെ എന്തെങ്കിലും ജോലി കിട്ടും എന്നൊക്കെ അവര് പറഞ്ഞിട്ടുണ്ട്.
1: ചില സംഗതികളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നതിൽ നമ്മള് വല്ലാതെ നിസ്സഹായരായി പോവും. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്ത്
0: ചെയ്യാനാണ്?
1: പിന്നെ ഇനിയിപ്പം പോയ ആൾക്ക് പോയ ആളെ ഓർത്ത് നമ്മൾ ദുഃഖിച്ചിരിക്കുന്നതിനേക്കാളും ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് നമ്മൾ ചിന്തിക്കുകയും കൂടെ വേണം.
0: അതാണ്
1: തീർച്ചയായിട്ടും അതുണ്ടാവും. അതെ, അതുണ്ടാവും.
0: അത് അത്ര നല്ല സ്വഭാവം. മെയ് 16-ാം തീയതി കൂട്ടുകാരന്മാരെല്ലാവരും വീട്ടിൽ ഇവിടെ വന്നിരുന്നു. കൊച്ചിന് പഠിക്കാനുള്ള എല്ലാ സാധനങ്ങളും കൊണ്ട് അവര് വന്ന്
1: കൊടുത്തിട്ട്
0: പോയി. കൂട്ടുകാരന്മാര് വന്നിട്ട്
1: അപ്പൊ പിന്നെ പേടിക്കാനൊന്നുമില്ല. മുന്നോട്ട് പോകാൻ നമുക്ക് സപ്പോർട്ട് ഉണ്ടല്ലോ.
0: കൂട്ടുകാരന്മാരെ നല്ലോണം സഹായിച്ച നാട്ടുകാരെയൊന്നും ഒരിക്കലും മറക്കാൻ പറ്റില്ല. കൂട്ടുകാരന്മാരെയൊക്കെ
1: അപ്പൊ എല്ലാവരുടെയും സഹായം ഉണ്ട്. ഇനിയിപ്പോ ഒരു മോറൽ സപ്പോർട്ട് ആണെങ്കിൽ പോലും അതുണ്ടെങ്കിൽ നമുക്കതൊരു ബലമാണ്. അപ്പോ അതിൽ പിടിച്ച് നമ്മുടെ വക എന്തെങ്കിലും കൂടെ പരിശ്രമവും കൂടെ ഉണ്ടായാൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും കേട്ടോ. അതിൽ വേണം ശ്രദ്ധ വയ്ക്കാൻ
0: അല്ലേ?
1: മോളുണ്ട്. അപ്പം നമുക്കെങ്ങനെയും ഇതിനെയൊക്കെ അതിജീവിച്ചേ പറ്റൂ എന്ന് വിചാരിക്കുക. അല്ല, എന്ത് ചെയ്യും? പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ കാലം വായിക്കാത്ത ദുഃഖമൊന്നുമില്ല. കാലം കുറേ കഴിയുമ്പോൾ നമ്മൾ ഇതുമായിട്ട് ഇങ്ങനെ യൂസ്ഡ് ആവും. അപ്പോൾ ഇത് ഈ ദുഃഖത്തിൻ്റെ ഈ തീവ്രത കുറയും. അങ്ങനെയാണല്ലോ എപ്പോഴും ഉണ്ടാവുക. അപ്പം അങ്ങനെ വിചാരിക്കാം.
0: ഞങ്ങള് അച്ഛനും അമ്മയും രണ്ടു മരുമക്കളും മക്കളും ഒക്കെ പാടിയിട്ട്
1: സന്തോഷായിട്ടിരുന്ന
0: എട്ട് പേരിൽ നിന്ന് ഒരാളങ്ങോട്ട്
1: പോയപ്പോഴും
0: അതൊരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല.
1: ശരിയാ.
0: ഇങ്ങനെ വന്നപ്പോ അത്
1: അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ഒരടിയായിരുന്നു നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായത് അല്ലേ? ഓ, ശരി. എത്ര വയസ്സുണ്ടായിരുന്നു?
0: 49. മരിച്ച് 5-ാം അന്നായിരുന്നു പിറന്നാള്. 50-ാമത്തെ വയസ്സിൽ.
1: അപ്പോ ഈ മരുമകനെ

0: ഓർത്തുകൊണ്ടൊരു പാട്ട് വേണമെന്നായിരിക്കും ഇപ്പൊ പറയാൻ പോണല്ലേ, അല്ലേ? ആണോ?
1: അതെ, ഞാൻ
0: എനിക്ക്
1: പിന്നെ
0: തോന്നി.
1: ഡിഗ്രിക്കൊക്കെ കത്തൊക്കെ എഴുതാറുണ്ട്, പക്ഷെ ഞാനിപ്പോ ഒന്നും ചെയ്യലില്ല. ഒരു വർഷമായിട്ട് കത്ത് എഴുതലൊക്കെ നിർത്തി വെച്ചേക്കണം, എനിക്കൊന്നിനും പറ്റണില്ല. എവിടെ തുടങ്ങണം, എന്തെഴുതണം എന്നുള്ളതൊന്നും പറ്റണില്ല. അങ്ങനെ വന്നപ്പ പിന്നെ എന്റെ ഒരു ആശ്രയം റേഡിയോ ആണ്. എപ്പോഴും ചെറിയൊരു തയ്യൽ കടയുണ്ട്, ആ കടയിലാണ് ഞാനിപ്പോ കടയിൽ നിന്നാണ് വിളിക്കുന്നത്.
0: ആ കടയിലേക്ക് മകളെ കൂടെ കൂട്ടു തൽക്കാലം.
1: മകള് തൽക്കാലം എന്ന് വെച്ച് കഴിഞ്ഞാല് ആളിപ്പൊ കമ്പ്യൂട്ടർ പഠിച്ചു കഴിഞ്ഞിട്ട് വേറൊരു കടയിൽ കേറിയിട്ടുണ്ട്, അവിടെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കാനൊക്കെ ആയിട്ട്. അത് മറക്കില്ലല്ലോ.
0: ആയിക്കോട്ടെ, അത് നല്ലതാ, അല്ല വെറുതെ ഇരിക്കരുത്.
1: അതെ, ഇനിയിപ്പൊ അതെ. അപ്പൊ അവളുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കണ എല്ലാ കാര്യങ്ങളും. അപ്പൊ ഇനിയിപ്പൊ അതിന്റെ പരീക്ഷ കഴിഞ്ഞിട്ട് വേണം നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ നോക്കാനായിട്ട്.
0: അതെ, അപ്പൊ അങ്ങനെ മുന്നോട്ട് പോണം കേട്ടോ. ഈ നിർത്തി വെച്ചതൊക്കെ തുടങ്ങാനുള്ള സമയമായി കേട്ടോ. നമ്മുടെ ദുഃഖം അതെപ്പോഴും നമ്മുടെ നമ്മുടെ കൂടെ ഉണ്ട്. ഈ പോയ ആൾക്കാരാണെങ്കിലും നമ്മുടെ ഓർമ്മയിൽ അവരെപ്പോഴും ഒരു സാമീപ്യമായിട്ട് തന്നെ നമ്മുടെ കൂടെ ഉണ്ട്. അങ്ങനെ ചിന്തിക്കുക, എന്നിട്ട് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുക. മകളെ സഹായിക്കുക, കൊച്ചുമകളെ വിദ്യാഭ്യാസം ചെയ്യിക്കണം നല്ലവണ്ണം, അല്ലേ?
1: അതെ അതെ, അതാണ് കൂട്ടുകാരന്മാരും പറഞ്ഞു പോയേക്കുന്ന. അടുത്ത കൊല്ലം ഞങ്ങള് വരും. അപ്പൊ ഇതേപോലെ എല്ലാ ടാസ്കുകളും ഇറങ്ങുമ്പോ റിസൾട്ടൊക്കെ അറിഞ്ഞിട്ട് ഞങ്ങൾ വരുള്ളൂ എന്ന് പറഞ്ഞു പോയേക്കുന്നത്.
0: അപ്പൊ അതിലൊക്കെ ശ്രദ്ധിക്കുക. ഓക്കെ, നമുക്കെന്നാ പാട്ട് കേട്ടാലോ.
1: പിന്നെ ആ നാട്ടിലെ എല്ലാവർക്കും കൂടെ വേണ്ടി, അവന്റെ കൂട്ടുകാരന്മാർക്കും എല്ലാവർക്കും ഓരോരുത്തരുടെ പേരെടുത്ത് നമുക്ക് പറയാൻ പറ്റില്ല നാട്ടില. അപ്പൊ എല്ലാവർക്കും കൂടെ ആളൂരുള്ള എല്ലാ അവന്റെ കൂട്ടുകാരന്മാർക്കും നാട്ടുകാർക്കും കേൾക്കുന്ന എല്ലാവർക്കും കൂടി വേണ്ടിയിട്ട് ഈ പാട്ട് ഞാൻ
0: പാട്ട് പറയൂ.
1: സമർപ്പിക്കുന്നു. കാരുണ്യത്തിലെ, കാരുണ്യത്തില മറിഞ്ഞു പോയതെന്ത്.
0: ഓ, കാരുണ്യത്തിലെ പാട്ട്. ഓക്കെ, അപ്പോ ആ പാട്ട് കേൾക്കാം. അതൊരു സങ്കടമുള്ള പാട്ടാണ്, പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ സിറ്റുവേഷനുസരിച്ചുള്ള പാട്ടാണ് ചോദിച്ചത്. എനിക്ക് തോന്നി അത് പറയാൻ തുടങ്ങിയപ്പോഴേ, ഒരു ദുഃഖമുള്ള വിശേഷമാണ്.
1: അതിന്റെ മോളിലെ ബർത്ത്ഡേ ഉണ്ടെന്ന്, പക്ഷെ നമുക്ക് അങ്ങനെ സന്തോഷം ഇല്ല ആ സമയത്ത്.
0: അതെന്തായാലും അതിന് സാധിക്കില്ലല്ലോ.
1: സാധിക്കില്ല.
0: അപ്പോ എങ്ങനെ മുന്നോട്ട് പോട്ടെ, ധൈര്യമായിട്ട് പോകും മുന്നോട്ട് കേട്ടോ. കൂട്ടുകാരുടെയും സുഹൃത്തുക്കളുടെയും നാട്ടുകാരുടെയും ഒക്കെ സപ്പോർട്ടോടെ അങ്ങനെ ജീവിതം മുന്നോട്ട് പോകട്ടെ. അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം, സമയം ഏതാണ്ടാകാറായി. ഓക്കെ, ശരി എന്നാൽ. ഓക്കെ.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ ഇന്നത്തെ വെള്ളിത്തിര സമാപിക്കുന്നു. വെള്ളിത്തിരയിലേക്ക് വിളിച്ച എല്ലാ ശ്രോതാക്കൾക്കും നന്ദി. ഞാൻ പ്രീതി. കോൾ എടുക്കാൻ എന്നെ സഹായിച്ചത് ഹേമപ്രഭ, സാങ്കേതിക സഹായം വിജയ് വർഗീസ്, രാധാകൃഷ്ണപിള്ള.
1: വെള്ളിത്തിര. തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി വെള്ളിത്തിര. വെള്ളിത്തിര. വെള്ളിത്തിര. വെള്ളിത്തിര.

0: ആകാശവാണി FM വാർത്തകൾ.
1: കഠിനാധ്വാനികളായ കർഷകരുടെ പരിശ്രമം മൂലം രാജ്യത്ത് ഭക്ഷ്യശേഖരത്തിന് ഒരു ക്ഷാമവുമില്ലെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഈ വർഷം രാജ്യത്ത് ഭക്ഷ്യധാന്യ ഉൽപ്പാദനം 376.6 ലക്ഷം ടണ്ണിൽ കൂടുതലാണെന്നും ഇത് കഴിഞ്ഞ വർഷത്തേക്കാൾ 5.3% കൂടുതലാണെന്നും ചൌഹാൻ ന്യൂഡൽഹിയിൽ പറഞ്ഞു. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനത്തിലെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നാളെ. പ്രസംഗത്തിന് കഴിഞ്ഞ ദിവസം സംസ്ഥാന മന്ത്രിസഭായോഗം അംഗീകാരം നൽകിയിരുന്നു. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഉച്ചയ്ക്ക് ശേഷം ഗവർണർക്ക് രാജി സമർപ്പിക്കും. കർണാടക പാർലമെന്ററി കാര്യമന്ത്രി HK പാട്ടീലാണ് ഇക്കാര്യം അറിയിച്ചത്. മലങ്കര ഡാമിലെ ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി ഇന്നു മുതൽ സ്പിൽവേ ഷട്ടറുകൾ ഘട്ടംഘട്ടമായി 100 മുതൽ 200 സെന്റിമീറ്റർ വരെ ഉയർത്തും. ഷട്ടറുകൾ അടിയന്തര അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനാണിതെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. തിരുവനന്തപുരം ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായ സംഭവം ചർച്ച ചെയ്യാൻ ക്ഷേത്ര ഭരണസമിതി യോഗം നാളെ. 5-അംഗ ഭരണസമിതി രാവിലെയാണ് യോഗം ചേരുന്നത്. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് ഇന്ന് 8 ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പിന്റെ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. തൃശൂർ, ഇടുക്കി, എറണാകുളം, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലാണ് ജാഗ്രത.
0: ആകാശവാണി FM വാർത്തകൾ.
1: ആകാശവാണി കൊച്ചി FM 102.3. സമയം 3 മണി കഴിഞ്ഞ് 2 മിനിറ്റും 39 സെക്കൻഡ്.

ഹം തുമാരെ ഹേ സനം എന്ന ചിത്രത്തിൽ ഉദിത് നാരായണനും അനുരാധ പത്വാളും പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. രചന സമീർ, സംഗീതം നിഖിൽ വിനയ്. അടുത്ത ഗാനം ശങ്കർ മഹാദേവനും അൽക്ക യാഗ്നിക്കും സുഖ്വിന്ദറും പാടിയത്. ഗാനരചന സമീർ, സംഗീതം ദിലീപ്, സെൻ സമീർ സെൻ. ചിത്രം ഇതിഹാസ്.

0: ശശി മരജാമാ കൊടുക്കാക്കേ.
1: ഒരറിയിപ്പ്, ആകാശവാണി കൊച്ചി എഫ് എം നിലയം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ലക്ഷ്മി ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ കൈക്കും തോൾസന്ധിക്കും ഉണ്ടാകുന്ന കായിക പരിക്കുകൾ, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അസ്ഥിരോഗ വിഭാഗം മേധാവിയും ഷോൾഡർ ആൻഡ് അപ്പർ ലിം സർജനുമായ ഡോക്ടർ കെ കെ പ്രതാപ് കുമാർ മറുപടി നൽകുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട സംശയങ്ങളെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 04842423877 അല്ലെങ്കിൽ 04842423979 മൊബൈൽ നമ്പർ 9444545888 എന്ന നമ്പറിൽ വിളിക്കുക. വിളിക്കേണ്ട സമയം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ. ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ഇനി മുഹമ്മദ് അസീസും കവിതാ കൃഷ്ണമൂർത്തിയും ഖുദാ ഗവാ എന്ന ചിത്രത്തിൽ പാടിയത്, ആനന്ദ് ബക്ഷിയുടെ വരികൾക്ക് ലക്ഷ്മികാന്ത് പ്യാരേലാൽ ഈണം പകർന്നത്.

ചിത്രം ഖിലാഡി. അഭിജീത്തും അൽക യാഗ്നിക്കും പാടിയ ഗാനം. രചന അൻവർ സാഗർ. സംഗീതം ജതിൻ ലളിത്.

രാജേഷ് റോഷൻ ഈണം നൽകി. കുമാർ സാനു, ഫാൽഗുനി പാഠക്, പ്രീതി സിംഗ് എന്നിവർ പാടിയത്. ചിത്രം കോയില.

ഉദിത് നാരായണനും കവിത കൃഷ്ണമൂർത്തിയും പാടിയത്. ഗാനരചന ദീപക് ചൗധരി, സംഗീതം വിജു ഷാ, ചിത്രം വിനാശക്.

ചിത്രം അനാരി. സമീറിന്റെ വരികൾക്ക് ആനന്ദ് മിലിന്ദ് ഈണം നൽകി ഉദിത് നാരായണനും സാധന സർഗവും പാടിയത്.

0: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കഴിഞ്ഞു.
1: റേഡിയോ നാടകത്തിന്റെ പുത്തൻ സാധ്യതകൾ കണ്ടെത്തി ഫലപ്രദമായ പ്രമേയങ്ങളിലൂടെ ശ്രോതാക്കളെ നാടകലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന പ്രതിഭാശാലി.
2: എന്താ ഇത്? ആരോ ആരോ പാടുന്ന പോലെ. മാധവൻകുട്ടി, മാധവൻകുട്ടി,
3: എന്താ?
2: ദേ ഒന്ന് ശ്രദ്ധിച്ചേ. ആരോ

0: കാരാട്ടുപാടുന്ന പോലെയല്ലേ. തൊട്ടിലാടുമ്പം ദാ കയറിന്റെ ശബ്ദം.
1: നിനക്കെന്താ ഭ്രാന്തുണ്ടോ? കാറ്റത്തല്ല ജനൽപ്പാളി വളകിയതായിരിക്കും, കിടന്നുറങ്ങാൻ നോക്ക്.
2: മലയാള റേഡിയോ നാടകത്തിന്റെ ചരിത്രം മാറ്റിയെഴുതിയ കെ വി ശരത്ചന്ദ്രൻ പങ്കെടുക്കുന്ന ആത്മസഖി ആകാശവാണി കേൾക്കാം 30 ഉച്ചയ്ക്ക് 2 മണിക്ക്. ആത്മസഖി ആകാശവാണി.
3: സാഹിത്യ സുരഭി,
4: പ്രതിഭാധനരായ എഴുത്തുകാർ പങ്കെടുക്കുന്ന പരിപാടി
3: ആകാശവാണി കൊച്ചി നിലയത്തിൽ വെള്ളിയാഴ്ചകളിൽ രാത്രി 9:30
4: കേൾക്കൂ.
3: സാഹിത്യ സുരഭി
4: പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 9
3: സാഹിത്യ സുരഭി.
4: കഥ, കവിത, പ്രഭാഷണം, പുസ്തക നിരൂപണം, കലാനിരൂപണം എന്നിങ്ങനെ
3: സർഗാത്മകതയുടെ പണിപ്പുരയിൽ സ്ഫുടം ചെയ്തെടുക്കുന്ന മുഴുമുത്തുകൾ
4: സാഹിത്യ സുരഭി
3: വെള്ളിയാഴ്ചകളിൽ രാത്രി 9:30.
4: പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ രാവിലെ 9
3: ആകാശവാണി കൊച്ചി നിലയം എന്നും ശ്രോതാക്കൾക്കൊപ്പം.

0: ആകാശവാണി FM വാർത്തകൾ.
1: CBSE 12-ാം ക്ലാസ് പരീക്ഷയുടെ പുനർമൂല്യനിർണയ പ്രക്രിയ ഉടൻ ആരംഭിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് നാളെ തുടക്കമാകും. തിരുവനന്തപുരം വെമ്പായം ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്കിൽ റൈഡ് പൊട്ടിവീണ അപകടം. 5 പേർക്ക് പരിക്കേറ്റു. വെഞ്ഞാറമൂട് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. സംസ്ഥാനത്ത് കനത്ത മഴ. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. വരും ദിവസങ്ങളിൽ തെക്കു പടിഞ്ഞാറൻ, തെക്കു കിഴക്കൻ അറബിക്കടൽ, ലക്ഷദ്വീപ് മേഖല, ബംഗാൾ ഉൾക്കടലിന്റെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിലേക്ക് തെക്കു പടിഞ്ഞാറൻ കാലവർഷം മുന്നേറാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരത്ത് ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ അറസ്റ്റിലായവരുടെ എണ്ണം 8. അന്വേഷണം പുരോഗമിക്കുന്നതായി DGP റവാഡ ചന്ദ്രശേഖർ. ത്യാഗസ്മരണ പുതുക്കി ഇന്ന് ബലിപ്പെരുന്നാൾ ആഘോഷം. ഈദ്ഗാഹുകളിൽ പങ്കെടുത്ത ആയിരങ്ങൾ. ഉത്തരാഖണ്ഡ് ഗോൾഡ് കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിനുള്ള കേരള ടീമിനെ പ്രഖ്യാപിച്ചു. സൽമാൻ നിസാർ ടീമിനെ നയിക്കും. മത്സരങ്ങൾ ഈ മാസം 30 മുതൽ ഡെറാഡൂണിൽ. കേരള മീഡിയ അക്കാദമിയുടെ PG ഡിപ്ലോമ കോഴ്സ് പ്രവേശന പരീക്ഷ June 1 ഓൺലൈനായി നടക്കും. ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ ഇമെയിലിൽ ലഭിക്കാത്തവർ ഈ മാസം 30 വൈകിട്ട് 5 മുമ്പ് അക്കാദമിയുമായി ബന്ധപ്പെടണം. സൌദി അറേബ്യയിലെ 20 വർഷത്തെ ജയിൽവാസത്തിനുശേഷം കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീം ജന്മനാട്ടിൽ തിരികെയെത്തി.
0: ആകാശവാണി FM വാർത്തകൾ.
1: ആകാശവാണി കൊച്ചി FM 102.3. സമയം 4 മണി കഴിഞ്ഞ് 2 മിനിറ്റും 7 സെക്കൻഡും.

പ്രിയമുള്ളവരെ, നമ്മുടെ ഇന്നത്തെ നാലു മണിപ്പൂക്കളെ ഇവിടെ വിരിയുകയാണ്. എല്ലാവർക്കും സുഖം തന്നെയാണല്ലോ അല്ലേ? മഴയൊക്കെ എങ്ങനെയുണ്ട്? ഇപ്പം നല്ലപോലെ തണുത്തില്ലേ? ഇവിടെ ഇപ്പം മഴ കുറച്ച് തോർന്നിരിപ്പുണ്ട്. അപ്പം നമുക്ക് ഇന്ന് നമുക്ക് നല്ല നല്ല കുറേ പാട്ടുകൾ കേട്ട് വീണ്ടും നമ്മുടെ മനസ്സിനെയൊക്കെ ഒന്ന് തണുപ്പിക്കാം. അപ്പം ഇനിയുള്ള കുറച്ച് സമയം നമുക്ക് ഒരുമിച്ച് കൂട്ടുകൂടാം നിങ്ങളുടെ വിശേഷങ്ങളും ഇഷ്ടഗാനങ്ങളും ഡെഡിക്കേഷൻസുമായി. അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. മെസ്സേജ് അയയ്ക്കുക, വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുക. അയക്കേണ്ട നമ്പർ ഇതാണ്: 9446454558. പിന്നെ മെസ്സേജ് അയക്കുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന കാര്യം

രജിത മേക്കണമിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ജീൻസ് എന്ന സിനിമയിലെ പാട്ട് ആവശ്യപ്പെട്ടാണ് രജിത മെസ്സേജ് അയച്ചിരിക്കുന്നത്. നമുക്കേതായാലും ആ പാട്ടോടുകൂടി ഇന്നത്തെ 4 മണിപ്പൂക്കൾ തുടങ്ങാം.

ഹായ് നാലുമണിപ്പൂവേ, സുഖമാണോ? എന്റെ നെയിം നിവേദിത. ഞാൻ മെസ്സേജ് അയക്കുന്നത് ആലപ്പുഴയിൽ നിന്നും ആണ്. എനിക്ക് ആദം ജോൺ മൂവിയിലെ ഈ കാറ്റ് വന്ന് സോങ് വെച്ചു തരാമോ? കുറെ പ്ലീസൊക്കെ വെച്ച് അയച്ചിട്ടുണ്ട് നിവേദിത. പാട്ട് തീർച്ചയായിട്ടും വെച്ചു തരാം. നിവേദിത വേറെ വിശേഷങ്ങളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. വീട്ടിൽ ആരൊക്കെയുണ്ട്? പിന്നെ ഈ പാട്ട് ചോദിക്കാൻ എന്തെങ്കിലും പ്രത്യേക കാരണമുണ്ടോ? എന്തുകൊണ്ടാണ് ഈ പാട്ടിനോട് ഇത്ര ഇഷ്ടം? ഏതായാലും നമുക്ക് ഇഷ്ടഗാനം കേൾക്കാം.

ഹലോ നാലുമണി പൂവേ, എന്റെ പേര് അനുപമ. ഞാൻ മെസ്സേജ് അയക്കുന്നത് കോരോത്തുകുന്നിൽ നിന്നാണ്. അതെവിടെയാണ് അനുപമ സ്ഥലം? എനിക്കൊരു നല്ല സോങ് വെച്ചു തരാമോ? എന്റെ ചേച്ചിയുടെയും ചേട്ടന്റെയും ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ആണ്. അവർക്ക് വേണ്ടി എടക്കാട് ബറ്റാലിയൻ മൂവിയിലെ ഹിമമഴയായി വരൂ എന്ന സോങ് വെച്ചു തരാമോ? അവരോട് നാലുമണി പൂവിന്റെ പേരിൽ ആശംസകളും പറയണേ. പിന്നെന്താ, അപ്പൊ ചേട്ടനും ചേച്ചിക്കും രണ്ടുപേരുടെയും പേരൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ രണ്ടുപേർക്കും നാലുമണി പൂവിന്റെ പേരിൽ വിവാഹ വാർഷിക ആശംസകൾ നേരുന്നു കേട്ടോ. പിന്നെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി എന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പൊ എന്തായാലും ചെലവുണ്ട്. അപ്പൊ ചേട്ടനോടും ചേച്ചിയോടും പ്രത്യേകം അന്വേഷണം പറയുക. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാകട്ടെ ഈ പാട്ട്.

എന്റെ പേര് നീലഞ്ചൽ. കുമ്മിളി അണക്കരയിൽ നിന്ന് മെസ്സേജ് അയക്കുന്നു. എനിക്ക് ഹം തുമാരെ ഹേസനം സിനിമയിലെ സബ് കുച്ച് ഭുല ഗാനം വെച്ചു തരുമോ? നീലഞ്ചൽ എങ്ങനെയാണ്? നീലഞ്ചൽ തന്നെയാണ് എല്ലാവരും വിളിക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പേര് കേൾക്കുന്നത് കേട്ടോ. പിന്നെ ഈ പറഞ്ഞ പാട്ട്, ഈ സിനിമയിൽ തന്നെ ഒരു പാട്ട് ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് നമ്മൾ ഹിന്ദി ഫിലിം സോങ്സിൽ കൊടുത്തായിരുന്നു. അപ്പോൾ ഏതായാലും നമുക്ക് ഈ പാട്ടും കൂടി കേൾക്കാം ആ സിനിമയിൽ. അപ്പോൾ ഇഷ്ടഗാനം ഇതാ, കേട്ടോളൂ.

ഹലോ, നാലു മണിപ്പൂവേ, ഞാൻ നിത ഷാജി ആലുവയിൽ നിന്നാണ്. കുറെ നാളുകൾ കൂടിയാണ് മെസ്സേജ് ഇടുന്നത്. ജോലിക്ക് പോകുന്നത് കൊണ്ട് പാട്ട് കേൾക്കാൻ സാധിക്കാറില്ല. ഇന്ന് അവധി കിട്ടിയപ്പോൾ മെസ്സേജ് ഇട്ട് നോക്കാം എന്ന് കരുതി. എനിക്ക് ഖാമോഷി ദ മ്യൂസിക്കൽ എന്ന സിനിമയിലെ ഏ ദിൽ സുൻ രഹാ ഹെ എന്ന പാട്ട് കേൾപ്പിക്കാമോ? എന്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു, ഒപ്പം എഫ് എമ്മിൽ എല്ലാവർക്കും വേണ്ടി. നിത അപ്പൊ ഡെഡിക്കേഷൻ സ്വീകരിച്ചിരിക്കുന്നു, അതുപോലെ തന്നെ എല്ലാ ഫ്രണ്ട്സിനും വേണ്ടിയിട്ട് പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. പിന്നെ ജോലിയൊക്കെ എങ്ങനെ പോകുന്നു? നന്നായിട്ടൊക്കെ പോകുന്നില്ലേ? അവിടെ അടുത്ത് തന്നെയാണോ, ആലുവയിൽ തന്നെയാണോ ജോലി?

സോങ് ധനുമാസക്കാറ്റേ വാ മൂവി മുത്തോടുമുത്ത് എന്ന പാട്ട് കേൾപ്പിക്കാമോ? ഇരിങ്ങാലക്കുടയിൽ നിന്ന് ജെസ്സി ടെന്നിയാണ് ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പൊ ജെസ്സി, ജെസ്സിയുടെ ഇഷ്ടഗാനം നമുക്ക് കേൾക്കാം. മറ്റൊരു മെസ്സേജ് ഇങ്ങനെയാണ്: ഹീ നാലുമണിപ്പൂവെ, എന്റെ അമ്മച്ചി അമ്മയ്ക്ക് വേണ്ടി നല്ലൊരു പാട്ട് വെച്ചു തരുമോ എന്ന് അമ്പാടി കണ്ണൻ എറണാകുളം. എല്ലാ ദിവസവും നാലുമണിപ്പൂവ് കേൾക്കാറുണ്ട്. അമ്പാടി അമ്മച്ചി അമ്മ എന്ന് ഉദ്ദേശിച്ചത് ആരാ, അമ്മൂമ്മയാണോ എന്താണെന്ന് എനിക്ക് മനസ്സിലായല്ലോ കേട്ടോ. അപ്പം നമുക്ക് ധനുമാസക്കാറ്റേ വായു എന്നുള്ള പാട്ടാണ് കൊടുക്കുന്നത്. അത് അമ്മച്ചി അമ്മയ്ക്ക് ഇഷ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി അഥവാ ഇഷ്ടമായില്ലെങ്കിൽ വേറൊരു ദിവസം അമ്മച്ചി അമ്മയുടെ ഇഷ്ടമുള്ളൊരു പാട്ട് ചോദിച്ചിട്ട് മെസ്സേജ് ചെയ്യൂ കേട്ടോ. ഓക്കെ അല്ലേ?

ഹായ് ചേച്ചി, ഞങ്ങൾ കുറച്ച് പിള്ളേരെ ഇവിടെ ഉണ്ട് കേട്ടോ. ആണോ, ഞങ്ങളുടെ വെക്കേഷൻ എല്ലാം കഴിഞ്ഞു, സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്കൊരു സൂപ്പർ പാട്ട് വെച്ചു തരുമോ? GMLP സ്കൂൾ കാഞ്ഞിരശ്ശേരി, കുറച്ച് കൂട്ടുകാർ കൊച്ചി FM-ന്റെ. ഹായ് ചേച്ചി. ആ, ഒരേ മെസ്സേജ് തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് അയച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ ഇവർ പേരൊന്നും വെച്ചിട്ടില്ലായിരുന്നു, അപ്പം ഞാൻ തിരിച്ചു ചോദിച്ചു പേരെന്താന്ന് ചോദിച്ചപ്പോഴത്തേക്കാണ് ഹയ പ്രണവ് സൂര്യനാരായണൻ, ആദിക ആദിശ്രീ ദേവനാരായണൻ, ഇതൊക്കെയാണ് പേരുകൾ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളെല്ലാവരും ഒരേ ക്ലാസ്സിലുള്ളവരാണോ? ഒരേ സ്കൂളാണെന്ന് മനസ്സിലായി. അടുത്തടുത്താണോ വീട്? പിന്നെ മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, സ്കൂൾ തുറന്നപ്പോൾ എങ്ങനെയാണ്? ഇനി ഒരു ചെറിയൊരു വിഷമയില്ലേ? കാരണം ഇത്രയും ദിവസം കളിച്ച് ചിരിച്ച് നടക്കാൻ പറ്റി, അതേപോലെ ഇഷ്ടമുള്ള സമയം വരെ രാവിലെയൊക്കെ മഴയത്ത് കിടന്നുറങ്ങാനൊക്കെ നല്ല സുഖമായിരുന്നു. ഇനിയിപ്പോൾ രാവിലെയൊക്കെ എഴുന്നേക്കണ്ടേ? അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വിഷമം ഉണ്ടാവുമല്ലോ. എന്നാൽ അതേസമയം ഒരു സന്തോഷമുണ്ട്, കാരണം ഫ്രണ്ട്സിനെയൊക്കെ കാണാം, അതേപോലെ പുതിയ ബുക്സ് യൂണിഫോം എല്ലാമായിട്ട് പോകുമ്പോൾ അതിൻ്റെ ഒരു രസം വേറെ അല്ലേ. എന്തായാലും ഈ ചേച്ചിയുടെ എല്ലാ ആശംസകളും നേരുന്നു. നല്ലൊരു അധ്യയന വർഷമാകട്ടെ, അതേപോലെ നല്ല മക്കളായിട്ട് വരിക, വളർന്നു വരിക, നല്ലപോലെ പഠിച്ച് നല്ല സ്വഭാവത്തിലും വളർന്നു വരിക കേട്ടോ. അപ്പം നമുക്ക്, ഞാനൊരു പാട്ട് തരാം. പാട്ട് എന്നൊന്നും പറയുന്നില്ല, അത് സസ്പെൻസാണ്, നിങ്ങൾ കേട്ട് നോക്കും. പിന്നെ ഒരു കാര്യം, ഇതിനു മുമ്പ് ഞാൻ നിങ്ങൾക്ക് പാട്ട് തന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അന്ന് ഇതുപോലെ പേരൊന്നും വെക്കാതെ സ്കൂളിൻ്റെ പേര് വെച്ചിട്ടാണ് മെസ്സേജ് അയച്ചത്. ഇപ്പം ഞാൻ കണ്ടു വെച്ചിട്ടുണ്ട് കേട്ടോ, ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ശ്രദ്ധിക്കും എന്താണെങ്കിലും ആരാണിങ്ങനെ കള്ളത്തരത്തിൽ മെസ്സേജ് ചെയ്യണമെന്ന്. ഓക്കെ, അപ്പം നമുക്ക് ഈ പാട്ടൊന്ന് കേട്ടു നോക്കൂ. ഓക്കെ മക്കളെ.

അപ്പൊ നമ്മുടെ കൊച്ചു കൂട്ടുകാർക്ക് ഈ പാട്ട് ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് പോകാം. അതിങ്ങനെയാണ്, മെസ്സേജ് അയക്കും, ഡിലീറ്റ് ചെയ്യും, മെസ്സേജ് അയക്കും, ഡിലീറ്റ് ചെയ്യണം. അവസാനത എനിക്ക് കിട്ടിയിരിക്കുന്ന ഇങ്ങനെയൊക്കെയാണ്. എന്റെ മെസ്സേജ് വായിക്കുക. ടുഡേ മറക്കല്ലേ പ്ലീസ്. കളമശ്ശേരി ചങ്ങമ്പുഴ നഗർ, അർത്ഥന ജീവൻ. എനിക്ക് വേണ്ടി പാട്ട് വേണം, നിബിഡ നിബിഡ പാട്ട് വേണം, വെച്ചു തരണം. എന്റെ മെസ്സേജ് വായിക്കണം, മറക്കല്ലേ പ്ലീസ് എന്ന് കുറെ പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. 4 മണിപ്പൂർ സുഖമല്ലേ, ചായ കുടിച്ചോ, ഗുഡ് ഈവനിങ്, സ്ഥിരം ശ്രോതാവാണ്. ആശാൻ്റി കേൾക്കാറുണ്ട്. ആരാണ് ഈ ആശാൻ്റി? ചേച്ചിയുടെ പേര് പറയാറില്ലല്ലോ. ചേച്ചിയുടെ പേര് പറയാത്തത് എന്താണ്? എന്റെ മെസ്സേജ് മറന്നുപോയോ? എന്റെ മെസ്സേജ് വായിച്ചില്ലെങ്കിൽ മിണ്ടൂല എന്നാണ് അവസാനം പറഞ്ഞിരിക്കുന്നത്. അർത്ഥന അങ്ങനെ മിണ്ടാതെയെന്ന് ഇരിക്കേണ്ട, ഇപ്പൊ പിണക്കമൊക്കെ മാറിയില്ലേ, ഇനി മിണ്ടാലോ. അപ്പൊ ഞാൻ പാട്ട് കൊടുക്കാം. നിബുഡ എന്നുള്ള പാട്ട് എനിക്കൊന്ന് ഹംദിൽദേ ചുക്കേ സനം, ആ സിനിമയിലെ പാട്ടല്ല ഉദ്ദേശിച്ചത്. ഏതായാലും ആ പാട്ട് കൊടുക്കാം. പിന്നെ ഇങ്ങനെ മിണ്ടൂല എന്നൊന്നും പറഞ്ഞ് മെസ്സേജ് അയക്കരുത് കേട്ടോ. പിന്നെ ആശാന്റെ ആരാന്നൊന്നും പറഞ്ഞില്ല. അതേപോലെ ക്ലിയർ ആയിട്ട് ഒറ്റ മെസ്സേജ് അയച്ചാൽ മതി. കുറെ മെസ്സേജുകൾ ഇതിന്റെ ഇടയ്ക്ക് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. എനിക്കൊന്ന് സെയിം തന്നെയാണ് അയച്ചിരിക്കുന്നത് തോന്നുന്നു. എന്തിനാണ് അർത്ഥന ഇങ്ങനെ പിണങ്ങുന്നത്? അതുപോലെ അർത്ഥന എന്താ ചെയ്യുന്നത്? അർത്ഥനയുടെ ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ ഇനി മെസ്സേജ് അയക്കുമ്പോൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് വിശേഷങ്ങളൊക്കെ പറഞ്ഞെഴുതുക. അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ട് കേട്ടാലോ.

ഹായ് നാലുമണിപ്പൂവെ സുഖമല്ലേ ദാസേട്ടൻ പാടിയ ഹിന്ദി ഗാനം മാനാഹോ തും വെച്ചുതരാമോ ചിത്രം ടു ടേ ഖിലോനെ ജിജീഷ് കടമക്കുടിയിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ നാലുമണിപ്പൂക്കളിലെ അവസാനത്തെ പാട്ടാണിത്. കേട്ടാലോ നമുക്ക്.

ജിജീഷെ സോറി കേട്ടോ, നമ്മുടെ പരിപാടിയുടെ സമയം ഇവിടെ കഴിയുകയാണ്. അതുകൊണ്ട് പാട്ട് മുഴുവൻ കൊടുക്കാൻ സാധിച്ചില്ല. അപ്പോൾ പിന്നീട് ഒരിക്കലാകട്ടെ. നമുക്ക് മറ്റൊരു മെസ്സേജ് പോകാം. പ്രിയ നാലുമണി പൂവേ, ഇന്നലെ ഹസ്ബൻഡിൻ്റെ പിറന്നാളായിരുന്നു, മെസ്സേജ് വായിച്ചില്ല, ഇന്നെങ്കിലും പരിഗണിക്കുമെന്ന് വിചാരിക്കുന്നു. ഹസ്ബൻഡ് പേര് മോഹൻ, ലക്ഷ്മി മോഹൻ, കുവപ്പടി പെരുമ്പാവൂർ. മുല്ലയിലെ റിമി ടോമി പാടിയ മുരുകൻ്റെ സോം വെച്ച് തരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 69th ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ലക്ഷ്മി, അപ്പം ഇനി പാട്ട് വെക്കാനുള്ള സമയമൊന്നുമില്ല. ഏതായാലും ഹസ്ബൻഡിന് മോഹന് നാലുമണിപ്പൂക്കളുടെ പേരിൽ പിറന്നാൾ ആശംസകൾ നേരുന്നു കേട്ടോ. അദ്ദേഹത്തോട് അന്വേഷണം പറയുക. പിന്നീട് ഒരിക്കലാകട്ടെ, നമുക്ക് പാട്ട് വയ്ക്കാം. അപ്പോൾ പ്രിയ ശ്രോതാക്കളെ, നമ്മൾ ഇന്നത്തെ പരിപാടിയുടെ സമയം ഇവിടെ കഴിയുകയാണ്. ഇത്രയും സമയം നിങ്ങളോടൊപ്പം ചിലവഴിക്കാൻ സാധിച്ചതിൽ വളരെയേറെ നന്ദി, സ്നേഹം, സന്തോഷം. നാലുമണിപ്പൂക്കൾ വീണ്ടും നാളെ വൈകുന്നേരം 4 മണിക്ക്. അതുവരേക്കും ബൈ.

0: സേവന വാർത്തകൾ. ചക്കുപള്ളം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ ആംബുലൻസ് ഡ്രൈവർ തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ. നാളെ രാവിലെ 10:30 ആശുപത്രി കോൺഫറൻസ് ഹാളിൽ വാക്ക് ഇൻ ഇന്റർവ്യൂ നടക്കും. യോഗ്യത 7-ാം ക്ലാസ്, ഹെവി ലൈസൻസ്, 3 വർഷത്തെ പ്രവൃത്തി പരിചയം. ആലപ്പുഴ ഗവൺമെന്റ് TD മെഡിക്കൽ കോളേജിലെ ട്രോമ കെയർ വിഭാഗത്തിൽ ജൂനിയർ കൺസൾട്ടന്റ് തസ്തികയിലെ 3 ഒഴിവുകളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് പ്രിൻസിപ്പലിന്റെ ഓഫീസിൽ അഭിമുഖം നടക്കും. താൽപര്യമുള്ളവർ ജനന തീയതി, മേൽവിലാസം, വിദ്യാഭ്യാസ യോഗ്യത, മുൻപരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ രേഖകളും ഒരു സെറ്റ് സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം അഭിമുഖത്തിന് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 0477-228-2611. നമ്പർ ഒരിക്കൽ കൂടി 0477-228-2611.
1: വെഡ്ഡിംഗ് ഫിക്സ് ചെയ്തോലേ, എങ്കി ഇനി കൂടുതലൊന്നും ആലോചിക്കണ്ട. കല്യാണ സാരി സിറ്റി സിൽക്സിൽ നിന്ന് തന്നെ.
2: ഇനി എന്നും എപ്പോഴും സിറ്റി സിൽക്സ്.
0: തൊടുപുഴ ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ സിദ്ധ അറ്റൻഡറുടെ ഒഴിവിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. കുയിലിമല സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ഭാരതീയ ചികിത്സാ വകുപ്പിന്റെ ജില്ലാ മെഡിക്കൽ ഓഫീസിൽ നാളെ രാവിലെ 11 മണിക്ക് അഭിമുഖം നടക്കും. യോഗ്യത SSLC അല്ലെങ്കിൽ തത്തുല്യം. ഒരു ഗവൺമെന്റ് അംഗീകൃത സിദ്ധ മെഡിക്കൽ ഓഫീസറുടെ കീഴിൽ 2 വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 0488-62-232-318. നമ്പർ ഒരിക്കൽ കൂടി 0488-62-232-318.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
4: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 6:32
3: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
4: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
0: പുന്നപ്ര ഡോക്ടർ അംബേദ്കർ മെമ്മോറിയൽ ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ ആയ തസ്തികയിൽ താൽക്കാലിക നിയമനത്തിനായി പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട വനിതകളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. കുറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യത SSLC. അപേക്ഷകർ 18-45 മധ്യേ പ്രായമുള്ളവരായിരിക്കും.

സമർപ്പിക്കണം. താല്പര്യമുള്ളവർ നാളെ വൈകുന്നേരം 4 മണിക്ക് മുൻപായി അപേക്ഷകൾ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9497727049. നമ്പർ ഒരിക്കൽ കൂടി 9497727049. വെണ്ണക്കര ഗവൺമെന്റ് ഹൈസ്കൂളിൽ HST ഇംഗ്ലീഷ് FTM തസ്തികളിൽ ഒഴിവ്. ദിവസവേതനാടിസ്ഥാനത്തിലാണ് നിയമനം. താൽപ്പര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളുമായി നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് അഭിമുഖത്തിന് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 0491251582. നമ്പർ ഒരിക്കൽ കൂടി 0491251582. പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജിൽ PTA ഓഫീസ് അസിസ്റ്റന്റ് തസ്തികയിൽ ഒഴിവ്. ദിവസവേതനാടിസ്ഥാനത്തിലാണ് നിയമനം. ബിരുദവും കമ്പ്യൂട്ടർ പരിജ്ഞാനവുമാണ് യോഗ്യത. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നാളെ രാവിലെ 10 മണിക്ക് അഭിമുഖത്തിനായി കോളേജിൽ ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9048268393. നമ്പർ ഒരിക്കൽ കൂടി 9048268393. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ കേട്ടത്.

0: ആകാശവാണി കൊച്ചി FM 102.3.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിലെത്തും. കോട്ടയം, കണ്ണൂർ ജില്ലകളിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ രാജിവച്ചു. ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കെന്ന് സൂചന. നാഷണൽ സ്പോർട്സ് ഡിജിറ്റൽ എക്കോസിസ്റ്റത്തിന് കീഴിൽ ദേശീയ കായിക ഫെഡറേഷനുകളിൽ സാങ്കേതിക വിദ്യാ ഉപദേഷ്ടാക്കളുടെ സേവനം ഉറപ്പുവരുത്തുമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിലെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നാളെ. തിരുവനന്തപുരം വെമ്പായം ഹാപ്പിലാൻഡ് അമ്യൂസ്മെന്റ് പാർക്കിൽ റൈഡ് പൊട്ടിവീണ് അപകടം, 5 പേർക്ക് പരിക്കേറ്റു. സംസ്ഥാനത്ത് കനത്ത മഴ. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. വരും ദിവസങ്ങളിൽ തെക്കു പടിഞ്ഞാറൻ തെക്കു കിഴക്കൻ അറബിക്കടൽ, ലക്ഷദ്വീപ് മേഖല, സംസ്ഥാന ബംഗാൾ ഉൾക്കടലിന്റെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിലേക്ക് തെക്കു പടിഞ്ഞാറൻ കാലവർഷം മുന്നേറാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ത്യാഗസ്മരണ പുതുക്കി ഇന്ന് ബലിപ്പെരുന്നാൾ ആഘോഷം. ഈദ്ഗാഹുകളിൽ പങ്കെടുത്ത് ആയിരങ്ങൾ. കേരള മീഡിയ അക്കാദമിയുടെ PG ഡിപ്ലോമ കോഴ്സ് പ്രവേശന പരീക്ഷ June 1 ഓൺലൈനായി നടക്കും. ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ ഇമെയിലിൽ ലഭിക്കാത്തവർ ഈ മാസം 30 വൈകിട്ട് 5 മുമ്പ് അക്കാദമിയുമായി ബന്ധപ്പെടേണ്ടതാണ്. ഉത്തരാഖണ്ഡ് ഗോൾഡ് കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിനുള്ള കേരള ടീമിനെ പ്രഖ്യാപിച്ചു. സൽമാൻ നിസാർ ടീമിനെ നയിക്കും. മത്സരങ്ങൾ ഈ മാസം 30 മുതൽ ഡെറാഡൂണിൽ.
1: ആകാശവാണി FM വാർത്തകൾ.
0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം സമ്മാനം എന്ന ചിത്രത്തിൽ സുജാത മോഹനും സംഘവും പാടിയത്. രചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം ജോൺസൺ.

ഇങ്ങനെ ഒരു നിലാപക്ഷി എന്ന ചിത്രത്തിൽ യേശുദാസും സംഘവും പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. അടുത്തതായി ഇഞ്ചക്കാടൻ മത്തായി ആൻഡ് സൺസ് എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്, ഗാനശില്പികൾ ബിച്ചു തിരുമല, എസ് പി വെങ്കടേഷ്.

ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി എഫ് എം നിലയം നാളെ മെയ് 29 വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ലക്ഷ്മി ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ കൈക്കും തോൾസന്ധിക്കും ഉണ്ടാകുന്ന കായിക പരിക്കുകൾ, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അസ്ഥിരോഗ വിഭാഗം മേധാവിയും ഷോൾഡർ ആൻഡ് അപ്പർ ലിംബ് സർജനുമായ ഡോക്ടർ കെ ആർ പ്രതാപ് കുമാർ

മറുപടി നൽകുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട സംശയങ്ങളെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ മെയ് 29 വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 0484-2426-397 അല്ലെങ്കിൽ 0484-2426-387 അല്ലെങ്കിൽ 944-6455-888 എന്ന നമ്പറിൽ വിളിക്കുക. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 19:20. ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. അടുത്തതായി കനകസിംഹാസനം എന്ന ചിത്രത്തിലെ ഗാനം. ഗാനരചന രാജീവ് ആലുങ്കൽ, സംഗീതം എം ജയചന്ദ്രൻ, യേശുദാസും ചിത്രയും പാടിയത്.

ഷിബു ചക്രവർത്തിയുടെ രചന, ചിട്ടപ്പെടുത്തിയത് ഔസേപ്പച്ചൻ. ഗായകർ എം ജി ശ്രീകുമാർ, ഔസേപ്പച്ചൻ, സുജാത മോഹൻ. ചിത്രം വന്ദനം.

0: ഒന്ന് ശ്രദ്ധിച്ചേ, ആരോ താരാട്ട് പാടുന്ന പോലെയല്ലേ. തൊട്ടിലാടുമ്പം ദാ കയറിന്റെ ശബ്ദം.
1: നിനക്കെന്താ ഭ്രാന്തുണ്ടോ? കാറ്റ് തല്ല ജനൽപ്പാളി ഇളകിയതായിരിക്കും, കിടന്നുറങ്ങാൻ നോക്ക്.
2: മലയാള റേഡിയോ നാടകത്തിന്റെ ചരിത്രം മാറ്റിയെഴുതിയ കെ വി ശരത്ചന്ദ്രൻ പങ്കെടുക്കുന്ന ആത്മസഖി ആകാശവാണി കേൾക്കാം 30 ഉച്ചയ്ക്ക് 2 മണിക്ക്. ആത്മസഖി ആകാശവാണി.
3: അടുത്തതായി ഈ പുഴയും കടന്ന് എന്ന ചിത്രത്തിൽ സുജാത മോഹൻ പാടിയത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ജോൺസൺ.

0: റേഡിയോ നാടകത്തിന്റെ പുത്തൻ സാധ്യതകൾ കണ്ടെത്തി ഫലപ്രദമായ പ്രമേയങ്ങളിലൂടെ ശ്രോതാക്കളെ നാടകലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന പ്രതിഭാശാലി.
1: എന്താ ഇത്? ആരോ ആരോ പാടുന്ന പോലെ. മാധവൻകുട്ടി, മാധവൻകുട്ടി,
2: എന്താ?

0: അടുത്തതായി തെങ്കാശി പട്ടണം എന്ന ചിത്രത്തിലെ ഗാനം. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾ, ഈണമിട്ടത് സുരേഷ് പീറ്റേഴ്സ്, ഗായകർ മനോ സ്വർണലത.
1: കടമടിയിൽ കമലദളം നട നടന്നാൽ പുലരിമഴ, കടമടിയിൽ കമലദളം കവിളിണയിൽ സിന്ദൂരൻ, നട നടന്നാൽ പുലരിമഴ പൂഞ്ചൊടിയിൽ.

വൈക്കം വിജയലക്ഷ്മി, ജാസി ഗിഫ്റ്റ്, രാഹുൽ ആർനാഥ് എന്നിവർ പാടിയത്. ഗാനരചന പി എസ് റഫീഖ്, സംഗീതം ഔസേപ്പച്ചൻ, ചിത്രം ഉട്ട്യോപ്യയിലെ രാജാവ്.

0: മോളെ ചെന്നിട്ട് കീബോർഡ്.
1: ആഹാ, ആശാനെ പുട്ടോപ്പിയെ പോണ വഴിയേതാണ്?

0: ഏതാണ്
1: മോളെ ചെന്നിട്ട് കീബോർഡ്.
2: അത് ശരി. അപ്പൊ ആശാനറിയില്ലല്ലേ ഉട്ടോപ്പി എവിടെ ഇടുന്നു.
3: ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു.
4: ചില്ല് ജാലകം. നിറമിഴും ജീവിതത്തിലെ ജാലക കാഴ്ചകൾ, പുതുമയുള്ള പശ്ചാത്തലങ്ങളിൽ അവതരണത്തിന്റെ മനോഹാരിതയിൽ ഒരു ചലച്ചിത്രഗാന പരിപാടി. ഹൃദയത്തിൽ മുത്തുകൾ പോലെ സൂക്ഷിച്ച ഗാനങ്ങളിലൂടെ ഒരു യാത്ര. ചില്ല് ജാലകം എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 10:30. പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 10:30.

0: കേൾക്കാൻ മറക്കല്ലേ ചില്ല ജാലകം, പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി.
1: കല, സംസ്കാരം, സയൻസ്, ടെക്നോളജി, പ്രചോദിപ്പിക്കുന്ന അനുഭവങ്ങൾ, ജീവിതം, യുവത്വം, യുവവാണി, യുവതയുടെ സ്വരം. ഞായർ, തിങ്കൾ, വ്യാഴം ദിവസങ്ങളിൽ രാത്രി 8:05-നും ശനിയാഴ്ചകളിൽ രാവിലെ 8:05-നും ആകാശവാണി കൊച്ചി FM 102.3. ഓൺലൈനായി കേൾക്കുവാൻ ന്യൂസ് ഓൺ എയർ എന്ന ഞങ്ങളുടെ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
2: ഇന്ന് രാത്രി 8:05-ന് യുവവാണിയിൽ ആകാശവാണിയുടെ 90-ാം വാർഷികത്തോടനുബന്ധിച്ച് ആലുവ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തിയ പ്രശ്നോത്തരിയുടെ ശബ്ദലേഖനം അവസാന ഭാഗം.

0: ഇന്ന് രാത്രി 8:05 യുവവാണിയിൽ ആകാശവാണിയുടെ 90th വാർഷികത്തോടനുബന്ധിച്ച് ആലുവ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തിയ പ്രശ്നോത്തരിയുടെ ശബ്ദലേഖനം അവസാന ഭാഗം. ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി ഞാറ്റുവേല.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
0: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
3: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

0: വിരമിച്ച ശേഷമുള്ള വിശ്രമ ജീവിതം കൃഷിക്കായി മാറ്റിവെക്കുന്ന വിവിധ വ്യക്തിത്വങ്ങളെ ഞാറ്റുവേല പരിചയപ്പെടുത്താറുണ്ട്. നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്ന ഈ പരിവർത്തനം ആരോഗ്യ സംരക്ഷണത്തിനായി സ്വയം ഇറങ്ങി വ്യായാമത്തോടൊപ്പം നല്ല ഭക്ഷണത്തിനായി പ്രയത്നിക്കുക എന്ന സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത്. വിരമിച്ചു കഴിഞ്ഞാൽ പേരക്കുട്ടികളെയും നോക്കിയിരിക്കുക എന്ന പതിവ് ശൈലിയിൽ നിന്നും സ്വന്തം ആരോഗ്യത്തിനായി എന്തെങ്കിലും കൃഷി ചെയ്യണമെന്നും വ്യായാമത്തിലൂടെ മാത്രം ആരോഗ്യം ലഭിക്കില്ലെന്നും വിഷമില്ലാത്ത ഭക്ഷണം കൂടി കഴിച്ചാലേ പൂർണ്ണ ആരോഗ്യവാനായിരിക്കൂ എന്ന തിരിച്ചറിവുമെല്ലാം ഇക്കൂട്ടരെ കൃഷിയിലേക്ക് കൂടുതൽ അടുപ്പിച്ചു. കൃഷി തന്നെയാണ് നല്ല വ്യായാമമെന്നുകൂടി തിരിച്ചറിഞ്ഞപ്പോൾ ആത്മവിശ്വാസവും ആവേശവും കൂടി. ഇന്ന് നമുക്ക് ബാലപാഠത്തിനൊപ്പം കൃഷി പഠിച്ച് ജീവിതത്തിലുടനീളം കൃഷിയെ ഒപ്പം കൂട്ടി ഇപ്പോൾ വിരമിച്ച ശേഷം സജീവമായി മട്ടുപ്പാവിൽ കൃഷി ചെയ്യുന്ന തിരുവനന്തപുരം നേമം മെറിലാൻഡ് സ്റ്റുഡിയോ റോഡിലെ ചൈതന്യയിലെ ശ്രീ മുരളീധരൻ നായരുടെ മട്ടുപ്പാവ് കൃഷി കാണാനും കൃഷിവിശേഷങ്ങൾ പങ്കുവയ്ക്കാനും പോകാം. പച്ചപ്പിനെ സ്നേഹിക്കുന്ന ഇദ്ദേഹം വനം വകുപ്പിൽ ജോലി ലഭിച്ചപ്പോൾ കൂടുതൽ പച്ചപ്പിനെ സ്നേഹിക്കുവാനും മണ്ണ് സംരക്ഷണത്തിനും പ്രകൃതി സംരക്ഷണത്തിനുമെല്ലാം വൃക്ഷലതാദികളുടെ അമൂല്യമായ പ്രാധാന്യത്തെ മനസ്സിലാക്കാനും സാധിച്ചു. കൃഷിയും പ്രകൃതിയും പ്രാണനായി കണ്ടുകൊണ്ട് വിശ്രമജീവിതം ആരോഗ്യപൂർണമാക്കാൻ ആരോഗ്യ കുടുംബത്തെ കെട്ടിപ്പടുക്കുവാൻ ഇദ്ദേഹം ചെയ്യുന്ന കാർഷിക പ്രവർത്തനങ്ങൾ നമുക്കും പകർത്താം. ശ്രീ മുരളീധരൻ നായർ അദ്ദേഹത്തിന്റെ കൃഷിവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത് നമുക്ക് ശ്രദ്ധിക്കാം.
1: ഒരു 15 വയസ്സിൽ, അതായത് 10ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴേ ഞാൻ എനിക്ക് കൃഷിയായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഞാനും എൻ്റെ ചേട്ടനൊക്കെ ആയിട്ട് വയലിൽ പാട്ടത്തിനെടുത്ത് മരിച്ചിന് കൃഷി, ചീനി, വെണ്ട ഇതൊക്കെ ചെയ്യാമായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് കുറേ വസ്തു ഉണ്ടായിരുന്നു, വെണ്ണ കൃഷി നടത്തുമായിരുന്നു. അങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് തന്നെ ചെയ്തുകൊണ്ടിരുന്നു. തെങ്ങ് കൃഷി, തെങ്ങിന് ഇടവേള ചേനാച്ചേമ്പ് ഇതൊക്കെ അന്നായിരുന്നു. അതിനുശേഷം 22ാം വയസ്സ് ജോലി കിട്ടി. ജോലി കിട്ടിയ ശേഷം പിന്നെ കുറച്ച് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, എന്നാലും അത്യാവശ്യ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. റിട്ടയർ ആയതിനു ശേഷമാണ് മെയിനായിട്ട് ഇപ്പോൾ കൃഷിയിലേക്ക് മുട്ടുപോക കൃഷിയാണ് മെയിനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റേ സ്ഥലം വളരെ കുറവായതിനാൽ അവിടെ ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ടെറസിന്റെ മുകളിൽ കൃഷി ചെയ്യുന്നത്.
0: റിട്ടയർമെന്റിന് ശേഷം പൂർണ്ണ സമയം കൃഷിയിലോട്ട് തിരിഞ്ഞിരിക്കുകയാണ്.
1: പൂർണ്ണ സമയം കൃഷിയിലോട്ട് ചെയ്തിരുന്നു. രാവിലെ ഒരു 6 മണി തൊട്ട് ഒരു 9 മണി വരെ ചെയ്യും. അത് കഴിഞ്ഞാൽ 4 മണി മുതൽ 6 മണി വരെ വൈകുന്നേരം എല്ലാം ചെയ്യും.
0: കൂടുതലും മട്ടുപ്പാവിലാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ, എന്തൊക്കെ പച്ചക്കറികളാണ്, എത്ര പിന്നെ ചട്ടികളിലാണ് ചെയ്യുന്നത്, അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ?
1: കൂടുതൽ വെണ്ട, പയർ, വെള്ളരി, മുളക്, കത്തിരി, പിന്നെ കീര.

0: ടെറസിൽ ചെയ്യുന്ന കൃഷി ഇതാണ്. ഏകദേശം 350 ബാഗിലാണ് ഞാൻ കൃഷി ചെയ്യുന്നത്. തറയിലാണെങ്കിൽ ചേന, കാച്ചിൽ, ബോഞ്ചിക്ക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, വാഴ ഒക്കെയാണ് താഴെ കൃഷി ചെയ്യുന്നത്. ടെറസിലാണ് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത്.
1: ഇതിനുള്ള വിത്തും വളവും ഇവിടെ നിന്നാണ് കിട്ടിയത്?
0: കൂടുതൽ നമ്മളെ കൃഷിഭവനിൽ നിന്നാണ് കൂടുതൽ സഹായം. ഇതിനുള്ള കവർ തന്നിട്ടുള്ള എല്ലാ കൃഷിഭവനും ഞാൻ ഓരോ വർഷവും 500-1000 രൂപ അടച്ചിട്ട് അവിടെ നിന്ന് കവറും അതിനുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങൾ വാങ്ങിക്കും. പിന്നെ ഇതുകൂടാതെ ഞാൻ വെളിയിൽ നിന്ന് വെള്ളായണി കാർഷിക കോളേജിൽ നിന്നും തൈകളൊക്കെ വാങ്ങിച്ചാണ് നടുന്നത്.
1: ഹൈബ്രിഡ് ഇനം വിത്താണോ നടുന്നത്?
0: വെണ്ട ആദ്യം ഹൈബ്രിഡിനാണ് നട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ചില അസുഖങ്ങളൊക്കെ വന്നത് കാരണം പിന്നെ ഞാൻ ഹൈബ്രിഡ് അല്ല, ഞാൻ തന്നെ വെണ്ട വിത്ത് ശരിയാക്കി കൊമ്പം വെണ്ടര വിത്ത് ഉണ്ടാക്കി ഞാൻ തന്നെയാണ് നടുന്നത്. ബാക്കി മുളകെല്ലാം ഇവിടെയും തരുന്ന വിത്തുകളാണ്, തൈകളാണ് നടുന്നത്. കാർഷികളിൽ നിന്നാണ് മുളകനം വാങ്ങിക്കുന്നത്.
1: അപ്പൊ ഇതെങ്ങനെയാണ് ഈ വിത്ത് എടുക്കുന്ന രീതി, അതിനെ കുറിച്ച് ഒന്ന് പറയാം.
0: വിത്ത് നമ്മൾ ആദ്യം കായ്ക്കുമ്പോൾ തന്നെ കേടൊന്നുമില്ലാത്ത നോക്കി നമ്മൾ നിർത്തും, ബാക്കിയെ നമ്മൾ പറിക്കുകയുള്ളൂ. ഇതങ്ങ് ഒരു വെണ്ടയിൽ ഒരു 3-4 വെണ്ട വിത്ത് നിർത്തും. നിർത്തിയിട്ട് അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് ഉണക്കി നമ്മൾ നല്ലതായിട്ട് ഉപയോഗിക്കും. അതാണ് ഏറ്റവും നല്ലത്. നാടൻ വിത്താണ് ഇപ്പൊ പരമാവധി ഉപയോഗിക്കുന്നത്.
1: എന്തൊക്കെ വളങ്ങളാണ് ഉപയോഗിക്കുന്നത്? വളം കൊടുക്കുന്ന രീതി എങ്ങനെയാണ്? അതായത് ഇതിന്റെ പരിചരണം എങ്ങനെയാണ്? അതേ കുറിച്ച് ഒന്ന് പറയാം.
0: മണ്ണ് നിറച്ച ഗ്രോ ബാഗിൽ 2 പ്രാവശ്യം നമുക്ക് നടാൻ വെക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മണ്ണ് മാറ്റി വേറെ നടണം. അത് കഴിഞ്ഞ് നമ്മൾ ഞാൻ മണ്ണ് ഒക്കെ ശരിയാക്കിയതിന് ശേഷം കവറിൽ നിറച്ചതിന് ശേഷം അതിനകത്ത് കലത്തിൽ കുറച്ച് കുമ്മായിടും. അതിനുശേഷം വേപ്പ പിണ്ണാക്ക്, എല്ല് പൊടി, കടൽ പിണ്ണാക്കിൻ്റെ പൊടി, അതും പൊടി ഇതൊക്കെ വാങ്ങിച്ചിട്ട് മിക്സ് ചെയ്ത് അതിനെ ഇട്ട് കുറേ ദിവസം ഇട്ടിരിക്കും. ഇതുകൂടാതെ കോഴിവെള്ളം കൂടെ അടിസ്ഥാന അടിയായിട്ട് ചേർക്കും. പിന്നെ കുറച്ച് കാലിവെള്ളം കൂടെ ഇത്തിരി കൂടെ മിക്സ് ചെയ്താണ് വെച്ചിരിക്കുന്നത്. കുറച്ച് ദിവസം വെയിലത്ത് ഇരുന്നിട്ട് നല്ല റെഡിയായി വന്നതിന് ശേഷം നമ്മളതിനകത്ത് വിത്തും തയ്യാലും നടും. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 3-4 ഇല വരുമ്പോൾ തന്നെ അത് ചീത്ത പോയിരിക്കാൻ വേണ്ടി നമ്മൾ നിമ്മിസൈഡ് തന്ന ജൈവ കീടനാശിനി അടിച്ചു കൊടുക്കും.
1: അപ്പൊ ഇതിന് എന്തെങ്കിലും കീടരോഗങ്ങളോ എന്തെങ്കിലും ഉണ്ടാവാറുണ്ടോ?
0: കീടരോഗം വരാന്നാണ് നമ്മളിപ്പം തുറച്ച് ആദ്യമേ വേപ്പ് അധിഷ്ഠിത കീടനാശിനി ഉപയോഗിക്കുകയാണെങ്കിൽ അസുഖം വരേയില്ല. അതാണ് ഞാൻ എൻ്റെ ഒരു പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അങ്ങനെയാണ്. അതുകൊണ്ട് എനിക്കിപ്പോൾ അങ്ങനെ കീടശല്യം ഇല്ല.
1: അപ്പൊ ഇതിന്റെ വിപണനം ഒക്കെ എങ്ങനെയാണ്?
0: വിപണനം ഞാൻ എനിക്ക് അതിൽ കുറെ അത് വീട്ടിലെ ആവശ്യം എടുക്കുക, എൻ്റെ സുഹൃത്തുക്കൾക്ക് കൊടുക്കും. ബാക്കി എൻ്റെ വീട്ടിൻ്റെ മുമ്പ് തന്നെ ഞാനിത് മേശ ഇട്ടിട്ട് വെച്ച് ആളുകൾക്ക് വളരെ വില കുറച്ച്. നല്ല പച്ചക്കറി ഞാൻ ആൾ ഭയങ്കര ഓഫറാണ്, എല്ലാവരും വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകും. വന്ന് അല്ലെങ്കിൽ എന്നെ ഫോൺ ചെയ്ത് പറയും, എടുത്ത് മാറ്റി വെച്ചിരിക്കും. ഇല്ലെങ്കിൽ അവിടെ വെച്ചിരുന്ന ആളുകൾ കൊടുക്കും. പക്ഷെ വില കുറച്ചും നല്ല സാധനം കൊടുക്കുന്നതുകൊണ്ട് ഭയങ്കര ഓഫറാണ് അത് വാങ്ങിക്കാനായിട്ട് എല്ലാ ആൾക്കാർക്കും.
1: അപ്പം സാറിനെ സംബന്ധിച്ചിടത്തോളം വിപണന ഒരു പ്രശ്നമേ അല്ല?
0: ഒരു പ്രശ്നമേ അല്ല. സാധനം ഇല്ലാത്ത കുട്ടിയേ ഉള്ളൂ, നമുക്ക് ഒരു പ്രശ്നമില്ല.
1: വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികളെല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്.
0: ഏകദേശം ഒരു 10-12 കൊല്ലം കൊണ്ട് ഞാൻ വീട്ടിലേക്ക് അത്യാവശ്യം ഒരു വാഴയ്ക്ക എന്തെങ്കിലും വാങ്ങിക്കുക എന്നല്ലാതെ ബാക്കി എല്ലാ മലക്കറിയും എൻ്റെ വീട്ടിൽ നിന്നാണ് ഉപയോഗിക്കുന്നത്. അത് വെച്ചിട്ട് നമ്മൾ ഉപയോഗിക്കുകയുള്ളൂ. പക്ഷേ എല്ലാവരും വീട്ടിൽ ഇതുപോലെ ഒരു 10 ചട്ടിയിലെങ്കിലും നമ്മൾ കുറച്ച് കീര, വെണ്ട, ഇങ്ങനെ അത്യാവശ്യമായ സാധനങ്ങൾ നടുകയാണെങ്കിൽ വിപണനമൊന്നും ചെയ്യണ്ട, നമ്മളെ വീട്ടിലെ ആവശ്യത്തിനുള്ള സാധനം നമുക്ക് കിട്ടും. ഒരു കീരയൊക്കെ ഒരു 2-3 കവറിൽ നട്ടിരുന്നാൽ നമുക്ക് കീര കട്ട് ചെയ്ത് എടുത്താലും അതിങ്ങനെ പൊടിച്ചു വരും. എല്ലാ ആളുകളും നമ്മളിത് കൃഷിയിലേക്ക് നിൽക്കുകയാണെങ്കിൽ ഈ വിഷം ഉള്ള സാധനങ്ങളൊന്നും വാങ്ങിക്കേണ്ടി വരില്ല, നല്ല സാധനം നമുക്ക് ചെയ്യാം. ഇപ്പം ഞാൻ എനിക്കിപ്പോൾ സമയം ഉള്ളതുകൊണ്ട് ഞാൻ തന്നെ ഇപ്പോൾ സമയമില്ലാന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ ഒരു ദിവസം രാവിലെ 1 മണിക്കൂർ വൈകുന്നേരം 1 മണിക്കൂർ പ്രയത്നിക്കുകയാണെങ്കിൽ ആ വീട്ടിലെ ആവശ്യത്തിനുള്ള സാധനം കിട്ടും എന്നാണ് എൻ്റെ ഇത്രയും വർഷത്തെ അനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്.
1: ഇപ്പോൾ സാറിൻ്റെ കൃഷിയിലെ നിയമം കൃഷിഭവൻ്റെ ഒരു സഹായം എങ്ങനെയാണ്?
0: നിയമ കൃഷിഭവനാണ് എല്ലാ സഹായം, വിത്ത് വളമൊക്കെ ഞാൻ അവിടെ വാങ്ങിക്കുന്നത്. അവിടെ നിന്നുള്ള ഇവിടെ 2-3 സ്റ്റാഫുകളൊക്കെ ഉണ്ട്. അവരെല്ലാവരും വിളിച്ചാൽ ഓടി വരുന്നു, വില കീടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ മരുന്ന് പറഞ്ഞു തരും. അവരെ സാങ്കേതിക ഉപദേശവും പിന്നെ പല കാര്യവും നമുക്ക് എല്ലാം നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവിടെ നിന്നുള്ള കുറേ ഉപദേശങ്ങൾ ഞാൻ ഈ കൃഷിഭവനിൽ നിന്നാണ് സ്വീകരിച്ചാണ് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നല്ലൊരു സഹായമാണ് കൃഷി വകുപ്പിൽ നിന്ന് നമുക്കുണ്ടായിട്ടുണ്ട്.
1: ഇത്രയും വർഷത്തെ ഒരു കൃഷി ജീവിതത്തിൽ എന്തെങ്കിലും അവാർഡൊക്കെ സാറിനെ തേടിയെത്തിട്ടുണ്ടോ?
0: എനിക്ക് നിയമം കൃഷിഭവനിൽ നിന്ന് ഏറ്റവും നല്ല കർഷകനുള്ള 2 പ്രാവശ്യത്തെ അവാർഡും, പിന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ 100 റെസിഡൻസിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടതിൽ ഒരാളാണ് ഞാൻ. എനിക്ക് അതിന് അവാർഡ് കിട്ടിയിട്ടുണ്ട്. മറ്റു കൃഷിയാണ് വന്ന് കംപ്ലീറ്റ് വെരിഫൈ ചെയ്ത് എല്ലാം നോക്കിയ ശേഷമാണ് എനിക്ക് അവാർഡ് തന്നത്. പിന്നെ ആരോഗ്യമുള്ളിടത്തോളം കാലം ഞാൻ ഈ കൃഷി തുടർന്നു. മാത്രമല്ല എൻ്റെ സുഹൃത്തുക്കൾക്ക് ഞാൻ ഇപ്പോൾ വിത്ത് കൊടുത്ത് ഈ കൃഷി ചെയ്യാനുള്ള പ്രചോദനം കൊടുത്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ കൂടെ റിട്ടയർ ചെയ്ത ആൾക്കാർക്ക് ഞാൻ ഇത് പല വീട്ടിലും പോയി ഇത് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഞാൻ എങ്ങനെ ചെയ്യണമെന്നുള്ള ആദ്യം കാണിച്ചു കൊടുക്കും.
1: 1-2 പേരെങ്കിലും സാറിനെ കണ്ടിട്ട് ഈ കൃഷിയിലോട്ട്
0: വന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഇപ്പോൾ ഒരു 5 പേരെങ്കിലും എൻ്റെ ആയതുകൊണ്ട് കൃഷി ചെയ്തിട്ടുണ്ട്. അവരാ വീട്ടിലെ ആവശ്യത്തിന് കൃഷി അവർ കിട്ടുന്നുണ്ട്. അവർക്ക് വേണ്ട സഹായങ്ങൾ പറഞ്ഞു കൊടുക്കുകയും നല്ല വിത്ത് ഞാൻ കൊടുക്കും, ബാക്കി എന്നാ പിന്നെ സ്ഥലത്ത് കയറി കൃഷി ഭവനിൽ നിന്നൊക്കെ വിത്ത് വരുമ്പോൾ നല്ല ഐറ്റം നോക്കി. അതായത് പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ കൃഷി ചെയ്യുന്നത് അതിൻ്റെ സമയത്തെ കൃഷി ചെയ്യാവും, ആ കൃഷി അനുസരിച്ച് ചെയ്യണം, ഇല്ലെങ്കിൽ നമുക്ക് വിളവ് നേരെ കിട്ടില്ല. അത് അവരുടെ പറത്ത് കൊടുക്കും. അപ്പോൾ ക്യാബേജ്

കാലിഫ്ലവറും ഞാൻ 300 എണ്ണമാലും നടും. ഈ കാബേജും കാലിഫ്ലവറും നവംബർ ഡിസംബർ നട്ടാലേ അത് വിളവ് കിട്ടുള്ളൂ. അത് നമ്മൾ ഈ എന്നെ കൂടാറിനിട്ട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി അതനുസരിച്ചാണ് അവർ കൃഷി ചെയ്യുന്നത്.

മട്ടുപ്പാവുകൾ മനോഹര കാഴ്ചകൾ സമ്മാനിച്ചുകൊണ്ട് ഒരു വീടിനു വേണ്ട വിഭവങ്ങൾ നിത്യവും നൽകിക്കൊണ്ട് നമ്മുടെ ആരോഗ്യത്തിനായി നിലകൊള്ളുമ്പോൾ ഈ ഉത്സാഹം നമുക്കും കൈവിടാതെ മുന്നോട്ടു കൊണ്ടുപോകാം. നേമത്തെ റിട്ടയേർഡ് ഉദ്യോഗസ്ഥനായ ശ്രീ മുരളീധരൻ നായർക്ക് മാത്രമല്ല, ചെറുപ്പക്കാർക്കും വനിതകൾക്കും വീട്ടമ്മമാർക്കും ഇത് സാധിക്കും എന്ന് കേരളം തെളിയിച്ചതാണ്, തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്.

0: കേരളത്തിലെ ആദ്യ കൃഷിമാസികയായ കേരള കർഷകൻ ഇപ്പോൾ ഡിജിറ്റലായും നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നു.
1: കേരള കർഷകൻ,
0: കാർഷിക കേരളത്തിന്റെ സ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞ കേരള കർഷകൻ മാസിക ഓൺലൈനായി വായിക്കാൻ വെറും 100 രൂപ മാത്രം.
1: കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും കേരള കർഷകൻ.
0: subscription.fibkerala.gov.in എന്ന പോർട്ടൽ ലോഗിൻ ചെയ്താൽ കേരള കർഷകൻ ഓൺലൈൻ കോപ്പി വായിക്കാവുന്നതാണ്. കേരള കർഷകന്റെ ഓൺലൈൻ വരിക്കാരനാകാൻ ഇന്ന് തന്നെ പോർട്ടൽ സന്ദർശിക്കുക.
1: കേരള കർഷകൻ,
0: കേരളത്തിന്റെ സമ്പൂർണ്ണ കൃഷി മാസിക.
2: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3.
3: കാർഷിക മേഖലയിലെ പുത്തൻ

0: അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം.
3: ആകാശവാണി, ഇപ്പോൾ സമയം 6 മണി.
4: പദ്ധതികൾ ജനനന്മയ്ക്ക്.
5: അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കുള്ള ഇൻഷുറൻസ് പദ്ധതികൾ. ഈ വിഷയത്തെക്കുറിച്ച് ധനകാര്യ സാക്ഷരതാ കൌൺസിലറും ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലെ മുൻ ചീഫ് മാനേജറുമായിരുന്ന ശ്രീ ആർ ഗിരീഷ് കുമാർ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കൂ.
6: അസംഘടിത തൊഴിലാളികൾക്ക് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് അസംഘടിത തൊഴിലാളികൾക്കുള്ള വിവിധ പദ്ധതികൾ. അസംഘടിത തൊഴിലാളി എന്ന പദം 2006 അസംഘടിത തൊഴിലാളികളുടെ സാമൂഹ്യ സുരക്ഷാ നിയമപ്രകാരം നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു ഭവനാധിഷ്ഠിത തൊഴിലാളി, സ്വയം തൊഴിൽ ചെയ്യുന്ന തൊഴിലാളി, കൂലിത്തൊഴിലാളി, ഇവരെല്ലാം അസംഘടിത തൊഴിലാളികളുടെ വിഭാഗത്തിൽ പെടുന്നതാണ്. രാജ്യത്തുടനീളമുള്ള അസംഘടിത തൊഴിലാളികളുടെ രജിസ്ട്രേഷനായി 2021 ഓഗസ്റ്റ് 26 സർക്കാർ ഇ ശ്രം എന്ന് പറയുന്ന ഒരു പോർട്ടൽ ആരംഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള തൊഴിലാളികൾക്ക് ഇ ശ്രം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഈ പദ്ധതി പ്രകാരം വിവിധ ഘടക പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നു. ഒരു സ്ഥാപനത്തെ അസംഘടിതമാക്കുന്ന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചെറിയ തോതിലുള്ള ഒരു പ്രാദേശിക ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണെങ്കിൽ അതിനെ നമുക്ക് ഈ ചെറുകിട സംരംഭമായി കണക്കാക്കാം. നിയമപരമായ പദവി ഇല്ലെങ്കിലും അത് വില നിശ്ചയിക്കുന്നതിൽ സ്വയം തീരുമാനമെടുക്കുന്നവരാണെങ്കിലും പാക്കേജിങ്ങിനും ഉൽപാദനത്തിനും വലിയ സംവിധാനങ്ങളൊന്നും ഇല്ലെങ്കിലും ഒക്കെ ഇത്തരത്തിലുള്ള സംരംഭമായി നമുക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരെ സംരക്ഷിക്കുന്നതിനും ക്ഷേമ പദ്ധതികളിലൂടെ അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പദ്ധതികളും ഗവൺമെന്റ് ആവിഷ്കരിച്ചിട്ടുണ്ട്. വ്യാപാരികൾക്കും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും വേണ്ടിയിട്ടുള്ള ദേശീയ പെൻഷൻ പദ്ധതിയാണ് അതിൽ ഒരു ഘടകമെന്ന് പറയുന്നത്. വാർഷിക വിറ്റുവരവ് 1.5 കോടി രൂപയിൽ കൂടാത്ത കടകൾ, റെസ്റ്റോറന്റുകൾ, സംരംഭങ്ങൾ, ഹോട്ടലുകൾ തുടങ്ങിയവർക്ക് ഈ പദ്ധതി പ്രകാരം രജിസ്റ്റർ ചെയ്ത് പെൻഷന് അപേക്ഷിക്കാവുന്നതാണ്. മറ്റൊന്ന് പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ യോജന എന്നുള്ള ഒരു പദ്ധതിയാണ്. വഴിയോര കച്ചവടക്കാർക്ക് കൃഷിയുമായി ബന്ധപ്പെട്ട ജോലികൾ, നിർമ്മാണ സൈറ്റുകളിലെ തൊഴിലാളികൾ, തുകൽ വ്യവസായം, കൈത്തറി, ഉച്ചഭക്ഷണം, റിക്ഷാ തൊഴിലാളി, ഓട്ടോ ടൂ വീലർ തൊഴിലാളി, മരപ്പണിക്കാർ തുടങ്ങി അസംഘടിത മേഖലയിലെ തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിന്, അതുപോലെ മത്സ്യത്തൊഴിലാളികളെയും ഈ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. 18-40 വയസ്സിനും ഇടയിൽ ഉള്ള നികുതിദായകനാകാൻ യോഗ്യത ഇല്ലാത്തവരുമായ ആളുകൾക്കാണ് ഈ പദ്ധതി കൊണ്ടുള്ള പ്രയോജനം ലഭിക്കുന്നത്. മറ്റൊരു പദ്ധതിയാണ് പ്രധാനമന്ത്രി റോസ്റ്റാർ പ്രോത്സാഹൻ യോജന എന്ന് പറയുന്നത്. തൊഴിലാളികൾക്ക് പ്രോത്സാഹനം നൽകിക്കൊണ്ട് അവിദഗ്ധ അല്ലെങ്കിൽ അർത്ഥ നൈപുണ്യമുള്ള തൊഴിലാളികൾക്ക് തൊഴിൽ സൃഷ്ടിക്കുന്നതിനാണ് ഈ പദ്ധതി സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത്. ജീവനക്കാരുടെ പ്രോവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷനിൽ സ്വയം രജിസ്റ്റർ ചെയ്തിട്ടുള്ള തൊഴിലുടമകൾക്ക് വേണ്ടി ജീവനക്കാരുടെ പ്രോവിഡന്റ് ഫണ്ട് സ്കീമിലേക്കും എംപ്ലോയ്മെന്റ് പ്രോവിഡന്റ് ഫണ്ടിലേക്കും സർക്കാർ പൂർണ്ണമായി സംഭാവന നൽകുന്നതാണ്. ഇതിന് ഒരു നമ്മുടെ യൂണിവേഴ്സൽ അക്കൗണ്ട് നമ്പർ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ലഭിക്കും. അതുണ്ടായിരിക്കണം. ജീവനക്കാരുടെ അവരുടെ ജോലിയുടെ 3 വർഷത്തേക്ക് എംപ്ലോയ്മെന്റ് പ്രോവിഡന്റ് ഫണ്ടിൽ 12% സംഭാവന നൽകുന്നതാണ്. 3 വർഷത്തേക്ക് ഒരേ തൊഴിലുടമയുടെ കീഴിൽ ജോലി ചെയ്യുന്നവർക്കാണ് സർക്കാർ ഈ 12% ഇപിഎഫിൽ സംഭാവന ചെയ്യുന്നത്. അടൽ ബീമിത് വ്യക്തി കല്യാൺ യോജന എന്നൊരു മറ്റൊരു പദ്ധതി സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഈ സ്കീമിന് കീഴിൽ സർക്കാർ തൊഴിലരഹിതരായവർക്ക് ധനസഹായം നൽകുകയാണ്. തൊഴിലില്ലായ്മ തീയതിക്ക് മുമ്പ് കുറഞ്ഞത് 2 വർഷമെങ്കിലും ജോലി ചെയ്തിട്ടുള്ളവർക്ക് അവരുടെ കുറഞ്ഞത് 78 ദിവസത്തേക്കുള്ള വിഹിതം സംഭാവന ചെയ്തിട്ടുള്ളവർക്ക് 90 ദിവസത്തെ തൊഴിലില്ലായ്മയുടെ ജീവിതകാലം അവർക്ക് ആശ്വാസം ക്ലെയിം ചെയ്ത് വാങ്ങാവുന്നതാണ് തൊഴിലില്ലായ്മ വേതനമായി.
5: അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കുള്ള ഇൻഷുറൻസ് പദ്ധതികൾ. ധനകാര്യ സാക്ഷരതാ കൌൺസിലറും ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലെ മുൻ ചീഫ് മാനേജറുമായിരുന്ന ശ്രീ ആർ ഗിരീഷ് കുമാർ സംസാരിക്കുകയായിരുന്നു.

0: അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. അറിയിപ്പുകളെ തുടർന്ന് മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കിസാൻ വാണി. കൃഷിയിലൂടെ മാതൃകയാകുന്ന പൊതുപ്രവർത്തക. കുരിക്കാട് സ്വദേശിനി മിനി പ്രദീപിന്റെ കൃഷിവിശേഷങ്ങൾ. സംയോജിത ജൈവ കർഷകയും സംരംഭകയുമായ എറണാകുളത്തുള്ള ഷിജി ഡേവിഡ് പങ്കെടുക്കുന്നു. 7:20 തമിഴ് ചലച്ചിത്ര ഗാനം. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 FM ഈവനിംഗ്. സമകാലികം. ഇടിമിന്നൽ അപകടങ്ങൾ കൂടുമ്പോൾ. 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ. പറയിപ്പെട്ട പന്തിരുകുലം. 8:00 ആകാശവാണി FM വാർത്തകൾ ശാസ്ത്രദീപ്തി. 8:05 യുവവാണി. ആകാശവാണിയുടെ 90th വാർഷികത്തോടനുബന്ധിച്ച് ആലുവ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തിയ പ്രശ്നോത്തരിയുടെ ശബ്ദലേഖനം അവസാന ഭാഗം.
1: വെഡിംഗ് ഫിക്സ് ചെയ്തോലെ? എങ്കിൽ ഇനി കൂടുതലൊന്നും ആലോചിക്കണ്ട. കല്യാണ സാരി സിറ്റി സിൽക്സിൽ നിന്ന് തന്നെ.
2: ഇനി എന്നും എപ്പോഴും സിറ്റി സിൽക്സ്.
0: 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം. തക്ഷൻ കുന്നസ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. 8:50 മഹിതം മലയാളം, ചോദ്യമുത്തരം, നാളത്തെ പരിപാടികൾ. 9:00 News@9 ഡൽഹിയിലെ. 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 KV ശരത്ചന്ദ്രന്റെ നാടകങ്ങൾ, നാടകം വിതയ്ക്കുന്നവന്റെ ഉപമ. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ.
3: കേൾക്കൂ കേൾക്കൂ കേൾക്കൂ, പ്രിയപ്പെട്ട നാട്ടുകാരെ, KYC അപ്ഡേറ്റ് ചെയ്യാനുള്ള മെസ്സേജ് കണ്ടില്ലെന്ന് നടിക്കരുത്. ഉടൻ KYC അപ്ഡേറ്റ് ചെയ്യൂ. ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങളില്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BC അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം നൽകൂ. അഥവാ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ ഹാജരാക്കൂ. നിങ്ങളുടെ അക്കൗണ്ട് സജീവമായി നിലനിർത്തി ബാങ്കിംഗ് സേവനങ്ങൾ പ്രയോജനപ്പെടുത്തൂ. നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
4: RBI പറയുന്നു,
5: അറിവ് നേടു, ജാഗ്രത പുലർത്തൂ.
0: അറിയിപ്പുകൾ തുടരുന്നു. ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം. ഡോക്ടർ കുഞ്ഞുമുഹമ്മദ് പുലവത്ത് അവതരിപ്പിക്കുന്നു. 6:00 ആകാശവാണി FM വാർത്തകൾ അറിയിപ്പുകൾ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ. 6:10 പ്രഭാതഗീതം. 6:27 കാർഷിക വാർത്തകൾ വിപണി. 6:32 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ. തുടർന്ന് ഗ്രീൻ മോൺ സ്പൈസസ് കാവ്യധാര, ഗിരീഷ് പുത്തഞ്ചേരിയുടെ നിള എന്ന കവിത. 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. 6:55 FN ഡയറി. ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, സേവന വാർത്തകൾ.

0: 7 മണിക്ക് മഹിതം മലയാളം, ഗ്രീൻ മോൺ സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം, ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭം മഹാശ്ചര്യം. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 ഫെൻഡയറി തുടരും. ഗാന്ധി ദർശനം, രാഗലയം. 7:50 നോവൽ പാരായണം. തക്ഷൻകുന്ന് സ്വരൂപം യു കെ കുമാരൻ എഴുതിയ നോവൽ എന്തു പഠിക്കണം എന്താകണം.
1: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം.
0: പ്രകൃതിയുടെ രുചി. 8 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 FM ഹെൽത്ത് ലൈൻ. ജോണ്ടിസ് അഥവാ മഞ്ഞപ്പിത്തം. ഗ്യാസ്ട്രോ എൻട്രോളജി ആൻഡ് ഹെപ്പറ്റോളജി വിഭാഗമായ സെൻട്രൽ ഗ്യാസ്ട്രോയുടെ ചീഫ് കൺസൾട്ടന്റായ ഡോക്ടർ ജോണി സിറിയക്കുമായി അഭിമുഖം. തുടർന്ന് ഇന്ന് ഈ നിലയത്തിൽ നിന്ന് ചോദ്യം ഉത്തരം ചിന്താചക്രം. 8:30 ഹലോ VPS ലേക്ക് ഷോട്ട് സ്പോൺസർഡ് പരിപാടി. 9:00 FM മോർണിംഗ് സെലക്ഷൻസ്, ആകാശവാണി FM വാർത്തകൾ. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസർഡ് പരിപാടി തിരുവനന്തപുരം റിലേ. 10:15 FM മോർണിംഗ് സെലക്ഷൻസ് തുടരും. 10:25 സേവന വാർത്തകൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില. തുടർന്ന് ചിത്രമഞ്ജരി. 10:55 നാട്ടുവിശേഷം. 11:00 ആകാശവാണി FM വാർത്തകൾ, ചിത്രമഞ്ജരി തുടരും. 11:30 NCERT സ്പോൺസർഡ് പരിപാടി ഉമംഗ്. 12:00 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ, പഴംപച്ചക്കറി വില വിവരം, ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 12:40 പ്രകാശധാര തിരുവനന്തപുരം റിലേ. 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 1:00 KV ശരത്ചന്ദ്രന്റെ നാടകങ്ങൾ, നാടകം ഒറ്റ. 1:55 സേവന വാർത്തകൾ. 2:00 ആകാശവാണി FM വാർത്തകൾ, വെള്ളിത്തിര. തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3:00 ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് ലക്ഷ്മി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ കൈക്കും തോൾസന്ധിക്കും ഉണ്ടാകുന്ന കായിക പരിക്കുകൾ. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അസ്ഥിരോഗ വിഭാഗം മേധാവിയും ഷോൾഡർ ആൻഡ് അപ്പർ ലിംബ് സർജനുമായ ഡോക്ടർ KR പ്രതാപ് കുമാർ മറുപടി നൽകുന്നു. 4:00 ആകാശവാണി FM വാർത്തകൾ, 4 മണിപ്പൂക്കൾ വാട്സപ്പ് സന്ദേശഗാന പരിപാടി. 4:55 സേവന വാർത്തകൾ. 5:00 ആകാശവാണി FM വാർത്തകൾ, ചലച്ചിത്രഗാനങ്ങൾ. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില.
3: എന്നും രാവിലെ 10:30
2: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
3: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
0: 6:00 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ. 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്രഗാനങ്ങൾ. 6:50 കാർഷിക ജീവനം. കാർഷിക കൂട്ടായ്മയുടെ വിപണി സാധ്യതകളെക്കുറിച്ച് സംസാരിക്കുന്നു കരുമാലൂരിലുള്ള KK അശോകൻ. മട്ടുപ്പാവിൽ പച്ചക്കറികൾ നട്ടുപരിപാലിക്കുന്ന ഏലൂർ ഉദ്യോഗമണ്ഡലിലെ ഷിബു VP അനുഭവങ്ങളും ചിന്തകളും പങ്കുവയ്ക്കുന്നു. 7:20 വിപണി, 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 FM ഈവനിംഗ് നിലവറ. 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ, പറയിപ്പെറ്റ പന്തിരുകുലം. 8:00 ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:50 FM ഹെൽത്ത് ലൈൻ. 8:25 സേവന വാർത്തകൾ. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം, തക്ഷൻകുന്ന് സ്വരൂപം യു കെ കുമാരൻ എഴുതിയ നോവൽ. 8:50 മഹിതം മലയാളം, ചോദ്യം ഉത്തരം, നാളത്തെ പരിപാടികൾ. 9:00 News@9 ഡൽഹിയിലെ. 9:15 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. 9:30 KV ശരത്ചന്ദ്രന്റെ നാടകങ്ങൾ, നാടകം ഒറ്റ. 10:30 ചലച്ചിത്രഗാനങ്ങൾ. 11:00 ഹിന്ദിയിലും 11:55 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ. അറിയിപ്പുകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10:00 റേഡിയോ ഹെൽത്ത്.
4: വാ വർക്കിച്ചായ, പരസ്യം പറയാം. ഓ, രഹസ്യമല്ല, പരസ്യം, നമ്മുടെ പരിപാടിയുടെ പരസ്യം.
5: ഓ, അതോ. അപ്പം ദീപസ്തംഭം മഹാശ്ചര്യം എന്ന കുഞ്ഞു ചായക്കടയിലോട്ട് എല്ലാവർക്കും സ്വാഗതം.
4: ചൊവ്വ, വ്യാഴം, വെള്ളി, ഞായർ രാവിലെ 7:20
5: നിങ്ങളുടെ സ്വന്തം ആകാശവാണി കൊച്ചി FM 102.3.
4: മറക്കാതെ കേൾക്കണേ.
5: മറക്കാതെ കേൾക്കാതിരിക്കാൻ ശ്രമിക്കാതിരിക്ക.

0: ചെയ്യാതിരിക്കുകയില്ലേ?
1: ഈ ഒരൊറ്റ കുഴപ്പമേ ഉള്ളൂ, ശുദ്ധന.
2: ഇന്ന് രാത്രി 9:30 കെ വി ശരചന്ദ്രന്റെ നാടകം വിധിക്കുന്നവന്റെ ഉപമ.
3: എനിക്കറിയാഞ്ഞിട്ടാ ഒറ്റ ദിവസം കൊണ്ട് ബോർഡടിക്കും. ഇതിനകത്ത് ഒന്നുമില്ലെങ്കിലും ചാപ്പാട് കൃത്യമായിട്ട് കിട്ടുമല്ലോ. വേറൊന്നുകൂടിയുണ്ട്.
2: ഇന്ന് രാത്രി 9:30. ഇപ്പോൾ മധുരം ഗീതം ലളിതഗാനം, ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്നും കെ പി ഉദയഭാനു സംഗീതം നൽകി പാടിയത്. രചന പി ഭാസ്കരൻ.

മധുരം ഗീതം ലളിതഗാനത്തിൽ നിങ്ങൾ കേട്ടത് കെ പി ഉദയഭാനു സംഗീതം നൽകി പാടിയ ഗാനം. രചന പി ഭാസ്കരൻ. ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി എഫ് എം നിലയം നാളെ മെയ് 29 വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ലക്ഷ്മി ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ കൈക്കും തോൾസന്ധിക്കുമുണ്ടാകുന്ന കായിക പരിക്കുകൾ, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അസ്ഥിരോഗ വിഭാഗം മേധാവിയും ഷോൾഡർ ആൻഡ് അപ്പർ ലിംബ് സർജനുമായ

ഡോക്ടർ കെ ആർ പ്രതാപ് കുമാർ മറുപടി നൽകുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട സംശയങ്ങളെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ മെയ് 29 തീയതി വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മുതൽ 0484-2426-397 അല്ലെങ്കിൽ 0484-2426-387 അല്ലെങ്കിൽ 944-6455888 എന്ന നമ്പറിൽ വിളിക്കുക. ആകാശവാണി കൊച്ചി FM 102.3. സേവന വാർത്തകൾ. പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ തൃത്താല ബ്ലോക്ക് പഞ്ചായത്തിന്റെ കുമരനെല്ലൂരിൽ പ്രവർത്തിക്കുന്ന ആൺകുട്ടികളുടെ പ്രീമെട്രിക് ഹോസ്റ്റലിലേക്ക് പ്രവേശനത്തിനായി പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. 2026-27 അധ്യയന വർഷത്തേക്ക് 5 മുതൽ 10 വരെയുള്ള ക്ലാസുകളിലേക്കാണ് പ്രവേശനം. നിർദ്ദിഷ്ട മാതൃകയിലുള്ള അപേക്ഷ ഈ മാസം 31 വൈകിട്ട് 5 മുമ്പായി തൃത്താല ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ നൽകണം. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 944-6723-714 944-6723-714.

0: मुक्त भारत अभियान।
1: निक्षय मित्र तो हम सबका साथ निभाते, टीबी रोगी व परिजन को पोषण, जांच, इलाज और आजीविका संबंधी सहायता पहुंचाते। जब मिल जाएगा सबको अपना निक्षय मित्र तैयार, तब पक्की हो जाएगी हमारी जी और टीबी की हार।
2: निक्षय मित्र, इस अभियान ने एक बड़े चैलेंज से निपटने में टीबी के मरीजों की बहुत मदद की है। आपको जानकर हैरानी होगी, हमारे देश में 10-12 साल के बच्चे भी निक्षय मित्र बनकर टीबी के खिलाफ लड़ाई को आगे बढ़ा रहे हैं।
0: जन-जन का रखे ध्यान, टीबी मुक्त भारत अभियान।
1: अधिक जानकारी के लिए नजदीकी आयुष्मान आरोग्य मंदिर जाएं। स्वास्थ्य एवं परिवार कल्याण मंत्रालय द्वारा जनहित में जारी।
3: എറണാകുളം ജില്ലാ മെഡിക്കൽ ഓഫീസിന് കീഴിലുള്ള ആരോഗ്യ സ്ഥാപനങ്ങളിലെ ഡോക്ടർമാരുടെ ഒഴിവുകളിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നതിനുള്ള വാക്ക് ഇൻ ഇന്റർവ്യൂ നാളെ രാവിലെ 11 ജില്ലാ മെഡിക്കൽ ഓഫീസിൽ നടക്കും. MBBS യോഗ്യതയും TCMC രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും ഉള്ളവർക്ക് പങ്കെടുക്കാം. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന രേഖകളുടെ അസൽ, പകർപ്പുകൾ, ബയോഡേറ്റ എന്നിവ സഹിതം അന്നേ ദിവസം ഹാജരാകണം. നാളെ ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ഫോൺ 0484-236-802.
4: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ
5: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
4: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
5: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
5: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
4: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
3: എറണാകുളം ജില്ലാ എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ പ്രമുഖ സ്ഥാപനങ്ങളിൽ ജോലി ലഭിക്കുന്നതിനുള്ള രജിസ്ട്രേഷൻ ക്യാമ്പ് നാളെ രാവിലെ 10:30 മുതൽ 3:30 വരെ എറണാകുളം നോർത്ത് പറവൂർ ടൗൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നടത്തുന്നു. വിശദ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ വിളിക്കുക 6282-44-2046, 6282-44-2046. മറ്റൊരു നമ്പറുണ്ട് 0484-242-2452, 0484-242-2452. സേവന വാർത്തകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 6 കഴിഞ്ഞ് 29:24. ഇനി 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

0: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം രണ്ട് ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? സീറോ. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. പി എം സൂര്യാഗർ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ.
1: സ്കൂള് തുറക്കാറായി.
2: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
1: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
2: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
3: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1-800-420-2233.
4: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്ര. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക, ഗോവ, കേരളം സന്ദർശനത്തിന് നാളെ തുടക്കമാകും. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നാളെ. സംസ്ഥാനത്തെ എക്സൈസ് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യാൻ മന്ത്രി എം ലിജുവിന്റെ നേതൃത്വത്തിൽ നാളെ ഉന്നതതല യോഗം ചേരും. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഔദ്യോഗികമായി രാജി സമർപ്പിച്ചു. ഡി കെ ശിവകുമാറിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ക്ഷണിക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്തു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യത. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിന്റെ 2-ാം ക്വാളിഫയറിൽ നാളെ രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസുമായി ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക, ഗോവ, കേരളം സന്ദർശനത്തിന് നാളെ തുടക്കമാകും. നാളെ കർണാടകയിലെ ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗ് ഫൌണ്ടേഷന്റെ 45-ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പരിപാടിയിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. മറ്റന്നാൾ പനാജിയിൽ ഗോവയുടെ സംസ്ഥാന രൂപീകരണ ദിനാഘോഷങ്ങളെ ഉപരാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. ഞായറാഴ്ച വൈകുന്നേരത്തോടെ കേരളത്തിലെത്തുന്ന അദ്ദേഹം കോട്ടയത്ത് ദീപിക ദിനപത്രത്തിന്റെ 140-ാമത് സ്ഥാപക വാർഷിക ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യും. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിലെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നാളെ. നയപ്രഖ്യാപന പ്രസംഗത്തിന് കഴിഞ്ഞ ദിവസം സംസ്ഥാന മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയിരുന്നു. June 1 മുതൽ 3 വരെ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തിനുമേലുള്ള ചർച്ചയും ഉണ്ടാകും. ഈ മാസം 21-ന് ആരംഭിച്ച നിയമസഭാ സമ്മേളനത്തിൽ പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും സ്പീക്കർ തെരഞ്ഞെടുപ്പും നടന്നു. UDFലെ മുതിർന്ന അംഗം തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് 16-ാം നിയമസഭയുടെ സ്പീക്കർ. സംസ്ഥാനത്തെ എക്സൈസ് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി നാളെ ഉന്നതതല യോഗം ചേരും. മന്ത്രി എം ലിജുവിന്റെ നേതൃത്വത്തിൽ നാളെ വൈകുന്നേരം നന്ദാവനത്തുള്ള എക്സൈസ് ആസ്ഥാനത്താണ് യോഗം നടക്കുന്നത്. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഔദ്യോഗികമായി രാജി സമർപ്പിച്ചു. ലോക്ഭവനിൽ ഗവർണറുടെ സെക്രട്ടറിക്ക് രാജിക്കത്ത് കൈമാറിയതായി അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. കൂടാതെ ഡി കെ ശിവകുമാറിനെ മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കാൻ ക്ഷണിക്കണമെന്ന് ഗവർണറോട് അഭ്യർത്ഥിച്ചതായും ശ്രീ സിദ്ധരാമയ്യ അറിയിച്ചു. ഹൈക്കമാൻഡ് രാജ്യസഭാ സീറ്റ് വാഗ്ദാനം ചെയ്തതായും എന്നാൽ അത് വിനയപൂർവ്വം നിരസിച്ചതായും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തെ ജനങ്ങൾക്കുവേണ്ടി പ്രവർത്തിക്കുന്നത് തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ 12 വർഷം പൂർത്തിയാക്കി. കഴിഞ്ഞ 12 വർഷങ്ങളിൽ വിവിധ മേഖലകൾക്കായി നിരവധി ക്ഷേമ പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കിയത്. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിലൂടെ വീട് നിർമ്മിക്കാൻ ധനസഹായം ലഭിച്ച എറണാകുളം തൃക്കാക്കര സ്വദേശി ദിനേശൻ ആകാശവാണി വാർത്തകളോട് സംസാരിക്കുന്നു.
5: എന്റെ പേര് ദിനേശൻ, തൃക്കാക്കരയാണ് താമസം. വീടില്ലായിരുന്നു, വീടിനെ പഠിച്ചപ്പോൾ PMA വഴിയുള്ള കിട്ടിയത്. വളരെ സന്തോഷത്തിലാണ്, എല്ലാവർക്കും സന്തോഷമായി. പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിന് നന്ദി പറയുന്നു.
4: പാഴ്വസ്തുക്കൾ കൊണ്ട് മാലിന്യ കുന്നായി മാറിയ സ്ഥലം അതേ പാഴ്വസ്തുക്കൾ കൊണ്ട് മനോഹരമായി

0: ായ പാർക്കാക്കി മാറ്റുന്ന തിരക്കിലാണ് കോഴിക്കോട് കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം. കേന്ദ്ര സർക്കാരിന്റെ സ്വച്ഛ സർവേക്ഷൻ റാങ്കിങ്ങിന്റെ ഭാഗമായി കോർപ്പറേഷൻ ഓഫീസിന് പിന്നിൽ പാഴ്വസ്തുക്കൾ കൂട്ടിയിരുന്ന സ്ഥലത്താണ് വേസ്റ്റ് ടു വണ്ടർ പാർക്ക് ഒരുങ്ങുന്നത്. പദ്ധതിയെക്കുറിച്ച് ഹെൽത്ത് ഓഫീസർ ഡോക്ടർ മുനവർ റഹ്മാൻ ആകാശവാണി വാർത്തകളോട്.
1: വേസ്റ്റുകൾ കംപ്ലീറ്റ് റിമൂവ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അവിടെ നിന്ന് കിട്ടിയ സാധനങ്ങൾ ഉപയോഗിച്ചാണ് ഇത്രയും വിശാലമായിട്ടുള്ള ഫ്രീ സ്പേസ് കിട്ടി. ആ ഫ്രീ സ്പേസിൽ നമ്മൾ ഒരു പാർക്ക് സെറ്റ് ചെയ്ത് റീയൂസ് റീസൈക്കിൾ അതിലെ റീയൂസ് എന്നുള്ള കോൺസെപ്റ്റിനെ പൂർത്തീകരിച്ചാണ് ഈ ഒരു പദ്ധതി ചെയ്തേക്കുന്നതിന്. നമ്മൾ സ്വച്ഛ സർവേഷൻ 2025-26 ഭാഗമായിട്ടാണ് ഈ ഏരിയ ക്ലീൻ ചെയ്യുന്നതും അവിടെ നിന്നുള്ള സാധനങ്ങൾ റിട്രീവ് ചെയ്തെടുക്കുന്നതും അതിനനുസരിച്ച് ഒരു പ്ലാൻ ഉണ്ടാക്കി പ്രവൃത്തിയിലേക്ക് തുടങ്ങി ഇറങ്ങിയിട്ട് 2 ആഴ്ചയായിട്ടുണ്ട്.
0: തിരുവനന്തപുരം വെമ്പായത്ത് സ്വകാര്യ അമ്യൂസ്മെന്റ് പാർക്കിൽ റൈഡ് പൊട്ടിവീണ് അപകടം. 5 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നാണ് വിവരം. അപകട കാരണം വ്യക്തമായിട്ടില്ല. അപകടത്തെ തുടർന്ന് വെഞ്ഞാറമൂട് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ കർശന നടപടിയുണ്ടാകുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ. സംഭവത്തിൽ ഇതുവരെ 8 പ്രതികളെ അറസ്റ്റ് ചെയ്തുവെന്നും കേസിൽ ഉൾപ്പെട്ട എല്ലാ പ്രതികളെയും അറസ്റ്റ് ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ വസതിയിലെത്തി കണ്ട ശേഷം തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു DGP. ഇഡി റെയ്ഡിൽ മതിയായ പോലീസ് വിന്യാസം ഉണ്ടായിരുന്നു. ഇഡിക്ക് സുരക്ഷ ഒരുക്കുന്നതിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായെങ്കിൽ അത് പരിശോധിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് വലിയ പെരുന്നാളിനോടനുബന്ധിച്ച് നടന്ന നമസ്കാരത്തിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങുകൾക്ക് പാളയം ഇമാം VP സുഹൈബ് മൌലവിയും കോഴിക്കോട് പാളയം മുഹിദീൻ പള്ളിയിലെ പെരുന്നാൾ നമസ്കാരത്തിന് ചീഫ് ഇമാം ഡോ ഹുസൈൻ മടവൂരും നേതൃത്വം നൽകി. ലക്ഷദ്വീപിലും ഇന്ന് വലിയ പെരുന്നാൾ ആഘോഷിച്ചു. രാവിലെ കവരത്തി ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നിസ്കാരം ഖത്തീബ് ആഷിഖ് ഫൈസി നേതൃത്വം വഹിച്ചു. മറ്റുള്ള ദ്വീപുകളിലും വിവിധ പള്ളികൾ കേന്ദ്രീകരിച്ച് പെരുന്നാൾ നിസ്കാരവും പ്രത്യേക പ്രാർത്ഥനകളും അന്നദാന ചടങ്ങുകളും നടന്നു. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് ഇന്ന് തുടക്കമാവും. അർദ്ധരാത്രിയിൽ നെയ്യാട്ടത്തോടെയാണ് വൈശാഖോത്സവം ആരംഭിക്കുക. കൊട്ടിയൂരിൽ എത്തുന്ന തീർത്ഥാടകർ ഉൾപ്പെടെയുള്ളവരുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് ആരോഗ്യവകുപ്പ് നടപടി ഊർജിതമാക്കി. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: കൊതുകുജന്യ രോഗനിയന്ത്രണത്തിനായി ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റിന്റെയും കൊട്ടിയൂർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ ഫോഗിംഗ് നടത്തി. ഉത്സവ പ്രദേശത്തെ 111 കിണറുകൾ ആശാപ്രവർത്തകരുടെ നേതൃത്വത്തിൽ ക്ലോറിനേറ്റ് ചെയ്തു. കുടിവെള്ള സുരക്ഷ ഉറപ്പാക്കാൻ നടപടി സ്വീകരിച്ചതായും ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. ഭക്ഷണം പാചകം ചെയ്യുന്നവർക്കും ഭക്ഷണ വിതരണം ചെയ്യുന്ന തൊഴിലാളികൾക്കും ഹെൽത്ത് കാർഡ് നിർബന്ധമാക്കിയിട്ടുണ്ട്. ഉത്സവ പ്രദേശത്ത് ഭക്ഷണ മാലിന്യം, പ്ലാസ്റ്റിക്, മറ്റ് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നവർക്കെതിരെ പൊതുജനാരോഗ്യ നിയമപ്രകാരം നടപടി സ്വീകരിക്കുമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ ചുമതല വഹിക്കുന്ന ഡോക്ടർ KC സച്ചിൻ പറഞ്ഞു.
0: സംസ്ഥാനത്ത് വ്യാപക മഴ തുടരും. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. കനത്ത മഴയെ തുടർന്ന് അരുവിക്കര ഡാമിലെ ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ ഡാമിന്റെ 2, 5 നമ്പർ ഷട്ടറുകൾ 20 സെന്റിമീറ്റർ കൂടി തുറന്നു. അണക്കെട്ടിന്റെ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. കാലവർഷ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി മലങ്കര ഡാമിന്റെ ഷട്ടറുകൾ അടിയന്തര അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനായി തുറന്നു. ഷട്ടറുകൾ ഘട്ടംഘട്ടമായി 100 സെന്റിമീറ്റർ മുതൽ 200 സെന്റിമീറ്റർ വരെ ഉയർത്തുമെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. ഷട്ടറുകൾ കൂടുതൽ ഉയർത്തുന്ന സാഹചര്യത്തിൽ തൊടുപുഴയാറിന്റെ തീരത്തുള്ളവരും പൊതുജനങ്ങളും അതീവ ജാഗ്രത പാലിക്കണമെന്നും അസിസ്റ്റന്റ് എഞ്ചിനീയർ അഭ്യർത്ഥിച്ചു. IPL ക്രിക്കറ്റിൽ നാളെ നടക്കുന്ന 2nd ക്വാളിഫയർ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസുമായി ഏറ്റുമുട്ടും. ഇന്നലെ നടന്ന എലിമിനേറ്റർ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ പരാജയപ്പെടുത്തിയാണ് രാജസ്ഥാൻ 2nd ക്വാളിഫയറിലേക്ക് യോഗ്യത നേടിയത്. നാളത്തെ കളിയിൽ വിജയിക്കുന്ന ടീം ഞായറാഴ്ച അഹമ്മദാബാദിൽ നടക്കുന്ന കലാശ പോരാട്ടത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവുമായി ഏറ്റുമുട്ടും. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക, ഗോവ, കേരളം സന്ദർശനത്തിന് നാളെ തുടക്കമാകും. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നാളെ. സംസ്ഥാനത്തെ എക്സൈസ് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യാൻ മന്ത്രി എം ലിജുവിന്റെ നേതൃത്വത്തിൽ

0: നാളെ ഉന്നതതല യോഗം ചേരും. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഔദ്യോഗികമായി രാജി സമർപ്പിച്ചു. ഡി കെ ശിവകുമാറിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ക്ഷണിക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്തു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യത. 8 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. IPL ക്രിക്കറ്റിന്റെ 2 ക്വാളിഫയറിൽ നാളെ രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസുമായി ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 40 മിനിറ്റും 18 സെക്കൻഡും.

ചലച്ചിത്രഗാനങ്ങൾ. ക്രിസ്മസ് രാത്രി എന്ന ചിത്രത്തിൽ പി ലീല പാടിയത്. ഗാനശില്പികൾ പി ഭാസ്കരൻ, ബ്രദർ ലക്ഷ്മണൻ.

0: ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു.
1: റേഡിയോ നാടകത്തിന്റെ പുത്തൻ സാധ്യതകൾ കണ്ടെത്തി ഫലപ്രദമായ പ്രമേയങ്ങളിലൂടെ ശ്രോതാക്കളെ നാടകലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന പ്രതിഭാശാലി.
2: എന്താ ഇത്? ആരോ ആരോ പാടുന്ന പോലെ. മാധവൻകുട്ടി, മാധവൻകുട്ടി,
3: എന്താ?
2: ദേ ഒന്ന് ശ്രദ്ധിച്ചേ, ആരോ താരാട്ട് പാടുന്ന പോലെയല്ലേ. തൊട്ടിലാടുമ്പം ദാ കയറിന്റെ ശബ്ദം.
3: നിനക്കെന്താ ഭ്രാന്തുണ്ടോ? കാറ്റ് തല്ല ജനൽപ്പാളി വളകിയതായിരിക്കും, കിടന്നുറങ്ങാൻ നോക്ക്.
1: മലയാള റേഡിയോ നാടകത്തിന്റെ ചരിത്രം മാറ്റിയെഴുതിയ കെ വി ശരത്ചന്ദ്രൻ പങ്കെടുക്കുന്ന ആത്മസഖി ആകാശവാണി കേൾക്കാം 30 ഉച്ചയ്ക്ക് 2 മണിക്ക്. ആത്മസഖി ആകാശവാണി.
0: കാലാവസ്ഥാ അറിയിപ്പ്. കേരളത്തിൽ വ്യാപകമായും ലക്ഷദ്വീപിൽ സാമാന്യം വ്യാപകമായും മഴയുണ്ടായി. വരും ദിവസങ്ങളിൽ കേരളത്തിലും ലക്ഷദ്വീപിലും വ്യാപകമായ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യതയുണ്ട്. കൊച്ചിയിൽ ഇന്ന് അനുഭവപ്പെട്ട കൂടിയ താപനില 33.3°C. കുറഞ്ഞ താപനില 24.9°C.

ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റും 38 സെക്കൻഡും. കിസാൻ വാണി.

0: എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
1: ഏറ്റവും മികച്ച കർഷകനുള്ള സമ്മാനം ലഭിക്കുന്നു ഹരീന്ദ്രന്. ഇനി ഹരീന്ദ്രൻ തന്നെ പറയും സ്വന്തം വിജയ രഹസ്യം.
2: കർഷക സഹോദരരെ, സഹോദരിമാരെ, നിങ്ങൾക്കും നിങ്ങളുടെ പാടത്ത് മികച്ച വിളവ് ഉൽപ്പാദിപ്പിക്കാം.
1: അതെങ്ങനെ?
2: അതോ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഉടൻ വിളിക്കൂ ഈ നമ്പർ 1800 1801551.
3: ഇത് ആരുടെ നമ്പറായേട്ടാ?
2: കിസാൻ കോൾ സെന്ററിന്റെ. അവിടെ വിദഗ്ധർ നിങ്ങളുടെ കൃഷിയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകും കയ്യോടെ.
1: ഇതിന് വിദഗ്ധരെ സദാസമയം കിട്ടിയിട്ട് വേണ്ടേ?
2: തീർച്ചയായും കിട്ടും ഇഷ്ട. വർഷത്തിൽ 365 ദിവസവും കിട്ടും. അതും രാവിലെ 6 മണി മുതൽ രാത്രി 10 മണി വരെ.
3: പക്ഷേ ഏട്ടാ, സംസാരം നീണ്ടാൽ പൈസ ഒരുപാടാവൂലേ?
2: ഒരു പൈസയും വേണ്ട. മൊബൈൽ അല്ലെങ്കിൽ മറ്റു ഫോണിൽ നിന്ന് കിസാൻ കോൾ സെന്ററിനെ സൗജന്യമായി വിളിക്കാം. ഉപദേശത്തിനും പണം നൽകണ്ട.
4: സത്യം
2: 10.5 മാറ്റ് സത്യം.
5: കർഷക സഹോദരരെ, കൃഷിയുടെ പ്രശ്നങ്ങൾക്ക് സ്വന്തം ഭാഷയിൽ ഉടനടി പരിഹാരം കിട്ടാൻ സമസ്ത ഭാരതത്തിലും ഏത് ഫോണിൽ നിന്നും ദേശീയ ഹെൽപ്പ് ലൈൻ നമ്പർ 1800 1801551 സൗജന്യമായി ബന്ധപ്പെടൂ. കർഷകരുടെ മിത്രം കിസാൻ കോൾ സെന്റർ.
0: കിസാൻ വാണിയിൽ ഇന്നാദ്യം കേൾക്കാം

കൃഷിയിലൂടെ മാതൃകയാകുന്ന പൊതുപ്രവർത്തക കുരീക്കാട് സ്വദേശിനി മിനി പ്രദീപിന്റെ കൃഷിവിശേഷങ്ങൾ. പൊതുപ്രവർത്തന രംഗത്ത് സജീവമായി പ്രവർത്തിക്കുമ്പോഴും കൃഷിയെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റിയ വ്യക്തിയാണ് മിനി. രാസവളങ്ങളുടെ അമിത ഉപയോഗം ഒഴിവാക്കി ജൈവ രീതികൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നു. സ്വന്തമായി കൃഷി ചെയ്ത് ഭക്ഷണം കഴിക്കുന്നത് ആരോഗ്യത്തിനും ആത്മവിശ്വാസത്തിനും നല്ലതാണ് എന്ന സന്ദേശം മിനി തന്റെ ജീവിതത്തിലൂടെ തെളിയിക്കുന്നു. കുടുംബത്തിന്റെ പിന്തുണയും കൃഷിയോടുള്ള അടങ്ങാത്ത ഇഷ്ടവും ഈ വിജയത്തിന് കരുത്താകുന്നു. കേൾക്കാം മിനി പ്രദീപിന്റെ കൃഷി വിശേഷങ്ങൾ.

0: നമസ്കാരം, കിസാൻ വാണിയിലേക്ക് സ്വാഗതം.
1: നമസ്കാരം.
0: ഒരു പൊതുപ്രവർത്തകയാണ്, അപ്പം എല്ലാവരുടെയും ആവശ്യങ്ങൾക്കൊക്കെ ഓടി നടക്കുന്ന ഒരാളാണ്, അതുപോലെ ഒരു വാർഡ് മെമ്പറും കൂടി ആയിരുന്നു. ഇങ്ങനെ ഒരു തിരക്ക് പിടിച്ച ഒരു ജീവിതമാണല്ലോ, പല പല കാര്യങ്ങളുണ്ട്. അതിന്റെ ഇടയിൽ കൃഷിയിലേക്ക് വരാനായിട്ടുണ്ടായ ആ ഒരു സാഹചര്യം എന്താണ്?
1: കൃഷിയിലേക്ക് വരാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ അത് ചെറുപ്പത്തിലേ ഉള്ള നമുക്ക് കിട്ടിയതാണ്. അതായത് എന്റെ ചെറിയ പ്രായത്തിലൊക്കെ ഞങ്ങൾക്ക് പരിമിതമായ സ്ഥലമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് എനിക്ക് തോന്നുന്നു ഒരു 25 സെന്റ് ആയിരുന്നു ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഉണ്ടായിരുന്നത്. ആ 25 സെന്റില് ഒരാള് വരം എടുക്കുന്നു, ഒരാള് കുഴി കുത്തുന്നു, ഒരാള് പയറിടും വിത്തിടുന്നു. അങ്ങനെ വളരെ സന്തോഷകരമായിട്ട് അപ്പൊ അന്നേ മുതലേ നമുക്ക് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഇങ്ങനെ കൃഷി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. അതാണ് ശരിക്കുമുള്ള പ്രചോദനം.
0: നമ്മൾ സ്വന്തമായിട്ടുള്ള സ്ഥലത്താണോ കൃഷി ചെയ്യുന്നത്, അതോ നമ്മൾ പാട്ടത്തിനെടുത്താണോ, എങ്ങനെയാണ്?
1: നമുക്ക് പാട്ടമല്ലാതെ തന്നെ കാട് കയറി വല്ലാത്ത അയൽവക്കക്കാർക്കൊക്കെ ശല്യമുണ്ടാക്കിക്കൊണ്ടിരുന്ന പ്ലോട്ടാണ്. അപ്പോ മെമ്പറായതിന്റെ പേരിൽ സാറ് ദുബായിലായിരുന്നു. സാറിനെ ഞാൻ കോണ്ടാക്ട് ചെയ്തു. സാറെ ഇങ്ങനെ അയൽവക്കക്കാർക്കെല്ലാം അത് വളരെ ദോഷമായി കിടക്കുന്ന ഒരു പ്ലോട്ടാണ്, അത് ആ പ്രോപ്പർട്ടി ഒന്ന് നമുക്ക് വൃത്തിയാക്കണം. വൃത്തിയാക്കിയാൽ മാത്രം പോരാ, അതിൽ

0: നമുക്ക് എന്തെങ്കിലും കൃഷി ഇറക്കണം പറഞ്ഞു. അപ്പൊ സാറ് പറഞ്ഞ് തീർച്ചയായിട്ടും ഒരു കാര്യം ചെയ്തോ, ഞാൻ മിനിക്ക് കൃഷി ചെയ്യാനായിട്ട് അങ്ങ് തന്നേക്കാം, മിനി കൃഷി ചെയ്തോളാൻ പറഞ്ഞു. എന്റെ കുടുംബശ്രീ തന്നെയുള്ള ഒരു ബിജി എന്ന് പറയുന്ന സുഹൃത്തിനെയും കൂട്ടി ഞങ്ങള് നല്ല രീതിയിൽ ഞങ്ങൾക്ക് കൃഷി ചെയ്യാൻ കഴിഞ്ഞു. അതില് പച്ചക്കറി അതുപോലെ തന്നെ വാഴ എല്ലാം തന്നെ എല്ലാ ദിവസവും രാവിലെ കൃത്യമായിട്ട് ഭക്ഷണത്തിന് അല്ലെങ്കിൽ മരുന്നിന് ഒരു സമയം കൃത്യമായിട്ട് വെക്കുന്നത് പോലെ കൃത്യമായിട്ട് ഞങ്ങൾ രാവിലെ കൃഷി സ്ഥലത്തേക്ക് ഇറങ്ങുകയും 9:30 ഒരു 10 മണിക്ക് ഇപ്പുറം ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോരുകയും ചെയ്യും. അതുപോലെ തന്നെ വൈകിട്ടും
1: എത്ര തിരക്കുണ്ടെങ്കിലും നമ്മൾ വേണമെന്ന് വെച്ചാൽ നടക്കാത്ത കാര്യങ്ങളൊന്നുമില്ല അല്ലെ?
0: തീർച്ചയായിട്ടും നമ്മൾ വിചാരിച്ചാൽ നടക്കാത്തായിട്ടൊന്നുമില്ല എന്നുള്ളത് കറക്റ്റായ കാര്യമാണ്. പക്ഷെ മനസ്സുണ്ടെങ്കിൽ മാർഗമുണ്ടെന്നാണ്. നമ്മൾ മനസ്സ് വെച്ചാൽ നമുക്കത് നടത്തിയെടുക്കാൻ കഴിയും. പക്ഷെ ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും തിരക്കാ തിരക്കാ തിരക്കാന്ന് പറയുമെങ്കിലും അത്യാവശ്യം മൊബൈൽ യൂസിങ്ങിന് അതുപോലെ അവരുടെ കാര്യങ്ങൾക്കൊക്കെ അവർക്ക് സമയം കണ്ടെത്താൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് കൃഷി എന്നുള്ളതും കൂടി ഒന്ന് മനസ്സ് വെച്ചാൽ അവർക്ക് നടത്തിയെടുക്കാൻ കഴിയുമെന്നാണ് എന്റെ വിശ്വാസം.
1: നേരത്തെ സൂചിപ്പിച്ചു, നമ്മൾ ഒരു കാട് കയറി കിടന്നിരുന്ന ഒരു സ്ഥലമാണ് നമ്മൾ വൃത്തിയാക്കി കൃഷിക്ക് യോഗ്യമാക്കിയത്. ഘട്ടം ഘട്ടമായിട്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്തു അവിടെ?
0: ഞാൻ ആദ്യം ചെയ്ത കൃഷി എന്ന് പറഞ്ഞാൽ ചൊട്ടാനിക്കര പഞ്ചായത്ത് അതിർത്തിയിൽ പൂക്കൃഷിയായിരുന്നു. ചെണ്ടുമല്ലി, നമ്മുടെ ബന്ദിപ്പൂ, അത് വളരെ ഭംഗിയായിട്ട് നമുക്കത് കൃഷി ചെയ്യാൻ കഴിഞ്ഞു. വളരെ വിജയകരമായിട്ട് ചെയ്യാൻ കഴിഞ്ഞു. അതിനുശേഷം അതിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രോപ്പർട്ടിയിൽ 50 സെന്റ് സ്ഥലത്ത് ചേന കൃഷി ഇറക്കി, ഒപ്പം പയറും. പക്ഷെ നിർഭാഗ്യകരം എന്ന് പറയട്ടെ, അതിൽ മഴക്കാലത്ത് കുറച്ച് വെള്ളം നിൽക്കുന്ന പ്രോപ്പർട്ടി ആയതുകൊണ്ട് പയറിനെ അത് ബാധിച്ചു. ഏതാണ്ട് 12 കിലോ വരെയുള്ള ചേന നമുക്കതിൽ വിളയിക്കാൻ കഴിഞ്ഞു. അതും നല്ലൊരു അനുഭവമായിരുന്നു. പിന്നെയാണ് നമ്മൾ ഈ വാഴ കൃഷി ചെയ്തത്. നല്ലൊരു വിളവ് നമുക്കതിൽ നിന്ന് എടുക്കാൻ കഴിഞ്ഞു. നമുക്ക് എന്ത് ടെൻഷൻ ലൈഫിലുണ്ടെങ്കിലും അത് നമ്മൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു കൃഷി ചെയ്യുമ്പോൾ ആ കൃഷിയിടത്തിൽ നമ്മൾ ഇറങ്ങിയാൽ ആ ടെൻഷൻ എല്ലാം ദൂരെ പോകുന്നുള്ളതാണ്. അതാണ് അനുഭവം.
1: പച്ചക്കറി കൃഷി ചെയ്തു, അതായത് ചേന, പയർ, അതുപോലെ വാഴ എല്ലാം കൃഷി ചെയ്തു. അപ്പം ഇതിന്റെയൊക്കെ വിത്ത്, വാഴക്കണ്ണ്, അതൊക്കെ നമ്മൾ എവിടെ നിന്നാണ് കൊണ്ടുവന്നത്?
0: വാഴക്കണ്ണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും വാഴക്കണ്ണ് ഇപ്രാവശ്യം മഞ്ചേരിക്കുള്ള എന്ന് പറയുന്ന അത് അധികം പൊക്കം വെക്കില്ല. ആ വിത്തുകള് അങ്കമാലി എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി ഞങ്ങൾ കളക്ട് ചെയ്ത് കൊണ്ടുവന്നു. ആ വഴിയാണ് ഞങ്ങൾ കൃഷി ഇറക്കിയത്. 10-ാമുടിയ ടൈമിൽ നമ്മുടെ ഈ പുതിയ കാവിലെ ഒരു മാറ്റച്ചന്ത എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. അത് പണ്ട് കാലത്ത് ഉണ്ടായിരുന്നതാണ്, അത് ഇപ്പോഴും അത് തുടരുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് നമ്മൾ അവിടെ പോയി ചേന വിത്ത് കളക്ട് ചെയ്യും. കൂടാതെ ചോറ്റാനിക്കരയിലെ കൃഷിഭവനിൽ നമുക്ക് നല്ല സഹകരണം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ നമുക്കൊരു സജിത് സാറ് പറഞ്ഞൊരു സാറുണ്ട്. സാറ് എല്ലാ ദിവസവും അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു 4 പ്രാവശ്യമെങ്കിലും മസ്റ്റായിട്ട് കൃഷിയിടം സന്ദർശിച്ചിരിക്കും. അപ്പൊ ആ കൃഷിക്കുള്ള പോരായ്മകൾ, കുറവുകൾ, അല്ലെങ്കിൽ അതിൽ അസുഖം വരാനുള്ള സാധ്യത, മുൻകരുതലുകൾ, ഏതൊക്കെ രീതിയിൽ വളപ്രയോഗങ്ങൾ, സാറ് നമ്മളോട് അത് ഡിസ്കസ് ചെയ്യുകയും സാറ് പറഞ്ഞിരുന്ന അറിവ് നമ്മൾ പിന്തുടർന്നു പോവുകയാണ് ഞങ്ങൾ ചെയ്തത്. ഒരുപാട് സന്തോഷമുള്ളൊരു അനുഭവമാണത്. ശരിക്കും പറഞ്ഞാൽ മക്കളെ ഓർത്ത് എത്രയും ടെൻഷൻ നമ്മൾ കൊള്ളുന്നോ അത്രയും ടെൻഷൻ ചെറിയൊരു കാറ്റ് വന്നാൽ തന്നെ ആദ്യ ഉള്ളിൽ എത്രണം വീണ് കാണും ഭഗവാനെ. പക്ഷെ എന്തോ ഒരൊറ്റ വാഴ പോലും നമുക്ക് നഷ്ടപ്പെടാതെ വളരെ ഭംഗിയായിട്ട് നമുക്ക് ആ കൃഷി ചെയ്യാൻ കഴിഞ്ഞു.
1: ഈ കൃഷിയിലേക്ക് വന്നപ്പോ എന്തൊക്കെയായിരുന്നു ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയ കാര്യങ്ങൾ?
0: ബുദ്ധിമുട്ടായിട്ട് തോന്നിയ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് കുഴിയെടുത്ത് വാഴ വെച്ച ശേഷം നമുക്ക് പിണ്ടിപ്പുഴു, തടപ്പുഴു എന്നൊക്കെ പറയും, ഈ സംഭവങ്ങൾ വന്ന് പെട്ടെന്ന് പെടാനുള്ള സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ചും തൊട്ടടുത്ത് നിൽക്കുന്ന 2-3 വാഴകൾക്ക് ഈ രോഗം ഉണ്ടായിരുന്നു. വാഴയുടെ തടയിൽ നമ്മൾ മരുന്ന് കൊടുക്കുന്ന ഒരു സംവിധാനമുണ്ട്. ഏതായാലും പിണ്ടിപ്പുഴു ആക്രമിച്ച് നമ്മുടെ ഒരു വാഴയെ നഷ്ടപ്പെടാതെ നമുക്ക് രക്ഷപ്പെടുത്തി എടുക്കാൻ കഴിഞ്ഞു.
1: അപ്പൊ ഇതിന് വേണ്ട വളം അതെല്ലാം നമുക്ക് കൃഷിഭവൻ മുഖാന്തരം തന്നെയാണോ കിട്ടിയത്?
0: അല്ല, വളം നമുക്ക് അങ്ങനെ സബ്സിഡി വളം മാത്രമേ നമുക്ക് അവിടെ നിന്ന് കിട്ടുള്ളൂ. കൃഷി കൂടാതെ എനിക്ക് താല്പര്യമുള്ളൊരു മേഖലയാണ് ആട് വളർത്തൽ. അപ്പൊ എനിക്ക് ഏതാണ്ട് 12-14 ആടുകളുണ്ട്. ആട്ടിൻ കഷ്ടം, ഇത് നമ്മൾ അടിവളമായിട്ട്, ഇതെല്ലാം പച്ചിലകള്, ഇതെല്ലാം നമ്മൾ ആദ്യം കൊടുത്തു. സൂഡോമോണോസ് ലായനിയിൽ മുക്കി വെച്ച വിത്താണ് നമ്മൾ നട്ടത്. അപ്പൊ വളരെ കരുത്തോടുകൂടി തൈകൾ വളരാൻ തുടങ്ങി. പടവലം, കുക്കുംബറ്, പാവല്, ഇതെല്ലാം നമ്മൾ അതിനകത്ത് വിളവെടുക്കുകയും ചെയ്തു. നമ്മുടെ അയൽപക്കങ്ങളിലുള്ള ആളുകൾ നമ്മളോട് ഒരു ബുക്കിംഗ് സിസ്റ്റമായി മാറി. അപ്പൊ നമ്മൾ ഒരു 3-4 പാവല്, അതുപോലെ തന്നെ കുക്കുംബർ, പച്ചമുളക്, വഴുതന, ഇതെല്ലാം കൂടി ഒരു കിറ്റാക്കി കൊടുക്കാൻ തുടങ്ങി.
1: ശരിക്കും പറഞ്ഞാൽ വിപണി അന്വേഷിച്ച് പോകേണ്ടതായി വന്നില്ല അല്ലെ?
0: സത്യസന്ധമായ രീതിയിൽ, വിഷമയമില്ലാത്ത, അവരുടെ കൺമുമ്പിൽ തന്നെയാണ് നമ്മൾ ഇത് അധ്വാനിക്കുന്നതും ഇത് കൃഷി ചെയ്യുന്നതും ഇത് ഉൽപ്പാദിപ്പിക്കുന്നതൊക്കെ അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത്തരത്തിലുള്ള ഏറ്റവും ക്വാളിറ്റിയുള്ള സാധനങ്ങൾക്ക് തീർച്ചയായിട്ടും വിപണി നമ്മൾ അന്വേഷിച്ചു പോകണ്ട, നമ്മൾ അന്വേഷിച്ച് കസ്റ്റമർ വരൂ എന്നാണ് എന്റെ വിശ്വാസം.
1: നിലമുരുക്ക് അല്ലെങ്കിൽ വളമിടിയില് ഇതിനെല്ലാം വേറെ നമുക്ക് തൊഴിലാളികളെ ലഭിച്ചിരുന്നോ? എങ്ങനെയാണ്?
0: ഒരു തൊഴിലാളികളെ നമ്മൾ അതിന്റെ അകത്ത് വരാൻ അനുവദിച്ചിട്ടില്ല.

0: ആകെ നമുക്ക് കിട്ടിയത് തൊഴിലുറപ്പ് ചേച്ചിമാര് നമുക്ക് കുഴിയെടുത്ത് തന്നു. അതായത് ഏതാണ്ട് 135 140 കുഴികൾ എടുക്കണമായിരുന്നു. ബാക്കി പരിചരണങ്ങള് അതിന്റെ തന്നെ ഏറ്റവും നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ വളരെയേറെ പ്രയാസം നേരിട്ടൊരു കാര്യമുണ്ട്. കാര്യം നമ്മൾ ഈ പ്രോപ്പർട്ടിയിൽ കൃഷി ചെയ്യാമെന്ന് വിചാരിച്ച് എല്ലാം റെഡിയാക്കി, പക്ഷെ ആ പ്രോപ്പർട്ടിയിൽ വെള്ളമില്ല. അപ്പോ അവിടെ തൊട്ടടുത്ത് തന്നെ ഒരു വിപിൻ എന്ന് പറഞ്ഞ സാറ് ഒരു പുതിയ വീട് വെച്ച് താമസിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് കൃഷി ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. ഇത്ര വെള്ളം ആവശ്യമുണ്ടെങ്കിൽ എന്റെ അടുത്ത് നിന്ന് എടുത്തോ, എനിക്ക് അത്രയേറെ കൃഷി ഇഷ്ടമാണ്, എന്റെ ഓഫീസിൽ ഞാൻ കൃഷി ചെയ്യിക്കുന്ന ആളാണ്, ചെയ്യുന്ന ആളാ പറഞ്ഞു. അതാ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, മനസ്സുണ്ടെങ്കിൽ മാർഗമുണ്ടെന്ന്. നമ്മൾ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് അതെല്ലാം ശരിയായിട്ട് വരും. ഒരു പോസിറ്റീവ് മൈൻഡ് എപ്പോഴും ഉണ്ടായാൽ മതി.
1: പച്ചക്കറി കൃഷിയോടൊപ്പം തന്നെ ആട് വളർത്തലും ഉണ്ട്. ആടിന്റെ കാര്യങ്ങളും തനിയെ തന്നെയാണ് അല്ലെ?
0: തനിയെ തന്നെ. ആടിനെ കറക്കണം, പാൽ ആവശ്യമുള്ളവർക്ക് പാലെത്തിക്കണം, അതെല്ലാം രാവിലെ തന്നെ ചെയ്യും. ആടിന്റെ കൂട് വൃത്തിയാക്കുക, പാല് കറക്കുക, അവർക്ക് ആഹാരം കൊടുക്കുക, ഇതെല്ലാം നമ്മൾ ചെയ്യും. ഇഷ്ടമാണ് എനിക്ക്. അതുപോലെ ആരെങ്കിലും ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ ഭയങ്കര താല്പര്യമുള്ള കൂട്ടത്തിലാണ് ഞാൻ.
1: ആട്ടിൻപാല് എങ്ങനെയാ, നമുക്ക് നല്ല വിപണി സാധ്യതയാണോ?
0: ആട്ടിൻപാലിനെ സംബന്ധിച്ച് ഏറെ ഗുണങ്ങളുള്ളതാ. ഇപ്പോഴും എനിക്ക് ആട്ടിൻപാല് ചോദിച്ചിട്ട് സത്യം പറഞ്ഞാൽ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. നമുക്ക് സ്ഥിരമായിട്ട് കൊടുക്കുന്ന വീടുകളിൽ കുഞ്ഞുകുട്ടികളുണ്ടാകാം, പ്രായമായവരുണ്ടാകാം. അപ്പൊ അവരോട് നമുക്ക് ഇല്ല പറയാൻ പറ്റില്ലല്ലോ. സങ്കടം വെച്ചാൽ നമുക്ക് അത്ര വലിയ സ്ഥലമൊന്നുമില്ല. ഒരു ഫാം ആരംഭിക്കാനുള്ള സ്ഥല പരിമിതിയൊക്കെ നമുക്ക് നന്നായിട്ടുണ്ട്.
1: പല സ്ഥലത്തും കൃഷി കണ്ടിട്ട് നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ആശയങ്ങളൊക്കെ ഉണ്ടോ, എനിക്ക് അങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ ഇത് കുറച്ചും കൂടി വിപുലപ്പെടുത്തണം, അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ചിന്തകളൊക്കെ ഉണ്ടോ?
0: കൃഷിനെ സംബന്ധിച്ച് ഞാൻ ഒരിക്കൽ പോയപ്പോൾ ഡ്രിപ്പ് ഇറിഗേഷൻ പറഞ്ഞിട്ട് നമ്മുടെ ഈ പൈപ്പിൽ കൂടി ഇങ്ങനെ തുള്ളി തുള്ളിയായിട്ട് ഓരോ ചെടികളുടെയും ചോട്ടിൽ വീഴുന്ന, അപ്പൊ അത് കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ തോന്നാറുണ്ട് ഇത് നമുക്ക് എവിടെയെങ്കിലും ഒന്ന് പരീക്ഷിക്കണമല്ലോ. അങ്ങനെ ഒരിക്കൽ ഞാൻ നമ്മുടെ ടെറസിൽ ചെയ്തതാ. അത് നല്ല സംഭവം തന്നെയാണ്. അതിനാവശ്യമായ ജലം മാത്രമേ അതിന് കിട്ടുന്നുള്ളൂ. ഇപ്പൊ ശരിക്കും വെണ്ടയ്ക്ക് വേണ്ട വെള്ളമായിരിക്കില്ല പച്ചമുളകിന് വേണ്ടത്. പച്ചമുളകിന് ആവശ്യമായത് മാത്രമേ പച്ചമുളക് എടുക്കൂ. നമ്മൾ ഒഴിക്കുമ്പോൾ കുറച്ച് കൂടുതലൊക്കെ പോകും. അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റോടെ തോന്നാറുണ്ട്.
1: കൃഷിയുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ അങ്ങനെ എന്തെങ്കിലും ഒക്കെ പങ്കെടുക്കാറുണ്ട്?
0: കൃഷിയുടെ ക്ലാസ് ഒക്കെ ഉണ്ടെങ്കിൽ പങ്കെടുക്കാറുണ്ട്, മാക്സിമം പങ്കെടുക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ എന്റെ വീട്ടിൽ ഒരു 86 വയസ്സായ അമ്മയുണ്ട്. അപ്പൊ നമ്മുടെ സേവനം വേണ്ട, എല്ലാ മേഖലയിലും നമ്മുടെ സേവനം വേണ്ടതാ.
1: എല്ലാത്തിനും ഒരുപോലെ സമയം കണ്ടെത്തുന്നു അല്ലെ?
0: അതെ, സമയം കണ്ടെത്തണം.
1: മുതിർന്ന കർഷകരുമായിട്ട് അവരുമായിട്ട് അഭിപ്രായങ്ങൾ ചോദിച്ച് അങ്ങനെ മനസ്സിലാക്കി അങ്ങനെയൊക്കെ.
0: ഈ കഴിഞ്ഞ ചിങ്ങം 1 കർഷക ദിനത്തിൽ മികച്ച കർഷകക്കുള്ള അവാർഡ് ഞങ്ങൾക്ക് കരസ്ഥമാക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ആ സമയത്ത് വരുന്ന ഒട്ടുമിക്ക കർഷകരോടും അവരുടെ അനുഭവങ്ങൾ, തീർച്ചയായിട്ടും നമ്മളൊക്കെ ശിശുക്കളാണല്ലോ, അപ്പൊ നമുക്ക് എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ ചേട്ടാ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടല്ലോ, നമ്മൾ ഇതെങ്ങനെയാ മറികടക്കണ്ടേ, അങ്ങനെയുള്ള കുറെ അറിവുകള്, പുസ്തകങ്ങളിൽ നിന്നൊരിക്കലും കിട്ടാത്ത അറിവുകള് ഇത്തരത്തിലുള്ള മുതിർന്ന കർഷകരെ. ശരിക്കും പറഞ്ഞാല് നമുക്ക് അന്നമായിട്ട് നമ്മുടെ വായിൽ പോണെങ്കിൽ തീർച്ചയായിട്ടും ഒരു കർഷകൻ അത് മണ്ണിൽ പണിയെടുത്തിരിക്കണം. അതാണ് കാണപ്പെടുന്ന ദൈവം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
1: ശരിക്കും ഈ ഒരു സംസാരത്തിൽ നിന്ന് തന്നെ കൃഷിയെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ കൃഷിയെ ഒരു പ്രാണവായുവിനെ പോലെയാണ് കരുതുന്നതെന്ന് നമുക്ക് കേൾക്കുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് പേര് ജോലിയൊന്നും ഇല്ലാതെ ഇനി എന്ത് ചെയ്യും, അല്ലെങ്കിൽ കൃഷി ചെയ്യാൻ താല്പര്യമുണ്ടായിട്ടും കൃഷിയിലേക്ക് ഇറങ്ങാതെ ഇരിക്കുന്ന ഒരുപാട് പേരുണ്ടായിരിക്കാം. വീട്ടമ്മമാരാവട്ടെ യുവാക്കളാവട്ടെ, അവരോടൊക്കെ എന്താ പറയാനുള്ളത്?
0: അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഒന്നിനെയും മുന്നിൽ പകച്ചു നിൽക്കരുത്, ഇറങ്ങി പ്രവർത്തിക്കുക. എല്ലാവരെയും പുറകോട്ട് വലിക്കുന്നത് ആശങ്കകളാണ്. എന്താകും എന്താകും ആ ഒരു ചിന്ത, എന്തുമാകട്ടെ നമ്മൾ പ്രവർത്തിക്കുക. പ്രവർത്തിച്ചു ഒരു എണ്ണയിട്ട യന്ത്രത്തെ പോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക, തീർച്ചയായിട്ടും ആ പ്രവൃത്തി ഫലം കാണും എന്നുള്ളത് 100%.
1: കുടുംബത്തിനെ കുറിച്ച് ഒന്ന് പറയൂ, ആരൊക്കെയുണ്ട് വീട്ടില്?
0: കുടുംബത്തിനെ കുറിച്ച് പറഞ്ഞാൽ എനിക്കൊരു മകള്, ഒരു മകൻ, പിന്നെ എന്റെ ഹസ്ബൻഡ് ഉണ്ട്, പുള്ളി വണ്ടി ഓടിക്കുകയാണ്.
1: ഇനിയും ഒരുപാട് കൃഷി ചെയ്യാൻ സാധിക്കട്ടെ. കൃഷി മാത്രമല്ല എന്തൊക്കെയാണ് ആഗ്രഹങ്ങള്, അതിനെല്ലാം എത്തിച്ചേരാൻ കഴിയട്ടെ. എല്ലാ വിജയങ്ങളും ഉണ്ടാവട്ടെ. എല്ലാ ആശംസകളും.
0: സന്തോഷം, സന്തോഷം.
2: കുരീക്കാട് സ്വദേശിനി മിനി പ്രദീപിന്റെ കൃഷി വിശേഷങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. കൃഷി രീതിയെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനായി ശ്രോതാക്കൾക്ക് മിനിയെ വിളിക്കാവുന്നതാണ്. നമ്പർ 70 12 53 03 42.

0: പ്രിയ ശ്രോതാക്കളെ, ഇനി കിസാൻ വാണിയിൽ പരിചയപ്പെടുത്തുന്നത് ജൈവ കർഷക, ഡയറി, പോൾട്രി സംരംഭക, ഫാം ഷോപ്പ് ഉടമ എന്നീ നിലകളിൽ കഴിവ് തെളിയിച്ച എറണാകുളം അശമന്നൂരിലെ ഷിജി ഡേവിഡിനെയാണ്. തൊടുന്നതെല്ലാം പൊന്നാക്കുന്ന വൈഭവമാണ് ഷിജിയെ വേറിട്ട വനിതയാക്കുന്നത്. നാഷണൽ വോളിബോൾ ടൂർണമെന്റിൽ 3rd സ്ഥാനം നേടിയ കേരള ടീമിലെ താരമായിരുന്നു ഷിജി. തൊഴിൽരഹിതരായ വീട്ടമ്മമാർക്ക് കൃഷി മികച്ച വരുമാന മാർഗമാണെന്നാണ് അഭിപ്രായപ്പെടുന്നത്. സംസ്ഥാന സർക്കാരിന്റെ 2021 കർഷക തിലകം അവാർഡിനർഹയായ ഷിജി ഡേവിഡ് വരുമാനം മാത്രമല്ല കൃഷി നൽകുന്ന സന്തോഷവും വലുതാണെന്ന് അഭിപ്രായപ്പെടുന്നു.
1: കായികതാരമായിരുന്നെങ്കിലും പാരമ്പര്യമായിട്ടൊരു കർഷക കുടുംബത്തിൽ ജനിച്ചു വളർന്നതായിരുന്നു. അതുപോലെ തന്നെ കല്യാണം കഴിച്ചുകൊണ്ടുവന്ന വീടും പാരമ്പര്യമായിട്ട് കർഷക കുടുംബം തന്നെയാണ്. പിന്നെ നമ്മുടെ ഒഴിവ് സമയങ്ങൾ, കല്യാണം കഴിഞ്ഞു മക്കളൊക്കെയായി, അപ്പോൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ഒഴിവ് സമയങ്ങളിൽ ഞങ്ങൾക്ക് കുറച്ച് സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വീടിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലത്തൊക്കെ കുറച്ച് പച്ചക്കറികളും നട്ടു. അത് നട്ട് അതിൽ നിന്നുണ്ടാകുന്ന ഓരോ ഉൽപ്പന്നങ്ങൾ കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര മനസ്സിന് ഭയങ്കര ഒരു കുളിർമയുണ്ടായി. നമ്മുടെ മനസ്സിനൊരു സന്തോഷം. അതിനൊപ്പം നമുക്ക് നല്ല പച്ചക്കറികൾ കഴിക്കാം, അതായത് വിഷരഹിതമായ പച്ചക്കറികൾ കഴിക്കാം. നമ്മൾ ഈ ഓർഗാനിക്കായിട്ടുള്ള രീതിയിലാണ് കൃഷി ചെയ്യുന്നത് മുഴുവനും, അതായത് ജൈവ വളങ്ങളാണ് ഉപയോഗിക്കാറുള്ളൂ. അപ്പം അതിൽ ചെറിയ ചെറിയ കേട്, ഇങ്ങനെ പുഴുക്കുത്തുകളൊക്കെ കാണും, എങ്കിലും അത് നമുക്ക് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ടേസ്റ്റൊന്നും വേറെ നമുക്ക് പുറമേ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്ന പച്ചക്കറികൾക്കില്ല. അങ്ങനെയാണ് കൃഷി പയ്യെ പയ്യെ പയ്യെ വിപുലപ്പെടുത്തി വരികയും അതിൻ്റെ ഒപ്പം തന്നെ ഞങ്ങൾ പശു കോഴി ഉണ്ടായിരുന്നു, ബ്രോയിലർ കോഴി ഉണ്ടായിരുന്നു. അതിനൊപ്പം തന്നെ പശുക്കളെ, ആടുകളെ അങ്ങനെയൊക്കെ ആയിട്ട് ഒരു വലിയ ഫാമായിട്ട് രൂപപ്പെടുകയായിരുന്നു ചെയ്തത്.
0: തുടക്കം എങ്ങനെയായിരുന്നു? അതുപോലെ തന്നെ താങ്കൾ ഇപ്പോൾ നിലവിൽ എന്തൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്?
1: നിലവിൽ ഞങ്ങൾക്ക് ഫാമുണ്ട്. അപ്പോൾ ഫാം എന്ന് പറയുമ്പോൾ ബ്രോയിലർ കോഴിയാണ് തുടക്കം. ഒരു 15 വർഷം മുമ്പ് ബ്രോയിലർ കോഴി തുടങ്ങി. അത് ഒരു 3000 കോഴിയായിരുന്നു. അതിനെ കുറച്ചും കൂടി വിപുലപ്പെടുത്തി 5000 കോഴിയിലായി. പിന്നെ ഒരു പശുവിൽ നിന്നാണ് തുടക്കമിട്ടത്. ഒരു പശുവിൽ നിന്ന് തുടങ്ങി, പിന്നെ പശുവിൻ്റെ പാലൊക്കെ ഞങ്ങൾ സൊസൈറ്റിയിലേക്ക് കൊടുത്തു. പിന്നെ അത് ഇച്ചിരിയോടെ വിപുലപ്പെടുത്തി 2 പശുവായി. അങ്ങനെ ഇപ്പോൾ നിലവിലൊരു 24 പശുവിലെത്തി നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ പശുവിൻ്റെ പാല് മിൽമ, അതായത് സൊസൈറ്റി കൊടുക്കാതെ ജനങ്ങളിലേക്ക് നേരിട്ടെത്തിക്കുകയാണ്. ജനങ്ങളിലേക്ക് നേരിട്ടെത്തിക്കുക, അതിൻ്റെ ബൈ പ്രൊഡക്റ്റായ തൈര്, സംഭാരം, നെയ്യ്, പേട, തിപ്പപ്പ് അങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കി ഒരു ഷോപ്പിൽ, ഞങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ടൊരു ഷോപ്പുണ്ട്, ആ ഷോപ്പിൽ സെയിലും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് നല്ല വരുമാനമാണ് കിട്ടുന്നത്. പശു കൂടാതെ തന്നെ ആടുണ്ട്, 10-30 ആടുണ്ട്. പിന്നെ 100-150 മുട്ടക്കോഴികളുണ്ട്. അതും കൂടാതെയാണ് പച്ചക്കറികൾ കുറച്ച്.
0: എന്തെല്ലാം പച്ചക്കറി ഇനങ്ങളാണ് കൃഷി ചെയ്യുന്നത്?
1: ഇപ്പം നിലവിൽ പച്ചക്കറികൾ ഉള്ളത് കുക്കുംബർ, പയർ, പാവല്, വെണ്ട, ചീര, പടവലം അങ്ങനെയുള്ള വിളകളാണ് കൂടുതലും ചെയ്യുന്നത്. പിന്നെ വാഴയുണ്ട്, കപ്പയുണ്ട്, ചേന, ചേമ്പ്, അത് അതിൻ്റെ സീസൺ അനുസരിച്ച് ഓരോന്നും ചെയ്യുന്നത്.
0: ജൈവ രീതിയിലാണല്ലോ ഈ പച്ചക്കറി എല്ലാം കൃഷി ചെയ്യുന്നത്?
1: ജൈവ രീതിയിലാണ് നമ്മുടെ, അതായത് ആടിൻ്റെയും പശുവിൻ്റെയും കോഴിയുടെയും ഒക്കെ കാഷ്ടം ഉപയോഗിക്കും. പിന്നെ ജീവാമൃതം, ഫിഷ് അമിനോ അങ്ങനെയുള്ള ഇതൊക്കെ ഉപയോഗിച്ചാണ് നമ്മൾ കൃഷി അധികം കൂടുതലും ചെയ്യുന്നത്. അതേപോലെ ട്രൈക്കോഡെർമ, സൂഡോമോണസും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ജൈവ രീതിയിൽ കൃഷികൾ മുഴുവൻ നമ്മൾ ജൈവവളങ്ങൾ മാത്രമാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ അല്ലാത്ത രാസവളങ്ങളൊന്നും ഉപയോഗിക്കാതെയാണ് കൃഷി ചെയ്യുന്നത്. നമ്മൾ ഒത്തിരി കൃഷിയായിട്ട് ചെയ്യുന്നില്ല. നമ്മൾ കുറച്ച് നമ്മുടെ ആവശ്യം കഴിഞ്ഞ് കുറച്ച് നമ്മുടെ ഷോപ്പിൽ വിൽക്കാവുന്ന ഒരു ദിവസം 3-4 കിലോയിൽ കൂടുതൽ ഉൽപ്പാദിപ്പിക്കാത്ത രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഒത്തിരി ബൾക്കായിട്ട് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് അത് സെയിലായി പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ കുറച്ച് കുറച്ച് ആകുമ്പോൾ ആൾക്കാർ വന്ന് വാങ്ങിച്ചു പോകുന്നുണ്ട്. പിന്നെ പണിക്കാരെയാണെങ്കിലും നമുക്ക് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുപോലെ ലേബർ ചാർജും ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുക എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ചെയ്യുന്നത്.
0: എന്തെല്ലാം ആടിനങ്ങളുണ്ട്?
2: ആട്ടിൻകുട്ടികൾ നമുക്ക് നിലവിലുള്ളത് മലബാറി, പിന്നെ ബോയർ മലബാറി ക്രോസ്, പിന്നെ ഗുലാബി, അങ്ങനെ ഉള്ള ആടുകളാണ്. പിന്നെ അട്ടപ്പാടി ബ്ലാക്ക് ഉണ്ട്. ഇതാണ് ആടിൻ്റെ ഇനങ്ങളുള്ളത് നിലവിൽ.
0: പശു ഇനങ്ങൾ എന്തെല്ലാമുണ്ട്?
2: പശുക്കളെ കുറിച്ച് പറയുകയാണെങ്കിൽ 2 തരം പശുക്കളാണ് നമ്മുടെ നിലവിൽ ഫാമിലുള്ളത്. ജേഴ്സി പശുവും HF പശുവും രണ്ടും ഏതാണ്ട് തുല്യ അളവിൽ തന്നെയുണ്ട്.

0: പശുക്കളുടെ പരിപാലന രീതി ഒന്ന് വിവരിക്കാമോ?
1: പശുക്കളുടെ പരിപാലന മുറ എന്ന് പറയുമ്പോൾ പശുക്കൾക്ക് നല്ല ഫീഡ് കൊടുക്കുക. പശുക്കളുടെ ഫീഡ് നന്നായ മാത്രമാണ്, അതായത് നല്ല ആരോഗ്യമുള്ള പശുവിൽ നിന്നാണ് കൂടുതൽ പാൽ ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ അതനുസരിച്ചുള്ള പ്രോട്ടീൻ, തവിട്, മിനറൽസ്, കാൽസ്യം, നമ്മൾ ഇച്ചിരി ഉപ്പ്, സോഡാപ്പൊടി, അങ്ങനെയൊക്കെ നമ്മൾ ഫീഡിൽ കലർത്തി നമ്മൾ കൊടുക്കുന്നു. പിന്നെ നമ്മൾ സൂപ്പർ നേപ്പിയർ, റെഡ് നേപ്പിയർ, പുല്ലിൻ്റെ ഒപ്പം തന്നെ പൈനാപ്പിളിൻ്റെ കാനി, ഇതായി രണ്ടും കൂടി മിക്സ് ചെയ്താണ് കൊടുക്കുന്നത്. പശുക്കൾക്ക് നല്ല പച്ചപ്പുല്ല് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ പൈനാപ്പിളിൻ്റെ കാനിയിലെ ഫൈബർ ഉണ്ട്, ഫൈബർ നല്ലതാണ്. പശുക്കളുടെ ദഹനത്തിനും ഡൈജഷനൊക്കെ നല്ല രീതിയിൽ നടക്കുമ്പോൾ അതനുസരിച്ചുള്ള പാലുൽപാദനവും കൂടുതൽ കിട്ടും. ഓവർ ഫീഡിങ് നമ്മൾ ചെയ്യാറില്ല. ഓവറായിട്ട് ഫീഡ് കൊടുക്കുമ്പോൾ അത് അതിൻ്റെ ചാണകത്തേക്ക് കൂടി പോവുകയുള്ളൂ, അതിന് അതിൻ്റെതായ ഗുണങ്ങളും കാര്യങ്ങളൊന്നും കിട്ടില്ല.
2: പശുക്കളുടെ പരിപാലന രീതി എന്ന് പറയുകയാണെങ്കിൽ, നമ്മൾ രാവിലെ പശുക്കളെ ഒരു 2 മണിയൊക്കെയാണ് കറക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേപ്പിച്ച് കുളിപ്പിച്ച് അതുങ്ങൾ കറക്കും. കറക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കുറച്ച് പച്ചപ്പുല്ല് കൊടുക്കും. പച്ചപ്പുല്ല് കൊടുത്തതിന് ശേഷം, കറന്നതിന് ശേഷമാണ് ഫീഡ് കൊടുക്കുന്നത്. ഫീഡ് കൊടുക്കും, പിന്നെ പുല്ലും പൈനാപ്പിളിൻ്റെ കാനിയും കൂടി മിക്സ് ചെയ്താണ് കൊടുക്കുന്നത്. അത് രണ്ടും കൂടി കൊടുക്കും രാവിലെ. പിന്നെ അതുങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ ചൂട് കൂടുതലായ കാരണം നമ്മൾ ഫാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ സ്പ്രിംഗ്ലർ ചെയ്തിട്ടുണ്ട് ഷെഡിൻ്റെ മുകളിൽ. കാരണം നമ്മൾക്ക് ചൂട് സഹിക്കാൻ പറ്റാത്ത പോലെ തന്നെയാണ് മൃഗങ്ങൾക്കും. അപ്പോൾ അതുങ്ങൾക്ക് അതിനുള്ള ഒരു കൂളിങ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവരെ നല്ല രീതിയിൽ പരിപാലിച്ചാണ് പോകുന്നത്.
0: വിപണന രീതി എങ്ങനെയാണ് ഈ പാലിൻ്റെയൊക്കെ?
1: നമ്മുടെ പാലിൻ്റെ വിപണന രീതി എന്ന് പറയുന്നത് നമ്മൾ വീടുകളിൽ കൊണ്ടുപോയി കൊടുക്കുകയാണ്.
2: അത് ബോട്ടിലാക്കി ബോട്ടിലിൽ വീട്ടിൽ കൊണ്ടുവയ്ക്കും. അപ്പോൾ തിരിച്ച് റിട്ടേൺ വേറൊരു ബോട്ടിൽ കിട്ടും. പിന്നെ നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ഷോപ്പിൽ പാൽ കൊടുക്കുന്നുണ്ട്. ഷോപ്പ് ചെറുകുന്നത്താണ്, അവിടെ ഷോപ്പിൽ പാലുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ഷോപ്പിൽ വിൽപ്പനയുണ്ട്.
0: എന്തെല്ലാം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നുണ്ട്?
1: പാലിൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായ തൈര്, സംഭാരം, നെയ്യ്, പേട, സിപ്പപ്പ്. യോഗർട്ട് ചെയ്യുന്നില്ല, നമ്മൾ യോഗർട്ട് ചെയ്യാനുള്ള പരിപാടി ആസൂത്രണം ചെയ്യുകയാണ്. അങ്ങനെ പാലിൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നവും കൂടി ഇതിൻ്റെ ഒപ്പം നമ്മൾ പാൽ കൊടുക്കുന്ന ആൾക്കാർക്ക് സെയിലും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ പാൽ കൊടുക്കുന്നത്. പിന്നെ ബാക്കി വരുന്ന പാലാണ് മിൽമയുടെ സൊസൈറ്റിയിൽ അളക്കുന്നുള്ളൂ.
0: ഈ പാലുൽപ്പന്നങ്ങൾ കൂടാതെ വേറെയും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യുന്നുണ്ടോ?
2: ഇത് കൂടാതെ തന്നെ കഴുകി വാരി ഡ്രയറിൽ ഉണക്കി പൊടിച്ച മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, പിന്നെ പുട്ടുപൊടി, ഗോതമ്പ് പൊടി, അങ്ങനെയുള്ള പൊടികൾ ഐറ്റംസ് ഉണ്ട്. മില്ലറ്റ്സിൻ്റെ പൗഡറുകളുണ്ട്. പിന്നെ കർഷകരിൽ നിന്ന് നമ്മളുടെ പച്ചക്കറികൾ കൂടാതെ കർഷകരിൽ നിന്ന് എടുക്കുന്ന പച്ചക്കറികളുണ്ട്. ഓർഗാനിക്, അതായത് ജൈവ രീതിയിൽ കൃഷി ചെയ്ത പച്ചക്കറികൾ. പിന്നെ തേന്, പിന്നെ കൊടംപുളി, വാളംപുളി, അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് നിലവിലിപ്പോൾ ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതുകൂടാതെ ഞങ്ങൾ കുറേ കൂടി ഇങ്ങനെ ഓർഗാനിക്കായിട്ടുള്ള പച്ചക്കറികളും ഫ്രൂട്ട്സും ഒക്കെ കളക്ട് ചെയ്ത് ഷോപ്പിൽ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്.
0: ഈ കൃഷിയും അതുപോലെ തന്നെ ഷോപ്പും മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണവും വീട്ടുജോലിയും ഇതെല്ലാം എങ്ങനെയാണ് താങ്കൾ ഇങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകുന്നത്?
1: ഹസ്ബൻഡ് ഇപ്പോൾ എൻ്റെ ഒപ്പം തന്നെ ഈ മേഖലയിലേക്ക് വന്നു. ഹസ്ബൻഡിന് ചെറിയ ജോലി ഉണ്ടായിരുന്നു, ഒരു പ്രൈവറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളെ ജോലി വേണ്ടാന്ന് വെച്ച്. ഫുൾ ടൈം ഫാമിലാണ്. അപ്പോൾ രാവിലെ 4 മണിക്ക് ഹസ്ബൻഡ് എഴുന്നേക്കും. ഞങ്ങളുടെ വീടിന് കുറച്ച് നീങ്ങിയാണ് ഫാം, ഒരു 500 മീറ്റർ നീങ്ങിയാണ്. അപ്പോൾ രാവിലെ പോയി പാലെല്ലാം കളക്ട് ചെയ്ത് വീടുകളിൽ എത്തിക്കുന്ന ഹസ്ബൻഡാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. അങ്ങനെയാണ് രാവിലെ തുടക്കം. കുട്ടികൾ പഠിക്കുന്നതായതുകൊണ്ട് രാവിലെ വീട്ടിലെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഒരു 8 മണിയോടുകൂടി വീട്ടിലെ ജോലികളെല്ലാം തീർക്കും. അത് കഴിഞ്ഞിട്ട് കൃഷിയും കാര്യങ്ങളും ബാക്കി കാര്യങ്ങളും അതിൻ്റെ കണക്കും കാര്യങ്ങളും, പാല് വേണ്ടാത്തവരുടെ വേണ്ടവരുടെ ഒക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ ഒരു ചാർട്ടിൽ ഇത് ചെയ്യും. അതുപോലെ ഫാമിൽ പോയി നോക്കും. ബാക്കി എല്ലാ ഫാമും ഉണ്ട്, കോഴി ഫാം, ആട്, പശു എല്ലാം ഉണ്ട്. അപ്പോൾ അതിൽ എല്ലാം ഒന്ന് വിസിറ്റ് ചെയ്യും. അതിനുശേഷം ഉച്ച കഴിഞ്ഞ് ഷോപ്പിൽ പോവും. അവിടെ ഒരു ചേച്ചി ഹെൽപ്പ് ചെയ്യാനുണ്ട്. അതിനുശേഷം 7 മണിയോടുകൂടി ഷോപ്പ് അടച്ചിട്ട് തിരിച്ച് വീട്ടിൽ വരും. വീട്ടിൽ വന്നതിന് ശേഷം ഞങ്ങൾ സംഭാരം, തൈരൊക്കെ ഉണ്ട്. അപ്പോൾ പാലൊക്കെ തിളപ്പിച്ച് പിറ്റേ ദിവസത്തേനുള്ള സംഭാരവും തൈര് അങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കും. അതിൻ്റെ ഇടയ്ക്ക് ഉള്ള ഒഴിവ് സമയങ്ങളിലാണ് ഈ പേട അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ, അതുപോലെ തന്നെ നമ്മൾ അച്ചാറുകളൊക്കെ ചെയ്യുന്നുണ്ട്. സിപ്പപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒഴിവ് സമയങ്ങളനുസരിച്ച് ഓരോന്ന് ചെയ്യും. ഒത്തിരി ബൾക്കായിട്ട് ഉണ്ടാക്കുന്നില്ല. ഓർഗാനിക് ആയതുകൊണ്ട്, പ്രിസർവേറ്റീവ്സ് ചേർക്കാത്തതായതുകൊണ്ടും നമ്മൾ കൂളറിൽ വെച്ചാണ് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു ലിമിറ്റായിട്ട് പ്രൊഡക്ഷനേ ഉള്ളൂ. അപ്പോൾ എല്ലാ ദിവസവും തന്നെ നമുക്ക് പ്രൊഡക്ഷൻ ഉണ്ട്. അപ്പോൾ ഒരു 7 മണിക്ക് ശേഷം അതിൻ്റെയൊക്കെ എല്ലാ ജോലിയും ചെയ്യും. അങ്ങനെ ഒരു 10 മണി ആവും കിടക്കുമ്പോൾ എങ്ങനെയായാലും. അതുപോലെ മക്കളും ഹസ്ബൻഡും ഒപ്പം കൂടെ നിൽക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുകളൊന്നും അറിയാതെ അങ്ങോട്ട് പോകുന്നു.
0: ഒരു

0: കർഷക, ഒരു സംരംഭക എന്ന നിലയിൽ നമ്മുടെ ആകാശവാണി ശ്രോതാക്കളോട് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്?
1: എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കളോട് എനിക്ക് പറയാനുള്ളത്, കൃഷി എന്നും ഒന്നല്ലെങ്കിൽ വേറൊരു രീതിയിൽ ലാഭകരമാണ്. നമ്മൾ ഒരു കൃഷിയിൽ ഏർപ്പെട്ട് കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷവും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. നമ്മൾ കൃഷി ചെയ്ത ഒരു വെണ്ട പച്ചമുളകൊക്കെ നമുക്ക് ഉണ്ടായി വരുമ്പോഴും അത് കാണുമ്പോഴും അതിനുള്ള സന്തോഷം അത് അനുഭവിച്ചവർക്ക് മാത്രമേ അത് അറിയാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് ഒത്തിരി സ്ഥലം വേണമെന്നൊന്നുമില്ല. ഇന്നത്തെ കാലത്ത് കൃഷി ചെയ്യുന്നതിന് നമുക്ക് വീട്ടുമുറ്റത്തും ടെറസിൻ്റെ മുകളിലും അങ്ങനെ 1 സെൻറ്റോ 2 സെൻറ്റോ ഒക്കെ ഉള്ളവർക്കും നമ്മൾ കൃഷി നല്ല രീതിയിൽ ഇപ്പോൾ ആൾക്കാർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൃഷി ചെയ്യുക. പറ്റുന്ന സമയങ്ങളിൽ ഈ ഫോണുകളിലൊക്കെ നോക്കിയിരിക്കാതെ അതിൽ നിന്നൊരു മോചനവുമാവും. മക്കളെയും നമ്മൾ കൃഷിയിലേക്ക് പ്രോത്സാഹിപ്പിക്കുക. അവരെയും നമ്മൾ കൃഷി ചെയ്യുമ്പോൾ കൂടെ കൊണ്ടുപോയി നമ്മുടെ ഒപ്പം തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യിച്ച് വരും തലമുറയ്ക്ക്, അതായത് ഈ വിഷമുള്ള പച്ചക്കറികളും മീനും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കഴിക്കാതെ നമുക്ക് നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാം നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല എങ്കിലും പറ്റുന്നത് നമ്മൾ ഉൽപ്പാദിപ്പിച്ച് കഴിക്കുക. അത് വരും തലമുറയ്ക്കും ഒരു നല്ല കാര്യമായിരിക്കും.
0: ജൈവ കർഷകയും ഡയറി പോൾട്രി സംരംഭകയും ഫാം ഷോപ്പ് ഉടമയുമായ എറണാകുളം അശമന്നൂരിലെ ഷിജി ഡേവിഡാണ് ഇതുവരെ കാർഷികാനുഭവങ്ങൾ പങ്കുവച്ചത്. കൂടുതൽ വിവരങ്ങൾക്കായി ശ്രോതാക്കൾക്ക് ഇനി പറയുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്: 9495257153. നമ്പർ വീണ്ടും പറയാം: 9495257153.
2: ഇന്നത്തെ കിസാൻവാണി ഇവിടെ പൂർണ്ണമാകുന്നു. നിർവഹണം പ്രിയ,
0: സഹകരണം നീതു എൻ ടി, ഡോക്ടർ സൂര്യബാബു എസ്.
3: ഏറ്റവും മികച്ച കർഷകനുള്ള സമ്മാനം ലഭിക്കുന്നു ഹരീന്ദ്രന്. ഇനി ഹരീന്ദ്രൻ തന്നെ പറയും സ്വന്തം വിജയ രഹസ്യം.
4: കർഷക സഹോദരരെ, സഹോദരിമാരെ, നിങ്ങൾക്കും നിങ്ങളുടെ പാടത്ത് മികച്ച വിളവ് ഉൽപ്പാദിപ്പിക്കാം.
3: അതെങ്ങനെ?
4: അതോ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഉടൻ വിളിക്കൂ ഈ നമ്പർ 1800 1800 1551.
5: ഇത് ആരുടെ നമ്പർ ആയേട്ടാ?
4: കിസാൻ കോൾ സെന്ററിന്റെ. അവിടെ വിദഗ്ധർ നിങ്ങളുടെ കൃഷിയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകും കയ്യോടെ.
3: ഇതിന് വിദഗ്ധരെ സദാസമയം കിട്ടിയിട്ട് വേണ്ടേ?
4: തീർച്ചയായും കിട്ടും ഇഷ്ട. വർഷത്തിൽ 365 ദിവസം കിട്ടും. അതും രാവിലെ 6 മണി മുതൽ രാത്രി 10 മണി വരെ.
5: പക്ഷേ ഏട്ടാ, സംസാരം നീണ്ടാൽ പൈസ ഒരുപാടാവൂലേ?
4: ഒരു പൈസയും വേണ്ട. മൊബൈൽ അല്ലെങ്കിൽ മറ്റു ഫോണിൽ നിന്ന് കിസാൻ കോൾ സെന്ററിനെ സൗജന്യമായി വിളിക്കാം. ഉപദേശത്തിനും പണം നൽകണ്ട.
6: സത്യം
4: 10.5 മാറ്റ് സത്യം.
7: കർഷക സഹോദരരെ, കൃഷിയുടെ പ്രശ്നങ്ങൾക്ക് സ്വന്തം ഭാഷയിൽ ഉടനടി പരിഹാരം കിട്ടാൻ സമസ്ത ഭാരതത്തിലും ഏത് ഫോണിൽ നിന്നും ദേശീയ ഹെൽപ്ലൈൻ നമ്പർ 1800 1800 1551 സൗജന്യമായി ബന്ധപ്പെടൂ. കർഷകരുടെ മിത്രം കിസാൻ കോൾ സെന്റർ.
8: ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.

0: കർഷകർക്കായുള്ള കാലാവസ്ഥാ അറിയിപ്പ്. കേരളത്തിൽ വ്യാപകമായും ലക്ഷദ്വീപിൽ സാമാന്യം വ്യാപകമായും മഴയുണ്ടായി. വരും ദിവസങ്ങളിൽ കേരളത്തിലും ലക്ഷദ്വീപിലും വ്യാപകമായ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യതയുണ്ട്.
1: പ്രഭാതങ്ങളെ ധ്യാനാത്മകമാക്കാം, ദിനാന്ത്യത്തോളം ഊർജ്ജസ്വലരാകാം. കേൾക്കൂ സുഭാഷിതം, ദിവസവും രാവിലെ 5:55.
0: ആകാശവാണി കൊച്ചി FM 102.3. പ്രിയ ശ്രോതാക്കളെ, ഇനിയൊരു തമിഴ് ഗാനം കേൾക്കാം. പയ്യ എന്ന ചിത്രത്തിൽ രാഹുൽ നമ്പ്യാർ, സൈന്തവി എന്നിവർ പാടിയത്. രചന ന. മുത്തുകുമാർ, സംഗീതം യുവൻ ശങ്കർ രാജ.

ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ.

0: പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക ഗോവ കേരളം സന്ദർശനത്തിന് നാളെ തുടക്കമാകും. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ രാജിവെച്ചു. ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കെന്ന് സൂചന. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ നാളെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം. സി ബി എസ് ഇ 12-ാം ക്ലാസ് പരീക്ഷാ മൂല്യനിർണയ പ്രക്രിയ സംബന്ധിച്ച എല്ലാ പരാതികളും പരിഹരിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. കേരളത്തിൽ ജൂൺ 1 വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റണിൽ മുന്നേറ്റവുമായി ഇന്ത്യ. ലക്ഷ്യ സെന്നും പി വി സിന്ധുവും ക്വാർട്ടർ ഫൈനലിൽ. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക ഗോവ കേരളം സന്ദർശനത്തിന് നാളെ തുടക്കമാകും. നാളെ കർണാടകയിലെ ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗ് ഫൌണ്ടേഷന്റെ 45-ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ചുള്ള പരിപാടിയിലും ദാവണഗിരിയിലുള്ള യൂണിവേഴ്സിറ്റി ബി ഡി ടി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളിലും പങ്കെടുക്കും. മറ്റന്നാൾ പനാജിയിൽ ഗോവയുടെ സംസ്ഥാന രൂപീകരണ ദിനാഘോഷത്തെ ഉപരാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. ഞായറാഴ്ച കർണാടകയിലെ ബെൽത്തംഗഡിയിലുള്ള SIRI വ്യവസായ പാർക്ക് ഉദ്ഘാടനം ചെയ്യുന്ന അദ്ദേഹം വൈകുന്നേരത്തോടെ കേരളത്തിലെത്തും. കോട്ടയത്ത് ദീപിക ദിനപത്രത്തിന്റെ 140-ാമത് സ്ഥാപക വാർഷികാഘോഷങ്ങൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ത്യാഗത്തിന്റെയും സ്മരണ പുതുക്കി ഇന്ന് രാജ്യമെമ്പാടും ബലിപ്പെരുന്നാൾ ആഘോഷങ്ങൾ നടന്നു. സംസ്ഥാനത്ത് പള്ളികളും ഈദ്ഗാഹുകളും കേന്ദ്രീകരിച്ച് നടന്ന നമസ്കാരത്തിലും പ്രത്യേക പ്രാർത്ഥനയിലും ആയിരങ്ങൾ പങ്കെടുത്തു. രാഷ്ട്രപതി ദ്രൗപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തുടങ്ങിയവർ ജനങ്ങൾക്ക് ബക്രീദ് ആശംസകൾ നേർന്നു. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ രാജിവെച്ചു. ലോക്ഭവനിൽ ഗവർണറുടെ സെക്രട്ടറിക്ക് രാജിക്കത്ത് കൈമാറിയതായി അദ്ദേഹം മാധ്യമങ്ങളെ അറിയിച്ചു. 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് സിദ്ധരാമയ്യ 2-ാം തവണയും കർണാടക മുഖ്യമന്ത്രിയാവുകയായിരുന്നു. മുൻപ് 2013 മുതൽ 2018 വരെയും അദ്ദേഹം മുഖ്യമന്ത്രിയായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കർണാടക കോൺഗ്രസിലെ മുതിർന്ന നേതാവും ഉപമുഖ്യമന്ത്രിയുമായ ഡി കെ ശിവകുമാറാകും പുതിയ മുഖ്യമന്ത്രിയെന്നാണ് സൂചന. സി ബി എസ് ഇ 12-ാം ക്ലാസ് പരീക്ഷാ മൂല്യനിർണയ പ്രക്രിയ സംബന്ധിച്ച വിദ്യാർത്ഥികളുടെ എല്ലാ പരാതികളും പരിഹരിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. മൂല്യനിർണയ പ്രക്രിയയിലും പുതുതായി അവതരിപ്പിച്ച ഓൺ സ്ക്രീൻ മാർക്കറ്റിംഗ് സംവിധാനത്തിലും പ്രശ്നങ്ങളുണ്ടെന്ന പരാതി പരിഹരിച്ചു വരികയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ന്യൂഡൽഹിയിൽ സി ബി എസ് ഇ ഉദ്യോഗസ്ഥരുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി.
1: बच्चों को ट्रांसपेरेंटली अपने मार्क के बारे में जानकारी मिले, उनको ट्रांसपेरेंटली स्कैन कॉपी के माध्यम से उनकी आंसर शीट उनके हाथ में आए, ये ओएसएम की व्यवस्था है. पहली बार देश में सीबीएसई ने इसको प्रयोग किया. उसमें कुछ विसंगति ध्यान में आ रही, इसको मैं दायित्व लेता हूं, उसको इसे ठीक करा जाए. हम एक भी विद्यार्थी की ऑन आंसर्ड क्वारी को असमाधित नहीं छोड़ेंगे.
0: 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ നാളെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം. ജൂൺ 1 മുതൽ 3 വരെ നയപ്രഖ്യാപനത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തിനുമേലുള്ള ചർച്ചയും നടക്കും. ഈ മാസം 21-ാം തീയതി ആരംഭിച്ച നിയമസഭാ സമ്മേളനത്തിൽ പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും സ്പീക്കർ തെരഞ്ഞെടുപ്പും പൂർത്തിയായിരുന്നു. ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ കർശന നടപടി ഉണ്ടാകുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ വസതിയിലെത്തി കണ്ട ശേഷം തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു DGP. ഇഡി റെയ്ഡിൽ സുരക്ഷ ഒരുക്കുന്നതിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടായെങ്കിൽ പരിശോധിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. രാജ്യത്തെ അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചയക്കുന്നതിൽ നിന്നും സർക്കാർ പിന്നോട്ടില്ലെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ 340 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. അതിർത്തി സുരക്ഷാ സേനയ്ക്ക് 600 ഹെക്ടർ ഭൂമി കൈമാറിയ പശ്ചിമബംഗാൾ സർക്കാരിനെ അഭിനന്ദിക്കുന്നതായും കേന്ദ്രമന്ത്രി പറഞ്ഞു. പശ്ചിമബംഗാളിലേക്കുള്ള അനധികൃത നുഴഞ്ഞുകയറ്റം തടയാൻ നടപടികൾ തുടർന്ന് സംസ്ഥാന സർക്കാർ. മുഖ്യമന്ത്രി സുവേന്ദു അധികാരി ചുമതലയേറ്റ ശേഷം കൊണ്ടുവന്ന ഡിറ്റക്ട് ഡിലീറ്റ് ഡിപ്പോർട്ടേഷൻ പദ്ധതി പ്രകാരം നുഴഞ്ഞുകയറ്റക്കാരെ കണ്ടെത്തി നിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ബംഗ്ലാദേശിലേക്ക് തിരിച്ചയക്കുകയാണ്. നോർത്ത് 24 പർഗാനാസിലെ കേന്ദ്രങ്ങളിൽ നാടുകടത്തിൽ കാത്തിരിക്കുന്ന 350 പേരാണ് താമസിക്കുന്നത്. ഇതോടനുബന്ധിച്ച് അതിർത്തി പ്രദേശങ്ങളിൽ സുരക്ഷ കർശനമാക്കിയിട്ടുണ്ട്. ഭാവി സാങ്കേതിക മുന്നേറ്റത്തിന് അനുയോജ്യമായി വിദ്യാർത്ഥികളെ സജ്ജരാക്കുന്നതിനായി വ്യാവസായിക മേഖലയുമായി ചേർന്ന് നിർമ്മിത ബുദ്ധി പാഠ്യപദ്ധതി പുതുക്കാൻ കേന്ദ്ര സർക്കാർ. ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഇലക്ട്രോണിക്സ് ഐടി മന്ത്രി അശ്വനി വൈഷ്ണവ് ഇന്ന് ന്യൂഡൽഹിയിൽ AI പാഠ്യപദ്ധതി കർമ്മസമിതി ഉന്നതതല യോഗത്തിൽ പങ്കെടുത്തു. വ്യവസായ മേഖലയുടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും സഹകരണം ശക്തിപ്പെടുത്തുക, AI വിദ്യാഭ്യാസത്തെ കൂടുതൽ പ്രായോഗികമാക്കുക തുടങ്ങിയ വിഷയങ്ങളാണ് ചർച്ച ചെയ്തത്. പ്രശസ്ത ഉറുദു സാഹിത്യകാരൻ ബഷീർ ബദ്ര മധ്യപ്രദേശിലെ ഭോപ്പാലിൽ അന്തരിച്ചു. 91 വയസ്സായിരുന്നു.

0: പരമ്പരാഗത കവികളിൽ നിന്ന് വ്യത്യസ്തമായി ഉറുദു കവിതയ്ക്ക് പുതിയ സ്വത്വം നൽകിയ കവിയായിരുന്നു ബഷീർ ബദ്ര. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിലേക്ക് നാളെ കൂടി ആശയങ്ങളും അഭിപ്രായങ്ങളും സമർപ്പിക്കാം. 1800117800 എന്ന ടോൾ ഫ്രീ നമ്പർ, നമോ ആപ്പ്, മൈ GOV ഓപ്പൺ ഫോറം എന്നിവയിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കാവുന്നതാണ്. ഈ മാസം 31-നാണ് മൻ കി ബാത്തിന്റെ 134-ാം പതിപ്പ്. സ്ലോവേനിയൻ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട ജാനസ് ജൻസയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് ഒരുമിച്ച് പ്രവർത്തിക്കാൻ താൽപര്യപ്പെടുന്നതായും ശ്രീ മോദി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. സ്വച്ഛ് ഭാരത് മിഷൻ 2.0 മികച്ച രീതിയിൽ നടപ്പാക്കേണ്ടതിന്റെ ആവശ്യകത എടുത്തു പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ ചേർന്ന 51-ാമത് പ്രഗതി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 30,000 കോടിയിലധികം രൂപയുടെ 7 നിർണായക അടിസ്ഥാന സൌകര്യ പദ്ധതികൾ പ്രധാനമന്ത്രി അവലോകനം ചെയ്തു. മിതമായ നിരക്കിൽ ഗുണമേന്മയുള്ള മരുന്നുകൾ ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ജൻ ഔഷധി. സാധാരണക്കാർക്ക് ജൻ ഔഷധി മെഡിക്കൽ ഷോപ്പുകൾ വഴി ഏറെ പ്രയോജനം ലഭിച്ചതായി കോട്ടയം കുമാരനല്ലൂർ സ്വദേശിനി സ്മിത സനിൽ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
2: ഇത്രയും നാള് നമുക്ക് നല്ല രീതിയിൽ മുമ്പോട്ട് ഷോപ്പ് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട്. സാധാരണ ജനങ്ങൾക്ക് ബ്രാൻഡഡ് മെഡിസിൻസിന്റെ ഒരു 80% വിലക്കുറവിൽ ജനങ്ങൾക്ക് മെഡിസിൻ കൊടുക്കാൻ പറ്റുന്നു എന്നുള്ളത് ജനൌഷധി മെഡിസിൻ, അതും ഗുണമേന്മയുള്ള മെഡിസിൻസ് കൊടുക്കാൻ പറ്റുന്നത് ഒരു ഇതിന്റെ ഒരു മേന്മയായിട്ട് നമുക്ക് എപ്പോഴും പറയേണ്ടതാണ്. സാധാരണ ഉപയോഗിക്കുന്ന ഇൻസുലിൻ നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ട്. സെയിൽ അനുസരിച്ചുള്ള ഇൻസെന്റീവും നമുക്ക് കേന്ദ്ര ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
0: സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റണിൽ മികച്ച പ്രകടനവുമായി ഇന്ത്യ. പുരുഷ സിംഗിൾസിൽ ലക്ഷ്യ സെന്നും വനിതാ സിംഗിൾസിൽ PV സിന്ധുവും ക്വാർട്ടർ ഫൈനലിൽ എത്തി. പുരുഷ ഡബിൾസ് ജോഡികളായ ചിരാഗ് ഷെട്ടി, സാത്വിക് സായിരാജ് രംഗരെഡ്ഡി, മിക്സഡ് ഡബിൾസ് സഖ്യം ധ്രുവ് കപില, തനിഷ ക്രാസ്റ്റോ എന്നിവരും ക്വാർട്ടറിൽ സ്ഥാനമുറപ്പിച്ചു. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ T20 പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ഇംഗ്ലണ്ടിലെ ചെംസ്ഫോർഡിൽ നടക്കും. ഇന്ത്യൻ സമയം രാത്രി 11 മണിക്കാണ് മത്സരം. 3 മത്സര പരമ്പരയിൽ ഹർമൻപ്രീത് കൌറാണ് ഇന്ത്യൻ സംഘത്തെ നയിക്കുക. വനിതാ T20 ലോകകപ്പിന് മുൻപുള്ള ഇന്ത്യയുടെ അവസാന പരമ്പരയാണ് ഇത്. IPL ക്രിക്കറ്റിൽ നാളെ നടക്കുന്ന 2-ാം ക്വാളിഫയർ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസുമായി ഏറ്റുമുട്ടും. നാളത്തെ മത്സരത്തിൽ വിജയിക്കുന്ന ടീം കലാശപ്പോരാട്ടത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവുമായി ഏറ്റുമുട്ടും. ഞായറാഴ്ച അഹമ്മദാബാദിലാണ് IPL ഫൈനൽ. കേരളത്തിൽ June 1 ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ തെക്കു പടിഞ്ഞാറൻ, തെക്ക് കിഴക്കൻ അറബിക്കടൽ, ലക്ഷദ്വീപ് മേഖല, ബംഗാൾ ഉൾക്കടലിന്റെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിലേക്ക് തെക്കു പടിഞ്ഞാറൻ കാലവർഷം മുന്നേറാൻ സാധ്യതയെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പ്രധാനമന്ത്രി ആവാസ് ഗ്രാമീൺ യോജനയുടെ ഭാഗമായി 12 സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ 10,000 കോടി രൂപയിലധികം വിതരണം ചെയ്തു. കേരളവും തമിഴ്നാടും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് തുക അനുവദിച്ചതായി കേന്ദ്ര ഗ്രാമവികസന മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ വീഡിയോ കോൺഫറൻസിലൂടെ അറിയിച്ചു. രാജ്യത്തെ ജനങ്ങൾക്ക് അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കേണ്ടി വരില്ലെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. സൈപ്രസിൽ ജിംനിച്ച യോഗത്തിനിടെ വിദേശകാര്യമന്ത്രി S. ജയശങ്കർ സ്പാനിഷ് വിദേശകാര്യമന്ത്രി ജോസ് മാനുവൽ അൽബാറസുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും സ്പെയിനും തമ്മിലുള്ള വ്യാപാരം, സാങ്കേതിക വിദ്യ, പ്രതിരോധം എന്നിവ ചർച്ച ചെയ്തതായി ശ്രീ ജയശങ്കർ അറിയിച്ചു. നിലവിലുള്ള ആഗോള പ്രാദേശിക സംഭവ വികാസങ്ങളെക്കുറിച്ചുള്ള അൽബാറസിന്റെ അഭിപ്രായങ്ങളെയും അദ്ദേഹം അഭിനന്ദിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക, ഗോവ, കേരളം സന്ദർശനത്തിന് നാളെ തുടക്കമാകും. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ രാജിവച്ചു. ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കെന്ന സൂചന. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ നാളെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം. CBSE 12-ാം ക്ലാസ് പരീക്ഷാ മൂല്യനിർണയ പ്രക്രിയ സംബന്ധിച്ച എല്ലാ പരാതികളും പരിഹരിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. കേരളത്തിൽ June 1 ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റണിൽ മുന്നേറ്റവുമായി ഇന്ത്യ. ലക്ഷ്യ സെന്നും PV സിന്ധുവും ക്വാർട്ടർ ഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി കൊച്ചി FM

0: FM ഈവനിംഗിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹപൂർവം സ്വാഗതം. FM ഈവനിംഗിൽ ഇന്നാദ്യം
1: സമകാലികം.
2: തകർത്തു പെയ്യുന്ന പേമാരിക്കിടയിൽ കാതടപ്പിക്കുന്ന ശബ്ദത്തോടെ ആകാശത്ത് മിന്നിമറയുന്ന പ്രകാശം, അത് വെറുമൊരു കാഴ്ച വിരുന്നല്ല. സെക്കൻഡിൽ 100,000 ആംബിയർ വൈദ്യുതി, 30,000 ഡിഗ്രി സെൽഷ്യസ് ചൂടിൽ വെട്ടിയിറങ്ങുന്ന മിന്നൽ പിണർ. സൂര്യന്റെ ഉപരിതലത്തെക്കാൾ 5 ഇരട്ടി ചൂടുമായി ഭൂമിയിലേക്ക് പതിക്കുന്ന ഈ മിന്നലേറ്റ് ഓരോ വർഷവും കേരളത്തിൽ മാത്രം ശരാശരി 70-ലധികം പേരുടെ ജീവൻ പൊലിയുന്നു. 2 ആഴ്ച മുൻപാണ് മലപ്പുറത്തെ വിനോദസഞ്ചാര കേന്ദ്രത്തിൽ മിന്നലേറ്റ് 4 വിദ്യാർത്ഥികളുടെ ജീവൻ പൊലിഞ്ഞത്. അന്തരീക്ഷത്തിലെ ശക്തമായ വായുപ്രവാഹം മൂലം ഭൂമിയിലെ പോസിറ്റീവ് ചാർജും മേഘങ്ങളിലെ നെഗറ്റീവ് ചാർജും തമ്മിലുള്ള ആകർഷണം ശക്തമാകുമ്പോൾ വായുവിന്റെ പ്രതിരോധം ഭേദിച്ചുണ്ടാകുന്ന ഭീമൻ വൈദ്യുത പ്രവാഹത്തെയാണ് നമ്മൾ ഇടിമിന്നൽ എന്ന് വിളിക്കുന്നത്. മിന്നൽ ഉണ്ടാകാനുള്ള സാധ്യത മുന്നറിയിപ്പുകൾ കാലാവസ്ഥാ വകുപ്പ് ദിനവും തരുന്നുണ്ട്. എന്നാൽ മുന്നറിയിപ്പുകളെ തീരെ അവഗണിച്ച് ഒടുവിൽ ഈയാമ്പാറ്റകളെ പോലെ മിന്നൽ ചൂടിൽ എരിഞ്ഞടങ്ങുന്നവരും അത്ര വിരളമല്ല എന്നതാണ് ഏറെ സങ്കടം. മൺസൂൺ മഴക്കോളിൽ തുടരെ തുടരെ മിന്നിയിറങ്ങുന്ന ഈ വൈദ്യുത പ്രവാഹത്തിൽ നാം സുരക്ഷിതരാണോ?
3: ഇടിമിന്നൽ അപകടങ്ങൾ കൂടുമ്പോൾ
4: വേനൽ മഴയുടെ ഏറ്റവും വലിയൊരു സവിശേഷതയാണ് ഇടിമിന്നൽ. വളരെയധികം ഇടിമിന്നൽ ഉണ്ടാകുന്ന പ്രദേശങ്ങളിൽപ്പെട്ട ഒരിടമാണ് കേരളം. നമുക്ക് തുലാവർഷത്തിൽ ഇതുപോലെ ഇടിമിന്നലോട് കൂടിയ മഴയാണ് ലഭിക്കാറുള്ളത്.
2: മുന്നറിയിപ്പുകളെയും ജാഗ്രതാ നിർദ്ദേശങ്ങളെയും എല്ലാവരും ഗൗരവത്തോടെ കാണേണ്ടത് ഇടിമിന്നൽ അപകടങ്ങളുടെ തീവ്രത കുറയ്ക്കാൻ സഹായിക്കും. തിരുവനന്തപുരം കാലാവസ്ഥാ കേന്ദ്രം മേധാവി നീത കെ ഗോപാൽ.
4: കാലവർഷക്കാലത്താണെങ്കിലും ഒരിടവേളയ്ക്ക് ശേഷം പെയ്യുന്ന മഴയിലും ഇതുപോലെ ശക്തമായ ഇടിമിന്നൽ ഉണ്ടാവാറുണ്ട്. ഇടിമിന്നൽ വളരെ അപകടകാരിയാണെന്ന് എല്ലാവർക്കും അറിവുള്ള ഒരു കാര്യമാണല്ലോ. മനുഷ്യന്റെയും ജന്തുമൃഗാദികളുടെയും ജീവൻ എടുക്കുന്നവയാണ് ഇടിമിന്നലുകൾ. അതുപോലെ തന്നെ നമ്മുടെ സ്വത്തുക്കൾക്കും നാശനഷ്ടം ഉണ്ടാക്കാറുണ്ട്. ഏകദേശം 300 മില്ലിവോൾട്ട് വൈദ്യുതിയാണ് ഒരു ഇടിമിന്നലിന്റെ സമയത്ത് പ്രവഹിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള കുറച്ച് ദിവസത്തേക്ക് ആഴ്ചകളിലേക്കോ ആവശ്യമുള്ള വൈദ്യുതിയാണ് ഒരു ഇടിമിന്നലിലൂടെ ഞൊടിയിടയിൽ കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് ഇടിമിന്നൽ എത്രമാത്രം അപകടകാരിയാണെന്ന് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകാവുന്നതേ ഉള്ളൂ. ഈ സീസണിൽ തന്നെ നമ്മൾ ധാരാളം അപകടങ്ങളെപ്പറ്റിയും അപകട മരണങ്ങളെപ്പറ്റിയും കേട്ട് കഴിഞ്ഞു. ഇടിമിന്നൽ കണ്ടാൽ നമുക്ക് മുൻകരുതൽ നടപടികൾ എടുക്കാനോ സുരക്ഷാ സ്ഥലങ്ങളിലേക്ക് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറാനോ അധികം സമയം കിട്ടാറില്ല. അതുകൊണ്ടാണ് ഇടിമിന്നൽ കൊണ്ടുള്ള അപകട സാധ്യത കൂടുതലാവുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇടിമിന്നൽ മുന്നറിയിപ്പുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജാഗ്രതാ നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അത് കർശനമായി പാലിക്കുക എന്നുള്ളൊരു കാര്യം മാത്രമാണ്. ജാഗ്രതാ നിർദ്ദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് ഇടിമിന്നലിൻ്റെ ആദ്യ ലക്ഷണം കാണുമ്പോൾ തന്നെ സുരക്ഷിതമായ കെട്ടിടങ്ങളിലേക്ക് മാറുക എന്നുള്ളതാണ്. ഇടിമിന്നലുള്ളപ്പോൾ പാടങ്ങളും മൈതാനങ്ങളും കളിസ്ഥലങ്ങൾ പോലെയുള്ള തുറസായ സ്ഥലങ്ങളിലും തുടരുന്നത് അപകടം കൂടാനേ സഹായിക്കുകയുള്ളൂ. അതുപോലെ തന്നെ പ്രധാനമാണ് വൃക്ഷങ്ങളുടെ ചുവട്ടിൽ അഭയം തേടരുത് എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും തുറസായ സ്ഥലങ്ങളിൽ നിൽക്കുന്ന ഒറ്റപ്പെട്ട മരങ്ങളുടെ ചുവട്ടിൽ അഭയം പ്രാപിക്കുന്നത് വളരെ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുകയുള്ളൂ. അതുപോലെ ഒരു സ്ഥലത്ത് ഏറ്റവും ഉയരമുള്ള മരത്തിൻ്റെ ചുവട്ടിൽ നിൽക്കുന്നതും അതുപോലെ തന്നെ അപകടകാരിയാണ്. കാരണം ഈ വൃക്ഷങ്ങൾ ഇടിമിന്നലിന്

0: കടന്നു പോകാനുള്ള ഒരു മാധ്യമമായി മാറുകയും അതുവഴി അപകട സാധ്യത കൂട്ടുകയുമാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഇടിമിന്നലുള്ള സമയത്ത് വെള്ളത്തിൽ ചവിട്ടി നിൽക്കരുത്, കുളിക്കരുത് എന്നൊക്കെ പറയുന്നത്. ഇതെല്ലാം വെള്ളം വൈദ്യുതി നല്ലപോലെ കടത്തിവിടുന്ന ഒരു മാധ്യമമായതുകൊണ്ട് മിന്നൽ കൊണ്ടുള്ള അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുകയാണ് അതുവഴി ചെയ്യുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് പൈപ്പിൽ നിന്ന് വെള്ളം എടുക്കുന്നത് ഒഴിവാക്കണമെന്ന് പറയുന്നു. കാരണം മറ്റ് സ്ഥലങ്ങളിലെ ഇടിമിന്നൽ മൂലമുള്ള വൈദ്യുതി പൈപ്പിലൂടെ സഞ്ചരിക്കാൻ സാധ്യതയുണ്ട്. അത് നമ്മൾക്ക് അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തും. അതുപോലെ തന്നെയാണ് ഇടിമിന്നലുള്ള സമയത്ത് ലാൻഡ് ലൈൻ ഫോണിൻ്റെ ഉപയോഗവും പാടില്ല എന്ന് പറയുന്നത്. അതേ കാരണം കൊണ്ട് തന്നെയാണ് ഈ ലാൻഡ് ലൈൻ ഫോണിൻ്റെ ഉപയോഗം അപകടങ്ങൾ ഉണ്ടാക്കും എന്ന് പറയുന്നത്. ഇപ്പോൾ എന്തെങ്കിലും കാരണവശാൽ നമുക്ക് തുറസായ സ്ഥലത്ത് നിൽക്കുകയാണ് അല്ലെങ്കിൽ വെളിയിൽ നിൽക്കുകയാണെങ്കിൽ സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് ഓടി മാറാനുള്ള ഒരു സാവകാശം ഇല്ലെങ്കിൽ നമ്മുടെ ശരീരം പന്ത് പോലെ ഉരുട്ടി ഒതുക്കി ചേർത്ത് വെച്ച് ഭൂമിയോട് ചേർന്ന് അല്ലെങ്കിൽ ഭൂമിയിൽ മണ്ണിലിരിക്കുക എന്നുള്ളതാണ് ഈ സമയത്ത് ചെയ്യാവുന്ന ഏറ്റവും സുരക്ഷിതമായ ഒരു കാര്യം.
1: കേരളത്തിലെ ഏറ്റവും മഴ കിട്ടുന്ന കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിലാണ് കൂടുതലായിട്ട് ഇടിമിന്നൽ ഉണ്ടാവുന്നതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഈ ഉയരം കൂടിയ പ്രദേശങ്ങൾ അല്ലെങ്കിൽ മലയോര മേഖലകളിൽ മഴ കൂടുതൽ ഉണ്ടാകുന്നു എന്നുള്ളൊരു ഒരു കാരണം ഇതിന്റെ പിന്നിലുണ്ട്. പിന്നെ ഈ കൂർത്തുമൂർത്ത ഈ പാറക്കല്ലുകളും അല്ലെങ്കിൽ ഉയരം കൂടിയ പാറക്കെട്ടുകളും മറ്റുമൊക്കെ ഈ ഇടിമേഘങ്ങളിൽ നിന്ന് നേരിട്ട് വൈദ്യുതി പ്രവഹിക്കുന്ന പോലെയും നമ്മുടെ വൈദ്യുത ചാലകങ്ങളൊക്കെ പ്രവർത്തിക്കുന്ന ആ ഒരു രീതിയിൽ, അതുപോലെ തന്നെ ഈ ഇടിമേഘങ്ങളിൽ നിന്ന് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് അങ്ങനെയുള്ള പാറക്കെട്ടുകളായിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇടി മിന്നലേൽക്കാനുള്ള സാധ്യത കൂടുതലാണെന്ന് പറയുന്നത്. അതാണ് പ്രത്യേകിച്ച് ഈ പ്രധാനപ്പെട്ട പിക്നിക് സ്പോട്ടുകളൊക്കെ ഉയർന്ന പ്രദേശങ്ങളെല്ലാം ഇടിമിന്നൽ സാധ്യത കൂടുതലുള്ള ഒരു പ്രദേശമാണെന്ന് വരാനുള്ള ഒരു കാരണം അത് തന്നെയാണ്. അതുപോലെ തന്നെ ചില പാറക്കെട്ടുകളിലെങ്കിലും ഉള്ള ഈ മിനറൽസിന്റെ അല്ലെങ്കിൽ ധാതുക്കളുടെ ഒരു സാന്നിധ്യമൊക്കെ ഇടിമിന്നലിനെ കൂടുതലായിട്ട് ആഗിരണം ചെയ്യുന്നു എന്നുള്ള ഒരു കാരണവും പറഞ്ഞു വരുന്നുണ്ട്.
0: ഇടിമിന്നലിന്റെ ശക്തി കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയെ ഒട്ടുക്ക് പല സ്ഥലങ്ങളിലും അതിശക്തമായിട്ടാണ് സമീപകാലത്ത് റിപ്പോർട്ടുകൾ കാണിക്കുന്നത്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ആഗോളതാപനത്തിന്റെ ഫലമായിട്ടാണ് എന്നാണ് കരുതപ്പെടുന്നത്. ആഗോളതാപനത്തിന്റെ ഫലമായിട്ട് എല്ലാ കാലാവസ്ഥ പ്രതിഭാസങ്ങളുടെയും ശക്തി കൂടിയതായിട്ടാണ് നമ്മൾ ഇതുവരെ നമ്മുടെ അനുഭവത്തിൽ നിന്നുണ്ടായിട്ടുള്ളത്. അപ്പൊ അതുപോലെ തന്നെയാണ് ഇടിമിന്നലുകളും അല്ലെങ്കിൽ ഇടിമിന്നലോട് കൂടിയ മഴ അഥവാ തണ്ടർസ്റ്റോമിന്റെ കാര്യത്തിലും അത് തന്നെയാണ് സംഭവിക്കുന്നത്. ഭൂമിയുടെ ഉപരിതലവും അതിനോട് തൊട്ടുകൊടുക്കുന്ന അന്തരീക്ഷവും വായുവും പതിവിൽ കവിഞ്ഞ് ചൂടാകുമ്പോൾ അതിശക്തമായ മേഘക്കൂമ്പാരങ്ങളാണ് ഉണ്ടാവുന്നത്. ഇതിൽ നിന്നും ശക്തിയായ കാറ്റ്, കൂടെ കൂടെയുള്ള മിന്നൽ പിണരുകൾ, അതിശക്തമായ മഴ, ഇതെല്ലാം ഇങ്ങനെയുള്ള മേഘങ്ങളിൽ നിന്നുണ്ടാവാറുണ്ട്. അന്തരീക്ഷത്തിന്റെ താപനില കൂടുമ്പോൾ അതിൽ തങ്ങി നിർത്താൻ പറ്റുന്ന നീരാവിയുടെ അളവും ഗണ്യമായി കൂടുന്നുണ്ട്. അതുകൊണ്ട് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അതിശക്തമായ മഴയും ഇടിയോടുകൂടിയുള്ള മഴയും ഉണ്ടാവുന്നു. ആഗോള താപനം തന്നെയാണ് ഇതുപോലെയുള്ള അപകടകാരികളായ ഇടിമേഘങ്ങളുടെ വർധനവിന് കാരണമെന്ന് തന്നെയാണ് വിശ്വസിക്കപ്പെടുന്നത്.
2: മഴക്കാലത്ത് വീടുകളിൽ ഇടിമിന്നൽ മൂലമുണ്ടാകുന്ന അപകടങ്ങൾ അതീവ ശ്രദ്ധ കൊണ്ട് ഒരു പരിധിവരെ നിയന്ത്രിക്കാനാകും.
3: നമ്മുടെ സംസ്ഥാനത്തെ കടുത്ത ചൂടിന് ആശ്വാസമായി വേനൽമഴ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. വേനൽമഴയ്ക്ക് പിന്നാലെ തന്നെ കാലവർഷവും ഇങ്ങെത്തി. മഴ നമുക്കെല്ലാവർക്കും ഇഷ്ടമാണെങ്കിലും മഴയോടൊപ്പം എത്തുന്ന ഇടിമിന്നലും കാറ്റും അപകടകാരിയാണ്. അത് പലപ്പോഴും നമ്മുടെ പേടി സ്വപ്നമായി മാറാറുമുണ്ട്.
2: വൈദ്യുതി വകുപ്പിൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായ രഞ്ജിത് ആൻഡോ,
3: ഇടിമിന്നൽ എപ്പോഴും അപകടകാരിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ തുറസ്സായതും ഉയർന്നതുമായ സ്ഥലങ്ങളിൽ മിന്നലുള്ള സമയങ്ങളിൽ സന്ദർശിക്കുന്നതും നിൽക്കുന്നതും ഒഴിവാക്കേണ്ടതാണ്. ഇപ്പം മൂന്ന് വിദ്യാർത്ഥികൾക്ക് മിന്നലേറ്റു, അവർ തുറസ്സായ സ്ഥലത്ത് മിന്നലുള്ള സമയത്ത് ആയിരുന്നു. അതുപോലെ തന്നെ മഴയിൽ നിന്ന് രക്ഷ നേടാനായി ഉയരമുള്ള മരങ്ങളുടെ ചുവട്ടിൽ നിൽക്കുന്നതും അപകടം തന്നെ. ഇടിമിന്നലിൽ നിന്ന് രക്ഷപ്പെടാൻ ഏറ്റവും സുരക്ഷിതമായ മാർഗം എന്ന് പറയുന്നത് വീട്ടിലോ മറ്റടച്ചുറപ്പുള്ള കെട്ടിടങ്ങളിലോ ആയിരിക്കുക എന്നുള്ളത് തന്നെയാണ്. സുരക്ഷിതമായിട്ടിരിക്കുക എന്ന് പറയുമ്പോൾ പരമാവധി ആക്ടിവിറ്റീസ് കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ്. ഇലക്ട്രിക് ഉപകരണങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്നും വർക്ക് ചെയ്യിക്കേണ്ടിരിക്കുന്നതും പ്ലഗ് ഊരിയിടുന്നതും എല്ലാം നല്ലതാണ്. പക്ഷെ പ്ലഗ് ഊരിയിടുന്നത് ഇടിമിന്നലിന്റെ സമയത്താണെങ്കിൽ അത് ഉപകാരത്തേക്കാൾ അപകടമാണ് ഉണ്ടാക്കുക. കാരണം ആ സമയത്ത് ഒരു ഹൈ വോൾട്ടേജ് വരുന്ന സമയത്തായിരിക്കും നമ്മൾ പ്ലഗ് ഊരുന്നത്. അതുപോലെ കേബിൾ ടിവിയുടെ മറ്റേ കേബിൾ അഴിച്ചിടുന്നത് ഇതൊന്നും ഇടിമിന്നലുള്ള സമയത്ത് ചെയ്യാൻ നിൽക്കരുത്. ഇടിമിന്നൽ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഇതൊക്കെ ചെയ്യാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഒരുവിധം വീടുകളിലൊക്കെ സോളാർ വരുന്നത് കൊണ്ട് തന്നെ വീടുകളുടെ മുകളിലൊക്കെ തന്നെ ലൈറ്റ്നിങ് അറസ്റ്റർ അതിന്റെ കൂടെ തന്നെ വരുന്നുണ്ട്. മറ്റൊരു രക്ഷാകവചം നമ്മളുടെ വീട്ടിലുള്ള ELCB ആണ്. ELCB മഴയ്ക്ക് മുമ്പ് എന്തായാലും പ്രവർത്തനക്ഷമമാണ് എന്ന് നമ്മൾ ഓരോരുത്തരും ഉറപ്പാക്കേണ്ടതാണ്. അത് ഉറപ്പാക്കാനായി ELCV യിൽ കൊടുത്തിട്ടുള്ള ട്രിപ്പ് ബട്ടൺ അമർത്തി നോക്കുക.

മാത്രം ചെയ്താൽ മതി. ട്രിപ്പ് ബട്ടൺ അമർത്തുമ്പോൾ ഇ എൽ സി ബി ട്രിപ്പ് ആകുന്നുണ്ടെങ്കിൽ ഇ എൽ സി ബി പ്രവർത്തനക്ഷമമാണെന്നും ട്രിപ്പ് ആകുന്നില്ലെങ്കിൽ അത് ഉടൻ തന്നെ മാറ്റേണ്ടതുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. പലപ്പോഴും പല വീടുകളിലും ഇൻസ്പെക്ഷന് പോകുമ്പോൾ ഇ എൽ സി ബി തന്നെ വെച്ചിട്ടില്ല. ഇപ്പോൾ പുതിയ കണക്ഷൻ കൊടുക്കുമ്പോൾ നമ്മൾ ഇ എൽ സി ബി ഉണ്ടെന്ന് ഉറപ്പാക്കുന്നുണ്ട്. പക്ഷെ പഴയ വീടുകളിൽ പലപ്പോഴും ഇ എൽ സി ബി ഇല്ലാത്തത് വെക്കാൻ പറയുമ്പോൾ അതിൻ്റെ ഒരു ആവശ്യകത പലപ്പോഴും പലർക്കും മനസ്സിലാവാറില്ല. അതുപോലെ ഉള്ള വീടുകളിൽ തന്നെ പലതും കേടായിട്ടിരിക്കുന്നത് ശരിയാക്കുക അല്ലെങ്കിൽ അത് പ്രവർത്തിക്കണ്ടോ, നമ്മളൊരു സാധനം വെച്ചു അത് അവിടെ

0: എല്ലാവർക്കും മനസ്സിലാവാറില്ല. അതുപോലെ ഉള്ള വീടുകളിൽ തന്നെ പലതും കേടായിട്ടിരിക്കുന്നത് ശരിയാക്കാം, അല്ലെങ്കിൽ അത് പ്രവർത്തിക്കുന്നുണ്ടോ. നമ്മളൊരു സാധനം വെച്ചു, അത് അവിടെ തന്നെ ഇരിക്കും വർഷങ്ങളോളം. അങ്ങനെയല്ല, നമ്മൾ പീരിയോഡിക്കായിട്ട് അത് ചെക്ക് ചെയ്യണം. ഇടിമിന്നലിന്റെ സമയത്ത് പ്ലഗിൽ കുത്തിയിരിക്കുന്ന എല്ലാ എക്യുപ്മെന്റ്സിനും ELCB വർക്കിംഗ് അല്ലെങ്കിൽ അപകട സാധ്യതയുണ്ട്. ELCB കൃത്യമായിട്ട് വർക്ക് ചെയ്യണം. ഈ മഴക്കാലത്തിന് മുമ്പ് നമ്മുടെ ലൈനുകളിലേക്ക് ചെരിഞ്ഞു നിൽക്കുന്നതോ വിഴാറായി നിൽക്കുന്നതായ മരങ്ങളും ഉണ്ടെങ്കിൽ സാധാരണ KICBയിൽ നിന്നുള്ള ജീവനക്കാർ വന്ന് അത് വെട്ടി ക്ലിയർ ചെയ്ത് പോവാറുണ്ട്. ഇനി അഥവാ അങ്ങനെ വെട്ടിയിട്ടില്ല എന്ന് ശ്രദ്ധയിൽപ്പെടുകയാണെന്നുണ്ടെങ്കിൽ KICB ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെടുത്തണം. ഒരിക്കലും ലൈനിലേക്ക് വീഴാൻ സാധ്യതയുള്ള സംഭവങ്ങൾ KICBയിൽ അറിയിക്കാതെ വെട്ടിയിടാനായിട്ട് ശ്രമിക്കരുത്. കാരണം അത് അപകടങ്ങൾ വരുത്തിവെക്കും. KICBയിൽ അറിയിക്കുകയാണ് എന്നുണ്ടെങ്കിൽ KICB ആ ലൈൻ ഓഫ് ചെയ്ത് തരികയും നമ്മുടെ ഒരു സൂപ്പർവിഷൻ അതിനുണ്ടാവും. ഇപ്പൊ ഒരു തെങ്ങോ ഇതൊക്കെ മുറിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ലൈൻ ഓഫ് ചെയ്യേണ്ടതാണെങ്കിൽ നമ്മൾ ലൈൻ ഓഫ് ചെയ്ത് തരികയും അവിടെ നമ്മുടെ ഒരു സൂപ്പർവിഷനും കൂടി ഉണ്ടാവും. ഇടിമിന്നലോടൊപ്പം എത്തുന്ന കാറ്റും നമുക്ക് അപകടങ്ങൾ വിതയ്ക്കാറുണ്ട്. പലപ്പോഴും മരം വീണിട്ടും പോസ്റ്റ് ഒടിഞ്ഞും കമ്പി പൊട്ടി റോട്ടിലും നമ്മുടെ പറമ്പുകളിലും കിടക്കുന്നത് കാണാറുണ്ട്. ഒരിക്കലും ഇത്തരം ലൈനുകളുടെ സമീപത്തേക്ക് നമ്മൾ ചെല്ലാൻ പാടില്ല. ഇത്തരം അപകടങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ KICB നൽകിയിട്ടുള്ള ഹെൽപ്പ് ലൈൻ നമ്പറിൽ ഉടനെ വിളിച്ചു പറയേണ്ടതാണ്. KICBയുടെ ഹെൽപ്പ് ലൈൻ നമ്പർ 94 96 01 01 01 എന്നുള്ളതാണ്. 9496 01 01 01 എന്ന നമ്പറാണ്. എല്ലാവരും ഇത്തരം അപകടങ്ങൾ കണ്ടാൽ വിളിച്ചു പറയുവാൻ മറക്കില്ലല്ലോ.
1: ഇടിമിന്നലിന്റെ ഉയർന്ന വൈദ്യുതി പ്രവാഹം ഏൽക്കുന്നവർക്ക് പ്രത്യേകം ചികിത്സ ലഭ്യമാക്കേണ്ടതുണ്ട്.
2: ഇലക്ട്രിക്കൽ ഇഞ്ചുറീസ് പൊതുവെ മൂന്നായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഒന്ന്, ഹൈ വോൾട്ടേജ് ഇഞ്ചുറീസ്, അതായത് 1000 വോൾട്ടിൽ കൂടുതൽ കറണ്ട് കാരണം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഇഞ്ചുറീസ്. പിന്നെ ലോ വോൾട്ടേജ് ഇഞ്ചുറി, അതായത് 1000 വോൾട്ടിൽ താഴെ കറണ്ട് കാരണം ഉണ്ടാക്കുന്ന ശാരീരിക പ്രശ്നങ്ങൾ. പിന്നെ ഇലക്ട്രിക്കൽ ഫ്ലാഷ് ബേൺസ് എന്ന് പറയും, അതായത് കറണ്ട് ഡയറക്ട്ലി നമ്മുടെ ശരീരത്തിൽ സ്പർശിക്കണമെന്നില്ല, എന്നാലും ആർക്ക് ഇഞ്ചുറീസ് കാരണം ഉണ്ടാകുന്ന ശാരീരിക പ്രശ്നങ്ങൾ.
1: നഗരത്തിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ എമർജൻസി മെഡിസിൻ വിഭാഗ വിദഗ്ധനായ ഡോക്ടർ വിഷ്ണു മനോഹർ.
2: ഇലക്ട്രിക്കൽ ഇഞ്ചുറി കാരണം ശരീരത്തിൽ ഉണ്ടാകുന്ന ഡാമേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി കാർഡിയക് ഇഞ്ചുറിയാണ്, അതായത് ഹാർട്ടിലുണ്ടാകുന്ന ഡാമേജ്. ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരുന്ന അരിത്മിയാസ് ആണ്. അരിത്മിയാസ് എന്ന് പറയുമ്പോൾ താളം തെറ്റുക, ഹാർട്ടിന്റെ മിടിപ്പിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ. പിന്നെ ഉള്ളത് ഡേഞ്ചറസ് ആയിട്ടുള്ള ഹാർട്ട് പെട്ടെന്ന് നിന്ന് പോവുക, വെൻട്രിക്കുലർ ഫിബ്രിലേഷൻസ് എന്നൊക്കെ പറയും. ഇതാണ് മോസ്റ്റ് കോമൺലി നമ്മൾ കാണുന്നത്. പിന്നെ തലച്ചോറിനെയും സ്പൈനൽ കോഡിനെയും അതെങ്ങനെ ബാധിക്കും എന്നുള്ളതാണ്. തലച്ചോറിൽ കൂടുതലും പെട്ടെന്ന് ബോധക്ഷയം ഉണ്ടാകുക, പിന്നെ ഏതെങ്കിലും ഒരു വശത്തേക്കുള്ള തളർച്ച, സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട്, കാഴ്ചയ്ക്കുള്ള ബുദ്ധിമുട്ട്, ഇതൊക്കെയാണ് ബ്രെയിനിലുണ്ടാകുന്നത്. സ്പൈനൽ കോഡിലും ഇതേപോലെ തന്നെ വെർട്ടിബ്രൽ ബോഡി ഫ്രാക്ചേഴ്സ് ഉണ്ടാവും, അത് കാരണം ഉണ്ടാകുന്ന തളർച്ചകൾ ഉണ്ടാവും. അത് ഇലക്ട്രിക്കൽ ഇഞ്ചുറി തന്നെ ആയിട്ടും ഉണ്ടാവും. അത് കാരണം നമ്മൾ തെറിച്ചു പോവുകയോ അല്ലോ ആയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഇഞ്ചുറീസ് കാരണം ഇതൊക്കെ പറ്റാം. അടുത്ത കൂടുതലായിട്ട് കാണുന്നത് മസിൽ ഇഞ്ചുറിയാണ്, അതായത് ശക്തമായിട്ടുള്ള മസിൽ കോൺട്രാക്ഷൻസ് ഉണ്ടാവും. അത് കാരണം മസിൽസിനകത്തുനിന്ന് കുറെ പ്രോട്ടീൻസും മസിലിൽ ഭയങ്കരമായിട്ടുള്ള ഡാമേജസും വരും. ആ വയലന്റ് കോൺട്രാക്ഷൻസ് കാരണം ബോൺസ് ഫ്രാക്ചർ ആവാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ ഉള്ള ക്യൂട്ടേനിയസ് ബേൺസ് ആണ്, അത് പൊള്ളലുകൾ. അത് പല ടൈപ്പ് ഓഫ് പൊള്ളലുകൾ വരും. അതിൽ നമ്മൾ എൻട്രി ആൻഡ് എക്സിറ്റ് വൂൺസ് എന്നൊക്കെ പറയും. കറണ്ട് പോകുന്ന സ്ഥലത്തുണ്ടാകുന്ന ഇഞ്ചുറിയും അത് കോൺടാക്ട് ആയിരിക്കുന്ന ശരീരത്തിന്റെ ഭാഗത്ത് കൂടെ കറണ്ട് പുറത്തേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ഇഞ്ചുറിയും. സാധാരണ പൊള്ളൽ തെർമൽ ബേൺസ്, അതായത് തീ കൊണ്ടുണ്ടാകുന്ന പൊള്ളലുകൾ പോലെ തന്നെ ഇലക്ട്രിസിറ്റി കാരണവും പൊള്ളലുകൾ ഉണ്ടാകും. പിന്നെ അതർ ഇഞ്ചുറീസ് വരുന്നത് കേൾവിനെ അത് ബാധിക്കാം, കാഴ്ചയെ അത് ബാധിക്കാം. ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ചെറിയ പൊള്ളലുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ റണ്ണിംഗ് ടാപ്പ് വാട്ടറിൽ ഒരു 10 to 20 minutes വരെ കൂൾ ഓഫ് ചെയ്യേണ്ടതാണ്.
1: നഗരത്തിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ എമർജൻസി മെഡിസിൻ വിഭാഗ വിദഗ്ധനായ ഡോക്ടർ വിഷ്ണു മനോഹർ.
2: പൊള്ളലേറ്റിരിക്കുന്ന സ്ഥലത്തേക്ക് നമ്മളൊന്നും അപ്ലൈ ചെയ്യരുത് എന്നുള്ളതാണ്. ചിലവർ പേസ്റ്റ്, തേന്, മഞ്ഞൾപ്പൊടി ഇവ കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യാറുണ്ട്. അങ്ങനെയൊന്നുള്ള കാര്യങ്ങളൊന്നും ചെയ്യേണ്ട. ജസ്റ്റ് പ്ലെയിൻ വാട്ടറിൽ, നോർമൽ ടാപ്പ് വാട്ടറിൽ ഒരു 10 to 20 minutes വരെ അത് കൂൾ ഓഫ് ചെയ്യാൻ വേണ്ടി അലോ ചെയ്യുക. അതിനുശേഷം ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക.
1: ദാമിനി ആപ്പ് പോലെയുള്ള സാങ്കേതിക സംവിധാനങ്ങൾ എല്ലാവരും പ്രയോജനപ്പെടുത്തേണ്ടതാണ്. തിരുവനന്തപുരം കാലാവസ്ഥാ കേന്ദ്രം മേധാവി നീത കെ ഗോപാൽ തുടരുന്നു.
3: ഇടിമിന്നൽ ഭീഷണിയിൽ നിന്നും രക്ഷ നേടാനായിട്ടാണ് ദാമിനി ആപ്പ് പുറത്തിറക്കിയിരിക്കുന്നത്. DAMINI ദാമിനി, ഇതാണ് ആപ്പിൻ്റെ പേര്. ദാമിനി എന്ന ഹിന്ദി വാക്കിൻ്റെ അർത്ഥം മിന്നപ്പിണർ എന്ന് തന്നെയാണ്. തത്സമയം ഇടിമിന്നലിനെ കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ ജനങ്ങളിലേക്ക് എത്തിക്കാനായി മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസ് അഥവാ ഭൗമശാസ്ത്ര മന്ത്രാലയമാണ് ഈ ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഏകദേശം 40 minutes മുമ്പ് മിന്നലുണ്ടാകാനുള്ളൊരു സാധ്യത പ്രവചിക്കാറുണ്ട് ഈ ആപ്പ് വഴി. 20 to 40 kilometers ചുറ്റളവിലുള്ള മിന്നലിനെ പറ്റിയാണ് നമുക്ക് ഈ ആപ്പ് വഴിയുള്ള വിവരം കിട്ടുന്നത്. കൂടാതെ 5, 10, 15 minutes ഇടവേളകളിലുണ്ടായിട്ടുള്ള മിന്നലിനെ പറ്റിയും ഈ ആപ്പിലൂടെ നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ മിന്നലുണ്ടാകുന്ന സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെയും പറ്റി, അതായത് ഞാൻ ആദ്യം സൂചിപ്പിച്ചവരുടെ

0: ജാഗ്രതാ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്നും ഈ ആപ്ലിക്കേഷനിലൂടെ തന്നെ നമുക്ക് അറിയാൻ പറ്റും. ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലായി സ്ഥാപിച്ചിട്ടുള്ള ലൈറ്റ്നിംഗ് സെൻസറുകളിൽ നിന്നുള്ള വിവരങ്ങൾ ഏകോപിപ്പിച്ചാണ് ഈ ആപ്ലിക്കേഷൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇടിമിന്നൽ ഇന്ത്യയിലെ നമ്പർ വൺ കില്ലറായിട്ടാണ് നമ്മൾ ഇപ്പോൾ കണ്ടുവരുന്നത്. ഒരു വർഷത്തിൽ ഏകദേശം 2000 മുതൽ 2500 വരെ ആളുകളാണ് ഇടിമിന്നൽ മൂലം മരണപ്പെടുന്നത് എന്നുള്ളതാണ് ഈ അടുത്ത കാലത്തുള്ള ഡാറ്റ കാണിക്കുന്നത്. നമ്മളുടെ സൈക്ലോൺ, ഉഷ്ണതരംഗം പോലെയുള്ള വിപത്തുകളെ നമുക്ക് നല്ല രീതിയിൽ നേരിടാൻ ഇപ്പോൾ സാധിക്കുന്ന ഒരു സ്ഥിതിയിലെത്തിയിട്ടുണ്ട്. പക്ഷേ ഇടിമിന്നലിൻ്റെ കാര്യം അങ്ങനെയല്ല. ഇടിമിന്നലിൽ നിന്ന് രക്ഷപ്പെടാനോ അല്ലെങ്കിൽ ഇടിമിന്നലിൻ്റെ സൂചന കിട്ടിക്കഴിയുമ്പോൾ നമുക്കൊരു സുരക്ഷിതമായ ഒരു നടപടി എടുക്കാനോ അല്ലെങ്കിൽ റെസ്പോൺസ് ടൈം തീരെ ഇല്ല എന്നുള്ളത് കൊണ്ടാണ് ഇടിമിന്നൽ ഏറ്റവും അപകടകാരിയാവുന്നത്. അതുകൊണ്ടാണ് ഈ ദാമിനി പോലെയുള്ള ഒരു ആപ്പ് നമുക്ക് ഇങ്ങനെയുള്ളൊരു വിപത്തിനെ നേരിടാനായിട്ട് നമ്മൾ തയ്യാറാക്കുന്ന ഒരു സംവിധാനമായിട്ട് മാറുന്നത്. ദാമിനി ആപ്പിന് ഇടിമിന്നലുമായി ബന്ധപ്പെട്ടുള്ള ദുരന്ത നിവാരണത്തിന് വളരെ ഉപകാരപ്രദമായ ഒരു സംവിധാനമായിട്ടാണ് കാണുന്നത്. ഗൂഗിൾ പ്ലേയിലും ആപ്പ് സ്റ്റോറിലും ദാമിനി ആപ്പ് അവൈലബിൾ ആണ്. ഇത് സൗജന്യമായിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്ന ഒരു സംവിധാനമാണ്. ഇങ്ങനെയൊരു സംവിധാനം ഉള്ളത് ഫലപ്രദമായി എല്ലാവരും ഉപയോഗിക്കണം. ഈ ആപ്പിൻ്റെ പേര് DAMINI ദാമിനി എന്നാണ്. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്ത് ഇതിൽ നിന്നുള്ള വിവരങ്ങൾ നമ്മുടെ സുരക്ഷയ്ക്കായി ഉപയോഗിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ.
1: പ്രകൃതി ദുരന്തം മൂലമുള്ള മരണങ്ങളിൽ 50%-ൽ അധികവും മിന്നലേറ്റുള്ള മരണങ്ങളാണ്. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം 2005 മുതൽ 2024 വരെ 600,000-ൽ അധികം മരണങ്ങൾ ഇടിമിന്നലേറ്റുണ്ടായിട്ടുണ്ട്. ചെറിയ അശ്രദ്ധ പോലും വലിയ ദുരന്തങ്ങളെ ക്ഷണിച്ചു വരുത്തുന്ന ഉദാഹരണങ്ങൾ നമുക്ക് മുൻപിലുണ്ട്. മഴക്കാലത്ത് ഉയർന്ന മലമുകളിലേക്കും തുറസായ സ്ഥലങ്ങളിലേക്കും പോകുന്ന വിനോദയാത്രകൾ, നിലവാരം കുറഞ്ഞതോ കേടായതോ ആയ വൈദ്യുതോപകരണങ്ങൾ, മുന്നറിയിപ്പുകളെ അവഗണിക്കൽ, ഇവയെല്ലാം ജീവന്റെ വില തന്നെ നൽകേണ്ടി വരുന്ന അശ്രദ്ധകളാണ്. കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പുകളും ദാമിനി ആപ്പ് പോലെ തത്സമയ ഇടിമിന്നൽ സാധ്യത അറിയിക്കുന്ന സാങ്കേതിക വിദ്യയും സ്വീകരിക്കുന്നത് വഴി നമ്മുടെയും ചുറ്റുമുള്ളവരുടെയും ജീവനെ തന്നെയാണ് നാം കാത്തുസൂക്ഷിക്കുന്നത്. കാരണം ഇടിമിന്നൽ ഒരു പ്രകൃതി പ്രതിഭാസമാണ്. അതിനെ ഭയപ്പെടാതെ മുൻകരുതലെടുക്കുകയാണ് പ്രധാനം. ഒരു നിമിഷാർത്ഥത്തിൽ വിലപ്പെട്ട ഒരു ജീവൻ പൊലിയാതിരിക്കാനായി നമുക്ക് ഇവ ശീലമാക്കാം.
2: ഇടിമിന്നൽ അപകടങ്ങൾ കൂടുമ്പോൾ.
3: നിർവഹണം റിയാസ് കളപ്പുരയിൽ, സഹകരണം ഷൈജി ടോണി,
4: അവതരണം ആകാശവാണി കൊച്ചി FM 102.3.

KCB അറിയിപ്പ്. ചേരാനല്ലൂർ സെക്ഷൻ പരിധിയിൽ മൂലംപിള്ളി ചർച്ച്, മൂലംപിള്ളി നോർത്ത്, മൂലംപിള്ളി ടെമ്പിൾ, ചെറിയ കടമക്കുടി, പിഴല ചർച്ച് എന്നിവിടങ്ങളിൽ നാളെ രാവിലെ 8:30 മുതൽ വൈകിട്ട് 5:30 വരെ വൈദ്യുതി മുടങ്ങും.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയിപ്പെറ്റ പന്തിരുകലും
2: ചാത്തൻ മൂത്രശങ്ക തീർക്കാനിരുന്നു.

0: ചെടികളുടെ മറവിൽ ഒരു കൊച്ചു മൺകുടം കിടക്കുന്നത് കണ്ടു. മഴവെള്ളം കുത്തിയൊലിച്ച് മണ്ണെല്ലാം നീങ്ങിപ്പോയിരുന്നു. കുടത്തിൻ്റെ വായ്ഭാഗം മാത്രം പുറത്ത് കാണാമായിരുന്നു. ചാത്തൻ കുടം വലിച്ചെടുത്തു, ഉള്ളിലേക്ക് നോക്കി. നിറയെ സ്വർണനാണയങ്ങൾ. അത്ഭുത പരവശനായി നിന്നു ഒരു നിമിഷം. കുടം കയ്യിലേന്തി ചാത്തൻ ബ്രാഹ്മണന്റെ വീട്ടിലേക്ക് കുതിച്ചു. ബ്രാഹ്മണൻ ഉമ്മറത്തിണ്ണയിൽ കൊടുങ്കയും കുത്തിയിരിക്കുകയായിരുന്നു. ഇനിയും നാല് പെൺമക്കളുണ്ട് വേളിക്ക് പ്രായമായിട്ട്. അവരെ എങ്ങനെ അയക്കും? സദ്യ ചെലവ്, സ്ത്രീധന ചെലവ്, ഈശ്വരാ, എന്തു ചെയ്യും? ചാത്തൻ പടികയറി വരുന്നത് ഉമ്മറത്തിരുന്നു കൊണ്ട് ബ്രാഹ്മണൻ കണ്ടു. എത്ര അവധിയായി പറയുന്നു, കയ്യിൽ ഒരു നാണയം പോലും എടുക്കാനില്ല. ബ്രാഹ്മണൻ നെടുവീർപ്പിട്ടു. ചാത്തൻ വന്ന പാടെ കുടം ബ്രാഹ്മണന്റെ മുമ്പിൽ വച്ചു. നടന്നതെല്ലാം വിശദീകരിച്ചു. എനിക്ക് കിട്ടിയ നിധിയാണിത്. ഇത് ഇവിടത്തേക്കുള്ളതാണ്. നാളെ തന്നെ കടം വാങ്ങിയ പണവും പലിശയും തിരിച്ചു കൊടുക്കൂ. ബാക്കിയുള്ളതുകൊണ്ട് പെൺമക്കളുടെ വേളി നടത്തൂ, ചാത്തൻ പറഞ്ഞു. ബ്രാഹ്മണന്റെ കണ്ണുകളിൽ ആനന്ദ കണ്ണീർ നിറഞ്ഞു. തൊണ്ടയിൽ ഗദ്ഗദം മുറ്റിനിന്നു. എന്റെ അകവൂർ ചാത്താ. സന്തോഷം സഹിക്കാനാവാതെ അദ്ദേഹം പൊട്ടിക്കരഞ്ഞു. പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ലെന്ന മട്ടിൽ ചാത്തൻ തിരിച്ചുപോയി. പിറ്റേ ദിവസം ബ്രാഹ്മണനെ കണ്ടപ്പോൾ വലിയ നമ്പൂതിരി ചോദിച്ചു, എന്താ പണം കൊണ്ടുവന്നിട്ടുണ്ടോ? ഉണ്ട്. പലിശ എത്രയാണ് തരേണ്ടത്? വലിയ നമ്പൂതിരിയുടെ കണ്ണുകൾ വികസിച്ചു. 1000 നാണ്യമാണ് താൻ വാങ്ങിയത്. വർഷം 2 കഴിഞ്ഞു. 500 നാണ്യം പലിശ തരണം, വലിയ നമ്പൂതിരി പറഞ്ഞു. ബ്രാഹ്മണൻ നമ്പൂതിരിയുടെ മുഖത്തേക്ക് ലേശമൊരു വെറുപ്പോടെ തന്നെ നോക്കി. മടിശീലയഴിച്ച് 1500 നാണ്യം പുറത്തെടുത്തു. നമ്പൂതിരിയുടെ മുന്നിൽ വച്ചു. ഒരക്ഷരം ഉരിയാടാതെ തിരിച്ചു നടന്നു. ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു ചാത്തൻ. 1000 നാണ്യത്തിന് 500 നാണ്യം പലിശയായി വാങ്ങിയത് വലിയ അന്യായമായി തോന്നി ചാത്തന്. അന്ന് വൈകുന്നേരം ചാത്തൻ നടക്കാനിറങ്ങി. എല്ലാ ചെറുമക്കുടിലുകളിലും പാവങ്ങളുടെ വീടുകളിലും കയറിയിറങ്ങി. വലിയ നമ്പൂതിരിക്ക് ഇടിച്ചക്ക ബഹു ഇഷ്ടമാണ്. നാളെ തന്നെ ഒരു ഇടിച്ചക്ക തിരുമുൽക്കാഴ്ചയായി കൊണ്ടു കൊടുത്തോളൂ, ഓരോരുത്തരോടും പറഞ്ഞു. അടുത്ത ദിവസം അകവൂർ മനയിലേക്ക് പുലയരുടെയും പറയരുടെയും ചെറുമരുടെയും പ്രവാഹം. എല്ലാ പേരുടെ കയ്യിലും ഇടിച്ചക്ക. പൂമുഖം ഇടിച്ചക്ക കൊണ്ട് നിറഞ്ഞു. വലിയ നമ്പൂതിരി കലശലായി അന്താളിച്ചു. ചാത്താ, അദ്ദേഹം വിളിച്ചു. എന്തോ? എന്തായി കാണുന്നത്? എല്ലാവരും ഇടിച്ചക്ക കൊണ്ടുവന്നിരിക്കുന്നു. എന്താ ഇതിന്റെ അർത്ഥം? തിരുമുൽക്കാഴ്ചയായി കൊണ്ടുവന്നതാണ്. കാഴ്ച കൊണ്ടുവന്നവർക്ക് സമ്മാനം കൊടുക്കേണ്ട ചുമതല ഇവിടേക്കുണ്ട്, ചാത്തൻ പറഞ്ഞു. വലിയ നമ്പൂതിരി കലശലായി ഞെട്ടി.
1: പി. നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ വായിച്ചത് പ്രീതി.

0: ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 8 സെക്കൻഡ്.
1: ആകാശവാണി എഫ് എം വാർത്തകൾ.
0: ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക, ഗോവ, കേരളം സന്ദർശനത്തിന് നാളെ തുടക്കമാകും. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ നാളെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം. സി ബി എസ് ഇ 12th ക്ലാസ് പരീക്ഷാ

0: മൂല്യനിർണയ പ്രക്രിയ സംബന്ധിച്ച എല്ലാ പരാതികളും പരിഹരിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. സംസ്ഥാനത്തെ എക്സൈസ് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യാൻ മന്ത്രി എം ലിജുവിന്റെ നേതൃത്വത്തിൽ നാളെ ഉന്നതതല യോഗം ചേരും. തിരുവനന്തപുരം തിരുവല്ലം പരശുരാമക്ഷേത്ര പരിസര നവീകരണം വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് രാജീവ് ചന്ദ്രശേഖർ എംഎൽഎ ജലവിഭവ മന്ത്രി മോൻസ് ജോസഫിനും ദേവസ്വം മന്ത്രി കെ മുരളീധരനും കത്ത് നൽകി. സംസ്ഥാനത്ത് ജൂൺ 1 വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ മുന്നേറ്റവുമായി ഇന്ത്യ. ലക്ഷ്യ സെന്നും പി വി സിന്ധുവും ക്വാർട്ടർ ഫൈനലിൽ. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ T20 പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ഇംഗ്ലണ്ടിലെ ചെസ് ഫോർഡിൽ നടക്കും. ഇന്ത്യൻ സമയം രാത്രി 11 മണിക്കാണ് മത്സരം.
1: ആകാശവാണി FM വാർത്തകൾ.
2: ശാസ്ത്രദീപ്തി.
3: റിഫൈൻഡ് കുക്കിംഗ് ഓയിൽ. പരമ്പരാഗതമായി നാം ഉപയോഗിച്ചു പോന്നിരുന്നത് പ്രകൃതിദത്തമായ ചക്കിലാട്ടിയ എണ്ണകളായിരുന്നെങ്കിൽ ഇന്ന് നാം കൂടുതലായും റിഫൈൻഡ് പാചക എണ്ണകളാണ് ഉപയോഗിക്കുക. ഇതിൻ്റെ കൂടിയ ഉപയോഗത്തിൻ്റെ പിറകിൽ പല കാരണങ്ങളുണ്ട്. ഒന്ന്, റിഫൈൻഡ് ഓയിലുകൾക്ക് ഉയർന്ന താപനിലയിൽ സ്ഥിരതയോടെ നിൽക്കാൻ കഴിവുണ്ട്. ഇത് അവയെ ഗാഢമായ വറുക്കൽ പ്രക്രിയയ്ക്ക് അഥവാ ഡീപ്പ് ഫ്രൈയിങ്ങിന് അനുയോജ്യമാക്കുന്നു. മറ്റൊന്ന്, റിഫൈനിങ് പ്രക്രിയയിലൂടെ ഓയിലിൻ്റെ സ്വാഭാവികമായ മണവും രുചിയും നീക്കം ചെയ്യപ്പെടുന്നതുകൊണ്ട് ഇത് പാചകം ചെയ്യുന്ന ഭക്ഷണത്തിൻ്റെ യഥാർത്ഥ രുചിയിൽ മാറ്റം വരാതെ വിഭവങ്ങൾ തയ്യാറാക്കാൻ സഹായകരമാവുന്നു. മറ്റൊന്ന്, റിഫൈൻഡ് ഓയിലുകളിൽ പ്രിസർവേറ്റീവ്സ് ചേർക്കുന്നതിനാലും എണ്ണ പെട്ടെന്ന് കേടാക്കുന്ന ഇംപ്യൂരിറ്റീസ് നീക്കം ചെയ്യുന്നതിനാലും അവ കൂടുതൽ കാലം കേടുകൂടാതെ സൂക്ഷിക്കാൻ സാധിക്കും. ഇതിനു പുറമെ വ്യാവസായികാടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നതിനാൽ റിഫൈൻഡ് ഓയിലുകൾ എളുപ്പത്തിൽ ലഭ്യമാകുന്നു. ഉൽപ്പാദന ചെലവും വിപണന വിലയും താരതമ്യേന കുറവാകുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ, ഉപയോഗിക്കാനുള്ള എളുപ്പവും വൈവിധ്യമാർന്ന പാചക രീതികൾക്ക് അനുയോജ്യമാണെന്നതും കുറഞ്ഞ വിലയുമാണ് ഉപഭോക്താക്കളെ റിഫൈൻഡ് ഓയിലുകൾ തിരഞ്ഞെടുക്കാൻ പ്രേരിപ്പിക്കുന്നത്. പക്ഷേ റിഫൈൻഡ് ഓയിലുകളെ ശുദ്ധീകരിച്ച എണ്ണ എന്ന രീതിയിൽ നാം നോക്കിക്കാണരുത്. കാരണം റിഫൈൻഡ് എണ്ണകൾ തയ്യാറാക്കുന്നത് ഏറെ കൂടിയ ചൂടിൽ കെമിക്കലുകളുടെ സഹായത്തോടെയാണ്. റിഫൈനിങ് പ്രക്രിയയിൽ ഇവ ഹെക്സെയിൻ പോലുള്ള രാസലായകങ്ങൾ ഉപയോഗിച്ചാണ് വേർതിരിച്ചെടുക്കുക. കൂടാതെ ബ്ലീച്ചിങ്, ഡീവാക്സിംഗ്, ഡീഓഡറൈസിംഗ്, ഡീഗമ്മിംഗ്, ഡീഅസിഡിഫിക്കേഷൻ എന്നീ രാസപദാർത്ഥങ്ങളുടെ സഹായത്തോടെ നടക്കുന്ന വിവിധ അവസ്ഥകളിൽ കൂടി കടന്നുപോയിട്ടാണ് റിഫൈൻഡ് ഓയിലുകൾ പുറത്തുവരിക. ഈ പ്രക്രിയകൾ എണ്ണയുടെ പ്രകൃതിദത്ത ഗുണങ്ങളും ആരോഗ്യകരമായ ഘടകങ്ങളും ഇല്ലാതാക്കാൻ കാരണമാവും. കൂടാതെ ഉയർന്ന താപനിലയിലുള്ള പ്രോസസ്സിംഗ്, മോശം കൊളസ്ട്രോളായി നാം കാണുന്ന LDL കൊളസ്ട്രോളിൻ്റെ അളവ് ഉയർത്താൻ കഴിവുള്ള ട്രാൻസ് ഫാറ്റുകളുടെ അളവ് വർദ്ധിപ്പിക്കാനും ഇടയാക്കാറുണ്ട്. അതുകൊണ്ട് പോഷക ഗുണങ്ങളുടെ സാന്നിധ്യം, സ്വാഭാവികത, ആരോഗ്യകരമായ ദീർഘകാല ഗുണങ്ങൾ എന്നിവയാണ് നമ്മുടെ മുൻഗണനാ പരിഗണനയെങ്കിൽ പരമ്പരാഗത രീതിയിലുള്ള ചക്കിലാട്ടിയ എണ്ണകൾ തന്നെയായിരിക്കണം നാം തിരഞ്ഞെടുക്കേണ്ടത്.
2: ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ കൊച്ചുബേബി മാഞ്ഞൂരാൻ. ശാസ്ത്രദീപ്തി.
0: FM ഈവനിംഗ് തുടരുന്നു. FM ഈവനിംഗിൽ ഇനി
4: ഇന്ന് യുവവാണിയിൽ കേൾക്കാം. ആകാശവാണിയുടെ 90-ാം വാർഷികത്തോടനുബന്ധിച്ച് ഇക്കഴിഞ്ഞ May 7 ആലുവ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന ക്വിസ് മത്സരത്തിന്റെ ശബ്ദലേഖനം. ഈ പരിപാടിയുടെ ആദ്യ ഭാഗം കഴിഞ്ഞ യുവവാണിയിൽ പ്രക്ഷേപണം ചെയ്തിരുന്നു. അതിന്റെ തുടർഭാഗമാണിന്ന്.

0: അപ്പൊ ഇനി അടുത്ത റൗണ്ട് തുടങ്ങാൻ പോവുകയാണ്. അപ്പൊ ഈ റൗണ്ട് മുതൽ നിങ്ങൾക്ക് ഓപ്ഷൻ ഇല്ല, ഉത്തരം മാത്രമേ ഉള്ളൂ. അപ്പൊ ഉത്തരം പറയാൻ അറിഞ്ഞില്ലെങ്കിൽ, ഉത്തരം തെറ്റിപ്പോയാൽ നമുക്ക് അടുത്ത ടീമിലേക്ക് പാസ് ഓൺ ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരെ പാസ് പറയാം. അപ്പൊ നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോവാം. ആ അപ്പൊ ഇപ്പൊ നമ്മൾ സയൻസ് ആൻഡ് ടെക്നോളജി കഴിഞ്ഞു. അപ്പോ ഇതില് കൊമേഴ്സും ഹ്യൂമാനിറ്റീസും ഒക്കെ എടുത്തവർക്ക് ഒരു വിഷമമായി. നമ്മൾ ആർട്സ് ആൻഡ് ലിറ്ററേച്ചറിലേക്കാണ് പോകുന്നത്. എല്ലാവർക്കും വേണ്ട ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റുകളാണ് ഇനി അടുത്തത്. അപ്പൊ ഇതില് പുസ്തകം വായിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടാവും, കവിത എഴുതുന്നവരുണ്ടാവും, അല്ലെ, അല്ലെങ്കിൽ കവിത വായിക്കുന്നവരുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷിക്കാനായി ആർട്സ് ആൻഡ് ലിറ്ററേച്ചർ. അപ്പൊ നമ്മൾ വീണ്ടും ടീം എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പൊ ഈ ഒരു റൗണ്ട് മുതൽ ഓപ്ഷൻ ഇല്ല, നിങ്ങൾ ആൻസർ പറയുക, അല്ലെങ്കിൽ തെറ്റി പറയുകയാണെങ്കിലോ അല്ലെ പാസ് ചെയ്യുകയാണെങ്കിലോ അടുത്ത ടീമിലേക്ക് പോകും. റെഡി അല്ലേ? തുടങ്ങാം. ഒരു ഒരു എനർജി ഇല്ല, തുടങ്ങാം. ആ ഡി സി ബുക്സ് കേട്ടിട്ടുണ്ടോ? ഡി സി ബുക്സ് പുസ്തകങ്ങളൊക്കെ ഇവിടെ പബ്ലിഷ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പബ്ലിഷറാണ്. ഒത്തിരി പുസ്തകങ്ങൾ അവരുടെ കയ്യിലുണ്ട്. ഈ ഡി സി ബുക്സിൽ ഡി സി എന്താണ്? ഡി സിയുടെ ഫുൾ ഫോം. ടീമേ ഇനി ആൻസർ പറയേണ്ടതാണ്. എന്തെങ്കിലും പറയൂ. ഡി സി
1: മറ്റേ കോമിക്സ്
0: കേട്ടില്ല, ഒന്നും അടുപ്പിച്ച് പറിച്ചു പറയാമോ?
1: കോമിക്സ്,
0: കോമിക്സ്, ഡി സി കോമിക്സിന്റെ ഓർമ്മയിലാണല്ലേ. ഇത് നമ്മുടെ മലയാളികളുടെ ആയിപ്പോയി. ഉത്തരം തെറ്റാണ്, നമുക്ക് അടുത്ത ആൾക്ക് കൊടുക്കേണ്ടി വരും. അപ്പൊ ടീം ബിക്ക് മൈക്ക് പാസ് ചെയ്യേണ്ടതാണ്. പാസ്. അപ്പൊ ടീം സി പാസ്സാണ്. ആർക്ക് മൈക്ക് പിടിക്കുക പോലും വേണ്ട, അടുത്ത ആൾക്ക് നേരെ കൊടുത്തു.
2: Can I guess?
0: Yeah, please. അവർ ഗസ് ചെയ്യാനുള്ള ധൈര്യം കാണിച്ചുകൊണ്ട്. അതൊരു പേരാണ്, അത്രയും ഒരു ക്ലൂ കൂടെ തരാം.
2: ഡബിൾ ചാർട്ട്.
0: കേട്ടില്ല.
2: ഡബിൾ ചാർട്ട്.
0: ഡബിൾ ചാർട്ട്. ഓ, ഡബിൾ ചാർട്ട് എന്ന് പേരിട്ട ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഓക്കെ, ഈ ആൻസർ.
3: ഡയറക്ട് കോമിക്സ്.
0: കേട്ടില്ല, ഒന്നുകൂടെ പറയൂ.
3: ഡയറക്ട് കോമിക്സ്.
0: ഡയറക്ട് കോമിക്സ്. ഓക്കെ, ഞാനതാണ് ഒരു പേരാണോ, ഒരു പേരാണോ, ഒരു മനുഷ്യന്റെ പേരാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മൾ ഈ ക്ലിക്ക് ബൈറ്റിലേക്കാണെന്ന് എന്റെ ഉത്തരം കേട്ടാൽ നിങ്ങൾ ഞെട്ടും. അപ്പൊ എഫിന് ആൻസർ പറയാമോ? ഇല്ല. ഓക്കെ, അതിന്റെ ഉത്തരം ഡൊമിനിക് ചാക്കോ എന്നാണ്. ഡൊമിനിക് ചാക്കോ കിഴക്കേമുറി എന്ന ആളാണ് ഡി സി ബുക്സ് സ്ഥാപിച്ചത്. അപ്പൊ അദ്ദേഹത്തിനെ എല്ലാവരും വിളിച്ചുകൊണ്ടിരുന്നത് ഡി സി എന്നായിരുന്നു. അപ്പൊ അദ്ദേഹം തുടങ്ങിയ ബുക്ക് ഷോപ്പിന് അദ്ദേഹം എളുപ്പത്തിലൊരു പേരിട്ടു, ഡി സി ബുക്സ്. അപ്പോൾ ഡൊമിനിക് ചാക്കോ, അതാണ് ഡി സിയുടെ പൂർണ്ണ രൂപം. ഓക്കെ, അപ്പൊ ആർക്കും പോയിന്റ് ഇല്ല, ഡി സി ബുക്സ് കൊണ്ടുപോയി. ഓക്കെ, അടുത്ത ചോദ്യം. അപ്പോ ഇത് സംഗീതാത്മകമായ ഒരു ചോദ്യം തന്നെ ചോദിക്കാം. കർണാടക സംഗീതം ഉണ്ടല്ലോ, കർണാടക സംഗീതം, കർണാടക സംഗീതത്തിൽ അടിസ്ഥാന രാഗങ്ങൾ, മേളകർത്താ രാഗങ്ങൾ എന്ന് പറയും, എത്ര എണ്ണമുണ്ട്? എണ്ണം
4: എട്ട്.
0: എട്ട്. ഓക്കെ, എട്ടല്ല. അടുത്ത ആൾക്ക് ആൻസർ പറയാം.
4: അഞ്ച്.
0: അഞ്ച്. ടീം ഡി.
2: പത്ത്.
0: പത്ത്. അടുത്തത്?
4: ഏഴ്.
0: ഏഴ്. സരിഗമ പതിനിസ് ആയിരിക്കില്ല ഉദ്ദേശിച്ചത്.
4: ഏഴ്.
0: ഏഴ്. ഏഴ് അവിടെ ഇല്ലാന്ന് പറഞ്ഞിട്ടാണ് കിട്ടത്.
4: നാല്.
0: നാല്. എന്തായാലും പത്തിൽ മേളിലേക്കാര് പെടില്ല. ശരിക്കും 72 മേളകർത്താ രാഗങ്ങളുണ്ട്. അപ്പോ എന്തായാലും സംഗീതത്തിൽ ആർക്കും പിടിപാടില്ല എന്ന് മനസ്സിലായിരുന്നു. അപ്പൊ നമ്മൾ സിയിലേക്ക് പോവുകയാണ്. സി അല്ലേ ഇനി അടുത്തത്? ഓക്കെ, അപ്പോ അടുത്ത ഓപ്ഷൻ ടീം സിയോട് ചോദിക്കാനുള്ളത്. ഞാൻ ഒരു നാല് നൃത്തരൂപങ്ങളുടെ പേര് പറയാം. ഇതിൽ ഹിമാചൽ പ്രദേശിൽ, അവിടുത്തെ, നമ്മൾ മോഹിനിയാട്ടം കേരളത്തിന്റെ എന്ന് പറയുന്ന പോലെ, ഹിമാചൽ പ്രദേശിലെ നൃത്തരൂപം ഏതെന്ന് പറയണം. ഗർബ, കർമ്മ, നതി, ബംഗ്ര. എ ഗർബ, ബി കർമ്മ, സി നതി, ഡി ബംഗ്ര. ഈ നാലിൽ ഹിമാചൽ പ്രദേശിലെ നൃത്തരൂപം ഏതാണ്? ഓപ്ഷൻ സി പറയാമോ?
4: ഡി.
0: കർമ്മ. കർമ്മയാണല്ലോ പറഞ്ഞത്. ഓക്കെ, കർമ്മയല്ല. അപ്പൊ അടുത്ത ആൾക്ക്
5: ബംഗ്ല.
0: കേട്ടില്ല,
5: ബംഗ്ല.
0: ബംഗ്ര. അടുത്തത് അല്ല, ഞാൻ ആൻസർ ലാസ്റ്റ് പറയാം. ഗർഭ, കർമ്മ, നദി, ബംഗ്ര. ഞാൻ ആൻസർ ലാസ്റ്റ് പറയാം. അപ്പൊ ഞാൻ നിങ്ങളുടെ ആൻസേഴ്സ് കേൾക്കുന്നേ ഉള്ളൂ, ലാസ്റ്റ് ആൻസർ പറയാം. ഇവിടെ പറഞ്ഞത് കർമ്മ, ഇവിടെ പറഞ്ഞത് ബംഗ്രയാണ്. നിങ്ങളുടെ ആൻസർ?
4: നദി.
0: നദി.
4: നദി.
0: നദി. എ ഗർഭ, ബി കർമ്മ, സി നദി, ഡി ബംഗ്ര. നദി. എല്ലാരും നദിയാണല്ലോ പറയുന്നത്. അടുത്തത്.

0: നാതി, എല്ലാരും അതിൽ ഉറപ്പിച്ചു. ആ എന്തായാലും ഉത്തരം നാതി തന്നെയാണ്, കറക്റ്റാണ് പറഞ്ഞത്. നാതി പറഞ്ഞ ടീം ഇ എഫ് എ ബി എല്ലാവർക്കും 5 പോയിന്റ് വെച്ച് കൊടുക്കേണ്ടി വരും. അപ്പോ അടുത്തത്, അടുത്ത ഡി. ഇപ്പൊ സിയോടായിരുന്ന ചോദ്യം, അടുത്ത ഡിയോടാണ്. ഓപ്ഷൻ ഇല്ല, ഇനി ഓപ്ഷൻ ഇല്ലാത്ത ചോദ്യമാണ്. മലയാള ഭാഷയിൽ, മലയാള ഭാഷയിൽ ആദ്യം അച്ചടിച്ച പുസ്തകം ഏതാണ്? ആദ്യം രചിച്ചതല്ല, ആദ്യം അച്ചടിച്ചത്.
1: പാസ്.
0: ഇപ്പൊ ആൻസർ പറയാൻ പോവുകയാണെന്നുള്ളത് ആലോചിച്ച് ആ കോൺഫിഡൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ പാസ്സാണ്. അപ്പൊ അടുത്തത് ഇ.
2: വർത്തമാന പുസ്തകം.
0: വർത്തമാന പുസ്തകം. അടുത്തെത്തി.
2: ഫോർത്തൂസ് മലബാർക്കസ്.
0: ഫോർത്തൂസ് മലബാർക്കസ് അല്ല, അത് പ്രിന്റ് ചെയ്തതല്ല, അത് ഇവിടെ രചിക്കപ്പെട്ടതായിരുന്നു. ക്വസ്റ്റ്യൻ, മലയാള ഭാഷയിൽ ആദ്യം അച്ചടിച്ച പുസ്തകം, അതായത് പ്രിന്റിംഗ് പ്രസ്സിൽ ആദ്യമായിട്ട്. സംക്ഷേപ വേദാർത്ഥം. ശരിയാണ്. അപ്പൊ സംക്ഷേപ വേദാർത്ഥം 1772 അച്ചടിച്ചത്. ഇത് ഇവിടെയല്ല അച്ചടിച്ചത്, റോമിലാണ് അച്ചടിച്ചത്. കാരണം അന്ന് ഇതിന്റെ അച്ചടി, ആ ലിപിയും പ്രസ്സൊന്നും ഇവിടെ ഇല്ല, ടെക്നോളജി ഒന്നും ഇല്ല. റോമിൽ അച്ചടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് സംക്ഷേപ വേദാർത്ഥം. ഇതൊരു മതഗ്രന്ഥമായിട്ടായിരുന്നു. അപ്പൊ ടീം ബി അത് കൃത്യമായി പറഞ്ഞു. അപ്പൊ ടീം ബിക്ക് ഇപ്പോ 5 മാർക്ക് കൂടെ പോയിട്ടുണ്ട്. വർത്തമാന പുസ്തകം ആദ്യത്തെ യാത്രാ വിവരണ പുസ്തകമാണ്. അതും 1785. പിന്നെ ഒരു 13 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഈ വർത്തമാന പുസ്തകം രചിച്ചത്. അപ്പോ അടുത്തത്, അടുത്തത് ഇനി വരുന്നത് ടീം ഇയോടല്ലേ? ടീം ഇ. ടീം ഇയോടുള്ള ചോദ്യം, നമുക്ക് എപ്പിക്സ്, ഇതിഹാസം ഉണ്ടല്ലേ, നമുക്ക് കുറെ ഇതിഹാസങ്ങളുണ്ട്, ചിലതൊക്കെ വായിച്ചിട്ടുണ്ടാവും. അപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ ഇതിഹാസം ഏതാണ്?
2: ഖസാക്കിന്റെ ഇതിഹാസം.
0: എന്റെ ദൈവമേ.
2: പാസ്.
0: പാസ്. ഇത്ര ആലോചിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അവർക്ക് എന്തെങ്കിലും പറയുന്നു. ഇല്ല. അടുത്ത
2: വാർ ആൻഡ് ലവ്.
0: പോരട്ടെ ടീമേ, നിങ്ങൾക്ക് തിരിച്ചു വരാനുള്ള ഒരു അവസരമാണിത്. അറിയാവുന്ന ഒരു ഇതിഹാസത്തിന്റെ പേരെങ്ങോറ?
1: മഹാഭാരതം.
0: മഹാഭാരതം. മഹാഭാരതം. ഏക്കെ ഒരു കൈയടി കൊടുക്കണം, ഇത്ര ആലോചിച്ചെടുത്തതാണ്. അപ്പൊ നമ്മുടെ ഇന്ത്യയിലാണ് ഏറ്റവും വലിയ ഇതിഹാസം രചിക്കപ്പെട്ടിട്ടുള്ളത്. കാരണം അത് അത്രയും വലുതാണ്. ബാക്കി ഒഡീസി, ഇലിയഡ്, ഹോമർ ഇതെല്ലാം ഉള്ള ഇതെല്ലാം കവിതകളാണ്, പോയംസ് ആണ്, എപ്പിക് പോയംസ് ആണ്. ഇതിന്റേതൊക്കെ എത്രയോ ഇരട്ടി വലിപ്പമുണ്ട് നമ്മുടെ മഹാഭാരതത്തിന്. അപ്പൊ മഹാഭാരതം എന്ന് ആർക്കും മഹാഭാരതം വന്നില്ല, ഖസാക്കിന്റെ ഇതിഹാസം വരെ എത്തിയുള്ളൂ, അത് കഴിഞ്ഞിട്ടുള്ള ഇതിഹാസങ്ങളൊന്നും വന്നില്ല. അപ്പൊ നമ്മൾ അവസാന ചോദ്യം ചോദിക്കാൻ പോവുകയാണ്. ആ ഇപ്പൊ എന്തായാലും നിങ്ങൾ കവിതകളൊക്കെ പഠിച്ചിട്ടുണ്ടാവല്ലോ അല്ലെ? 10ാം ക്ലാസ് വരെയെങ്കിലും പഠിച്ചിട്ടുണ്ടാവില്ലോ അല്ലെ, മലയാളം കവിതകൾ. അപ്പൊ അതില് ശബ്ദസുന്ദരൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന മലയാള കവി ആരാണ്?
2: ഇടശ്ശേരി.
0: ഇടശ്ശേരി അല്ല.
2: അല്ല.
0: ഇപ്പോ ടീമേക്ക് മൈക്ക് പോവുകയാണ്. ശബ്ദസുന്ദരൻ എന്നറിയപ്പെട്ടിരുന്ന മലയാള കവി, ശബ്ദസുന്ദരനാണ്, കാണാൻ സുന്ദരനാണ് അല്ലയോ എന്ന് നമുക്കറിയില്ല. ഇത് അദ്ദേഹം വളരെ നല്ല വാക്കുകൾ, നല്ല പദങ്ങൾ ഉപയോഗിച്ചാണ് കവിതകൾ എഴുതിയിരുന്നത്. കുഞ്ചൻ നമ്പ്യാർ. കുഞ്ചൻ നമ്പ്യാർ അല്ല. അടുത്ത ആൾക്ക് ടീം ബി, മൈക്കിലൊന്ന് പറയോ.
2: കുമാരനാശാനും
0: അല്ല. ടീം സി. ആ പറഞ്ഞോളൂ, കുഴപ്പമില്ല.
2: വള്ളത്തോൾ.
0: വള്ളത്തോൾ. വള്ളത്തോളാണ്. വള്ളത്തോളിന്റെ പൂർണ്ണ
2: വള്ളത്തോൾ നാരായണ മേനോൻ.
0: വള്ളത്തോൾ നാരായണ മേനോൻ. ഓക്കെ. അപ്പൊ വള്ളത്തോൾ. അപ്പോ ടീം സിക്ക് 5 പോയിന്റ്. ഓക്കെ. അപ്പോ നമ്മൾ ഇത് കേട്ടിട്ടുണ്ടാവില്ലേ, ആശാനാശിയ ഗംഭീരൻ ഉള്ളൂർ ഉജ്ജ്വല ശബ്ദാഠ്യൻ എന്നുള്ള ഇതിന്റെ അവസാനത്തെ വരി അതാണ്, വള്ളത്തോൾ ശബ്ദസുന്ദരൻ. വള്ളത്തോളിന് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? പോരാ പോരാ നാളെ നാളിലോ എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ടുണ്ടോ? അപ്പോ നമ്മൾ ആർട്സ് ആൻഡ് ലിറ്ററേച്ചറും കഴിഞ്ഞിരിക്കുകയാണ്. 3 റൌണ്ടുകൾ കഴിഞ്ഞു. ഇനി അവസാന റൗണ്ടിലേക്കാണ് പോകാൻ പോകുന്നത്. അപ്പൊ അവസാന റൗണ്ടിലും ഇതേ നിയമങ്ങളാണ്. നമുക്ക് ഓപ്ഷൻസ് ഇല്ല, പാസിംഗ് ആണ്. അപ്പോ തെറ്റുത്തരം പറഞ്ഞാലോ, അല്ലെങ്കിൽ പറയാൻ അറിയില്ല, ആൻസർ അറിയില്ലെങ്കിൽ അടുത്തയാൾക്ക് കൊടുക്കണം. അപ്പൊ നമ്മൾ ഇപ്പോൾ ഇത്തവണ എയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ തിരിച്ച് ഇയിലേക്ക് വരികയാണ്, ഇയിൽ നിന്ന് തിരിച്ച്. അപ്പൊ ലാസ്റ്റ് റൗണ്ടിലേക്ക് പോവാം. ഇതുവരെ എല്ലാം ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ ലാസ്റ്റ് റൗണ്ട്, ലാസ്റ്റ് റൗണ്ട് റൗണ്ട് ആകാശവാണിയാണ്. ആകാശവാണി ഓൾ ഇന്ത്യ റേഡിയോയെ കുറിച്ചിട്ടുള്ള പല വിവരങ്ങളാണ് ചോദിക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആകാശവാണിയെ കുറിച്ചിട്ടുള്ള എത്രയൊക്കെ വിവരമുണ്ട് എന്ന് നമുക്ക് പരീക്ഷിക്കാം. 1ാമത്തെ ചോദ്യം വളരെ എളുപ്പമുള്ള ചോദ്യമാണ്, നിങ്ങളത് പല

0: അപ്പോഴായിട്ട് കേട്ടിട്ടുണ്ടാവും, നമ്മുടെ പ്രധാനമന്ത്രിയുടെ പേര്. അതല്ല ചോദ്യം, അറിയാമല്ലോ അല്ലെ? എന്നാ പറഞ്ഞോളൂ. ആ, നരേന്ദ്രമോദി. അപ്പൊ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ പ്രക്ഷേപണം ചെയ്യുന്ന ഒരു പ്രതിമാസ പരിപാടിയുണ്ട്. ആ പരിപാടിയുടെ പേരെന്താണ്?
1: മൻ കി ബാത്.
0: അപ്പോ തന്നെ അവർ പറഞ്ഞു, അപ്പൊ മൻ കി ബാത് മാസത്തിൽ എപ്പോഴാണ് പ്രക്ഷേപണം ചെയ്യുന്നതെന്നറിയോ? എല്ലാ അവസാന ഞായറാഴ്ചകളിലും രാവിലെ 11 മണിക്കാണ് അദ്ദേഹം പ്രക്ഷേപണം ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒറിജിനൽ പോഡ്കാസ്റ്റ് ഹിന്ദിയിലും ഇംഗ്ലീഷിലും ആയിരിക്കും. അതിന് 11 മണി കഴിഞ്ഞ് ഏതാണ്ട് അരമണിക്കൂറുണ്ട്, 11:30 ആകുമ്പോൾ തന്നെ ഞങ്ങളത് മലയാളത്തിലും അപ്പൊ തന്നെ പരിഭാഷപ്പെടുത്തി കൊടുക്കും. എന്നിട്ട് അതിന്റെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്കും കേൾക്കാം. അപ്പൊ ഇനി അടുത്ത തവണ മൻ കി ബാത്ത് വരുമ്പോൾ നിങ്ങൾ കേൾക്കാൻ ശ്രമിക്കണേ, ആകാശവാണി ട്യൂൺ ചെയ്താൽ മതി. ഓക്കെ. അപ്പൊ മൻ കി ബാത്തിൽ നിന്ന് നമ്മൾ പോകുന്നത് ലക്ഷദ്വീപിലേക്കാണ്. ലക്ഷദ്വീപ് അറിയാലോ. ലക്ഷദ്വീപില് ആകാശവാണിയുടെ ഒരു നിലയുണ്ട്. കാരണം ആകാശവാണി ജനങ്ങൾക്ക് വേണ്ടിയുള്ളതിനാൽ എല്ലാ ജനവിഭാഗങ്ങൾക്കും ആകാശവാണി പരിപാടി കേൾക്കണമെന്നുള്ളതിനാൽ നാം എല്ലാ സ്ഥലങ്ങളിലും ആകാശവാണിയുടെ നിലയങ്ങൾ സ്ഥാപിക്കാറുണ്ട്. അപ്പൊ അത് കശ്മീരിലെ ഏറ്റവും പാടുള്ള പ്രദേശങ്ങൾ തൊട്ട് അല്ലെ നോർത്ത് ഈസ്റ്റോ മരുഭൂമി രാജസ്ഥാൻ മരുഭൂമിയിലും എല്ലാം സ്റ്റേഷനുള്ള പോലെ ലക്ഷദ്വീപിലും നാം സ്റ്റേഷനുണ്ട്. ലക്ഷദ്വീപിൽ ഏത് ദ്വീപിലാണ് ആകാശവാണി നിലയം സ്ഥാപിച്ചിരിക്കുന്നത്? ലക്ഷദ്വീപിലെ ദ്വീപുകളുടെ പേരറിയോ? ഒരു ഗസ്
1: ചെയ്യുന്നവരത്തി.
0: കറക്റ്റാണ്, കവരത്തിയാണ് ലക്ഷദ്വീപിന്റെ തലസ്ഥാനവും. അപ്പൊ അവിടെ തന്നെയാണ് ആ നിലയോ സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പൊ ലക്ഷദ്വീപിലെ ഏതാണ്ട് 8-10 ദ്വീപുകളേ ഉള്ളൂ പേരങ്ങനെയാണെങ്കിൽ. അപ്പൊ ആ ദ്വീപുകളിലേക്കുള്ള ഏക ഒരു വിനിമയ മാർഗം ഈ ആകാശവാണിയാണ്, ആകാശവാണി കവരത്തിയാണ്. അപ്പൊ നമ്മൾ ടീം എഫും ഇയും കഴിഞ്ഞ് ടീം ഡിയിലേക്കാണ്. ടീം ഡി അടുത്ത ഉത്തരം പറയാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. ചോദ്യം കിട്ടേണ്ട താമസമേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇതുപോലെ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും ഏറ്റവും ദുർഘടമായ സ്ഥലങ്ങളിലൊക്കെ നിലയം സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ആകാശവാണി നിലയം എവിടെയാണ്? ഏറ്റവും ഉയരത്തിൽ എവിടെയായിരിക്കും? ഏറ്റവും ഹൈറ്റ് കൂടിയ ഒരു സ്ഥലം ആലോചിച്ച് നോക്കും. ലുലുമോൾ എന്നൊന്നും പറയരുത്, വേറെ എന്തെങ്കിലും പറയാം.
2: അരുണാചൽ
0: കേട്ടില്ല?
2: അരുണാചൽ,
0: അരുണാചൽ, അരുണാചൽ പ്രദേശ് ആയിരിക്കില്ല ഉദ്ദേശിച്ചത്. ആ അരുണാചൽ പ്രദേശ് ഞാൻ പറഞ്ഞില്ല, സ്റ്റേറ്റിന്റെ പേരായിരിക്കില്ല എന്ന് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു. അപ്പൊ നമുക്ക് തെറ്റിപ്പോയി.
1: ലഡാക്ക്.
0: ലഡാക്ക് ആ അല്ല, തെറ്റിപ്പോയി.
3: കൊച്ചി.
0: കൊച്ചിയോ? സോറി, നിർഭാഗ്യവശാൽ അല്ല. കൊച്ചിയിലെ ഉയരം കൂടിയ സ്ഥലങ്ങൾ ഇന്ത്യയിലുണ്ട്. അപ്പൊ ഒന്ന് മയക്കുന്ന കൈമാറണം ടീം എഫിന്.
1: പാസ്.
0: നല്ല ഉത്തരം. നിങ്ങൾ വിചാരിച്ചാലും നടന്നില്ല, എന്തെങ്കിലും ഒരു ഉത്തരം പറഞ്ഞേ പറ്റുള്ളൂ. ആ മലയൊക്കെ കുന്നൊക്കെ ആയിരിക്കുമല്ലോ, എന്തായാലും ഇത് ഇത്ര ഉയരത്തി കൊണ്ട് വെക്കണ്ടേ. കാഞ്ചൻജംഗ. കാഞ്ചൻജംഗ അല്ല, ഒന്ന് കാഞ്ചൻജംഗ നമ്മുടെ കയ്യിലല്ല, ഇപ്പോ ഇന്ത്യയിലല്ല.
1: ഗുൽമർഗ്.
0: ഗുൽമർഗ്. ഗുൽമർഗും അല്ല, സോറി. അപ്പൊ ലഡാക്കും ഗുൽമർഗും ഒക്കെ പറഞ്ഞ സ്ഥിതിക്ക് ആ ആ ഭാഗത്തായിരുന്നു. കാർഗിലാണ് ഉത്തരം. കാർഗിലാണ്. അപ്പൊ അങ്ങനെ ഒരു യുദ്ധമൊക്കെ നടന്ന സ്ഥലമാണല്ലോ, അവിടെയും ഒരു ആകാശവാണി നിലയമുണ്ട്. അപ്പൊ ആകാശവാണി കാർഗിലാണ് ഏറ്റവും ഉയരത്തിലുള്ള റേഡിയോ സ്റ്റേഷൻ. അപ്പൊ ആകാശവാണി എല്ലാവർക്കും അറിയാം റേഡിയോയിലാണ് എല്ലാവരും ട്യൂൺ ചെയ്യുന്നത് അല്ലെ. അപ്പൊ റേഡിയോ പലരും, ചിലർ കാറിലിരുന്നായിരിക്കും കേൾക്കുക റേഡിയോ. പഴയ റേഡിയോ ഡിവൈസ് ഒക്കെ ചിലരുടെ ഇല്ല. അപ്പൊ നമ്മൾ ടെക്നോളജി മാറുന്നതനുസരിച്ച് ആകാശവാണിയും മാറുന്നുണ്ട്. ആകാശവാണിക്ക് ഒരു ആപ്പ് ഉണ്ട്, ഒരു മൊബൈൽ ആപ്പ്. ആ മൊബൈൽ ആപ്പിന്റെ പേരെന്താണ്? ഇപ്പൊ ആൻഡ്രോയിഡും ഐഫോണിലും എല്ലാം ഇത് ഇൻസ്റ്റാൾ ചെയ്ത് ഇന്ത്യയിലെ ഏത് ആകാശവാണി നിലയവും അതിൽ ഇന്റർനെറ്റ് വഴി സ്ട്രീം ചെയ്ത് കേൾക്കാം. നമുക്ക് റേഡിയോയുടെ ആവശ്യമില്ല, പഴയ പോലെ ട്യൂൺ ചെയ്യേണ്ട. ഡിജിറ്റൽ ക്ലാരിറ്റിയിൽ നമുക്കതിൽ കേൾക്കാം. വേണമെങ്കിൽ വേറൊരു ഫോണിൽ നമുക്ക് റെക്കോർഡും ചെയ്യാം. അപ്പൊ നിങ്ങളുടെ പരിപാടിയൊക്കെ എയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ആപ്പിലൂടെ കേൾക്കാം. ആ ആപ്പിന്റെ പേരെന്താണ്?
1: എയർ മലയാളം ആകാശവാണി.
0: എയർ മലയാളം ആകാശവാണി അല്ല.
1: ആകാശഗംഗ.
0: ആകാശത്തിന്റെ ആകാശഗംഗ. കൊള്ളാം, നല്ല പേരായിരുന്നു. ഞങ്ങൾ പേരിടുന്നതിന് മുമ്പേ നിങ്ങളെ കൺസൾട്ട് ചെയ്യേണ്ടതായിരുന്നു. ടീം എ, അവർ മൈൻഡ് പോലും ചെയ്യുന്നില്ല.
3: എഫ് എം റേഡിയോ
0: അതും അല്ല. അപ്പൊ നമ്മള് മൈക്ക് എഫിലേക്ക് പോവുകയാണ്.
1: റേഡിയോ മാംഗ.
0: റേഡിയോ.

0: മാങ്ക മാങ്ങല്ല, അത് വേറൊരാളുടെ പേരാണ്, ഞങ്ങൾ എന്തായാലും ആ പേരിൽ എടുക്കാൻ പറ്റില്ലല്ലോ. മാങ്ങയല്ല പറയൂ. അപ്പോ തിരിച്ച് ഈയിലേക്ക് വന്നിരിക്കുകയാണ് അവസരം.
1: ആകാശവാണി
0: എന്ന് തന്നെ പേരിടാമെന്ന് തീരുമാനിച്ചു. അതുമല്ല, സോറി. അപ്പോൾ ടീം ഡി,
2: എഫ് എം ദൂരദർശൻ.
0: വളരെ ക്രിയേറ്റീവായ പേരുകളൊക്കെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നിർഭാഗ്യവശാൽ ഇതൊന്നുമല്ല പേര്. പേര് ന്യൂസ് ഓൺ എയർ എന്നാണ്. ന്യൂസ് ഓൺ എയർ, AIR മീൻസ് ഓൾ ഇന്ത്യ റേഡിയോ. അപ്പോൾ അതാണ് നമ്മുടെ ആപ്പിന്റെ പേര്, ന്യൂസ് ഓൺ എയർ. അങ്ങനെ ടീം സിയോടല്ലായിരുന്നു ഇപ്പോൾ ചോദ്യം വന്നത്, അപ്പൊ ടീം ബിയോടാണ് അടുത്ത ചോദ്യം. കുറച്ച് എളുപ്പമുള്ള ചോദ്യമാണ്, നമുക്ക് അറിയായിരിക്കും ചിലപ്പോൾ. കേരളത്തിൽ എത്ര ആകാശവാണി റേഡിയോ നിലയങ്ങളുണ്ട്? നിലയങ്ങളാണ് ചോദിച്ചാൽ എവിടെയൊക്കെയാണ് കേരളത്തിൽ ആകാശവാണി നിലയങ്ങളുള്ളത്?
1: രണ്ട്
0: അല്ല,
3: 14.
0: ഓരോ ജില്ലയിലും ഓരോ നിലയിരിക്കട്ടെ എന്ന് വിചാരിച്ചു. 14 അല്ല.
1: പാസ്.
0: ഓ, നല്ലൊരു നമ്പർ പറയായിരുന്നു. കുഴപ്പമില്ല, പാസ് പറഞ്ഞ പിന്നെ നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല.
1: ഒന്ന്
0: കൊച്ചി മാത്രം മതിയല്ലേ. 24. ഒന്നിന് പെട്ടെന്ന് വളർന്ന് 24. പത്തുമല്ല. ബിയോടല്ല നമ്മൾ ചോദിച്ചത്. ഉത്തരം 7 7 സ്റ്റേഷനുകളാണ് ഉള്ളത്. 10 ചാനലുകളുണ്ട് ഇവിടെ. ചില സ്റ്റേഷനുകളിൽ ഒന്നിൽ കൂടുതൽ ചാനൽ. ഇപ്പൊ കൊച്ചിയിൽ തന്നെ റെയിൻബോ FM ഉണ്ട്, ആകാശവാണി കൊച്ചി FM ഉണ്ട്, 2 FM ഉണ്ട്. ഏതൊക്കെ സ്ഥലമാണെന്ന് പറയാൻ പറ്റുമോ? 7 സ്റ്റേഷൻ ചുമ്മാ ഗസ് ചെയ്തു. കൊച്ചി എന്തായാലും ഉണ്ട്. തിരുവനന്തപുരം, തൃശൂർ, പത്തനംതിട്ടയിലായില്ല, മലപ്പുറം. മലപ്പുറത്ത് നമ്മളൊരു സ്ഥലം കൃത്യമായിട്ട് അവിടെ ഒരു സ്ഥലമുണ്ട്. കോഴിക്കോടുണ്ട്. മലപ്പുറത്ത് ഒരു പ്രത്യേക സ്ഥലത്തിന്റെ അല്ല ആകാശവാണി മലപ്പുറം എന്നല്ല അതറിയപ്പെടുന്നത്, ആകാശവാണി മഞ്ചേരി എന്നാണ് അതറിയപ്പെടുന്നത്. മഞ്ചേരി, പിന്നെ കണ്ണൂരുണ്ട്. അപ്പൊ അങ്ങനെ 7 സ്റ്റേഷനുകളാണുള്ളത്. തൃശ്ശൂർ നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ ഈ 7 സ്റ്റേഷനുകളാണുള്ളത്. പിന്നെ നമുക്ക് ചില സ്റ്റേഷനുകൾ, ഇപ്പൊ തിരുവനന്തപുരത്ത് 2 ചാനലുണ്ട്, കൊച്ചിയിൽ 2 ചാനലുണ്ട്, കോഴിക്കോട് 2 ചാനലുണ്ട്, പിന്നെ കവരത്തി നമ്മുടെ കൂടെ തന്നെ വിടും. അങ്ങനെ മൊത്തം 7 നിലയങ്ങളാണുള്ളത്. ഓക്കെ, അപ്പൊ നമ്മുടെ അവസാന കണ്ണിയിലേക്ക് വരികയാണ്. അവസാന റൗണ്ടിലെ അവസാന ചോദ്യം എയിലേക്കാണ്. ഇപ്പൊ എയ്ക്ക് വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ് തരാൻ പോകുന്നത്. ഇതിനെന്തായാലും നിങ്ങൾ ഉത്തരം പറയും. യൂത്തിന് വേണ്ടി, അതായത് യുവാക്കൾക്ക് വേണ്ടി, ആകാശവാണി എല്ലാ നിലയങ്ങളിലും ഒരേ പേരിലാണ് പരിപാടി അവതരിപ്പിക്കുന്നത്. യുവാക്കൾക്ക് വേണ്ടിയുള്ള ആകാശവാണിയുടെ പരിപാടിയുടെ പേരെന്താണ്? ഇത് 1960 തുടങ്ങിയതാണ്. ഇതിന്റെ സിഗ്നേച്ചർ ട്യൂൺ ഇപ്പോഴും മാറിയിട്ടില്ല, പഴയ സിഗ്നേച്ചർ ട്യൂൺ തന്നെയാണ്. പറയാമോ?
1: യുവവാണി.
0: ആ പരിപാടിയുടെ റെക്കോർഡിങ്ങിനാണ് ഞങ്ങൾ ഇവിടെ വന്നത് തന്നെ, യുവവാണി എന്നുള്ള പേരിൽ. അപ്പോ യുവാക്കൾക്ക് വേണ്ടിയുള്ള റേഡിയോ പരിപാടികൾ ഇന്ത്യയിലെ, കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ ആകാശവാണി നിലയങ്ങളും യുവവാണി എന്നുള്ള പേരിലാണ്. അപ്പോ യുവവാണിയോടുകൂടി നമ്മുടെ ഇന്നത്തെ ഇന്നത്തെ ക്വിസ് കഴിഞ്ഞു എന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ നമുക്ക് ഇവിടെ ഒരു ടൈ വന്നിരിക്കുകയാണ്. അപ്പൊ നമുക്ക് സ്കോർ നില നോക്കാം. ടീം എ 10 പോയിന്റ്, അപ്പൊ ടീം ബി 30 പോയിന്റ്, ടീം സി 15 പോയിന്റ്, ടീം ഡി 10 പോയിന്റ്, ടീം ഇ 30 പോയിന്റ്, ടീം എഫ് 25 പോയിന്റ്. അപ്പൊ നമുക്ക് ടീം ബിയും ടീം ഇയും തമ്മിൽ ടൈ വന്നിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇവരെ രണ്ടുപേരെയും വെച്ച് ഒന്നുകൂടി ഒരു ടൈ ബ്രേക്കർ കൂടി നടത്തണം. അപ്പോൾ ടൈ ബ്രേക്കർ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, അപ്പൊ നമ്മൾ അറേഞ്ച്മെന്റ് ഒക്കെ കഴിഞ്ഞു ഏതാണ്ട്. അപ്പൊ ഇവിടെ ബിയും ഇയും ആണ് ടൈ വന്നിരിക്കുന്നത്. ആർക്ക് ആരാണ് ഒന്നാം സ്ഥാനത്തേക്ക് എത്തേണ്ടെന്നുള്ള രീതിയിൽ ഒരു മത്സരം വന്നതിനാൽ നമ്മളിപ്പം 3 ക്വസ്റ്റ്യൻ വീതം രണ്ടുപേർക്കും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ടീം ബിയോട് ആദ്യം 3 ചോദ്യം ചോദിക്കും, ഓപ്ഷൻസ് ഉണ്ടാവും, നിങ്ങൾക്ക് ആൻസർ പറയാം. അതുപോലെ തന്നെ ടീം ഇയോട് 3 ചോദ്യം ഉണ്ടാവും. പാസിംഗ് ഇല്ല. നിങ്ങൾ പറഞ്ഞത് തെറ്റാണെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോകും, അത് കഴിഞ്ഞ് അടുത്ത ചോദ്യത്തിലേക്ക് പോകും. 3 ചോദ്യം ബിയോട് തുടർച്ചയായിട്ട്, അത് കഴിഞ്ഞിട്ട് ടീം ഇയോട് 3 ചോദ്യം. അപ്പൊ രണ്ടുപേർക്കും ഒരേ ചാൻസ് ആയി. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ബിയിൽ നിന്നാണ്. മൈക്ക് വാങ്ങിച്ചോളൂ. ചോദ്യം ടീം ബിയോട്, ആദ്യത്തെ ചോദ്യം, ഭൂമി സൂര്യനെ ചുറ്റുന്നുവെന്ന് ആദ്യം തെളിയിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഓപ്ഷൻ എ

0: ഗലീലിയോ ഗലീലി, ഓപ്ഷൻ ബി മാക്സ് പ്ലാങ്ക്, ഓപ്ഷൻ സി ഐസക് ന്യൂട്ടൺ, ഓപ്ഷൻ ഡി കോപ്പർനിക്കസ്. ഓപ്ഷൻ ഡി കോപ്പർനിക്കസ് ആണ്, ശരിയാണ്. അപ്പൊ അദ്ദേഹമാണ് ഇത് സിദ്ധാന്തത്തിലൂടെ തെളിയിച്ചത്. പിന്നെ അത് ഗലീലിയോ ഗലീലി ടെലിസ്കോപ്പ് വെച്ചിട്ട് ശരിയാണെന്ന് അദ്ദേഹം പ്രാക്ടിക്കലിയും കൂടെ തെളിയിച്ചു. അടുത്തത് ഓപ്ഷൻ ബിയുടെ രണ്ടാമത്തെ ചോദ്യം, പീരിയോഡിക് ടേബിൾ, ആവർത്തന പട്ടിക, ഇത് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? എ ജോൺ ന്യൂലാൻഡ്, ബി ദിമിത്രി മെൻഡലീഫ്, സി ലൂഥർ മേയർ, ഓപ്ഷൻ ഡി എ എൻ എസ് റദർഫോർഡ്. ബി മെൻഡലീഫ്, ദിമിത്രി മെൻഡലീഫ്, ശരിയാണ്. ഇനി പറയുന്നവയിൽ പഞ്ചവാദ്യങ്ങളിൽ പെടാത്തത് ഏതാണ്? എ തിമില, ബി മദ്ദളം, സി ഇലത്താളം, ഡി ചെണ്ട.
1: ബി മദ്ദളം
0: തെറ്റിപ്പോയി. മദ്ദളം പഞ്ചവാദ്യത്തിലുണ്ട്, ചെണ്ടയാണ് ഇല്ലാത്തത്. ചെണ്ടയില്ല പഞ്ചവാദ്യത്തിൽ, ചെണ്ടയില്ല. അപ്പോൾ അടുത്ത കടുത്ത മത്സരാർത്ഥി ടീം ഇ. ടീം ഇയോടുള്ള മൂന്ന് ചോദ്യത്തിലെ ആദ്യത്തെ ചോദ്യം, ഇന്ത്യയിൽ ദുരന്ത സംബന്ധമായ അറിയിപ്പുകൾ മുൻകൂട്ടി അറിയിക്കുന്നതിനായി അവതരിപ്പിച്ച സംവിധാനം ഏത്? അതായത് എന്തെങ്കിലുമുള്ള നാച്ചുറൽ കലാമിറ്റി വന്നാൽ അതിനെതിരെയുള്ള അറിയിപ്പുകൾ കൊടുക്കുന്ന ആ സംവിധാനത്തിന്റെ പേരെന്ത്? എ സുരക്ഷ, ബി സചേത്, സി യു ഐ ഡി എ ഐ, ഓപ്ഷൻ ഡി എൻ ഡി എം എ.
1: ഓപ്ഷൻ ഡി എൻ ഡി എം എ
0: അല്ല, ഓപ്ഷൻ ബി സചേത് ആണ് അതിന്റെ ആൻസർ. സെൽ ബ്രോഡ്കാസ്റ്റ് സിസ്റ്റം എന്നാണ് അതിന്റെ പേര്. ഇത് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഇത് ഡെവലപ്പ് ചെയ്തെടുത്ത നോഡൽ ഏജൻസിയുടെ പേരാണ് എൻ ഡി എം എ, നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഓതോറിറ്റി. അപ്പൊ നമ്മൾ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. പ്രപഞ്ചം, അതായത് യൂണിവേഴ്സ്, യൂണിവേഴ്സ് ഒരു കോൺസ്റ്റന്റ് അല്ലാതെ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്, എക്സ്പാൻഡിങ് യൂണിവേഴ്സ് എന്ന് ആദ്യം നിരീക്ഷണത്തിലൂടെ സ്ഥിരീകരിച്ചത് ആരാണ്? ഓപ്ഷൻ എ എഡ്വിൻ ഹബിൾ, ഓപ്ഷൻ ബി ഐൻസ്റ്റീൻ, ഓപ്ഷൻ സി ജോർജ് ലെമറ്റർ, ഓപ്ഷൻ ഡി ചാൾസ് ഡാർവിൻ.
1: ഐൻസ്റ്റീൻ
0: അല്ല, ഉത്തരം എഡ്വിൻ ഹബിൾ ആണ്. അതായത് നമ്മൾ ഹബിൾ ടെലിസ്കോപ്പ് എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, ഹബിൾ ടെലിസ്കോപ്പിന്റെ ഒക്കെ പേര് വരാൻ കാരണമായ ശാസ്ത്രജ്ഞനാണ് എഡ്വിൻ ഹബിൾ. ഐൻസ്റ്റീൻ ആണ് ഇത് തിയററ്റിക്കലി കണ്ടുപിടിച്ചത് 1927, പക്ഷെ ഇതിന് പ്രാക്ടിക്കലി, അതായത് ഇത് ശരിയാണ് എന്ന് സ്ഥിരീകരിച്ചത് എഡ്വിൻ ഹബിൾ ആണ്. അപ്പോ രണ്ടെണ്ണം പോയി. അപ്പൊ നമുക്കിനി മൂന്നാമത്തെ ചോദ്യത്തിന്റെ ആവശ്യമുണ്ടോ? അപ്പോൾ നമ്മൾ തീ പാറുന്ന പോരാട്ടത്തിനൊടുവിൽ ഓപ്ഷൻ ടീം ബി ആണ് വിജയിയായിരിക്കുന്നത്. എല്ലാവർക്കും ഒരു വലിയ കയ്യടി കൊടുക്കാം. ടീം ഇ ആണ് നമ്മുടെ സെക്കൻഡ് പ്രൈസ്. ടീം എഫ് ആണ് തേർഡ് ആയിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോ എല്ലാ വിജയികൾക്കും കൺഗ്രാജുലേഷൻ. വിജയികൾക്ക് മാത്രമല്ല, പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും, നിങ്ങൾ എല്ലാവരും വളരെ നല്ല കണ്ടസ്റ്റന്റ്സ് ആയിരുന്നു, വളരെ ആക്റ്റീവായിട്ട് തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഈ ക്ഷണം സ്വീകരിച്ച് വന്നെത്തിയ എല്ലാവർക്കും, പേരന്റ്സിന് പ്രത്യേകിച്ചും, നിങ്ങൾ ഈ എല്ലാവർക്കും ഈ സ്കൂള് ഇതിനായിട്ട് ഞങ്ങൾക്ക് അനുവദിച്ചു തന്ന ഈ സ്കൂൾ അധികൃതരോടും എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുന്നു. ഒത്തിരി താങ്ക് യു.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ആകാശവാണിയുടെ 90th വാർഷികത്തോടനുബന്ധിച്ച് ഇക്കഴിഞ്ഞ മെയ് 7 ആലുവ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന ക്വിസ് മത്സരത്തിന്റെ ശബ്ദലേഖനം.
3: ഇന്നത്തെ യുവവാണി ഇവിടെ സമാപിക്കുന്നു. നിർവഹണം റിയ.
4: യുവവാണി സമാപിക്കുന്നു.

ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റും 14 സെക്കൻഡും. എഫ് എം ഈവനിംഗിൽ ഇനി ഈവനിംഗ് മെലഡി. സ്വല്ലത്തുടിക്കുന്ന മനസ്സ് എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. രചന വാലി, സംഗീതം ഇളയരാജ.

0: സേവന വാർത്തകൾ. കലൂർ മോഡൽ ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 11-ാം ക്ലാസ് പ്രവേശന നടപടികൾ ആരംഭിച്ചു. ഏകജാലകത്തിലൂടെ അല്ലാതെയുള്ള അപേക്ഷകൾ സ്കൂൾ ഓഫീസിൽ നേരിട്ടോ thss.ihrd.ac.in എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായോ സമർപ്പിക്കാം. അപേക്ഷ ഓൺലൈൻ വഴി സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി 5 വൈകുന്നേരം 5 മണി. പൂരിപ്പിച്ച അപേക്ഷകൾ സ്കൂൾ ഓഫീസിൽ നേരിട്ട് സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി 6 വൈകുന്നേരം 5 മണിക്ക്. കൂടുതൽ വിവരങ്ങൾക്ക് 0484-234-1-32 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. 0484-234-1-32. കോട്ടയം പട്ടികജാതി വികസന വകുപ്പിന്റെ നിയന്ത്രണത്തിൽ കുറിച്ചിയിൽ പ്രവർത്തിക്കുന്ന പെൺകുട്ടികളുടെ പ്രീ മെട്രിക് ഹോസ്റ്റലിൽ ട്യൂട്ടർമാരെ തെരഞ്ഞെടുക്കുന്നു. ഇംഗ്ലീഷ്, കണക്ക്, ഹിന്ദി, ഫിസിക്കൽ സയൻസ്, നാച്ചുറൽ സയൻസ്, സോഷ്യൽ സയൻസ് വിഷയങ്ങളിലേക്കാണ് ഒഴിവുകൾ. ഹൈസ്കൂൾ വിഭാഗത്തിന് അതത് വിഷയങ്ങളിൽ ബിരുദവും ബിഎഡും യുപി വിഭാഗത്തിന് ടിടിസി യോഗ്യതയും വേണം. യുപി വിഭാഗത്തിൽ 3 ഹൈസ്കൂൾ വിഭാഗത്തിൽ 6 ഒഴിവുകളുണ്ട്. ഹോസ്റ്റലിന് സമീപം താമസിക്കുന്ന വനിതകൾക്ക് അപേക്ഷിക്കാം. അപേക്ഷകൾ ഈ മാസം 30 വൈകിട്ട് 5 മുമ്പ് വടവാതൂരിലുള്ള പള്ളം ബ്ലോക്ക് പട്ടികജാതി ഓഫീസിൽ നൽകണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക. ഫോൺ നമ്പർ 8547-63-00-69. 8547-63-00-69.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
2: എന്നും രാവിലെ 10:30.
1: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾകോട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
4: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
5: സാങ്കേതിക വിദ്യയിലെ വികാസ പരിണാമങ്ങൾക്കനുസരിച്ച് സൗന്ദര്യ ശാസ്ത്രപരമായ വിപ്ലവങ്ങൾ കൊണ്ട് സ്വയം നവീകരിച്ച് മുന്നോട്ടു പോകുന്ന ചലച്ചിത്ര കലയുടെ മാറ്റം ഈ പരമ്പരയിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.
6: ചിത്രപതംഗം എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 8:05.
5: അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുക. ചിത്രപതംഗം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21. അഭിപ്രായങ്ങൾ AIRFMKochi@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലേക്കും അയച്ചോളൂ.
7: അഭിപ്രായങ്ങൾ വാട്സപ്പിലും അയക്കാം. വാട്സപ്പ് നമ്പർ 9444-75-62-212.
5: പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9:30.
8: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: ഇനിയൊരു ഗാനം കേൾക്കാം. ബോംബെ എന്ന ചിത്രത്തിൽ നിന്നും രചന മെഹബൂബ്, സംഗീതം AR റഹ്മാൻ, ഗായിക ചിത്ര.

0: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
1: എന്തൊക്കെയോ ആലോചിച്ചാണ് കണ്ണച്ചന്റെ വീട്ടിലെത്തിയത്. അദ്ദേഹം ഇന്ന് അവിടെ ഉണ്ടാവില്ല. കൊപ്ര വിൽക്കാൻ വേണ്ടി വടകരയ്ക്ക് പോയിരിക്കുകയാണ്. താഴത്തങ്ങാടിയിലെ പാണ്ഡിക

ശാലകൾ മുഴുവൻ കയറി സന്ധ്യയ്ക്കാണ് മടങ്ങിയെത്താറുള്ളത്. കണ്ണച്ചന്റെ വീട്ടുമുറ്റത്ത് നിറയെ ആളുകൾ, വയലിലെയും പറമ്പിലെയും ജോലിക്കാർ അവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. എന്തത്യാപത്താണ് ഉണ്ടായത്? തലപ്പുലയൻ ചെമ്മാര് ഓടി അടുത്തേക്ക് വന്നു. പാഡ്ലാനെ കാണാൻ ആളെ വിട്ടീനു, കണ്ടില്ലേ? ഇല്ല, എന്താ കാര്യം? പാടിച്ച് ബോധം കെട്ട് കിടക്കുക. മക്കൾ തമ്മിൽ കലവില, പാടിച്ച് ഇടപെട്ടു. അതില്ലാണ്ടാക്കാൻ നോക്കിയപ്പോൾ ഒരുത്തൻ എന്തോ എടുത്ത് തച്ചു. തലയ്ക്ക് കൊണ്ട് ഓർ ബോധം കെട്ട്. രാമർ ഓടി അകത്തേക്ക് കയറി. നടുമുറിയിൽ കണ്ണച്ചന്റെ ഭാര്യ കമഴ്ന്നടിച്ചു കിടക്കുന്നു. അടുത്തേക്ക് ചെന്നപ്പോൾ മനസ്സിലായി അവർ ബോധരഹിതയാണ്. തലയ്ക്ക് മുറിവൊന്നുമില്ല. ഭ്രാന്തുള്ള രണ്ട് മക്കളും ഒന്നും അറിയാത്ത പോലെ മുറിയിൽ വെറുതെ ചിരിച്ചുകൊണ്ടിരിക്കുന്നു. കാഴ്ചയിലെ ഏതോ ഒരു ഭാഗം അവരെ ആകർഷിച്ചിട്ടെന്നോണം അത് ആസ്വദിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇളയ പെൺകുട്ടി അമ്മയെ കെട്ടിപ്പിടിച്ച് ഉറക്കെ ഉറക്കെ കരയുന്നു. ഒരുപക്ഷെ ഇതാകാം മാനസിക രോഗമുള്ള കുട്ടികളെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് രാമറിന് തോന്നി. എന്താണ് സംഭവിച്ചതെന്ന് ഏറെക്കുറെ വ്യക്തമായിരുന്നു.

0: എന്നോണം അത് ആസ്വദിച്ചുകൊണ്ടാണിരിക്കുന്നത്. ഇളയ പെൺകുട്ടി അമ്മയെ കെട്ടിപ്പിടിച്ച് ഉറക്കെ ഉറക്കെ കരയുന്നു. ഒരുപക്ഷെ ഇതാകാം മാനസിക രോഗമുള്ള കുട്ടികളെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് രാമറിന് തോന്നി. എന്താണ് സംഭവിച്ചതെന്ന് ഏറെക്കുറെ വ്യക്തമായിരുന്നു. ഭ്രാന്തുള്ള മക്കൾ തമ്മിൽ എപ്പോഴും കലഹമാണ്. എങ്ങനെയെങ്കിലും അവർക്ക് നിരന്തരം ആക്രമിച്ചുകൊണ്ടിരിക്കണം. അവരുടെ രോഗം തന്നെ അതാണ്. അവർ പരസ്പരം ആക്രമിക്കുമ്പോൾ ഇടപെടാനും പ്രയാസമാണ്. ഇടപെടുന്നവരുടെ നേർക്കാകും പിന്നത്തെ ആക്രമം. പരസ്പരം ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾക്കിടയിൽ കടന്നു ചെന്ന് അവരെ പിന്തിരിപ്പിക്കാൻ നോക്കിയപ്പോഴാകും കണ്ണച്ചന്റെ ഭാര്യയ്ക്ക് അടിയേറ്റത്. ഉടൻ തന്നെ അവർ ബോധരഹിതയാവുകയും ചെയ്തു കാണും. മുഖത്ത് വെള്ളം തളിച്ചിട്ടും അവർ ഉണർന്നില്ല. ഇനി ശ്രീധരൻ ഡോക്ടറെ വിളിക്കുകയേ മാർഗമുള്ളൂ. അതിനും താൻ തന്നെ പോകേണ്ടി വരും. അയക്കുവാൻ പറ്റിയ ആരും അവിടെ ഉണ്ടായിരുന്നില്ല. പുറത്തേക്കിറങ്ങിയപ്പോൾ തലപ്പുലയൻ ചെമ്മാരെ അന്വേഷിച്ചു. എങ്ങനെ ഡോളി? ഞാൻ ദർസറെ വിളിച്ചോണ്ട് വരാം. അന്നേരം ചെമ്മാര് പള്ളിയാറക്കൽ മുത്തപ്പൻ ക്ഷേത്രത്തിന് നേരെ നോക്കി പ്രാർത്ഥിച്ചു. എന്റെ മേലായി മുത്തപ്പ, കുഴപ്പമൊന്നും ഉണ്ടാക്കാതെ നോക്കണേ. വളരെ വേഗത്തിൽ നടന്ന് രജിസ്റ്റർ ഓഫീസിന് മുമ്പിലെത്തിയപ്പോൾ കുഞ്ഞിക്കേളുവും നാടകസംഘത്തിൽ പ്രവർത്തിക്കുന്ന മറ്റു ചിലരും എതിരെ വരുന്നത് കണ്ടു. നാടകം അവതരിപ്പിക്കാൻ പോകുന്നതിന്റെ ഉത്കണ്ഠ അവരുടെ ശരീരത്തിൽ നിറയെ കാണാമായിരുന്നു. ഒരുപാട് നാളത്തെ ഒന്നിച്ചുള്ള പ്രവർത്തനമാണ് ഇന്ന് നാട്ടുകാരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അവരെന്തായിരിക്കും പറയുക? ആരോടും സംസാരിച്ചു നിൽക്കാൻ സമയമുണ്ടായിരുന്നില്ല. അന്നേരം കുഞ്ഞിക്കേളു തിരക്കി. നീ ഏടിയാ ധൃതി വെച്ച് പോകുന്നത്? ശ്രീധരൻ ദർസറെ കാണണം. എന്താ കാര്യം? അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം. പോയി വേഗം വാ, നാടകം നമുക്ക് 8 മണിക്കെങ്കിലും തുടങ്ങണം, കുഞ്ഞിക്കേളു ഓർമ്മിപ്പിച്ചു. രാമർ തലകുലുക്കി. വേഗത്തിൽ മുമ്പോട്ടേക്ക്. അമ്പലനട കടന്ന് വേണം ഡോക്ടറുടെ വീട്ടിൽ പോകാൻ. അതൊരെളുപ്പ വഴിയാണ്. എന്നാൽ അമ്പലനടയ്ക്കടുത്തെത്തിയപ്പോൾ ആരെല്ലാമോ വഴി തടഞ്ഞു. ഇപ്പോൾ അമ്പലനട കയറാൻ പറ്റില്ല. അമ്പലനട കടക്കാൻ തന്നെപ്പോലെ മറ്റു ചിലരും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. എന്താ കാര്യം? വാഴുന്നോർ വരുന്നു. അയിത്തജാതിക്കാർ അമ്പലനടയ്ക്കടുത്തെത്തിയാൽ തീണ്ടിപ്പോകും. അതുതന്നെ. കോവിലകത്തെ ഏതോ ഒരു ആശ്രിതനാണ് അയിത്തജാതിക്കാരനെ തടഞ്ഞു നിർത്തുന്നതെന്നും രാമറിന് മനസ്സിലായി. വാഴുന്നോർ അമ്പലത്തിൽ പോയിരിക്കുകയാണ്. അദ്ദേഹം മടങ്ങിപ്പോയാലേ അപ്പുറത്തേക്ക് പോകാൻ പറ്റൂ. അമ്പലനടയുടെ അടുത്തുപോലും നിൽക്കരുത്. ആശ്രിതൻ ആളുകളെ അകറ്റിക്കൊണ്ടിരുന്നു. വെറുപ്പോടെ അങ്ങനെ നിൽക്കുവാനേ രാമറിന് കഴിഞ്ഞുള്ളൂ. പെട്ടെന്ന് വടക്കുനിന്നും ഒരു മൂളക്കം കേട്ടു. ഒന്നിലധികം പേർ ഒന്നിച്ച് പ്രത്യേക രീതിയിൽ ശബ്ദമുണ്ടാക്കുന്നു. അമ്പലനടയിലൂടെ ആലിൻ ചുവടും കടന്ന് മഞ്ചൽ അടുത്തുകൊണ്ടിരിക്കുന്നു. ആദ്യമായിട്ടാണ് രാമർ മഞ്ചൽ കാണുന്നത്. വാഴുന്നോരെ മഞ്ചലിൽ ചുമന്നുകൊണ്ടുപോകുന്നത് കാണുന്നതും ആദ്യമായിട്ടായിരുന്നു. പട്ടിന്റെ ഞൊറിവെച്ച മഞ്ചലും നിറപ്പകിട്ടാർന്ന തണ്ടും കാണാൻ ഭംഗിയേറിയതായിരുന്നു. മഞ്ചലിൽ ഒരു തൊട്ടിൽ പോലെ ഇരുഭാഗത്തേക്ക് മാടുന്നുണ്ടായിരുന്നു. മഞ്ചലിൽ മലർന്നുകിടക്കുന്ന വാഴുന്നവരുടെ ശുഷ്കിച്ച മുഖത്തേക്ക് ഒറ്റ പ്രാവശ്യമേ രാമർ നോക്കിയുള്ളൂ. പിന്നീട് അവിടേക്ക് നോക്കാൻ തോന്നിയില്ല. മഞ്ചൽ അകന്നകന്നുപോയി. അമ്പലനട കടക്കാനുള്ള അനുവാദം കിട്ടിയതോടെ രാമർ നടയിലേക്ക് ഓടിക്കയറി. കയ്യിലെങ്ങനെയോ തടഞ്ഞ ഒരു വെള്ളാരം കല്ലെടുത്ത് ദൂരേക്ക് വലിച്ചൊരേറുകൊടുത്തു. അതപ്പുറത്തെ കാപ്പിലെ പാതാളഗുഹയിൽ വലിയ മുഴക്കത്തോടെ ചെന്ന് പതിക്കുന്നത് ആഹ്ലാദപൂർവം രാമർ നോക്കി നിന്നു. നിഗൂഢമായ ഏതോ ഒരാനന്ദം ഉള്ളിലുണ്ടായതായി രാമറിന് തോന്നി.
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
2: ഈ നോവലിന്റെ അടുത്ത ഭാഗം നാളെ രാവിലെ 7:50 കേൾക്കാം.
3: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: മഹിതം മലയാളം ഇന്ന് അവതരിപ്പിക്കുന്നത് ഡോക്ടർ വിശാൽ ജോൺസൺ.
4: പൊന്നാറ്. കാഞ്ഞങ്ങാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ വിദ്യാർത്ഥികൾ മലയാള വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ നിർമ്മിച്ച പൊന്നാറ് എന്ന നാട്ടുഭാഷാ നിഘണ്ടുവിനെ ഒന്ന് പരിചയപ്പെടാം. 2005 മാർച്ചിൽ പ്രസിദ്ധീകരിച്ച പൊന്നാറിന്റെ എഡിറ്റർ അംബികാ സുധൻ മങ്ങാടാണ്. അത്യുത്തര കേരളത്തിൽ അപ്പടി തുളുവും കന്നഡയുമാണെന്നും തനിമയുള്ള യാതൊന്നുമില്ലെന്നും തികഞ്ഞ തെറ്റിദ്ധാരണ നിലവിലുണ്ട്. ഈ ധാരണ നമുക്ക് ഒഴിച്ചുവിടേണ്ടതുണ്ട്. പഴയകാല വാക്കുകളെയും കാസർഗോഡ് ഇന്നും പ്രചാരത്തിലുള്ളതുമായ നാട്ടുമൊഴികളെയും ഈ നിഘണ്ടുവിൽ ഉൾച്ചേർത്തിരിക്കുന്നു. ബിജു കാഞ്ഞങ്ങാട്, ഭാസ്കരൻ എന്നിവർ വരച്ച ചിത്രങ്ങളും ഇതിനോട് ഉൾച്ചേരുമ്പോൾ പുസ്തകം കൂടുതൽ കരുത്തുറ്റതാകുന്നു.

0: പുസ്തകനാമമായ പൊന്നാറ് എന്ന പദത്തിൻ്റെ അർത്ഥം ഗൃഹാതുരത്വം എന്നതാണ്. അൽസി എന്നാൽ കഷ്ടപ്പാട് എന്നാണെന്നും ഈയട്ട എന്നാൽ അറപ്പ് എന്നാണെന്നും കാപ്പാടം എന്നാൽ പാദസരം എന്നാണെന്നും വസി എന്നാൽ പാത്രം എന്നാണെന്നും മേടുക എന്നാൽ കൊട്ടുക എന്നാണെന്നുമൊക്കെ ഈ പുസ്തകം നമുക്ക് പറഞ്ഞു തരുന്നു. നാട്ടുഭാഷയുടെ അറിവും അനുഭൂതിയും എല്ലാവരിലേക്കും ഒഴുകിയെത്തണമെന്ന ഉദ്ദേശത്തോടെ തിരോഭവിച്ചുകൊണ്ടിരിക്കുന്ന നാട്ടുഭാഷാ പദങ്ങളെ തിരഞ്ഞുപിടിക്കാനും നിഘണ്ടു രൂപത്തിൽ സംരക്ഷിക്കുവാനും വിദ്യാർത്ഥികൾ കാണിച്ച ഉത്സാഹം പ്രശംസനീയമാണ്. ഒരു ഭാഷയിലെ വാക്കുകൾ അക്ഷരമാലാക്രമത്തിലോ വർണ്ണമാലാക്രമത്തിലോ അടുക്കി അവയുടെ അർത്ഥവും ഉച്ചാരണവും നിർവചനങ്ങളും പ്രയോഗങ്ങളും മറ്റു വിവരങ്ങളും അതേ ഭാഷയിലോ മറ്റു ഭാഷകളിലോ നൽകുന്ന അവലംബ ഗ്രന്ഥമാണല്ലോ നിഘണ്ടു അഥവാ ശബ്ദകോശം എന്നത്. ഇത്തരം സന്ദർഭങ്ങളിൽ കൂടുതൽ പ്രചാരമുള്ള അർത്ഥം ആദ്യം എന്ന ക്രമമാണ് മിക്ക നിഘണ്ടുക്കളും സ്വീകരിക്കുന്നത്. ഇത്തരത്തിൽ ഭാഷയിലുള്ള പിടിപാടുകളെ ഉറപ്പിക്കാനാണ് നിഘണ്ടുക്കൾ പൊതുവെ നിലകൊള്ളുന്നത്. എന്നാൽ പത്രഭാഷയും ടെലിവിഷൻ ഭാഷയും ഇൻ്റർനെറ്റ് കേന്ദ്രിതമായ നവമാധ്യമ ഭാഷയും മാനക ഭാഷയിൽ ശക്തമായ സ്വാധീനം ചെലുത്തുന്ന ഇക്കാലത്ത് ചെറുഭാഷകൾ ഗ്ലോബലൈസേഷനും ലോക്കലൈസേഷനും ചേർന്ന് രൂപം കൊണ്ട ഗ്ലോക്കലൈസേഷൻ്റെ വൻ ചുഴികളിൽ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് ഒരു പ്രതിരോധമെന്ന നിലയിൽ നാട്ടുവാക്കുകളെ ശേഖരിക്കാനും നിഘണ്ടു രൂപത്തിൽ സമാഹരിക്കാനും നാട്ടുഭാഷയെക്കുറിച്ച് നമുക്കുള്ള അപകർഷതാബോധത്തെ ഇല്ലായ്മ ചെയ്യാനും ഈ പരിശ്രമം തികച്ചും ഫലവത്തായ മാർഗം തന്നെയാണ്. പേരക്കിടാവ് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ചുള്ളിയും സ്ഥലം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ജാഗയും അറ്റം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന തുച്ചാങ്കുടിയും താറാവ് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ബത്തും മിനുക്കുപണി എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ചിപ്പാരവും നാട്ടുഭാഷയുടെ വശ്യത വിളിച്ചോതുന്നവയാണ്.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50.
3: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം.
4: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
5: കൊച്ചി ന്യൂ വെൽസിൽ പാർട്ട് ടൈം ഡോക്ടറുടെ ഒരൊഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. MBBS ബിരുദമുള്ള ഡോക്ടർമാർക്ക് അപേക്ഷിക്കാം. താൽപര്യമുള്ളവർ register@newvals.ac.in എന്ന ഇമെയിൽ വിലാസത്തിലേക്ക് അപേക്ഷിക്കേണ്ടതാണ്. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി 3 അടുത്ത മാസം. വെബ്സൈറ്റ് വിലാസം newvals.ac.in. ഫോൺ നമ്പർ 9746998089. 9746998089. കോട്ടയം ജില്ലയിൽ IHRD കീഴിലുള്ള മറ്റകര മോഡൽ പോളിടെക്നിക് കോളേജിലെയും പൂഞ്ഞാർ എഞ്ചിനീയറിംഗ് കോളേജിലെയും ത്രിവത്സര ഡിപ്ലോമ കോഴ്സുകൾക്ക് അപേക്ഷ ക്ഷണിച്ചു. കോഴ്സുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് 8547005000 എന്ന ഫോൺ നമ്പറിലോ അതത് കോളേജുകളിലോ ബന്ധപ്പെടണം. 8547005000. ഇനി ഇന്നത്തെ FN ഡയറിയിൽ ചോദിച്ച ചോദ്യവും ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു: ഇന്ത്യയിൽ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യമായി വോട്ട് ചെയ്ത ഇന്ത്യൻ പ്രസിഡന്റ് ആര്? ഇന്ത്യയിൽ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യമായി വോട്ട് ചെയ്ത ഇന്ത്യൻ പ്രസിഡന്റ് ആര്? ഉത്തരം KR നാരായണൻ.

ഇനി നാളെ ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന ഏതാനും ചില പരിപാടികളുടെ അറിയിപ്പ്. നാളെ രാവിലെ 5:55 സുഭാഷിതം ഡോക്ടർ കുഞ്ഞുമുഹമ്മദ് പുലവത്ത് അവതരിപ്പിക്കുന്നു. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 പ്രഭാതഗീതം. 6:32 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി

കൊച്ചി പ്രധാന പത്രവാർത്തകൾ. തുടർന്ന് ഗ്രീൻ മൗൺ സ്പൈസസ് കാവ്യധാര, ഗിരീഷ് പുത്തഞ്ചേരിയുടെ നിള എന്ന കവിത. 6:55 എഫ് എം ഡയറിയിൽ ചിന്താശകലം. ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, സേവന വാർത്തകൾ. 7:00 മഹിതം മലയാളം, ഗ്രീൻ മോൺ സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ ഗാനം, ആര്യ ഐക്യർ ഹോസ്പിറ്റൽ തൃശൂർ, ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭം, മഹാശ്ചര്യം. 7:35 എഫ് എം ഡയറി തുടരും, ഗാന്ധി ദർശനം, രാഗലയം. 7:50 നോവൽ പാരായണം, തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. തുടർന്ന് എന്തു പഠിക്കണം, എന്താകണം. 8:50 എഫ് എം ഹെൽത്ത് ലൈൻ, ജോണ്ടിസ് അഥവാ മഞ്ഞപ്പിത്തം. ഗ്യാസ്ട്രോ എൻട്രോളജി ആൻഡ് ഹെപ്പറ്റോളജി വിഭാഗമായ സെൻട്രൽ ഗ്യാസ്ട്രോയുടെ ചീഫ് കൺസൾട്ടന്റായ ഡോക്ടർ ജോണി സിറിയക്കുമായി അഭിമുഖം. 9:00 എഫ് എം മോർണിംഗ് സെലക്ഷൻസ്, ആകാശവാണി എഫ് എം വാർത്തകൾ. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസർഡ് പരിപാടി. 11:30 എൻസിആർടി സ്പോൺസർഡ് പരിപാടി ഉമംഗ്. 12:00 ആകാശവാണി എഫ് എം വാർത്തകളിലെ അറിയിപ്പുകൾ, പഴംപച്ചക്കറി വിലവിവരം, ലളിതഗാനങ്ങൾ. 12:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 12:40 പ്രകാശധാര, തിരുവനന്തപുരം റിലേ. പെട്ടെന്നുള്ള ഹൃദയസ്തംഭനം, ഡോക്ടർ അഭിലാഷ് എസ് പി സംസാരിക്കുന്നു. 1:00 കെ വി ശരചന്ദ്രന്റെ നാടകങ്ങൾ, നാടകം ഒറ്റ. 2:00 ആകാശവാണി എഫ് എം വാർത്തകൾ, വെള്ളിത്തിര, തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3:00 ആകാശവാണി എഫ് എം വാർത്തകൾ, തുടർന്ന് ലക്ഷ്മി ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈൻ. തത്സമയ ഫോണിൻ പരിപാടിയിൽ കൈക്കും തോൾ സന്ധിക്കും ഉണ്ടാകുന്ന കായിക പരിക്കുകൾ, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അസ്ഥിരോഗ വിഭാഗം മേധാവിയും ഷോൾഡർ ആൻഡ് അപ്പർ ലിംബ് സർജനുമായ ഡോക്ടർ കെ ആർ പ്രതാപ് കുമാർ മറുപടി നൽകുന്നു. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, തിരുവനന്തപുരം റിലേ.

അറിയിപ്പുകളാണ് നിങ്ങൾ കേട്ടത്. പ്രിയ ശ്രോതാക്കളെ, എഫ് എം ഈവനിംഗ് ഇവിടെ പൂർണ്ണമാകുന്നു. എഫ് എം ഈവനിംഗ് ഇനി നാളെ രാത്രി 7:35.

0: FM ഈവനിംഗ്
1: ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 59 മിനിറ്റും 36 സെക്കൻഡും. ഇനി ന്യൂസ് അറ്റ് 9 ഡൽഹിയിലെ.

വരികൾ വൈരമുത്തു, ഈണമിട്ടത് ദേവ. ഹലോ എന്ന ചിത്രത്തിനു വേണ്ടി ഹരിഹരൻ, ചിത്ര എന്നിവർ പാടിയത്.

തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 9:30 കഴിഞ്ഞ് 30 മിനിറ്റും 8 സെക്കൻഡും.

0: ആകാശവാണി കണ്ണൂർ നിലയം അവതരിപ്പിക്കുന്നു.
1: അതേ ദിവസം തന്നെ യേശു വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. കടലിനരികെയിരുന്നു. വളരെ പുരുഷാരം അവന്റെ അടുക്കൽ വന്നുകൂടുക കൊണ്ട് അവൻ പടകിൽ കയറിയിരുന്നു. അവൻ അവരോട് പലതും ഉപമകളായി പ്രസ്താവിച്ചതെന്തെന്നാൽ,
0: വിതയ്ക്കുന്നവന്റെ ഉപമ.

0: നാടകരചന സംവിധാനം കെ വി ശരത് ചന്ദ്രൻ. വിതയ്ക്കുന്നവന്റെ ഉപമ.
1: ഒരു കൃഷിക്കാരൻ തന്റെ വിത്ത് വിതയ്ക്കാൻ പുറപ്പെട്ടു. വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണു, പറവകൾ വന്ന് അത് തിന്നുകളഞ്ഞു. ചിലത് പാറസ്ഥലത്ത് ഏറെ മണ്ണില്ലാത്ത ഇടത്ത് വീണു. മണ്ണിന് താഴ്ചയില്ലായകയാൽ ക്ഷണത്തിൽ മുളച്ചു വന്നു. സൂര്യൻ ഉദിച്ചപ്പോൾ ചൂട് തട്ടി വേരില്ലായകയാൽ അത് ഉണങ്ങിപ്പോയി. മറ്റു ചിലത് മുള്ളിനിടയിൽ വീണു, മുള്ളു മുളച്ചു വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു. മറ്റു ചിലത് നല്ല നിലത്തു വീണ് 100, 60, 30 മേനിയായി വിളഞ്ഞു.
2: എന്താണെന്നറിയില്ല, സേവരച്ചൻ എപ്പോഴും ബൈബിളിൽ നിന്നുള്ള ഈ ഭാഗം വായിക്കും. മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നുള്ള ഈ ഭാഗം സേവരച്ചൻ വായിക്കുമ്പോഴൊക്കെ കേൾക്കുന്നുണ്ടോടാ ജോബേ നീയെ എന്ന മട്ടിൽ അമ്മച്ചി എന്നെ കണ്ണു കാണിക്കും. വലുതായ പിന്നെ ഈ ഭാഗം വായിച്ചു കേൾക്കുമ്പോൾ അമ്മച്ചിക്ക് കരച്ചിൽ വരും. നനഞ്ഞ കണ്ണുകളുകൊണ്ട് തുറിച്ചു നോക്കി എന്നെ കുറ്റപ്പെടുത്തും. എനിക്കത് കാണുമ്പോൾ കലി വരും. പള്ളിയിൽ നിന്ന് ഇറങ്ങി അങ്ങ് നടക്കും. പിന്നെ പിന്നെ ഞാൻ പള്ളിയിലൊന്നും പോകാതായി. പള്ളിയിലേക്കുള്ള യാത്രയിൽ വിരലുകൾ കുരുക്കിയിടാൻ അമ്മച്ചിക്ക് എന്നെ കിട്ടാതായി. അമ്മച്ചിയുടെ വിരലുകൾക്കിടയിലൂടെ പിന്നീടൊരു ജപമാല കിടന്ന് വട്ടം ചുറ്റി. എന്നെ പ്രതി വലിയ സങ്കടമായിരുന്നു അമ്മച്ചിക്ക്. ചെറുപ്പം മുതലേ ഇച്ചായനൊപ്പമില്ലാത്തതിനാൽ അമ്മച്ചിയുടെ സന്തോഷവും സങ്കടവും ഒക്കെ ഞാനായിരുന്നു. ദേ വരുന്നുണ്ട് കൈമൾ സാറ്, ചീഫ് വാർഡറാണ്. എല്ലാ ജയിലിലും എന്ന പോലെ വൈകിട്ട് ഇവിടെയുണ്ട് തലയെണ്ണൽ പരിപാടി. അതിലൊന്നും തൃപ്തി പോരാത്ത മട്ടിലാണ് കൈമൾ സാറുടെ രാത്രിയിലെ ഈ സർക്കിട്ട്. ഉറങ്ങിപ്പോയ തടവുകാരെ ഒക്കെ ശബ്ദമുണ്ടാക്കി ഉണർത്തിയാലേ പുള്ളിക്കാരന് സമാധാനമാകൂ. ഇതാ കണ്ടില്ലേ ഉടുമ്പന്റെ ഉറക്കം. ഞാൻ ഇന്നും പറഞ്ഞതാ കൈമൾ സാറിന്റെ കണക്കെടുപ്പ് കഴിഞ്ഞിട്ട് മതി ഉറക്കംന്ന്. എവിടെ കേട്ടില്ല. ഇപ്പം കാണാം കൈമൾ സാറിന്റെ വരവും കുടുംബ രണീക്കലും.
3: ഈ നശിച്ച ഭണ്ഡാരക്കാലൻ ഉറങ്ങാനും വിടൂല്ല. തല എണ്ണണമെന്നുണ്ടെങ്കിൽ ഒറ്റ ഉണ്ടാക്കാതെ കാലമാറി അതങ്ങ് ചെയ്താ പോരെ.
2: വാസുവേട്ടനോട് ഞാൻ പറഞ്ഞതല്ലേ ഒരു 10 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട് കിടന്നാ മതി.
3: പിന്നെ എടാ ഉറക്കോന്നൊക്കെ പറയുന്ന സംഗതി വന്നാ വന്നു എന്ന് പറയാ. വരുമ്പോ അപ്പ അങ്ങ് ഉറങ്ങി തുടങ്ങണം. നിനക്കറിയില്ല മനുഷ്യന് ഉറക്കം കിട്ടാൻ പെടുന്ന പാട്.
4: എന്താടാ എന്താടാ പ്രശ്നം? C 351 ഉറക്കമൊന്നും ഇല്ലേ?
3: എന്നോടാണോ സാറേ ചോദിച്ചത്?
4: പിന്നെ ആരാടാ ഐസലിൽ C 351? ഇവൻ RP 458
2: അതെ സാർ.
3: അല്ല സാറേ, സാറിന് ഈ പാവങ്ങളെയൊക്കെ പേരെടുത്ത് പറഞ്ഞ് വിളിച്ചൂടെ? ഇവിടുത്തെ മറ്റു സാറന്മാരൊക്കെ അങ്ങനെയാണല്ലോ വിളിക്കുന്നത്. പോരാത്തതിന് ഇതിന്റെ അകത്ത് 1000 വരുന്ന എല്ലാ പുള്ളികളുടെ നമ്പറും ഓർത്തി വെച്ച് നടക്കണ്ടേ?
4: ഞാനേ ഒരു പഴയ മട്ടുകാരനാ, എനിക്ക് നമ്പറുകളാണ് പഥ്യം. ഓർമ്മയും അത് തന്നെ. പിന്നെ നീ പറഞ്ഞ മറ്റു സാറന്മാർ, അവന്മാർക്ക് റൂളും വകുപ്പും ഒന്നും അറിയണ്ടല്ലോ. ഇവിടെ ഇപ്പം എന്താ സ്ഥിതി എന്നറിയുള്ളൂ എനിക്ക്. ഏതെങ്കിലും പുള്ളി വേണ്ടാധീനം കാണിച്ചാൽ ഒന്ന് വഴക്ക് പറയാൻ പോലും പറ്റുമോ? അപ്പോഴേക്ക് മനുഷ്യാവകാശ കമ്മീഷൻ കടലാസ് പോവില്ലേ? എന്ത് ചെയ്യാനാ, കാലം മാറിയില്ലേ. പുറത്തില്ലാത്ത സ്വാതന്ത്ര്യമല്ലേ അകത്ത്. ഒരു കണക്കിന് ആരെങ്കിലുമൊക്കെ കുത്തിക്കൊന്ന് ഇതിൻ്റെ അകത്ത് ജീവപര്യന്തം തടവുകാരനായി കഴിയുകയാണ് നല്ലത്. ഭക്ഷണത്തിന് ഭക്ഷണം, വിശ്രമത്തിന് വിശ്രമം.
3: സാറ് ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഓർത്തത്. വന്ന് വന്ന് ഇവിടുന്ന് കിട്ടുന്ന ചപ്പാത്തിയുടെ കനമൊക്കെ കുറഞ്ഞു കുറഞ്ഞ് ഇപ്പൊ വർത്തമാന പത്രം പോലെയായി.
4: നിങ്ങളൊക്കെ കൂടി മാസ് കംപ്ലൈന്റ് ഉണ്ടാക്കി എഴുതി വിട്. സൂപ്രണ്ട് അയാളുടെ ഒടുക്കത്തെ ലീവും കഴിഞ്ഞ് വരുമ്പോ മേശപ്പുറത്തുണ്ടാവണം ഒരു കുന്ന് പരാതികൾ. സ്വന്തക്കാരൻ ജയിലറുടെ ഗേമത്ത് അറിയട്ടെ അയാൾ. എന്താണോ തനിക്ക് കംപ്ലൈന്റ് ഒന്നുമില്ലടോ?
2: ഇല്ല സാറേ. പിന്നെ കൊതുകുണ്ട് ധാരാളം, ഉറങ്ങാൻ ഒക്കുന്നില്ല.
4: ഓഹോ, അങ്ങനെയാണോ? നാളെ വീട്ടിൽ നിന്ന് വരുമ്പം സാറിനൊരു കൊതുകുവലയും കൊതുകുതിരിയും കൊണ്ടുവന്ന് തന്നോളാം കേട്ടോ. ഉറക്കം വരുന്നില്ല അത്രേ. നീയൊക്കെ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ ആലോചിക്കുമ്പം നിനക്കൊക്കെ എങ്ങനെ ഉറക്കം വരാനാടാ?
3: സാറിന് ഈ രാത്രിയിൽ നാവ് ചൊടിയുന്നുണ്ടെങ്കിൽ അത് സാറിന്റെ കോർത്തേഴ്സിൽ പോയി തീർക്കണം.
4: കണ്ടോ

0: കാലം മാറിയത് കണ്ടോ? തടവുള്ളികൾ ജയിലുദ്യോഗസ്ഥരെ ഭരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. കുക്ക ഞാൻ വെച്ചിട്ടുണ്ടടാ.
1: പിന്നെ സാറിനറിയാലോ എന്നെ, അടുത്ത തവണ ഞാൻ ജയിലിയാടുന്നത് സാറിന് ചാർജുള്ള ദിവസം നോക്കിയായിരിക്കും. ചുരുങ്ങിയ പക്ഷം സാറിനൊരു സസ്പെൻഷനെങ്കിലും ഞാൻ ഒപ്പിക്കും.
0: ആ വാസുവേ, നീ കളികാര്യവാക്കല്ലേ. എനിക്ക് പെമ്പിള്ളേര് മൂന്നെണ്ണമാണ്. സത്യം പറടാ, കൊല്ലപ്പെടാനും ഉണ്ടോ?
1: ആ ചിലതൊക്കെ ആലോചിച്ച് വരുന്നുണ്ട്.
0: ഇടാ, ഞാൻ അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക, ഇത്രയും കാലത്തിനിടയ്ക്ക് നീ എത്ര തവണയാടാ ജയിലിയാടിയത്?
1: എണ്ണവും തവണയൊക്കെ ആരോർക്കുന്നു സാറേ.
0: കഷ്ടപ്പെട്ട് ജയിലിയാടിട്ടെന്തിരാ? തൊട്ടടുത്ത ദിവസം തന്നെ തിരിച്ചിങ്ങോട്ട് കെട്ടിയെടുക്കാനല്ലേ നിന്റെ ഒടുക്കത്തെ തടവു ചാട്ടങ്ങൾ? വെറുതെ ഇതിനകത്തുള്ളവർക്ക് പണിയുണ്ടാക്കി വെക്കാൻ. ഏയ് 458, ഇവന്റെ മേലൊരു കണ്ണു വേണം കേട്ടോ. ഇവൻ ചാടിപ്പോയാൽ ശല്യ കൂടെ കിടക്കുന്നവൻ കൂടി സമാധാനം പറയേണ്ടി വരും. അറിയോ നിനക്ക്?
2: അറിയാം സാർ.
1: ഇക്കുറി ഞാൻ ചാടുമ്പോ ചിലപ്പോ എന്റെ കൂടെ ഇവനും കാണും. അപ്പോഴോ?
0: ഏതായാലും ഏമാമാര് ഉദ്ദേശിച്ചതൊക്കെ നടക്കട്ടെ. ഇന്ന് രാത്രി രണ്ടെണ്ണോ ഏതായാലും ഇതിനകത്ത് തന്നെ കാണുമല്ലോ അല്ലേ?
1: അതും പറയാൻ പറ്റൂല, രാത്രിയാണ് സാധാരണ ചടവ് ചാടാറ്. സാറിന് ഇത് എന്തിൻ്റെ സൂക്കേടാണ്? പകല് മുഴുവൻ അധ്വാനിച്ച് തളർന്നൊന്ന് തലയയക്കാൻ വരുമ്പോഴാണ് സാറിൻ്റെ ഈ ഒരു ഒരു ഒരു നശിച്ച പെട്രോളിങ്. ഏ, നാളെ ക്വാറിയിലാ പണി. ഉറക്കം ശരിയായില്ലെങ്കിൽ പിന്നെ അവിടെ ക്വാറിയിലിരുന്ന് തൂങ്ങും. സാറ് ചെല്ലു പോ.
0: ഡാ, എൻ്റെ പ്രമോഷനിങ് വന്നോട്ടെ. നിന്റെ ഒക്കെ ഈ അഹങ്കാരം ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ അപ്പം തീർത്തു തന്നേക്കാം. കേട്ടോടാ,
1: ഇയാളെ കൊണ്ട് വലിയ ശല്യമായിട്ടുണ്ട്. എല്ലാ ദിവസവും ഇത് തന്നെ പണി.
2: ചേട്ടൻ, ഇത് എന്തിന്റെ കേടാ? മിണ്ടാണ്ടിരുന്നൂടെ. പിന്നെ കൈമൾ സാറ് പറയുന്നതിലും കാര്യമുണ്ട്.
1: എന്ത് കാര്യം?
2: കഷ്ടപ്പെട്ട് ജയിലും ചാടിയിട്ട് പിറ്റേ ദിവസം തന്നെ പിടികൊടുക്കുന്ന ഈ പരിപാടി, ഇതൊക്കെ ഉദ്യോഗസ്ഥന്മാരെ കഷ്ടപ്പെടുത്താൻ വേണ്ടി മാത്രമല്ലേ?
1: എടാ, ഈ ജീവിതം ജീവിച്ച് തീർക്കാൻ ഈ പറയുന്ന ജീവിതത്തിൽ ചില ലക്ഷ്യങ്ങളൊക്കെ വേണ്ടേ? ജയിലിന്റെ പുറത്ത് അങ്ങനെ ഒന്നില്ല. ഇതിനകത്താവുമ്പം കോട്ട പോലുള്ള ചുറ്റുമതിലും അടച്ചു പൂട്ടിയ ഈ തടവറകളും കാണുമ്പോൾ എനിക്കിങ്ങനെ ചൊറിഞ്ഞു ചൊറിഞ്ഞു വരും. ഒക്കെയും കൂടി എന്നെ അങ്ങ് വെല്ലുവിളിക്കുകയാണെന്ന് തോന്നും. ചുണയുണ്ടെങ്കിൽ ജയിലിൽ ചാടറ എന്ന മട്ടിൽ. ആ വെല്ലുവിളി സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആലോചിക്കുന്നത് മുഴുവൻ എങ്ങനെ എന്നതാണ്. നിനക്കറിയോ, ഏത് കൊമ്പ് കുത്തിയ ജയിലിലും തടവുചാട്ടത്തിൻ്റെ 1000 സാധ്യതകൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അത് കണ്ടെത്തുക എന്നതാണ് നമ്മുടെ മിടുക്ക്. സാഹചര്യവും സന്ദർഭമൊക്കെ ഒത്തുവരുമ്പോൾ നമ്മളതങ്ങോട്ട് സാധിക്കണം. അത് തന്നെ
2: വാസുവേട്ടൻ, ഈ പറഞ്ഞത് മനസ്സിലായി. പക്ഷെ എന്തിനാ പിറ്റേന്ന് തന്നെ പോയി പിടികൊടുക്കുന്നത്?
1: പുറത്തെ ജീവിതം അറു ബോറാണനിയ, നിനക്കറിയാഞ്ഞിട്ടാ. ഒറ്റ ദിവസം കൊണ്ട് ബോറടിക്കും. ഇതിൻ്റെ അകത്ത് ഒന്നുമില്ലെങ്കിലും ചാപ്പാട് കൃത്യമായിട്ട് കിട്ടുമല്ലോ. വേറൊന്നുകൂടിയുണ്ട്, തടവ് ചാടി പിടിക്കപ്പെട്ടാൽ പിന്നെ ജയിൽ മാറ്റണം എന്നാ റൂള്. എത്രാന്ന് വെച്ചാടാ ഒരു സ്ഥലത്ത് തന്നെ ഇങ്ങനെ കിടക്കുക? നിനക്കറിയോ, കേരളത്തിൽ ഞാൻ കിടക്കാത്ത ജയിലില്ല.
2: ഞാൻ ചാടാത്ത ജയിലില്ല എന്ന് പറയുന്നതായിരിക്കില്ലേ കൂടുതൽ ശരി?
1: അങ്ങനെയും പറയാം. ഞാൻ ചാടാത്ത ജയിലുകളും ഇല്ല, ചെയ്യാത്ത കുറ്റവും ഇല്ല. കൊലപാതകം ഒഴിച്ച്.
2: വാസുവേട്ടൻ ചെയ്യാത്ത ആ ഒരു കുറ്റം മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ, കൊലപാതകം.
1: ആ, എനിക്കറിയാം. പക്ഷെ പറയാതിരിക്കാൻ മേല. ഏത് തല്ലിപ്പൊളി സാഹചര്യത്തിലായാലും നീ ആ ചെയ്തത് തെറ്റാ. എങ്ങനെ പറ്റിയടാ നിന്നെ കൊണ്ടത്?
2: ദയവ് ചെയ്ത് എന്നെ കൊണ്ടത് ഓർമ്മിപ്പിക്കല്ലേ.
1: എനിക്കത് കേൾക്കുകയും വേണ്ട. ഞാൻ ദാ ഉറങ്ങാൻ പോവുക. ഇനി ഉറക്കം കിട്ടുമോ എന്തോ. അല്ല, നിനക്കുറങ്ങിയൊന്നും വേണ്ടേ?
2: ആ, ഉറങ്ങണം. പിന്നെ വാസുവേട്ടൻ കൈമൾ സാറിനോട് പറഞ്ഞത് ശരിക്കുള്ള കാര്യം തന്നെയാണോ?
1: ഏത് കാര്യം?
2: അല്ല, വീണ്ടും ജയിലിയാടുന്ന കാര്യം.
1: എന്താടാ, നീയും കൂടെ ചാടുന്നുണ്ടോ എന്റെ കൂടെ?
2: അയ്യോ, ഞാനില്ല. അറിയാൻ വേണ്ടി ചോദിക്കുന്നതാ.
1: ഞാൻ ഇതിനു മുമ്പ് ജയിലിയാടിയിട്ടുള്ള കാര്യം സത്യമാണെങ്കിൽ കൈമൾ സാറിനോട് പറഞ്ഞ കാര്യവും സത്യം തന്നെ.
2: അതായത് ഇനിയും ചാടുമെന്നാണോ?
1: ഇനിയും ചാടുമെന്നല്ല, ഉടൻ ചാടും എന്നാണ് പറയേണ്ടത്.
2: ഉടൻ തന്നെ അത് നടന്നു. ഒരാഴ്ചയ്ക്കുള്ളിൽ ഉടുമ്പൻ വാസു എന്ന് വിളിപ്പേരുള്ള ശുഗപുരം വാസുദേവൻ മറ്റ് രണ്ട് തടവ് പുള്ളികളോടൊപ്പം ജയിലിൽ ചാടി. പ്രതീക്ഷിച്ചതുപോലെ തന്നെയായിരുന്നു പിന്നീട് അങ്ങോട്ട് കാര്യങ്ങൾ. പിറ്റേ ദിവസം

0: തന്നെ വാസുവട്ടം പിടിയിലായി. ജയിലിനടുത്തുള്ള ടൗണിലെ തട്ടുകടയിൽ വെച്ച്. പതിവ് പോലെ വാസുവട്ടം പിടികൊടുത്തതാവാനേ വഴിയുള്ളൂ. കൂടെ ജയിലിൽ ചാടിയ ഒരാൾ കർണാടക ബോർഡറിൽ വെച്ച് ഒരാഴ്ചക്കകം പിടിയിലായി. മാസങ്ങൾക്ക് ശേഷം മറ്റേയാൾ. വാസുവേട്ടനെ ജയിൽ മാറ്റി. രണ്ട് ജയിലുദ്യോഗസ്ഥന്മാർക്ക് സസ്പെൻഷൻ, രണ്ടാൾക്ക് സ്ഥലം മാറ്റം. വാസുവേട്ടനെ ജയിൽ മാറ്റിയതിൽ പിന്നെ ഒരു മാസത്തോളം സെല്ലിൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ഏകാന്ത തടവിൻ്റെ ആ നാളുകൾ കഠിനം തന്നെയായിരുന്നു. ഒറ്റയ്ക്കാവുന്നതിലും വലിയ ശിക്ഷ വേറെയില്ലെന്ന് ആ ദിവസങ്ങൾ എന്നെ ബോധ്യപ്പെടുത്തി. ഞാൻ ചെയ്ത കൊടും പാതകം ഉറങ്ങുമ്പോഴും ഒറ്റയ്ക്കാവുമ്പോഴും എന്നെ വേട്ടയാടിക്കൊണ്ടിരുന്നു. ഭാഗ്യത്തിന് ആ നാളുകൾ ഏറെ നീണ്ടുനിന്നില്ല. കൈമൾ സാറിന്റെ റോന്തു ചുറ്റലിന്റെ ഒരു
1: രാത്രി.
0: ഇവിടെ എന്തോന്ന് സുഖം സാറേ?
1: ഏതായാലും തന്റെ ഒറ്റയ്ക്കുള്ള സുഖജീവിതം നാളെ കൊണ്ട് തീരാൻ പോകുന്നു. താൻ അറിഞ്ഞില്ലേ?
0: ഇല്ല, എന്താ കാര്യം?
1: താനൊക്കെ ഒരു കണക്കിന് ഭാഗ്യമുള്ളവനാന്നേ ഞാൻ പറയൂ. പണ്ടൊക്കെ തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ടവർ കണ്ടംഡ് സെല്ലിൽ ഒറ്റയ്ക്ക് കഴിയണം, അതായിരുന്നു റൂള്. ഇപ്പോഴെന്ത് റൂള്? മുകളിലിരിക്കുന്ന നിയമമാർക്ക് അപ്പോഴപ്പോൾ തലയിൽ തോന്നുന്നത് തന്നെ റൂള്.
0: കൈമൽ സാറ് കാര്യം പറഞ്ഞില്ല.
1: ഞാൻ പറഞ്ഞില്ലേ, തന്റെ ഇതിൻ്റെ അകത്തുള്ള ഏകാന്തവാസം നാളെ അവസാനിക്കുന്നു. സി ബ്ലോക്കിൽ നിന്ന് ഒരാളെ ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നു. സി നമ്പർ 1279.
0: ആരാ പുള്ളി?
1: ആ പുള്ളി തന്നെ പോലെ വമ്പൻ പുള്ളി തന്നെ. കുറ്റം കൊലപാതകം, ശിക്ഷ തൂക്കുകയർ. താൻ കേട്ടിട്ടില്ലേ, വലിയ ഒറ്റപ്പാടുണ്ടാക്കിയ കേസാണ്. സുപ്രീം കോടതിയിലായി ഇപ്പോൾ കേസ്. എന്നും കാണാമല്ലോ പത്രത്തിലും മറ്റും.
0: അതൊക്കെ പോട്ടെ, ആളെങ്ങനെ?
1: കൊല കൊമ്പനല്ലേ, റൂളും വകുപ്പും ഒക്കെ ഉദ്ധരിക്കുന്നത് കാണണം. അതൊന്നും അറിയാത്ത ഇവിടത്തെ ഏമാന്മാർ അതും കേട്ട് ഒരു അക്ഷരം മിണ്ടാനാവാതെ ചമ്മി അങ്ങനെ നിൽക്കുന്നത് കാണാൻ നല്ല രസമാണ്. ആ പിന്നെ വേറൊന്നുണ്ട്, ഇയാളെ കണ്ടുകിട്ടണമെങ്കിൽ ഒന്നിൽ പച്ചക്കറിത്തോട്ടത്തിൽ പോകണം, അല്ലെങ്കിൽ ജയിലിലെ ലൈബ്രറി പോകണം. ലൈബ്രറിയിലെ മിക്ക പുസ്തകങ്ങളും ഇതിനകം അയാൾ കരണ്ട് നിന്നിട്ടുണ്ടാവും. എനിക്കതാ മനസ്സിലാകാത്തത്. നാളെ മറ്റന്നാളെ തൂക്കുമരത്തിലേക്ക് പോകുന്ന ആളെന്തിനാ ഇങ്ങനെ ആക്രാന്തം പിടിച്ച് വായിച്ച് പഠിക്കുന്നത്?
0: വരുന്നത് ആരാണെന്ന് കൈമൾ സാർ ഇനിയും പറഞ്ഞില്ല.
1: സി നമ്പർ 1279, അതായത് ഗോപാലകൃഷ്ണൻ എം കെ എന്ന് പേര്. ഈ സെല്ലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതായുള്ള സൂപ്രണ്ടിന്റെ ഓർഡർ ഞാനിന്ന് ഓഫീസിൽ കണ്ടു.
0: കൈമൾ സാർ പറഞ്ഞതുപോലെ പിറ്റേ ദിവസം തന്നെ ഗോപാലകൃഷ്ണൻ എം കെ എന്ന 1279 നമ്പർ തടവ് പുള്ളി എന്റെ സെല്ലിൽ കൂട്ടാളിയായി എത്തി. എടുത്തു പറയാൻ വലിയ പ്രത്യേകതയൊന്നുമില്ലാത്ത ശരീരപ്രകൃതം, കണ്ണിലൊരു തിളക്കമുണ്ട്. തിളക്കമെന്നല്ല പറയേണ്ടത്, ഒരുതരം ആജ്ഞാശക്തി. ചുണ്ടിന്റെ കോണിലൊരു ചിരിയും. ചിരിയെന്നല്ല പറയേണ്ടത്, എല്ലാം അറിയുന്നവന്റെ ഒരുതരം ആത്മവിശ്വാസം. വൈകിട്ട് പതിവ് തലയെണ്ണലും കഴിഞ്ഞ് സെല്ലിനകത്ത് കടക്കുമ്പോഴുണ്ട് അവിടെ അരണ്ട വെളിച്ചത്തിൽ വലിയൊരു പുസ്തകവും വായിച്ചുകൊണ്ട് ഗോപാലകൃഷ്ണൻ എം കെ എന്ന ഗോപാലേട്ടൻ. ജയിൽ വളപ്പിൽ പലപ്പോഴായി കണ്ടിട്ടുണ്ട് ഞാൻ ഇദ്ദേഹത്തെ. എന്നെ കണ്ടതും വായിച്ചുകൊണ്ടിരുന്ന പുസ്തകം അടച്ചു വെച്ച് എന്നെ നോക്കി ഒന്ന് അമർത്തി മൂളി.
2: തന്നെ ഞാൻ അവിടെ എവിടെയായി കണ്ടിട്ടുണ്ട്. എന്താ തന്റെ പേര്?
0: ജോബ്.
2: ഓഹോ, ബൈബിളിലൊരു ജോബുണ്ട്, അറിയോ തനിക്ക്? ഇല്ല അല്ലേ. ദൈവം ചെകുത്താന് പരീക്ഷണ വസ്തുവായിട്ട് കൊടുത്ത ഇയോബ്, ദൈവത്തിനായി ഏറെ സഹിച്ചവൻ. ആ ഇയോബ് തന്നെയാണ് ജോബ്.
0: ഉവ്വ്, കേട്ടിട്ടുണ്ട്.
2: ഓ, അപ്പൊ കേട്ടറിവേ ഉള്ളൂ, വായിച്ചിട്ടില്ല. ആ അതുപോട്ടെ, ഞാൻ ഗോപാലകൃഷ്ണൻ.
0: അറിയാം.
2: ഇതിനകത്തുള്ളവർ എന്നെ ഗോപാലേട്ടൻ എന്ന് വിളിക്കും. പിന്നെ ഡീറ്റെയിൽസൊന്നും എനിക്കറിയണ്ട. എന്താ തന്റെ പേരിലുള്ള ചാർജ്?
0: മർഡർ, കൊലപാതകം.
2: എന്റേതു അതെ, കൊലപാതകം. വേറെയുണ്ട് കുറെ ചാർജുകൾ. താനിവിടെ എത്ര കാലമായി?
0: 2 കൊല്ലമായി. സെഷൻസ് കോർട്ടിൽ നിന്ന് വിധി വന്നു, വധശിക്ഷ തന്നെയാണ്.
2: സീസറുടെ ന്യായപ്രമാണം തന്നെ. ഇപ്പോഴും കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല്, ജീവന് ജീവൻ.
0: വധശിക്ഷ അറിയിക്കുന്ന കുറ്റം തന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്.
2: പാപത്തെ വെറുക്കുക, പാപിയെ സ്നേഹിക്കുക എന്നല്ലേ ബൈബിളിൽ പറഞ്ഞിട്ടുള്ളത്?
0: പാപത്തിന്റെ ശമ്പളം മരണം.

0: എന്നുമില്ലേ ബൈബിളിൽ?
1: നീ അപ്പറഞ്ഞ മരണം കേവലമായ മരണമല്ല, ആത്മീയ തലമുള്ള മരണമാണത്.
0: കുറ്റം ചെയ്തവൻ ശിക്ഷിക്കപ്പെടേണ്ടതല്ലേ?
1: കുറ്റം ചെയ്യുന്ന നിമിഷം മുതൽ അങ്ങോട്ട് മനസ്സിൽ കുറ്റവാളി ശിക്ഷ അനുഭവിച്ചു തുടങ്ങുന്നു എന്നുമുണ്ട്. ഡോസ്റ്റോവിസ്കിയുടെ കുറ്റവും ശിക്ഷയും എന്ന നോവലിന്റെ കാതലെന്ന് പറയുന്നത് ഈ ആശയമാണ്. വായിച്ചിട്ടുണ്ടാവും അല്ലേ?
0: ഇല്ല.
1: വായിക്കണം. ഇവിടെ ജയിൽ ലൈബ്രറിയിലുണ്ട് അതിന്റെ മൂന്നോ നാലോ കോപ്പികൾ.
0: വായിക്കണം എന്നൊക്കെ ഉണ്ട് ഗോപാലേട്ടാ, പക്ഷെ ഒന്നിനൊരു മൂഡില്ല. എന്താ പറയാ,

0: അതിന്റെ മൂന്നോ നാലോ കോപ്പികൾ
1: വായിക്കണമെന്നൊക്കെ ഉണ്ട് ഗോപാലേട്ടാ, പക്ഷേ ഒന്നിനൊരു മൂടില്ല. എന്താ പറയാ, ഒന്നിനൊരു രസമില്ല.
0: അങ്ങനെയല്ല, വായിക്കണം. വായന പോലെ ആനന്ദം നൽകുന്ന മറ്റൊന്നില്ല. ഇനി അഥവാ മറ്റൊന്നുണ്ടാവുമെങ്കിൽ അതൊരുപക്ഷെ കൃഷിയായിരിക്കും. കൃഷിയുടെ ആനന്ദമെന്ന് പറഞ്ഞത് വിളവെടുപ്പിൻ്റെ ആനന്ദമല്ല കേട്ടോ, വിളവെടുപ്പിൻ്റെ അത് സന്തോഷമാണ്. എത്ര മേനി കൊയ്തു എന്നതൊക്കെ കേവലം സന്തോഷം. ഈ സന്തോഷവും ആനന്ദവും തമ്മിൽ വലിയ അന്തരമുണ്ട്. എനിക്ക് തോന്നുന്നു മണ്ണിലിട്ട ഒരു വിത്ത് മുളച്ചു വരുമ്പോൾ, അതല്ലെങ്കിൽ പുതുതായി ഒരു ഇല കിളിർത്തു വരുമ്പോൾ നാം അനുഭവിക്കുന്ന ഹൃദയവികാരമുണ്ടല്ലോ, അതല്ലേ ശരിക്കും ആനന്ദം.
1: ആനന്ദം തേടിയാണ് ഞാനും തുടങ്ങിയത്. എന്റെ ആ യാത്ര ഇതിനകത്താണ് അവസാനിച്ചത്.
0: മനസ്സിലായില്ല.
1: ലാളിച്ചു വഷളായ ഒരു ധൂർത്തപുത്രനായിരുന്നു ഞാൻ. ലഹരിയുടെ വഴികളിലൂടെയൊക്കെ തന്നെ ചെറുപ്പം മുതലേ ഇപ്പറഞ്ഞ ആനന്ദവും തേടിയിറങ്ങിയവനാണ് ഞാൻ. അപ്പച്ചൻ നേരത്തെ മരിച്ചു. അമ്മച്ചിക്ക് സ്നേഹിക്കാനും ലാളിക്കാനും മാത്രമേ അറിയുമായിരുന്നുള്ളൂ. ഇച്ചായൻ ഒരാളുണ്ടായിരുന്നത് ചെറുപ്പം മുതലേ ബോർഡിംഗ് സ്കൂളുകളിലും കോളേജ് ഹോസ്റ്റലുകളിലുമായി. അങ്ങനെ എന്നെ നിയന്ത്രിക്കാൻ ആരുമില്ലായിരുന്നു. ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽക്ക് തന്നെ ലഹരി ഉപയോഗിച്ചു തുടങ്ങിയിരുന്നു. മദ്യത്തിലായിരുന്നു തുടക്കം. പിന്നീടതങ്ങ് വിവിധ വഴികളിലൂടെ എന്നെക്കൊണ്ട് ആ പാതകം ചെയ്യിച്ചതും ലഹരി. ലഹരി ഒന്നു മാത്രമാണ്.
0: അതാ ഞാൻ പറഞ്ഞത്, മനുഷ്യരുടെ മുന്നിൽ യഥാർത്ഥ ആനന്ദത്തിന്റെ വഴികളേറെ ഉണ്ടെങ്കിലും അവനത് തിരഞ്ഞെടുക്കാൻ പരാജയപ്പെട്ടു പോകുന്നു എന്ന്.
1: കൈമൾ സാറ് റൗണ്ട്സിനെത്തും വരെ അന്ന് രാത്രി ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നു. പതിവിന് വ്യത്യസ്തമായി കൈമൾ സാർ അധികം വർത്തമാനത്തിനൊന്നും നിന്നില്ല. ഗോപാലേട്ടനോട് സംസാരിക്കുമ്പോൾ കൈമൾ സാറിൽ ഭവ്യതയും ബഹുമാനവും ഒക്കെ തെളിഞ്ഞു കണ്ടു. അന്ന് കുറേ കാലത്തിന് ശേഷം ഞാൻ സ്വസ്ഥമായി കിടന്നുറങ്ങി. ജയിൽക്കെട്ടിനകത്ത് കനത്ത മഴ പെയ്യുന്നുണ്ടായിരുന്നു. അമ്മച്ചിയുടെ ചൂടും പറ്റിക്കിടന്ന കുട്ടിക്കാലത്തെ രാത്രി മഴകൾ എന്റെ ഓർമ്മയിലെത്തി. പിറ്റേന്ന് പകൽ സി ബ്ലോക്കിലെ തടവ് പുള്ളികളിൽ നിന്ന് ഗോപാലേട്ടന്റെ കുറേ കാര്യങ്ങൾ ഞാൻ ചോദിച്ച് മനസ്സിലാക്കി. കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു ആദ്യം, പിന്നീട് തീവ്ര കമ്മ്യൂണിസ്റ്റ്. അവിടുന്ന് പിരിഞ്ഞ് സാമൂഹ്യ പ്രവർത്തനവും പരിസ്ഥിതി പ്രവർത്തനവും ഒക്കെയായി കുറേ കാലം. ഏറ്റവും ഒടുവിൽ കൃഷിക്കാരുടെ നേതാവായിരിക്കുമ്പോഴാണ് കൊലപാതക കേസിൽപ്പെടുന്നത്. സത്യത്തിൽ എന്താണ് നടന്നതെന്ന് അറിയണം. ഞാൻ രാത്രിയാകം കാത്തിരുന്നു. സെല്ലിൽ കയറിയ ഉടൻ ഗോപാലേട്ടൻ അന്നത്തെ വിശേഷങ്ങൾ സന്തോഷത്തോടെ പറയുകയായിരുന്നു.
0: എടോ, താൻ കണ്ടിട്ടുണ്ടോ, ജയിൽ വളപ്പിൽ കാടുപിടിച്ച് കിടക്കുന്ന തെക്കേ മൂല, ആ വാച്ച് ടവറിന്റെ കിഴക്കുവശത്തായിട്ട്.
1: വാച്ച് ടവറിന്റെ കിഴക്കുവശം?
0: ശിയടാ, ഇവനെ കൊണ്ട് ആ വരിക്കപ്പിളാവില്ലേ,
1: പിടികിട്ടി.
0: ആ അതിന്റെ അപ്പുറത്ത് ഒഴിഞ്ഞുകിടക്കുന്ന കാട് പിടിച്ച മൂലയിലുള്ള സ്ഥലത്ത് ഇക്കൊല്ലം കരനിൽ കൃഷി ചെയ്യാൻ പാടില്ലേ എന്ന് സൗകര്യത്തിന് കിട്ടിയപ്പോൾ ഞാൻ ആ ജയിലറോട് ചോദിച്ചു. ഞാൻ ഈ ജൈവകൃഷിയുടെ കാര്യമൊക്കെ വിശദീകരിച്ച് പറഞ്ഞപ്പോൾ അയാൾക്കത് ബോധ്യമായ മട്ടുണ്ട്. അയാൾ കുഴപ്പമില്ല കേട്ടോ, ഇനിയിപ്പോൾ സൂപ്രണ്ടിൻ്റെ പെർമിഷൻ കൂടി കിട്ടിയാൽ മതിയാവും. അങ്ങനെ അത് സമ്മതിച്ചാൽ നമ്മളൊരു കലക്ക് കലക്കും. ഇവിടെ ചെങ്കീരിയൻ എന്നൊരു നാടൻ വിത്തുണ്ട്, അതായിരിക്കും ഇവിടെ യോജിക്കുക.
1: ഈ ഗോപാലേട്ടൻ കൃഷി കൃഷി എന്ന ഒറ്റ വിചാരം മാത്രമേ ഉള്ളൂ.
0: എടോ, രണ്ട് ധാന്യം തിന്നുന്നവര് നാല് ധാന്യം സ്വന്തമായി ഉണ്ടാക്കണമെന്നാ, അതറിയോ തനിക്ക്?
1: അറിയില്ല.
0: അങ്ങനെ പലതും അറിയാനുണ്ട് താൻ.
1: എനിക്കിപ്പോൾ അറിയേണ്ടത് അതൊന്നുമല്ല.
0: പിന്നെ
1: ഇത്രയും വായനയും അനുഭവമൊക്കെ ഉള്ള ഗോപാലേട്ടൻ എങ്ങനെ ഒരു കൊലക്കേസിൽ പെട്ടു എന്നതാണ്, അതാണ് അറിയേണ്ടത്.
0: ഓ, ഞാനിപ്പോൾ എന്റെ കഥ ഫ്ലാഷ് ബാക്ക് അടിക്കണം അല്ലേ? എടോ, സൗകര്യമില്ല എനിക്ക്. ഇനിയിപ്പോൾ ഞാനത് പറഞ്ഞാലും ജീവിതത്തിൽ ഒരിക്കൽ പോലും മണ്ണ് കിളക്കാത്ത തന്നെപ്പോലുള്ളവന്മാർക്ക് അതിൽ തലേക്കേറാനൊന്നും പോണില്ല. തനിക്ക് ജോബെന്നല്ല പേരിടേണ്ടിയിരുന്നത്, ജോബ്ലെസ് എന്ന പേരാ തനിക്ക് കൂടുതൽ ചേരുക.
1: ഗോപാലേട്ടൻ അത് പറയരുത്. ഇവിടെ വന്ന പിന്നെ ഞാനും ചിലപ്പോഴൊക്കെ മണ്ണിൽ പണിയെടുത്തിട്ടുണ്ട്. ഗോപാലേട്ടന്റെ കൺമുമ്പിൽ പെട്ടിട്ടില്ല എന്നേ ഉള്ളൂ.
0: എടോ, വാർഡർമാർ പറഞ്ഞിട്ട് മനസ്സില്ലാ മനസ്സോടെ മണ്ണിലിറങ്ങുന്നതും താല്പര്യത്തോടുകൂടി മണ്ണിലിറങ്ങുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്, അതറിയോ തനിക്ക്?
1: അതൊക്കെ എനിക്കറിയാം. ഞാൻ ചോദിച്ചതിന് ഗോപാലേട്ടൻ മറുപടി പറയ്, എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് വന്ന് പെട്ടത്?
0: ഇത് വലിയ തൊന്തരവായല്ലോ. സമയമാകുമ്പോൾ ഞാനതൊക്കെ തന്നോട് പറയാം.
1: അതൊന്നും ഉണ്ടാവില്ല. എന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ

0: ഗോപാലേട്ടൻ പിന്നീട് എന്നോട് മിണ്ടുപോലുമില്ല. അത്രയ്ക്കും കൊടിയ കുറ്റമാണ് ഞാൻ ചെയ്തത്.
1: എല്ലാ മനുഷ്യരിലും ഉണ്ടടോ ഏറിയും കുറഞ്ഞും ഈ കുറ്റവാസന. അതിനെ ആളിക്കത്തിക്കുന്ന ചില സാഹചര്യങ്ങളിൽ കുറ്റം സംഭവിച്ചു പോകുന്നതാ പലപ്പോഴും. ഈ സാഹചര്യങ്ങളാകട്ടെ പലപ്പോഴും നമ്മുടെ കൈപ്പിടിയിലായിരിക്കില്ല താനും. അതിരിക്കട്ടെ, ലോവർ കോർട്ട് വിധിക്കെതിരെ നീ അപ്പീൽ സമർപ്പിച്ചിട്ടില്ലേ?
0: ഇല്ല.
1: അതെന്താ?
0: എന്തിന്? ആർക്കു വേണ്ടി?
1: മനസ്സിലായില്ല.
0: ആർക്കും വേണ്ടാത്തവൻ, എല്ലാവരാലും വെറുക്കപ്പെട്ടവൻ, എന്തിന് പുറത്തിറങ്ങണം?
1: വീട്ടുകാരില്ലേ തനിക്ക്?
0: ഉണ്ടെന്നും പറയാം, ഇല്ലാന്നും പറയാം.
1: തെളിച്ച് പറയടോ താൻ.
0: ഞാൻ പറഞ്ഞിരുന്നില്ലേ, ഒരിച്ചായനുണ്ട്. ഇച്ചായനും ഇച്ചായന്റെ കുടുംബവും അത്ര തന്നെ.
1: നീ ആ ഇച്ചായന്റെ വിലാസവും നമ്പറും എനിക്കിതാ. ജയിലിന് പുറത്ത് നിറയെ എനിക്ക് ആൾക്കാരുണ്ട്. അവരിൽ പലരും വക്കീലന്മാരുമാണ്. ഞാൻ ആരെങ്കിലും വിടാം തൻ്റെ ഇച്ചായൻ്റെ അടുത്തേക്ക്.
0: ഇല്ല ഗോപാലേട്ടാ, നടക്കാത്ത കാര്യമാണ് ഗോപാലേട്ടൻ ഈ പറഞ്ഞത്. എന്റെ കാര്യവും പറഞ്ഞ് അങ്ങോട്ട് പോയാൽ ഏത് വക്കീലായാലും ഇറക്കി വിടും ഇച്ചായൻ.
1: അക്കാര്യമൊക്കെ നീ എനിക്ക് വിട്ടതാ.
0: എന്റെ കാര്യങ്ങൾ ശരിക്കും അറിയാത്തതുകൊണ്ടാ ഗോപാലേട്ടൻ ഇങ്ങനെയൊക്കെ പറയുന്നത്.
1: കൊലക്കേസ് പ്രതിയായ അനുജനെ ഒരു ഇച്ചായനും എഴുന്നള്ളിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരില്ല എന്നെനിക്കറിയാം. എന്നാലും സംസാരിച്ച് ബോധ്യപ്പെടുത്താവുന്ന കാര്യമാണിതെന്ന് എനിക്ക് ഉറപ്പുണ്ട്.
0: ഇല്ല ഗോപാലേട്ടാ, അതൊന്നും ശരിയാവില്ല.
1: എന്തേ ശരിയാവാത്തത്? നിന്നെപ്പോലുള്ള ചെറുപ്പക്കാർ തൂക്കുമരത്തിപ്പോയി തൊലയേണ്ടവരല്ല. പുറത്തൊരു സമൂഹമുണ്ട്, തിളച്ചു മറിയുന്നൊരു സമൂഹം. ആ സമൂഹത്തിനു വേണ്ടി എന്തൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാനാകും നിന്നെപ്പോലുള്ള ബാല്യക്കാർക്ക്?
0: ഞാൻ പറഞ്ഞില്ലേ, എന്റെ ബാക്ക്ഗ്രൗണ്ട് ശരിക്കും അറിയാത്തതുകൊണ്ടാ ഗോപാലേട്ടൻ ഇങ്ങനെ.
1: ലഹരി പുറത്ത് നീ ഒരാളെ കൊന്നു. ചുരുക്കി പറഞ്ഞാൽ അതല്ലേ നിന്റെ ബാക്ക്ഗ്രൗണ്ട്?
0: അതെ, കൊന്നു, ലഹരിപ്പുറത്ത് തന്നെ. എന്നാൽ ആരാണ് കൊന്നതെന്ന് ഗോപാലേട്ടൻ ഇതുവരെ എന്നോട് ചോദിച്ചില്ല.
1: ഞാനത് ഇന്നലെ തന്നെ തന്നോട് പറഞ്ഞതല്ലേ, ക്രൈമിനെക്കുറിച്ച്, അതിൻ്റെ ഡീറ്റെയിൽസിനെക്കുറിച്ച്. അത് ചെയ്ത ആളോട് തന്നെ ചോദിക്കുകയെന്ന് വെച്ചാൽ എന്തോ എനിക്കത്.
0: അല്ല, ഗോപാലേട്ടൻ അത് അറിയണം. ഒരു നൊയമ്പ് മാസക്കാലം വൈകുന്നേരം ബാംഗ്ലൂരിൽ നിന്ന് അന്ന് രാവിലെ വീട്ടിലെത്തിയതായിരുന്നു ഞാൻ. ഇച്ചായൻ ആ കാലം തിരുവനന്തപുരത്ത് ബാങ്കിലായിരുന്നു. മോളിച്ചേച്ചിയും ട്രീസമോളും ഇച്ചായൻ്റെ കൂടെ അവിടെ തന്നെ. ഉച്ച മുതലേ പുറത്തേക്ക് പോയ അമ്മച്ചിയും കാത്ത് ഞാൻ ഉമ്മറത്തിരിപ്പായിരുന്നു. അമ്മച്ചി ബാങ്കിൽ നിന്ന് കൊണ്ടുവരുന്ന 500,000 രൂപ എനിക്ക് അന്ന് അത്രയ്ക്ക് അത്യാവശ്യമായിരുന്നു. ബാംഗ്ലൂരിലെ വഴിതെറ്റിയ ജീവിതം എന്നെ അത്രയ്ക്ക് അങ്ങ് കടക്കാരനാക്കിയിരുന്നു. വൈകുന്നേരമായി, അമ്മച്ചിയെ കാണാതെ എനിക്ക് കലി കയറി വന്നു. അതിനൊപ്പം ഞാൻ ലഹരി മദ്യമായും മയക്കുമരുന്നായും പുതുക്കിക്കൊണ്ടുവരുന്നു. കുറച്ചു നേരം മയങ്ങിപ്പോയെന്ന് തോന്നി. ശബ്ദം കേട്ട് ഞെട്ടി ഉണർന്നപ്പോൾ ഗേറ്റ് തുറന്ന് 2 രൂപങ്ങൾ എനിക്ക് അഭിമുഖം വരുന്നതായി തോന്നി. ലഹരിയിൽ അമ്മച്ചിയെ രണ്ടായി കാണുന്നതായാണ് ആദ്യം വിചാരിച്ചത്. അത് അമ്മച്ചിയും സേവിറച്ചനുമായിരുന്നു. പിന്നീട് എനിക്ക് കാര്യം മനസ്സിലായി. എന്നെ ഉപദേശിച്ച് നന്നാക്കാനായി അമ്മച്ചി സേവിറച്ചനെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വരികയായിരുന്നു. പള്ളിയിലൊന്നും കാണാറില്ലല്ലോ എന്നും പറഞ്ഞ സേവിറച്ചൻ തുടങ്ങിയത്. അമ്മച്ചി ചായയിടാനകത്തേക്ക് പോയി. സേവിറച്ചൻ ബൈബിൾ വചനങ്ങൾ എന്തൊക്കെയോ പറഞ്ഞ് ബോറടിപ്പിച്ചു. എന്റെ കണ്ണുകൾ അടഞ്ഞേ പോയി. നോക്കുമ്പോൾ ഇരുട്ടാണ്, രാത്രിയാണ്. സേവിറച്ചൻ പോയി കഴിഞ്ഞിരുന്നു. അമ്മച്ചി അകത്ത് മുട്ടൂത്തിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. എന്തിയ കാശ് എന്ന് ചോദിച്ച് ഞാൻ അലറി. കേൾക്കാത്ത മട്ടിൽ അമ്മച്ചി ഒന്നുമേ മിണ്ടാതെ കണ്ണടച്ച് പ്രാർത്ഥന തുടർന്നു. പറഞ്ഞ കാശ് കൊണ്ടുവരാതെ അമ്മച്ചി എന്നെ പറ്റിക്കായിരുന്നു എന്നെനിക്ക് മനസ്സിലായി. ഒരലർച്ചയോടെ ഞാൻ അടുക്കളയിൽ ഓടിയത് മാത്രം ഓർമ്മയുണ്ട്. പിറ്റേന്ന് ഉണർന്നു നോക്കുമ്പോൾ അമ്മച്ചി ചോരയിൽ കുളിച്ച് ചുവരിലൊരു മൂലക്ക് ചാരിയിരുത്തിയ മട്ടിൽ അമ്മച്ചിയുടെ അനക്കവറ്റ മരവിച്ച ശരീരം, അമ്മച്ചിയുടെ മടിയിൽ തലവെച്ച് ആ രാത്രി മുഴുവൻ ഞാൻ സ്വസ്ഥമായിട്ട് ഉറങ്ങിക്കാണും. ഉണർന്നു നോക്കുമ്പോൾ ഞാൻ ചോരയുടെ ഉണങ്ങാൻ നനവിൽ അമ്മച്ചിയുടെ മടിയിലാണ്. തലേന്ന് രാത്രി അടുക്കളയിൽ നിന്ന് ഞാൻ കണ്ടെടുത്ത കറിക്കത്തി അപ്പോഴും എൻ്റെ കയ്യിലും

0: മുറുകെ പിടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. അതേപോലെട്ട എന്റെ പൊന്നുപോലത്തെ അമ്മച്ചിയെ തന്നെയാ നശിച്ച രാത്രിയിൽ ഞാൻ വെട്ടി തുറക്കിയത്.
1: സത്യമാണോ ദാനി പറഞ്ഞത്? എന്നിട്ടോ?
0: എന്നിട്ടെന്താ? പോലീസ് സ്റ്റേഷനിലും കോടതി മുറിയിലും ജയിലിലും ഒക്കെ മനോനില തെറ്റിയവനെ പോലെ ഞാൻ അക്രമാസക്തനായിരുന്നു. ലഹരിക്കായി എന്റെ രക്തം അത്രമേൽ പിടയ്ക്കുന്നുണ്ടായിരുന്നു. ലഹരിയുടെ പിശാജ് എന്നെ വിട്ടൊഴിഞ്ഞപ്പോ ഞാൻ ചെയ്ത പാതകത്തിന്റെ ഭീകരത എനിക്ക് ബോധ്യമായി. പിന്നീട് അങ്ങോട്ട് വിഷാദ രോഗത്തിന്റെ അടിമയായി കുറെ നാളുകൾ. ആ ദിനങ്ങളിൽ തള്ളേനെ കൊന്നവനെന്ന് ആർത്ത് പോലീസുകാരും വാർഡർമാരും എന്തിന് സഹതടവുകാർ പോലും എന്റെ മേൽ ചാടി വീണ് മർദ്ദിക്കും. ഒക്കെയും പീഡനപാതയിലെ ചാട്ടവാറടികൾ പോലെ ഞാൻ ഏറ്റുവാങ്ങി. ലഹരിയുടെ പാതാളത്തിൽ പതിച്ചവനായിരുന്നു ഞാൻ. ആർക്കും ഒരിക്കലും രക്ഷപ്പെടുത്താനാവാത്ത പാതാളക്കുഴിയിൽ വീണ് തൊലഞ്ഞവൻ.
1: ഒക്കെയും സംഭവിച്ചു പോയില്ലേ? നീ ചെയ്തത് മാപ്പർഹിക്കാത്ത തെറ്റ് തന്നെ. നിന്നെക്കൊണ്ട് അത് ചെയ്യിച്ചത് ലഹരിയാണെന്നത് വ്യക്തം. മെന്റൽ ഡിസോർഡറിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നിനക്കുള്ളതായി നീ ഇന്നലെ രാത്രി പറഞ്ഞിരുന്നല്ലോ. എനിക്ക് തോന്നുന്നു ലീഗലി ഫൈറ്റ് ചെയ്യാനുള്ള കുറേ പഴുതുകൾ നിന്റെ കേസിലുണ്ടെന്ന്. നിന്റെ വീട്ടുകാർ നിന്റെ കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ, നല്ല രീതിയിൽ കേസ് നടത്തിയിരുന്നുവെങ്കിൽ നിനക്ക് ഈ ശിക്ഷയൊന്നും കിട്ടില്ലായിരുന്നു. നിനക്ക് രക്ഷപ്പെടാനാവും. എനിക്കങ്ങനെയാണ് തോന്നുന്നത്.
0: രക്ഷപ്പെട്ടിട്ട് എന്തിനാ ഗോപാലേട്ടാ? അല്ലെങ്കിലും ഞാൻ ചെയ്ത പാപത്തിൽ നിന്നും എനിക്കെങ്ങനെയാണ് രക്ഷപ്പെടാനാവുക?
1: മനുഷ്യനായാൽ ആദ്യം വേണ്ടത് ശുഭപ്രതീക്ഷയുള്ളൊരു മനസ്സാണ്. നീ ഈ കേസ് എനിക്ക് വിട്ടതാ. ഏതായാലും എന്റെ കേസുമായി ബന്ധപ്പെട്ട് വക്കീലന്മാർ കുറെ കയറി ഇറങ്ങുന്നുണ്ട് ഇവിടെ. ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാം.

0: അടുത്ത ദിവസം മുതൽ തന്നെ ഗോപാലേട്ടൻ എനിക്ക് വേണ്ടി കാര്യങ്ങൾ നീക്കിത്തുടങ്ങി എന്ന് വേണം കരുതാൻ. ഒരാഴ്ചയ്ക്കുള്ളിൽ ഒരു അഡ്വക്കേറ്റ് ക്ലാർക്ക് വന്നു. അയാൾ ചൂണ്ടിക്കാണിച്ചിടത്തൊക്കെ ഞാൻ ഒപ്പുവെച്ചു. അതിനിടെ ജയിലുവളപ്പിൽ കാടി പിടിച്ചു കിടന്നിരുന്ന തെക്കേ ഭാഗത്ത് കരനൽ കൃഷി ചെയ്യാനുള്ള ഗോപാലേട്ടന്റെ പദ്ധതിക്ക് ജയിലധികൃതർ സമ്മതം മൂളി. ആ ഭാഗമെന്നല്ല, ജയിലുവളപ്പ് മുഴുവൻ ഗോപാലേട്ടന്റെ നേതൃത്വത്തിൽ പച്ചപിടിപ്പിച്ചു ഞങ്ങൾ. വളമൊന്നും ചേർക്കാതെ ഞങ്ങൾ അവിടെ ഉണ്ടാക്കിയ പച്ചക്കറികൾ പുറത്ത് വിറ്റഴിക്കാൻ പ്രത്യേക സംവിധാനം വന്നു. അന്നോളം മടിച്ചു മടിച്ചു മാത്രം കടന്നുപോയിരുന്ന ദിവസങ്ങൾക്ക് പിന്നീടങ്ങോട്ട് വേഗത കൂടി. ഉറക്കമില്ലാത്ത രാത്രികൾ പഴയ ഓർമ്മയായി. അധ്വാനത്തിന്റെ ആനന്ദത്തിൽ കണ്ണടച്ചതും ഉറക്കം വരവായി. അതിനിടെ ഒരു അത്ഭുതം സംഭവിച്ചു. ഇച്ചായൻ എന്നെ കാണാൻ ജയിലിലെ സന്ദർശക മുറിയിൽ വന്നു. എത്ര കാലത്തിന് ശേഷമാണ് എന്റെ ഇച്ചായനെ. സന്തോഷവും സങ്കടവും കൊണ്ട് ഞാൻ ആകെ എന്താ പറയാ. അമ്മച്ചിയുടെ അതേ മുഖഛായയാണ് ഇച്ചായന്. ആ മുഖത്തേക്ക് നോക്കാൻ ഞാനെന്തോ ഒന്ന് ഭയന്നു. ഇച്ചായൻ കുറെ നേരമായോ വന്നിട്ട്?
1: ആ,
0: കോമ്പൗണ്ടിന്റെ അങ്ങേ അറ്റത്തായിരുന്നു ഇന്ന് പണി.
1: ആ,
0: വിസിറ്റർ ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ കരുതി വക്കീലായിരിക്കുമെന്ന്. ഇച്ചായനാണെന്ന് വിചാരിച്ചതേ ഇല്ല.
1: ആ,
0: ഇച്ചായൻ സുഖം തന്നെയല്ലേ?
1: ഞാൻ ആ ചോദ്യം തിരിച്ചു ചോദിക്കണ്ടല്ലോ. നിനക്ക് ഇതിനകത്ത് സുഖം തന്നെയാണോ എന്ന്?
0: കുഴപ്പമില്ല ഇച്ചായ, അങ്ങനെ പോകുന്നു.
1: ആരാ ഈ അഡ്വക്കേറ്റ് ബേബി ജോൺ? നിനക്കെങ്ങനെയാ അയാളെ പരിചയം?
0: അഡ്വക്കേറ്റ് ബേബി ജോണോ? എനിക്കറിയില്ലല്ലോ.
1: ആ, എന്നെ ഒരു 4-5 തവണ ഫോണിലൂടെ കോൺടാക്ട് ചെയ്തു. കഴിഞ്ഞ ആഴ്ച എന്നെ കാണാൻ വരികയും ചെയ്തു.
0: ഓ, അത് ഗോപാലേട്ടനെ ഏർപ്പാടാക്കിയതായിരിക്കും. ഇച്ചായനോട് സംസാരിക്കാൻ ആളെ അയക്കുമെന്ന് എന്നോട് പറഞ്ഞിരുന്നു.
1: ആരായി ഗോപാലേട്ടൻ?
0: ഗോപാലേട്ടൻ ഇതിനകത്ത് തന്നെയുള്ള ഒരു പ്രതിയാണ്. ഞങ്ങൾ ഒരേ സെല്ലിലുണ്ടായിരുന്നു കുറെ കാലം. നല്ല ഉപകാരിയാ. പുറത്തൊക്കെ നല്ല കണക്ഷനുണ്ട്. എന്റെ കോടതി കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത് അദ്ദേഹമാണ്.
1: ഓ, അത് ശരി.
0: ഞാനൊരു കാര്യം ചോദിച്ചാ ഇച്ചായൻ സത്യം പറയോ? എന്നോടിപ്പോഴും പഴയ പോലെ വെറുപ്പും വൈരാഗ്യവും ഉണ്ടോ ചായ?
1: പിന്നില്ലാതെ.
0: ഇപ്പോഴും പഴയതുപോലെ അതേ തീവ്രതയിൽ?
1: എനിക്കറിയില്ല.
0: മറ്റൊന്നുമല്ല, ഞാൻ ഈ വക്കീൽ

0: ദിവസം കാണിച്ചു തരുന്ന പേപ്പറിലൊക്കെ ഒപ്പിട്ട് കൊടുക്കുന്നത്. ഇച്ചാൻ എന്നോട് എല്ലാം പൊറത്തിട്ടുണ്ടാവുമെന്ന വിശ്വാസത്തിലാണ്. കാലം എല്ലാം മായച്ചു കളഞ്ഞിട്ടുണ്ടാവുമെന്നാണ് ഗോപാലേട്ടൻ പറയാറ്.
1: കാലം അങ്ങനെ എല്ലാം മായച്ചു കളയുന്ന മാന്ത്രികനാണെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ചിലതൊക്കെ ഉണ്ടാവും മായച്ചു കളയാനാകാത്തതായിട്ട്, എപ്പോഴും കൂടെ.
0: ആ ചിലതിൽ ഞാൻ ചെയ്ത കൊടും പാതകം കൂടി ഉണ്ടാവും അല്ലേ ചേയാ?
1: നിശ്ചയമായും അതുണ്ട്. വേറെ ചിലത് കൂടിയുണ്ട്. ശവമഞ്ചത്തിനരികെ കൈക്കുഞ്ഞിനെയുമെടുത്ത് അപ്പച്ചൻ്റെ മരവിച്ച നെറ്റിയിൽ അന്ത്യചുംബനം അർപ്പിക്കുന്ന എൻ്റെ അമ്മച്ചി, അമ്മച്ചിയുടെ വിരലിൽ തൂങ്ങി പള്ളിയിലേക്ക് പോകുന്ന അനിയൻ ചക്കൻ, ബോർഡിംഗിലേക്കും ഹോസ്റ്റലിലേക്കും പോകാൻ നിൽക്കുന്ന എന്നെ കരഞ്ഞു വിളിച്ച് തടയുന്ന വികൃതി പയ്യൻ, പിന്നെ ഒടുക്കം പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് കിട്ടിയ നീ കുത്തിക്കേറി വികൃതമാക്കിയ എൻ്റെ അമ്മച്ചിയുടെ തണുത്ത ശരീരം, ഇപ്പറഞ്ഞതൊക്കെ മനസ്സിൽ നിന്ന് നീ പറഞ്ഞ കാലം മായച്ചു കളഞ്ഞാലും ഒരു ദൃശ്യം അവിടെ ബാക്കി നിൽക്കും. ഒന്നും അറിയാത്തവനെ പോലെ, ചെയ്തു കൂട്ടിയത് എന്തെന്ന് മനസ്സിലാകാത്തവനെ പോലെ, അന്ന് പോലീസുകാരോടൊപ്പം കൂസലില്ലാതെ നടന്നു നീങ്ങിയ എന്റെ അനുജന്റെ ദൃശ്യം, എന്തിനായിരുന്നടാ നീ അത് ചെയ്തത്? അത് ഞാനല്ല, അതേതോ സാത്താൻ. സാത്താൻ എന്റെ ബോധം കെടുത്തി. എനിക്ക് ബോധമില്ലായിരുന്നു ചായ, ബോധമുണ്ടായിരുന്നു നമ്മുടെ അമ്മച്ചിയെ. എനിക്ക് എങ്ങനെ ചായ
2: ഒന്ന്. തിരുവനന്തപുരത്ത് നിന്ന് ഞാനും മോളി എത്തുമ്പോൾ വീടിൻ്റെ മുന്നിൽ ജനപ്രളയമായിരുന്നു. അകത്ത് കടന്നപ്പോൾ ഒരു വശത്ത് ഭ്രാന്തനെ പോലെ നീ, മറ്റേ ഭാഗത്ത് ചോരയിൽ കുളിച്ചിടക്കുന്ന അമ്മച്ചിക്കും മാനസിക നിലതെറ്റിയ അനിയനും ഇടയിൽ ഞാൻ. നീ എൻ്റെ അപ്പോഴത്തെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ എങ്ങനെ അതെല്ലാം അതിജീവിച്ചു എന്ന് എനിക്ക് തന്നെ അറിയില്ല. ഉറക്കമില്ലാത്ത രാത്രികളിൽ സെല്ലിൽ ഒറ്റക്കിരിക്കുമ്പോൾ ഞാനും ഇച്ചേൻ്റെ അവസ്ഥയെക്കുറിച്ച് ഓർക്കാറുണ്ട്. മോളി ചേച്ചിക്കും ട്രീസ മോൾക്കും സുഖം തന്നെയല്ലേ ചേ?
1: ഇങ്ങോട്ടാണെന്ന് പറഞ്ഞപ്പോൾ നിനക്കിഷ്ടാവുമെന്ന് പറഞ്ഞ് മോളി കുറച്ച് പാലപ്പവും ഇറച്ചിക്കറിയൊക്കെ തന്നുവിട്ടിരുന്നു. ഭക്ഷണം അകത്ത് കൊണ്ടുപോകരുതെന്നും പറഞ്ഞ് അവർ അത് ഗേറ്റിൽ പിടിച്ചു വെച്ചു.
0: അത് സാരമില്ല. പിന്നെ ട്രീസമോൾ വലുതായോ ചേ? അവൾക്ക് പൊക്കമൊക്കെ വെച്ചോ? എന്നെ തിരക്കാറുണ്ടോ?
1: ആ, ചിലപ്പോഴൊക്കെ. എന്നാൽ അവളെപ്പോഴും വലിയമ്മച്ചിയാണ് തിരക്കാറ്. വലിയമ്മച്ചി മരിച്ചുപോയിന്ന് പറഞ്ഞു കൊടുക്കും. എങ്ങനെയാ മരിച്ചതെന്നപ്പോൾ അവൾക്കറിയണം.
2: പിന്നെ ഞാൻ പറയാൻ മറന്നു, നിന്റെ അറസ്റ്റിന് ശേഷം ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞ് ബാംഗ്ലൂരിൽ നിന്ന് നിന്നെ തിരക്കി രണ്ടു മൂന്ന് പേര് വന്നിരുന്നു. വെറും തല്ലിപ്പൊളികൾ. നീ കടം വാങ്ങിയതായി രണ്ട് മൂന്ന് ഡോക്യുമെൻസൊക്കെ കാണിച്ച് 3.5 ലക്ഷം രൂപ അവർ കൊണ്ടുപോയി. മൊത്തം ഭീഷണിയും ഗുണ്ടായുസുമായിരുന്നു. നിനക്കവിടെ ബാധ്യതകളുണ്ടായിരുന്നോ?
0: അതെ ചേ, അത് ഞാനുണ്ടാക്കി വെച്ച ബാധ്യത തന്നെയായിരുന്നു. ഇച്ചാനത് സെറ്റിൽ ചെയ്തത് നന്നായി. അതല്ലല്ലോ ഇച്ചാന അതൊരു തലവേദനയായനെ.
1: ഇത്തരം കക്ഷികളോടായിരുന്നോ ബാംഗ്ലൂരിൽ നിന്റെ ഡീലിങ്സ്?
0: പെട്ടുപോയതാ ചേ.
1: ഞാൻ അന്നേ പറഞ്ഞതല്ലേ ഹയർ സ്റ്റഡീസിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ. നിനക്കപ്പോൾ ബിസിനസ് ചെയ്യണം, അതും ബാംഗ്ലൂരിൽ തന്നെ.
0: ഒന്നും വേണ്ടായിരുന്നു, ഇച്ചായം പറഞ്ഞതനുസരിച്ചാൽ മതിയായിരുന്നു.
1: ആ, ഇനിയിപ്പോൾ അതൊക്കെ പറഞ്ഞിട്ടെന്തിനാ? ആ പിന്നെ അഡ്വക്കേറ്റ് ബേബി ജോൺ ആവശ്യപ്പെട്ട ചില പേപ്പേഴ്സ് ഞാൻ എടുത്തു കൊടുത്തിട്ടുണ്ട്. നിന്നെ സൈക്കാട്രിസ്റ്റിനെ കാണിച്ച സമയത്തുള്ള പ്രിസ്ക്രിപ്ഷൻസും മരുന്നിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ. പൂട്ടിക്കിടന്ന നിൻ്റെ ആ ഷെൽഫ് കുത്തിപ്പൊട്ടിച്ച് തുറന്നാണ് അതൊക്കെ വക്കീലിനെ ഏൽപ്പിച്ചത്. താക്കോൽ അവിടെ എവിടെയും കണ്ടില്ല.
0: താക്കോൽ അമ്മച്ചിയുടെ കസ്റ്റഡിയിലായിരുന്നു ആ ദിവസങ്ങളിൽ.
1: പിന്നെ ഷെൽഫിൽ നിന്ന് കുറച്ച് ക്യാഷ്, കുറച്ചല്ല 5 ലക്ഷത്തിൻ്റെ ഒരു കെട്ട് ഭദ്രമായി പൊതിഞ്ഞു വെച്ച നിലയിൽ കിട്ടിയിരുന്നു. ഞാനത് ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. നീ അതെന്തെങ്കിലും ആവശ്യത്തിന് കരുതി വെച്ചതാണോ എന്ന് അറിയില്ലല്ലോ.
0: എന്തായി ചായ പറഞ്ഞ? ഞാനെന്താ പറഞ്ഞ? 5 ലക്ഷം രൂപയോ എന്റെ ഷെൽഫിന്നോ?
1: എന്താടാ
0: വമ്മച്ചി.

0: എന്താ നീ വല്ലാണ്ടിരിക്കുന്ന? എന്താ പറ്റിയത് നിനക്ക്?
1: എന്നോട് പറയാതിരുന്ന
0: നിനക്ക് എന്താ പറ്റിയത്? നീ പറയുന്നത് എന്താ എനിക്ക് മനസ്സിലാവുന്നില്ല. സന്ദർശകർക്ക് അനുവദിക്കപ്പെട്ട സമയം കഴിഞ്ഞിരുന്നില്ല. എന്നിട്ടും യാത്ര പറയാതെ ഇച്ചായൻ സന്ദർശക മുറി വിട്ടു പോയി. എൻ്റെ കരച്ചിൽ ഇച്ചായനെ വല്ലാതെ ഒലിച്ചിട്ടുണ്ടാണ്. ഇച്ചായൻ എന്നോട് മുമ്പുണ്ടായിരുന്ന വെറുപ്പൊക്കെ മാറിയെന്ന് തന്നെ വേണം കരുതാൻ. ടൗണിൽ എൻ്റെ വക്കീലന്മാരെ ഇച്ചായൻ ഇടയ്ക്കിടെ പോയി കാണാറുണ്ടെന്ന് ഗോപാലേട്ടൻ പറഞ്ഞറിഞ്ഞു. ദിവസങ്ങളും മാസങ്ങളും ധൃതി കൂട്ടി കടന്നങ്ങനെ പോയി. കേസിൻ്റെ വിസ്താരങ്ങൾ പുരോഗമിക്കുന്നുണ്ടായിരുന്നു. മാനസിക പ്രശ്നങ്ങൾക്ക് പലവട്ടം ചികിത്സയ്ക്ക് വിധേയനായിട്ടുണ്ടെന്ന കഴിഞ്ഞകാല ചരിത്രം ഹൈക്കോടതിയിൽ എനിക്ക് തുണയായി.

0: അദ്ദേഹത്തിൻ്റെ വധശിക്ഷ റദ്ദാക്കപ്പെട്ടു. അതേസമയം ഗോപാലേട്ടൻ്റെ കേസ് സങ്കീർണമായിക്കൊണ്ടിരുന്നു. എന്നാൽ ഇതൊന്നും പുള്ളിയെ ഏതെങ്കിലും വിധത്തിൽ അലട്ടുന്നതായി തോന്നിയതേയില്ല. ജയിലിനകത്ത് കരനെൽ കൃഷി തുടങ്ങിയതിൽ പിന്നെ പുള്ളിക്കാരൻ വേറൊരു ലോകത്താണ്. നിങ്ങൾ കരുതുന്നുണ്ടാവും ജയിൽക്കെട്ടിനകത്ത് മുഷിപ്പും മടുപ്പും മാത്രമാണെന്ന്. അതങ്ങനെയല്ലെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ബോധ്യമാകുമോ എന്നെനിക്കറിയില്ല. കരനെൽ കൃഷിയുടെ ഒരു കൊയ്ത്ത് ദിനം ഞാൻ ഓർക്കുന്നുണ്ട്. ശരിക്കും പള്ളിപ്പെരുന്നാൾ പോലെ എന്തൊരു മേളമായിരുന്നു.
1: പറന്നു പറന്നു പറന്നു ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ.
0: അന്ന് വൈകിട്ട് സെല്ലിലെത്തുമ്പോൾ ലോകത്തിലെ ഏറ്റവും സന്തുഷ്ടനായ മനുഷ്യനെ പോലെ ഗോപാലേട്ടൻ പഴയ ഏതോ പാട്ടുറക്കെ പാടുന്നുണ്ടായിരുന്നു.
1: പൂമരക്കുമ്പിൽ പറന്നു പറന്നു പറന്നു ചെല്ലാൻ വറ്റാത്ത കാടുകളിൽ കൂടുന്നു കൂട്ടി ഒരു പൂമരക്കുമ്പിൽ.
0: എന്തായത് ഗോപാലേട്ട, അടിച്ച് ഫിറ്റായ പോലെ ഉണ്ടല്ലോ.
1: അതേടാ മോനെ, ഫിറ്റാവാൻ കള്ള് വേണ്ടെന്ന് നിനക്ക് ഇപ്പൊ മനസ്സിലായില്ലേ?
0: ഉവ്വേ, സന്തോഷായില്ലേ?
1: ആ നിനക്കോ?
0: പിന്നില്ലേ, കൊയ്ത് കൊയ്തങ്ങനെ മുന്നേറുമ്പോ എന്തായിരുന്നു ആവേശം.
1: ആവേശത്തിനും സന്തോഷത്തിനും ഇടയിൽ എവിടെയോ ഒരു സങ്കടം, ഒരു നഷ്ടബോധം ഇല്ലാതില്ല.
0: അതെന്തിനാ അനവസരത്തിലൊരു നഷ്ടബോധം?
1: ആ അത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവൂല. നാളെ ആ വഴി പോകുമ്പോൾ വിളഞ്ഞ് പാകമായ ചെങ്കീരിയൻ്റെ സ്വർണനിറത്തിലുള്ള നെൽക്കതിരുകൾ തലകുനിച്ച് നിൽക്കുന്ന ആ കാഴ്ച ഇനി ഉണ്ടാവില്ലല്ലോ എന്നോർക്കുമ്പോൾ വെറുതെ ഒരു സങ്കടം.
0: അതിനെന്താ, അടുത്ത കൊല്ലം ആവട്ടെ, ഇതിലും കൂടുതൽ സ്ഥലത്ത് ഇതേ ഇനം നെല്ല് തന്നെ വിതയ്ക്കാമെന്ന് സൂപ്രണ്ട് ഉറപ്പ് തന്നിട്ടുണ്ടല്ലോ.
1: അടുത്ത കൊല്ലത്തെ കൊയ്ത്താവുമ്പോഴേക്കും നമ്മളിതിനെ തൊണ്ടാവില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ശേഷിക്കുന്ന ശിക്ഷാകാലയളവ് കഴിഞ്ഞ നിനക്കുടൻ വരും റിലീസിംഗ് ഓർഡർ. എനിക്കും വരും ഒരു ഓർഡർ അങ്ങ് ഡൽഹിയിൽ നിന്ന്, പരമാധികാര ന്യായപീഠത്തിൽ നിന്ന്.
0: ഏയ്, അതൊന്നും ഉണ്ടാവില്ല ഗോപാലേട്ടാ. നിങ്ങളുടെ കൂട്ടുകാരുടെ നിയമപോരാട്ടങ്ങൾ വെറുതെ ആവില്ലെന്നാ എന്റെ മനസ്സ് പറയുന്നത്.
1: താനിതെന്തറിഞ്ഞിട്ടാ? എതിർപക്ഷം താൻ വിചാരിക്കുന്നതിനപ്പുറം കരുത്തുള്ളവരാണ്, പണവും സ്വാധീനവും ഉള്ളവർ. അവരിതിനകം തന്നെ എന്റെ തൂക്കുറപ്പ് വരുത്തി കാണും.
0: ഇല്ല ഗോപാലേട്ടാ, അങ്ങനൊന്നും ഉണ്ടാവില്ല. ഗോപാലേട്ടൻ സ്നേഹിക്കുന്നവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കാതിരിക്കൂ.
1: നീ പറഞ്ഞ സ്നേഹം, പ്രാർത്ഥന, ദൈവം, ഇതൊക്കെ സത്യത്തിൽ അമൂർത്തങ്ങളായ ചില ആശയങ്ങൾ മാത്രമല്ലേ?
0: അങ്ങനെയാണോ? അങ്ങനെയാണെന്ന് ഗോപാലേട്ടൻ ശരിക്കും കരുതുന്നുണ്ടോ? സ്നേഹമെന്നൊന്നില്ലേ?
1: ഉണ്ടോ?
0: പ്രാർത്ഥനകൾക്ക് ഫലമുണ്ടാവില്ലെന്നാണ്.

0: ആവോ എനിക്കറിയില്ല, ഞാൻ പ്രാർത്ഥിക്കാറുമില്ല.
1: അപ്പൊ പിന്നെ ദൈവം ഇല്ലെന്നാണോ?
0: ആരാ നിന്റെ ഈ ദൈവം? ഭൂമിയിലെ നെറുകെട്ടവന്മാരെയൊക്കെ സംരക്ഷിച്ചു നിർത്തുന്നവനോ? സകലമാന കൊള്ളരതായ്മകൾക്കും ചൂട്ടുപിടിച്ചു കൊടുക്കുന്നവനോ? ദുഷ്ടന്മാരെ പന പോലെ വളർത്തുന്നവനോ? പറ ആരാ ഈ ദൈവം?
1: ഗോപാലേട്ടൻ പണ്ട് ആനന്ദത്തെക്കുറിച്ച് പറഞ്ഞു തന്നത് ഓർമ്മയുണ്ട്. മണ്ണിൽ വീഴുന്ന വിത്തുകളെല്ലാം തന്നെ മുളക്കാറില്ലല്ലോ. അപ്പൊ പിന്നെ മണ്ണിൽ ഉറങ്ങിക്കിടക്കുന്ന വിത്തുകൾ മുളപ്പിക്കുന്നവനെ നമുക്ക് ദൈവം എന്ന് വിളിച്ചൂടെ? കിളിർത്ത് വരുന്ന ഇലകളിൽ, വിരിഞ്ഞു വരുന്ന പൂക്കളിൽ, ഫലം പുറപ്പെടുവിക്കുന്ന വൃക്ഷത്തിൽ എല്ലാം അവന്റെ കയ്യൊപ്പ് പതിഞ്ഞു കിടക്കുന്നുണ്ടാവില്ലേ?
0: നീ ഇപ്പൊ പറഞ്ഞതിൽ കാര്യമുണ്ട്. പ്രകൃതിയെയും പ്രകൃതി നിയമങ്ങളെയും പരിപാലിക്കുന്ന ഏതോ ശക്തിവിശേഷത്തിന് മുന്നിൽ ഞാനും ചിലപ്പോൾ അറിയാതെ തലകുനിക്കാറുണ്ട്. എന്നാൽ നമ്മുടെ സ്വാർത്ഥങ്ങളായ ആവശ്യങ്ങളെ നിവർത്തിച്ചു തരുന്ന ഒരാളായി ദൈവം എന്റെ മുന്നിലില്ല. അതുകൊണ്ട് തന്നെ ഊക്കുമരം ഒഴിവാക്കി തരണമേ എന്നൊരപേക്ഷ ദൈവത്തിന് മുന്നിൽ ഞാൻ ഒപ്പിട്ട് എത്താനും പോകുന്നില്ല.
1: സത്യം പറ. ഗോപാലേട്ടൻ തൂക്കിലേറാൻ പേടിയില്ലേ? നിശ്ചയിക്കപ്പെട്ട മരണം നിശ്ചയിക്കപ്പെട്ട നേരത്ത് വന്നെത്തുമ്പോ മരണഭയം തോന്നില്ലേ?
0: പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുമ്പോ മരണവുമില്ല, മരണഭയവുമില്ല.
1: അതായിരിക്കും ഗോപാലേട്ടൻ എപ്പോഴും ഓരോന്നിലിങ്ങനെ മുഴുകിയിരിക്കുന്നതല്ലേ?
0: അതൊന്നും എനിക്കറിയില്ല. ഏതായാലും തുരുമ്പെടുത്ത് തീരാൻ എന്നെ കിട്ടില്ല. തീരുന്നെങ്കിൽ തേഞ്ഞു തീരാനാണ് എനിക്കിഷ്ടം.
1: ശരിക്കും എന്താണ് ഉണ്ടായതെന്ന് ഗോപാലേട്ടൻ ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ല. പേരുകേട്ട ശാസ്ത്രജ്ഞനാണ് കൊല്ലപ്പെട്ടത് എന്ന് മാത്രം അറിയാം. എന്തിനായിരുന്നു അത്? അതും ഗോപാലേട്ടനെ പോലെ ഒരാൾ.
0: താൻ പറഞ്ഞതുപോലെ വെറുതൊരു സയന്റിസ്റ്റ് ആയിരുന്നില്ല അവൻ. അന്താരാഷ്ട്ര പ്രശസ്തനായ അഗ്രികൾച്ചറൽ സയന്റിസ്റ്റ്. എനിക്കൊരിക്കലും മനസ്സിലാകാത്തൊരു കാര്യമാണ്, കൃഷിക്കും കൃഷിക്കാരനുമിടയിൽ എന്തിനാണ് ഇതുപോലൊരു ഇടനിലക്കാരെന്നത്. നിനക്കറിയോ, നെൽകൃഷിക്ക് മാത്രമുണ്ട് 10,000 കൊല്ലത്തോളം വരുന്ന വലിയൊരു ചരിത്രം. ആ ചരിത്രമുണ്ടാക്കിയത് കൃഷിക്കാരൻ ഒറ്റയ്ക്കാ, അല്ലാതെ ഈ പറയുന്ന ശാസ്ത്രജ്ഞന്മാരും ഉദ്യോഗസ്ഥന്മാരും അല്ല.
1: ഗോപാലേട്ടൻ പറഞ്ഞു പറഞ്ഞ് കാട് കയറല്ലേ?
0: ആ ഇടയ്ക്ക് ഞാൻ കാടും മേടും ഒക്കെ കയറിന്ന് വരും. നിനക്ക് സൗകര്യം ഉണ്ടെങ്കിൽ കേട്ടാ മതി.
1: ഇല്ല, ഞാൻ ഇനി മിണ്ടുന്നില്ല. ഗോപാലേട്ടൻ പറ.

0: എന്റെ അടുത്ത ചങ്ങാതി മരിച്ചുപോയ മാധവന്റെ മകനായിരുന്നു അവൻ. മാധവനാണ് ശരിക്കും എന്നെ കൃഷിയിലേക്ക് കൊണ്ടുവരുന്നത്. വരൾച്ചയെയും രോഗങ്ങളെയും പ്രതിരോധിച്ച് വളരാൻ കെൽപ്പുള്ള നാടൻ നെൽവിത്തിനങ്ങളെക്കുറിച്ച് പഠിക്കാനാണ് കാർഷിക കോളേജിലെ പഠിത്തമൊക്കെ കഴിഞ്ഞ് മാധവന്റെ മകൻ കർഷകർക്കിടയിൽ വന്നത്. കൂട്ടത്തിലുള്ള ഒരാൾ എന്ന നിലയിൽ തന്നെയാണ് ഞങ്ങളവനെ സ്വീകരിച്ചത്. ഒക്കെയും പഠിച്ചെടുത്ത് അവൻ പോയത് വിദേശത്തെ ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക്. അവിടെ അവൻ ഞങ്ങളുടെ വിത്തുകളുടെ ജീൻ ഘടന ഞങ്ങളറിയാതെ സമർപ്പിച്ചു. ഒരു കൃഷിക്കാരന്റെ മകൻ ഒരിക്കലും ചെയ്യരുതാത്തതാണ് അവനന്ന് ചെയ്തത്. ഒറ്റുകൊടുക്കുകയായിരുന്നു അവൻ. വിത്തുകളുടെ പേറ്റന്റും ഡോക്ടറേറ്റുകളും പിന്നെ വൈക്കോൽ കൂന കണക്കെ ഡോളറുകളുമാണ് ആ ഒറ്റിലൂടെ അവൻ ആ ചതിയൻ സ്വന്തമാക്കിയത്.
1: എന്നിട്ട്
0: കുറെ കാലമായിട്ട് അവന്റെ വിവരങ്ങളൊന്നും ഇല്ലായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം അവൻ എന്നെ കാണണമെന്ന് പറഞ്ഞു വന്നു. കാണാൻ താല്പര്യമില്ല, കാണണ്ട എന്ന് തന്നെ പറഞ്ഞു ഞാൻ.
1: എന്നിട്ടോ? എന്നിട്ട് അവനെ കണ്ടില്ലേ?
0: ഞങ്ങളപ്പോ കൊയ്ത്തിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് പാടത്തായിരുന്നു. നോക്കുമ്പോഴുണ്ട് അവനും ഒന്ന് രണ്ട് ആൾക്കാരും കൂടെ വയലിലേക്ക് വരുന്നു. വിദേശത്ത് ഒരു വിത്ത് കമ്പനിയുടെ പ്രതിനിധികളായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. എന്നെ മാറ്റി നിർത്തി അവൻ സംസാരിച്ചു തുടങ്ങി. ജനിതക ഘടനയിൽ മാറ്റം വരുത്തി അവരുടെ കമ്പനി പുറത്തിറക്കിയ നെൽവിത്തിനങ്ങൾ ഞങ്ങളുടെ പാടശേഖരങ്ങളിൽ പരീക്ഷിക്കാൻ പറ്റുമോ എന്നറിയാനായിരുന്നു അവരുടെ വരവ്. കേട്ടതും എനിക്കെന്റെ ഉടലും മുഴുവൻ പെരുത്ത് കയറി. ഉടൻ തന്നെ സ്ഥലം വിട്ടോളാൻ പറഞ്ഞു ഞാൻ.
1: ഇനിയിപ്പം ആ വിത്തുകൾ പരീക്ഷിച്ച തന്നെ എന്താ ഇത്ര കുഴപ്പം?
0: ഞാനിത് ആരോടാണ് സംസാരിക്കുന്നത്? നീ മഹാരാഷ്ട്രയിലെ വിദർഭ എന്ന പ്രദേശത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? അവിടുത്തെ പതിനായിരക്കണക്കിന് വരുന്ന പരുത്തി കർഷകർ ആത്മഹത്യ ചെയ്ത വാർത്തകളൊന്നും നീ വായിച്ചിട്ടില്ലേ? എവിടെ, നമുക്ക് ചുറ്റും എന്തൊക്കെയാ നടക്കുന്നതെന്നറിയാതെ താനൊക്കെ എന്തിനാടോ ഇങ്ങനെ ജീവിക്കുന്നത്?

0: ഞാനിതൊക്കെ അറിയാൻ വേണ്ടി തന്നെയല്ലേ ഗോപാലേട്ടനോട് ചോദിക്കുന്നത്.
1: ആ എടോ, കൂടുതൽ വിളവ് കിട്ടും എന്ന് തെറ്റിദ്ധരിപ്പിച്ച് ബഹുരാഷ്ട്ര വിത്ത് കമ്പനികൾ ഈ പറഞ്ഞ പരുത്തി കർഷകർക്കിടയിൽ ജനിതക മാറ്റം വരുത്തിയ വിത്തുകൾ വ്യാപകമായി വിതരണം ചെയ്തു. വിത്തുകളിലല്ലേ ജീവൻ ഉറങ്ങിക്കിടക്കുന്നത്. ആ വിത്തുകളുടെ മേൽ ലാഭക്കൊതിയന്മാർ പിടിമുറുക്കി കഴിഞ്ഞാൽ പാവപ്പെട്ട കർഷകന് പിന്നെ എന്താണ് ഒരു നിവൃത്തി? ആത്മഹത്യയല്ലാതെ.
0: ഗോപാലേട്ടൻ പറയുന്ന കാര്യങ്ങൾ എനിക്ക് അത്രക്കങ്ങ് മനസ്സിലാകുന്നില്ല.
1: ഇതിലെന്താടോ ഇത്ര മനസ്സിലാക്കാനുള്ളത്? ഒന്നാമത് ഈ വിത്തുകളുടെ മുടിഞ്ഞ വില. ഇതേ കമ്പനിക്കാരുടെ വളവും കീടനാശിനിയും തന്നെ ഉപയോഗിച്ചാലേ മികച്ച വിളവുണ്ടാവൂ എന്നായി പിന്നെ. എന്നിട്ടോ ഈ പറഞ്ഞ വിളവൊന്നും ഉണ്ടായില്ലതാനും. വിളവിൽ നിന്നെടുത്ത വിത്തുകൾ വിതയ്ക്കാനാവില്ല എന്നതാണ് കമ്പനിക്കാർ ചെയ്ത ഏറ്റവും വലിയ ചതി.
0: അതെന്താ അങ്ങനെ?
1: ആ ജനിതക മാറ്റം വരുത്തിയ വിത്തുകൾ പിന്നെ മണ്ണിൽ മുളക്കില്ല. ചുരുക്കി പറഞ്ഞ, വീണ്ടും കൃഷി ഇറക്കണമെന്നുണ്ടെങ്കിൽ കമ്പനിക്കാരുടെ കയ്യിൽ നിന്ന് തന്നെ അന്യായ വിലയ്ക്ക് വിത്ത് വാങ്ങണമെന്ന ഗതികേടിലായി കർഷകർ. ഇതിനൊക്കെ പുറമെ മണ്ണിന്റെ ഫലഭൂയിഷ്ഠത എന്നേക്കുമായി ഇല്ലാതായി. മണ്ണിന്റെയും വിത്തിന്റെയും മേൽ കർഷകനുണ്ടായിരുന്ന അവകാശവും സ്വാതന്ത്ര്യവുമൊക്കെ തൊലച്ചു കളഞ്ഞ സർവനാശത്തിന്റെ വിഷവിത്തുകളായിരുന്നു അവ.
0: അങ്ങനെയാണല്ലേ. അന്ന് പിന്നെ എന്താ സംഭവിച്ചത്?
1: കൃഷിയെ ഒറ്റുകൊടുത്ത നിനക്ക് ഈ വയൽമണ്ണിൽ നിൽക്കാൻ പോലും അർഹതയില്ലെന്ന് പറഞ്ഞ് ആട്ടിയിട്ടും അവനത് കേട്ടതായി നടിച്ചില്ല. പാവപ്പെട്ട കർഷകരുടെ ചെറിയൊരു നേതാവായ എന്നെ വിലക്കെടുക്കാനായി പിന്നീട് അവന്റെ ശ്രമം. പ്രലോഭനങ്ങൾ ഒട്ടനവധി നിരത്തി അവൻ. മതിയാവോളം പണം, മലമുടിയിൽ എവിടെയെങ്കിലും ഒരു എസ്റ്റേറ്റ്, നഗരമധ്യത്തിൽ ഫ്ളാറ്റ്, അവന്റെ കോർപ്പറേറ്റ് വിത്ത് കമ്പനിയിൽ സമുന്നത പദവി. ഇതിനൊക്കെ പുറമെ ജീവിതകാലം മുഴുവൻ സുഖിച്ച് രമിക്കാൻ ഇളം പ്രായമുള്ള ഒരു പെണ്ണ്. അതും കൂടിയായപ്പോ എനിക്ക് സഹിച്ചില്ല. എന്റെ മാധവന്റെ മകൻ അച്ഛന്റെ പ്രായമുള്ള എന്നോട് ദേഷ്യം കൊണ്ട് എന്റെ കണ്ണിൽ ഇരുട്ട് കയറിയതുപോലെയായി. ഒറ്റ തള്ളിന് ഞാൻ അവനെ തള്ളി വയലിലേക്ക് വീഴ്ത്തി. കയ്യിലപ്പോഴുണ്ടായിരുന്നത് കൈക്കോട്ട. വരണ്ടുറച്ച് വയലിന്റെ നെഞ്ചിലേക്ക് എന്ന പോലെ അതെടുത്ത് ഞാൻ ആഞ്ഞാഞ്ഞ് വെട്ടുകയായിരുന്നു. അതൊരു മനുഷ്യന്റെ ശരീരമാണെന്ന കാര്യം പോലും ഞാൻ കണക്കിലെടുത്തില്ല. മാധവൻ എന്റെ മനസ്സിലപ്പോൾ ഉണ്ടായിരുന്നതേയില്ല. ഉണ്ടായിരുന്നത് അത്രയും മാധവന്റെ മകന്റെ ചതിയും നെറുകേടും മാത്രമായിരുന്നു. ഞാനതപ്പോ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും കടക്കെണിയിലായിക്കഴിഞ്ഞ പാവപ്പെട്ട കൃഷിക്കാർ അവനെ വലിച്ച് കീറി കൊല്ലുമായിരുന്നു. നിശ്ചയമായും അവനത് അർഹിക്കുന്നുണ്ട്. അനീതിക്കെതിരായ സമരത്തിൽ അക്രമവും ആയുധവും ഉപേക്ഷിച്ച് പാടത്തേക്കിറങ്ങിയവനായിരുന്നു ഞാൻ. ആദർശമാകണം ആയുധം എന്ന് കരുതി ജീവിച്ചു തുടങ്ങുമ്പോഴാണ് ഇങ്ങനെ ഒരു
0: വിട്. അത് വിട് ഗോപാലേട്ടാ, ഒന്നുമില്ലല്ലോ. വലിയൊരു കാര്യത്തിന് വേണ്ടിയല്ലേ ഗോപാലേട്ടൻ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നത്? അല്ലാതെ എന്നെ പോലെ സ്വന്തം സുഖത്തിനും ലഹരിക്കും വേണ്ടിയല്ലോ. എനിക്ക് ഉറപ്പാ ഗോപാലേട്ടനെ ദൈവം കൈവിടില്ല. ഗോപാലേട്ടന്റെ പ്രവചനം എന്റെ കാര്യത്തിൽ നടന്നു. അടുത്ത കൊയ്ത്തിനു മുമ്പ് എന്റെ റിലീസിംഗ് ഓർഡർ വന്നു. എന്നാൽ ഗോപാലേട്ടൻ ഇപ്പോഴും ജയിലിനകത്തുണ്ട്. പരമോന്നത നീതിപീഠത്തിന്റെ അന്തിമവിധി ഇനിയും എത്തിയിട്ടില്ല. ഞാൻ പോയിരുന്നു രണ്ടോ മൂന്നോ തവണ ഗോപാലേട്ടനെ കാണാൻ. ജയിലിൻ്റെ വിസിറ്റേഴ്സ് റൂമിൽ കാത്തിരിക്കുമ്പോൾ എനിക്ക് തോന്നും ജയിലിൽ ഞാൻ പഠിച്ച സ്കൂളോ കോളേജോ ആണെന്ന്. എന്തൊക്കെ പാഠങ്ങളാണ് ഞാൻ അവിടെ നിന്ന് പഠിച്ചിരിക്കുന്നത്! അതിലേറെ പാഠങ്ങളും എന്നെ പഠിപ്പിച്ചു തന്നത് ഗോപാലേട്ടൻ എന്ന ഗുരുനാഥൻ. പിന്നെ കൈമൾ സാറ് റിട്ടയറായെങ്കിലും പഴയ റൗണ്ട്സിൻ്റെ ഓർമ്മയിൽ രാത്രി ജയിലിലും പരിസരങ്ങളിലും കറങ്ങി നടക്കാറുണ്ട് പോലും. പിന്നെ നിങ്ങളറിയുന്ന ഉടുംബം വാസു മറ്റ് ജയിലുകളിലും തടവുചാട്ടങ്ങൾ തുടരുന്നു, പിടികൊടുക്കലുകളും.

0: ജയിലിൽ നിന്നിറങ്ങിയപ്പോ ഇനി എന്താ പരിപാടിയെന്ന് നിച്ചായൻ ചോദിച്ചു. മറുനാട്ടിലേക്ക് എവിടേക്കെങ്കിലും തൽക്കാലം മാറി താമസിക്കണോ എന്നും ചോദിച്ചു. എനിക്ക് അമ്മച്ചിയോട് പ്രായച്ചിത്തം ചെയ്യണ്ടേ എന്ന് ഞാൻ തിരിച്ചു ചോദിച്ചു. നിച്ചായൻ പിന്നെ ഒന്നും പറഞ്ഞില്ല. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് ആദ്യമൊന്നും നിശ്ചയമില്ലായിരുന്നു. അപ്പോഴാണ് ഗോപാലേട്ടനെ ഓർത്തത്. നാട്ടിലെ പഴയ കൂട്ടുകാരെയൊക്കെ ചേർത്ത് അമ്മച്ചി എന്റെ പേരിൽ എഴുതി വച്ചിരുന്ന പാടത്ത് ഞങ്ങൾ കൃഷിയിറക്കി. രാസവളവും കീടനാശിനിയും ഒന്നുമില്ലാത്ത കൃഷി. കൊല്ലപ്പെട്ട ദിവസം അമ്മച്ചി എനിക്ക് വേണ്ടി കൊണ്ടുവന്നിരുന്ന ഇച്ചായൻ ബാങ്കിലിട്ട കാശ് മൂലധനമായിട്ട് ഞാനിങ്ങോട്ട് എടുത്തു. കഴിഞ്ഞ ആഴ്ചയായിരുന്നു കൊയ്ത്തും വിളവെടുപ്പും. ലാഭമെന്ന് പറയാനൊന്നുമില്ലെങ്കിലും വലിയ തെറ്റില്ല. ഗോപാലേട്ടൻ പറയുന്നത് പോലെ ഇത്രമേനി കൊയ്തു എന്നതിലല്ലോ കൃഷിയുടെ ആനന്ദമിരിക്കുന്നത്. ഈ കാലം തെറ്റി മഴയൊന്ന് കഴിഞ്ഞോട്ടെ, ഞങ്ങൾ വീണ്ടും ഇറങ്ങുന്നുണ്ട് പാടത്തേക്ക്. പറയാൻ മറന്നുപോയി, ഇന്ന് അമ്മച്ചിയുടെ ഓർമ്മ ദിവസമായിരുന്നു. ഞാനും ഇച്ചായനും മൂളിച്ചേച്ചിയും ട്രീസമോളും ചേർന്നാണ് പള്ളിയിൽ പോയത്. സെമിത്തേരിയിൽ എന്നോടൊപ്പം വരാൻ അവർക്കെന്തോ പ്രശ്നമുള്ളതായിട്ട് തോന്നി. ചിലപ്പോൾ കുറ്റബോധം കൊണ്ട് എനിക്ക് തോന്നിയതാവാനും മതി. വെയിൽ മൂത്തപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് സെമിത്തേരിയിലേക്ക് പോയി. ശവക്കല്ലറയ്ക്ക് മുന്നിൽ കണ്ണടച്ച് പ്രാർത്ഥിച്ചു നിൽക്കുമ്പോൾ അമ്മച്ചിയുടെ മുഖം മനസ്സിലേക്ക് കയറി വന്നു. നല്ല സന്തോഷത്തിലായിരുന്നു അമ്മച്ചി. തലതെറിച്ച് സന്തതി നന്നായതിൻ്റെ സന്തോഷമാണത്. എനിക്ക് ഉറപ്പുണ്ട്, ഈ മുടിയനായ പുത്രൻ്റെ തെറ്റുകുറ്റങ്ങൾ പുറത്ത് എൻ്റെ അമ്മച്ചി എന്നെ കൈക്കൊണ്ടിട്ടുണ്ട്. അതല്ല രസം. സേവിറച്ചൻ പള്ളിപ്രസംഗത്തിനിടെ ഇന്നും വിതയ്ക്കുന്നവന്റെ ഉപമ പറഞ്ഞു.
1: എന്നാൽ വിതയ്ക്കുന്നവന്റെ ഉപമയുടെ അർത്ഥം കേട്ടുകൊള്ളുക. ഒരുത്തൻ രാജ്യത്തിന്റെ വചനം കേട്ടിട്ട് ഗ്രഹിക്കാഞ്ഞാൽ ദുഷ്ടൻ വന്ന് അവന്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് എടുത്തു കളയുന്നു. ഇതത്രേ വഴിയരികെ വിതയ്ക്കപ്പെട്ടത്.
0: പ്രസംഗം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ സേവിറച്ചനു രഹസ്യം എന്നോടായി പറയുകയും ചെയ്തു. ഞാൻ പള്ളിയിൽ വരുന്ന ദിവസങ്ങളിലൊക്കെ വിതയ്ക്കുന്നവന്റെ ഉപമയെക്കുറിച്ച് പ്രസംഗിക്കണമെന്ന് മുമ്പേ അമ്മച്ചി സേവിറച്ചനോട് പറഞ്ഞ് ചട്ടം കെട്ടിയിരുന്നത്ര.
1: മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ ഈ ലോകത്തിന്റെ ചിന്തയും ധനത്തിന്റെ വഞ്ചനയും കൂടി ഞെരുക്കിയിട്ട് നിഷ്ഫലനായി തീരുന്നതാകുന്നു. നല്ല നിലത്ത് വിതയ്ക്കപ്പെട്ടതോ ഒരുവൻ വചനം കേട്ട് ഗ്രഹിക്കുന്നതാകുന്നു. അത് വിളഞ്ഞ് 100, 60, 30 മേനി നൽകുന്നു.
0: ആത്മകഥ പറഞ്ഞു പറഞ്ഞ് ഞാൻ വല്ലാതെ മുഷിപ്പിച്ചു അല്ലേ. കഴിയുന്നത്ര ആൾക്കാരോട് പറയാറുണ്ട് ഞാൻ എന്റെ കഥ. എന്താന്ന് വെച്ചാൽ മറ്റുള്ളവരെങ്ങനെ ജീവിക്കുന്നു എന്ന് നോക്കിയാണല്ലോ ഇപ്പൊ എല്ലാവരും ജീവിക്കുന്നത്. എന്റെ ഈ ജീവിതകഥയിൽ നിന്ന് എന്തെങ്കിലും പാഠം, എന്തെങ്കിലും നന്മ ആർക്കെങ്കിലും ഉൾക്കൊള്ളാനായെങ്കിലോ? അപ്പൊ ശരി, പ്രാർത്ഥനയ്ക്ക് സമയമായി.
2: വിതയ്ക്കുന്നവന്റെ ഉപമ നാടകം ഇവിടെ പൂർണ്ണമാകുന്നു. നാടകരചന സംവിധാനം KV ശരത്ചന്ദ്രൻ. സർഗാത്മക സഹകരണം K ശിവപ്രസാദ്, V വാസന്തി, TK ഉണ്ണികൃഷ്ണൻ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയതും ജോബ് സിദ്ദിഖ്, ഉടുമ്പൻ വാസു സിദ്ദിഖ്, കൈമൾ സാർ സിദ്ദിഖ്, ഗോപാലേട്ടൻ സിദ്ദിഖ്, ഇച്ചായൻ സിദ്ദിഖ്, സേവിറച്ചൻ സിദ്ദിഖ്. അവതരണം ആകാശവാണി കണ്ണൂർ നിലയം.

0: ഈ പാട്ടൊക്കെ കേൾക്കുമ്പോ എന്തൊരു ഫീല്. അന്നത്തെ കാലൊക്കെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്.
1: ആ നിക്കട്ടെ നിക്കട്ടെ, ഈ ഓർമ്മയൊക്കെ നമുക്ക് ചൂടോടുകൂടി ആകാശവാണിക്ക് അങ്ങ് എഴുതിയാലോ.

0: അതെ, ഈ ഓർമ്മകളും അനുഭവങ്ങളും ആകാശവാണിയുടെ ഓർമ്മചിന്തലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ അയക്കാം. ഇത് കത്തുകളിലൂടെയാകാം, ഇമെയിലിലൂടെയാകാം, അല്ലെങ്കിൽ വാട്സപ്പിലൂടെയും ആകാം.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: ഓർമ്മചിന്ത്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി, തൃക്കാക്കര PO 682021.
0: ഇമെയിൽ വിലാസം AIRFM കൊച്ചി KOCHI കൊച്ചി @gmail.com.
1: വാട്സ്ആപ്പ് നമ്പർ 9447562212.
2: ഓർമ്മചിന്ത്, ഓർമ്മകളിലേക്ക് ഒരു മടക്കയാത്ര.
3: ഒരറിയിപ്പ്: ആകാശവാണി കൊച്ചി FM നിലയം നാളെ May 29 വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ലക്ഷ്മി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ കൈക്കും തോൾസന്ധിക്കുമുണ്ടാകുന്ന കായിക പരിക്കുകൾ, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അസ്ഥിരോഗ വിഭാഗം മേധാവിയും ഷോൾഡർ ആൻഡ് അപ്പർ ലിംബ് സർജനുമായ ഡോക്ടർ KR പ്രതാപ്കുമാർ മറുപടി നൽകുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട സംശയങ്ങളെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ May 29 വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 0484-2426-397 അല്ലെങ്കിൽ 0484-2426-387 അല്ലെങ്കിൽ 944-6455-888 എന്ന നമ്പറിൽ വിളിക്കുക.
4: ഒരിടത്തൊരിടത്ത്
2: പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ, പറയിപ്പെറ്റ പന്തിരുകളും,
4: വിക്രമാദിത്യ മഹാരാജാവ് സദസ്സിനെ നോക്കി, നിറഞ്ഞിരിക്കുന്ന പണ്ഡിത സദസ്സ്, വരരുചി മാത്രം എത്തിയിട്ടില്ല. എന്താ വരരുചി എത്താത്തത്? അദ്ദേഹമില്ലാത്ത സദസ്സിന് ഒരു പൂർണതയില്ല. കേവലം 19 വയസ്സ് മാത്രമുള്ള വരരുചി ഇത്ര ചെറുപ്പത്തിൽ തന്നെ എങ്ങനെ പണ്ഡിതവര്യനായി മാറി?
2: പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ
4: എല്ലാ ദിവസവും രാത്രി 7:55
2: പറയിപ്പെറ്റ പന്തിരുകുലം.

ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റും 12 സെക്കൻഡും. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം കുടുംബസമേതം എന്ന ചിത്രത്തിൽ മിൻമിനി പാടിയത്. രചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം ജോൺസൺ.

ചിത്രം ദേവദാസി. ഒ എൻ വി കുറുപ്പിൻ്റെ രചന. ഈണമിട്ടത് സലിൽ ചൗധരി. പാടിയത് സബിത ചൗധരി.

ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, ചിട്ടപ്പെടുത്തിയത് ബാലഭാസ്കർ. ചിത്രം മംഗല്യപ്പല്ലക്ക്. ഗായിക ചിത്ര.

ഊഴം എന്ന ചിത്രത്തിൽ ജി വേണുഗോപാലും സംഘവും പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. അടുത്തതായി ഇസബെല്ല എന്ന ചിത്രത്തിൽ യേശുദാസും സേതു പാർവതിയും സംഘവും പാടിയത്. രചന ONV, സംഗീതം ജോൺസൺ.

നാളെ രാവിലെ 6:32 റീക്കൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ. തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, ഗിരീഷ് പുത്തഞ്ചേരിയുടെ നിള എന്ന കവിത. 6:55 എഫ് ഡയറിയിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, സേവന വാർത്തകൾ. 7:00 മഹിത മലയാളം, ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം, ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ, ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭം, മഹാശ്ചര്യം.

7:35 എഫ് എൻ ഡയറിയിൽ ഗാന്ധി ദർശനം. രാഗലയം 7:50 നോവൽ പാരായണം. തക്ഷൻ കുന്നുസ്വരൂപം യു കെ കുമാരൻ എഴുതിയ നോവൽ എന്തു പഠിക്കണം എന്താകണം.

ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 59 മിനിറ്റും 40 സെക്കൻഡും. ഇനി 11 മണിക്ക് ഹിന്ദിയിലും 11:00 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലേക്ക്.